0: ഒരു പക്ഷി നിരീക്ഷണത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്ന് മുതലാണ്.
1: അതങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ താഴെയാണ്.
0: പേര്
1: MJ അക്കാഡമി എന്നായിരുന്നു പേരെന്ന് പറഞ്ഞാൽ. ഇപ്പം ആ സ്കൂളില്ല. അപ്പം അത് ഒരു കുന്നിൻ്റെ, അപ്പം അവിടെ ഇഷ്ടംപോലെ പക്ഷികളും ഒരു മുകളിൽ കാട് പോലുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അവിടുന്ന് സ്ഥിരം പല പക്ഷികളെ കാണും. അപ്പം അതിനൊക്കെ നമ്മൾ നോക്കും. അന്ന് നമുക്ക് പേരറിയാനും ഇതിനൊന്നും വലിയ വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ES എന്ന് പറഞ്ഞിട്ടുള്ളൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അതിൽ ദിവസം, അതായത് ആഴ്ചയിൽ ഒരിക്കലാണ് വരിക, വെള്ളിയാഴ്ച എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അനിമലിൻ്റെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും
0: കൊടുക്കും.
1: ആ കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ച. അപ്പോൾ അത് സ്ഥിരമായിട്ട് വായിക്കും. അപ്പോൾ ചിലത് ബേർഡ്സ് ഉണ്ടാവും, ചിലത് അനിമൽസ് ഉണ്ടാവും. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കും. അങ്ങനത്തെ ശീലങ്ങളുണ്ടായിരുന്നു.
0: അങ്ങനെ അപ്പോൾ കുറച്ചുകൂടി ഇതിലേക്കൊരു ഒരു പഠനം എന്നതുപോലെ തുടങ്ങി.
1: ആ അങ്ങനെ ആ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യായിരുന്നു.
0: പിന്നെ അതിൽ അപ്പോൾ ഈ പക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൗതുകം തോന്നിയ നമ്മളെ ചുറ്റുഭാഗത്തുള്ള പക്ഷികളാണല്ലോ, വിദേശ പക്ഷികളല്ല അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെ പക്ഷികളല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന പക്ഷികൾ, അതിലേത് പക്ഷിയായിരിക്കും ആദ്യം കുറച്ചുകൂടി കൗതുകത്തോടു കൂടി നിരീക്ഷിച്ച്?
1: അത് നമ്മൾ സാധാരണ കാണുന്ന പക്ഷികളൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വലിയ കൗതുകമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ 8 പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഒരു വെള്ളിയേറിയൻ, അതായത് നമ്മളെ ബ്ലാക്ക് ഷോൾഡേഴ്സ് കൈറ്റ് എന്ന് പറയും. അപ്പോൾ അത് എൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു ചെടിയിൽ കൂട് വെച്ചു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ കാണാത്ത, സ്ഥിരം കാണാത്ത പക്ഷിയാണ്, അതൊരു ദേശാടന പക്ഷിയാണ്. പിന്നെ അതിൻ്റെ ഗ്രേ കളറും വൈറ്റും ആയതുകൊണ്ട് ഞാൻ അത് വിചാരിച്ച ഒരു കടൽ പക്ഷിയാണെന്നാണ് വിചാരിച്ചിരുന്നത്
0: ഫസ്റ്റിൽ.
1: ആ കാരണം
0: ആ പക്ഷിൻ്റെ പേരെന്താ പറയുന്നത്?
1: വെള്ളിയേറിയൻ എന്ന് പറയും.
0: വെള്ളിയേറിയൻ, അങ്ങനെയാണോ നാട്ടിൽ നാട്ടുഭാഷയിൽ?
1: മലയാള ഭാഷ അതാ
0: വെള്ളിയേറിയൻ.
1: ആ അല്ലെങ്കിൽ ബ്ലാക്ക് ഷോൾഡർ കൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് വിംഗ്ഡ് കൈറ്റ്.
0: പറ്റുമെങ്കിൽ ചോണ് വീഡിയോ പോകുമ്പോൾ അതിൽ അതിൻ്റെ ഒരു പിക്ചർ കൂടി കൊടുക്കുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ നന്നാവും തോന്നുന്നുണ്ട്. ഓക്കെ.
1: അപ്പോൾ അപ്പോൾ അതിന് ഞാൻ അന്ന് ഒരു കടൽ പക്ഷിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്, കാരണം ആ കളറിലുള്ള കോമ്പിനേഷനിൽ നമ്മൾ കടൽ കാക്കകളെയാണ് അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ പിക്ചറുകൾ അന്ന് എസിലും ഇതിലൊക്കെ വന്നിട്ടുള്ള നോളേജ് അന്നുള്ളൂ. അപ്പോൾ അത് പിൽക്കാലത്ത് ഞാൻ പഠിച്ച് ഈ കോളേജ് സമയത്താണ് ഈ ബുക്സൊക്കെ വായിച്ചിട്ട് പക്ഷികളെ പറ്റി കൂടുതൽ പഠിക്കണത്. അപ്പം ആ സമയത്ത് അന്നത്തെ ഓർമ്മ വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഇത് വെള്ളിയേറിയാണെന്നുള്ളത്
0: മനസ്സിലാക്കിയത്.
1: അപ്പോൾ അത് കണ്ടിട്ടൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് അത് വെള്ളിയേറിയെന്നുള്ളത്
0: മനസ്സിലായി,
1: നമ്മൾ മനസ്സിലാക്കിയത്.
0: എന്ത് ശരിക്കും ആ പക്ഷീൻ്റെ പ്രത്യേകത എന്താ?
1: ആ പക്ഷി പറഞ്ഞാൽ ഒരു പരുന്ത് വർഗത്തിൽപ്പെട്ട സാധനമാണ് പക്ഷിയാണ്. അപ്പം അതിന് വായു
0: എറളാട്ടി എന്ന് പറഞ്ഞു, അങ്ങനെ പേരുണ്ട്?
1: അല്ല
0: ഉണ്ടോ?
1: അല്ല, അത് ശിക്ര എന്ന് പറയും.
0: ആ
1: ഇത് വായുവിൽ ഇങ്ങനെ നിൽക്കാൻ കഴിവുള്ള പക്ഷിയാണ്.
0: സ്റ്റില്ലായിട്ട്
1: നിൽക്കും. കുറച്ച് പക്ഷികളൊക്കെ പറ്റുള്ളൂ നമുക്ക്. നമ്മളെ നാട്ടിലാണെങ്കിൽ കെസ്ട്രൽ എന്ന് പറയും പറയുന്ന പക്ഷികൾ, അതേപോലെ വെള്ളിയേറിയന്, അതേപോലെ ഓസ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരുന്തുണ്ട്. പിന്നെ നമ്മുടെ കിങ് ഫിഷറുകൾ,
0: കിങ് ഫിഷർ
1: അതിനൊക്കെയാണ് അങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കാൻ
0: കഴിയുള്ളൂ.
1: ആ തേൻകുരുവികളും നിൽക്കും ചിറകടിച്ചിട്ട്. ഇതിന് ചിറകടിക്കാതെ
0: അങ്ങനെ
1: നിൽക്കാൻ കഴിയും ഈ പരുന്തുകൾക്ക്. അതാ അവരെ കാറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് നിൽക്കുന്നത്,
0: അങ്ങനെ ബാലൻസ് ചെയ്യും.
1: ആ ബാലൻസ് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ സ്ഥലത്താണ് അവർ ഇതാക്കുക. ഒരു കുന്നിൻ്റെ ചെരുവിയിൽ ഇങ്ങനെ കാറ്റ് പൊന്തുന്ന ഭാഗത്താണ് അതിൻ്റെ നോർമൽ ഹാബിറ്റേറ്റ് ആയിട്ട് വരിക.
0: സ്കൂൾ പഠനത്തിന് ശേഷം ഇങ്ങനെ കണ്ട്, പിന്നെ കോളേജ് പഠന കാലമാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
1: ആ കോളേജിൽ എത്തിയ സമയത്ത് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് വക എല്ലാ വർഷവും നമ്മുടെ 1st ഒക്ടോബർ നമ്മൾ വൈൽഡ് ലൈഫ് വീക്കായിട്ട് ആചരിക്കുന്നുണ്ടല്ലോ. അപ്പം അതിലൊരു ക്യുസ് ഉണ്ടാവും. ക്യുസ് അല്ല, പല പരിപാടികളുണ്ട്, പോസ്റ്റർ ഡിസൈനിങ് ആയിട്ടും പെയിൻറ്റിങ് അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. അതിലൊരു പ്രോഗ്രാമാണ് ക്യുസ്. അപ്പം നമ്മളെ കോളേജിൽ സ്ഥിരമായിട്ട് അതിനൊരു ടീമുണ്ടായിരുന്നു. അപ്പം ഞാൻ കയറിയ സമയത്ത് അതിൽ ടീമിൽ രണ്ടുപേരുള്ളത്, ഒരാൾ ഹൗസ് ജനായിരുന്നു, പിന്നെ ഒരാൾ ഫൈനൽ ഇയറും. അപ്പോൾ ഞാൻ കയറി പിറ്റത്തെ വർഷം ഈ ഹൗസ് ജൻ പോയി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് ആ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനതിൽ ആ ടീം കയറി. അപ്പോൾ ഞാനും ഫൈനൽ ഇയർ ആയിരുന്ന അവർ ഹൗസ് ജനായി. ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, അതായത് 1.5 വർഷമാണ് നമ്മളെ ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞങ്ങൾ കയറി. അപ്പോൾ അങ്ങനെ ക്യുസിന് പോയി. ആദ്യത്തെ വർഷം പോയി നമുക്ക് സെക്കൻഡ് കിട്ടി. പിന്നെ പിന്നത്തെ വർഷം പോയ

0: അപ്പോൾ ഫസ്റ്റ് കിട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ, പിന്നെ അത് എൻ്റെ സ്റ്റേറ്റ് ലെവലിൽ പോയി, സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡും കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് പാരമ്പര്യമായിട്ട് കോളേജിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ബുക്കുണ്ട്, പല ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ സ്ഥിരം വരുന്നതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് നോക്കി പഠിച്ചു. അപ്പോൾ അങ്ങനെ ക്യുസിന് പോയപ്പോഴാണ് ഇങ്ങനത്തെ ആളുകളായിട്ട് പരിചയം വന്നത്.
1: ഓ, കണക്ഷൻ കിട്ടി.
0: ആ, കണക്ഷൻ കിട്ടിയത് കാരണം അവിടെ ക്യുസ് നടത്തിയിരുന്ന ഒരു MNHS എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇതിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ അതിന് പറ്റിയ ബുക്സ്, അതിന് ബൈനോക്കുലർ എവിടുന്ന് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ വന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ബേർഡ് സർവേകൾ നടത്താറുണ്ട്, അങ്ങനത്തെ ഒക്കെ അറിഞ്ഞു. എല്ലാ വർഷവും മാർച്ച് മാസം 2-ാം ശനിയാഴ്ച, അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ, അന്ന് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ സ്ഥിരമായിട്ട് സർവേ, അതിപ്പോഴും തുടരുന്നുണ്ട്.
1: ഈ എങ്ങനെ
0: വൈൽഡ് ലൈഫ് സർവേ, ബേർഡ് സർവേ ഉണ്ടാവും,
1: അതിന് സ്റ്റുഡൻസിന് പങ്കെടുക്കാൻ പറ്റും,
0: ആർക്കും താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾ പോയി. ഫസ്റ്റ് ബേർഡ് സർവേക്ക് പോകുന്നത് ആറളമാണ്. അപ്പം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരെ കൂടെ പോവുക, അവർ പറയുന്നത് നമ്മൾ എഴുതിയെടുക്കുക. അപ്പം അങ്ങനെ എഴുതി എഴുതിയിട്ടാണ് നമ്മൾ പേരുകൾ പഠിക്കുന്നത്. അത് കാണും, അവർ പറയുന്നനുസരിച്ചിട്ട് 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 8 മണിക്ക് കണ്ട പക്ഷികൾ, 8:05 കണ്ട പക്ഷികൾ, അങ്ങനെ 2 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പം അതിൽ നമ്മൾ അങ്ങോട്ട് നടക്കും. ആ നടക്കുന്ന സമയത്ത് കാണുന്ന പക്ഷികളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഓരോ ടൈം വെച്ചിട്ട് എത്ര എണ്ണം, ചിലത് സൗണ്ട് കേട്ടിട്ടായിരിക്കും, അന്ന് നമുക്ക് സൗണ്ടൊന്നും വല്ലാതെ അറിയില്ല. അപ്പം അങ്ങനെ എഴുതിയ നോട്ട്സ് വെച്ചിട്ടാണ് പിന്നെ അതിനെ പറ്റിയിട്ട് സർവേ കഴിഞ്ഞ് വന്നപ്പോൾ ആ പക്ഷികളെ പറ്റി കൂടുതൽ പഠിച്ചു.
1: അല്ല, ഇപ്പോൾ സാർ പറഞ്ഞല്ലേ ഈ ടൈം വെച്ച് പറഞ്ഞാൽ ഈ ടൈം ഓരോ സമയത്തിനനുസരിച്ച് കിളികളുടെ അങ്ങനെ നിരീക്ഷിക്കും.
0: അല്ല, നമ്മൾ സർവേ 1 hour 2 കിലോമീറ്റർ നടന്നിട്ടുള്ള ഒരു സർവേ ആണ്, അത് ട്രാൻസക്ട് സർവേ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 1 hour നമ്മൾ ആ 2 കിലോമീറ്റർ നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന പക്ഷികളെയാണ് നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ടൈം വെച്ചിട്ട് തന്നെ, അപ്പോൾ എണ്ണം എത്ര എണ്ണം കണ്ടു, അങ്ങനത്തെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
1: ശരി. അപ്പം എനിക്ക് അനുബന്ധമായി ചോദിക്കാൻ തോന്നിച്ചാൽ, നമ്മളെ മനുഷ്യനൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ ലൈഫിൽ, ഇതുപോലെ പക്ഷികൾക്കൊരു ഷെഡ്യൂൾ
0: ഉണ്ട്
1: അല്ലേ?
0: ആ, പക്ഷികൾ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങുമാണ്.
1: ശരി,
0: വരിക. അപ്പം അതിൽ ഏർലി മോർണിംഗിൽ, പിന്നെ അതേപോലെ തന്നെ ചില ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പക്ഷികൾ, അതായത് പക്ഷികൾ പൊതുവെ ഭക്ഷണം കഴിക്കുക, അതായത് ഫ്രൂട്ട്സ് കഴിക്കുന്ന പക്ഷികൾ ഫ്യൂജിയോറസ് എന്നറിയും, അതേപോലെ ധാന്യങ്ങൾ കഴിക്കുന്ന ഗ്രൈനിയോറസ്, അതേപോലെ ഇൻസെക്ടിയോറസ്, അങ്ങനെ പല തരത്തിലുള്ള ഭക്ഷണ രീതിക്കനുസരിച്ച് പല പക്ഷികളുണ്ട്. അപ്പം അതിൽ ചില ഇൻസെക്ടിയോറസ് ആയിട്ടുള്ള പക്ഷികൾ ചില മരങ്ങളുടെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ പാറ്റ പൊടിയുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസെക്ട്സ് കൂടുതലെടുത്ത് ഒരു ഗ്രൂപ്പാവും, പല പക്ഷികളുടെ ഗ്രൂപ്പുണ്ടാവും. അതിലിപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്ന ഡ്രോങ്കോസും, അല്ല നമ്മളെ ആനറാഞ്ചി എന്നൊക്കെ പറയുന്ന, അതേപോലെ തന്നെ കാടുമുഴക്കി എന്നൊക്കെ പറയുന്ന ലളിത കാക്ക എന്നൊക്കെ പലതരം ഡ്രോങ്കോസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഡ്രോങ്കോസ്, അതേപോലെ തന്നെ മരംകുത്തികൾ, അതേപോലെ തന്നെ നമ്മളെ ടീപ്പൈ, അതായത് ഓലോഞ്ഞാലി, അങ്ങനത്തെ പല പക്ഷികൾ, അതായത് നമ്മളെ ഈ മൊണാർക്ക് ഫ്ലൈ കാറ്റ്സ് എന്നൊക്കെ പറയും, അതേപോലെ നാഗമോഹൻ എന്ന് പറയുന്ന പാരഡൈസ് ഫ്ലൈ കാറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളൊപ്പം കരഞ്ഞും കൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ഉണ്ടാവും. അവിടെ കുറേ തരം പക്ഷികളെയും
1: കാണും. അങ്ങനത്തെ ഒരു സോഷ്യൽ
0: അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടുള്ള ഫുഡ് കഴിക്കാനും, അത്രയും ഇൻസെക്ട്സ് ഉണ്ടാവും അവിടെ. അപ്പോഴാണ് അത് വരെ അതിൻ്റെ ഇടയിൽ ചെറിയ അങ്ങോട്ടും തല്ലൊക്കെ ഉണ്ടാവും.
1: ശരി. അപ്പോൾ അത് അതൊന്ന്. എന്നാൽ അതല്ലാതെ ഇങ്ങനെ ഇപ്പോൾ സോഷ്യൽ ഒരു ലൈഫ് അല്ലാതെ പോകുന്ന കിളികൾ വേറെ ഉണ്ടാവും?
0: ആ, ഒറ്റയ്ക്ക് നടക്കുന്ന കിളികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതേപോലെ ഇപ്പം നമ്മളിപ്പോൾ ചെമ്പോത്ത് പൊതുവെ ഒറ്റൊന്ന് കാണുക. അതേപോലെ ഗ്രൂപ്പായിട്ട് രണ്ടെണ്ണം പെയറായിട്ട് മാത്രം പോകുന്ന
1: സോഷ്യലായിട്ടുള്ള
0: സാധനമാണ്. അതേപോലെ നമ്മുടെ ബാബ്ലേഴ്സ്, നമ്മളെ കരിയലക്കിളി,
1: പൂതാങ്കിരി,
0: അതൊക്കെ സോഷ്യലായിട്ട്, അതൊക്കെ ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവരും തീറ്റ കൊടുക്കും. അമ്മ പക്ഷി മാത്രമല്ല തീറ്റ കൊടുക്കും.
1: ശരി.
0: ശരി. അതായത്
1: പരസ്പരം,
0: അതായത് ഫ്ലഡ്ജ്ലിംഗ് എന്ന് പറയുക, അതായത് നമ്മളെ ഇതിന്ന് കൂട്ടുന്ന ജസ്റ്റ് പുറത്തിറങ്ങിയ പക്ഷി കുട്ടികളുണ്ടാവും, ജസ്റ്റ് പറക്കാനായിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എല്ലാവരും മാറി മാറി തീറ്റ കൊടുക്കും.
1: തീറ്റ കൊടുക്കും.
0: അതിൽ ചില കുയിലുകൾ മുട്ടടും. ഈ കുയിലിന്റെ കുട്ടികളും ഉണ്ടാവും.
1: ഈ ഈ ചെതൽക്കാടിന്റെ ഇതിലും പോയി മുട്ടിടുവോ? ഒരുതരം നീല മുട്ടയല്ലേ അതിന്റെ?
0: ആ
1: അല്ലേ,
0: ആ നീല മുട്ട.
1: അപ്പൊ അതില് ഈ കുയിൽ, അപ്പൊ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കുയിലിന്റെ മുട്ട നീലയാണോ?
0: അതല്ല, അത് പലതരം കുയിലുണ്ട്. ഇപ്പൊ നമ്മുടെ സാധാ കാക്കക്കുയിൽ എന്നൊക്കെ പറയുന്ന ഏഷ്യൻ കോയിലുണ്ട്. അപ്പൊ അതാണ് കാക്കയുടെ കൂട്ടിൽ കാര്യമായിട്ട് മുട്ടയിട. നമ്മളെവിടെയുള്ള പേക്കുയിലില്ലേ, ആ പേക്കുയിലൊക്കെ അധികം ഈ ബാബ്ലേഴ്സിന്റെ ഒക്കെ ഇതിലാണ് ഉണ്ടാവുക. ചെറിയ ഒന്ന് ജംഗിൾ ബാബ്ലർ ആണ്, ഒന്ന് യെല്ലോ.
1: വ്യത്യാസമുണ്ട്.
0: അത് രണ്ടും നമ്മൾക്ക് ഒപ്പം ചിലപ്പോ കാണും. അപ്പൊ ഒന്നിന്റെ കൊക്ക് നല്ല മഞ്ഞ കളറും തലന്റെ അവിടെ ലൈറ്റ് കളറും ഉണ്ടാവും. മറ്റേത് ആ ഒരു കളറല്ല ഉള്ളത്.
1: അപ്പൊ അതില് മുട്ട ഇട്ടിട്ട് ഈ കോയലിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിന്റെ കൂട്ടത്തിൽ കൂട്ടും.
0: ആ എന്നിട്ട് പാർന്നവരെ ഈ കുയിലുകളൊക്കെ മുട്ട വന്നതിനെ ഫസ്റ്റ് വിരിയും കുയിലിന്റെ മുട്ട. പിന്നെ ബാക്കി മുട്ടനൊക്കെ നിലത്തിടും. എന്നിട്ട് ഇതൊറ്റന്നേ ഉണ്ടാവുള്ളൂ. മൂന്ന് മുട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് മുട്ടനെ അത്
1: ഈ ആദ്യം വിരിഞ്ഞത് മറ്റേ തട്ടിയിടും.
0: തട്ടിയിടും.
1: ഓ
0: എന്നിട്ട് ആ ഒറ്റ മുട്ട എല്ലാ ഫുഡും വലിച്ച് കഴിച്ച് ഈ അമ്മ പക്ഷിനെക്കാട് വലുതായിരിക്കും കുട്ടി. എന്നാലും
1: അല്ല, അപ്പൊ അപ്പൊ ഇവര് ഈ കിളികൾക്ക് ഇത് മനസ്സിലാവാൻ പറ്റില്ല ഇതെങ്ങനെ ഇടുന്നത് അതിന്റെ.
0: അത് ഇത് കാണുന്ന സമയത്ത് ആവില്ല ഇടണ്ടാവുക. അത് അങ്ങനെ ഒരു മനസ്സിലാക്കാനുള്ള കഴിവ് അതിനില്ല തോന്നുന്നു.
1: ശരി. അപ്പൊ അതോടുകൂടി അതിന്റെ സ്വന്തം വർഗത്തെ പ്രജനനം നടത്തുന്നതിൻ്റെ അവിടെ നിന്ന് പോകൂലേ. ഈ ശരിക്ക് കുയിലിനെ എന്താണ് സ്വന്തം അടയിട്ട് അങ്ങനെ ഒരു ശേഷി പടച്ചം കൊടുത്തിട്ടില്ല തോന്നുന്നു.
0: ആ കുയിലിന്റെ കൂട്ടത്തില് നമ്മളെ ചെമ്പോത്ത് ശരിക്കും കുയിലിന്റെ വർഗാണ്.
1: വർഗാണ്.
0: പക്ഷെ ചെമ്പോത്ത് കൂടുണ്ടാക്കും.
1: കൂടുണ്ടാക്കും.
0: അതല്ലാത്ത കുയിൽ വർഗമൊക്കെ ഏറെക്കുറെ നമ്മളെ നാട്ടിലുള്ളൊക്കെ
1: മറ്റുള്ള
0: ബ്രൂഡ് പാരസൈറ്റ് എന്നാ നമ്മള് പറയാ. അതായത് മറ്റ് പക്ഷികളുടെ കൂട്ടില് മുട്ടിട്ടിട്ടാണ് വളർത്ത്.
1: അങ്ങനെ വളർത്തു അല്ലേ. ഓക്കെ, ഭയങ്കര കൗതുകകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ എനിക്ക് സാറിന് പിന്നെ നേരത്തെ നമ്മൾ ക്യുസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ എന്തൊക്കെയോ കുറച്ച് സമ്മാനങ്ങളൊക്കെ ലഭിച്ചല്ലോ. അപ്പോൾ അതിൽ ആദ്യം ആ സമ്മാനത്തുകയുണ്ടാണോ ഈ പക്ഷിയെ കൂടുതൽ മനസ്സിലാക്കാൻ ആ ബൈനോക്കുലർ വാങ്ങിയത്?
0: ആ അതെ, അങ്ങനെ നമ്മൾ അന്ന് ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് കിട്ടി. അതിന് എനിക്ക് തോന്നുന്നു 5000 രൂപയാണ് സമ്മാനം
1: ഉണ്ടായിരുന്നത്.
0: അപ്പോൾ രണ്ടാളുണ്ടാകുമ്പോൾ 2500 ഇതാക്കി. അങ്ങനെ പിന്നെ സ്റ്റേറ്റ് പോയപ്പോഴും നമുക്ക് സെക്കൻഡ് കിട്ടി. അതിന് 10000 രൂപയൊക്കെ കിട്ടി തോന്നുന്നു. അപ്പോൾ അത് 5000 രൂപയും കിട്ടി. ഈ സ്റ്റേറ്റിന് പോകുമ്പോൾ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ഫോറസ്റ്റിലെ താമസം ഒക്കെ കിട്ടും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആകെ അങ്ങോട്ട് പോകാനുള്ള ചിലവ് ഇങ്ങോട്ട് വരാനുള്ള ചിലവ് ഒക്കെ കിട്ടും. അന്ന് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തായിരുന്നു സ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ആ പൈസ വെച്ചിട്ട് നമുക്ക് ബൈനോക്കുലർ വാങ്ങണം. അപ്പം ഞാൻ കോഴിക്കോടൊക്കെ അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. കിട്ടി പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഇത് കിട്ടില്ല, കാരണം പഴയ ഇത്. അതേപോലെ നമുക്ക് ചില സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്കൊരു ബേർഡ് വാച്ചിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ 8S40 അല്ലെങ്കിൽ 8S42 എന്നൊക്കെയുള്ള സ്പെസിഫിക്കേഷൻ ഉള്ളതാണ്. അത് 8 ഇരട്ടി അടുത്ത് കാണും. അതിലും കൂടുതലാകുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് വരും. അപ്പോൾ നമുക്ക് ക്ലിയറായി കാണാൻ കഴിയും. അപ്പോൾ അത് തപ്പി നോക്കുമ്പോൾ കിട്ടല്ല. അപ്പോൾ കുറേ അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരെ കിട്ടും, പക്ഷെ നമ്മളെ നാട്ടൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാനുള്ള വകുപ്പൊന്നും ആരും അവിടെ അറിയുന്ന പരിചയക്കാരൊന്നുമില്ല. പിന്നെ ഓൺലൈനിൽ നോക്കി. അന്ന് ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല.
1: പിന്നെ എങ്ങനെയായിരുന്നു?
0: അപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് ഇന്ത്യ ടുഡേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അതിൽ കണ്ടു. അപ്പം അതിൽ അന്ന് ഫസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്.
1: ശരി.
0: അന്ന് അതിൽ ഓർഡർ ചെയ്തു. അപ്പോൾ വരുമോ വരൂലേ എന്നൊന്നും അറിയില്ല.
1: പൈസ ക്യാഷ് എത്രയായിരുന്നു?
0: അതിന് 4000 അങ്ങനെ എന്തോ. അപ്പോൾ അത് കൊടുത്തു. അതിന് സാധനം വന്നു. അന്ന്
1: പാക്കിംഗ്
0: രണ്ടായിരത്തി പത്തോ ഒമ്പതോ അതിലായിരിക്കും. അപ്പോൾ അന്ന് അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ദൈത്വം കൗതുകം തോന്നി. കാരണം പേപ്പർ ഉണ്ടാക്കിയിട്ട് അത് അതിൻ്റെ മുകളിൽ പൊതിഞ്ഞ സെല്ലോ ടേപ്പിൻ്റെ ചുറ്റിട്ടൊക്കെ ആയിരുന്നു അന്ന് പാക്ക് ചെയ്തിരുന്നു.
1: ഡാമേജ് വരായിരിക്കും.
0: ആ കാരണം ഇന്നിപ്പോൾ നമുക്ക് ആ ഇതൊന്നും അന്നില്ല തോന്നുന്നു.
1: അതെ അതെ,
0: ബബിൾ റാപ്പൊന്നും. അപ്പോൾ അങ്ങനെ സാധനം വന്നു, ഒരു കേടുമില്ലാതെ കിട്ടി. അപ്പോൾ അങ്ങനെ പിന്നെ ബുക്ക് വാങ്ങണം. ബുക്കും അതുപോലെ തന്നെ അവിടെയുള്ള ബുക്ക് സ്റ്റാളിലൊക്കെ, കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് പല ബുക്ക് സ്റ്റാളിലും തപ്പി. അപ്പോൾ അങ്ങനെ അത് കിട്ടിയില്ല. അതും അതുപോലെ ഓൺലൈനായിട്ട് ആണ് വാങ്ങിയത്.
1: ഓക്കെ. അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങൾ, കാരണം ഒത്തിരി വിശേഷങ്ങൾ സവിശേഷത്തിൽ നമുക്ക് പങ്കുവെക്കാവുന്ന, കുറച്ചുകൂടി നമ്മളെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് വിവരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കിട്ടിയത്. ഇൻഷാല്ലാ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ സാറിൻ്റെ സംസാരങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു സവിശേഷത്തിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നമ്മുടെ സംസാരിച്ച സാർ പീസ് റേഡിയോ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. പക്ഷി നിരീക്ഷണത്തിലൂടെ നിറയെ കൗതുക വിശേഷവുമായി ഒരു ഡോക്ടർ, ഡോക്ടർ എം മുഹമ്മദ് റിനാസുമായി പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം നടത്തിയ അഭിമുഖം.
3: പീസ് റേഡിയോ, റേഡിയോ tune to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
4: ലബ്ബൈക പാടുന്നു ജനകോടി അടങ്കലും ഉടയോന നടക്കുന്നു ലക്ഷം മീലാഹിന്റെ പുരുത്തതിനൊരുങ്ങിക്കൊണ്ട്.

ജനകൊടിയടങ്കലുമുടയോനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പുരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതി

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
3: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിന്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
4: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
3: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
6: سيد الاستغفار
5: اللهم انت ربي لا اله الا انت
3: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
2: اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. അള്ളാഹുവിലുള്ള വിശ്വാസം തളരാത്ത ഹൃദയത്തിന് ഏത് ഇരുട്ടുകളും പ്രതിസന്ധികളും വൈകാട്ടികളായി മാറും. പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്താണ് ഈമാൻ നമ്മെ കൈപ്പിടിച്ചുയർത്തുന്നത്. മരണം നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു അവസാനമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിച്ച് ശാശ്വതമായ പരലോകത്തിലേക്ക് കടക്കുന്ന മഹത്തായ യാത്രയുടെ തുടക്കമാണ്. അത്തരം ചിന്തകൾ സ്മരിച്ച് നമുക്ക് തുടങ്ങാം.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഹനീഫ വണ്ടൂർ.
0: ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാർ.
2: ഇന്ന് 2026 ഓഗസ്റ്റ് 29 ശനി.
0: ഇതര വർഷം 1448 റബീഉൽ അവ്വൽ 16.
2: കൊലവർഷം 1201 ചിങ്ങം 13.

0: എന്തൊക്കെയുണ്ട് ഹനീഫ്ക്ക?
1: എന്താണ്? അൽഹംദുലില്ലാ, ഖൈറായി പോകുന്നു.
0: നിങ്ങള്
1: രാവിലെ ഇവിടെ സുബൈക്ക് ഇവിടെ എത്തിയോ അതോ സുബൈ കഴിഞ്ഞിട്ട്?
0: വഴിയിൽ നിസ്കരിച്ചു. വഴിയിൽ തന്നെ പള്ളി കയറിയിട്ട് നിസ്കരിച്ചു.
1: അതെ,
0: ഞാനേ ഇന്നിപ്പോ നമ്മളെ ശ്രോതാക്കളൊക്കെ മാഷാല്ല ഖൈറുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. വരുന്ന സമയത്തെ ഭയങ്കര ലൈറ്റും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ എന്നും കാണാത്തൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ടർഫിലിങ്ങനെ കാണാണ്. ഒരുപാട് വണ്ടികളുണ്ട്, അപ്പോൾ അവിടെ ഭയങ്കര കളി നടക്കുകയാണ്. നമ്മളെ ശ്രോതാക്കളോട് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, മക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മൾ, പിന്നെ സ്നേഹിക്കുന്നത് പലതും വാങ്ങിച്ചു കൊടുത്തിട്ടും ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തിട്ടും ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടും ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ കൂടെ പള്ളിയിലേക്ക് നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ വരാറുണ്ടോ? സുബീക്ക് പള്ളിയിലേക്ക് വരാറുണ്ടോ? ഇന്ന് കൂടെ മക്കൾ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അല്ലേ?
1: അതെ,
0: ഇൻഷാല്ലാ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ?
1: ഇല്ല അല്ല, ഒരു ചോദ്യം മതി.
0: ഇൻഷാല്ലാ,
1: ചോദ്യം മതിയല്ലോ.
0: ആയിക്കോട്ടെ.
1: പിന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട്, അപ്പൊ അവര് നമ്മൾ ആദ്യം ഒന്ന് പരിഗണിക്കണം. സലാം പറഞ്ഞിട്ട് ഒരു കുറേ ആളുകള് രാവിലെ വന്നിട്ടുണ്ട്, അപ്പോ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് എന്ത് ചെയ്യാം പോകാം. കാരണം എല്ലാവരും ചിലപ്പോ ഇതൊരു വായിക്കാൻ സാധിക്കണമെന്നില്ല. നേരത്തെ വന്നവരൊക്കെ ഒന്ന് മനസ്സിൽ ചെയ്ത് പോകാൻ തോന്നുന്നു. ഹന്ന ഫാത്തിമ കെ പി കളിയാട്ടുമുക്ക് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, റുഷ്ദ കാളികാവ്, മൈമൂന പാറപ്പുറം,
0: ആൾക്കാരാണെങ്കിൽ ജമീല കുമരനല്ലൂരുണ്ട്, അതെ, അബ്ദുൽ ഹമീദ് സി കെ അടിയൂരുണ്ട്, ഉമ്മുകുൽസു ചിറമംഗലുണ്ട്, റജീന കോട്ടുമലുണ്ട്,
1: ഫിസ പി എ താമരശ്ശേരി ഉണ്ട്, അബ്ദുൽ ഖാദർ പി കക്കോ ഉണ്ട്, ഷംസീറ തൂതയുണ്ട്, ദിനത്ത് പാലക്കാട്,
0: സിദ്ദീഖ് ഷമീർ കൊല്ലയിൽ തിരുവനന്തപുരം,
1: സാജിദ കാലിക്കറ്റ്,
0: റസിയ ചെങ്ങാനി,
1: അമീർ ടി എടത്തനാട്ടുകാരൻ,
0: മുഹമ്മദ് ഗബീർ പുള്ളിപ്പാടം,
1: ഫാസില എ ജെ പോത്താങ്കണ്ടം,
0: സീനത്ത് പകരുണ്ട്,
1: വഹിദ അട്ടിക്കോട്,
0: മുബീന കുനിയിലുണ്ട്, ഹുസൈൻ വി എം
1: എടത്തനാട്ടുകാരുണ്ട്.
0: ഇനി ഇത് കുടിച്ചാൽ കിട്ടൂല.
1: അതാ ഞാൻ പറഞ്ഞത്, മുഴുവൻ ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ പറ്റൂല. അപ്പൊ ചില ആൾക്കാരെ നമ്മളോടൊന്ന് ക്ഷമിക്കേണ്ടി വരും അല്ലേ?
0: അതെ,
1: എട്ടുമണിവരെ വായിക്കേണ്ടി വരും.
0: അതാണ്. ഏതായാലും സലീന തൊട്ടശ്ശേരി, മുഹമ്മദ് സി പി കോളിക്കലും, നബീസ ഒറ്റപ്പാലം, ജെൽസി സി ടി ഏലിയാശ്ശേരി, ഇതാണ് ഏറ്റവും ലാസ്റ്റ് വന്നാള്. ഇൻഷാല്ലാ. അതാ പിന്നെ വന്നു അല്ലേ അഷ്റഫ് ആലുവ. ഇൻഷാല്ലാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം അവർക്ക്
1: അപ്പോ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം അല്ലേ?
0: യെസ്.
1: പിന്നെ മധുരം ഖുർആൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മാഇദയുടെ മൂന്നാമത്തെ വചനം. അപ്പോൾ ഇന്നത്തെ ഖാരി ആരാണ്? അബുൽ ബക്കർ അൽ ശാത്തിരി
1: റാഷിദ് അൽ അഫാസ്
0: അല്ല,
2: അല്ലെ?
0: അബൂബക്കർ ശാത്തിരിയാണ്. യെസ്. ഇന്നത്തെ ഒരായത്തിലൂടെ എങ്ങനെ?
1: ആദ്യം നിങ്ങൾ കാര്യനെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ഇന്ത്യയിൽ ചെറിയ എന്റെ ടാബിലേ.
0: അതെ അതെ അതെ, ശാസ്ത്രിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം
1: അല്ല, അത് ചെറിയ ടെക്നിക്കൽ അവിടെ ഒരു എറർ സംഭവിച്ചാണ്. എന്താ വെച്ചാൽ മിഷാരി തന്നെയാണ് ഓതിട്ടുള്ളത് അല്ലേ.
0: ഓക്കെ, ഏതായിരുന്നു? നമുക്ക് ഒരു ടെക്നിക്കലായി ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട്.
1: രണ്ടാളും ടാബിൽ രണ്ടു പേരാണ് വന്നത്, അതാണ് സംഭവം. അവിടെ ഇന്നത്തോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ആയത്തിനെ കുറിച്ചൊന്ന് പറയാം. എന്നും നമ്മൾ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണല്ലോ, അപ്പോൾ ആയത്തിനെ കുറിച്ചൊന്ന് പറയാം.
0: യെസ്, ഇതാ ഇത് നാം അവതരിപ്പിച്ചൊരു ഗ്രന്ഥം അത്രേ. അനുഗ്രഹീതമായ വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഉമ്മുൽ ഖുറായെ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റുപുറമുള്ളവയെയും നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയും കൂടിയാകുന്നു. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെ പറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും.
1: അതെ, അപ്പോൾ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ്.
0: യെസ്,
1: അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇതിനെ നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് അള്ളാഹു ആണ് ഖുർആനെ അവതരിപ്പിച്ചത്. അത് അനുഗ്രഹീതമാണ്.
0: അതെ,
1: കാരണം ഈ ഒരു വെളിച്ചം ലോകത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു വെളിച്ചം ലോകത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ അല്ലേ? കൂരിരുട്ടായ ഒരു സമയത്താണ് ഖുർആൻ ഇറങ്ങുന്നത് ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട്. അപ്പോൾ ഈ മാർഗദർശനം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കൃത്യമായ മറുപടി ഖുർആൻ മാത്രമാണ് പറയണത്. ലോകത്ത് ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും എന്തുണ്ടാവും,
0: അതെ,
1: ഒരു ചോദ്യം ഉണ്ടാവും, എന്ത്, ഞാനിപ്പോൾ എവിടുന്നാ വന്നത്, എങ്ങനെ, എന്താപ്പോൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം, അങ്ങനെ ചോദിക്കുന്ന ഏതൊരു മനുഷ്യനുമുള്ള ഒരു മറുപടിയാണ് ഖുർആൻ. ഖുർആനിലുണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, ആ കാലഘട്ടത്തിൽ ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടം അല്ലേ. ആ മനുഷ്യന്മാരെ പിന്നീട് എന്ത് ചെയ്തു, പെൺകുട്ടികൾ ജനിച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന തലത്തിലേക്ക് എത്തിച്ചത് ഖുർആനാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ഇപ്പൊ യുദ്ധങ്ങൾ, ഇപ്പൊ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കണ്, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ബാക്കിൽ വന്ന് വെട്ടി. അപ്പം അതെന്താണ്, വെട്ടിയാളുടെ ഗോത്രമല്ല, ഈ ഗോത്രം മറ്റേ ഗോത്രം തമ്മിൽ ഗോത്രമഹിമയുടെ പേരിൽ അഹങ്കരിച്ച് നടന്ന ആൾക്കാരുണ്ട്. ഗോത്രം ഞങ്ങളെ ഗോത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഖുറൈശികൾ തന്നെ 8-10 ഗോത്രങ്ങളാണ്, പല പേരിലും അറിയപ്പെടുന്ന പല, അവർ തമ്മിൽ തന്നെ മത്സരങ്ങൾ. അങ്ങനെ ഗോത്രമഹിമയുടെ പേരിൽ പിന്നെ അഹങ്കരിച്ച് നടന്നിരുന്ന ആളുകളാണ് അവർ. ആ ആളുകളെ സൗഹാർദ്ദത്തിലേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ 40 മാർക്കറ്റിൽ നിന്ന് വെട്ടി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മറ്റാൾ ഇങ്ങോട്ട് തിരിച്ചു വെട്ടി, അവർ തമ്മിൽ പിന്നെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും
0: കലഹങ്ങളാണ്.
1: അപ്പോൾ ഈ ആളോട് ചോദിക്കണേ, നിങ്ങളിപ്പോൾ എന്തിനാണ് ഇപ്പം ഇങ്ങനെ, ഒരാൾ ചോദിക്കുമല്ലോ, എന്തിനാപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് ചോദിച്ചാൽ, അത് അവരെ വല്യാപ്പാൻ്റെ കാലത്ത് ഏതോ ഒരു കാലത്ത് ഉണ്ടായ ഒരു തർക്കം, അത് ഇങ്ങനെ കൈമാറി വന്നിട്ട് അതിപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടാണ് സൗഹാർദ്ദത്തിൽ. അപ്പം നമുക്കറിയാം, ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം, അപ്പോൾ യുദ്ധം കഴിഞ്ഞു, തബൂക്ക് യുദ്ധമാണെന്ന് സംശയമുണ്ട്, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല, എങ്കിലും ആ യുദ്ധത്തിൽ വെട്ടേറ്റ് മരണത്തെ കാത്തു കിടക്കുന്ന മുസ്ലിങ്ങൾ, അപ്പം അവരിൽ ഒരാൾ വെള്ളം ചോദിക്കണം. അപ്പോൾ ഒരു സഹാബി ഓടി വന്ന് വെള്ളം കൊടുക്കുക, അയാളുടെ വായിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു സഹാബി ചോദിക്കണം, എനിക്ക് വേണം വെള്ളം. അപ്പോൾ ഇയാൾ പറയണത്, ആദ്യം ചോദിച്ച ആൾ പറയണത്, അദ്ദേഹത്തിന് കൊടുക്ക്. അത് അത്രയും സ്നേഹം, മരണ അവസാനത്തെ ഒരു തുള്ളി വെള്ളം പോലും എന്താണ്, അതെന്റെ സഹോദരന് കൊടുക്ക് എന്നുള്ള ആ രൂപത്തിലേക്ക് മാറ്റിയത് ഖുർആനാണ്. അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത,
0: അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു പരുവത്തിലേക്ക് അവരെ മാറ്റിയെടുത്തു അല്ലേ.
1: അതെ, അത് എവിടെയാണ്, ഉമ്മുൽ ഖുറയിലാണ്. ഉമ്മുൽ ഖുറ എന്നാണ് അവിടെ മക്ക കഅബയാണ് അല്ലേ, മക്കയാണ്, അതായത് ഭൂമിയുടെ ഏറ്റവും സെന്റർ ആയിട്ടുള്ള. അതിന് പരിസരത്തുള്ള, അതായത് അതിന് ചുറ്റുപാടുള്ള കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അവർക്ക് എന്ത് ചെയ്യണം, ഇത് നീ താക്കീത് ചെയ്യാൻ അല്ലേ പരലോകത്തിൽ വിശ്വസിക്കാൻ എത്തിച്ചു കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഈ ആയത്ത്. ആയത്ത് വിശദീകരിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
0: യെസ്, നമുക്ക് ഒരുപാട് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ വായിക്കാനുണ്ട്.
1: അതെ,
0: മധുരം ഖുർആൻ വളരെ മാധുര്യം നിറഞ്ഞ പാരായണമായിരുന്നു എന്ന് ജമീല വി കെ പൂനൂർ പറയുന്നു.
1: മരണത്തിന് മനുഷ്യരിലേക്ക് കൃത്യമായി തയ്ക്കപ്പെടുന്ന അമ്പുകളുണ്ട്. ഇന്ന് ഒരാൾക്ക് ആ അമ്പ് കൊണ്ടില്ലെങ്കിലും നാളെ അയാൾക്ക് അത് കൊള്ളുക തന്നെ ചെയ്യും. ഇഹലോകത്തെയും അതിൻ്റെ വഞ്ചനകളെയും കുറിച്ച് തിരിച്ചറിയുക എന്ന അറിവാണ് വലുത്. അത്തരം മഹത്തായ നിരവധി അറിവുകൾ പകർന്നു തരുന്ന പീസ് റേഡിയോ എന്ന ഈ മഹത്തായ സംരംഭത്തെക്കുറിച്ച് എല്ലാ നിലക്കും സഹായിക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ അമലുകൾ. ആമീൻ. അൻവർ NT മുട്ടിൽ വയനാട്, അദ്ദേഹമാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു നല്ലൊരു മെസ്സേജാണ്. മരണത്തിന് മനുഷ്യരിലെ കൃത്യമായ ഒരു അമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത് അല്ലേ? ഓരോരുത്തർക്കും ഞാനത് കുറെ മുമ്പ് ഞാനൊരു ഒരാള് ഒരു ക്ലാസ്സിൽ പറഞ്ഞത് കാര്യം എപ്പോഴും ഓർക്കണത് കേട്ടപ്പോൾ ഇത് വായിച്ചപ്പോൾ എന്താ അറിയോ, ഇപ്പോൾ മരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ നടന്നു പോകണല്ലോ, അതിൻ്റെ അടിയിൽ ഒരാളാണ് എന്ത് ചെയ്യുന്നത് മരിക്കണത്. ആ ഉദാഹരണം പറഞ്ഞ അദ്ദേഹം, ഇപ്പൊ നമ്മളൊരു കോഴിക്കട ചെന്നു കോഴി വാങ്ങാൻ, അപ്പൊ ആ കോഴിക്കാരൻ ചോദിക്കും, ആ കടക്കാരൻ ചോദിക്കുമല്ലോ നിങ്ങക്ക് എത്ര വേണ്ടത്. അപ്പൊ നമ്മള് ചിലപ്പോ ഒരു 2 കിലോന്റെ അല്ലെങ്കിൽ ഒരു മീഡിയം എന്നൊക്കെ പറയലോ. ആ ഒരു 100 കോഴികളുള്ള ആ കൂട്ടത്തിൽ അയാൾ ഇങ്ങനെ പോയിട്ട് ഒറ്റപ്പെടുത്താണ് എന്നതുപോലെ മലക്കൽ മൗത്ത് നമ്മളിങ്ങനെ ഫോണിന് അടിയിൽ പിടിക്കും അല്ലേ?
0: അതെ, അതൊരു ടൈമൊക്കെ പഠിച്ച് അറിയിച്ചു കൊടുത്തിണ്ടാവും. അതിനനുസരിച്ച് അടിസ്ഥാനത്തിൽ എപ്പോഴാണ് അവിടെ സമയമൊക്കെ ഉണ്ടാവും, നമുക്കൊരു സമയം അറിയില്ല അല്ലേ? ഏതായാലും നമ്മളോടൊപ്പം വീണ്ടും ചേർന്ന ഒട്ടനവധി ആളുകളുണ്ട്. മെഹനാജ് ഇസ്മായിൽ കോട്ടയം, ഇബ്രാഹിം അന്നൂർ ടെക്സ്റ്റ് ഉള്ളാൾ മാംഗ്ലൂർ, ആയിഷ തോട്ടശ്ശേരി ആറ, സിനത്ത് സിറ്റി ചുള്ളിയോട്, ഷുഹൈബായം വളപ്പട്ടണം, മിന്ന റഹ്മ കുനിയിൽ, സഹൽ പി ഇടപ്പലം, മുനീർ ചെമ്നാട്, ഇവരൊക്കെ ഇപ്പോൾ സ്ഥലം പറഞ്ഞു വന്നാൽ
1: റഹ്മത്ത് ബീവി പൂക്കോട്ടൂരാണോ? പൂക്കാട്രി.
0: ആ
1: പൂക്കാട്രി,
0: അതെ അതെ
1: അല്ലേ.
0: ഓക്കെ,
1: അപ്പോൾ അവരൊക്കെ വീണ്ടും സലാം പറഞ്ഞു വന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ ഇനി നമ്മളെ
0: ചോദ്യം ശ്രോതാക്കൾ കേട്ടിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്,
1: എന്നാ ഒന്നുകൂടി ആവർത്തിച്ചോളേ,
0: ഒന്നുകൂടി ചോദിക്കല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പുണ്ടല്ലോ, അഥവാ നമ്മൾ പല ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മുടെ മക്കളോടുള്ള ഇഷ്ടത്തിൻ്റെ തോതനുസരിച്ച് അവർക്ക് പലതും വാങ്ങിച്ചു കൊടുക്കും ഒക്കെ നമ്മൾ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ, നമ്മൾ അവരുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ എത്രത്തോളം അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇന്ന് സുബിക്ക് കൂടെ പള്ളിയിലേക്ക് പോകുന്ന മക്കൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ച ആളുകൾ ആരൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം. ഞാൻ വന്നത് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, പുലർച്ചെ വരെ ഒരു പക്ഷേ കളിച്ചുകൊണ്ടിരിക്കും, അവസാനം സുബീൻ്റെ സമയത്തൊക്കെ കളിച്ചിട്ട് അവസാനം കുഴങ്ങിയിട്ട് ക്ഷീണിച്ചിട്ട് പോയിട്ട് ആവും അല്ലേ? പിന്നെ അവൻ്റെ ആ പുലരിക്ക് പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഉണർവ് കിട്ടൂല, അതാണ് ശരി. അമീർട്ടിയടുത്തിനായിട്ട് പറയാണ്, പിന്നെ മരണം എപ്പോൾ വേണമെങ്കിലും മുന്നിൽ വന്ന് നിൽക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാളെക്കുറിച്ചുള്ള ഉറപ്പില്ലായ്മക്കൊടുവിൽ അവസാന നിമിഷം ഏതെന്ന് അറിയാതെ മനുഷ്യൻ നടത്തുന്ന പായ്ച്ചിലുകളെല്ലാം ചെന്നെത്തുന്നത് ആ നിശബ്ദമായ സത്യത്തിന് മുന്നിലാണ്. നമ്മുടെ ഓരോ ശ്വാസത്തിലും ആ യാത്രയുടെ നീൽ വീണിരിപ്പുണ്ട് എന്നാണ്. നമുക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നീണ്ട പിന്നെ കാലത്തേക്കുള്ളതൊക്കെ പ്ലാൻ ചെയ്തിടുന്നത്. യഥാർത്ഥത്തിൽ സെക്കൻഡുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, റബ്ബെ അടുത്തൊരു സെക്കൻഡിൽ എനിക്കെന്ത് സംഭവിക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിക്കുന്ന ഒരു കളി കാണാൻ പോകണോ, അതല്ലെങ്കിൽ ഫർള് നമസ്കാരത്തിൻ്റെ സമയമാണ് ജമാഅത്തിന് പോകണോ, ചിന്തിക്കുന്നിടത്ത് ചിന്തിക്കുന്നവർക്ക് കാര്യമുണ്ട് അല്ലേ? അപ്പോൾ ഏതായിരുന്നാലും അത്രേ നമ്മുടെ ലൈഫിന് പിന്നെ ഗ്യാരണ്ടി ഉള്ളൂ എന്നുള്ളതാണ്. എൻ്റെ മകൻ 5 മുതൽ വരാറുണ്ട് എന്ന് KV കബീർ പാലക്കായി പ്രതികരിക്കുകയാണ്. പിന്നെ മനാഫ് പാലക്കായി സലാം പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ ജമീല VP പറഞ്ഞത് ചോദ്യം കേട്ടിട്ടുണ്ട്, ചോദ്യം കേട്ടിട്ടുണ്ട്, പക്ഷെ അനുഭവസ്ഥരല്ലേ റീപ്ലൈ ഭംഗിയായി തരുള്ളൂ.
0: യെസ്,
1: ചോദ്യം കേൾക്കാത്തതുകൊണ്ടല്ല. അപ്പോൾ അതാ KV കബീർ പാലക്കാട്, എൻ്റെ മകൻ 5 വയസ്സ് മുതൽ വരാറുണ്ട്.
0: എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾക്കൊന്നും ചിലപ്പോൾ പ്രതികരിക്കാൻ വല്ലാതെ കഴിഞ്ഞോണമെന്നില്ല, കാരണം ഇന്ന് കുട്ടികളെ ഏറ്റവും കുറവാണ് പള്ളിയിൽ.
1: അതെ
0: അല്ലേ, ഏതായാലും നമുക്ക് അധികം വൈകണ്ട, പുലരി വട്ടത്തിലേക്ക് പോവാം.
1: അതെ, പുലരി വട്ടാണല്ലേ.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ഇന്നത്തെ പുലരിവട്ടത്തിൽ ഇതും ഒരു കാരണമായിക്കൂടെ എന്ന വിഷയത്തിൽ ബഹുമാനനായ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം കൂടുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദു, മതപരമായ ഉത്ബോധനങ്ങളും പ്രഭാഷണങ്ങളും ക്ലാസുകളും ഒക്കെ കേൾക്കുക എന്നുള്ളത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണോ എന്നതിനെക്കുറിച്ച് ചില സംശയങ്ങളും ചില തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അനിവാര്യത നമ്മൾ സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. കിടപ്പിലായ പല രോഗികളെക്കുറിച്ചും നമുക്കറിയാം, ഒന്നുമില്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് കിടക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അത്തരം പല രോഗികളെയും സന്ദർശിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ രോഗമായും ദാരിദ്ര്യമായും മരണമായിട്ടൊക്കെ വരുമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ പിന്നിൽ ചില കാരണങ്ങളുണ്ടല്ലോ, ആ കാരണങ്ങളെക്കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെറുതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് പരിശോധിക്കുമ്പോൾ അതിൽ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധികൾക്കും അവന് സ്വയം ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്, ഞാൻ എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്ന് ചില നിസ്സഹായമായ സന്ദർഭങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് ചോദിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അവിടെ അവന് ചില ഉത്തരങ്ങൾ കിട്ടണം. ആ ഉത്തരങ്ങൾ കിട്ടില്ലെങ്കിൽ അവൻ നിസ്സഹായനാകും, അവൻ്റെ മാനസികമായ അവസ്ഥ തളരും, അവന് സ്ട്രോക്ക് വരും, അറ്റാക്ക് വരും, അവൻ്റെ മനസ്സും അത് ശരീരവും നശിച്ചു പോകാൻ അത് കാരണമായിത്തീരും. അപ്പോൾ താങ്ങാനാവാത്ത ജീവിത ഭാരങ്ങളെയും പരീക്ഷണങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വിശ്വാസത്തിൻ്റെയും ദീനിൻ്റെയും ഒക്കെ ചില അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഒന്നിപ്പോൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമെന്നുള്ള അറിവ് തന്നെ, ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാകാം, ഇതിൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ടാകും, അതെന്താണെങ്കിലും ഞാൻ സഹിച്ച് ജീവിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ടാകും എന്ന് ചിന്തിക്കുന്നതൊരു ഉത്തരമാണ്. ഇനി അഥവാ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് ഈ ദുരിതങ്ങളൊന്നുമില്ലാത്ത സന്തോഷകരമായൊരു സ്വർഗം എനിക്ക് ലഭിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അതൊരു ഭയങ്കര പ്രതീക്ഷയാണ്. ഒന്നുമില്ലെന്ന് വിചാരിക്കുന്ന നിരാശയിൽ സ്വർഗമുണ്ടല്ലോ എന്നത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. ഇപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതം നിസ്സഹായമായി നിൽക്കുന്ന, തളർന്നു പോകുന്ന, നാം ആകെ ഹൃദയം പൊട്ടി മരിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ താങ്ങി നിർത്താൻ പറ്റുന്ന പല ആശയങ്ങളും ചിന്തകളും യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ ചോദ്യങ്ങൾക്കും മനസ്സിൻ്റെ പ്രയാസങ്ങൾക്കും ഉത്തരമാണ് ഖുർആൻ ഷിഫ ഉല്ലിമാ ഫി സുദൂർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ക്ലാസുകളും പരിപാടികളിലും ഒന്നും പങ്കെടുക്കാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇത്തരം നിസ്സഹായമായ സന്ദർഭങ്ങളിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അത് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കോ അറ്റാക്കിലേക്കോ ഒക്കെ നയിക്കുമെന്നത് ഒരു കാരണമായി എന്തുകൊണ്ട് നമുക്ക് പരിഗണിച്ചുകൂടാ? ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ ആ ഒരു ചിന്തയിൽ മാത്രം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചക്ക് ഒരു ദിവസം ഒരു ഖുർആൻ ക്ലാസ്സിലോ ഒക്കെ പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാവണം. എത്രയോ ആളുകൾ നമ്മളോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ റേഡിയോ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ നിലനിന്ന് പോകുന്നത്, ഈ റേഡിയോ ആണ് എന്നെ ജീവിപ്പിക്കുന്നത്, ഇതൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതം അത്തനകെ പ്രതിസന്ധികളിൽ ജീവിക്കുമ്പോഴും ആ പ്രതിസന്ധികളിലൊക്കെ ചില ഉത്തരമായിക്കൊണ്ട് ചില ആശയങ്ങൾ ഈ റേഡിയോയും ഉത്ബോധനങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സമൂഹത്തിൽ വരുന്ന ഇത്തരം ഏറ്റവും മാരകമായ രോഗങ്ങൾ, വാപ്പയും ഉമ്മയും രോഗിയായിട്ട് കിടക്കുക, അവരെ സംരക്ഷിക്കാൻ കഴിയാതെ മക്കൾ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ വന്നു ചേരുന്നതിൽ നമ്മുടെ ഇത്തരം ദീനീ ഉത്ബോധനങ്ങളും സംസാരങ്ങളും മനസ്സിന് ആശ്വാസം നൽകുന്ന ആശയങ്ങളും കേൾക്കാത്തതിൻ്റെ ചില കാരണങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരായിരുന്നാലും ശരി, എല്ലാ സന്ദർഭങ്ങളിലും മനസ്സിന് കുളിർമ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന ഇത്തരം ഉത്ബോധനങ്ങളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഖുർആൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ നമ്മൾ സമയം കാണണം. അത് ബോധപൂർവം നമ്മുടെ ജീവിത ക്രമങ്ങളിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു സഹായിക്കട്ടെ.
1: ആമീൻ. വളരെ നല്ല ഒരു മെസ്സേജാണ് ഹാരിസ് ബിൻ സലീം ഈ പുലരിവട്ടത്തിലൂടെ. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ശ്രദ്ധ, നമ്മളിങ്ങനെ ഓടുകയാണല്ലോ അല്ലേ, എന്താ ബെല്ലും ബ്രേക്കുമില്ലാതെ ഇങ്ങനെ ഓടുകയാണല്ലോ. അപ്പം അതിനിടയിൽ നമ്മൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇടയ്ക്ക് എന്താ ഉത്ബോധനങ്ങളൊക്കെ എന്താണ്? അപ്പം നമുക്ക് വെള്ളിയാഴ്ച ഖുതുബയും അതുപോലെ തന്നെ മറ്റുള്ള ഖുർആൻ ക്ലാസ്സൊക്കെ എന്തിനാ നമ്മളിങ്ങനെ ഉത്ബോധിപ്പിക്കണം?
0: അപ്പം
1: നമ്മൾ പറയില്ലേ, ഒരു ഒരാളിങ്ങനെ അലക്ഷ്യമായി വണ്ടി ഓടിച്ചു പോവാം. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ തെരുവിൽ ഒരാളിപ്പോൾ സ്കൂളൊക്കെ കൂട്ട സമയത്ത് ഇങ്ങനെ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചു പോയാൽ ഓനൊന്നും ഉണർത്തുമല്ലോ നമ്മൾ, ഒരു ഓണടിച്ചിട്ട്. ആ ഒരു ഉണർത്തലാണ് ശരിക്ക് നമ്മുടെ ഉത്ബോധനങ്ങൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ശോല ആൾക്കാർ പോകുമ്പോൾ അവനൊന്നും ഉണർത്തണം അല്ലേ?
0: യെസ്.
1: അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ.

0: പിസ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പം ആരാൻ നോക്കാം.
1: അതെ,
0: അസ്സലാമു അലൈക്കും. റേഡിയോ ഇപ്പോൾ തുറന്നാലും എപ്പോൾ തുറന്നാലും മനസ്സിന് സമാധാനമുള്ള ഓരോ വാക്കുകളുമാണ് കേൾക്കാറുള്ളത്. ഞാനിപ്പോൾ ജീവിതപാഠങ്ങൾ എന്നൊരു വിഷയം കേട്ടാൽ അൽഹംദുലില്ലാ മനസ്സിനെ അത് സന്തോഷിപ്പിച്ചു. ഇങ്ങനെ നമ്മൾ ആവശ്യമുള്ളപ്പോഴെല്ലാം റേഡിയോ തുറക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ റേഡിയോയിൽ
1: നിന്ന് കേൾക്കുന്നത്.
0: അൽഹംദുലില്ലാ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കുവാനുള്ള കഴിവും അള്ളാഹു തരട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നാണ് ഇന്നത്തെ പീസ് ടൈമിൽ സഫിയ കെ തിരൂരങ്ങാടിയാണ്.
1: അതെ, അവർ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. നമ്മുടെ പീസ് കുടുംബത്തിലെ പി ആർ കുടുംബത്തിലെ ഒരു അംഗമാണ്.
0: യെസ്,
1: അല്ലേ? അപ്പോൾ അവർ ഇത് ഈ പീസ് ടൈമിൽ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾ എഴുതി അയക്കുന്ന ഓരോ ഫീഡ്ബാക്കുകളാണ് എന്ത് ചെയ്യാം ഇതിൽ ഓരോ എല്ലാ ദിവസവും ഓരോ ഓരോ ആളുകളുടെ എടുക്കാറ്. അപ്പോൾ ശ്രോതാക്കൾക്കൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മൾ അയച്ചാൽ അവരുടെ ഈ ഒരു അറിയിപ്പ് എന്ത് ചെയ്യും, നമ്മൾ അവർ എടുത്ത് വായിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പായി നിങ്ങൾ സ്വീകരിക്കണം ഇൻഷാല്ലാ. ഇനി നമ്മൾ ഫീഡ്ബാക്കിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ വീണ്ടും ആളുകൾ സലാം പറഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ സഫിയക്കെ തിരുരങ്ങാടി തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ട് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് സത്യമാണ് പറഞ്ഞത്, അല്ല സത്യമാണ് പറഞ്ഞത്, അൽഹംദുലില്ല. നമ്മൾക്ക് അറിവ് കിട്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിന് സമാധാനം തന്നെയാണ്. അള്ളാഹു ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞ ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ, ആമീൻ. ജമീല നെന്മിനി, ഗുഡ് മെസ്സേജ്, അൽഹംദുലില്ല. ഓരോ ദിവസവും വ്യത്യസ്ത വിഷയങ്ങളിലൂടെ പുനരുവട്ടം പുരോഗമിക്കുന്നു, അൽഹംദുലില്ല. ഇന്ന് നല്ല വിഷയമായിരുന്നു. മൗലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചുരിയട്ടെ എന്ന് സുഹൈബ എം വളപട്ടണം.
0: പരസ്പരം യുദ്ധം ചെയ്തും കലഹിച്ചും എല്ലാ തോന്നിവാസങ്ങളിലും ഒഴുകി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ വെറും 23 കൊല്ലം കൊണ്ട് ഉത്തമ സമൂഹമാക്കിയ അതേ വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മുടെയും കൈകളിലുള്ളത്. ആ ഖുർആനിനെ ഇന്ന് ബഹുഭൂരിപക്ഷവും അവഗണിക്കുന്നു. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് പ്രതികരിക്കുന്നത്.
1: മുനീർഷ വന്നിട്ടുണ്ട്, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ്, മാഷാല്ലാ. മൗലവിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ, ആമീൻ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ജമീല വി കെ പുനൂർ പറയുന്നു, ഓരോ ദിവസവും നല്ല നല്ല ഉപദേശങ്ങളും ആയി നമുക്ക് മുമ്പിൽ വരുന്ന മൗലവിയുടെ വാക്കുകൾ മനസ്സിന് എത്ര നല്ല സമാധാനമാണ് കിട്ടുന്നത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: മിന്നാ റഹ്മാ കുനിയിൽ പറയണ, ഞാനും അനിയനും എൻ്റെ ഉപ്പയും ഉമ്മയും ഉപ്പയും ഒന്നിച്ച് പള്ളിയിൽ പോയി.
1: അങ്ങക്കുള്ള മറുപടിയാണ്.
0: ഓക്കെ, ചിലത് ചില ആളുകൾക്ക് തുടരാനുള്ളത് ഒരു ഒരു തോഫിക്കും കൂടെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം.
1: അബ്ദുൽ കരീം കൊല്ലം, അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന് എൻ്റെ കൊച്ചുമോനെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകും. അവൻ്റെ പേര് സൽമാൻ എന്നാണ്, ആദം സൽമാൻ.
0: മാഷാല്ലാ,
1: ആദം സൽമാൻ നിലനിർത്തട്ടെ അല്ലാഹു, ആമീൻ.
0: യെസ്, വളരെ ശരിയാണ് ഉസ്താദ് അറിയിച്ചത്. ഈ റേഡിയോയിലെ ഉത്ബോധനങ്ങളാണ് സമാധാനത്തിലേക്കുള്ള വഴികൾ ഓരോ ദിവസവും കാണിച്ചു തരുന്നത്. അൽഹംദുലില്ലാ, റബ്ബിൻ്റെ വലിയ ഒരു തോഫീക്കാണ് ഇതിലേക്ക് എത്തിയത് എന്ന് മില വി പി കളിയാക്കും.
1: അതെ, സാജിദ ശംസു കാസർഗോഡ് പറയുന്നത്, അവരിപ്പോൾ ഒരു യാത്രയിലാണ്. അപ്പോൾ സ്ഥിരമായി മോൻ സുബൈക്ക് പള്ളിയിൽ പോവാറുണ്ട്. ഇന്ന് ഞങ്ങൾ കൂർഗിലാണുള്ളത്, ഇവിടെ അടുത്ത് പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല.
0: ഓക്കെ,
1: സാധാരണ അവർ റെഗുലർ പോവാറുണ്ട് എന്നുള്ളതാണ്.
0: യെസ്, അല്ല അങ്ങൾ മറന്നോ,
1: എന്തു പറക്കണം,
0: എന്താ നമ്മളെ മോർണിംഗ് ലൈവാണ് കിസ്. സമയം ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 24 സെക്കൻഡും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരെ
1: ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കിസാണ് അല്ലേ. അപ്പൊ അതിന്റെ മുന്നേ അവരോടൊന്ന് പുതിയ ശ്രോതാക്കൾ
0: തീർച്ചയായിട്ടും
1: എന്നുള്ളത് കൊണ്ട് ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്.
0: എന്നാ ഓർമ്മയിൽ പെടുത്താം നമുക്ക്.
1: അതെ,
0: അപ്പോൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. പിന്നെ ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് കിസ് സെലക്ട് ചെയ്യണം. പേരിൻ്റെ കൂടെ സ്ഥലം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ 3 തവണ ഇവിടുന്ന് ചോദിക്കും. 25 സെക്കൻഡ് നിങ്ങൾക്ക് ഉത്തരം ആൻസർ ചെയ്യാനുള്ള സമയം ഉണ്ടാകും. എ ബി സി ഡി അല്ലേ.
1: അപ്പോൾ അതിൽ ഇന്നലെ ഒരു ശ്രോതാവ് സംശയം ചോദിച്ചിട്ടുണ്ട്, ഈ ബീപ്പ് ശബ്ദം തുടങ്ങിയിട്ടാണോ അയക്കേണ്ടത്? അല്ല, ബീപ്പ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് അയക്കണം.
0: അതെ,
1: തുടങ്ങുന്നതിന് മുമ്പ് അയക്കാം. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചു, ഓപ്ഷൻ പറഞ്ഞാൽ ആ സമയം മുതൽ അവർക്ക് അയക്കാം.
0: ഓപ്ഷൻ കേട്ടത് മുതൽ
1: അത് അയക്കാം.
0: ബീപ്പ് സൗണ്ട് അവസാനിക്കുന്നത് വരെ സ്വീകരിക്കും.
1: അതെ, സ്വീകരിക്കും. അതാണ് അപ്പോ ചോദിക്കാം
0: അല്ലെ? ചോദിക്കാം.
1: ചോദ്യം ഇതാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനം, ഹിജറ നടന്ന വർഷം ഏത് എന്നാണ് ചോദ്യം. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ ഓപ്ഷൻ പറഞ്ഞോളി. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജറ നടന്ന വർഷം ഏതാണ്?
0: ഓക്കെ, സിമ്പിൾ ചോദ്യമാണ് അല്ലേ. ഓപ്ഷൻ എ ഡി 610, ഓപ്ഷൻ ബി എ ഡി 622,
1: ഓപ്ഷൻ സി എ ഡി 632, ഓപ്ഷൻ ഡി എ ഡി 600.
0: നമ്മൾ പതിവ് തെറ്റിക്കുന്നില്ല, ഒരിക്കൽ കൂടി ചോദിക്കുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം അഥവാ ഹിജറ നടന്ന വർഷം ഏത് എന്നതാണ്. ഓപ്ഷൻ എ ഡി 610, ഓപ്ഷൻ ബി എ ഡി 622, ഓപ്ഷൻ സി എ ഡി 632, ആൻഡ് ഓപ്ഷൻ ഡി എ ഡി 600.
1: ഓക്കെ, നമ്മുടെ ബീപ് ശബ്ദം തുടങ്ങിക്കോട്ടെ.
0: യെസ്, ഓരോ മിടിപ്പ് അല്ലെങ്കിൽ ഓരോ ബീപ് സൗണ്ടിൻ്റെയും പിന്നെ വാല്യൂ മനസ്സിലാകണമെങ്കിൽ മോണിലെ വികസിൽ പങ്കെടുക്കണം എന്ന് നമ്മൾ പറയാം.
1: അതെ
0: അല്ലേ, 25 സെക്കൻഡിൻ്റെ വില എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അതിനോട് താല്പര്യമുള്ളവർക്ക് ബോധ്യപ്പെടും അല്ലേ.
1: അതെ, വന്നു വന്നു വന്നു ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം.

0: മാഷാല്ലാ മാഷാല്ലാ.
1: ഈ സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഇത് ആളുകൾ ഇങ്ങനെ നിറയുന്നത് അല്ലേ.
0: അതാണ്
1: ഇതിങ്ങനെ കാണുമ്പോഴേ നമ്മൾ ഒന്നും നല്ല വരിക, ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയല്ല വരുന്നത്, നൂറ് മുന്നൂറ് അങ്ങനെയാണ്.
0: അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ ഇങ്ങനെ കമൻറ്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയപ്പെട്ടവരൊന്നും എല്ലാവരും നമുക്ക് കമൻറ്റിൽ കാണാൻ ഫീഡ്ബാക്കിൽ കാണാൻ കഴിയില്ലല്ലോ. പക്ഷേ ഈ ഒരു സമയം വന്നു കഴിഞ്ഞാൽ അടിച്ചു കയറി വരികയാണ് അല്ലേ.
1: അത്ര പെട്ടെന്ന് അറിയും. ഏതായിരുന്നാലും നമുക്ക് അത് ഉത്തരവും അതുപോലെ തന്നെ പിന്നെ വിജയികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട്
0: നമുക്ക് വേണേൽ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പറയാം അല്ലേ. ടെൻഷൻ ആക്കണ്ട അങ്ങനെ. ഏതായാലും ഇത് കുറച്ച് മുമ്പ് ചോദിച്ചാണെന്നൊക്കെയാണ് റസ്നി ഹാജർ പള്ളി പറയണത്. എന്നിട്ടും ഇത് തെറ്റിക്കുണ്ടോ നമുക്ക് നോക്കണല്ലോ.
1: ഉണ്ടല്ലോ,
0: ഉറപ്പല്ലേ.
1: അതിപ്പോ നോക്കി, അത് ഞാൻ ആദ്യം നോക്കിയത്. വളരെ സിമ്പിൾ ആണെന്ന് പറയും, ഞാൻ വന്നതാണ്. എന്നിരുന്നാലും എന്താണ് തെറ്റി, പക്ഷെ അപ്പൊ മുന്നേ വന്നാലും എന്താണ് ഇത് പുതിയൊരു അറിവായിട്ട് എന്ത് ചെയ്യണം, പുതിയ ആളുകൾക്ക് കിട്ടണം, എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളന്നില്ലല്ലോ.
0: അതായത് ഏ ഡി കണക്കിൽ കൺഫ്യൂഷൻ ആയല്ലോ, അതുകൊണ്ട് കറക്കി കുത്തി. ഇതിന്റെ രസം എന്താ അറിയോ, ഇജ്ര പോയ വർഷ ചോദിച്ചത് അല്ലേ. അത് ഇജ്ര വർഷം നമുക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ, ഇജ്ര പോയിട്ട് വേണ്ടേ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏ ഡിയിലെ നമുക്കത് ചോദിക്കാൻ കഴിയുള്ളൂ. ഓക്കെ,
1: അപ്പൊ ഇത് പുതിയൊരു അറിവിലേക്കുള്ളതാണ്. അപ്പൊ അതികൾക്കാരും കറക്കി കുത്തിയേക്കാണല്ലോ.
0: റംല പി സി പറയാണ് ഉത്തരം തെറ്റിക്കണ എന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് നോക്കാം അല്ലേ. ഇൻഷാല്ലാ.
1: പിന്നെ ചരിത്രങ്ങളൊക്കെ ആകുമ്പോഴേ പലർക്കും എന്താ വെച്ചാൽ ഒരു മറവിണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ ജമീല ബി പി പറയണത്, ഈ വർഷമൊന്നും മൈൻഡിൽ നിൽക്കാത്ത ഒരാളാണ് ഞാൻ.
0: അത് കുറെ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക്
1: ചരിത്രം കേൾക്കാനൊക്കെ ആൾക്കാർക്ക് രസമാണ്, പക്ഷെ ഈ വർഷങ്ങളും ചില പേരുകളും മനസ്സിൽ നിൽക്കൂല.
0: അതിന് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നെ ഒരു ദിവസം പറയാം.
1: അല്ല മാഷല്ലേ പറഞ്ഞുകൊടുത്തുള്ള ആളുകൾക്ക്,
0: അല്ല അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഓരോന്നോരോ മേഖലയിലാണ്.
1: അബാക്കസ
0: അബാക്കസ ഒന്നുമല്ല. ഇൻഷാല്ലാ നമുക്ക് ഒരു വൺ മിനിറ്റ് ഒക്കെ കിട്ടുമെന്നല്ലോ.
1: ആയിക്കോട്ടെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഇബാറത്തുകൾ ധാരാളമായി ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഊർജ്ജസ്വലമായിക്കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധ്യമാകാറുണ്ടോ? ഇല്ല എങ്കിൽ അതിനുള്ള മൂന്ന് മാർഗങ്ങൾ പഠിപ്പിച്ചെടുക്കാം. ഒന്ന്, ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ കർമ്മമാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തേത്, ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. ആത്മാർത്ഥത ഇല്ല എങ്കിൽ, നിയത നന്നാക്കിയിട്ടില്ല എങ്കിൽ ആ കർമ്മത്തിന് പ്രതിഫലം ഒന്നും ഉണ്ടാകില്ല എന്ന ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. മൂന്നാമത്തേത്,

0: ഈ വൺ മിൻ ടോക്ക് ചെയ്യാനാണല്ലേ ഏറ്റവും ഇടങ്ങർ
1: ആണോ?
0: ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. നമുക്കിങ്ങനെ കുറേ വാചാലായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അതായത് അതൊരു ഏറ്റവും പവർഫുള്ളാണ്. കാരണം ഒരു മിനിറ്റ് കൊണ്ടൊരു സാധനം ഒരാൾക്ക് കിട്ടണം,
1: അതിലെല്ലാം അടങ്ങണം,
0: അത് കിട്ടണം,
1: അതിലൊരു മെസ്സേജ് വേണം,
0: അംദുസലാത്തും വേണം, അതിൻ്റെ കൺക്ലൂഷൻ വേണം, അതിൻ്റെ ഇടയിൽ കണ്ടന്റ് വേണം, ഒരു വിഷയം വേണം.
1: ഒരു മിനിറ്റിന്റെ ഒരു, ഇപ്പൊ നിങ്ങള് വൺ മിനിറ്റ് ചെയ്യുന്ന ആളാണല്ലോ, ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യാം, അങ്ങനല്ലേ ചെയ്യല്? ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ടല്ലേ ചെയ്യല്? പക്ഷെ അത് പിന്നെ എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന ഒരാളുണ്ട്, അയാള് രണ്ടു മണിക്കൂറാണ് അത് ചെയ്യണത്, അറിയാം നിങ്ങക്ക്?
0: അല്ല, കറക്റ്റ് 59 സെക്കൻഡിൽ അത് അവസാനിപ്പിക്കലുണ്ട്. പിന്നെ അല്ലേ, ഏതായാലും അതിന്റെ പിന്നിലുള്ള പ്രവർത്തനം
1: മാഷാല്ലാ. അതാ ഞാൻ പറയണത്, ഞാൻ അവിടെയൊക്കെ വരണം. ഇപ്പൊ നമ്മളിപ്പോ വൺ മിനിറ്റ് ഒക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിപ്പോ ഒരു മിനിറ്റ് പറഞ്ഞാലും ഒരു ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നമ്മൾ ചെയ്യും, പിന്നെ അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് എന്ത് 59 സെക്കൻഡോ ആക്കും.
0: അതെ,
1: അവൻ്റെ ആ പണി ഉണ്ടല്ലോ.
0: അതെ അതെ,
1: ഒരു വൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ 2 മണിക്കൂർ വർക്ക് അവനുണ്ട്, അത്രയും പണിയാണ്.
0: ജോലി എന്നുള്ളതിന്റെ അപ്പുറത്ത് അതിന്റെ പിന്നിലുള്ള അധ്വാനങ്ങളുണ്ട് അല്ലേ? അപ്പൊ എല്ലാവർക്കും
1: വൺ മിനിറ്റ് ചെയ്യണ പോലെ നമ്മളെ ശ്രോതാക്കളൊക്കെ കാണുള്ളൂ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന.
0: യെസ്,
1: നമ്മളെ ടെക്നിക്കൽ ഡെസ്കിൽ ഇപ്പൊ ഈ വൺ മിനിറ്റ് ചെയ്യണ നമ്മളെ ഷബീബ് ചെറുകോട്ടില് അവനാണത്
0: ചെയ്തോണ്ടിരിക്കുന്നത്.
1: നല്ല ഒരു എഫക്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തോണ്ട്.
0: എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകം ഉണ്ടാവണം.
1: അതെ, ഷബീബിന് ഇപ്പൊ അടുത്ത് കല്യാണമൊക്കെ റെഡി ആയിട്ടുണ്ട്, പഠിത്തണ്ടാവും ഇൻഷാല്ലാ.
0: ഇന്നിപ്പോ അത് പറഞ്ഞപ്പോ എങ്ങനെ പറയണത്, ഇപ്പൊ നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ.
1: അതെ, ഇന്ന് നമ്മളെ ഒരു പി ആർ ഫാമിലിയിലെ,
0: അതെ, ടെക്നിക്കൽ വിംഗില്,
1: നമ്മളെ അജിസലിന്റെ കല്യാണമാണ് ഇന്ന്.
0: അതെ,
1: അതിനിങ്ങനെ പോകാൻ വേണ്ടി എല്ലാരും ഇങ്ങനെ ഇവിടെ ഒരുക്കൂട്ടിരിക്കാണ്.
0: അതെ അതെ,
1: അതിന്റെ കൂടെ ജോലിയുള്ളവർക്ക് ഭയങ്കര ഇതുണ്ട്,
0: താല്പര്യം ഉണ്ട്
1: കല്യാണം ഉണ്ടാക്കാം.
0: കല്യാണത്തിനാണോ അതോ കല്യാണത്തിൽ പങ്കെടുക്കാനാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഏതായിരുന്നാലും നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന പ്രിയപ്പെട്ട അജിസലിന് ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്.
1: അതെ,
0: ഇൻഷാല്ലാ.
1: ഇന്ന് 11 മണിക്കാണ് അവന്റെ നിക്കാഹ്, വൈകുന്നേരമാണ് അവന്റെ വലീമ.
0: അങ്ങനെയാണല്ലേ, മാഷാല്ലാ.
1: അപ്പൊ ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് ആൾക്കാർ അങ്ങോട്ട് വരണ്ടെന്നാണ്
0: അല്ലേ, പ്രാർത്ഥനക്കുള്ളൊരു അഭ്യർത്ഥനയാണ് അല്ലേ.
1: അല്ലെങ്കിൽ തന്നെ എന്നോട് കല്യാണം പറയാൻ കുറെ ആൾക്കാർക്ക് പേടിയാണ്. ഞാൻ എന്തായാലും കല്യാണം പറയുമ്പോ പറയുന്നത് എന്റെ ഇപ്പൊ ഒരു 5-6 ആളുണ്ടാവും, ഞങ്ങളങ്ങനെ പോലെ
0: ഓർക്ക് പുണ്യം കൂട്ടാനുള്ള പരിപാടിയല്ലേ, മാഷാല്ലാ. ഏതായാലും റുക്സാന ബാലുശ്ശേരി പറയാണ് ഇന്നത്തെ വൺ മിൻ ടോക്ക്, അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു ഊർജ്ജസ്വലത കിട്ടി, മാഷാല്ലാ തബാറക്കല്ലാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ
1: അതുപോലെ തന്നെ 1 മിനിറ്റ് കൊണ്ട് എന്നും ഒരു വലിയ അറിവാണ് കിട്ടുന്നത്, അൽഹംദുലില്ലാ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് സഫിയ കേതിരി രംഗാടി, അവരുടെ മെസ്സേജ് ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും എന്ന് ജമീല VP എഴുതി അറിയിച്ചിട്ടുണ്ട്.
0: നമ്മളേ കൂടെ ഉണ്ട് എന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയണ അബൂവിയെ, അവർ പറയണ AD 629 ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിതമായത്, അതിലറിവാണ്. ഏതായാലും ഞമ്മക്ക് ഇനി ഇവരെ കൺഫ്യൂഷൻ ആക്കണ്ട, ഉത്തരം ഇങ്ങോട്ട് പറയാം. വിജയികളൊക്കെ നമുക്ക് അവസാനം പറയാം ഉത്തരത്തില്.
1: ചേരമാൻ നമ്മുടെ കേരളത്തിലുണ്ടായ
0: ചേരമാ മസ്ജിദ് ഉണ്ടല്ലോ, അത് 629 AD. അപ്പൊ നമുക്കേ ചോദ്യം വായിച്ചിട്ട് ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കാം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനം ഹിജ്റ നടന്ന വർഷമേത് അല്ലെ, ഹിജ്റ നടന്ന വർഷമേത്? ഉത്തരം വരുന്നത് നമുക്ക് മാഷാല്ലാ, പിന്നെ
1: ഓപ്ഷൻ B
0: ആണ്, AD 622 ആണ്. അപ്പൊ ഇനി പോന്നോട്ടെ, ഓരോരുത്തര് എന്തായി, ഞാൻ വിജയിൽ പെട്ടോ തെറ്റിയോ പാളിയോ ഒക്കെ ഒന്ന് പ്രതികരിക്കില്ലേ.
1: അജിസലിന് പ്രാർത്ഥനകൾ വന്നു തുടങ്ങി.
0: അജിസലിന്
1: സ്വാലിഹായ കുടുംബജീവിതം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സീനത്ത് പാലക്കാട്.
0: അജിസൽ ആരാന്നുള്ള നമുക്ക് പറയണോ?
1: ആ, പറഞ്ഞോളി. നമ്മുടെ ബഹുമാനപ്പെട്ട KV മകനാണ്, നമ്മുടെ തിരുമൊഴികൾ അവതരിപ്പിക്കുന്ന KV മകനാണ് നമ്മുടെ അജിസല്.
0: പിന്നെ അപ്പോ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പം അത് പറയാതിരിക്കുക എന്നത് കഴിയാത്തൊരു കാര്യമാണ്. ഏതായാലും നമ്മൾ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ

0: ജീവിതത്തിൽ വ്യത്യസ്തമായ പിന്നെ ഗുണപാഠങ്ങളും സ്വീകരിക്കേണ്ടതും ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഏതായിരുന്നാലും ഇന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്, ഒരു 8 പെൺകുട്ടികളുള്ള ഒരു ഫാമിലി. 8 പെൺകുട്ടികളെ പറയുമ്പോൾ ചെറിയ കുട്ടികളല്ല. അതിൽ മൂത്ത മകൾക്ക് 42 വയസ്സുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ കീ ഇങ്ങനെ 8 പേരുണ്ട്. ഇവരുടെ ഉമ്മ അവരുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. കുറച്ച് നേരത്തെ മരിച്ചു പോയി, ഈ ശ്വാസ സംബന്ധമായ അങ്ങനത്തെ അസുഖമൊക്കെ ആയിട്ട് മരിച്ചു പോയവരാണ്. അപ്പം അതിൽ മൂത്ത ജ്യേഷ്ഠത്തിയാണ്. പിന്നെ ബാക്കി ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ ഉപ്പുണ്ട്, മാഷാല്ല. ഏതായാലും 8 പെൺകുട്ടികളും കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒക്കെ ഇങ്ങനെ റാഹത്തിൽ ജീവിച്ചു വരാണ്. അപ്പം ആ 8 പെൺകുട്ടികളിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ആൾ, അവള് കൂട്ടത്തിൽ ബാക്കിയുള്ള എല്ലാവരെയും കാട്ടിലും കുറച്ചും കൂടെയൊക്കെ ഒരു സൗകര്യത്തോടു കൂടിയൊക്കെ ജീവിക്കുന്ന, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും ഒക്കെ. അപ്പോൾ ഗൾഫിൽ ആണ് ഭർത്താവ് ഉള്ളത്. 2 മക്കളുണ്ട്. മൂത്ത കുട്ടിക്ക് ഏകദേശം 10 വയസ്സ് ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 10-12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഏതായാലും ഇവരെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകണതിൻ്റെ ഇടയിൽ പിന്നെ അവൾ ഡ്രൈവിങ് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രൈവിങ് പഠിച്ചു. പിന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലൊരു കാറ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു ഷോപ്പിൽ, ഒരു സൂപ്പർ മാർക്കറ്റ് ഷോപ്പ്, ഒരു സിമ്പിൾ ഷോപ്പല്ല, അവിടെ നമ്മൾ ഈ സ്റ്റോർ എന്താ പറയുക, കീപ്പറായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യാമല്ലോ. അതായത് വരുന്ന സാധനങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ അങ്ങനെ അടിച്ചു കയറ്റുന്ന ഐറ്റംസ്, അങ്ങനെയുള്ളൊരു ജോലിയാണ്. അപ്പോൾ അവിടെ ആ ജോലി ചെയ്യുന്ന ഏരിയയിൽ ഏകദേശം ഇവരാണ്, ഇവർ മാത്രം അധിക സമയത്തുണ്ടാകുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് വർക്ക് ലോഡായപ്പോൾ അവിടെ ഒരു ഈ പുതിയതായിട്ട് അക്കൗണ്ടിനൊക്കെ പഠിച്ച് അങ്ങനെ ഇറങ്ങുന്ന ചെക്കന്മാരുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു 10-19 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യനും, ഇവർ 2 കുട്ടികളുടെ അമ്മയൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ ജീവിതം മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ ദിവസവും വളരെ നേരത്തെ വണ്ടി എടുത്ത് പോകും. രാത്രിയൊക്കെ കുറച്ച് വൈകിട്ടൊക്കെ വരും. അങ്ങനെ ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ഈ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ കൂടെയൊക്കെ അങ്ങനെ എല്ലാ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫ്. വാപ്പണി ഇവിടെ ഇല്ല, അതായത് ഭർത്താവ് ഇവിടെ ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം പിന്നെ ഭർത്താവ് മറ്റൊരു ഇവളുടെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു പ്രയാസം പറയാണ്. അതായത് ഞാൻ വിളിച്ചിട്ട് ഫോണ് എടുക്കണില്ല, ചിലപ്പോൾ തലവേദനയാണ്, അല്ലെങ്കിൽ കുട്ടികളത്ത് വേഗം കൊടുക്കുക. ഫോണ് വേഗം കുട്ടികളത്ത് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ശരിക്കും ഈ ഭാര്യമാരെ നമ്മളോട് ഇങ്ങനെ ചെറിയ പിണക്കങ്ങൾ വരുമ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എന്താ ചെയ്യുക, പ്രത്യേകിച്ച് അവൾ വീട്ടിലേക്ക് ആകുമ്പോൾ കുട്ടികളത്താണ് ഫോൺ കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമൊക്കെ സ്ത്രീകൾക്കുണ്ട്, പൊതുവേ സഹോദരിമാർക്കുണ്ട്. അപ്പോൾ ഏതായാലും ഇവൾ അങ്ങനെയൊക്കെ ചെയ്തു. അതിലൊരു ആശങ്ക തോന്നി ഒക്കെ. മാത്രമല്ല ഒരു ദിവസം ഇവർ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ട, എല്ലാവരും ഒരുമിച്ച് കൂടിയൊരു ദിവസം അവിടെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ ഏറ്റിട്ട് അന്ന് ഇവരെന്ത് ചെയ്തെന്നറിയോ, ഭക്ഷണം കഴിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, വീട്ടിലേക്ക് വരുന്നത്. സാധാരണ നിങ്ങൾ ആലോചിച്ചോക്കണം, സ്ത്രീ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വളരെ ഒരുങ്ങി റെഡിയായി ഭക്ഷണം കഴിക്കുക അങ്ങനെ വരുന്നൊരു ടീമാണല്ലോ. അതിൽ അന്നത്തെ ദിവസം വരെ എന്ത് ചെയ്യാണ്, ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ച് ഇങ്ങോട്ട് വളരെ കൂളായിട്ട് ഈ മക്കളൊക്കെ കാത്തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത്രേ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു പറഞ്ഞു. അപ്പോൾ എന്നെ കാത്തിട്ടല്ലോ ഇപ്പോൾ ഇത്രയും നേരം ഈ മക്കൾ എൻ്റെ കുട്ടികളോടും ഭക്ഷണം കഴിക്കാതെ അവിടെ കാത്തിക്കണേ. ഞാൻ ഭക്ഷണം കഴിച്ചു പറഞ്ഞു. അപ്പോൾ എവിടുന്ന് കഴിച്ചു, അപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ ഓൻ്റെ കൂടെ പോയി കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഓൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആകെ ഒരു ഇത് തോന്നി, സ്വന്തം മക്കൾ ഇവിടെ കാത്തുനിന്നിട്ട് ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ടായിട്ടും ആരാണിത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു 18-19 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ജീവിതത്തിൽ സ്വന്തം കുടുംബത്തോടൊരു അകൽച്ച എങ്ങനെ വരിക, വേറെന്തൊക്കെയോ ഈ ആളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പർദയും ഒഫ്തി ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങിയല്ല, അത്ര സൂക്ഷ്മത ഉള്ളൊരാള്. പക്ഷെ ഈ ഒരടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡ്രസ്സിങ്ങിൽ കുറച്ച് മോഡൽസ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും പിന്നെ നാട്ടിൽ ഭർത്താവ് ലീവിന് വന്ന ഒരു സമയത്ത്, ജീവിക്കണമൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ, അത് രസം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവളിങ്ങനെ ഒരു അകൽച്ചയിൽ കഴിയുന്ന, ഇവനോടൊരു താല്പര്യമില്ലാത്ത പോലെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവളുടെ സ്വന്തം വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയൊരു ദിവസം ഇവരെന്ത് ചെയ്തു അറിയോ, ഇവരെ ഇങ്ങനെ ഈ ആങ്ങളാരില്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മേൻ്റെ മക്കൾ അമ്മോൻ്റെ മക്കളൊക്കെ ഇതിൽ ഇടപെടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്തു, ഈ പയ്യനോട് വിളിച്ചിട്ട് പറഞ്ഞു ഈ പിന്നെ ഷോപ്പിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ വന്നു. വന്നിട്ട് ഇവനോട് കാര്യങ്ങളൊക്കെ വളരെ പിന്നെ കൂളായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവനാകെ അന്ന് വിട്ടിക്കണേ. ഇവനിക്ക് അതായത് എന്താ ഇവിടെ വിഷയം എന്ന് മനസ്സിലായല്ലോ, ഈ കൂടെ വർക്ക് ചെയ്യുന്ന 19 വയസ്സുള്ള ഒരു പയ്യൻ ആ ചെക്കനോട് ഇവർക്ക് അങ്ങോട്ടുള്ളൊരു വൺ സൈഡ് ആയിട്ടുള്ളൊരു ഇഷ്ടം തോന്നി. പിന്നെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ച സമയത്ത് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് പിന്നെ ഈ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ് അതിൻ്റെ പിന്നാലെ പോവാണ്. അതിൽ പിന്നെ അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ പഠിച്ചവനാണ് സത്യം, എനിക്ക് അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല അവരോട്, അവരിൻ്റെ എത്ര മൂത്തതല്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെ ചിന്ത ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻ്റെ അടുത്ത് മോശമായ ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഉടനെ ഞാനൊന്നും നോക്കാതെ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. അത് ശരിയായിരുന്നു, എത്ര അന്വേഷിച്ചപ്പോൾ അവിടെ സ്ഥാപനത്തിൽ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവനിക്ക് ഇവരോടുള്ള ഒരു പെരുമാറ്റത്തിലൊരു മോശം ഇതൊന്നുമില്ല. പിന്നെ മൂത്തൊരാളാണല്ലോ, അപ്പോൾ ഒരു മൂത്ത സഹോദരൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ പോണ സമയത്ത് പിന്നെ ഭക്ഷണം കഴിക്കുക അതൊന്നും ഹലാലല്ല. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാഗത്തു നിന്നും പറയുമ്പോൾ അങ്ങനെയാണ് അവതരിപ്പിച്ചത്. ഏതായാലും അതിന് ശേഷം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഓൾക്ക് പിന്നെ ഒരു ദിവസം എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഒറ്റക്ക് ബസ്സിൽ കയറി, ഇപ്പോൾ പ്രിയദർശിനി ഇത് ഫ്രീ ഒക്കെ ആണല്ലോ, ഒറ്റക്ക് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ കിട്ടുകയാണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക മൈൻഡിൽ ഇങ്ങനെ പോവുകയാണ് ആൾ. അപ്പോൾ ജ്യേഷ്ഠത്തിമാരോ അനിയത്തിമാരോ ആർക്കും ഒന്നും സംസാരിക്കാനൊരു ഒരു വോയിസില്ല, അങ്ങനത്തെ രൂപത്തിലാണ്. അങ്ങനെ ഉള്ളതൊന്നും പറയാൻ പറ്റൂല, ഫോൺ എടുക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പം ഏതായാലും ഓരോരു വീട്ടിലാണ് കഴിയണത്, പക്ഷേ 2 റൂമിലാണ് കഴിയണത്. അപ്പം എന്നോട് ഇങ്ങനെ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി, ആ 8 പേരിലൊരു സഹോദരി പറഞ്ഞു ഇങ്ങനെ ഇതിപ്പോൾ എന്തെങ്കിലും ഒരു കൗൺസിലിങ്ങോ അതൊക്കെ കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് പറയാവുന്ന പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് കൊടുത്തു. ഏതായാലും പിന്നെ അവരുടെ ഒരു മനസ്സ് മാറി ഏറ്റവും നല്ല നോർമലായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിലാണ് ബാക്കി എല്ലാ ആളുകളും. കാരണം 8 പേരെയും കല്യാണം കഴിച്ച് ഒരു പ്രയാസമില്ലാതെ കഴിയാണ്, അതിൻ്റെ ഇടയിലാണ് കല്യാണം കഴിച്ച് 12 വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവണത്. അപ്പോൾ ഇതിൽ ഒരു കാരണം പറഞ്ഞെന്താ അറിയോ, ഈ സഹോദരിമാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവന് ഒരിക്കലും ഒരു കാര്യത്തിന് നോ എന്ന വാക്ക് പറയില്ല, എന്തെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇപ്പോഴും പറയുന്ന എന്താ പറയുക, അവന് ഞാൻ അവളെ ഒരുമിച്ചൊരു വീട്ടിലാണ് കഴിയണത്, അപ്പം എൻ്റെ മക്കളും ഒക്കെ ഉണ്ടല്ലോ, അവൾക്ക് മനസ്സ് മാറിക്കോളും, എന്തോ ഒരു ഇത് മനസ്സിൽ പിശാച് കൊടുത്താണ്. അപ്പം ആ നിലക്ക് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, ഇപ്പോഴൊരു വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഏതായാലും നമ്മൾക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നത് കൂടിയാണ് ഈ ഒരു അനുഭവം പങ്കുവെക്കാനുള്ള ഒരു കാരണം.
1: അത് ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ ഭാഗ്യം നിർണ്ണയിക്കുന്നത് അവരെ കല്യാണം കഴിക്കുമ്പോഴാണ്. ഇപ്പം നമുക്കറിയാം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഏകദേശം കുറച്ച് അപ്പുറത്തുള്ളൊരു 2 സഹോദരിമാർ, അവരിൽ ഒരാളെ കല്യാണം കഴിച്ചത് ഒരു സാധാ കൂലിപ്പണിക്കാരനാണ്, മറ്റൊരാളെ കല്യാണം കഴിച്ചത് ഒരു ബട ബിസിനസ്സുകാരനാണ്.
0: യെസ്.
1: അപ്പോൾ രണ്ട് ഒരേ വീട്ടിലെ 2 സഹോദരിമാരാണെങ്കിൽ പോലും രണ്ടാണ് ജീവിതത്തിന് വ്യത്യാസമുണ്ട്. ഒരാൾ സാധാരണ ഒരു കൂലിപ്പണി, ചെറിയൊരു വീട്ടിൽ ചെറിയ സൗകര്യങ്ങളിലാണ്, എന്നാൽ മറ്റുള്ളവർ വലിയൊരു വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഇതാണ്. ആ പെൺകുട്ടികൾ ചിലപ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞപ്പം ചില ആളുകൾക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ മതിമറന്ന് അവർ ജീവിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഭർത്താക്കന്മാർ, ഒന്നും നോ പറയാത്തവർ, എല്ലാത്തിനും കുറച്ചൊരു കർശനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മുളകിലെ നുള്ളാൻ പറ്റുമായിരുന്നു.
0: അതെ അതെ.
1: അവരങ്ങനെ അഴിച്ചു വിടാൻ പാടില്ല. പ്രത്യേകിച്ച് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഗൾഫിലൊക്കെ ആകുമ്പോൾ ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും, ആ വിഷയത്തിൽ അവരകലും. അപ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടെങ്കിൽ എന്തേയുള്ളൂ, അത് നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ എന്താവും തെറ്റിപ്പോവും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഈ കുടുംബങ്ങളിലൊക്കെ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പാർക്കിലൊക്കെ പോയാൽ കണ്ടില്ലേ, കല്യാണം കഴിക്കാത്തവരുണ്ടല്ലോ പാർക്കിൽ, ആ അങ്ങാടിയിലൊക്കെ ഉണ്ടായിരുന്നു, അവർ എന്തോ ഒരു സ്നേഹം. നമ്മൾ വിചാരിക്കും ഇവരിപ്പോൾ ഈ കടപ്പുറത്ത് ഈ പാർക്കിലൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുമല്ലോ.
0: അതെ അതെ.
1: അത് കല്യാണം കഴിച്ചവരിക്കൂല. ശരിക്കും കല്യാണം കഴിച്ചതിന് ശേഷം പോലെ അങ്ങനെ പ്രണയിക്കുകയാണെങ്കിൽ, നന്നായി പോവുകയാണെങ്കിൽ, അവർ ആ കുടുംബജീവിതം നിലനിൽക്കും. ഒരിക്കലും ഒരു പെണ്ണ് മറ്റൊരാളിങ്ങനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പം നമ്മളെ ഭാര്യ മറ്റൊരാളോടൊരു ചാറ്റിങ്ങും സംസാരമൊക്കെ ഉണ്ടാകണം എപ്പോഴും, നമ്മളെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാ.
0: യെസ്.
1: അവളെ മനസ്സിൽ നമ്മളില്ല ഉണ്ടെങ്കിൽ 12 വർഷവും 20 വർഷമൊക്കെ നിക്കാഹിൻ്റെ അന്ന് കൊഴഞ്ഞു വീണ ഒരു മനുഷ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അയാളെ മരണം വരെ പരിചരിച്ച സ്ത്രീകളുണ്ട് അല്ലേ. അപ്പൊ എന്താ വെച്ചാൽ അത് അവരെ മനസ്സിൽ അവരുണ്ട്, ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും, അറ്റാച്ച് കുറവുണ്ടാവും, ഈ പ്രണയം ഉണ്ടാവില്ല. അപ്പോൾ അകന്നകന്നു പോവും.
0: നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് മാത്രം, ഭൗതികമായിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് മാത്രം
1: ഒരു
0: കാര്യമൊന്നുമില്ല അല്ലേ. മനസ്സിൽ നമുക്കൊരു ഇടുണ്ടാവണം.
1: അതെ.
0: ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അവസാനം എന്താ തീരുമാനിച്ചു വെച്ചാൽ, അവളെ വിസ പ്രോസസ്സിങ്ങിലാണ്, അവളെയും കൂടെ കൂട്ടിയിട്ട് ഗൾഫിൽ പോകുക എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതിന് അവൻ്റെ ഉമ്മി എല്ലാം നിലക്കും സപ്പോർട്ടാണ്. ഉമ്മ പറയുന്നത് അങ്ങനെ തന്നെയാണ്, കൊണ്ടുപോകാൻ തന്നെ പറയണത്.
1: പക്ഷെ
0: ഇത്രക്കായിട്ടും ആ ഉമ്മ ഉണ്ടല്ലോ, ഇവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആര്? ഭർത്താവിൻ്റെ ഉമ്മ.
1: അതെ. അത് അള്ളാഹു അവർക്ക് പിന്നെ ഹയർ കൊടുക്കട്ടെ. കാരണം എപ്പോഴും ഒരു വലങ്ങുതടി ആയിട്ടുണ്ടാകുക ആരാ വെച്ചാൽ, ഈ പറഞ്ഞ ഭർത്താക്കന്മാരും ഉമ്മമാരാണ് മരുമക്കൊക്കെ എപ്പോഴും വലങ്ങുതടിയായിട്ടുണ്ടാകുക. അവരെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പലരും സമ്മതിക്കാറില്ല. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്.
0: തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായി. ഒരു ദിവസം രാത്രി തെറ്റിയിട്ട് ഇവരെന്ത് ചെയ്തിരിക്കണം, നേരം പുലരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പോയി, സ്വന്തം വീട്ടിലേക്കാണ് പോയി. അതിൽ രാവിലെ നീച്ചപ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അമ്മായിമ്മയാണ് മരുവളെ വിളിക്കൽ. അത്രയും സ്നേഹമാണ്. വിളി നോക്കുമ്പോൾ ഓളെവിടെ, ഓളൊക്കെ ഓളെ പരിക്കുകയായിരുന്നു ഭർത്താവ്. സിമ്പിളായിട്ട് അപ്പോഴും എന്തുകൊണ്ട് പോയി എന്നുള്ളതോ. അപ്പോൾ ഓള് ഓള് വീട്ടിക്കല്ലേ വെക്കണം എന്നുള്ളവർക്ക് വിടാക്കൂട്ടില്ല.
1: അങ്ങനെ കുറേ ഇപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട്, ഒരു സഹോദരി പൂനൂർ എന്നാണ് അങ്ങനെ ആ സ്ഥലമാണ് തോന്നുന്നത്. രാത്രി 3 മണിക്ക് ഈ രണ്ടുപേരും തമ്മിൽ എന്തോ വർത്താനം ഉണ്ടായി. ഇവള് വണ്ടി എടുത്തിട്ട് ഒറ്റ പോകും. നിങ്ങൾ ആലോചിച്ച് പുലർച്ചെ ഒരു 3 മണി 2 മണി സമയത്തൊക്കെ അങ്ങനെ സ്ത്രീകളെ, സാധാരണ ഒരു മാര്യവിൻ്റെ സമയമാണെങ്കിൽ പോലും.
0: അതെ അതെ.
1: അതുവരെ ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ടെക്സ്റ്റൈൽസ് ഓടൊക്കെ നിൽക്കുന്ന ജോലി ചെയ്യണ കുറെ സഹോദരന്മാരുണ്ടല്ലോ, അവരൊക്കെ ഒരു 5 മണി 6 മണിയൊക്കെ സമയത്തൊക്കെ പോവും. ഒരു മാരിപ്പൊക്കെ പിന്നെ അവർക്ക് പേടിയാവും. ഇത് പുലർച്ചെ ഇങ്ങനത്തെ സമയത്തൊക്കെ ആണ് പോവുക.
0: ഇപ്പൊ
1: നമ്മള് കാണാറുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് റേഡിയോ എന്നൊക്കെ ചിലപ്പോ രാത്രിയൊക്കെ വൈകി പോണ സമയത്തൊക്കെ ഈ കടകളിലൊക്കെ, ഇപ്പൊ ഈ തട്ടുകടയിലൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഈ ലോറിക്കാരും ഓട്ടോറിക്ഷക്കാരും നമ്മള് യാത്രക്കാരൊക്കെ നിർത്തി ഇങ്ങനെ ആ ഒരു അതൊരു കുഴപ്പമില്ല, നമ്മൾ ഭക്ഷണം കഴിക്കണം. അതേപോലെ പെൺകുട്ടികൾ സ്കൂട്ടി മേലൊക്കെ വന്നിട്ട് അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഗലാട്ടയാക്കി ഒച്ചണ്ടാക്കി കഴിക്കണ രൂപമൊക്കെ ഇപ്പം ഉണ്ട്. അതിൻ്റെ ദുരന്തം വേറെ, അത് വേറെ വരാണ്ട്, അത് നമ്മൾ പറയണില്ല. ഏതായിരുന്നാലും അവർക്ക് നല്ലൊരു കുടുംബജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.

0: ആസിയ തിരുവേഗപ്പുറം പറയാണ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അനുഭവം കേട്ടപ്പോൾ അല്ലാത്ത വിഷമം തോന്നി. അള്ളാഹു ആ സഹോദരിക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, ആമീൻ. ആ സഹോദരന് ക്ഷമ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തി രക്ഷിക്കട്ടെ, ആമീൻ എന്നാണ് ജമീല നെമ്മിനിൽ നിന്ന് പ്രതികരിക്കുന്നത്.
1: അതെ, അത് പിന്നെ അവരാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. കാരണം എന്താ പറയുക, കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം നമ്മളെ സ്നേഹക്കൂട്ടിലേക്ക് ഒരാൾ ഒരു കത്തെഴുതി. അപ്പം ആ കത്തിലെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഉപ്പയാണ്, കുട്ടിയുടെ ഉപ്പ കത്തെഴുതുന്നതെന്ന് വെച്ചാൽ അവളെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. അപ്പം ആ ഭർത്താവിൻ്റെ വാപ്പ ഇയാളെ വിളിച്ചിട്ടാണ്, നിങ്ങളെ കുട്ടീൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയും ഒരു പെൺകുട്ടിയും പിന്നെ ഒരു കൂട്ടുകാരനും ഇവിടെ വന്നിരുന്നു. അവർ ബൈക്കിലാണ് വന്നത്, വന്നത് സന്ധ്യാസമയത്താണ്, ഇവിടെ കാണാൻ വന്നതാണ്, കൂടെ പഠിച്ചവരാണ്. അപ്പോൾ രണ്ടുപേരും അവർ കല്യാണം കഴിച്ചവരൊന്നുമല്ല, അവർക്ക് സഹപാഠികളാണ്. അതുമാത്രമല്ല 30 കിലോമീറ്റർ ദൂരം അവർ വണ്ടി ഓടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊന്നൊരു ശരിയല്ല,
0: അങ്ങനെയുള്ള ആളുകളായിട്ടുള്ള കൂട്ടം ശരിയല്ല
1: ശരിയല്ല എന്ന് ആ അമ്മോശം കാക്ക ഇവളെ ഉപ്പാനെ വിളിച്ചു. ഇവളോടൊന്നും പറഞ്ഞില്ല, മോളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അതെ, അപ്പൊ ഇയാള് ഇയാൾക്ക് വലിയ കുട്ടീന്റെ ഉപ്പാക്ക് അത്ര വലിയ മോശത്തരായിട്ടൊന്നും തോന്നിയില്ല. അത് മാത്രമല്ല, എന്നിട്ട് ഇവളെ ഇവളോട് ചോദിച്ചു, ഉപ്പ ഈ കുട്ടിയോട് ചോദിച്ചു എന്താ ഇപ്പൊ സംഭവം ഇങ്ങനെ. അപ്പോൾ അവള് വളരെ പരിഹസിച്ചിട്ടാണ് പറഞ്ഞത്, നിങ്ങളെ തന്ത വൈബ് നിങ്ങളെ പഴയ കാലമൊന്നുമല്ല, ഞങ്ങള് പുതിയ കുട്ടികളാണ്, ഞങ്ങളങ്ങനെ യാത്രയൊക്കെ പോവും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മോശങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾ ദയ്യൂസ് ആകരുത്. അപ്പൊ ഇദ്ദേഹത്തിന് അതും മനസ്സിലായിട്ടില്ല. അപ്പൊ അയാൾ ചോദിക്കണം, ഈ ദയ്യൂസ് തന്നെ എന്താ? അപ്പൊ നമ്മളിവിടുന്ന് അലിജാബിന്നും സ്നേഹക്കൂടുന്നും മറുപടി കൊടുത്തിട്ടുണ്ട്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. അതിൽ ഒരു കാര്യം എന്താ, സ്വന്തം വീട്ടിൽ നടക്കണ ഇങ്ങനത്തെ കാര്യങ്ങൾ
0: എതിർക്കാൻ
1: കഴിയാത്തവർ, അങ്ങനത്തെ ദുർബലരായ ആളുകളാണെന്ന് നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത്.
0: വല്ലാത്ത പോയിന്റാണത്.
1: ഓ, ഈ കല്യാണങ്ങളിലൊക്കെ നടക്കുന്ന ആഭാസങ്ങൾ ഉണ്ടല്ലോ, മക്കളെ നിർബന്ധപ്രകാരം ചെയ്യുന്ന. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഷിയാബ് നമ്മളെ ഷിയാബ് മൗലവി ഏതൊരു സ്ഥലത്ത് ഖുതുബയറ്റു, നിക്കാഹ് ഖുതുബയറ്റു. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ഡിമാൻഡായി പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ നിങ്ങളീ പറഞ്ഞ ഒച്ചും വെളിയും ബഹളവും പാട്ടും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് വാപ്പ വാപ്പാനായിട്ടുള്ള ബന്ധമാണല്ലോ ഉണ്ടാവുക, മൂപ്പര് നല്ല പള്ളിയിലൊക്കെ വന്ന് നല്ല താളെ താടിയൊക്കെ ഉള്ള ഒരാളായിരിക്കും. അങ്ങനെ മൂപ്പര് നിക്കാഹ് കുത്തുമ്പ കഴിഞ്ഞ് ഇറങ്ങണുള്ളൂ, അപ്പക്ക് ഇവർ ഓൺ ചെയ്തു പാട്ട്. ഇയാളിങ്ങോട്ട് ആകെ ഇടങ്ങാറായി. അതൊരു മനുഷ്യന്റെ ഒരു അവസ്ഥ ആലോചിച്ച്, സ്വന്തം മക്കള് ചെയ്യണ ഈ തോന്നിയാസത്തിന് മറ്റുള്ള ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യണ, ഇടങ്ങാറാണ് വാപ്പാരുണ്ട്. ആ സമയത്ത് ഇടങ്ങാറായിട്ട് കാര്യമില്ല, നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ കാര്യമില്ല. അതിന് മുമ്പേ എന്ത് ചെയ്യണം, കുട്ടികളെ വളർത്തുമ്പോത്തിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അത് ഇപ്പോഴത്തെ കാലല്ലേ, ട്രെൻഡല്ലേ,
0: അതാണ് എല്ലാവരെയും സംസാരം.
1: ആ ഇപ്പൊ ഒരു മുടി വെട്ടിനോടുത്ത് വരെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ആലോചിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സൈഡ് മാത്രം എടുത്ത് മറ്റേ സൈഡ് വിടണോന്ന്. ശരി, നബി അത് പിന്നെ ഹറാമാക്കിയിട്ടാണ് പറഞ്ഞത് അല്ലേ, പക്ഷെ എന്നിട്ട് എന്താണ്, നമ്മളതിനങ്ങനെ
0: സിമ്പിളാ,
1: ഈ സിമ്പിളാക്കല് പിന്നെ പിന്നോൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോ അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എത്ര ദീനിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് തുടങ്ങണത്. അങ്ങനത്തെ കുറെ ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, അതിങ്ങനെ നോർമലൈസ് ചെയ്ത് വിടുക. പേരൻസിനെ പറ്റുന്ന തെറ്റാണ്. അപ്പൊ അത് കുട്ടികളെ ചെറുപ്പം മുതൽ, ചിലപ്പോൾ അവർക്ക് പ്രയാസമുണ്ടോ, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലെന്താവുള്ളൂ, അവരാ വലുപ്പത്തിൽ അത് ഉണ്ടാവുള്ളൂ. അതല്ല, ആ വലുതാവുമ്പോ ആയിക്കോളും, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് കുട്ടികളെ പറഞ്ഞ കാര്യം, കുട്ടികൾ ഇപ്പൊ അവർ പഠിക്കുന്ന സ്കൂൾ, അവര് 40 കുട്ടികളുണ്ട്, അതിൽ 39 കുട്ടികളും ആ പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വലിയ പാൻറ്റും അതുപോലെ തന്നെ മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടും ഒക്കെ വരുമ്പോൾ ഇവ മാത്രം ഒരു കുഞ്ഞാപ്പായിട്ടായിരിക്കും ഉണ്ടാകുക. പക്ഷെ അവൻ ആ കുഞ്ഞാപ്പ് ആകണത് എന്താന്നുള്ളത് ആ കുട്ടി ബോധ്യപ്പെട്ടാൽ മതി.
0: പോത്രം അങ്ങനെയെന്നുള്ളത് മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള രോഗം ഉണ്ടാവുമല്ലോ.
1: അതെ, നമ്മളിപ്പോ എന്റെ മോള് ചെറിയ പെണ്ണ്, ചെറിയ കുട്ടി പിന്നെ എന്താ പറയുക, ഈ പ്രീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും കുട്ടികളൊക്കെ എന്ത്, നമ്മളിപ്പോ ഖുർആൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്തിനാ, അവരെ ഒരു ദീനീപരമായി വളരട്ടെ എന്ന് ചോദിച്ചിട്ട്. അവിടെ എന്താണ്, അവിടെ ഈ ചുണ്ടു ചോപ്പിക്കലും പിന്നെ മറ്റുള്ള വൾഗറായ ഡ്രസ്സ് ഇട്ട് വരവും കുട്ടികൾ തമ്മിൽ, ആൺകുട്ടികൾ തമ്മിൽ അവര് ബെസ്റ്റിയാക്കലും ഒക്കെ എന്താണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുന്നൊരവസ്ഥ. അപ്പൊ നമ്മൾ ഇതൊക്കെ മക്കളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന് വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ചെറുപ്പം മുതലേ അത് നന്നായി വളർത്തുക, മുളയിലെ നുള്ളേണ്ടതൊക്കെ നുള്ളിക്കളയുക, അതിപ്പോൾ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മിയാൽ അവർക്ക് വിഷമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം.
0: നമ്മളിങ്ങനെ ഈ ഒരു ഇസ്ലാമിയത്തിലൂടെ കുട്ടികൾ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്ര സ്ഥലത്തൊക്കെ കൊണ്ടേക്കണം. അപ്പോൾ അവരും കൂടെ എന്ത് ചെയ്യാണ്, മറ്റുള്ള സ്ഥലത്തുള്ള അതേ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് വൈബ്, ആരത് പറഞ്ഞത്
1: അല്ലേ?
0: ഇങ്ങനൊരു സംഭവം ഒരു ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലേ ഇതൊക്കെ മുന്നോട്ട് പോകുള്ളൂ എന്ന് ആരൊക്കെയോ അവരെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാ ഇപ്പം ഇവരിങ്ങനെ അടുത്ത് പരിചയപ്പെട്ടു, കുറച്ച് വലുതാവുമ്പോൾ ഈ അടുപ്പം കൂടാണോ കുറയാണോ ചെയ്യുക? കൂടല്ലേ,
1: അതെ അതെ.
0: അതുകൊണ്ട് എന്താ ഗുണം?
1: എല്ലാവരും ഇന്നലെ ഇന്നലെ ഒരു ശ്രോതാവ് നമുക്കൊരു ഫീഡ്ബാക്ക് വന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഈ കല്യാണങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ നടത്താൻ പാടില്ല. അപ്പൊ അവരെല്ലാവരും ഇയാളെ ഒറ്റപ്പെടുത്തി. അപ്പൊ നിന്റെ വീട്ടിലുണ്ടാകുമ്പോ നമുക്ക് നോക്കാം.
0: അതായത്
1: ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഇതൊരു മാന്യമായ സംസാരമാണല്ലോ, ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ ഇയാൾ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ആകെ നിന്റെ വീട്ടിലുണ്ടാകുമ്പോ നമുക്ക് നോക്കാം. നിനക്കുണ്ടല്ലോ കുട്ടികൾ, ഇങ്ങനെ അവർ കുറ്റപ്പെടുത്തുക ചെയ്ത് അയാൾ ഒറ്റപ്പെടുത്തി സംസാരം. അങ്ങനെ തന്നെയാണ് മിക്കവാറും ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ കൂട്ടുകാരന്മാരും നമ്മളെ കുടുംബക്കാരൊക്കെ അങ്ങനെ പറയാം, എന്താ ഇപ്പൊ അവന്റെ കല്യാണത്തിനുമായിട്ട് ഒരു ബിരിയാണിയാ കിട്ടിയത്, അതിന്റെ കൂടെ കരിച്ചതും പൊരിച്ചതും അത് കഴിഞ്ഞിട്ട് ജിലേബി ഒന്നും ഇല്ല. കാര്യം ഇതിന്റെ ഒന്നും ഇതൊക്കെ എന്തൊക്കെ എവിടുന്ന് വന്നതാ
0: അല്ലേ?
1: നമ്മളൊരു വലിയമ കൊടുക്കണം,
0: സന്തോഷത്തിന് ഒരു സാധനം കൊടുക്കുക.
1: അതെ,
0: അതിന് എന്താണെങ്കിലും നമ്മൾ അവിടെ ആ പങ്കെടുത്തു, അവിടെ പ്രാർത്ഥിച്ചു, ആ സന്തോഷത്തിൽ തിരിച്ചു പോരാ, അത്ര നമുക്ക് ബാധ്യത ഉള്ളൂ. വേറെ അഭിപ്രായം
1: വലിയ ബഹളവും വലിയ ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ നമ്മള് സൗകര്യത്തിന് ഇപ്പൊ നമ്മള് വീട്ടിൽ പന്തലിട്ട് സൗകര്യമില്ലാത്തവർക്ക് ചിലപ്പോൾ ഓഡിറ്റോറിയം വേണ്ടി വരും. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു പന്തലിട്ട് ഡെക്കറേഷൻകാരെ വിളിച്ചപ്പോ ഇതൊക്കെ ഇടുന്നതും ഒരേ പൈസയാണ്. എന്ത് വരിക, വീട്ടില് പന്തലിടുന്നതും ഓഡിറ്റോറിയത്തിൽ പോണ ഒരേ പൈസ, അതിലേറെ സൗകര്യം ഓഡിറ്റോറിയം. ആ നിലക്ക് നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി സ്ഥലം മാറ്റാം, പക്ഷെ അതിൽ ആർഭാടമാക്കി ആഡംബരമാക്കി എന്നിട്ട് ഈ സ്റ്റേജ് മുമ്പിൽ ആടും പെണ്ണും കൂടിക്കലർന്ന് പടുത്തൊരു ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിച്ചാൽ അങ്ങനെയൊന്നും അവരെ വീട്ടിലൊന്നും ഉണ്ടാവില്ല എന്നാ, പക്ഷെ അത് സ്റ്റേജ് മുമ്പിലൊക്കെ കയറ്റിയ ആ കുട്ടിനെ ഒരു ഫോട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ഒരു സന്തോഷം എടുത്തു, അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം. അതന്നെ ഓവറായിട്ട് എടുക്കാൻ പാടില്ല. എന്നിട്ട് അവരിങ്ങനെ ഒരു ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഭാര്യനെങ്ങനെ കൊണ്ടുവന്ന്
0: വട്ടത്തിൽ
1: ഇങ്ങനെ കറങ്ങി അവരിങ്ങനെ ഒപ്പം കെട്ടി പിടിച്ച് നിന്ന് അവർക്ക് അപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവർ തമ്മിൽ കൂടി ഇങ്ങനെ വേണ്ടാത്തതൊക്കെ.
0: അതെ അതെ അതെ, കുറെ ഉണ്ട്, അങ്ങനെ പറയാതിരിക്കാന്നല്ലേ അല്ലേ? അതായത് നമ്മൾ സ്വകാര്യതയിൽ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചുംബനങ്ങൾ പോലും പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു എന്തൊക്കെയോ ഒരു ഇമാജിനേഷൻ ലോകത്ത് പോയിട്ടാണ് ഇന്ന് കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. അത് അവർ ചെയ്യുമ്പോൾ ഹലാൽ തന്നെയാണ്, പക്ഷെ അത് പൊതുവായിട്ട് ചെയ്യാൻ അവിടെ പറ്റില്ലല്ലോ.
1: റൂമിനുള്ളിൽ ചെയ്യണത് റൂമിനുള്ളിൽ തന്നെ ചെയ്യണം. ഏതായാലും കാര്യങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നാണ് ഇതിൻ്റെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അതാ ജമീല വി പി പറയുന്നു, തെറ്റ് കണ്ടാൽ പോയോ, തെറ്റ് കണ്ടാൽ അത് മൈൻഡ് വെക്കാത്ത ആളുകൾക്ക് മക്കൾ എന്ത് കണ്ടാലും നിസ്സാരവൽക്കരിക്കാൻ കാരണങ്ങളുണ്ടായിരിക്കും. അതിൽ നിരപരാധികളായ ചിലർ എതിർകക്ഷികൾ പ്രയാസപ്പെടുന്നുണ്ടായിരിക്കും. ഷുവർ, എല്ലാം അല്ലാഹു ഖൈറാക്കട്ടെ.
0: ആമീൻ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു മെസ്സേജ് തന്നെയാണ് തന്നത്. ഞാൻ എല്ലാ നിലക്കും കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ്. ഒരുപാട് കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഉസ്താദ് പറഞ്ഞതുപോലെ ഓരോ ഉത്ബോധനങ്ങളെ തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അൽഹംദുലില്ലാ, ഇതുവരെ ഒരു നല്ല മനോധൈര്യത്താൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പ്രായം കൂടുന്നത് കൊണ്ടോ എന്തോ മനസ്സിടക്ക് വല്ലാതെ പതറുന്നു. അപ്പോൾ ഈ ആശ്വാസം തരുന്നത് ഇസ്ലാമിക കൗൺസിൽ തന്നെയാണ്. അൽഹംദുലില്ലാ, ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. അവരുടെ മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യം നൽകി റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇതും പ്രശ്നമാണ് അല്ലേ? പ്രയാസങ്ങൾ മനുഷ്യന്മാർക്കുണ്ടാവും. ഏതായാലും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം അള്ളാഹു നൽകട്ടെ. ആമീൻ. നമ്മൾ തെങ്ങ് മറ്റു മരങ്ങളൊക്കെ പിടിച്ച് കെട്ടാറുണ്ട്. തെങ്ങിനെ ചില സ്ഥലങ്ങളിൽ കെട്ടിയ കമ്പിയിലേക്ക് തെങ്ങ് വരും. എന്നാൽ ചില സ്ഥലങ്ങളിൽ തെങ്ങിൻ്റെ ഭാഗത്തേക്ക് കമ്പിയും ചെരിഞ്ഞു വരാറുണ്ട്. അമിർട്ടിയുടെ ഒരു
1: ഉദാഹരണം.
0: യെസ്, അത് കറക്റ്റാണ് അല്ലേ?
1: സാർ പറഞ്ഞ വാക്കുകൾ സത്യമാണ്. വേറെ ഓരോ കല്യാണത്തിന് പോകുമ്പോഴാണ് അവിടുത്തെ പേക്കൂത്തുകൾ കാണുന്നത്. അവിടെ കാണുന്നത് നിശബ്ദമായി നിൽക്കുന്ന രക്ഷിതാക്കളെയാണ്. അവരവിടെ ആരുമല്ല. അതവിടെ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നിയന്ത്രിക്കാൻ കഴിയാതെ ഉപ്പാരങ്ങ നിൽക്കണത്. ജമീല വി കെ പൂനൂരാണ് ഈ മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
0: ചിലപ്പോൾ ഈ മക്കള് ചിലപ്പോൾ ഇത് സംഭവിക്കണം എന്തുണ്ടറിയോ, അതായത് മക്കൾ ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്ത് അവിടെയും ഇവിടേക്ക് പോയി ജോലിയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ സമ്പത്ത് കുറച്ചുണ്ടാകുമ്പോഴേ പിന്നെ ആ സമ്പത്ത് ഓനോ വിചാരിക്കണ ഓൻ്റെ സമ്പത്ത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ കാട്ടി കൂട്ടണത്, അതുകൊണ്ട് പിന്നെ എന്തു ആവാം എന്നുള്ളൊരു തരത്തിലാണ്. പിന്നെ സർപ്രൈസ് കൊടുക്കുകയാണ്, ഈ സർപ്രൈസ് കൊടുക്കണത് ഫുള്ള് ഹറാമായിട്ടുള്ള സർപ്രൈസുകളാണ്. അപ്പോൾ വാപ്പാക്ക് ഇപ്പോൾ ആ സർപ്രൈസ് വല്ല സന്തോഷമല്ല ഉണ്ടാവുക, ദുഃഖം ഉണ്ടാവുക. അങ്ങനെ ആ സമയത്ത് ഇങ്ങോട്ട് ഓരോന്ന് കാണുമ്പോഴേ ഇതൊന്നും ഇപ്പോൾ നമുക്ക് പറ്റൂലല്ലോ എന്നാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. പക്ഷെ ഓരോ സംബന്ധിച്ചോളം എന്താണ്, ഇതൊക്കെ വൈബാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളുള്ള രക്ഷിതാക്കളെ നമ്മളും കണ്ടിട്ടുണ്ട്. ഒരു മൂലക്ക് പോയി കരഞ്ഞ രക്ഷിതാക്കൾ പോലും നമുക്കറിയാം, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഏതായാലും നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: ഇനി നമുക്ക് ഒരു പ്രോഗ്രാമിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ.
0: കുറച്ച് സമയം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേട്ടാലോ.
1: അതെ.

0: മാഷാ അല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. അധ്യായം 42 സൂറത്തു അശ്ശൂറ 52-53 വചനങ്ങളാണ് കേട്ടത്.
1: ഓക്കെ, ഇനി നമുക്ക് നമ്മളൊരു സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 3 മിനിറ്റായി. അപ്പോൾ സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം തിരുമൊഴികളിൽ എന്ത് ചെയ്യാം, തിരുമൊഴി കേട്ടിട്ട് അടുത്ത പ്രോഗ്രാമിലേക്കും ഫീഡ്ബാക്കിലൊക്കെ നമുക്ക് പോകാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ജനങ്ങളിൽ അത്ഭുതകരമായ ഈമാനുള്ളവർ എന്ന വിഷയത്തിലാണ് ഇന്ന് ബഹുമാനനായ KV മുഹമ്മദ് അലി മൗലവി തിരുമൊഴികളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഖൽഖി അഅജബു ഈമാനൻ ഖാലു അൽ മലായിക ഖാല അൽ മലായികത്തു കൈഫ ലാ യുഅ്മിനൂൻ ഖാലു അന്നബിയ്യുൻ ഖാല അന്നബിയ്യുനാ യൂഹാ ഇലൈഹിം ഫകൈഫ ലാ യുഅ്മിനൂൻ ഖാലു അസ്സഹാബ قال الصحابه مع الانبياء فكيف لا يؤمنون ولكن اعجب الناس ايمانا قوم يجيئون من بعدكم فيجدون كتابا من الوحي فيؤمنون به ويتبعونه فهم اعجب الناس ايمانا او الخلق ايمانا പ്രിയ ശ്രോതാക്കളെ, അസ്സിലത്തു സ്ഹീഹിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂ ഹംസ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻസാരി സ്വഹാബിയാണ്, മദീനക്കാരനാണ് നമുക്കറിയാം. മാതാവ് ഉമ്മു സലീം ബിന്തു മൽഹാൻ എന്നിവരാണ്. പ്രഗൽഭ സ്വഹാബി വനിതയാണ് അവർ. അനസ് റളിയല്ലാഹുവിൻ്റെ പിതാവ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ട വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിനെ ഉമ്മു സലീം റളിയല്ലാഹു അൻഹയ അബൂ തലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് വിവാഹം കഴിക്കുന്നത്. ബറാ ബിൻ മാലിക് എന്ന സഹോദരനും അദ്ദേഹത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി സഹായിയായി അദ്ദേഹം ജീവിച്ചു എന്നതാണ് ചരിത്രം. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു നമ്മെ അറിയിക്കുകയാണ്, അള്ളാഹുൻ റസൂൽ ഇങ്ങനെ പറഞ്ഞു, അയ്യുൽ ഖൽഖി അഅജബു ഈമാനൻ. സ്വഹാബികളിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, അയ്യുൽ ഖൽഖി അഅജബു ഈമാനൻ, സൃഷ്ടികളിൽ അത്ഭുതകരമായ ഈമാനുള്ളവർ ആരാണ്? അത്ഭുതപ്പെടാൻ മാത്രം വിശ്വാസം ഉള്ളവർ, വിശ്വാസ ദൃഢീകരണമുള്ളവർ, ഈമാനിൻ്റെ അത്ഭുതം അറിയിച്ചവർ ആരാണ്? ഖാലു സ്വഹാബത്ത് പറഞ്ഞു, അൽ മലായിക്ക, അത് മലക്കുകളാണല്ലോ. ഖാലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മലായിക്കത്തു കൈഫ ലാ യുഅ്മിനൂൻ, മലക്കുകൾക്ക് എങ്ങനെയാണ് വിശ്വാസമില്ലാതിരിക്കുക? അവർക്ക് വിശ്വസിക്കണമല്ലോ, നിർബന്ധമാണല്ലോ. അതുകൊണ്ട് അവരുടെ ഈമാൻ അത് അത്ഭുതകരമായ ഈമാനായിട്ട് കണക്കാക്കാനാകുമോ? ഖാലു സ്വഹാബത്ത് പറഞ്ഞു, അന്നബിയുനെങ്കിൽ നബിമാരാണ്. ഖാല അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അന്നബിയൂന യൂഹാ ഇലൈഹിം, നബിമാരെന്ന് പറഞ്ഞാൽ അവർക്ക് വഹി ലഭിക്കുന്നുണ്ടല്ലോ. ഫകൈഫ ലാ യുഅ്മിനൂൻ, അപ്പോൾ പിന്നെ അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, ഈമാൻ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഖാലു അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അസ്സഹാബ, എങ്കിൽ സ്വഹാബികളായിരിക്കും. ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹാബത്തു മഅൽ അംബിയ, സ്വഹാബികൾ നബിമാരോടൊപ്പം ജീവിക്കുന്നവരാണ്. ഫകൈഫ ലാ യുഅ്മിനൂൻ, അപ്പോൾ അവർക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, നബിയോടൊപ്പം ജീവിക്കുന്നവരാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്ന അഅജബ അന്നാസ ഈമാനൻ, പക്ഷേ ജനങ്ങളിൽ ഈമാൻ, വിശ്വാസത്തിൽ അത്ഭുതമുള്ളവർ, അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതകരമായ തോതിൽ ഈമാനുള്ളവർ എന്ന് ഞാൻ പറഞ്ഞത് ഖൗമുൻ, അതൊരു ജനതയാണ്. യജീഊന മിൻ ബഅദികും, നിങ്ങൾക്ക് ശേഷം വരുന്നവരാണവർ, അവർ നിങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഫയജിദൂന കിതാബൻ മിനൽ വഹി, വഹീനാനുള്ള ഗ്രന്ഥം കണ്ടവരാണവർ, പരിശുദ്ധ ഖുർആൻ അവർ കണ്ടിട്ടുണ്ട്. ഫയുഅ്മിനൂന ബിഹി, അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുന്നു. വയത്തബിഊനഹു, അവർ അതിനെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നു. അവർ മലക്കുകളല്ല, അവർ പ്രവാചകന്മാരല്ല, അവർ സ്വഹാബികളുമല്ല, പക്ഷേ അവർ പ്രവാചകനെ കണ്ടവരല്ല. എന്നാൽ പ്രവാചകന് ലഭിച്ച വഹിയാകുന്ന ആ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കലാമിനെ കണ്ടവരും അത് അംഗീകരിക്കുന്നവരും അതിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവരും സംശയമില്ലാത്തവരും അതിൽ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി അനുധാവനം ചെയ്യുന്നവരുമാണവർ. ഫഹും അഅജബുന്നാസ് ഈമാനാ, അപ്പോൾ അവരാണ് മനുഷ്യരിൽ ഈമാനിൽ അത്ഭുതമുള്ളവർ, അതായത് അത്ഭുതകരമായ ഈമാനുള്ളവർ എന്ന് ഞാൻ പറഞ്ഞത്. അതൊരത്ഭുതം തന്നെയാണ്. അവർ പ്രവാചകനെ കണ്ടിട്ടില്ല, പ്രവാചകനല്ല, പ്രവാചകന്മാരോടൊപ്പം ജീവിച്ചിട്ടില്ല, എന്നിട്ടും അവർ പ്രവാചകനെ സ്നേഹിക്കുന്നു, പ്രവാചകനെ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ആ പ്രവാചകനിലൂടെ അള്ളാഹു നൽകിയ വഹീനെ ശരിയാവണ്ണം ഉൾക്കൊള്ളുന്നു, അതിനെ നെഞ്ചേറ്റുന്നു, അതിലെ കൽപ്പനകളെ ശിരസാവഹിക്കുന്നു. അതുകൊണ്ട് അവരാണ് അത്ഭുതകരമായ ഈമാനുള്ളവർ. മറ്റു റിപ്പോർട്ടിൽ അവിൽ ഖൽഖ് ഈമാനൻ, സൃഷ്ടികളിൽ തന്നെ ഈമാൻ അത്ഭുതകരമായവർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെക്കുറിച്ചാണ് സംസാരിച്ചത്. സ്വഹാബികൾക്ക് ശേഷം വരുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെടുന്ന ഈ ജനതയെക്കുറിച്ച്, സ്വഹാബിമാർക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച്, ഈ പറഞ്ഞ അത്ഭുതകരമായ ഈമാനുള്ളവരിൽ നാം ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമുക്ക് പ്രേരകമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ട ഈമാനുള്ളവരിൽ നാം ഉണ്ടോ? നാം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ നന്നായി മനസ്സിലാക്കാൻ, അതിനെ നെഞ്ചേറ്റാൻ, അത് വായിക്കാൻ, അത് പഠിക്കാൻ, അതിലെ വചനങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ, അതിനനുസരിച്ച് അമൽ ചെയ്യാൻ, ഇത്തിബാ ചെയ്യാൻ നമുക്കാകേണ്ടതുണ്ട്. റസൂലിനെ കാണാതിരുന്നിട്ടും സംശയമെന്നെ വിശ്വസിക്കുന്നവരാണ്, ആ വചനങ്ങളെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് അത്ഭുതകരമായ ഈമാനുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുമ്പോൾ വിശ്വാസവും അനുധാവനവും അനിവാര്യമാണെന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് അത് ആ ഗ്രന്ഥത്തെ അംഗീകരിക്കുമ്പോഴും പിന്തുടരുമ്പോഴുമാണ് എന്നുകൂടി ഈ ഹദീസ് നമുക്ക് സന്ദേശമായി നൽകുന്നു. അതുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ വലിയൊരു സ്ഥാനം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം ഈ സമുദായത്തെ, ഈ ഉമ്മത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നതിലേക്കുള്ള വെളിച്ചം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനെ നന്നായി അറിയാൻ, മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, പിൻപറ്റാൻ, ഇഷ്ടപ്പെടാൻ, പാരായണം ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ ഓരോ മുഅ്മിനും ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, നമ്മൾ തിരുമൊഴികൾ കേട്ടു. ജനങ്ങളിൽ അത്ഭുതകരമായ ഈമാനുള്ളവർ എന്ന വിഷയമാണ് തിരുമൊഴിയിൽ നാം അവതരിപ്പിച്ചത്. നല്ലൊരു അറിയിപ്പ് ആയിരുന്നു. പിന്നെ ജമീല വിപി പറയുന്നു, ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മുടെ റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ 10,000-ക്കണക്കിന് ആളുകൾ ഓരോ വിഷയങ്ങളും കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം ഒരറിവ് കിട്ടി, ആ അറിവ് ജീവിതത്തിൽ പകർത്തി, പറയാലോ ഒരറിവ് സമ്പാദിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, എന്നിട്ടത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. അത് നമ്മുടെ ശ്രോതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ അത് പഠിക്കുകയും കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ തിരുമൊഴിയിൽ നിന്നും ഒരു ഹദീസ് പഠിച്ചു. അൽഹംദുലില്ലാ. ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു 5 മിനിറ്റ് കൊണ്ടൊരു ഹദീസ് പഠിച്ചു. അപ്പോൾ മുൻഗാമികളായ ആളുകൾ, മുൻകാലക്കാർ ഒരു ഹദീസ് തേടി കണ്ടെത്തിയ, അല്ലെങ്കിൽ മാസങ്ങളോളം നടന്ന് ആ ഹദീസ് അവർ എത്തി ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മളത് വളരെ സിമ്പിളായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ സഫിയൊക്കെ തിരുവങ്ങാടി പറയുന്നത്, ഞാൻ റേഡിയോ അൽഹംദുലില്ലാ അവർ പഠിച്ചു. റേഡിയോ തുടങ്ങിയതുപോലെ തിരുമൊഴി കേൾക്കാൻ തുടങ്ങിയത് ഓരോ ദിവസവും നല്ല അറിവുകളാണ് ലഭിക്കുന്നത്. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ, ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം.
1: അതെ, നമ്മൾ
0: ഈസു ചിറമംഗലം പറയുന്നു, തിരുമൊഴികളിൽ എന്നും ഓരോ ഹദീസ് കേൾക്കാൻ സാധിക്കുന്നു. കെ വി മുഹമ്മദ് അലി ഉസ്താദിന് അള്ളാഹു ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ ഇതിപ്പം ഒരു ഹദീസ് പഠിക്കുമ്പോൾ വെറുതെ ഒരു ഹദീസ് പറയല്ല, ആ ഹദീസിലെ റാവി, അതിനുദ്ധരിക്കുന്ന ആൾ, അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കൃത്യമായ പേരും അദ്ദേഹത്തിൻ്റെ ജനനവും ഒക്കെ കൃത്യമായി അദ്ദേഹം അത് പറയാറുണ്ട് തിരുമൊഴിയിൽ.
1: അതെ അതെ.
0: അപ്പോൾ വളരെ വ്യക്തമായി കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്.
1: നമ്മളേ പിന്നെ ഈ സ്വഹാബത്തിനെ കുറിച്ചും അവരുടെ, നമുക്കിപ്പോൾ പ്രവാചകന്മാരെ കുറിച്ച് നമുക്കൊക്കെ അറിവുണ്ടാവും അല്ലേ, കുറേയൊക്കെ. പിന്നെ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെ കുറിച്ചും അവരുടെ പ്രാർത്ഥനകളും ഒക്കെ, നമ്മൾ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളും ഇതൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും കേൾക്കും, അറിയും, വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ ഫസ്റ്റ് ഓഡിയൻസ് ആയിട്ടുള്ള സ്വഹാബത്തിനെ കുറിച്ച്, ആ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ അവരാണല്ലോ യഥാർത്ഥത്തിൽ ദീനിനെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതിൽ വലിയ പങ്ക് സ്വഹാബത്തിനുണ്ട്. അപ്പോൾ സ്വഹാബികളെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. ആ ഒരു ജീവിത ത്യാഗങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. എങ്കിലേ നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്താൽ ആ ഒരു സെക്കൻഡുകൾ കൊണ്ട് എന്തിൻ്റെയും ആൻസർ നമുക്ക് ലഭിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ സ്വഹാബത്ത് അന്ന് ചെയ്ത ത്യാഗങ്ങളുടെ ഒരു ബാക്കിയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനത്തിൻ്റെ ഒരു ലോകം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ, അവർ മാസങ്ങളും പിന്നെ ദിവസങ്ങളും നടന്നു പോയി പകർന്നു കൊടുത്തു, ഇൽമ പകർന്നു കൊടുത്തു, അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിച്ചു. ആ ഒരു പ്രചാരണത്തിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയത്. അതിലൂടെ നമ്മൾ പുതിയ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളിതൊക്കെ ഇന്ന് കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഒരു ലൈഫും നമ്മളെ ലൈഫും ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാക്കും.
0: അതെ. ഇനി നമുക്കൊരു പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ. ഇന്ന് നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മുടെ റേഡിയോയിലുള്ള ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്, പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്. റേഡിയോയിൽ 100-ൽ പ്രോഗ്രാമുകളുണ്ട്, 100-ൽ അവതാരകരുണ്ട്. പുതിയ അവതാരകർ, ചെറിയ കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ള പീസ് റേഡിയോ ഫാമിലിയിൽ അല്ലേ ആളുകളുണ്ട്. അപ്പോൾ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 അത് ലൈവായിട്ട് ഉണ്ടാവാറുള്ളത്. മറ്റ് സമയങ്ങളിൽ റിവൈൻഡ് ഓപ്ഷനിലും
1: ലഭിക്കും. ഏതായാലും ഇന്നത്തെ ഈ തിരുനബിയോടൊപ്പം എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദാനം ചെയ്യുക സ്വർഗം നേടുക എന്ന ഒരു വിഷയത്തിൽ ഊന്നിന്നുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുകയുണ്ടായത്. അതിൽ ദാനധർമ്മത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്നാണ് നാം പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. പലതവണ നാം കേട്ട ഒരു ഹദീസുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ ഓരോ മനുഷ്യരുടെയും അടുക്കിലേക്ക് ഈ രണ്ട് മലക്കുകളെ പറഞ്ഞയക്കുകയും അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ഇയാൾ നിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത ആളാണ് എങ്കിൽ ഇയാളുടെ സമ്പത്തിൽ നീ വർധനവുണ്ടാക്കണമേ. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ പര്യാപ്തമാവുന്ന കാര്യമാണ് സദഖ എന്നുള്ളത്. ഇന്ന് നേരം പുലരുമ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടോ, അതിന് നമ്മൾ അർഹരാണോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എത്ര രൂപയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലായെങ്കിൽ രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥനയായിരിക്കും നമുക്കുണ്ടാവുക. രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥന എന്താ? ആ മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തി ഉൻസികൻ തലഫ, അല്ലാഹുവേ ഇയാൾ കൊടുക്കാൻ മടി കാണിക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ സമ്പത്ത് മുഴുവനും നീ നശിപ്പിക്കണമേ, ഉള്ളതും ഇല്ലാതാക്കണമേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മലക്കുകൾ നമുക്കെതിരായി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നാം ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കരുത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മരണസമയത്ത് ഏതൊരു നന്മക്കും കൊതിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും അവിടെ. ഏതൊരു നന്മ ചെയ്യാനും മനസ്സ് പാകപ്പെടുന്ന സമയമാണ് മരണമെങ്കിൽ ആ സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സദഖ നൽകാനായിരിക്കും. സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനായിരിക്കും മരണാസന്നനായി കിടക്കുന്ന മനുഷ്യരോരോരുത്തരും ചിന്തിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തണം, നന്മകൾ ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് അവൻ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചിലവഴിക്കാൻ, സദഖ നൽകാൻ അവൻ പരിശ്രമിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വഅംഫഖൂ, നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക, മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക, മിൻ ഖബ്ലി അയ്യതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ആർക്കെങ്കിലും മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. മരിക്കുന്നതിൻ്റെ മുൻപ് മനുഷ്യരെ, നിങ്ങൾ ഓരോരുത്തരും ദാനധർമ്മം ചെയ്യണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ സമ്പത്ത് ചെലവഴിക്കണം എന്ന് പറയുകയാണ്. കാരണം ആ മരണമെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഫയഖൂൽ, അവൻ പറയുന്നതാണ്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ ഒരല്പസമയത്തേക്ക് എൻ്റെ മരണത്തെ നീയൊന്ന് നീട്ടിത്തരണമേ, എനിക്ക് ഒരല്പസമയം കൂടി ജീവിക്കാനുള്ള ഒരു സമ്മതം നീ നൽകണമേ, എനിക്ക് കുറച്ചുകൂടി ഒന്ന് ജീവിക്കണം. ഫഅസ്സദഖ, ഞാൻ ദാനധർമ്മം ചെയ്യാം, ഞാൻ പാവങ്ങളെ സഹായിക്കാം, യതീമായ മക്കൾക്ക് ഭക്ഷണം നൽകാം. വഅകും മിനസ്സാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യാം അല്ലാഹുവേ, അതുകൊണ്ട് നീ എന്നെ കുറച്ച് സമയത്തേക്ക് എൻ്റെ മരണത്തെ നീ ഒന്ന് പിടിച്ചു നിർത്തണമേ, എനിക്ക് കുറച്ച് സമയമെങ്കിലും ദുനിയാവിൽ ജീവിക്കാനുള്ളൊരു അവസരം നീ നൽകല്ല എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകാം അല്ലാഹുവേ എന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞതിൽ ആ ദാനധർമ്മവും ഉൾപ്പെടുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സദഖയെപ്പറ്റി അവിടെ എടുത്തു പറഞ്ഞത്? മരിക്കുന്ന നേരത്ത് എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന ചിന്തയായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ നേടിയെടുത്തതെല്ലാം, ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയതെല്ലാം, എൻ്റെ സാമ്രാജ്യം, എനിക്ക് വെറുതെയായി എന്ന് തോന്നുന്ന എൻ്റെ സമ്പത്ത് മുഴുവനും വെറുതെയായി, എൻ്റെ എല്ലാവിധ ആസ്തികളും എനിക്ക് ഒന്നിനും പറ്റാത്തതായി എന്ന് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം കൊടുക്കാൻ അവൻ്റെ മനസ്സ് പാകപ്പെടുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടൊരു കാര്യവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ നമ്മുടെ എല്ലാ സമ്പത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? നമുക്കെന്തൊക്കെ സമ്പത്തുകളുണ്ടോ, എന്തെല്ലാം സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള താൽക്കാലികമായ അവകാശം മാത്രമാണ് മനുഷ്യരായ നമുക്കോരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 100,000 രൂപ അയച്ചു തന്നിട്ട് ഇതിൽ 2,500 രൂപ നീ വേറൊരാൾക്ക് നൽകണം, ബാക്കിയുള്ള 97,500 രൂപ നിനക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതെൻ്റെ അക്കൗണ്ടല്ലേ, എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം ആർക്കൊക്കെ നൽകണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയുന്നതിൽ അതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? ഇതാണ് പ്രിയമുള്ളവരെ സക്കാത്ത്, സ്വദക്ക എന്നൊക്കെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു നിശ്ചിത സമ്പത്ത് തന്നിട്ട് അതിൻ്റെ 2.5% നീ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം, എത്തിയമായ മക്കൾക്ക് ഭക്ഷണം നൽകാൻ നീ അതിന് സന്നദ്ധത കാണിക്കണം, അത് നിൻ്റേതല്ല, മറ്റുള്ളവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ചിട്ട് അതും കൊടുക്കാൻ നാം തയ്യാറാവുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, വളരെ ഗുരുതരമായ ശിക്ഷയായിരിക്കും നമുക്കുണ്ടാവുക. മനുഷ്യൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, അവൻ ആർത്തി കാണിക്കുകയാണ് സമ്പത്തിനോട്. അവൻ സമ്പത്ത് എത്ര കിട്ടിയാലും അതിനോട് മതി വരാത്തവനാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോടുള്ള അവൻ്റെ താൽപ്പര്യം അത് കഠിനമായിരിക്കുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. ഒരിക്കലും ഒരിക്കലും നിർത്താത്ത ഒരു ലഹരിയായി മാറും ഈ സമ്പത്തിനെ ഇങ്ങനെ വാരിക്കൂട്ടുക എന്നുള്ള പ്രക്രിയ. എനിക്കത് വേണം, എനിക്കിത് വേണം, എന്തെല്ലാം നേടിയാലും ഒന്നിനോടും ആർത്തി മടുക്കാത്ത ഒരു മനസ്സായിരിക്കും മനുഷ്യൻ്റേത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദാനധർമ്മം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ട്. ദാനധർമ്മം ചെയ്യുക, അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജാരിയായ സ്വതക്ക് നൽകാം, പള്ളിക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാം, മദ്രസകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്ന ഏതേത് സംരംഭങ്ങളുണ്ടോ അതിലേക്കൊക്കെ നമുക്ക് ദാനധർമ്മം ചെയ്യാവുന്നതാണ്. അതിലൂടെയൊക്കെ ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ എല്ലാം പ്രതിഫലം വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. നാം കേട്ടത് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമായിരുന്നു. പ്രൊമോഷൻ സ്ലോട്ടിൽ നിന്നും ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമിനെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ അബ്ദുള്ള മുഹസിനാണ് ദാനധർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നത്. ദാനധർമ്മങ്ങൾ നമ്മുടെ പരലോക വിജയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹമാണ്. കുറേ സമ്പത്ത് കുമിഞ്ഞുകൂടി ആളുകൾ ആർക്കും കൊടുക്കാതെ സ്വന്തമായി ഉപയോഗിക്കാതെ അങ്ങനെ നടക്കുന്ന പിശുക്കന്മാരുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുത്താൽ ഒരിക്കലും അത് കുറയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു തന്നെ ചോദിക്കുന്നത് അള്ളാഹുവിന് കടം കൊടുക്കുവാൻ ആരുണ്ട് എന്നാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾ, ഇപ്പോൾ കുടുംബത്തിന് കൊടുക്കുന്ന ദാനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അതിൽ രണ്ടു നന്മയാണുള്ളത്. ഒന്ന്, ദാനം ചെയ്യുക എന്നുള്ള ആ പുണ്യവും, അതുപോലെ തന്നെ കുടുംബത്തെ കുടുംബബന്ധം ചേർക്കുക എന്നതും. അപ്പോൾ രണ്ട് നന്മയെക്കുറിച്ച്, രണ്ട് പുണ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദാനധർമ്മം എന്ന് പറയുന്നത് വലിയൊരു പുണ്യകർമ്മമാണ് എന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫീഡ്ബാക്കിലൂടെ ഒന്നുകൂടെ കടന്നു പോകുമ്പോൾ, തിരുനബിയോടൊപ്പം കേൾക്കാറുണ്ട് അൽഹംദുലില്ലാ, ഇന്നത്തെ വിഷയം ദാനധർമ്മങ്ങൾ നൽകാനാണ്. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും കൂടുതൽ കൊടുക്കാനുള്ള, ചെയ്യുവാനുള്ള കഴിവ് തരട്ടെ എന്ന് സഫിയാക്കിയ തിരുരങ്ങാടി. അതുപോലത്തെ നേരത്തെ നടന്ന പ്രോഗ്രാം പുലരിവട്ടത്തെക്കുറിച്ച് നഫീസത്ത് ബീവി എഴുതിയിട്ടുള്ളത് ഭൗതിക തിരക്കിനിടയിൽ ആഹാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല മെസ്സേജാണ്. ഈ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ. മറ്റൊരാൾ എഴുതിയിട്ടുള്ളത് ഷിഹാബ് ഷാർജ. മാഷാ അല്ലാ, എല്ലാ പരിപാടികളും ഉഷാറാകുന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അൻവർ എൻ ടി മുട്ടിൽ, തിരുമൊഴി ഹദീസിൻ്റെ പഠനത്തിന് നല്ലപോലെ സഹായകമാണ് മാഷാ അല്ലാ. അങ്ങനെ അതുപോലെ തന്നെ സഫിയ എടപ്പാൾ എഴുതിയിട്ടുള്ളത് തിരുമൊഴികളിലൂടെ നല്ലൊരു അറിവ് കിട്ടി, അൽഹംദുലില്ല. ഇതുവരെയുള്ള പരിപാടികളൊന്നും കേൾക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഇന്ന് കി എച്ച് എൽ എസ് ക്ലാസ്സിലും ഒരു ഹദീസ് പഠിപ്പിച്ചിരുന്നു, ഇവിടെയും ഒരു ഹദീസ് പഠിക്കാൻ കഴിഞ്ഞു എന്നവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം മാതാപിതാക്കൾ മുസ്ലിമായതുകൊണ്ട് നമ്മളുമായി നമ്മുടെ മാതാപിതാക്കളും നമ്മളെല്ലാവരും ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു ശ്രോതാവ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു.
1: യെസ്, അതെ, പ്രവേശിക്കാം.
0: ഇപ്പോൾ കഴിഞ്ഞത് തിരുനബിയോടൊപ്പമാണ്.
1: അതെ,
0: ഇനി നമുക്കുള്ളത് നമുക്ക് അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാമെന്ന് വിചാരിക്കാം.
1: യെസ്,
0: നാം ഒന്ന് പറയും.
1: അപ്ഡേറ്റ്സിൽ നമുക്കറിയാം നമ്മുടെ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് അത് വളരെ സുപ്രധാനമായൊരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. സെപ്റ്റംബർ 1 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ വലിയ രക്ഷിതാക്കളാണ്, ഒരുപാട് ജീവിത എക്സ്പീരിയൻസൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടായ ചില മാറ്റങ്ങൾ, കാലത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ മനുഷ്യനാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാലം എന്നും നമുക്ക് 24 മണിക്കൂറാണ്, അതങ്ങനെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമുക്ക് ഉണ്ടായ ചില നമ്മുടെ കാഴ്ചപ്പാടുകളും പുരോഗമനം എന്ന് പറയുന്ന തരത്തിലുള്ള അധപ്പതനവും ഒക്കെയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ. ഇപ്പം ഏതായിരുന്നാലും ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സാണ്.
0: അതെ, ഹന്നൂർ മൊഡ്യൂള്.
1: യെസ്,
0: 15-16 വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പീസ് റേഡിയോ അന്നൂർ പഠന കോഴ്സിൻ്റെ മൊഡ്യൂൾ 16 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 2 വരെ ഉത്തരങ്ങൾ അയക്കാനുള്ള അവസരമുണ്ട്. സുഹൃത്തുക്കളെയും കൂട്ടുകുടുംബത്തെയും ഓർമ്മപ്പെടുത്താൻ പ്രിയ ശ്രോതാക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഈ മദ്രസ. വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു.
1: ഓക്കെ, അതുപോലെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണ് അറബി ഭാഷാ പഠനം. അതിൻ്റെ മൊഡ്യൂൾ 2 ഉസ്താദ് സലീം സുല്ലമയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി കൊണ്ടു തുടരുന്നു. അത് അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2 ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ എൻറോൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വലിയൊരു അവസരമാണ് റേഡിയോ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻറോൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കേ പാട്ടൊക്കെ കിട്ടുന്നല്ലോ,
0: പിന്നെന്താ, കുറേ നേരമായില്ലേ ഇപ്പോൾ ഇങ്ങനെ അല്ലേ.
1: അതാണ്
0: നമുക്ക് സ്വരം കേട്ടുവരാം.
1: യെസ്.

0: ഇഷ്ടമുള്ള നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി പിന്നെ ഇതിൽ അന്നൂർ പൊതുപരീക്ഷൻ്റെ കാര്യം ചില ശ്രോതാക്കൾ 17 എന്നാ തുടങ്ങുക എന്നുള്ളത് ചോദ്യം ചോദിച്ചു വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും 16-ൻ്റെ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യും, അത് ആരംഭിക്കും എന്നുള്ളതാണ് ആളുകൾക്ക് അറിയിക്കാനുള്ളത്. ഇൻഷാല്ലാ.
1: സമ്പന്നന്റെ ഔദാര്യമില്ലാതെ കനിയുന്ന ഔദാര്യമല്ല, ഔദാര്യമല്ലിതു കനിയുന്ന ഔദാര്യമല്ല.

0: ഇവിടെ മനാഫ് പാലക്കാഴി, ഇത് ഒരു നല്ല മാതൃകാപരമായ ഒരു മെസ്സേജാണ്. നമ്മൾ സുഹൃത്തുക്കള് സഹോദരങ്ങളൊക്കെ പരസ്പരം ഉണ്ടാകേണ്ട ഒരു കാര്യം. അദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹം പറയുന്നത് സ്വരം സൂപ്പറാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, നമ്മുടെ നജ്മോൻ ഇക്ബാൽ മേട്ടുപ്പാളയം ഇപ്പോൾ തീരെ കാണാറില്ലല്ലോ. ആ ഒരു ചോദ്യം ഇപ്പം ഞാനിപ്പോൾ ഓർക്കാണ്, എന്നും ഫീഡ്ബാക്ക് ഞാൻ നോക്കാറുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാറില്ല. അപ്പോൾ ഒരു അന്വേഷണം, ഇപ്പം നമ്മൾ കുറേ ഒപ്പം ഉണ്ടായിരുന്ന കുറേ ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. അതൊന്നും ഇപ്പോൾ നമുക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ അത് നല്ല മാതൃകാപരമായ ഒരു ചോദ്യമാണത്. നമ്മൾ ഇത്രയും ആളുകൾക്കിടയിൽ നിന്നും ഒരാൾ കുറേ ദിവസമായിട്ട് മെസ്സേജുകൾ കാണാത്തപ്പോൾ ആ ഒരു ചോദ്യം അന്വേഷണം അല്ലേ, അത് നല്ലതാ. അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രതികരിക്കട്ടെ.
1: യെസ്, നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ആ ചോദ്യത്തിൽ പിന്നെ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുമ്പോൾ, സ്ഥിരമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കുമ്പോൾ കാണാതിരുന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ അന്വേഷിക്കും. അതായത് അവനിപ്പോൾ രണ്ട് ദിവസമായിട്ട് പള്ളി കണ്ടിട്ടില്ലല്ലോ.
0: സ്ഥിരമായുള്ളവർ അന്വേഷിക്കും.
1: അപ്പോൾ പഠിച്ചവൻ്റെ തണലായിരിക്കും ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരാൾ. അതൊക്കെ ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്, അതിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ നമുക്ക് മറ്റുള്ളവരുടെ ഒരു പ്രാർത്ഥനയും അന്വേഷണവും ഒക്കെ ലഭിക്കാൻ കൂടി നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ പള്ളിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അന്വേഷണം.
0: നമുക്കറിയാം, അത് അനുഭവം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ എന്തപ്പോ സുബൈക്കൊന്നും വരാത്തതും ചോദിക്കും ആളുകളെ.
1: അല്ല, പിന്നെ നമ്മൾ കാണുന്നില്ലേ, പുറത്തൊന്നും കാണുന്നില്ല, അപ്പോഴാണ് അറിയണത് എന്തോ അസുഖമായിട്ടുണ്ട്. അപ്പൊ അത് നേരെ മറിച്ച് പള്ളിയിലൊന്നും വരാത്ത ഒരാളാണ് വിചാരിക്കുക, ആളെ ഇഷ്ടം ഇങ്ങനെ പോകണം. അപ്പൊ അങ്ങനത്തെ ഒരാളെ ചിലപ്പോൾ ആൾക്ക് അസുഖമായി, ഇനി മരിച്ചുമ്പോഴേ കാര്യം ചിലപ്പോൾ അറിയാം, ആ ഓ മരിച്ചോ, അങ്ങനെ ചോദിക്കും അല്ലേ. അപ്പൊ ആ ഒരു ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഒരുപാട് ചിന്തിക്കാണ്ടെന്ന് പറയാം.
0: അല്ല, അതൊരു നല്ല ഇതാണ്. ഇപ്പൊ ഞാൻ നാട്ടില് സുബൈക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ അതുമില്ല. ഇപ്പം കൂടെ രാവിലെ മോർണിംഗിലുണ്ട്. നമ്മളിപ്പോ മിക്കവാറും ഇവിടെ എത്തും, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് നിസ്കരിക്കും. അപ്പൊ ആളുകൾ നമ്മൾ ചോദിക്കും, അല്ല ഇപ്പം പള്ളിക്കൊന്നും കാണില്ല, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്.
1: ഇപ്പൊ ആൾക്കാർക്ക് ശീലായി, പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് ആണ്. ഇവിടെ
0: അയൽവാസി ഇപ്പൊ അടുത്തൊരു ദിവസം ചോദിച്ചു, ഇപ്പൊ ടാപ്പിംഗ് ആണോ ചോദിച്ചു. നാലരക്ക് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലോ ഇവിടെ എത്തണമെങ്കിൽ. നാലരക്ക് പോന്നാലേ ഇവിടെ ഒരു 5:45 ടൈമൊക്കെ ഇവിടെ എത്താൻ
1: പറ്റുള്ളൂ.
0: അപ്പൊ എന്നും ഇങ്ങനെ പോണുണ്ടല്ലോ, നിങ്ങളിപ്പോ ടൈപ്പിംഗ് ആണെന്ന് ചോദിച്ചു.
1: നിങ്ങള് ശ്രദ്ധിച്ചോളീ, പോണൊക്കെ ശ്രദ്ധിക്കണ്ടേ,
0: ആൾക്കാർ കാണുന്നുണ്ട്. എന്തായാലും പക്ഷെ അന്വേഷണം നല്ലതാണ് അല്ലേ, സുന്നത്താണ് എന്തായാലും. അപ്പോ ഖദീജ എന്താണ്, റസിയ ചെങ്ങാനി അവർ പറയുന്നു, അതുപോലെ തന്നെ ഖദീജ അച്ചാട്ടയിൽ എന്നൊരു സഹോദരി ആദ്യമൊക്കെ ലൈവിൽ വരാറുണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം വരെ ഫീഡ്ബാക്കിലൂടെ അന്വേഷിച്ചിരുന്നു, എന്താണെന്ന് അറിയില്ല, മറുപടി കിട്ടിയില്ല. എന്തെങ്കിലും പ്രയാസത്തിൽ ആണോ എന്ന് അറിയില്ല എന്നാണ് അവർ
1: എഴുതിയത്.
0: ഇതേപോലത്തെ അന്വേഷണങ്ങൾ എന്താണ് അല്ലെ, അവർക്ക് അപ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാം. എന്തായിരുന്നാലും അവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വന്നാൽ നല്ലതാണ്.
1: ഇന്നത്തെ വഴിവിളക്കിന്റെ പോസ്റ്റർ എന്താണ്?
0: വഴിവിളക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ
1: നമുക്കറിയാം, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗു, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെലഗോഗ്. ഈ നേപ്പാളി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ
0: ആലോചിച്ചത്. നമ്മൾ
1: ഭയങ്കര ഒരു പരീക്ഷണം തന്നെയാണ്. ആ ചില വീഡിയോസുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു പ്രദേശം ഒന്നാകെ ഇങ്ങോട്ട് അടക്കി പോവാണല്ലോ. പിന്നെ ആളുകൾ ഇത് അങ്ങനെ ഒഴുകി പോവാണ്. മരണവും ഒരു കാരണങ്ങൾ പലതായിരിക്കാം, പക്ഷെ അള്ളാന്റെ അടുത്താണ് എല്ലാ കൺട്രോളും. പടച്ചറബുണ്ട്,
0: നമ്മളിപ്പോ വയനാടൊക്കെ ഉണ്ടായതാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഇത് അതിന്റെ 10 ഇരട്ടിയാണ് അവിടെ നടന്നത്.
1: ഭീകരമാണ് കാഴ്ചകൾ, ഭീകരമാണ്
0: ആ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടാല്. അപ്പോ വഴിവിളക്കാണ് നമ്മളെ വിഷയം.
1: യെസ്,
0: വഴിവിളക്കതിൽ ഇന്നത്തെ വിഷയത്തിൽ വേഷത്തിലെ അനുകരണം എന്നുള്ളതാ. സ്ത്രീ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ് ഇന്നത്തെ വഴിവിളക്ക്.
1: ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഹദീസ് ഉണ്ടല്ലേ.
0: ലഅന ഇപ്പൊ നബിയോട് പലപ്പോഴും ശപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി അവർക്ക് വേണ്ടി ശാപവാക്കുകൾ പറയണം,

0: ശബിക്കണം. നബി പറഞ്ഞാൽ ശബിക്ക, അവർ ശബിക്കാൻ വന്നവനല്ല, ശാപവാക്കൾ പറയാൻ വന്നവനല്ല എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ത് ചെയ്യണത്? ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബി ശപിച്ചിട്ടുണ്ട്. അപൂർവം സമയങ്ങളെ അങ്ങനത്തെ വാക്കുകൾ നബിന് വന്നിട്ടുള്ളൂ. ചില സമയത്ത് അള്ളാഹ് എന്ത് ഇടപെട്ടിട്ട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 70 കാര്യങ്ങളെ കൊണ്ടുപോയി കൊന്ന സംഭവത്തിൽ നബിക്ക് വല്ലാത്ത വിഷമമുണ്ടായ സമയത്ത് നബി അവർക്കെതിരെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് വിലക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കുകയും, ഈ വളരെ ഗൗരവമാണ് ആ വിഷയം. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ത് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ഗൗരവം ഇന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹിൻ്റെ പിന്നെ സംസാരത്തിലൂടെ അങ്ങനൊരു കാര്യം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഗൗരവവും ശിക്ഷയാണെങ്കിൽ മാത്രമല്ല അതിൻ്റെ ഫിത്നയും ഫസാദും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വൈവിളക്ക് നമുക്ക് നൽകുന്ന.
0: വളരെ ഗൗരവത്തിൽ ഇന്നത്തെ സമൂഹം മനസ്സിലാക്കണം. അപ്പം നമ്മുടെ പെൺകുട്ടികൾ മുഴുവൻ എന്താണ്? ആ വേഷമാണ്, ആൺകുട്ടികളെ വേഷമാണല്ലോ.
1: അതെ അതെ അതെ.
0: അപൂർവം ആണുങ്ങൾ ഉണ്ട്, അപൂർവം ആണുങ്ങളേ ഉള്ളൂ. ഇപ്പോൾ 100,000 ആൾക്കാരടുത്ത് ഒരാളൊക്കെ ചിലപ്പോൾ ഒരു പെൺവേഷം കിട്ടുന്നുണ്ടാവും ആണുങ്ങളുണ്ടോ. പക്ഷെ പെൺകുട്ടികളെ അവസ്ഥ എന്താ? മുഴുവൻ ഈ ജീൻസും ഒരു ഷർട്ടും ഇട്ടിട്ടാണ് നടക്കുന്നത് അല്ലെ. പെട്ടെന്നാണ് അവരെ വേഷവിധാനത്തിൽ മാറ്റങ്ങൾ വന്നത്. അപ്പം അത് അതീവ ഗൗരവമാണ് ആ വിഷയം. അതൊരിക്കലും തന്നെ എന്താണ് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ്.
1: ഇത് പിന്നെ ഇതിൻ്റെ വിഷയമൊക്കെ പറയുമ്പോഴേ ഇപ്പോൾ നമുക്കറിയാം, പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരാൾ ഈ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ഈ പല വേഷത്തിലും അഴിഞ്ഞാടുന്നതിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞപ്പോഴേ ഒരു വിവാദ പ്രസ്താവനയുമായി എന്ന് പറഞ്ഞു കണ്ടാണ് മാധ്യമങ്ങൾ അതിനെ ചിത്രീകരിച്ചത്. ഇത് പറയണത് സമൂഹത്തോടല്ല, മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തി സ്ത്രീ സമൂഹത്തോടെ പറയണത്. അതിന് പോലും മാധ്യമങ്ങൾ എന്ത് ചെയ്തു? വിവാദ പ്രസ്താവന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് എങ്ങനെയാണ് വേണ്ടതെന്ന് ലോകത്തിന് മുമ്പിൽ ചിത്രമുണ്ട്. അതിൽ എല്ലാവരും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഡ്രസ്സ് എടുക്കേണ്ടത് എന്നുള്ളൊരു പ്രൊപ്പഗണ്ട ശരിക്കും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ എന്തപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളോട് നമുക്ക് പൊതുവായി പറയുന്നതിൽ എന്ത് തെറ്റാണല്ലേ? അത് മുസ്ലിമാണെങ്കിൽ ഓൻ ചെയ്യേണ്ട കാര്യമാണല്ലോ,
0: അടിച്ചേൽപ്പിക്കല്ലോ.
1: അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ആളുകൾ കമൻറ്റ് ചെയ്ത് എന്താ അറിയോ, പിന്നെ മുസ്ലിം ആണെങ്കിൽ അത് ചെയ്ത് ഇത് പിന്നെ അവർക്കുള്ളതാണ്, മുസ്ലിം അല്ലെങ്കിൽ പിന്നെ തോന്നി മര്യാദ, അത്രയും മറുപടി ഉള്ളൂ.
0: അതെ. ഇതിപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവനവന് കഴിക്കുന്ന ഭക്ഷണം, അവന് കഴിക്കേണ്ട, അവന് ധരിക്കേണ്ട വസ്ത്രം, അത് ആർക്കും തീരുമാനിക്കാം. പക്ഷെ അത് ഒരു പർദ്ദ എന്ന് പറയുന്ന മുസ്ലിം വസ്ത്രത്തെയാണ് എന്ത് ചെയ്യുക, അതിനെ അറ്റാക്ക്
1: ചെയ്യുക.
0: ഇപ്പൊ ആലോചിക്കുക, നമ്മൾ ആൺകുട്ടികളാണ് നിര്യാണിക്ക് മുകളിൽ എന്ത് ചെയ്യേണ്ടത്? ഡ്രസ്
1: ഇടേണ്ടത്
0: അല്ലേ, പാൻറ്റൊക്കെ. പക്ഷേ പെൺകുട്ടികളാണ് എന്ത് ചെയ്യണത്? പെൺകുട്ടികളുടെ ഡ്രസ് പാൻറ്റൊക്കെ എന്താണ്? നിര്യാണിക്ക് മുകളിലാണ്. ഇതിൻ്റെ അപകടം അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ അപകടം വന്ന് അനുഭവിച്ച് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഇവർക്കൊക്കെ തിരിച്ചറിവുണ്ടാവുള്ളൂ. ഇത് വാങ്ങിക്കൊടുക്കണ പാരൻസ് ഉണ്ട്. ഈ പെൺകുട്ടികൾ പോയിട്ട് സ്കൂളിൽ പോണ 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പോണ കുട്ടികളൊന്നും വരുമാനമല്ല, അവർക്കൊന്നും വരുമാനമല്ല.
1: അതൊക്കെ
0: വാപ്പിമ്മ
1: വാങ്ങിക്കൊടുക്കുന്നതാണ്.
0: അതെ,
1: സംശയമില്ല. അപ്പൊ അതിന്റെ കുറ്റം കൂടെ ഏൽക്കേണ്ടി വരും.
0: അതെ, അമാന്യമായി എന്ത് ചെയ്യാ, മക്കളെ വളർത്തുക, മക്കളെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോഴും മറ്റുള്ളവരിങ്ങനെ കാണുന്ന രൂപത്തിൽ അവരവരെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ കാണുന്ന രൂപത്തിലൊന്നും വസ്ത്രം ധരിപ്പിക്കാതിരിക്കുക. അത് ധരിക്കുന്നവർക്കറിയാം അതിൻ്റെ സുഖം. ആളുകൾ ചോദിക്കും, പിന്നെ ഈ നമ്മളിപ്പോൾ ഒരു ഇപ്പം നമ്മളിവിടെ ഇപ്പം നമ്മളിപ്പോൾ ഇത് ഏ സി ആണല്ലോ, ഇതിനിപ്പോൾ ഒരു ജനലോ വാതിലോ ഒന്നുമില്ല. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ നോക്കുകയാണ്, എന്ത് പടച്ച റബ്ബേ, അതിനൊരു ജനലോ വാതിലോ ഒരു പിന്നെ ശ്വാസം അല്ലെങ്കിൽ ഹെയർ ഇതൊന്നുമില്ലല്ലോ, എങ്ങനെ പോലെ അവിടെ ഇരിക്കണേ എന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര ഉദയക്കാരം. ഇപ്പോൾ ഒരു ഏ സി റൂമിൽ ഇരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ജനൽ തുറന്നിടാൻ പാടില്ല, അതിന് ചെറിയൊരു ഓട്ടണ്ടെങ്കിൽ അതും കൂടി അടക്കും, എന്നിട്ടുള്ള ഏ സിയിൽ ഇരിക്കുക, ഇരിക്കണമെന്ന് അറിയാനോ സുഖം അല്ലേ,
1: അതാണ്
0: ഏ സിയിൽ ഇരിക്കണമെന്ന സുഖം. അതേപോലെ ഇസ്ലാമിക വേഷം ധരിച്ച് നടക്കണ സഹോദരിമാർക്കറിയാം, ഒന്നും വേണ്ട ഇവിടെ അല്ലേ ഈ സെലിബ്രിറ്റീസുകളൊക്കെ, ഓൾക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് അവരെത്രയോ ആളുകൾ എത്രയോ ആളുകൾ പറയാറുണ്ട് ഞങ്ങള് ഇസ്ലാമിക വേഷം ധരിച്ചിട്ടാണ് പുറത്തുകൂടെ
1: ഒക്കെ,
0: ആരും മൈൻഡ് ചെയ്യൂല, ആരാന്നറിയപ്പതേ, എനിക്ക് അപ്പം കൂടിയിട്ട് പിന്നെ തീരെ അറിയില്ലല്ലോ. അവർക്ക് മാർക്കറ്റിലൂടെ പോകണം, ടൗണിലൂടെ ഒക്കെ നടന്നു പോകണം, നമ്മളൊക്കെ നടക്കണ പോലെ നടക്കണം, അവർക്ക് പറ്റൂല, പറ്റണമെങ്കിൽ ഈ വേഷം ധരിക്കണം. അപ്പൊ അതിന്റെ സുഖം ഒന്നും അതാണ്,
1: അതൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങൾ വിളിച്ച്
0: പറയണം. അതെ അല്ലേ, അതെ അതെ, അവർക്കറിയാം അതിന്റെ സുരക്ഷ. പക്ഷേ ഇതൊക്കെ ഇതിനൊക്കെ പറഞ്ഞ ഒരു പ്രൊപ്പഗണ്ട ഉണ്ട്, പെണ്ണിന്റെ ശരീരം അനുഭവിക്കണം, ആസ്വദിക്കണം.
1: തീർച്ചയായിട്ടും
0: ഇപ്പൊ ഈ ഒരേപോലെ എന്നാണല്ലോ പറയാം, എന്നാ എന്താ ഇപ്പൊ ആണുങ്ങൾക്ക് ചുരിദാറാക്കാത്തേ? ആ എന്താ വരാത്ത? സ്കൂളിൽ ഇപ്പൊ യൂണിഫോം പിന്നെ ആണിനും പെണ്ണിനും ഒരേ ഡ്രസ്സ് എന്ന് പറഞ്ഞാലോ. എന്നാലും ഈ പെൺകുട്ടികൾ പറയണ്ടേ ഞങ്ങളെല്ലാം ആൺകുട്ടികളൊക്കെ എന്നാ ചുരിദാർ ഇട്ട് വരട്ടെ, സാരി എടുത്ത് വരട്ടെ, അങ്ങനല്ലല്ലോ. പെൺകുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത്?
1: മാറ്റിമറിച്ചോണ്ട്.
0: അല്ലാതെ ആണുങ്ങളെ മാറ്റി മറിക്കണില്ല.
1: അതിന്റെ പിന്നിലുള്ള അജണ്ട വലുതാണ് അല്ലേ, കമ്പോളമാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇൻഷാല്ല ഒരു പിന്നെ മനസ്സിലേക്ക് ഓർമ്മ എന്നൊരു ചിന്തയിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏതൊരവസ്ഥയിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ രോഗിയായിരുന്നാലും ഈവൻ യുദ്ധത്തിൻ്റെ വേളയിൽ പോലും നമ്മൾ മുടങ്ങാതെ ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമസ്കാരം. അപ്പൊ ഇൻഷാല്ല അതിന്റെ ഒരു വീഡിയോ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്, അത് നമുക്ക് കാണും.
0: ചിന്ത പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവും.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതില് ഒരു രോഗിയായ അവസ്ഥയിൽ പോലും ഓക്സിജൻ വെച്ച് കിടക്കുന്ന രോഗിക്ക് പോലും സ്വബോധം ഉണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ?
0: ഇല്ല, പറ്റില്ല.
1: ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്.
0: അപ്പോൾ ഐ സിയുൽ നിശ്ചലനായി കിടക്കുകയാണെങ്കിൽ പോലും ഒരാൾ ഐ സിയുലാണ്, അവൻ ഓർമ്മയുണ്ട്, ശരീരം നനക്കാൻ പറ്റൂല, പക്ഷെ നിസ്കരിക്കണം.
1: യെസ്,
0: അതാണ് ഇസ്ലാമിന്റെ നിയമം.
1: അതാണ് കാരണം. എന്താ അറിയോ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നമസ്കാരം. അത് ഒന്നാമത്തെ കാര്യം അതാണല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരവസ്ഥയിലും തൻ്റെ അവസാന ജീവിതത്തിൻ്റെ അവസാന വേളയിൽ പോലും ആ ഒരു നമസ്കാരത്തിലൂടെ കിട്ടുന്ന ഒരു രക്ഷയുടെ മാർഗ്ഗമാണത്. അതാണ് ഏറ്റവും പ്രധാനം.
0: അതിന് കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഒരാൾക്ക് തൗഹീദ് ഉണ്ട്, അയാൾ മുവാഹിദാണ്, അയാൾക്ക് നിസ്കാരമുണ്ട് എങ്കിൽ അവന് ഭയപ്പെടാനില്ല എന്നാ. പരലോകത്ത് അവന് പ്രതീക്ഷ
1: പ്രതീക്ഷയാണ്.
0: അതെ, തീർച്ചയായിട്ടും. നിസ്കാരം തന്നെ മറ്റു നിസ്കാരം കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്കറിയാം. ചീത്ത വൃത്തികളിൽ നിന്ന് അള്ളാഹു അവൻ എന്ത് ചെയ്യും, അത് അവന് തോന്നും ഞാൻ നിസ്കരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ചീത്ത വൃത്തികളിൽ നിന്ന് മാറി നിൽക്കും. അപ്പൊ നിസ്കരിക്കണവന് നമ്മളൊരു ഓപ്പോസിറ്റ് എപ്പോഴും മനസ്സിലാക്കണം. നിസ്കരിക്കുന്ന ആൾക്ക് അങ്ങനെ തിന്മ ഉണ്ടെങ്കിൽ, ഓന് പലിശ ഉണ്ട്, ഓന് മറ്റുള്ള കാര്യങ്ങളുണ്ട്, തോന്നിയാസങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരം നിസ്കാരമല്ല എന്നുള്ളതാണ്. കാരണം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും എന്തുണ്ടാവും, ഓനിരുന്ന് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവുണ്ടാവും.
1: തൻഹാനിൽ ഫഹ്ഷായിൽ മുൻകറാണല്ലോ. അതിപ്പോ പിന്നെ ഈ അവനവന്റെ കൂടെ തന്നെ എപ്പോഴും കൊണ്ടു നടക്കേണ്ട, ഇങ്ങനെ മെഡിക്കലിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കേണ്ട പല സംഗതികളും ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പള്ളിക്ക് വരുന്നവരുണ്ട്.
0: പിന്നെന്താ,
1: ഇപ്പൊ കൈ ഒടിഞ്ഞിട്ട് ആ പിന്നെ മാവ് ഇട്ടിട്ടും ബാൻഡേജ് ഇട്ടിട്ടും വരുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ ശരിക്കും ആലോചിക്കേണ്ടത് വെച്ചാല്
0: ജലദോഷം ഉണ്ടെങ്കിൽ പള്ളിക്ക് വരാത്ത, ഇന്നിപ്പോ ജലദോഷം ഇന്ന് പോണ്ട എന്നുള്ള അവസ്ഥ ഉള്ളത്, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തോണ്ടാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തോന്നുന്നു കേട്ടോ, എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല, ആളുകൾ അയാൾക്ക് സുഖമില്ലാതെ കിടക്കലാണ്. അപ്പൊ പറയാണ്, ആളുകളൊക്കെ നിസ്കരിക്കുന്നു, ജമാഅത്തായി നിസ്കരിക്കുന്നു, എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു പകല് നഷ്ടപ്പെടുന്ന, ഒരു ദിവസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ആളുകൾ നന്മകൾ ചെയ്യുന്നു, അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ എപ്പോഴാ മനസ്സിലാവുക? നമുക്കിപ്പോ മനസ്സിലാവൂല. കസേരയിൽ നിസ്കരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ്, നമ്മളിപ്പോ കസേരയിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, പക്ഷെ അത് നമുക്ക് അത്ര ഗൗരവമുണ്ട്. ഞാൻ എന്ന വ്യക്തി കസേരയിൽ നിസ്കരിക്കുമ്പോൾ ഒരു സുജൂദ് ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ വില നമുക്കറിയുള്ളൂ.
1: അതും അതെ, അതുപോലെ ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചോളം ജമാഅത്തിന് പള്ളിക്ക് പോകുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണല്ലോ.
0: അപ്പൊ
1: നമുക്കിപ്പോൾ പള്ളിക്ക് എണീറ്റ് പോകാൻ പറ്റാത്തൊരു സാധ്യം വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിക്കും, പിന്നെ പള്ളിയിൽ പോയിക്കണെങ്കിൽ എനിക്ക് എത്ര ആളെ കാണാം, അവരോട് സംസാരിക്കുക,
0: അവിടെ
1: അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിസ്കാരം എന്നുള്ളത് ഏറ്റവും പ്രധാനം. അതിൻ്റെ അപ്പുറത്ത് ഒരു മാനുഷിക ബന്ധങ്ങളും നല്ല ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് ശരിക്കും നമ്മുടെ നമസ്കാരത്തിലൂടെയൊക്കെയാണല്ലോ. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ യുദ്ധത്തിന്റെ വേളയിൽ പോലും നമസ്കാരം ഒരിക്കലും ജമാഅത്ത് ഉപേക്ഷിച്ചിട്ടില്ല. അത്തരം സാഹചര്യങ്ങൾ നമുക്കറിയാം. മരുഭൂമിയിലാണെങ്കിൽ പോലും, ഈ മണലടിച്ച് വീശുന്ന പിന്നെ മരുഭൂമിയിലാണെങ്കിൽ പോലും അവിടെ നിസ്കരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഏത് ഘട്ടത്തിലും നമസ്കാരം എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു ഇബാദത്താണ് എന്ന് മാത്രമല്ല, നമ്മള് നമ്മുടെ കാര്യത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതേ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ചെറിയ ചെറിയ ഇപ്പൊ തലവേദന പറഞ്ഞ് മക്കള് രാവിലെ എഴുന്നേൽക്കാതെ ഭക്ഷണം മാത്രം നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്ന അതേ ഉമ്മ എന്തുകൊണ്ട് ആ കുട്ടി നിസ്കരിച്ചോ എന്ന് കൂടി പരിശോധിക്കേണ്ടതില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ചിന്തയിൽ ആ ഒരു ചിന്തയാണ് നമുക്ക് പകർന്നു കൊടുക്കാനുള്ളത്.
0: അതെ.

0: നമുക്കേ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാ, ഒരു ചോദ്യ ഉത്തരം കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.
1: അതല്ല
0: വിജയികളെ പറയണം
1: പിന്നെ അത് കഴിഞ്ഞിട്ടാ.
0: ഓക്കെ,
2: ഒളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ അതിന് സലാം മടക്കാമോ എന്നാണ് ചോദ്യം.
3: ഒളു ചെയ്യുന്ന സന്ദർഭത്തിൽ നാം ചെയ്യുന്നതൊരു ഇബാദത്താണ്, ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതിനാൽ ആ സന്ദർഭത്തിൽ സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ ഒരാൾ ഒളു ചെയ്തുകൊണ്ടിരിക്കെ സംസാരിക്കൽ നിഷിദ്ധമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നിഷിദ്ധമാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം വുളു നിസ്കാരമല്ലല്ലോ, സംസാരം മനുഷ്യന്മാരോട് നിഷിദ്ധമായത് നിസ്കാരത്തിലാണ്. വുളുവിൻ്റെ സന്ദർഭത്തിലായതിനാൽ ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. വല്ലാഹു അഅലമു.
1: ഓക്കെ, ഇനി നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം അല്ലേ?
0: ഓക്കെ,
1: അപ്പൊ ചോദ്യം ഒന്ന് പറഞ്ഞു, ഉത്തരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചാൽ.
0: ഓക്കെ ഓക്കെ ഓക്കെ. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ നടന്ന വർഷം ഏത് എന്നായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, AD 622. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട 13 വിജയികളെ നോക്കാം.
1: 3 വിജയികളും 10 സപ്പോർട്ടുകൾ, അങ്ങനെയാണോ?
0: 13 വിജയികൾ അല്ലേ?
1: അതെ.
0: ഓക്കെ, ഒന്നാമത്തെ ആള്
1: റൌഫ് സമീൽ ടി കെ തച്ചൻ കുന്നൻ പാലക്കാട്.
0: മാഷാല്ലാ. സീനത്ത് പാലക്കാട്.
1: താഹിറ മാഹി.
0: മുനീറ കാടാമ്പുഴ.
1: ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ.
0: സഫിയ കോട്ടക്കൽ.
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം.
0: ഖദീജ ചിരട്ടക്കുളം എടത്താട്ടുകര.
1: റഷീദ നെയ്വേലി.
0: ജമീല
1: വാലിക്കോട്.
0: യെസ്.
1: സിദ്ദീഖ് കണ്ണൂർ അഴീക്കൽ.
0: സാജിദ പി എസ് കൽപ്പകഞ്ചേരി.
1: സെറീന വി പി വളാഞ്ചേരി.
0: ഒന്നുകൂടെ പറയാ, തോന്നുന്നു
1: നിങ്ങൾക്ക് കണ്ണടച്ചിട്ടും കാണില്ല.
0: എന്താ പറയുക, നമ്മൾ പേര് മാറിക്കഴിഞ്ഞാല്. റൌഫ് സമീൽ ടി കെ തച്ചങ്കുന്ന് പാലക്കാട്.
1: സീനത്ത് പാലക്കാട്.
0: താഹിറ മാഹി.
1: മുനീറ കാടാമ്പുഴ.
0: ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ.
1: സഫിയ കോട്ടക്കൽ.
0: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം.
1: ഖദീജ ചിരട്ടക്കുളം.
0: റഷീദ നെയ്വേലി.
1: ജമീല വാലിക്കോട്.
0: സിദ്ദീഖ് കണ്ണൂർ അടീക്കൽ.
1: സാജിദ പി എസ് കൽപ്പകഞ്ചേരി.
0: സെറീന വി പി വളഞ്ചേരി. ഒക്കെ മനസ്സിലായില്ല, ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച്.
1: അപ്പൊ മനാഫ് പറയാണ് എന്ത്, പ്രായമുള്ളവർ പറയുന്ന പോലെ എമ്മാന്തരം ഉത്തരം തെറ്റിപ്പോയി.
0: ഉത്തരം തെറ്റിപ്പോയി, അറിവ് കിട്ടിയാലോ.
1: അതെ, അതാണ് അതിൽ പ്രധാനം.
0: അതാണ്
1: സഹാദ് അൻഷാദ്, അത് നിങ്ങൾ വായിക്കണം.
0: എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മൾ വുളു ചെയ്താൽ വേറെ ഒരു മതത്തിലുള്ള ഒരാൾ നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വുളു ശരിയാവുമോ?
1: നമുക്ക് അബുവിയെ നിങ്ങളെ കുറിച്ച് പ്രശംസിച്ചു പറയുന്നുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ ആങ്കർമാരുടെ പൊതു ചർച്ച വളരെയധികം ഉഷാറായി. അൻവർ മുട്ടിൽ പറയുന്നു, അറിവുകളും തിരിച്ചറിവുകളും നൽകി ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇവർ 2 മണിക്കൂർ അതിവേഗം കഴിഞ്ഞതുപോലെ. പിന്നെ മൈമൂന ചീക്കിലോട് പറയുന്നത്, എന്റെ മെസ്സേജുകൾ അവിടെ എത്തുന്നില്ല.
0: വാലൈക്കും അസ്സലാം റഹ്മത്തുള്ള. നമ്മളിപ്പോ കണ്ടു.
1: അതെ, ഇവിടെ വന്നാലേ നമ്മൾ എന്ത് ചെയ്യും, വായിക്കും. ചിലപ്പോ ഏതെങ്കിലും ബട്ടൺ നക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ
0: അതാണ്.
1: പിന്നെ സാബിറ അയനിക്കാട്, അയനിക്കോട് ഒരു നല്ലൊരു സംഭവം അയച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാം.
0: വായിച്ചാല്
1: ഇനി, ഇന്ന് ഈ സമൂഹത്തിൽ പെണ്ണറിയുന്നില്ല, പെണ്ണിന്റെ വില അറിയുന്നില്ല. പെണ്ണാണ് പെണ്ണ്, പെണ്ണെന്ന് പെണ്ണുറച്ചാൽ പെണ്ണായി നിൽക്കാൻ പഠിച്ചിരണം. വീടിനും നാടിനും കരുത്തായി നിൽക്കുന്ന പെണ്ണിന് മഹത്വം അറിഞ്ഞിരണം. പെണ്ണ് പെണ്ണായി തന്നെ വളർന്നിരണം. പെണ്ണ് പെണ്ണായി തന്നെ വളർന്നിരണം.
0: അപ്പോൾ ഞാനൊരു പെണ്ണാണ്, സ്ത്രീയാണ് എന്നതിൽ അഭിമാനിക്കുന്ന, അഭിമാനബോധമുള്ളവരുടെ ഒരു സംസാരമാണ് നമ്മളിപ്പോൾ സബിറ അയനിക്കോടിൻ്റെ ഒരു സംസാരത്തിലൂടെ കേട്ടത്. ഏതായാലും മാഷാല്ലാ, ഒരുപാട് സഹോദരങ്ങൾ ഇന്നും സിസ്റ്റം എന്നെ പരിഗണിക്കുന്നില്ല, പരിഗണിച്ചില്ല എന്ന് പറയുന്നുണ്ട് സെറീന വി പി വളാഞ്ചേരി. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് സഫിയ എടപ്പാള്. കറക്കി കുത്തി ഉത്തരം ശരിയായി, പക്ഷേ സിസ്റ്റത്തിന് കറക്കി കുത്തലിൽ പെട്ടില്ല എന്ന് പറയുന്ന അൻവർ മുട്ടിലുണ്ട്. അതുപോലെ വിജയ് മുഹമ്മദ് കബീർ ഉൾപ്പെടെ ഞാൻ നാലാം തവണയും സിസ്റ്റത്തിൻ്റെ വിജികളിൽ ഉൾപ്പെട്ട് സന്തോഷം അൽഹംദുലില്ല എന്ന് മുഹമ്മദ് കബീർ പുള്ളിപ്പാടും പറയുന്നുണ്ട്. ഇന്നും എന്നെ സിസ്റ്റം പരിഗണിച്ചു എന്ന് സെറീന പിന്നെ സീനത്ത്
1: പറയുന്നുണ്ടോ?
0: അതെ,
1: ഇതുവരെ വരാത്തവരുണ്ട്.
0: യെസ്, 13-ൽ ഒരാളായി എന്നുള്ളത് സീനത്ത് പാലക്കാട് പങ്കുവെക്കുന്നു. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ പറയുന്നു നോഫലസ് ചുങ്കം പാലക്കാട്.
1: സൗദമുട്ടം പറയുന്ന ഉത്തരവാദിത്തം ശരിയാണ്, ഉത്തരം ശരിയാണ്.
0: അതെ,
1: അല്ല അതും ഒരു പ്രോത്സാഹനമാണല്ലോ, കാരണം അവരെ ഉത്തരം ശരിയായിട്ടുണ്ടല്ലോ. ഉത്തരവ് ആൾക്കാർ തെറ്റിപ്പോയി.
0: അതെ, സീനത്ത് പാലക്കാടിനോട് സിസ്റ്റത്തിന് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്നു. മിക്ക ദിവസവും 13-ൽ പെടാറുണ്ട്. കൂടുതൽ ഡൊണേഷൻ കൊടുത്തോ എന്നൊന്നും നമ്മൾ പറയില്ലട്ടോ.
1: പിന്നെ മുംതാസ് ബേപ്പൂര് അവരെ അനിയത്തി ഇന്ന് വിജയായിട്ടുണ്ട്. അപ്പൊ കുടുംബത്തിലൊരാളെ വിജയിച്ചിട്ടുണ്ടല്ലോ.
0: അതാണ് ഇത് കുറച്ചൊരു വലിയ ചെറിയ മെസ്സേജ് ആണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സൈനബ കരുവാങ്കുല് പറയാണ്, ഇപ്പോഴത്തെ മക്കൾ സ്ത്രീ വേഷം ഏത് പുരുഷ വേഷം ഏതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നു. പർദ്ദ സ്ത്രീ വേഷമാണ് അപ്പോൾ പുരുഷന്മാർ കന്തൂറ ഇടുന്നത്. ചോദ്യം, ചുരിദാർ സ്ത്രീ വേഷം അപ്പോൾ പുരുഷന്മാർ കുർത്ത ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ജീൻസും ടോപ്പും ഇടാലോ എന്നാണ് പെൺകുട്ടികൾ ന്യായീകരിക്കുന്നത്. മഫ്ത ഇട്ട് ഫുൾ സ്ലീവും ധരിച്ചാൽ ഇറുക്കി ചേർന്നതല്ലാത്ത വസ്ത്രം ധരിക്കാലോ എന്നാണ് അവരുടെ വാദം.
1: കുട്ടികൾക്ക് പല വാദങ്ങളുണ്ട്, പക്ഷെ അവർക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ല.
0: സീനത്ത് പുറത്ത് കാണിക്കരുത് എന്നുള്ളതാണ്, അന്യപുരുഷന്മാരുടെ മുമ്പിൽ സീനത്ത് വെളിവാക്കരുത് എന്നുള്ളതാണ് അടിസ്ഥാനം അല്ലേ.
1: അതെ,
0: ഇതിൽ മൊത്തം മറക്കുന്ന വസ്ത്രമാണ് ഉത്തമം.
1: അല്ല, അതിൽ അവിടെ കൂടി ഒന്നും കൂടി പറയാനുള്ളത്, അതെ, മറച്ചു എന്നുള്ളത് മാത്രമല്ല,
0: അതെ,
1: ആ മറവി ആ മറക്കുന്നതിന് ഒരു മാന്യത ഉണ്ട്.
0: അതാണ് മറച്ചിട്ടും അല്ലേ,
1: അതെ,
0: അവരാണ് ഏറ്റവും കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയരാകുക.
1: അതായത് ഇപ്പം നമുക്കൊരപ്പോ ഒരു പർദ്ദന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അവരെ ആകർഷണീയതല്ല, എന്നാൽ മറ്റുള്ള വസ്ത്രങ്ങൾക്ക് എന്തുണ്ട്, ഒരു ആകർഷണീയത ഉണ്ട്. അതുകൊണ്ടാണ് പുറത്തിറങ്ങുമ്പോൾ മാന്യമായ വസ്ത്രം, നമ്മൾ പർദ്ദ എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്.
0: പക്ഷെ പർദ്ദ ഇന്ന് വളരെ മോഡലായിട്ട് മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശ്രദ്ധിക്കാനുണ്ട് ആ വിഷയത്തിൽ. നമ്മൾ കുടുംബജീവിതം അഭിമാനവും അന്തസ്സും നിലനിർത്തി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് അവരെ മനസ്സിലുണ്ട്, എന്താണ് ശരിക്കും അവർ ധരിക്കേണ്ടതെന്ന് അവരെ മനസ്സിലുണ്ട്. ബാക്കിയൊക്കെ ഫുള്ള് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതന്നെയാണ് എൻ്റെ പിന്നിൽ. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പലരോടും പറയുമ്പോഴുള്ള അവരുടെ പ്രതികരണം, എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്താ ശരീരം അല്ലെങ്കിൽ ഔറത്ത് പറഞ്ഞാൽ പോരെ എന്ന സ്ഥിരം പല്ലവിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഔറത്ത് എന്താണ് എന്ന് പോലും ഈ പറയുന്നവർക്ക് അറിയില്ല എന്നാണ് ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് അമീർ ടി പ്രതികരിക്കുന്നു.
1: അതാണ് അതിൻ്റെ കറക്റ്റ്.
0: യെസ്, മറക്കേണ്ടത് മറയാതെ നമ്മൾ കുറെ വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ചില ബോധ്യപ്പെടുത്തലുകൾ മാത്രമാണ് അല്ലേ.
1: ഇനിയിപ്പോൾ പ്രോഗ്രാമുകളൊന്നുമില്ലല്ലോ.
0: ഒന്നുമില്ല, നമ്മളെ ഒരുപാട് ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് കാണാനുണ്ട്.
1: ഉണ്ട്, പക്ഷേ ഇപ്പോൾ ടെക്നിക്കൽ ഡെസ്കിൽ നിന്നിപ്പോൾ നിങ്ങൾ അവസാനിപ്പിച്ചാലും എന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജാണ് ഈ ഹമ്മിങ്.
0: അങ്ങനെയുണ്ടോ?
1: അതെ,
0: കല്യാണത്തിന് പോകാനാണോ?
1: കല്യാണം വൈകുന്നേരല്ലേ.
0: ആ ഓക്കെ, പിന്നെ എന്താ അല്ലേ,
1: എന്തപ്പോ ടെക്നിക്കൽ ഡെസ്കിന് ഇത്ര ധൃതി ഒന്നും അറിയില്ല. എന്തായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ മോർണിംഗ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ.
0: ഏതായാലും നിങ്ങൾ ഓലെ ഹെഡ് അല്ലേ, ഓൽക്ക് നിങ്ങളോട് പറയാലോ അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ ഇന്നത്തെ മോർണിംഗ് ലൈവില് നമ്മുടെ കൂടെ ഒരുപാട് ശ്രോതാക്കളുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്കുകളൊന്നും വായിക്കാൻ സാധിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാലും നമ്മുടെ കൂടെ ഈ ലൈവിനെ വളരെ ലൈവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ സപ്പോർട്ട് നൽകിക്കൊണ്ടുള്ള നമ്മുടെ ഒരു ടീം ഇവിടെ ഉണ്ട്. അവരെ നമുക്ക് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല, പരാമർശിക്കേണ്ടതുണ്ട്.
1: അഫ്സൽ വണ്ടൂർ ഉണ്ട്,
0: സാബിക്കുണ്ട്,
1: കിഴിശ്ശേരി,
0: പിന്നെ നമ്മളെ തെൻസി ഉണ്ടല്ലോ,
1: ഉണ്ട്, പിന്നെ ബിൻഷിദ് ഉണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ,
1: പിന്നെ എല്ലാവരും നമ്മുടെ ശ്രോതാക്കളും നമ്മളെല്ലാവരും പി ആർ കുടുംബം എല്ലാവരും നാളെ അള്ളാഹു സുബ്ഹാന തആല സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
0: ആമീൻ
1: ആമീൻ. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ 2 മണിക്കൂറിൻ്റെ ഒരു നീണ്ട മോർണിംഗ് ഷോ, ലൈവ് മോർണിംഗ് ഷോയ്ക്ക് ശേഷം നമ്മളിതാ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വൈബാക്കണ്ടേ എന്ന് ചോദിച്ചാൽ വൈബാക്കണം, കളറാക്കണം. കളറാക്കാനും വൈബാക്കാനും നിങ്ങളുടെ കൂടെ ഇന്ന് വിടി അബ്ദുസ്സലാം കാരാപ്പറമ്പും കൂടെ ഞാൻ മുസ്തഫ മാസ്റ്ററുമാണ്.
1: അതായത് നമ്മൾ ഇൻസൈറ്റ് കൊണ്ടാണ് റേഡിയോ വൈബ്സിനെ വൈബാക്കി തുടങ്ങാറുള്ളത് അല്ലേ?
0: യെസ്.
1: അപ്പം ഇൻസൈറ്റിൽ ഇന്ന് ഇസ്ലാം വിമർശകർക്ക് മറുപടിയുണ്ടോ എന്നൊരു ടൈറ്റിലാണ് വളരെ ഗഹനമായൊരു സംസാരവുമായിട്ട് ഷംജാസ് കെ അബ്ബാസ് ചേരുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, വിലയിരുത്തുന്നതിനെക്കുറിച്ച്, തിരുത്തലിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. വിലയിരുത്തുക എന്നതിൻ്റെ അപകടത്തെക്കുറിച്ചും അതിൽ നമുക്കുണ്ടാവേണ്ട സൂക്ഷ്മതയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉൾക്കാഴ്ച പ്രവർത്തിക്കേണ്ട, നമ്മുടെ അകക്കണ്ണുകൾ പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇത് എന്നത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ പുതിയ കാലത്ത് വ്യത്യസ്തമായ വിലയിരുത്തലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആളുകളുടെ വളരെ ഇൻസ്റ്റൻ്റായ, വളരെ ചെറിയ സമയത്തുള്ള അവരുടെ ഇടപെടലുകൾ അത് വലിയ രീതിയിൽ ആളുകളെ വിലയിരുത്തപ്പെടാനുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മതവിഷയങ്ങളിൽ, ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട, പാലിക്കേണ്ട മര്യാദ എന്താണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയും ജിന്നുകളെയുമെല്ലാം സൃഷ്ടിക്കുന്ന ആ സന്ദർഭത്തെക്കുറിച്ചുള്ള ഖുർആനികമായ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരായത്ത് നമ്മളെ എല്ലാവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം, ഈ ഒരു എളിമ, ഈ ഒരു വിനയം, ഓരോ കാര്യത്തിലും മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് മുൻപ് എൻ്റെ കാര്യത്തെക്കുറിച്ച്, എൻ്റെ അറിവിനെക്കുറിച്ച്, എൻ്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള തിരുത്തലുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമെന്നാണ് അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ചില സംഭവങ്ങൾ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കപ്പെടാറുള്ളത്. പണ്ഡിതന്മാരായ വ്യക്തികൾക്ക് പോലും ചില മാതൃകകൾ അവിടെ പിൻപറ്റാനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അറിവ് എന്നത് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാലത്ത് ഇൻഫർമേഷൻ എന്നത് യാതൊരു തരത്തിലും യാതൊരു വിലയുമില്ലാതെ അത്രത്തോളം ഓൺലൈൻ റിസോഴ്സുകളും മെറ്റീരിയലുകളും എല്ലാം അവൈലബിൾ ആവുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പുതിയ കാലത്തെ നമ്മുടെ വിലയിരുത്തലുകളിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ വിലയിരുത്തലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ അറിവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ലഭിക്കുന്ന അറിവ്, നമുക്കുള്ള കാഴ്ചപ്പാടുകൾ, എൻ്റെ ചിന്താഗതി, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നത്, ഞാൻ മറ്റുള്ളവരെ എങ്ങനെ നോക്കിക്കാണു എന്നത്, അതൊരിക്കലും തെറ്റില്ല എന്ന ആത്മവിശ്വാസം, അതല്ലെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ എനിക്ക് ചില കാരണങ്ങളുണ്ട് എന്ന വളരെ വ്യക്തമായ ചിന്തകൾ, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മളെ ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് എത്തിക്കാറുള്ളത്. സഹോദരങ്ങളെ, ആദം അലൈഹി ഇസ്ലാമയെ പടച്ച അതേ സ്വർഗത്തിൽ നിന്നും അത് പുറത്താക്കപ്പെടാനുള്ള കാരണവും മറ്റുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ കഥകളിലുമെല്ലാം നമ്മൾ പഠിക്കുന്ന പാഠം കേവലം അഹങ്കാരത്തെക്കുറിച്ചുള്ള, കേവലം അഹന്തയെക്കുറിച്ചുള്ള, അതല്ലെങ്കിൽ കേവലം അശ്രദ്ധയെക്കുറിച്ചുള്ള ഒന്നുമുള്ള ചർച്ചകളല്ല. അതിനപ്പുറത്തേക്ക് അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നത് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നത് ഏറെ വലിയ ചോദ്യമാണ്. 3 വിധത്തിലുള്ള അറിവുകൾ ഒരിക്കലും ഒരു മനുഷ്യനും ഉപകാരപ്പെടുകയില്ല. അതിലേറ്റവും ആദ്യത്തേത് താൻ എന്തെല്ലാമോ അറിയുന്നയാളാണ് എന്ന ചിന്ത. എനിക്കെന്തെല്ലാമോ അറിയാമെന്നും എൻ്റെ ചിന്തകളിൽ കൃത്യമായി എനിക്ക് ധാരണയുണ്ട് എന്നും എനിക്കതിനെല്ലാം കൃത്യമായ റീസണുണ്ട് എന്നെല്ലാമുള്ള അബദ്ധമായ ചിന്തകൾ, ഇത് യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിൽ എപ്പോഴും നമുക്ക് നെഗറ്റീവുകളെക്കുറിച്ച്, നമുക്ക് മാറേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഏറെ അത്ഭുതകരമാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ വിലയിരുത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്, അറിവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിവ് തങ്ങളുടേത് വലിയ സംഭവമാണ് ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെയും മറ്റുള്ളവരുടെ അറിവിനെക്കുറിച്ച് നമുക്ക് യാതൊന്നും കുറച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരാളുടെ അറിവിനെക്കുറിച്ച് നമുക്ക് ചില ധാരണകൾ ഉണ്ടാവാം. പലപ്പോഴും അവൻ അറിവില്ലാത്തവനാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, അധ്യാപകനായിക്കൊണ്ട് ഒരു ക്ലാസ് മുറിയിൽ പോകുന്ന വ്യക്തിക്കടക്കം ഈ വിഷയമുണ്ടല്ലോ. ഒരധ്യാപകൻ പോലും തൻ്റെ മുമ്പിലുള്ള കുട്ടികൾ അവർ തൻ്റെക്കാൾ അറിവ് കുറഞ്ഞവരാണ് എന്ന ധാരണയിൽ, തന്നേക്കാൾ അവർ താഴ്ന്ന പോസ്റ്റിലാണ് എന്ന കാരണത്താലെല്ലാം ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വ്യാപകമായി സംഭവിക്കാറുണ്ട്. അതും വലിയൊരു അപകടമാണ് എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അറിവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്നത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും അത് മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ സ്പീക്കറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ നടന്നു. എന്താണ് ആ സംഭവത്തിൻ്റെ ആധാരമെന്നത്? തനിക്ക് എന്തെല്ലാമോ അറിയാമെന്നും താൻ ആരോ ആണ് എന്നും തൻ്റെ സമയത്തിനാണ് വില എന്നും മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ ബോധേഡാവേണ്ട ആവശ്യമില്ല എന്നെല്ലാമുള്ള ചിന്തകൾ യഥാർത്ഥത്തിൽ എത്തിക്കുന്നത് ചില മനുഷ്യരുടെ വലിയ തകർച്ചയിലേക്കാണ്. അവിടെയെല്ലാം അവർക്ക് സംഭവിച്ചതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആളുകളെ അന്ധമായി വിലയിരുത്തി, അവരുടെ അറിവിനെക്കുറിച്ച് വിലയിരുത്തി, അവരുടെ ഇടപെടലുകളെക്കുറിച്ച് വിലയിരുത്തി, തങ്ങൾ എന്തും തനിക്ക് പറയാമെന്നും തൻ്റെ വിലയിരുത്തുകൾ എന്നും ശരിയായിരിക്കുമെന്നെല്ലാമുള്ള ചിന്തകൾ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങളാണിത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് നമ്മുടെയെല്ലാം വിലയിരുത്തലുകളിലെ മറ്റൊരു അബദ്ധമായി കടന്നു വരാനുള്ള സാധ്യത എന്നത് പലപ്പോഴും ഫ്രീക്വൻ്റായ കോൺവെർസേഷൻസ്, വളരെ പെട്ടെന്നുള്ള സംസാരങ്ങൾ. ഈ സംസാരങ്ങൾ പലപ്പോഴും നമ്മളെ അബദ്ധമായ തെറ്റായ ധാരണയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇപ്പോൾ പുതിയ കാലത്തെ ജെൻ ആൽഫ അല്ലെങ്കിൽ ജെൻ ജി എന്നെല്ലാം പറയുന്ന പുതിയ തലമുറയെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മൾ 60, 40, 50, 30 വയസ്സിലെല്ലാം കണ്ടെത്തിയ, തിരിച്ചറിഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ മക്കൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിയുന്നു. അവർക്കിനി അത്തരത്തിലുള്ള ലൈഫ് സ്കില്ലുകൾ, അവർക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചു നൽകിയിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഞാൻ പറയുന്നത്, പുതിയ കാലത്തെ മക്കൾ, പുതിയ കാലത്തെ നമ്മുടെ തലമുറ ഇത്തരത്തിലുള്ള കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക്, പെട്ടെന്നുള്ള ചിന്തകളിലേക്ക്, അതിനെക്കുറിച്ചുള്ള വളരെ മൗഢ്യമായ ധാരണകളിലേക്കെല്ലാം പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും മുൻപുള്ള മുൻഗാമികളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവരൊരു കാര്യത്തെ വിലയിരുത്താനെടുത്ത സമയത്തെക്കുറിച്ചും അതിൻ്റെ ചിന്തകളെക്കുറിച്ചും എല്ലാമുള്ള പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന യഥാർത്ഥത്തിൽ വലിയ ആഴത്തിലുള്ള ചിന്തയിലൂടെയും അതിൽ തന്നെയും ഇസ്ലാം പഠിപ്പിച്ച ഇത്തരം മാതൃകളെല്ലാം പാലിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ അത്തരം ചിന്തകളിലേക്ക് പോയതെങ്കിൽ പുതിയ കാലത്ത് വളരെ പെട്ടെന്നുള്ള ഇത്തരം വിലയിരുത്തലുകൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, സഹാബാക്കളെക്കുറിച്ചുള്ള സഹോദരങ്ങളെ, പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ഓരോ ചിന്തകളിൽ നമുക്ക് ഈ ഒരു വിഷയം കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം കൂറുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫത്വകൾക്കപ്പുറത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റിടപെടലുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം നേടിയെടുത്ത അച്ചീവ്മെൻറ്റുകൾ തന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തനീയമാണ്. എന്നാൽ അദ്ദേഹത്തെ ഒരു പ്രസംഗപീഠത്തിലേക്ക്, ഒരു പോഡിയത്തിലേക്ക്, ഒരു സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ ആ ക്ഷണിക്കുന്ന വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് പരിധിക്കപ്പുറത്തേക്ക് കുറച്ചധികം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചെല്ലാം വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ, ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അങ്ങനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അവിടെ ആശംസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്ത ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു മാതൃകയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് അകറ്റാനും അത് മാറ്റി നിർത്തുവാനും സാധിക്കുകയുള്ളൂ. ഇനി ഇത് വ്യക്തികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുക എന്നത്, മറ്റുള്ളവരെ വിലയിരുത്തുന്ന കണ്ണോടുകൂടി കാണുക എന്നതിൽ നമ്മൾ ഏറെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രാക്ടീസിങ്ങും നോൺ പ്രാക്ടീസിങ്ങും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങൾ അങ്ങനെയാണെന്നും തങ്ങൾ ഇങ്ങനെയാണെന്നും മതത്തിന് ഇത്തരം കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് വാദിച്ചുകൊണ്ട് ഒരു തലമുറ മറ്റൊരു രീതിയിൽ പോകുമ്പോൾ അവർ തമ്മിലുള്ള പരസ്പരമുള്ള വിലയിരുത്തലുകൾ കൃത്യമായും പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിലും നമുക്ക് കൃത്യമായും ഇത്തരം വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ പുതുതലമുറയ്ക്ക് കൈമാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ടും തിരുത്തലുമായി ബന്ധപ്പെട്ടുമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇൻഷാല്ലാ, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് തിരുത്തലുമായി ബന്ധപ്പെട്ട്, ഒരാളെ തിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, ഒരിക്കൽ നമ്മുടെ വായയിൽ നിന്നും കടന്നു വരാൻ പാടില്ലാത്ത വാക്കുകളെക്കുറിച്ചെല്ലാം ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
0: മാഷാ അല്ലാ, നല്ലൊരു നാം അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഷംജാസ് കെ അബ്ബാസ് സംസാരിച്ചിട്ടുള്ളത്. ഇസ്ലാം വിമർശകർക്ക് മറുപടിയുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
1: ഹാഷിം എറണാകുളം നല്ലൊരു പാട്ടുകാരനാണല്ലോ, അദ്ദേഹം റേഡിയോക്ക് വേണ്ടിയിട്ട് നൽകുന്ന അവരെ പാടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പാട്ട് കേട്ട് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകാം. ഇരുലോകനാഥ എന്ന് തുടങ്ങുന്ന സ്വരത്തിലേക്കാണ്.

0: യെസ് മാഷല്ലാ, സ്വരത്തിൽ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാൻ പിസ്രയുടെ അവസരം നൽകിയിരിക്കുകയാണ്. ഹാഷിം എറണാകുളത്തിൻ്റെ ഇരുലോകനാഥ എന്ന് പറയുന്ന ഈ സ്വരം ഗാനം വളരെ മനോഹരം എന്നതിലപ്പുറത്ത് നമ്മെ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഏതായിരുന്നാലും മാഷല്ലാ,
1: പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ വലിയ കൺസേൺ പാരൻസിന് ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് കുട്ടികളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ അറിവില്ലായ്മ ചിലപ്പോൾ അത് ഗുരുതരമാക്കിയേക്കാം പല വിഷയങ്ങളും. അപ്പം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഇന്നത്തെ ഒരു ടോപ്പിക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളിലെ അമിതവണ്ണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീൻ, ഡോക്ടർ അസ്ഹർ എന്നിവർ നടത്തുന്ന സംസാരത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നാം ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ കാണുന്ന പൊണ്ണത്തടി അഥവാ ഒബെസിറ്റി എന്ന വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് തിരൂർ സിറ്റി ഹോസ്പിറ്റൽ സീനിയർ പീഡിയാട്രിഷ്യനായ ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീൻ എൻ. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
3: വലൈക്കും അസ്സലാം.
2: നമുക്കറിയാം, പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ജീവിതത്തെ അധികമായി സ്വാധീനിച്ചപ്പോൾ എല്ലാം യന്ത്രവൽക്കരിക്കപ്പെടുകയാണ്. നമ്മുടെ നടത്തം എന്ന സാധാരണ ജീവിതശൈലിയിൽ നിന്ന് മാറി എല്ലായ്പ്പോഴും വാഹനങ്ങൾ ഉപയോഗിക്കുകയും അലക്കാനും എല്ലാ കാര്യത്തിനും യന്ത്രവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ അധ്വാനിക്കുന്ന ശീലം തന്നെ മാറിപ്പോകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്ത് ഇന്ന് പൊണ്ണത്തടി അഥവാ ഒബെസിറ്റി കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ മുതിർന്നവരിൽ മാത്രമല്ല, ഇന്ന് കുട്ടികളിൽ പോലും ഈ ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. ഡോക്ടർ, എത്രത്തോളം ഉണ്ട് നമ്മുടെ കുട്ടികളിലെ ഇതിൻ്റെ ഒരു ബേർഡൻ?
4: ആഗോളതലത്തിൽ തന്നെ ഇന്ന് അമിതവണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഡോക്ടർ അസ്ഹർ പറഞ്ഞ പോലെ കുട്ടികളിൽ ഇന്ന് ഏകദേശം 2008 സെൻസസ് പ്രകാരം 1.4 ബില്യൺ, ഏകദേശം 140 കോടിയോളം കുട്ടികൾ ഇന്ന് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആ കണക്ക് ഏകദേശം 10 മില്യൺ, അതായത് 1 കോടിയോളം കുട്ടികൾ ഇന്ന് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം ആയി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
2: കുട്ടികളിൽ, ഡോക്ടർ, കുട്ടികളിലെ ഒബെസിറ്റി എങ്ങനെ തിരിച്ചറിയാം? എപ്പോഴാണ് ഒരു കുട്ടി ഒബെസ് ആണ് എന്ന്, പൊണ്ണത്തടിയനാണ് എന്ന് പറയുന്നത്?
4: അതിന് ലോകാരോഗ്യ സംഘടന ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന സൂചിക ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അളവുകോലാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയ്റ്റ്, കിലോഗ്രാം വെയ്റ്റിനെ മീറ്ററിലുള്ള കുട്ടിയുടെ ഉയരം കൊണ്ട്, മീറ്ററിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ. അത് 18 മുതൽ 23 വരെയാണെങ്കിൽ നോർമലാണെന്നും 23 മുതൽ 25 വരെയാണെങ്കിൽ അത് അമിതവണ്ണം ഉള്ളതായിട്ടും 25-ൻ്റെയും 28-ൻ്റെയും ഇടയിലുള്ളതിന് പൊണ്ണത്തടിയായും 28-ന് മുകളിലുള്ളതിന് സിവിയർ ഒബിയസ്, വളരെയധികം പൊണ്ണത്തടിയുള്ളതായിട്ടും ആണ് കണക്കാക്കപ്പെടുന്നത്. മറ്റു പല ഗ്രോത്ത് ചാർട്ടുകൾ, WHO, NCHS ചാർട്ട് അതുപോലെയുള്ള ചാർട്ടുകൾ ഉണ്ട്. ആ ചാർട്ട് 65 മുതൽ 95% വരെ നോർമലായും മോർ ദാൻ 95% പൊണ്ണത്തടിയുള്ളതായിട്ടും ആണ് ഈ ചാർട്ടിൽ രേഖപ്പെടുത്തുന്നത്.
2: പൊണ്ണത്തടിയുടെ മറ്റ് രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
4: സാധാരണഗതിയിൽ പൊണ്ണത്തടിയുള്ള കുട്ടികൾ പൊതുവെ അവരുടെ ഒരു ഒതുങ്ങിക്കൂടിയുള്ള ഒരു ഇതായിട്ടൊക്കെയാണ്, അധികം കളിക്കാതെ നടക്കുന്ന ഒരു രീതി, പൊതുവെ പഠിക്കാൻ ഒരു ഉന്മേഷക്കുറവ്, അതുപോലെ ചില കുട്ടികളിൽ വിഷാദമായുള്ള ഡിപ്രഷൻ പോലെ കാണും. ചില കുട്ടികൾക്ക് രോഗലക്ഷണമായി ഇടുപ്പലിലെ വേദന, മുട്ടുവേദന, ഉപ്പുറ്റിയിലെ നമ്മളെ കാലിൻ്റെ ഉപ്പുറ്റിയിലുള്ള വേദന, അങ്ങനെ വേദനയായിട്ട്, എല്ലുകളിലെ വേദനയായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ ഉറക്കത്തിലെ കൂർക്കം വലി, ഉറക്കത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസുകൾ അങ്ങനെ വരാറുണ്ട്. ചില കുട്ടികളിൽ തൊലിപ്പുറത്തുണ്ടാവുന്ന കളർ, കറുത്ത കളറായിട്ടുള്ള അക്കാന്താസസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന പോലെയുള്ള കറുത്ത കളറ്. പിന്നെ തീർച്ചയായും ഇത് ബ്ലഡ് പ്രഷർ ചില കുട്ടികളിൽ കൂടുതലായി കാണുന്നു, അതുപോലെയുള്ള കൊളസ്ട്രോള് കൂടുതൽ, അതുപോലെ പ്രമേഹം, അതൊക്കെ കാണാറുണ്ട്.
2: ഡോക്ടർ, എന്തെല്ലാമായിരിക്കാം ഇത്തരം ഒബെസിറ്റിയുടെ കാരണങ്ങൾ കുട്ടികളിൽ?
4: അമിതാഹാരം തന്നെയാണ് പ്രധാന കാരണം. അമിതാഹാരം, എണ്ണയിൽ പാകം ചെയ്ത് ആഹാരപദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുന്ന ഒരു രീതി, വ്യായാമരഹിതമായ ജീവിതശൈലി, വ്യായാമം കുറവും അതുപോലെ ഭക്ഷണം കൂടുതലുണ്ടാകുമ്പോൾ അത് തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ശരീരത്തിലെ എനർജി നഷ്ടപ്പെടാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇത് കാലറിയായി ഫാറ്റായിട്ട് ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ഒരിതാണ് പ്രധാനമായിട്ട് കാരണം. പിന്നെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് എല്ലാത്തിനും ഇന്ന് യാന്ത്രികവൽക്കരിത ജീവിതമായപ്പോൾ കുട്ടികളും അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് കുട്ടികളും മുതിർന്നവരടങ്ങുന്ന കുടുംബം അധിക സമയവും ടെലിവിഷൻ, അതുപോലെ മുതിർന്നവരാണെങ്കിൽ കമ്പ്യൂട്ടർ, അതുപോലെ സോഷ്യൽ മീഡിയാസ്, മൊബൈൽ ഫോണ്, വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് കളിക്കാൻ പുറത്തുപോയി കളിക്കുന്നതിനുള്ളതിനേക്കാൾ താല്പര്യം ഇൻഡോർ ആയിട്ടുള്ള പല ഗെയിമുകളിലാണ് കൂടുതലിന്ന് കുട്ടികൾക്ക് താല്പര്യം വന്നുകൊണ്ടിരിക്കുന്നത്.
2: എനിക്ക് തോന്നുന്നു ഇത്തരം കളികളുടെ കൂടെ തന്നെ ജങ്ക് ഫുഡുകൾ അറിയാതെ കൂടുതലായിട്ട് ചില അമ്മമാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടെലിവിഷൻ ഇട്ട് കൊടുക്കുന്ന പ്രവണത കൂടി കാണാറ്.
4: പിന്നീട് നമ്മൾ ഇതിന്റെ കാരണത്തെ പറ്റി പറയുമ്പോൾ അത് തന്നെയാണ് ഫാസ്റ്റ് ഫുഡ് വേണം പറയാം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലെങ്കിൽ ജങ്ക് ഫുഡ് സംസ്കാരം ആണ് അതിന് വേറൊരു പ്രധാനപ്പെട്ട കാരണം. ഈ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ ഇന്ന് ഇതൊരു ഒരു ഫാഷനായി സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ, ചില വീടുകളിലെല്ലാം ഒരു ദിവസമെങ്കിലും ഭക്ഷണം ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ളത് ഇരിക്കാനാണ് ഇന്ന് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ പോയിട്ട് ഈ കാലറി കൂടുതലുള്ള, അതായത് പോഷകമൂല്യം കുറവുള്ള, കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകളാണ് ഈ ഫാസ്റ്റ് ഫുഡിൽ കൂടുതലായി ലഭിക്കുക. പോഷകമൂല്യങ്ങൾ വളരെ കുറവും പിന്നെ ഫാറ്റ്, അതുപോലെ കൊളസ്ട്രോൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഇത് കഴിക്കുക. അതേപോലെ ടി വി കാണുന്ന സമയങ്ങളിൽ സ്നാക്കിംഗ് ഇൻ ബിറ്റ്വീൻ വാച്ചിങ് ടി വി, അതൊരു ഒരു ഒരു ഒരു ട്രെൻഡാണത്. എന്തെങ്കിലും കുറച്ചുകൊണ്ട് ടി വി കാണുക, എല്ലാം എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഒരു വിനോദമായിട്ടിന്ന് മാറിക്കൊണ്ട്, ഭക്ഷണം ഇന്ന് വിശപ്പിന് വേണ്ടിയല്ല ഒരു വിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ നമുക്കറിയാം കായികാധ്വാനം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കുട്ടികളിലെല്ലാം ഇന്ന് പിന്നെ സ്പോർട്സിന്, അതുപോലെ ഗെയിംസിന്, അതുപോലെയുള്ള താല്പര്യങ്ങളും അതിന് കൂടുതൽ പ്രാധാന്യം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാവാം പ്രധാനപ്പെട്ട കാരണങ്ങൾ.
2: ഒബെസിറ്റി മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, കുട്ടികളിൽ ഉണ്ടാകുന്ന വരും രേഖകൾ എന്തെല്ലാമാണ്?
4: ഈ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി കുട്ടികളെ ശാരീരികവും മാനസികവുമായ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈവൻ അകാല മരണം വരെ സംഭവിക്കാവുന്ന ഒരു പ്രത്യേക രോഗം തന്നെയാണ് ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത്. നമ്മളതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ചുകൂടാ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പൊണ്ണത്തടി മൂലം ഹാർട്ട് അറ്റാക്ക്, പൊണ്ണത്തടിയുള്ള കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെക്കാളും ഹാർട്ട് അറ്റാക്കും 10 മുതൽ 16 വർഷം വരെ നേരത്തെ മരണപ്പെടാനുള്ള ആയുർദൈർഘ്യം കുറയുന്നു എന്നുള്ള ഒരു കണക്കുകൾ ശാസ്ത്ര രംഗത്ത് ഗവേഷണം നടത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും പ്രധാനമായിട്ടുള്ള അതിന് കാരണം തന്നെ ഹാർട്ട് അറ്റാക്ക് തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. ഇങ്ങനെ ഇത്തരം കുട്ടികളിൽ ഹൃദ്രോഗം വരാം, അതുപോലെ പ്രമേഹം, അതുപോലെ അമിത കൊളസ്ട്രോള്, കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ ക്രമാതീതമായി വർദ്ധിക്കുക, അതുമൂലം ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെ തലച്ചോറിലെ പക്ഷാഘാതം സംഭവിക്കാം, അതുപോലെ രോഗങ്ങളുണ്ടാവാം. അതേപോലെ കുട്ടികളുടെ മാനസികമായിട്ട് അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു അപകർഷതാബോധം ഇത്തരം കുട്ടികളിൽ കാണാറുണ്ട്. അവർ പഠനത്തിൽ പുറകോട്ട് പോകാം, പഠന വൈകല്യങ്ങൾ അതിലൂടെ വരാം, അതുപോലെ മെക്കാനിക്കൽ ആയിട്ട് ഇതുപോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാൽമുട്ട് വേദന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലുകളിലുണ്ടാകുന്ന വേദനകൾ, ബലക്ഷയം, അതുപോലെ ഉറക്കത്തിൽ ബുദ്ധിമുട്ടുകൾ, ഉറക്കമില്ലായ്മ, അതുപോലെ കൂർക്കം വലികൾ, ഉറക്കം ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ്, ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ലിവറിന് ബാധിക്കുന്ന രോഗങ്ങളാണ്, ഫാറ്റി ലിവർ. ഇപ്പം നമ്മൾ പലർക്കും കാണാം ലിവർ സിറോസിസ്, മദ്യപിക്കാത്ത ആളുകളിൽ പോലും ഇന്ന് ലിവർ സിറോസിസ് ഉണ്ട്, കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടും, എന്താ ലിവർ സിറോസ്, ക്യാൻസർ, ലിവർ ക്യാൻസർ ആയിട്ടൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ ഇരിക്കും ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലല്ലോ, ആൽക്കഹോളൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എങ്ങനെയാണ്? അപ്പം നമ്മൾ അങ്ങനത്തെ ആളുകളുടെ ഇത് നോക്കുമ്പോൾ ഒരു ഫാറ്റി ലിവറാണ് അതിനൊരു, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം.
5: തീർച്ചയായും കുട്ടികളിലെ ഭക്ഷണശീലം പോലും മുതിർന്ന, അതായത് യുവത്വത്തിലും പിന്നീടും ബാധിക്കാമെന്നാണ് ഡോക്ടർ സൂചിപ്പിച്ചത്. പക്ഷെ പലപ്പോഴും അമ്മമാർ ആഗ്രഹിക്കുന്നത് ഒരു ചബ്ബി ബോയ്, തടിച്ച ഒരു കുട്ടിയാണ്, അതിനുവേണ്ടി ടിൻ ഫുഡുകളും കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അത് ഇത്തരം ഒബസിറ്റിയുമായി ബന്ധമുണ്ട്.
4: തീർച്ചയായും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല കുട്ടി, ഏറ്റവും തടിച്ച കുട്ടി എന്ന ഒരു കൺസെപ്റ്റ് മിക്ക രക്ഷിതാക്കൾക്കുണ്ട്. അതായത് ആദ്യത്തെ ഒരു 10 വയസ്സിന് മുന്നിൽ നല്ലൊരു കുട്ടിയാണെങ്കിൽ, നന്നായി ഭക്ഷണം കഴിക്കുന്ന കുട്ടി, നല്ലൊരു ചബ്ബി ബേബി, അതിനോടാണ് ആളുകൾക്ക് എല്ലാവരും താല്പര്യം. പൊതുവെ മറ്റുള്ളവർക്ക് പോലും ക്യൂട്ട് ബേബി എന്ന സിസ്റ്റം, ഒരു ഒരു ഒരു കൺസെപ്റ്റ്, തടി കൂടുതലുള്ളവനാണ് നല്ലവൻ എന്നൊരു ഒരു തെറ്റായ ചിന്ത നമ്മളെ രക്ഷിതാക്കളും അതുപോലെ തന്നെ സമൂഹം മൊത്തത്തിലും അതിനെ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. കാരണം പലപ്പോഴും ആദ്യം ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ചബ്ബിയാക്കി അതിൻ്റെ പരിണിത ഫലമായി ഒബിയസായി മാറിയ കുട്ടികൾ എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
5: തീർച്ചയായും. മാത്രമല്ല മൈക്രോന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഇത്തരം കുട്ടികളിൽ കാണും. തടിച്ച കുട്ടികളിൽ എല്ലാം ഉണ്ട് എന്ന് അതിനർത്ഥമില്ല. തടിച്ചത് കൊണ്ട് മാത്രം എല്ലാ പോഷകാഹാരങ്ങളും ഉണ്ട് എന്നർത്ഥമില്ല. കാരണം മൈക്രോന്യൂട്രിയൻസ് പോലെയുള്ള എസെൻഷ്യൽ,
4: അതെ, മൈക്രോന്യൂട്രിയൻസ് അത് പറയുമ്പോഴാണ് മനസ്സ്, പോഷക മൂല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുണ്ട്. പോഷക മൂല്യം കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിൽ ന്യൂട്രിയൻസ് കാര്യമായി ഉണ്ടാവണം എന്നില്ല. വെറുതെ പിന്നെ ഫാറ്റും കാലറിയും മാത്രമുള്ള ഫുഡുകൾ കൊണ്ട് തന്നെ കുട്ടികളെ തടിക്കുക. അപ്പം അതുകൊണ്ട് മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവം കൊണ്ട് കുട്ടികളുടെ ശാരീരിക കായിക ക്ഷമതയും അതുപോലെ മാനസികമായിട്ട് ആവശ്യമുള്ള ബുദ്ധിപരമായ വികാസത്തിന് വേണ്ടിയുള്ള മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടിയുടെ ഒരു വളർച്ചയ്ക്ക് തന്നെ ഇത് ഒരു ദോഷകരമായി ബാധിക്കുകയാണ് യഥാർത്ഥത്തിൽ.
5: ഡോക്ടർ, മെറ്റബോളിക് സിൻഡ്രം എന്ന ഒരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
4: അതെ, ഇന്ന് ഈ ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് മെറ്റബോളിക് സിൻഡ്രോം. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ, സിൻഡ്രോം എന്ന് പറയുന്നത് അതൊരു 3-4 ഘടകങ്ങൾ കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾ ഉണ്ടാവുകയാണ്. ഒരൊറ്റ കാരണം കൊണ്ട്, തെറ്റായ രീതിയിലുള്ള ഭക്ഷണക്രമം കൊണ്ട് കുട്ടികളിലോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഉണ്ടാകുന്ന മെറ്റബോളിക് സിൻഡ്രോമിൽ പ്രധാനമായും ഉണ്ടാകുന്നത് ചില രോഗങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മയാണ്. ഈ രോഗങ്ങളുടെ കൂട്ടായ്മയ്ക്കാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം. അതായത് പറയുകയാണെങ്കിൽ പ്രഷർ, ഇങ്ങനത്തെ ആളുകളിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുമ്പോൾ ഇവർ ഉപ്പ് അതുപോലെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് കൊളസ്ട്രോൾ കൂടുന്നു. കൊളസ്ട്രോൾ കൂടിയ ആളുകൾക്ക് പ്രമേഹം വരുന്നു. അതുപോലെ അമിതമായ കുടവയറ്, ഇങ്ങനെ ഒരു സെൻട്രൽ ഒബേസിറ്റി, അതായത് ശരീരത്തിന് ഒരു എന്താ പറയുക, ഒരു വയറ് മാത്രം വീർത്തിട്ടുള്ള ഒരു ഒബേസിറ്റി, അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാകുന്നു. ഇത് എല്ലാം കൂടി കൂടിയ ഈ ഗ്രൂപ്പിനെയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ ലിവർ, ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, ഷുഗറ്, പ്രമേഹം, പ്രഷർ, അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ഒരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അകാല മരണം പെട്ടെന്ന് സംഭവിക്കാനുള്ള ഒരു ഒരു പ്രത്യേക ഒരു വാർണിംഗ് ഒരു സിൻഡ്രോമാണ് മെറ്റബോളിക് സിൻഡ്രോം.
5: ഡോക്ടർ, ഒബസിറ്റി മൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക.
4: മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചറിയാലോ ഡോക്ടറെ. ഇപ്പം നമ്മൾ ഒരാൾ നമ്മളോട് ചോദിക്കണം, ആ വല്ലാത്ത അടിച്ചല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖമല്ല കിട്ടുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അപകർഷതാ ബോധം, ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ സോ ആരെയും ചോദിക്കണം ആ തടി കുറച്ച് കൂടിയല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അപ്പോഴും തന്നെ നമുക്ക് സ്വാഭാവിക കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് ആലോചിക്കുക. അപകർഷതാ ബോധം തന്നെയാണ് തീർച്ചയായും ഇതിൻ്റെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ട് ഞാനൊരു തടിയനാണ് അല്ലെങ്കിൽ തടിച്ച കുട്ടിയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അവർ സാമൂഹിക രംഗങ്ങളിൽ നിന്ന് അവർ ഉൾവലിയുന്നു, അവർ പല മേഖലകളിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നു, അതുപോലെ കമ്മ്യൂണിക്കേഷൻ കുറയുന്നു, അതുപോലെ നന്നായി പെർഫോം ചെയ്തിരുന്ന കുട്ടികൾ മോശമാവുന്നു, പഠനത്തിൽ മോശമാവുന്നു, അതല്ലെങ്കിൽ പാഠ്യേതര കാര്യങ്ങളിൽ മോശമാകുന്നു, സ്വഭാവത്തിലും അവർ തരം ഒരു വളരെയധികം ടെമ്പറായിട്ടുള്ള ആളുകളായി മാറുന്നു. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, നിരാശ, വിഷമം, ദുഃഖം, വിഷാദം, അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ അവരെ എത്തിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
5: ഡോക്ടർ, തീർച്ചയായും പ്രേക്ഷകരിൽ നിന്നുണ്ടാവുന്ന ഒരു സംശയമായിരിക്കും, എൻ്റെ കുട്ടിക്ക് പൊണ്ണത്തടിയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വല്ല ലാബ് ടെസ്റ്റുകളും ചെയ്യേണ്ടതുണ്ടോ, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്?
4: ചില രോഗങ്ങൾ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാനത് അതാണ് ചില അസുഖങ്ങളുണ്ട് ഡോക്ടർ, ഡോക്ടർക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ ചില ജനിതക രോഗങ്ങളായിട്ടുള്ള പ്രാഡർവെല്ലി സിൻഡ്രോം, അതുപോലെ ചില ക്രോമസോം ഡിസീസുകൾ, ഭക്ഷണത്തിനോട് കൂടുതൽ ആഗ്രഹം തോന്നുന്ന ചില രോഗങ്ങളുണ്ട്. അപ്പോൾ ഈ രോഗങ്ങൾ, അതുപോലെ ഈ രോഗങ്ങൾ ആദ്യം നമ്മൾ അതാണോ രോഗമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം സ്ക്രീൻ ചെയ്യുക. പിന്നീട് നമ്മൾ ഇത് പൊണ്ണത്തടി ഉണ്ടോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് തന്നെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ആ ബോഡി മാസ് ഇൻഡെക്സ് നോക്കി ഇത് ഏത് ലെവലിലാണ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഷുഗർ നോക്കാം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. സാധാരണ ഇതിൽ 110 താഴെയാണെങ്കിൽ, 110 മുകളിലാണെങ്കിൽ അതൊരു വാണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റീസ് ആവാം. കൊളസ്ട്രോൾ 150 മുകളിലായി, ടോട്ടൽ കൊളസ്ട്രോൾ 150 മുകളിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ പൊണ്ണത്തടി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ട്രൈഗ്ലിസറൈഡ് 100 മുകളിലായിട്ട് കാണുക. അതുപോലെ ലിവറിൻ്റെ ടെസ്റ്റുകളായിട്ടുള്ള SGOT SGPT നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ പറ്റും. SGOT SGPT 35-45 മുകളിലാവുമ്പോൾ നമുക്ക് അതായത് ഈ കുട്ടിക്ക് ഇങ്ങനെ മറ്റേ പൊണ്ണത്തടി വരാൻ സാധ്യതയുണ്ട്, അത് ലിവറിനെ ബാധിക്കുന്നു എന്നുള്ള ചില നമുക്ക് കിട്ടും.
5: തീർച്ചയായും. പിന്നീട് നമുക്ക് വരുന്നൊരു സംശയമാണ്, എന്താണ് ഇതിന് പ്രതിവിധി, ഇതിന് മെഡിസിൻ വല്ലതും ഉണ്ടോ, അല്ല ഭക്ഷണ നിയന്ത്രണം മാത്രമാണോ, എന്താണ് അതിൽ ചെയ്യേണ്ടത്?
4: തീർച്ചയായും ഇതിൻ്റെ മരുന്നുകളുണ്ട്, പക്ഷെ അതിനേക്കാളും പ്രധാനമായിട്ടും ഭക്ഷണ നിയന്ത്രണമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രതിവിധി. ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഒരു മൂന്ന് ഈ ഭക്ഷണത്തിന് ഒരു മൂന്ന് ഈ ട്രാഫിക് ലൈറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞ പോലെ മൂന്ന് രീതിയിൽ നമുക്ക് ഭക്ഷണത്തിനെ വിഭജിച്ചെടുക്കാം. ഒന്നായത് ഇപ്പോൾ ഗ്രീൻ യെല്ലോ റെഡ്, അതായത് നമ്മളൊരു ട്രാഫിക് സിഗ്നലിന് മൂന്ന് ലൈറ്റ് പോലെ ഭക്ഷണത്തിൽ ചിലത് യഥേഷ്ടം കഴിക്കാം, ഗ്രീൻ ആയിട്ടുള്ള ഫുഡ് യഥേഷ്ടം കഴിക്കുക, യെല്ലോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുക, റെഡായിട്ടുള്ളത് വളരെയധികം റെസ്ട്രിക്ട് ചെയ്യുക. അപ്പോൾ ഗ്രീൻ ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഗ്രീൻ തന്നെ പച്ചക്കറികൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ലോ കാലറി ആയിട്ടുള്ള ഫുഡ്, ഹൈ ന്യൂട്രീറ്റീവ് വാല്യൂ, പോഷകമൂല്യങ്ങൾ കൂടുതലുള്ള, കാലറി കുറവും ഫാറ്റും കുറവുള്ള ഭക്ഷണങ്ങൾ യഥേഷ്ടം കഴിക്കുക, അത് ഇഷ്ടം പോലെ കഴിക്കുക. ഫോർ എക്സാമ്പിൾ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ ശരീരത്തിന് ഇതൊരു പ്രതിവിധിയാണ്, നല്ല ഒരു ആരോഗ്യമായിട്ട്. അതുപോലെ യെല്ലോ മഞ്ഞ നിറത്തിൽ, മഞ്ഞ കളർ എന്ന് സൂചിപ്പിച്ചതിന് യെല്ലോ വാർണിംഗ് സൈൻ എന്ന് ഉദ്ദേശിച്ചത്, പിന്നെ കാലറി കുറച്ച്, ന്യൂട്രീറ്റ് വാല്യൂ പോഷകമൂല്യം കൂടുതലുണ്ട് പക്ഷേ കാലറി കൂടുതലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചോറ്, കൂടുതലായിട്ട് ചോറ് കഴിക്കുക, അത് ഭക്ഷണം, ചോറ് ഒരു ഇതാണ്. അതുപോലെ തന്നെ പൊരിച്ച്, പിന്നെ നമ്മുടെ മീറ്റുകൾ, ഇറച്ചികൾ, അത് പിന്നെ അതുപോലെ തന്നെ ഫിഷ് പൊരിച്ച സാധനങ്ങൾ, ഇതൊക്കെ നമ്മളൊരു ലിമിറ്റ് ചെയ്യുന്നതല്ലാണ്. അപ്പം നിയന്ത്രണം, അതിലൊരു നിയന്ത്രണം, അതാണ് യെല്ലോ എന്ന് ഉദ്ദേശിച്ചത്.

0: പഞ്ച്, ഇതൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം പറഞ്ഞു, അതിൽ ആ കായിക അധ്വാനം കൂട്ടുക. ഭക്ഷണം കുറക്കുന്നതോടുകൂടി തന്നെ അധ്വാനം കൂട്ടുക. അതായത് ഒരു മണിക്കൂറെങ്കിലും ദിവസം വ്യായാമം ചെയ്യാൻ ചിലവഴിക്കുക. ആഴ്ചയിൽ 5 ദിവസം ദിവസം 1 മണിക്കൂറായിട്ടെങ്കിലും. കുട്ടികൾ വ്യായാമം തീർച്ചയായും കുട്ടികളുടെ കളികൾ തന്നെ മതിയാവും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടുള്ള 1 അവർ ഫുട്ബോളോ ക്രിക്കറ്റോ, അല്ലെങ്കിൽ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, സൈക്ലിങ്, അതുപോലെ തന്നെ നീന്തൽ, ഇത്തരം നീന്തൽ സൈക്ലിംഗ് ഒക്കെ വളരെ നല്ല ഒരു വ്യായാമമാണ്. അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക കൂടി വേണം. അത് കുട്ടികളെ കളിക്കാൻ പോകുമ്പോൾ നമ്മളതിനെ തടയാതിരിക്കാൻ ശ്രമിക്കും.
1: കുട്ടികളിലെ ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഡോക്ടർ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രയാസം, മറ്റുള്ളവരെ ഒക്കെ ഒരു നിയന്ത്രണം വെക്കുക എന്നുള്ള ഒരു പ്രയാസമായിരിക്കും, അതിലെന്തെങ്കിലും ഒരു പ്രതിവിധി?
0: ഡോക്ടർ പറഞ്ഞ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഭക്ഷണ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രം ഒരു ഭക്ഷണ നിയന്ത്രണം ഇല്ല, നമ്മൾ ഓൾ ഫാമിലി, കുടുംബം മൊത്തമായ ഒരു ഭക്ഷണ നിയന്ത്രണത്തിലേക്ക് വരണം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വെച്ച് ഇരുന്ന് കഴിക്കുക, ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ടി വിൻ്റെ അടുത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ കുട്ടികളെ പിന്നെ ടി വി ഓണാക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം വെച്ചിട്ട് കുട്ടികളെ ഇത് ചെയ്യാതിരിക്കുക, പിന്നെ കുട്ടികളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡായിട്ട് ഭക്ഷണം പ്രോമിസ് ചെയ്യാതിരിക്കുക. ഞാൻ നന്നായി പഠിച്ചു, അല്ലെങ്കിൽ നിന്ന് ചെയ്തു, അല്ലെങ്കിൽ നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇത് ചെയ്തു, ഞാൻ ഭക്ഷണം അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, അങ്ങനെ ഒരു റിവാർഡുകളും ഭക്ഷണ രൂപത്തിൽ കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരുമിച്ചുള്ള ഭക്ഷണം നമ്മൾ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുക. പിന്നെ ഈ പൊരിച്ച സാധനങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, ബേക്കറി ഐറ്റംസ് നമ്മൾ ഇത് ചെയ്യുക. പിന്നെ കുട്ടികളെ ഇതിൻ്റെ ദൂഷിത ഫലങ്ങളെപ്പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുക, അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും.
1: ഡോക്ടർ, നേരത്തെ മരുന്നുകളെ കുറിച്ച് സൂചിപ്പിച്ചു, ഒബെസിറ്റിക്കുള്ള ഏതെല്ലാമാണ്?
0: 18 വയസ്സിന് മുകളിൽ മാത്രമേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. ഈ സാധാരണ ഇതിൽ 2 തരം ടാബ്ലറ്റുകളാണ് ഉള്ളത്. ഒന്ന് സിബുട്രാമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് വിശപ്പ് കുറയ്ക്കണേന്ന്. അതുപോലെ പിന്നെ ഓർലിസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരു മരുന്നുണ്ട്. ഇത് രണ്ടും സാധാരണ ഗതിയിൽ വിശപ്പ് കുറച്ച് ദഹന പ്രക്രിയ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു.
1: ഡോക്ടർ, ഒബെസിറ്റി കുറയ്ക്കാനുള്ള നാഷണൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള പ്രോഗ്രാമുകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ബോധവാന്മാരാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടുന്നത് പ്രോത്സാഹിപ്പിക്കുക, മുലയൂട്ടുന്നത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മുലയൂട്ടുന്നത് ഈ ഒബീസിറ്റി തടയാൻ വളരെയധികം ഉപകാരപ്രദമാണ്, ഡോക്ടർക്ക് അറിയാവുന്നതല്ലേ, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സിനെയും ഈസിലായിട്ട് അവൈലബിളാക്കി നല്ല രീതിയിൽ കീടനാശിനി ഉപയോഗിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നത് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഒരു വാക്കബിൾ കമ്മ്യൂണിറ്റീസ്, അതായത് നടക്കുന്ന ഒരു വിഭാഗം ആളുകളെ എല്ലാ കാര്യത്തിനും, ഇപ്പോൾ നമ്മളെല്ലാം ഇന്നിപ്പോൾ കാറും ലിഫ്റ്റും ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്, എസ്കലേറ്റർ, അതൊക്കെ മാറ്റി നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവസവും 1 മണിക്കൂറെങ്കിലും ഫിസിക്കൽ ശാരീരിക അധ്വാനം പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വെയിറ്റ്, ബോഡി മാസ് ഇൻഡെക്സ്, അതൊക്കെ ഹെൽത്ത് സെൻറ്ററിലെല്ലാം അത് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തിന് ദോഷകരം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പരസ്യങ്ങൾ, അതിനൊക്കെ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയും അവരുടെ ഭക്ഷണ രീതിയെ പറ്റി ബോധവാന്മാരാക്കുക. പിന്നെ എന്താണെങ്കിലും മുലയൂട്ടി 6 മാസത്തിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് ഈ ബേബി ഫുഡ് ആയിട്ടുള്ള സീരിയൽസും വെജിറ്റബിൾസും, അതായത് പച്ചക്കറികളും ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള ധാന്യങ്ങളും വെച്ചിട്ടുള്ള ഇത് തുടങ്ങുക. പിന്നെ അതുപോലെ തന്നെ ടി വി വാച്ചിങ്ങിൻ്റെ ടൈം ഒരു ദിവസം 1/2 മണിക്കൂറാക്കി കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇതിനു വേണ്ടിയിട്ട് പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്യുന്നത്.
1: ഇന്നത്തെ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നാം ചർച്ച ചെയ്തത് കുട്ടികളിൽ കാണുന്ന ഒബെസിറ്റി അഥവാ പൊണ്ണത്തടിയെക്കുറിച്ചാണ്. ഇതിനുവേണ്ടി നമുക്ക് സമയം നീക്കിവെച്ച ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീൻ, അദ്ദേഹത്തോട് പീസ് റേഡിയോയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി പീസ് റേഡിയോ ആരോഗ്യ വിചാരം. അസ്സലാം.

0: മാഷാല്ല, നമുക്കൊരു കാര്യത്തിൽ പേടിയും ബേജാറും ആശങ്കകളും ഒക്കെ ഉണ്ടാകാറുള്ളത് എപ്പാന്ന് ചോദിച്ചാൽ, നമുക്ക് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് കേൾക്കുമ്പോഴാണ്. എന്നാൽ അത്തരത്തിൽ പലയിടത്തുനിന്നും പല രീതിയിലുള്ള കാര്യങ്ങൾ, ടോക്കുകൾ കേട്ട് നമ്മൾ പാനിക്കാവാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ കേട്ട കുട്ടികളിലെ അമിതവണ്ണം, അതിനെക്കുറിച്ചുള്ള ആശങ്കകളും പേടിയും ബേജാറൊക്കെ ഏകദേശം നമുക്ക് തീരുന്ന രൂപത്തിലാണ് ബഹുമാന്യരായ ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീനും ആൻഡ് ഡോക്ടർ അസ്ഹറും ഇന്ന് നമ്മോട് സംസാരിച്ചത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ, ഈ യാത്ര തുടങ്ങി അന്ന് മുതൽ എൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് അതിൻ്റെ പിന്നാലെ പോരുന്ന ആളുകളുണ്ടാവും. റേഡിയോ എന്ന വാഹനം എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതലുള്ള ആളുകളുണ്ടാവും. അതല്ല, അതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറി വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ, അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും കിട്ടേണ്ട വിഭവങ്ങൾ ഒന്നും ഒട്ടും കുറയാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ പഠനം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വിഭവമാണ്. അത് ഒരു പക്ഷേ ആ പ്രാർത്ഥന നമ്മൾ പ്രാക്ടിക്കലാക്കിയിട്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് എത്രയോ തവണ പഠിപ്പിച്ചതാണ്, എത്രയോ കേട്ടതാണ് പ്രാക്ടിക്കൽ. പക്ഷേ ആ ഒരാളല്ല നമ്മുടെ മുമ്പിലുള്ളത്, വേറെയും കുറേ ആളുകളുണ്ട്. അപ്പം പുതുതായി വരുന്ന ആളുകൾക്ക് അവർക്കൊക്കെ പഠിക്കാനോ ആർക്കും എപ്പോഴും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനാ പഠനങ്ങൾ നമ്മളിങ്ങനെ തുടർന്നു പോകുന്നു. ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന എന്താന്നുള്ളതാണ്. അപ്പം ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിന് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളാണ്. ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവൻ കൈ കഴുകണം, അതുപോലെ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലാൻ മറന്നു കഴിഞ്ഞാൽ അവൻ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്ന പ്രാർത്ഥന അവൻ ചൊല്ലണം എന്നൊക്കെ പഠിപ്പിക്കുകയുണ്ട്. അതുപോലെ തന്നെ രണ്ട് പ്രാർത്ഥനകൾ നാം പഠിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ തഅഇംനാ ഖൈറം മിൻഹു, അതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. ഈ രണ്ട് പ്രാർത്ഥനകളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഇത് രണ്ടും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട പ്രാർത്ഥനകളായിട്ടാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെക്കുറിച്ചാണ്. പലർക്കും അറിയാം അൽഹംദുലില്ല ചൊല്ലണം, അത് പലരും പാലിക്കുന്നുണ്ട്. എന്നാൽ ഈ അൽഹംദുലില്ലക്ക് പുറമെ മറ്റൊരു പ്രാർത്ഥന കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹില്ലദി അതഅമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. الحمد لله الذي أطعمني وهذا ورزقنيه من غير حول مني ولا قوة. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, എന്നിൽ നിന്നുള്ള യാതൊരു കഴിവും ചലനശേഷിയും കൂടാതെ ഇത് എന്നെ ഭക്ഷിപ്പിക്കുകയും ഇത് എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതിയും എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. പ്രാർത്ഥന ആവർത്തിക്കാം: الحمد لله الذي الحمد لله الذي الحمد لله الذي أطعمني أطعمني الحمد لله الذي أطعمني هذا الحمد لله الذي أطعمني هذا الحمد لله الذي أطعمني هذا ورزقنيه ورزقنيه ورزقنيه ورزقنيه الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة من غير حول مني من غير حول مني من غير حول مني ولا قوة. ولا قوة من غير حول مني ولا قوة الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് പ്രാവർത്തികമാക്കുക, ഇത് ചൊല്ലുക എന്നത് അള്ളാഹുവിനെ നന്ദി കാണിക്കൽ കൂടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയുടെ 172-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശുദ്ധമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക എന്നതാണ് ആ ആയത്തിലുള്ളത്. അതുകൊണ്ട് ആ ഒരു ഭക്ഷണത്തിനുള്ള നന്ദി കാണിക്കലാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, ഈ ഒരു സമയത്ത് ഞാൻ ശ്രോതാക്കളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മളിങ്ങനെ കുറേ ദിവസമായിട്ട് പ്രാർത്ഥനാ പഠനത്തിൻ്റെ സെഷനിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാകും. എത്ര പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു, പഠിച്ചതൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു സമയത്ത് ഒന്ന് കമൻ്റ് ചെയ്യണം എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം അബ്ദുള്ള മഹ്സിന് കൊണ്ടുവരെ അവതരിപ്പിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്.
1: പീസ് റേഡിയോ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട പ്രോഗ്രാമുകൾ മാത്രം കേട്ട് അത് മാത്രം കേൾക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ റിവൈൻഡിൽ നിന്ന് സെലക്ട് ചെയ്ത് ചിലത് മാത്രം കേൾക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോ ഒക്കെ വന്നതിന് ശേഷം കുറേ ആളുകൾ ഒന്നുകൂടി ജനകീയമായിട്ട് മൊത്തം പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കേട്ടു പോകുന്ന ആളുകളുണ്ടാവും. അപ്പോഴൊക്കെ പലർക്കൊരു ശൂന്യത ഉണ്ടാവുക, അറിയാതെ പോകുന്ന ഒരു ബ്ലാങ്കായിട്ട് പോകുന്ന കാര്യം, കുട്ടികൾക്ക് ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്നുള്ളതായിരിക്കും. കുട്ടികൾക്കും ഇതിൽ ഒരുപാട് പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമുകൾ വൈകുന്നേരത്തെ 5-6 മണി വരെയുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾ കൂടിയുള്ളതാണ് മാക്സിമം അതിൽ പങ്കെടുപ്പിക്കുക. അതുപോലെ ഈ മദ്രസയുമായി ബന്ധപ്പെട്ടത് കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. പിന്നെ സ്റ്റാർ ക്വസ്റ്റ്, ഓരോ ഒക്കേഷനുമായി ബന്ധപ്പെട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പാട്ട്, പ്രസംഗം, അങ്ങനെയുള്ളത് കുട്ടികൾക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റിയിട്ടുള്ള, കുട്ടികളുടെ സ്ഥാനത്ത് ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പൂമരത്തണലിൽ,
0: പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൗഫീഖ് അസ്ലമാണ്. കൂട്ടുകാരെ, നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പൂമരത്തണലിൻ്റെ ചുവട്ടിൽ വളരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. എന്താണ് പൂമരത്തണൽ? നാം ഒരു യാത്ര ചെയ്ത് ക്ഷീണിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ തണൽ കണ്ടാൽ നമ്മൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ തണൽ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ആശ്വാസമായിരിക്കും, അല്ലേ? നല്ല തണലും കാറ്റും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ സുഖത്തിന് അല്പം അധികം സുഖം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഈമാനികമായ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് കൂട്ടുകാരുടെ മുമ്പിലേക്ക് പൂമരത്തണലിൽ വലിയ നന്മകളുമായി വന്നെത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈയൊരു പൂമരത്തണലിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമാണ് ദേഷ്യം എന്നുള്ളത്. കൂട്ടുകാരെ, എന്താണ് ദേഷ്യം? നിങ്ങളൊക്കെ ദേഷ്യപ്പെടാറുണ്ടോ? ഉണ്ടല്ലേ, എല്ലാവരും ദേഷ്യപ്പെടാറുണ്ടാകും. ദേഷ്യം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്നാൽ ഒരിക്കലും തന്നെ നമ്മുടെ ദേഷ്യം അത് നമ്മുടെ കൂട്ടുകാരോടാകട്ടെ, നമ്മുടെ ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, നമ്മുടെ ഇത്താത്തമാരോടാകട്ടെ, ഇക്കാക്കമാരോടാകട്ടെ, ആരോടും തന്നെ നമ്മൾ അമിതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ദേഷ്യം കാണിക്കാൻ പാടില്ല. എന്താണ് ദേഷ്യമെന്ന് പറഞ്ഞാൽ ആർക്കാണ് പറയാൻ പറ്റുക? ദേഷ്യമെന്നാൽ എന്താണ്? ഞാൻ പറഞ്ഞു തരാം. അതായത്, ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് മറ്റുള്ളവരോടുള്ള ഒരു പ്രതികാര രീതിയാണ് ദേഷ്യം, അല്ലേ? നിങ്ങളൊക്കെ ദേഷ്യപ്പെടാറുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അവരോട് നമ്മൾ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ആ പ്രതികാരം തീർക്കുക എന്നുള്ളത്. എന്നാൽ ആ ദേഷ്യത്തിന് അല്പം മൂർച്ച കൂടുമ്പോൾ ആക്രമണ രൂപത്തിലേക്ക് ആ ദേഷ്യം എത്തിച്ചേരും. അത് വലിയ അപകടങ്ങളുണ്ടാക്കും. നിങ്ങളൊക്കെ ക്ലാസ്സിൽ ഒരു പക്ഷേ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വക്കാണങ്ങൾ തിരക്ക് കൂടുന്ന സമയത്ത് ഒരു പക്ഷേ ക്ഷമയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത കുട്ടികൾ ദേഷ്യം മൂത്ത് അവനെ അടിക്കാനും അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പേന കൊണ്ട് അവനെ കുത്താനോ അല്ലെങ്കിൽ ഒരു പക്ഷെ അവനോട് എക്കാലത്തേക്കുമുള്ള ഒരു ദേഷ്യം തീർക്കുകയല്ല, മറിച്ച് ഒരു 5 മിനിറ്റ് സമയത്തെ ഒരു ദേഷ്യമാണ് കുട്ടികൾ കാണിക്കുന്നത്. ഒരു പക്ഷെ അങ്ങനെ അവൻ പേന കൊണ്ടൊക്കെ ഒന്ന് അവനെ അടിക്കുന്ന കുത്തുന്ന സമയത്ത് അതെങ്ങാനും അവൻ്റെ കണ്ണിലൊക്കെ തട്ടിപ്പോയാൽ അത് വലിയ വലിയ അപകടമായിത്തീരും, ഇല്ലേ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടമായിത്തീരും, അല്ല കൂട്ടുകാരെ? കാരണം അവൻ്റെ കണ്ണിൽ തട്ടി കണ്ണ് പൊട്ടിപ്പോയാൽ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും അത് മാഞ്ഞു പോകില്ല. ഒരു ചെറിയ സമയത്തെ ഒരു ദേഷ്യം കൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ കൂട്ടുകാരനോട് കാണിച്ച ആ ഒരു പ്രതികാരം കാലാകാലം അവൻ ഒരു കണ്ണ് പൊട്ടനായി അല്ലെങ്കിൽ കണ്ണ് കാണാത്തവനായി കണ്ണിന് വലിയ പരിക്ക് പറ്റി ജീവിക്കേണ്ട അവസ്ഥ വരും, ഇല്ലേ? എത്ര വലുതായാലും പ്രായമായാലും നമ്മൾ പിന്നീട് അവനെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമുണ്ടാവില്ല. അന്ന് ഞാൻ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അവനോടുള്ള ഒരു ദേഷ്യം ഞാൻ പ്രകടിപ്പിച്ചതാണല്ലോ, അതുകൊണ്ടാണല്ലോ അവൻ്റെ കണ്ണ് പൊട്ടിപ്പോയത് എന്ന് നമുക്ക് ഓർമ്മ വരികയും നമുക്കത് വലിയ മനസ്സിന് പ്രയാസമുണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും തന്നെ നമ്മൾ ദേഷ്യം അമിതമാകരുത്. ചെറിയ ദേഷ്യമൊക്കെ സ്വഭാവം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ നമ്മുടെ പെരുമാറ്റം കണ്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ വരണം. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. സ്നേഹത്തോടുള്ള പെരുമാറ്റം, ക്ഷമ, വിട്ടുവീഴ്ച, ഒരുപാട് സംഭവങ്ങൾ കൂട്ടുകാർക്ക് അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തെ പറ്റി കണ്ട്, നബിയുടെ ക്ഷമയും, അങ്ങേയറ്റം ദേഷ്യപ്പെടേണ്ട സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായി വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് ആളുകളോട് പെരുമാറിയത് കാരണത്താൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എത്ര നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും ഒരിക്കലും തന്നെ നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ വായിൽ വരുന്ന എല്ലാം വിളിച്ചു പറയുന്നൊരു സ്വഭാവം, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ ചില കുട്ടികൾ കാണാം, ക്ലാസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഉപ്പയെ ചീത്ത വിളിക്കും. ഒരു പക്ഷേ അവൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? അവന് സങ്കടമാകും, നമുക്കതറിയില്ല. ഒരിക്കലും തന്നെ ആ നിലക്ക് നമ്മൾ നമ്മുടെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു രീതി നമുക്ക് ദേഷ്യം വരുമ്പോൾ ഉണ്ടാകരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ക്ഷമിക്കുക, വിട്ടുവീഴ്ച കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും അവൻ്റെ നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ അടുക്കൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടാകും, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, സാരമില്ല, അത് സാരല്ല, അറിയാതെ പറ്റിപ്പോയതല്ലേ, ആ നിലക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ വിട്ടുവീഴ്ച കാണിച്ചാൽ ദേഷ്യം ഒതുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ദേഷ്യം ഒതുക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില കുട്ടികളൊക്കെ മനസ്സിലാക്കിയാൽ എന്താ അറിയോ, ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും അടിപിടി കൂടുമ്പം പിന്നെ നമ്മളോട് ദേഷ്യപ്പെട്ട് അവനെ നിലത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ശക്തനായി എന്നാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ കൂട്ടുകാർ അങ്ങനെയല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് നമ്മളൊക്കെ കേട്ട വിഷയമാണ്. ഒരിക്കലും തന്നെ എതിരാളിയെ അടിച്ച് വെച്ച് മലർത്തി ഇടുന്നവനല്ല ഒരു ശക്തൻ എന്ന് പറയുന്നത്. മറിച്ച് ആര ശക്തന്? ഒരു ശക്തൻ എന്ന് പറയുന്നത് ദേഷ്യം വരുമ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നവർ ശക്തന് അല്ലേ കൂട്ടുകാരെ? ദേഷ്യം വരുമ്പോൾ അടിച്ച് അവനെ താഴെയിടാൻ വലിയ ശക്തിയൊന്നും വേണ്ട. എന്നാൽ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അവന് വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദേഷ്യം എന്നുള്ള നമ്മുടെ ശക്തിയല്ല. മനസ്സിലായ കുട്ടികൾക്ക്? ഒരിക്കലും ദേഷ്യം എന്നുള്ളത് നല്ല ദേഷ്യം പിടിക്കാന്നൊരു ശക്തിയല്ല, മറിച്ച് നമ്മുടെ ദുർബലതയാണ്, നമ്മുടെ പരാജയമാണ്. വേഗം ദേഷ്യം പിടിച്ച് തെറിയൊക്കെ വിളിച്ചിട്ട് പിന്നെ ഏതെങ്കിലും മൃഗങ്ങളെ പേരൊക്കെ വിളിച്ചാണ് ചൂടായി അവനോട് പ്രതികാരം ചെയ്താൽ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ വിജയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളവൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ദേഷ്യം വരുമ്പോൾ പിന്നീട് നമ്മൾ പറഞ്ഞതോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരിക്കലും കാര്യം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം പറഞ്ഞില്ലേ, നമ്മൾ ഒരു കുട്ടിയുടെ മുഖത്തടിച്ച് അല്ലെങ്കിൽ പേന കൊണ്ട് അവനെ പിന്നെ മുഖത്ത് കുത്തി അവൻ്റെ കണ്ണിൽ അത് കൊണ്ട് പൊട്ടിപ്പോയാൽ, കണ്ണ് പൊട്ടിപ്പോയാൽ പിന്നീട് നമ്മൾ അത് ഓർത്ത് എത്ര സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല നമുക്ക് മാനസികമായിട്ട് നമ്മുടെ ആരോഗ്യം, മാനസികമായ ആരോഗ്യം ഇല്ലാതാവുകയും ചെയ്യും അല്ലേ? നിങ്ങൾ ആലോചിക്കും, കാരണം ക്ഷമിച്ചു കഴിഞ്ഞ് നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാകും അല്ല കുട്ടികളെ? നല്ല ധൈര്യം ഉണ്ടാകും. മറിച്ച് നമ്മൾ പറയും എന്താണ്, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മനസ്സിൻ്റെ ആ ശക്തി നഷ്ടപ്പെടുകയും, മാത്രവുമല്ല നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ അകന്നു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ ക്ലാസ്സിലിപ്പോൾ ഒരു കുട്ടി എല്ലാ വിഷയങ്ങൾക്കും പിന്നെ ഫുൾ A+ വാങ്ങിയൊരു കുട്ടി, നല്ല പഠിക്കുന്ന മിടുക്കനായ ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് നല്ല ദേഷ്യമുള്ള കുട്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് തൻ്റെ കൂട്ടുകാരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കൂട്ടുകാർക്ക് ഒരിക്കലും തന്നെ നമ്മെ ഇഷ്ടമാവില്ല എന്നുള്ളതാണ് അല്ലേ? നമ്മെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവും കുട്ടികളെ. നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ ഒരിക്കലും ഇഷ്ടമുണ്ടാകില്ല, അങ്ങേറ്റം ദേഷ്യപ്പെടുന്ന, അതോടൊപ്പം തന്നെ ചീത്ത വിളിക്കുന്ന കുട്ടികളെ ആരും കൂട്ടുകാരായി സ്വീകരിക്കുകയില്ല. അതോടൊപ്പം തന്നെ അധ്യാപകനാണ് തന്നെ അധ്യാപകൻ, നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ചീത്ത പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടികൾ, ചീത്ത വാക്കുകൾ വിളിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെയും അധ്യാപകർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ദേഷ്യം നിയന്ത്രിക്കുക. ദേഷ്യം എല്ലാവർക്കും ഉണ്ടാകും. ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് പേർ വളരെ ശക്തമായിട്ടിങ്ങനെ ദേഷ്യപ്പെട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളുടെ ദേഷ്യം അല്പം കൂടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വയഹ്മുറു വജ്ഹഹു വതൻതഫിഹു ഔദാജഹു. അതായത് അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കവിളൊക്കെ തുടിച്ചിട്ടുണ്ട്, മുഖക്കാണ് ചീർത്ത് മുഖം ചുമന്ന് ഭയങ്കരമായ ദേഷ്യത്തിലാണ്, പൊട്ടിത്തെറിക്കാൻ വേണ്ടി പാകത്തിന് നിൽക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്കൊരു വാക്കറിയാം, അത് നീ പറഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ ദേഷ്യം നിനക്ക് ഒതുക്കാമായിരുന്നു. എന്താ കൂട്ടുകാരെ ആ വാക്കൊന്ന് പറഞ്ഞു നോക്കൂ, ആർക്കറിയാം? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. അതെ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു വാക്കാണെന്ത്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. ദേഷ്യം പിശാചിൽ നിന്നാണ്, പിശാചാണ് നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്നതും അതിലൂടെ എത്ര വലിയ അക്രമങ്ങൾ ചെയ്യുന്നതും പിശാചിൻ്റെ പണിയാണ് അല്ലേ? ആദ്യത്തെ അടി അടിക്കേണ്ടി വരുള്ളൂ, പിന്നീട് അവനെ നിരന്തരമായി അടിച്ച് മലർത്തി അടിച്ച് അവനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ പിന്നീട് അങ്ങ് ചെയ്തോളൂ. ഒന്നാമത്തെ അടി പിശാചി നമ്മളെ അടിപ്പിക്കും, പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. കൂട്ടുകണ്ടിട്ടില്ലേ ചില കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് തവണ വെട്ടി വെട്ടി നുറുക്കി കൊല്ലുന്ന അവസ്ഥ. ഒരു മനുഷ്യന് ഒറ്റ വെട്ടിന് കൊല്ലാൻ സാധിക്കും, പക്ഷെ അവൻ്റെ മുഖത്ത് 20-50 വെട്ടുകൾ വെട്ടി കൊല്ലാൻ കാരണം എന്താണ്? അവൻ്റെ ദേഷ്യം തീർക്കണം അവന്. ഒരു വെട്ട് വെട്ടി വീണ്ടും നിരന്തരമായിട്ട് അവനെ വെട്ടി കൊല്ലുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നമ്മൾ ദേഷ്യം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പൂമരത്തണലിൽ ഇവിടെ അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ. പലപ്പോഴും പല ആളുകൾക്കും ദേഷ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ടാകും. ആ ദേഷ്യം നിയന്ത്രിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം. ഒന്ന്, നമ്മൾ ക്ഷമിക്കുക. അത് സാരല്ല, ഒരു തെറ്റുപറ്റിപ്പോയതല്ലേ. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനായിട്ടായിരിക്കും അവന് സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഉണ്ടായൊരു ദേഷ്യമാകും. സാരല്ല, ക്ഷമിക്കുക, വിട്ടുവീഴ്ച കൊടുക്കുക, അവന് മാപ്പ് കൊടുക്കുക. ഒന്നാമത്തെ മാർഗം അതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടാൻ തോന്നുകയില്ല. രണ്ടാമത്തേത്, നമ്മൾ കഴിവുണ്ടായിട്ട് ക്ഷമിക്കണം. നമുക്കവനെ തല്ലാനും അവനെ പിന്നെ അടിച്ചമർത്താനുള്ള ശക്തി നമുക്കുണ്ട്. ആ സമയത്താണ് ക്ഷമിക്കേണ്ടത്. അല്ലാതെ പിന്നെ എനിക്കവനോടൊന്നും നേടാൻ കഴിയില്ല, കാരണം ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യും, വയറ് നിറയെ അടി ഇങ്ങോട്ട് കിട്ടും, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ലേ? ഒരിക്കലും അങ്ങനെയല്ല കൂട്ടുകാരെ. നമുക്ക് അങ്ങോട്ട് തിരിച്ച് ആ അവനടിക്കാനും എല്ലാത്തിനും ശക്തിയുണ്ട്. ആ സമയത്താണ് ക്ഷമിക്കേണ്ടത് നമ്മൾ. മൂന്നാമതായി പറഞ്ഞതാണ് മിണ്ടാതിരിക്കുക. നമ്മുടെ കൂട്ടുകാർ നമ്മോട് അങ്ങ് ചിലപ്പം ചില സമയത്ത് നന്നായി ചീത്ത പറയും, തെറി വിളിക്കുന്നുണ്ടാകും. ആ സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്യുക, ഒന്നും മിണ്ടണ്ട. ഒരു 5-10 മിനിറ്റ് നമ്മൾ മിണ്ടാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ആ കൂട്ടുകാരനും അവൻ്റെ ദേഷ്യം പോകും. ദേഷ്യം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റൊക്കെ ഉണ്ടാകുള്ളൂ, 5-10 മിനിറ്റൊക്കെ. അത് കഴിഞ്ഞാൽ അത് തീർന്നു, പിന്നീട് അവർ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വരുന്നു, ഒരുമിച്ചിരിക്കുന്നു, കൂട്ടുകാരാകുന്നു, കളിക്കുന്നു, പഠിക്കുന്നു, ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നിലക്ക് നമ്മൾ ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ് ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളത്. അത് നാം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും, പരസ്പരമുള്ള ബന്ധങ്ങൾ ഇല്ലാതാകും, മാനസികമായ ശക്തി നമുക്ക് നഷ്ടപ്പെടും, കൂട്ടുകാർ നമ്മിൽ നിന്നും അകന്നുപോകും, വലിയ അപകടങ്ങൾ ഒരുപക്ഷെ മരണത്തിലേക്ക് വരെത്തുന്ന രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ദേഷ്യം കാരണമായി തീരുമെന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടികളായി മാറുക. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല നല്ല സ്വഭാവങ്ങൾ ശീലമാക്കുക. ദേഷ്യം നിയന്ത്രിക്കുക, ക്ഷമിക്കുക, വിട്ടുവീഴ്ച കൊടുക്കുക, സ്നേഹിക്കുക തുടങ്ങിയ നല്ല ഗുണങ്ങൾ നമ്മൾ ചെറിയ കുട്ടികളിൽ തന്നെ ഈ പ്രായത്തിൽ നമ്മൾ വളർത്തിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ വീണ്ടും കാണാം. അല്ലാഹു നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ എന്ന വിഷയത്തിൽ കൂട്ടുകാരോട് സംസാരിക്കുന്ന പൂമരത്തണലിലെ ഒരു സംസാരമാണ് തൗഫീഖ് അസ്ലം അദ്ദേഹം നടത്തിയത്. നമ്മളത് കേട്ടുകഴിഞ്ഞു.

0: മുസ്തഫോഷേ,
1: ഉം
0: ചില പ്രോഗ്രാമുകളിൽ ചിലത് നേരിട്ട് സംസാരിക്കും,
1: യെസ്
0: ചിലത് ഒരു റിപ്പോർട്ട് സ്പീച്ച് പോലെയായിരിക്കും, ചിലതുണ്ടാവുക, ചിലത് സംഭാഷണം പോലെയായിരിക്കും, ചിലത് ചില ശബ്ദാഖ്യാനമായിരിക്കാം, നുറുങ്ങുകൾ അങ്ങനെയാണ് നമ്മൾ കേൾക്കാറുള്ളത്.
1: യെസ് ഒരു സംശയമില്ല. നമുക്ക് ചിലതൊക്കെ പിന്നെ വായിക്കാൻ എല്ലാതും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് വായനക്ക് തുല്യമായിട്ട് കേൾവി വരില്ലെങ്കിലും നമുക്ക് വായിക്കാൻ സാധിക്കാത്ത, സമയം കിട്ടാത്ത പലതും നമ്മുടെ ഏത് യാത്രയിലും നമുക്കൊരു പുസ്തകം വായിച്ചതിൻ്റെ പ്രതീതി കിട്ടുന്ന ശബ്ദാവിഷ്കാരത്തിലൂടെ കേൾക്കാൻ കഴിയുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ നുറുങ്ങുകളിൽ നടുറോട്ടിലെ കാരുണ്യം എന്ന ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് സിദ്ദീഖ് സലാഹി നിലമ്പൂർ ശബ്ദം നൽകിയ ഒരു കേൾവി ആണുള്ളത്. അത് കേട്ടുവരാം.
2: നേരം പുലരുന്നതേയുള്ളൂ. റോഡിൽ പ്രഭാത സവാരിക്കാരുടെ തിരക്കുണ്ട്. പിന്നെ ഇടയ്ക്കിടെ കടന്നുപോകുന്ന വാഹനങ്ങളും. ഞങ്ങൾ രാത്രി ഉറക്കമൊഴിച്ചുള്ള ഡ്യൂട്ടി തീർന്ന ആശ്വാസത്തിൽ വാഹനത്തിൽ ഓഫീസിലേക്ക് മടങ്ങുകയാണ്. പിന്നീട് വീട്ടിലെത്തി ഉറക്ക കുടിശ്ശിക തീർത്തിട്ട് വേണം നോർമലാകാൻ. വാഹനം കടന്നുപോയപ്പോൾ റോഡിൽ ഒരു ഓട്ടോറിക്ഷ സ്ഥാനം തെറ്റി നിൽക്കുന്നത് കണ്ണിൽപ്പെട്ടു. ഓട്ടോ ഡ്രൈവർ റോഡിലിറങ്ങി നിന്ന് കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് കൈനീട്ടി സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആരും പരിഗണിക്കുന്നില്ല. ഓട്ടോ കരികിൽ ആരോ വീണുകിടക്കുന്നുണ്ട്. ഞാൻ ഡ്രൈവറോട് വാഹനം നിർത്താനാവശ്യപ്പെട്ട് വാഹനത്തിൽ നിന്നിറങ്ങി പിന്നിലേക്കോടി. ഓട്ടോ കരികിൽ ഒരു സ്ത്രീ വീണുകിടക്കുന്നു. ബോധമില്ല. തല പൊട്ടി ചോരയൊരിക്കുന്നു. വാഹനത്തിൽ കയറ്റാൻ ഡ്രൈവർക്ക് തനിച്ച് സാധിക്കുന്നില്ല. ഞാൻ കൂടി സഹായിച്ച് ആ സ്ത്രീയെ ഓട്ടോയിൽ കിടത്തി. താൻ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന വഴിയാണ് ഈ സ്ത്രീ വീണുകിടക്കുന്നത് കണ്ടതെന്നും താൻ കുറ്റവാളിയാകുമോ എന്ന പേടിയുണ്ടെങ്കിലും സഹായിക്കാതെ പോകാൻ മനസ്സ് അനുവദിക്കാത്തതിനാലാണ് ഇവിടെ നിന്ന് സഹായം ചോദിച്ചതെന്നും നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി പറഞ്ഞും അയാൾ ഓട്ടോ ഓടിച്ചുപോയി. കുറച്ചപ്പുറത്തെ ഒരു വീടിൻ്റെ ഗേറ്റിനു സമീപം ചില ആൺപെൺ രൂപങ്ങൾ എത്തിനോക്കുന്നുണ്ട്. എന്നാൽ ഒരു കൈ സഹായത്തിനുള്ള വിമുഖതയാലോ മറ്റോ അവർ ഗേറ്റിനു വെളിയിൽ വന്നില്ല. എന്റെ കൂടെയുണ്ടായിരുന്നവർ സഹായത്തിനെത്താതെ ദൂരെ കാഴ്ചക്കാരായി നോക്കി നിന്നത് മനസ്സിനെ വേദനിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. ഒരിക്കൽ ഞാൻ മോട്ടോർ സൈക്കിളിൽ ഓഫീസിലേക്ക് പോകുകയാണ്. ഒരു കയറ്റം കഴിഞ്ഞ് ഇറക്കവും വളവും മുന്നിൽ. തലേദിവസം പെയ്ത മഴയിൽ ഒലിച്ചുവന്ന ചരൽ റോഡിൽ ചിതറിക്കിടക്കുന്നു. എനിക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ബൈക്ക് തെന്നി ഇടതുവശത്തേക്കു മറിഞ്ഞു. ഞാൻ വലതുഭാഗത്ത് റോഡിൻ്റെ നടുവിലേക്കും. തലയും വലത് കൈകാലുകളും ഇടത് കൈയും കുത്തിയാണ് വീണത്. ഹെൽമറ്റ് തലയെ രക്ഷപ്പെടുത്തി, അല്ലാഹുവിന് സ്തുതി. മൂന്ന് വാരിയെല്ലുകളും കോളർ എല്ലും പൊട്ടി. കൈകാൽ മുട്ടുകളിൽ വലിയ മുറിവുകൾ. ആളുകൾ ഓടിക്കൂടി. പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുടിക്കാൻ വെള്ളം തന്നു. ആ സമയം അതുവഴി വന്ന ഒരാൾ അയാളുടെ കാറിൽ എന്നെ ആശുപത്രിയിലെത്തിച്ചു. വീഴ്ചയിൽ കീറിയ വസ്ത്രം മാറ്റാൻ വസ്ത്രം വാങ്ങിത്തന്ന്, എക്സ്റേ എടുക്കാനും മരുന്ന് വാങ്ങാനും മറ്റും കൂടെ നിന്ന് അഡ്മിറ്റ് ചെയ്ത ശേഷം എന്നെ റൂമിൽ എത്തിച്ച് വീട്ടിൽ നിന്നും ആളെത്തിയ ശേഷമാണ് അദ്ദേഹം കൂട്ടുകാരും മടങ്ങിയത്. അപകടങ്ങൾ കാണുമ്പോൾ സഹായിക്കാൻ ശ്രമിക്കാതെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനും ഫേസ്ബുക്കിൽ ലൈവായി രംഗം കാണിക്കാനും പരാക്രമം കാണിക്കുന്നവർ ചിന്തിക്കുക. നമുക്ക് അപകടം പിണഞ്ഞ് റോഡിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാൻ വരാതെ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയുമോ? നാം അത് ഇഷ്ടപ്പെടുമോ? വേദനയ്ക്കിടയിലും ഞാൻ ആശ്വസിച്ചു, ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിന്നോട് കാരുണ്യം കാണിക്കും എന്ന നബിവചനം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു.
0: നടുറോട്ടിലെ കാരുണ്യം ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് സിദ്ദീഖ് സുലാഹിയുടെ ശബ്ദമാണ് നുറുങ്ങുകളിലൂടെ നമ്മൾ കേട്ടത്. പീസ് റേഡിയോ, റേഡിയോ വൈബ്സിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളിനി ഒരു പഠനാർഹമായ വിഷയത്തിലേക്കാണ് കാതോർക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കേൾവി. അസ്മാഉൽ ഹുസ്ന, അൽ ഗനി എന്ന അള്ളാഹുവിൻ്റെ ധന്യൻ എന്ന നാമത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ബഹുമാന്യനായ അബ്ദുറൌഫ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അറിയുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അല്ലാഹു ധന്യനാണ്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ പരിപൂർണതയെ ഇതിൽ അറിയിക്കുന്നു. അല്ലാഹു പരാശ്രയമുക്തനാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നതും ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ. ആ അല്ലാഹുവിൻ്റെ ധന്യതയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് അല്ലാഹു അവൻ്റെ ധന്യതയിൽ നിന്ന് ഔദാര്യമായി നൽകുന്നു. യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അല്ലാഹു ആകട്ടെ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. അതാണ് അൽ ഗനീ എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സംവിധാനിച്ചു, അവരോട് നിസ്കാരം പറഞ്ഞു, നിസ്കരിക്കണമെന്ന് പറഞ്ഞു, നോമ്പ് നോക്കണം എന്ന് പറഞ്ഞു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ഗനീയൻ. ഇത് അല്ലാഹുവിന് എന്തെങ്കിലും പ്രതാപം ഉയരാനോ അല്ലെങ്കിൽ അല്ലാഹുവിന് എന്തെങ്കിലും ധന്യത ലഭിക്കാനോ കുറച്ച് സമ്പത്ത് കൂടാനോ ഒന്നുമല്ല പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്താലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാൻ പോകുന്നില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനെ നിഷേധിച്ചു, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, അല്ലാഹുവിൻ്റെ പവിത്രമായ ആ കഅബാലയത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും അല്ലാഹുവിൻ്റെ ധന്യതയ്ക്കോ അല്ലാഹുവിൻ്റെ പവിത്രതയ്ക്കോ അല്ലാഹുവിൻ്റെ ഇസ്സത്തിനോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു ഗനിയാണ്. ആ ഗനിയിൽ നിന്നാണ്, ആ ഗിനയിൽ നിന്നാണ് അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത്. അത് വിശ്വസിച്ചവനും നൽകുന്നു, അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും നൽകുന്നു, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനും അല്ലാഹു അവൻ്റെ ഗിനയിൽ നിന്ന് സമ്പത്ത് നൽകുന്നു. അപ്പോൾ അല്ലാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. അൽ ഗനി, പരമമായ സമ്പത്ത് അല്ലാഹുവിന് മാത്രമാണ്. അവൻ്റെ ആ സമ്പത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവൻ്റെ സമ്പത്ത് നൽകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല വറബ്ബുകൽ ഗനിയു ദുർറഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുള്ളവനാണ്, അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയാൻ കാരണം, ഇന്ന് ചില ആളുകൾ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് കാരുണ്യത്തോടുകൂടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കുന്നില്ല, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം നടിക്കുന്നു, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ മറക്കുന്നു, തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പാവപ്പെട്ട അയൽവാസികളെയും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു, കാരുണ്യമില്ലാത്ത ആളായി മാറുന്നു. സമ്പത്ത് കിട്ടിയാൽ ചില ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വറബ്ബുകൽ ഗനിയുദുർ റഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുടയവനാണ്, അതോടൊപ്പം അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്. അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്ത് നൽകുന്നു. ഈ ലോകത്ത് സംവിധാനിച്ച എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും ആസ്വദിക്കുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ ആ റഹ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അല്ലാഹു പറഞ്ഞതെന്താണ്? അല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്തുടയവനാണ്, ധന്യനാണ്, പരിപൂർണമായ ധന്യനാണ്. ഒരാളുടെയും ഒരാവശ്യവും അള്ളാഹുവിന് ഇല്ല എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലോകത്തുള്ള ഏതേത് സമ്പന്നനെ എടുത്തു നോക്കിയാലും അവരുടെ ഒരാളുടെയും ആവശ്യമില്ല അള്ളാഹുവിന്. അതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം, മറ്റേത് സൃഷ്ടിയാകട്ടെ, ജിന്നാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യരാകട്ടെ, മറ്റേത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം അള്ളാഹു ഗനിയാണ്, ധന്യനാണ്, ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഗനിയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അൽ ഗനി എന്ന നാമത്തോടുകൂടി ചേർത്ത് പറഞ്ഞത് അൽ ഹമീദ് എന്നതാണ്. സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ, സമ്പത്തുടയവനാണ്, അതോടൊപ്പം ആ സമ്പത്തുകൊണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ, പെട്ടെന്നൊരു സമയത്ത് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മോശപ്പെട്ടതിന് ഉപയോഗിക്കും, ആ സമ്പത്ത് ധൂർത്തിൽ ഉപയോഗിക്കും, ആ സമ്പത്ത് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആ സമ്പത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കും. ഇങ്ങനെ മോശപ്പെട്ടതിലേക്കും ധൂർത്തിലേക്കും മ്ലേച്ഛതകളിലേക്കും ചിലപ്പോൾ സമ്പത്ത് അധികരിക്കുമ്പോൾ ആളുകൾ വിനിയോഗിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സമ്പത്ത് അൽ ഹമീദ്, സ്തുത്യർഹമായ മാർഗത്തിൽ മാത്രമാണ് വിനിയോഗിക്കുന്നത്. അവൻ ആ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി കഷണ്ടിയൻ, കഷണ്ടി നിറഞ്ഞവൻ. രണ്ടാമത്തെ വ്യക്തി വെള്ളപ്പാണ്ടുള്ള വ്യക്തിയൻ. മൂന്നാമത്തെ വ്യക്തി അന്ധനൻ. ഈ മൂന്ന് പേർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അൽ ഗനിയായ അള്ളാഹു അവൻ്റെ ഗിനയിൽ നിന്ന് അല്പം സമ്പത്ത് കൊടുത്തു, അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തു. എന്നിട്ട് പരീക്ഷിക്കാൻ ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ആ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കുന്നു, കഷണ്ടിയുള്ള ആൾക്ക് ആ കഷണ്ടി മാറ്റിക്കൊടുക്കുന്നു, നല്ല സമൃദ്ധമായ മുടി തലമുടി നൽകുന്നു. അതോടൊപ്പം അന്ധനായ വ്യക്തിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതോടൊപ്പം വെള്ളപ്പാണ്ടുള്ള വ്യക്തിക്ക് ഒട്ടകം ധാരാളമായി നൽകുന്നു, അവൻ്റെ ഗിനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നു. അതോടൊപ്പം കഷണ്ടിയുള്ള വ്യക്തിക്ക് അള്ളാഹു പശുക്കളെ നൽകുന്നു, അന്ധനായ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആടുകൾ നൽകുന്നു. അങ്ങനെ അതിൽ നിന്ന് വലിയ സമ്പത്ത് അവർ നേടിയെടുക്കുന്നു, ധാരാളമായി കൊണ്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം, മലക്കുകൾ, ഒരു മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ യാത്രക്കാരനായി കൊണ്ടുവന്ന് ഓരോരുത്തരോടും സഹായം ചോദിക്കുന്ന രൂപത്തിൽ പരീക്ഷിക്കുന്നു. അതിൽ ആദ്യം കഷണ്ടിയുടെ അടുത്ത് കഷണ്ടി ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കാണ്, എനിക്ക് നിങ്ങളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എനിക്ക് നൽകണം, കാരണം എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മറ്റൊന്നും വിഭവമായി കൊണ്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയും, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, എൻ്റെ വാപ്പയുടെയും അവിടെ നിന്ന് മുമ്പുള്ള തലമുറകൾ കൈമാറിക്കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചയക്കും. ഈ മലക്ക്, മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന മലക്ക് അടുത്ത് ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്ന വ്യക്തിയിലേക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതേ മറുപടി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സമൃദ്ധിയിലാണ് എന്ന്, പക്ഷേ ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങളുടെ കാക്ക കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയുമൊക്കെ സമ്പാദിച്ച ഒരു സമ്പത്താണ് ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ സമ്പത്തിനെ തിരിച്ചെടുക്കും. അവർ പഴയ അവസ്ഥയിലേക്കെത്തും, ദരിദ്രനായിക്കൊണ്ടും വെള്ളപ്പാണ്ടുള്ളവനും കഷണ്ടിയായുള്ളവനുമായിക്കൊണ്ട് അവരെ രണ്ടുപേരെയും മാറ്റും. മൂന്നാമത് അന്ധനായിരുന്ന വ്യക്തിയിലേക്ക് ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ചെല്ലും, എന്നിട്ട് ഇതേ കാര്യം പറയും, യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് അയക്കും. ആ സമയത്ത് അന്ധനായ വ്യക്തി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ബാക്കിയാക്കുന്നതല്ല, കാരണം ഞാൻ അന്ധനായിരുന്നു, എനിക്ക് അള്ളാഹു കാഴ്ച നൽകി, എനിക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഇത്രയും അധികം ആടുകളെ നൽകി, അല്ലാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ എന്ന് പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു ആ ഒരു അന്ധനായ വ്യക്തി, പിന്നീട് കണ്ണുകാഴ്ച അല്ലാഹു നൽകിയ വ്യക്തി. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമ്പത്ത് നൽകുന്നവനും അല്ലാഹുവാണ്, അൽ ഗനി അല്ലാഹുവാണ്. ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അല്ലാഹുവാണ്. അതാണ് അൽ ഗനി എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഉള്ള, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയെന്ന് അറിയപ്പെട്ട ഖാറൂൺ, നമുക്കറിയാം അല്ലേ, ഖാറൂണിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് ഖാറൂണിൻ്റെ ഖജനാവ് അതിൻ്റെ താക്കോലുകൾ കൊണ്ടു നടക്കാൻ തന്നെ ഒട്ടകങ്ങളുണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ അവൻ അഹങ്കരിച്ചു. അല്ലാഹു കൊടുത്ത സമ്പത്തിൽ, ഗനിയായ അല്ലാഹു കൊടുത്ത സമ്പത്തിൽ അവൻ മതിമറന്നുകൊണ്ട് അല്ലാഹുവിനെ മറന്ന് ജീവിച്ചു, അല്ലാഹുവിനെ ധിക്കരിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല അവനെയും അവൻ്റെ സമ്പത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അൽ ഗനിയായ അല്ലാഹു, അവൻ സമ്പത്ത് നൽകാനും കഴിവുള്ളവനാണ്, സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. ഒരാളെ ധന്യനാക്കാനും അല്ലാഹുവിന് കഴിയും, ഒരാളെ അവൻ്റെ ധന്യതയിൽ നിന്ന് പിടിച്ചു മാറ്റാനും അല്ലാഹുവിന് സാധിക്കും എന്നതാണ് ഇതിൽ നിന്നെല്ലാം, ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അല്ലാഹു ഗനിയാണ് എന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില നാമങ്ങളിലേക്കും ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ഗനിയുൻ ഹമീദ്, സ്തുത്യർഹനായ സമ്പന്നൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഗനിയുൻ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ എന്നാണ്. അപ്പോൾ വിവേകമുള്ള സമ്പന്നൻ എന്ന അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതാല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക് നന്മകൾ ചെയ്യാനും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ പെട്ടെന്ന് പിടികൂടാനും കഴിവുള്ളവനാണ്, ഗനിയാണ്. പക്ഷേ എന്നിരുന്നാലും അല്ലാഹു ഗനിയാണ്, ഹലീമാണ്, വിവേകത്തോടുകൂടി. അല്ലാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് പിടികൂടാതെ ആളുകൾക്ക് അവസരം നൽകുന്നു തൗബയ്ക്ക്, അതുപോലെ തന്നെ മാറാൻ, മാറി ചിന്തിക്കാൻ, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരാൻ. ഗനിയുൻ ഹലീം, വിവേകമുള്ള ധന്യനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഗനിയുൻ കരീം, മാന്യനായ ധനികൻ എന്നും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് മാന്യമായി സമ്പത്ത് വിനിയോഗിക്കുന്ന, മാന്യതയിൽ മാത്രം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യവാനാണ് എന്നത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹുവിനെക്കുറിച്ച് ഈ ആയത്തുകൾ, അല്ലാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, അല്ലാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിൻ്റെയും മേലാധികാരി, എല്ലാ സമ്പത്തിൻ്റെയും ഏറ്റവും വലിയ ധനികൻ അത് അല്ലാഹു മാത്രമാണ്. അവനാണ് സമ്പത്ത് നൽകുന്നവൻ, ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, സമ്പത്ത് നൽകാനും സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിയുള്ളവൻ അല്ലാഹു മാത്രമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, അതിൽ റബ്ബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നാലാമത്തത്, സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഔദാര്യമുള്ളവനായി നമ്മൾ മാറണം, പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കണം, സമ്പത്ത് വിനിയോഗിക്കണം, അത് കുടുംബത്തിലും വിനിയോഗിക്കണം, സ്വന്തം വീട്ടിൽ പോലും വിനിയോഗിക്കുമ്പോൾ ഔദാര്യവാനായിക്കൊണ്ട്, പിടിച്ചു വയ്ക്കുന്നവനായിക്കൊണ്ട് ഉപയോഗിക്കരുത്, മറിച്ച് ഔദാര്യവാനായിക്കൊണ്ട്, വിട്ടുവീഴ്ച നൽകുന്നവനായിക്കൊണ്ട് നമ്മൾ സമ്പത്തിനെ വിനിയോഗിക്കണം. നമ്മുടെ സ്വഭാവവും അങ്ങനെ ആക്കി തീർക്കണം, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഔദാര്യവാനായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ഈ അൽ ഗനി എന്ന നാമം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതും പരിവർത്തിപ്പിക്കേണ്ടതുമായ ഭാഗങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതാലയെ കൂടുതൽ അടുത്തറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ ലിസ്റ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ആ സമ്പത്തൊക്കെ അവർ ഓരോരുത്തരുടെയും മരണത്തോടു കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായി മാറുന്ന ഒരു സാഹചര്യം ഈ ലോകത്തുണ്ട്. എന്നാൽ അള്ളാഹിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഖജനാവിൻ്റെ താക്കോലുകൾ തൻ്റെ അധീനതയിൽ വെച്ച അള്ളാഹുവിൻ്റെ ധന്യതയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരവസരമാണ് അസ്മാൽ ഹുസനയിൽ നിന്ന് നമുക്ക് സാധ്യമാകുന്നത്, സാധിച്ചത്. അദ്ദുറഫ് അലിക്കുമിയാണ്.

0: നമുക്കെപ്പോഴും ഒരു കഥ കേട്ട് തിരിച്ചു വരാമെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. കുട്ടികളോടൊക്കെ നമ്മൾ പറയും, കഥ ഇഷ്ടമാണോ, കഥ കേൾക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ എത്രത്തോളം അത് കേൾപ്പിക്കുന്നുണ്ട്, കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. എന്നാൽ നമ്മൾ മുടങ്ങാതെ നമ്മൾ കുട്ടികൾക്ക് കേൾപ്പിക്കേണ്ട, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമായി അവരുടെ മനസ്സുകളിൽ ഒരു കഥയിലൂടെ ചില ആശയങ്ങളെ പ്രവേശിപ്പിക്കാനുള്ളൊരു അവസരമാണ് പീസ് റേഡിയോ കഥ പറയാൻ പ്രോഗ്രാമിലൂടെ നിൽക്കുന്നത്. ഇന്നത്തെ കഥ പറയലിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. മിടുക്കിയായ പെങ്ങൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന ഭാഗത്തിൻ്റെ 28-ാമത്തെ ഒരു ഭാഗമാണ് ഇന്നത്തെ കഥയിൽ നാം കേൾക്കുന്നത്.
1: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 28. മിടുക്കിയായ പെങ്ങൾ. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഉമ്മ വെട്ടിത്തന്ന വത്തക്കയുമായി സെൽവദൃഢിയിൽ നടന്നു. ഇക്കാക്ക ഇപ്പോൾ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടാവുമെന്ന് അവൾ കരുതി. എവിടുക്ക മോളെ തിരക്കിട്ട് പോണത്? എതിർഭാഗത്തൂടെ നടന്നു വരികയായിരുന്ന സൈനവത്താത്ത ചോദിച്ചു. ഇക്കാക്ക നാരങ്ങാവെള്ളത്തിന്റെ കച്ചവടം തുടങ്ങിയിക്കുന്നു. ഇന്നു മുതൽക്ക് വത്തക്കയും വയ്ക്കാൻ വിചാരിച്ചിക്കണ്. എന്നാൽ അതൊന്ന് കാണണല്ലോ. സൈനവത്താത്ത സെൽവയുടെ കൂടെ തിരിച്ചു നടന്നു. വത്തക്ക അവർ വാങ്ങിപ്പിടിച്ചു. അകലെ പടർന്നു പന്തലിച്ച ചീനിമരത്തിന്റെ ചുവട്ടിൽ ഒരു കൊച്ചുകടയിൽ അജ്മൽ നിൽക്കുന്നത് അവർ കണ്ടു. സൈനബത്താത്തയും സെൽവയും വന്നപ്പോൾ അജ്മൽ സ്റ്റൂളിട്ട് കൊടുത്തു. ആകെ 3 സ്റ്റൂൾ, വലിപ്പമില്ലാത്തൊരു മേശ, ഒരു ട്രേയിൽ 4 ഗ്ലാസ്, വൃത്തിയുള്ള ബക്കറ്റിൽ നാരങ്ങവെള്ളം മൂടിവെച്ചിരിക്കുന്നു. മേശക്ക് ചുവട്ടിൽ മറ്റൊരു ബക്കറ്റിൽ ശുദ്ധജലം. മേശമേൽ പടല കഷ്ണിച്ച മൈസൂർ പഴം. ബൈക്ക് യാത്രക്കാരും കാൽനട യാത്രക്കാരും ദാഹം മാറ്റിപ്പോകുന്നു. സൈനവത്താത്ത മനസ്സിൽ പറഞ്ഞു, സാമർഥ്യമുള്ള കുട്ടി. അവർ രണ്ട് പഴമെടുത്ത് ഒന്ന് സെൽവക്കു കൊടുത്തു, ഒന്ന് അവരും തിന്നു. 1 രൂപയെടുത്ത് നീട്ടിയപ്പോൾ അജ്മൽ വാങ്ങാൻ വിസമ്മതിച്ചു. അത് പറ്റൂല, ഈ പൈസ മോ വാങ്ങണം. ഞാൻ പഴയെടുത്ത് തിന്നത് ഒരു ചെറിയ കച്ചവടം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ. അജ്മൽ നോട്ടു വാങ്ങി ബാറ്ററിയുടെ കാലിപ്പെട്ടിയിലിട്ടു. പെട്ടി നനയാതിരിക്കാൻ ഒരു വലിയ കേസുകൊണ്ട് അത് പൊതിഞ്ഞത് സൈനബത്താത്ത ശ്രദ്ധിച്ചു. എങ്ങനെയുണ്ട് കച്ചവടം? അൽഹംദുലില്ലാ, ഇന്നലെ 450 റുപ്യ ലാഭം കിട്ടി. ആദ്യ ദിവസം 100 ആയിരുന്നു, പിന്നെ കൂടിക്കൂടി വരിക. പടച്ചോ മോൻ്റെ കച്ചവടം നന്നാക്കി തരട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ട് സൈനബത്താത്ത യാത്ര പറഞ്ഞു. സെൽവ മേശമിൽ വത്തയ്ക്ക നിരത്തിവെച്ച് കച്ചവടത്തിൽ സഹായിച്ചു. അജ്മൽ ഒരു ഗ്ലാസ് നാരങ്ങവെള്ളമെടുത്ത് അവൾക്ക് നീട്ടി. എടീ, നല്ല ലാഭമുള്ള ഏർപ്പാടാ. ഇങ്ങനെ 2 മാസം കച്ചവടം ചെയ്താൽ സിമെന്റ് പണിക്കാർക്കുള്ള കൂലിയും കസേര വാങ്ങാനുള്ള പൈസയും കിട്ടും. ഈ കുറച്ചുകൂടി നേരത്തെ വരണം. വെയിലിന് ശക്തി കൂടു വരുന്നതിനനുസരിച്ച് നാരങ്ങവെള്ളത്തിന് ചെലവും കൂടും. ആയിക്കോട്ടെ, ഞാൻ നേരത്തെ എത്താൻ നോക്കാം. എനിക്ക് വേറൊരു ഐഡിയ തോന്നിക്കാക്കാ. ഈ പഴം കുത്തിക്കലക്കി കുറച്ച് അവിലും പഞ്ചാരയിട്ട് വേറൊരു പാത്രത്തിലാക്കുക. എന്നാ അങ്ങനെയും കിട്ടും കുറെ ലാഭം. കുഞ്ഞുപെങ്ങളുടെ അഭിപ്രായം അജ്മലിന് ഇഷ്ടപ്പെട്ടു. വലിയ അധ്വാനമില്ലാതെ പണമുണ്ടാക്കാവുന്ന കാര്യമാണ്. അവൻ പെട്ടിയിൽ നിന്ന് 100 രൂപയെടുത്ത് സെൽവയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ 1 കിലോ അവിലും 1 കിലോ പഞ്ചാരയും വാങ്ങിവാ. വീട്ടു പോയിട്ട് ഒരു അലുമിനിയ പാത്രവും പഴമുടയ്ക്കാൻ പറ്റിയ ഉടകോലോ അതല്ലെങ്കിൽ ഒരു കയ്യിലോ കൊണ്ടുവാ. പഴഞ്ചൂസ് ഇപ്പം തന്നെ ശരിയാക്കാം. സെൽവ ഉത്സാഹത്തോടെ വീട്ടിലേക്ക് നടന്നു. അജ്മലിന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവളുടെ ഉത്സാഹത്തെ ഓർത്തുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു, മിടുക്കിയായ പെങ്ങൾ.
0: മാഷാല്ലാ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ മിടുക്കിയായ പെങ്ങൾ എന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ കഥയിൽ നാം കേട്ടുകഴിഞ്ഞത്. വീട്ടി കരാപ്പറമ്പാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്ത്യനേഷ്യക്കൊന്ന് പോയാലോ?
2: ഇന്ത്യനേഷ്യയിലേക്ക് നമുക്ക് കാതുകൊണ്ട് പോവാം അല്ലേ, പിന്നെ അകക്കണ്ണുകൊണ്ടും പോവാം.
0: യെസ്,
2: അതിന് പറ്റുന്നതാണ് ദൃശ്യം.
0: യെസ്, ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്.
2: സഞ്ജീവിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദം. യാത്ര ദ്വീപുകളാൽ സമ്പന്നം, ഇന്തോനേഷ്യ, ജാക്കാർത്ത, ബാലി എന്നീ പ്രദേശത്തെ വിവരണങ്ങളാണ് നമ്മൾ ഈ ശബ്ദത്തിലൂടെ കേൾക്കുന്നത്. ദ്വീപ്

യാണ് ജക്കാർത്തയിൽ എത്തിച്ചേരുന്നത്. 2012 ജക്കാർത്തയിലേക്ക് ഒറ്റ ടിക്കറ്റ് വെച്ച് പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിന് രണ്ട് ടിക്കറ്റ് വേണം. ഒരെണ്ണം മലേഷ്യയിലേക്കുള്ളതും അവിടുന്ന് ജക്കാർത്തയിലേക്കുള്ളതും. ഈ രണ്ട് ടിക്കറ്റ് യാത്രയ്ക്ക് മലേഷ്യൻ വിസ വേണം. ഞങ്ങൾക്ക് ഒരു വർഷം പ്രാബല്യമുള്ള മലേഷ്യൻ വിസ മെയ് മാസത്തിൽ അവിടെ പോയതുകൊണ്ടുണ്ടായിരുന്നു. 2012 കാലഘട്ടത്തിൽ ഈ വിസ വേണമെന്നുള്ളത് നിർബന്ധമുള്ള ഘടകമായിരുന്നു. എന്നാൽ ഇപ്പോൾ മലേഷ്യ വഴി ജക്കാർത്തയിലേക്ക് പോകുമ്പോൾ മലേഷ്യൻ വിസയും കൂടെ എടുക്കേണ്ട ആവശ്യമില്ല. 3 ദിവസം ജക്കാർത്തയിൽ നിന്നിട്ട് അതിനുശേഷം ബാലിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു. അതുപോലെ ജക്കാർത്തയിൽ നിന്നും മലേഷ്യ വഴി തിരിച്ചു കൊച്ചിയിലേക്ക്. എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. പോകാനുള്ള ദിവസം അടുക്കുംതോറും ഒരുപാട് കാര്യങ്ങൾ ഇന്റർനെറ്റിൽ തിരഞ്ഞുകൊണ്ടേയിരുന്നു. ബാലിയിൽ എവിടെ പോകണമെന്നും ജക്കാർത്തയിൽ എവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നുമൊക്കെ നോക്കി. ഇതിനുശേഷം ബാലിയിൽ ഹോട്ടൽ അന്വേഷിച്ച് ബുക്ക് ചെയ്തു. യാത്രയ്ക്കായി ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ പൊതുഗതാഗതത്തെ തന്നെയാണ് ഞങ്ങൾ അവലംബിക്കാറ്. അങ്ങനെ യാത്ര തുടങ്ങി. 24 ഒക്ടോബർ കൊച്ചിയിലേക്ക്. അവിടുന്ന് ക്വാലലംപൂർ വഴി ജക്കാർത്ത വിമാനത്താവളത്തിലും. അവിടെ ചെന്നിട്ടാണ് ഇന്ത്യക്കാരായുള്ളവർക്കും മറ്റു ചില രാജ്യക്കാർക്കും വിസ ഓൺ അറൈവൽ എടുക്കേണ്ടത്. അതിന് $35 കൊടുക്കേണ്ടിയിരുന്നത്. ഞങ്ങൾ ഇന്തോനേഷ്യൻ വിസയൊക്കെ എടുത്ത് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇന്തോനേഷ്യയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിന് സൗജന്യ എയർപോർട്ട് പിക്കപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റുവട്ടമൊക്കെ നിരീക്ഷിച്ചു. അല്പനേരം നിന്നപ്പോൾ പുകവലിയുടെ മണം ദുസ്സഹമായി തോന്നി. എന്നാൽ വന്ന് വിളിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെ കാണാനേയില്ല. അരമണിക്കൂറായി. ഒടുവിൽ ഗതികെട്ട് അവിടെ നിന്ന ഒരു സെക്യൂരിറ്റിയോട് ഫോൺ ചോദിച്ചു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അധികം അറിയില്ലായിരുന്നു. അല്പം ബുദ്ധിമുട്ടിക്കൊണ്ട് ഞാൻ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി. ഹോട്ടലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ വണ്ടി പുറപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. എന്നാൽ അത് കേട്ട് പ്രതീക്ഷയോടെ കാത്തുനിന്ന ഞങ്ങളെ ആകെ നിരാശപ്പെടുത്തി 2 മണിക്കൂറോളം കഴിഞ്ഞാണ് ഹോട്ടലിലെ വണ്ടി എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര തുടങ്ങി. വിശാലമായ ഹൈവേയാണ്, തിരക്കൊന്നുമില്ല. എന്നാൽ പട്ടണപ്രദേശത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ തിരക്കോടു തിരക്ക്. വണ്ടികളുടെ ദീർഘനിരയിൽ പെട്ടുപോയി. ആ രാജ്യത്ത് ഒരുപാട് ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 2-വീലർ ടാക്സി അവിടെ സഞ്ചാരികളുടെ പ്രധാന ഗതാഗത ഉപാധിയാണ്. അതുകൊണ്ടുതന്നെ ഞെരുങ്ങിയ വിധത്തിലായിരുന്നു വണ്ടികളുടെ ഗമനവും. ഇത് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി എന്തുകൊണ്ടാണ് ഈ ഹോട്ടലിലെ വണ്ടി വരാൻ വൈകിയതെന്ന്. അതുവരെ ഉണ്ടായിരുന്ന ഒരു മിഥ്യാധാരണയായിരുന്നു ഇന്ത്യയിൽ മാത്രമേയുള്ളൂ ഇത്ര ഭീകരമായ ഗതാഗത കുരുക്ക് എന്നത്. എന്നാൽ ഈ സാഹചര്യം കണ്ടപ്പോൾ തിരുത്തേണ്ടി വന്നു. അവിടെ കണ്ട മറ്റൊരു സവിശേഷത, ബസ്സുകൾക്കായി പ്രത്യേക പാത തന്നെയുണ്ട്. ബസ് ബേ എന്നാണ് അതിന് പറയുന്നത്. ബസ് ബേ ചില സ്ഥലങ്ങളിൽ മാത്രം പൊതുവഴിയോട് ചേരുന്നുണ്ട്. പൊക്കമുള്ള തിട്ടയാണ് ബസ് സ്റ്റോപ്പായി ഉള്ളത്. ടിക്കറ്റ് സൗകര്യം ബസ്സിനകത്തല്ല, പുറത്തെ സ്റ്റോപ്പിൽ തന്നെയാണ്. അങ്ങനെയൊരു ക്രമം ആദ്യമായാണ് ഞാൻ കാണുന്നത്. AC ബസ്സാണ്, പൊക്കത്തിലാണ് വാതിൽ. മൊത്തത്തിൽ ബസ് യാത്രയുടെ സജ്ജീകരണം വളരെ വ്യത്യസ്തമായി തോന്നി. ഒടുവിൽ വൈകിയാണെങ്കിലും ഹോട്ടലിൽ എത്തി. അവിടുത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ മാനേജർ വന്ന് ക്ഷമ ചോദിച്ചു. ആ രാജ്യത്തിൽ കൂടുതലും ഇസ്ലാം മത വിശ്വാസികളാണ്. ഹോട്ടൽ ഗ്രീൻ ബാംബു റെസിഡൻസ്. പേരിനെ അന്വർത്ഥമാക്കും വിധം പരിസരം മുളകളാൽ ഭംഗിയേകിയിരിക്കുന്നു. പൊതുവഴിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകത്തേക്കാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇത്രയും ദൂരം നടന്നേ പറ്റൂ. അല്ലെങ്കിൽ ഹോട്ടലിൽ തന്നെ 1 മണിക്കൂർ ഇടവിട്ട് ഷട്ടിൽ സർവീസ് ലഭ്യമാണ്. ഹോട്ടൽ കാണാൻ വളരെ മനോഹരമാണ്. തൂക്കുവനം പോലെ ചെയ്തിരിക്കുന്ന ചെടികളും മുന്നിലത്തെ കുളവും അതിലെ മീൻകൂട്ടങ്ങളുമൊക്കെ ഞങ്ങളുടെ കുട്ടികളെ വല്ലാതെ ആകർഷിച്ചു. ആ കാഴ്ചകൾ കണ്ട് വിസ്മയിച്ചിരുന്നപ്പോഴാണ് ഭക്ഷണത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. വിമാനത്തിലെ ലഘുഭക്ഷണം അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. പോരാത്തതിന് 2 മണിക്കൂർ നീണ്ട കാത്തിരിപ്പും. ചെന്നു നോക്കിയപ്പോൾ ആ ഹോട്ടലിൽ തന്നെ ഭക്ഷണവും ലഭിക്കുമെന്ന് മനസ്സിലായി. എന്തുണ്ട് കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ അതുതന്നെ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കാനായി പോയി. അവിടുത്തെ പ്രത്യേക ഭക്ഷണമായ സീ ഫുഡ് ഫ്രൈഡ് റൈസ് കഴിച്ചു തുടങ്ങി. കടൽ ജീവജാലങ്ങൾ സുലഭമായ ഒരു ദ്വീപായതുകൊണ്ടാകാം അവിടുത്തെ സീ ഫുഡ് ഫ്രൈഡ് റൈസിൽ ഇഷ്ടംപോലെ കടൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. 3-ഉം 5-ഉം വയസ്സുള്ള ഞങ്ങളുടെ കുട്ടികൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു പ്ലേറ്റ് കൂടി ഓർഡർ ചെയ്തു. അതിസ്വാദിഷ്ടമായിരുന്നു ആ ഭക്ഷണം. കഴിച്ചു കഴിഞ്ഞു കിട്ടിയ ബില്ലിൽ കണ്ട തുക ഞങ്ങളെ ആദ്യം ഒന്ന് ഞെട്ടിപ്പിച്ചു. ഏകദേശം 100,000 ഇന്തോനേഷ്യൻ രൂപ. നിരക്കനുസരിച്ച് ഇവിടത്തെ 1 രൂപ അവിടുത്തെ 190 രൂപയായിരുന്നു. എന്നാൽ സാധനങ്ങൾക്ക് ഇന്ത്യയുടെ സമാന വില തന്നെയായിരുന്നു. അത് ഏകദേശം 600 ഇന്ത്യൻ രൂപ മാത്രമായിരുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് US ഡോളറാണ് കൊണ്ടുവന്നത്. അത് ഇന്തോനേഷ്യൻ രൂപയിലേക്ക് മാറ്റാനുള്ള കടകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ക്ഷീണമായതുകൊണ്ടുതന്നെ അന്നത്തെ ദിവസം സായാഹ്ന നടത്തത്തിൽ ചുറ്റുപ്രദേശം മാത്രം കണ്ടു നിർത്തി. അവിടെ പോകും വരെ ഉണ്ടായിരുന്ന ധാരണ ഇന്തോനേഷ്യ ഇത്രയധികം കരവിസ്തൃതിയില്ലാത്ത രാജ്യമാണെന്നായിരുന്നു.
എന്നാൽ കരവിസ്തൃതിയിൽ ലോക

0: തന്നെ 14-ാം സ്ഥാനത്തും കരയും കടലും കൂടെ ചേർന്ന ഭൂവിസ്തൃതിയിൽ 7-ാം സ്ഥാനത്തുമാണ് ആ രാജ്യം. അത്രയും ദ്വീപു സമൂഹങ്ങളുടെ കൂട്ടമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള രാജ്യമാണ്. ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ടുതന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒട്ടും തന്നെ ബാധിച്ചില്ല. മഴക്കാല ആരംഭമാണ് നവംബർ മാസം. അത് ഏപ്രിൽ വരെ അങ്ങനെ നീണ്ടുപോകും. അതിനുശേഷം മാത്രമേ ചൂടുകാലം തുടങ്ങൂ. അത് ഒക്ടോബർ വരേക്കും നീണ്ടുനിൽക്കും. ഈ രാജ്യം പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന സജീവ അഗ്നിപർവ്വത നിരയിൽപ്പെടുന്നവയാണ്. വാർത്താമാധ്യമങ്ങളിൽ ഭൂചലനവും സുനാമിയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാരണം വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ. ഇവിടത്തെ പല ദ്വീപുകളിലും മനുഷ്യവാസം തന്നെയില്ല. ഈ രാജ്യം 17,504 ദ്വീപു സമൂഹവുമായി നിലകൊണ്ടുപോകുന്നു. എന്നാൽ ഇതിൽ 16,056 ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽപ്പെടുന്നുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ളത് ജാവയിലാണ്. അതിലെ ഏറ്റവും പ്രസിദ്ധ നഗരവും തലസ്ഥാനവുമാണ് ജക്കാർത്ത. ഈ രാജ്യം ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ലോകത്തിൽ തന്നെ 4-ാം സ്ഥാനത്താണ്. ജാവ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദ്വീപായി കരുതപ്പെടുന്നു. അതുപോലെ തന്നെ സുമാത്രയും. എന്നാൽ ബാലി എന്നത് സഞ്ചാരപ്രിയരുടെ സ്വർഗമായി നിലകൊള്ളുന്ന ദ്വീപാണ്. രാഗുനാൾ മൃഗശാല. ആദ്യത്തെ ദിവസം ഞങ്ങൾ ജക്കാർത്ത മൃഗശാലയിലാണ് പോയത്. ആ നഗരത്തിന്റെ ഒരു പ്രധാന ആകർഷണമായിരുന്നു ഈ രാഗുനാൾ മൃഗശാല. ഞങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സിംഗപ്പൂർ മൃഗശാല കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ മൃഗശാല കാണാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ കുട്ടികളുടെ താല്പര്യവും കൗതുകവും കണ്ടപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഞങ്ങളെയെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു 1966 തുടങ്ങിയ 350 ഏക്കർ സ്ഥലത്തെ ഈ മൃഗശാല. ഇവിടെ അനേകം വംശനാശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളും സംരക്ഷിച്ചില്ലെങ്കിൽ വംശനാശ വിധേയ പട്ടികയിൽപ്പെടാവുന്ന ഇനങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ഈ നഗരത്തെ പഠിക്കുക എന്നത് ഒരു ലക്ഷ്യമായിരുന്നു. അതിനും കൂടെ ഉതകും വിധമാണ് മൃഗശാല തിരഞ്ഞെടുത്തത്. ട്രാം സൗകര്യം ആ മൃഗശാലയിൽ അക്കാലത്തു തന്നെ ഉണ്ടായിരുന്നു. ചുറ്റും കറങ്ങിക്കാണാൻ ഇതേ ട്രാം നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ വർഷങ്ങൾക്കു ശേഷമാണ് വന്നതെന്ന് ഓർക്കണം. മെർദേക്ക സ്ക്വയർ. മൃഗശാല കണ്ടുകഴിഞ്ഞ് ജക്കാർത്തയുടെ മധ്യത്തിലുള്ള മെർദേക്ക സ്ക്വയറിലേക്കാണ് പോയത്. ഇവിടെ യുദ്ധസ്മാരകമായി വലിയൊരു സ്തൂപമുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമാണിത്. ഇത്തരം സ്ക്വയറുകൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വദേശികളുടെയും സഞ്ചാരികളുടെയും വൈകുന്നേരങ്ങളിലെ വിശ്രമസ്ഥലം ഇത്തരം സ്ക്വയറുകളാണ്. ബിനാനുസന്ദാര സർവകലാശാല. ഒരു ജിജ്ഞാസയായിരുന്നു നമ്മുടെ രാജ്യം വിട്ട് വേറെയൊരു രാജ്യത്തെ സർവകലാശാല കാണുക എന്നത്. അതും വികസിതമല്ലാത്ത ഒരു രാജ്യത്തിലെ. എന്നാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു അവിടുത്തെ സംവിധാനങ്ങൾ. ഈ സർവകലാശാല ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ ഒന്നായിരുന്നു. അതിവിശാലമായ ക്യാമ്പസിൽ സകലവിധ സൗകര്യങ്ങളും ലഭ്യമാവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു. വികസിത രാജ്യങ്ങളിലേതുപോലുള്ള മാളുകൾ സർവകലാശാലയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അവിടെ നിന്ന് തന്നെ വസ്ത്രങ്ങളും ഭക്ഷണവും പലവിധമായ ആവശ്യ വസ്തുക്കളും വിദ്യാർത്ഥികൾക്ക് വാങ്ങാം. ആ പരിസരമൊക്കെ നല്ലവണ്ണം സൂക്ഷിക്കുന്നവരുമാണ് അവിടുത്തെ മേൽ നടത്തിപ്പുകാർ. ആ കലാലയത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് ടൈലും മാർബിളുമൊക്കെ പാകി അതിമനോഹരമായ ഫ്രീ സ്പേസുകളും അവിടെ പൊക്കം കുറഞ്ഞ അനേകം സോഫകളും ഉണ്ടെന്നുള്ളതാണ്. അതിനോടൊപ്പം നിലത്തോട് ചേർന്ന് തന്നെ പ്ലഗ് പോയിന്റുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ മൊത്തമായി വൈഫൈ സൗകര്യവുമുണ്ട്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥമായി അവരുടെ സൗകര്യാർത്ഥം ലാപ്ടോപ്പും ഫോണും ഉപയോഗിച്ച് പഠിക്കുകയും അവരവരുടെ ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാം. എല്ലാ ക്ലാസുകളും സ്മാർട്ട് ക്ലാസുകൾ തന്നെയായിരുന്നു. ഞങ്ങൾ ആ കലാലയാങ്കണത്തിലെത്തുമ്പോൾ ഏകദേശം ഉച്ചയായിരുന്നു. കോണിപ്പടിയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തെ കലാലയങ്ങളിൽ ഉച്ചസമയത്ത് കണ്ടുവരുന്നതുപോലെ അവിടുത്തെ കുട്ടികൾ ചില കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ചില പ്രതിനിധികൾ അതിനിടയിൽ ഫണ്ട് സമാഹരണത്തിനൊരു ബക്കറ്റൊക്കെയായി ഞങ്ങളുടെ സമക്ഷം വന്നെങ്കിലും വിദേശികളാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൗതുകമാണുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. പ്രത്യേകിച്ച് ഈ വിദേശയാത്രകളിൽ ഞങ്ങളുടെ ഭക്ഷണം എന്നത് രാവിലെയും രാത്രിയും നല്ലവണ്ണവും ഉച്ചയ്ക്ക് ലഘുവായി മാത്രം പലഹാരങ്ങളിൽ ഒതുക്കുകയുമാണ് ഉണ്ടാവുക. ഉച്ചഭക്ഷണം ലാഭിക്കുന്നത് വഴി ഇരുട്ടുന്നതിന് മുൻപ് പരമാവധി സ്ഥലങ്ങൾ കൂടുതൽ സമയമെടുത്ത് കണ്ടു തീർക്കാം. അങ്ങനെ വൈകുന്നേരം വീണ്ടും സീഫുഡ് ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങി. 1000 ഐലൻഡ്. 3-ാം ദിവസത്തെ ഞങ്ങളുടെ തീരുമാനം ജക്കാർത്തക്കരികിൽ ഏകദേശം വടക്കോട്ട് ജാവ കടലിലായും ജക്കാർത്ത ഉൾക്കടലിനിടയിലും സ്ഥിതി ചെയ്യുന്ന 1000 ഐലൻഡിലേക്ക് പോകാനായിരുന്നു. പേരുപോലെയല്ല, ആ നിരയിൽ 342 ദ്വീപുകൾ മാത്രമേയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ദ്വീപു സമൂഹമായതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ഐലൻഡ് യാത്രകൾ ഒരുപാടുണ്ട്. അങ്ങനൊരു സവാരി നടത്തണമെന്ന ആഗ്രഹത്തോടെ ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് ഈ 1000 ഐലൻഡ് തെളിഞ്ഞത്. ഈ ദ്വീപു സമൂഹം കേപ്പുലൗൺ സെറിബു രാജ പ്രാതിനിധ്യപരമായ സ്ഥലമാണ്. ഈ യാത്ര ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടൊന്നുമല്ല പോയത്. ടൂർ പാക്കേജ് നോക്കിയപ്പോൾ നല്ല ചെലവ് വരും. എന്നാൽ അന്വേഷിച്ചു പോയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അപ്പുറത്ത് കടക്കാൻ പാകത്തിനുള്ള കടത്തുവള്ളങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇക്കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇതിന് സാധാരണ പൊതുഗതാഗത സംവിധാനത്തിന്റെ ചിലവ് മാത്രമേ വരികയുള്ളൂ എന്ന് കണ്ടു. പക്ഷേ ഈ വള്ളങ്ങളിലേക്ക് കയറാനുള്ള സ്ഥലം അന്വേഷിച്ചു. അല്പം ബുദ്ധിമുട്ടി. കാരണം ആ കടൽ കടവിൽ ചുറ്റും നോക്കിയാൽ മുഴുവനും വള്ളങ്ങളാണ്. അതിന്റെ ഏറെയും ടൂർ പാക്കേജ് എടുക്കുന്നവർക്കുള്ളതാണ്. ഒടുവിൽ നീണ്ട അരമണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ പൊതുഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ പുറപ്പെടുന്ന കടവ് കണ്ടെത്തി. അവിടെ ഞങ്ങൾ തൗസൻഡ്സ് ഐലൻഡിലേക്ക് പുറപ്പെടുന്ന ഒരു വലിയ ബോട്ടിൽ കയറിയിരുന്നു. ഏകദേശം രാവിലെ കയറിയാൽ ഉച്ചയ്ക്കെത്താവുന്ന വിധമാണ് ഇത്തരം വള്ളങ്ങളുടെ ഗമനം. ഈ വള്ളങ്ങളിൽ ആദ്യം കയറിയപ്പോൾ മക്കൾക്കൊക്കെ വളരെ ആവേശമായിരുന്നു. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതൊക്കെ കെട്ടടങ്ങി. അല്പാൽപമായി ഉറങ്ങാനും തുടങ്ങി. ഞങ്ങൾക്കും മടുപ്പ് തോന്നി. എങ്ങനെയെങ്കിലും ആ ദ്വീപിൽ എത്തിയാൽ മതി എന്ന തരത്തിലായി. ഏകദേശം 3 മണിയോടടുപ്പിച്ചാണ് ദ്വീപിൽ എത്തിയത്. വള്ളത്തിൽ നിന്നിറങ്ങുമ്പോൾ സാവധാനം ആ ചെറുദ്വീപ് മൊത്തം കണ്ടു. ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചുവരാമെന്ന തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അടുത്ത ബോട്ട് എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇനി ഇന്ന് ഇവിടെ നിന്ന് ബോട്ടുകൾ ഒന്നുമില്ലെന്ന്. ബാക്കി യാത്രക്കാരെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു ദിവസത്തെ താമസത്തിനു പാകമായി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ ഓടിപ്പോയി സൈക്കിൾ വാടകയ്ക്കെടുത്ത് ദ്വീപിനു ചുറ്റും ഓടിച്ചു നടക്കുന്നത് കണ്ടു. ഞങ്ങൾക്കാകെ സങ്കടമായി. ഇത്ര ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെയൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. നിസ്സഹായരായി ആ വള്ളത്തിലേക്ക് തിരിച്ചു കയറിയപ്പോൾ അയാൾ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഈ വള്ളം മറ്റു യാത്രക്കാരെയുമായി മടങ്ങുകയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അത് കേട്ടപാടെ ഞങ്ങൾ പെട്ടെന്ന് ബോട്ടിൽ നിന്നിറങ്ങി ദ്വീപ് മൊത്തം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. ഓർമ്മയ്ക്കായി ഏതാനും ഫോട്ടോകളും എടുത്തു. തിരിച്ച് ബോട്ടിൽ വന്ന് കയറി. നേരം ഇരുട്ടിയതിനു ശേഷമാണ് ആ വള്ളം ജക്കാർത്തയിൽ മടങ്ങിയെത്തിയത്. പിന്നെ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. കെബുൻ റായ ബോഗർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഞങ്ങളുടെ 4-ാം ദിനത്തിൽ പോകാനുദ്ദേശിച്ചത് ഒരു വലിയ സസ്യോദ്യാനത്തിലേക്കാണ്. കെബുൻ റായ ബോഗർ എന്ന സസ്യോദ്യാനം ഇന്തോനേഷ്യയിൽ നല്ല പ്രശസ്തി നേടിയതാണ്. ചെടികളുടെ വ്യത്യസ്തതയിലും വിസ്തൃതമായ ഹരിതാഭയിലും സസ്യോദ്യാനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനും മൈസൂരിലെ വൃന്ദാവൻ ഗാർഡനുമൊക്കെയാണ് മനസ്സിൽ തെളിയുക. പക്ഷേ ആ പ്രതീക്ഷയിലാണ് പോകുന്നതെങ്കിൽ ഈ ഉദ്യാനം മറ്റൊരു വർണ്ണപ്രപഞ്ചമാണ്. ഏക്കറുകണക്കിന് ചെടികളും മരങ്ങളും ചെറു അരുവികളും ഒക്കെയായി ശരിക്കും കഥയിലും കാർട്ടൂണിലും ഒക്കെ കാണുന്ന മനോഹരമായ ഒരു കാട്ടിലെത്തിയ പ്രതീതി. രാവിലെ മുതൽ നടന്നു തുടങ്ങിയാൽ വൈകുന്നേരം വരെ അലഞ്ഞുതിരിയാൻ തക്കവണ്ണം വിസ്തൃതിയുണ്ട്. അതിൽ തന്നെ ഓരോ ഭാഗത്തും അതിനു ചുറ്റുമുള്ള ചെടികളും മരങ്ങളും സമാനമായ ഇനത്തിലും നിറത്തിലും അടുക്കി വച്ചിരിക്കുന്നു. കാണാൻ വളരെ മനോഹരവും മനസ്സിനെ പ്രകൃതിയിൽ ലയിപ്പിക്കുന്ന സൗന്ദര്യവും അതിലുണ്ടെന്ന് തോന്നിപ്പിച്ചു. അതിവിസ്തൃതമായ ഈ പ്രദേശം അവർ എത്ര വൃത്തിയായി സംരക്ഷിച്ചു പോരുന്നു എന്നത് ഞങ്ങളെ അതിശയിപ്പിച്ചു. ജക്കാർത്ത മാളുകൾ. അതിനുശേഷം ഞങ്ങൾ സന്ദർശിച്ചത് ജക്കാർത്തയിലെ മാളുകളാണ്. വലിപ്പത്തിലും വിസ്തൃതിയിലും പ്രസിദ്ധമായ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാം കിട്ടുന്ന മാളുകൾ നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ ഒരു വികസ്വര രാജ്യമായിട്ട് പോലും ഇന്തോനേഷ്യയിൽ 2012 തന്നെ അമ്പരചുംബികളായ നിരവധി മാളുകൾ ഞങ്ങൾ കാണുവാൻ ഇടയായി. അവിടുത്തെ അനേകം തദ്ദേശീയരെ കൊണ്ട് ഈ മാളുകളിൽ നല്ല തിരക്കുമുണ്ട്. ഈ വികസ്വര രാജ്യത്തെ അനേകം സമ്പന്നർ മാളുകളിൽ വിഹരിക്കുന്നുണ്ടായിരുന്നു. കുടുംബമായി വരുന്നവരോടൊപ്പം കുട്ടികളെ നോക്കാൻ ഒന്നിലധികം ജോലിക്കാരെയും കാണാമായിരുന്നു. ഇത് ഇന്ത്യയെപ്പോലെ തന്നെ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം അവിടെയും കൂടുതലാണെന്നും അനേകം ദരിദ്രർ ഉള്ളപ്പോൾ തന്നെ ഇത്തരം സമ്പന്നരും അധികം അവിടെയുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി.
1: മഷാല്ല, നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ഓരോന്നും വളരെ സുന്ദരമാണ്, അവിടുത്തെ വിശേഷങ്ങളും വർത്തമാനങ്ങളുമൊക്കെ. ഏതായാലും നമുക്ക് വാജിബായിട്ടുള്ളൊരു കാര്യമല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യാത്രകളും ഓരോ സ്ഥലങ്ങൾ കാണാന്നുള്ളതും. അപ്പോൾ നമുക്കേതായിരുന്നാലും ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് നമുക്ക് ചില സ്ഥലങ്ങൾ ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതായാലും അള്ളാൻ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് യഥാർത്ഥത്തിൽ യാത്രകൾ നമുക്ക് ഏറെ ഉപകാരപ്രദമാകാറുള്ളത്. ഇന്ന് നമ്മൾ കേട്ടത് ദ്വീപുകളാൽ സമ്പന്നമായ ഇന്തോനേഷ്യയുടെ വിശേഷങ്ങളായിരുന്നു. സഞ്ജീവ് എന്ന് പറയുന്ന ആളുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്.
2: പീസ് റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മൾ ഇനി കേൾക്കുന്നത് സ്നേഹക്കൂടാണ്. സങ്കടങ്ങൾ പങ്കുവെക്കാം. പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ അബ്ദുറഹ്മാൻ ചുങ്കത്ര എന്നിവർ ചേർന്ന് സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മനസ്സിന് സമാധാനം നൽകിക്കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പ്രതീക്ഷയുള്ള ഒരു ജീവിതത്തിലേക്ക് വഴി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവും ഞാനും എപ്പോഴും പ്രശ്നമാണ്. നിസ്സാര കാര്യത്തിനും വലിയ തർക്കങ്ങളാണ്. വീട്ടിലൊരു സമാധാനമില്ല. എന്ത് പ്രശ്നം ഉണ്ടായേക്കാതെ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവരിതിൽ പറയണ കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ച് ഗൗരവത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഉമ്മയും നാത്തൂനുമാണ് അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇവരാണ് വീട്ടിലെല്ലാ ജോലികളും എടുക്കുന്നത്. പക്ഷേ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അവരുടെ അനുവാദം വേണം. ഇതിലുള്ളൊരു വാചകം ഇങ്ങനെയാണ്: ചിലപ്പോൾ വയറിൽ ഷാൾ മുറുക്കി കെട്ടിവെക്കും, പേടിയാണ് കഴിക്കാൻ. എന്താണോ കഴിച്ചത് അത് പിന്നീട് ഛർദ്ദിക്കുന്നതുവരെ പറയും. ഭർത്താവിന് സ്വയം തീരുമാനമില്ല. പിന്നെ അവർ പറഞ്ഞ അടുത്തൊരു പ്രശ്നം, ഈ ഇവരുടെ ഭർത്താവ് അവരുടെ കിടപ്പറ വിവരങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നുണ്ട്. പങ്കുവച്ച വിവരം ഇവരറിഞ്ഞത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ആളുകളുടെ മുമ്പിൽ വെച്ചും ചീത്ത പറയുന്നു. വിശന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വീട്ടിലുണ്ട്. ഇങ്ങനെ ഇത് ഈ വയറ്റിൽ ഷാൾ കെട്ടി വെക്കുന്നു എന്നുള്ളത് ഇവർ രണ്ട് തവണ എഴുതിയതായിട്ട്, കുറേ കാലമായി അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ അവരെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭർത്താവ് വിളിച്ചാൽ പോകാതെ നിന്നാൽ എനിക്ക് ശിക്ഷ കിട്ടുമോ? ഞാൻ എന്തു ചെയ്യും?
4: നമ്മൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നടക്കുമ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് വിവാഹം ഭയമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വലിയൊരു ശതമാനം കുട്ടികൾ വിവാഹം ഭയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഭയം എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഭർത്തൃ വീട്ടിലെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഇത്തരത്തിലുള്ള ചില ഭയങ്ങളിൽ നിന്നാണ് അതൊക്കെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത്, നിങ്ങളൊന്നും പേടിക്കണ്ട, കാരണം നിങ്ങളെ സംതൃപ്തിയോടുകൂടെ സ്വീകരിച്ച നല്ല കരുത്തുള്ള ഗഡ്സുള്ള ഒരു ഭർത്താവാണ് നിങ്ങളുടേതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വീട്ടിലുണ്ടാകുന്ന നാത്തൂൻ അമ്മായിമ്മ പീഡനങ്ങൾക്കുള്ള ശരിയായ പരിഹാരമെന്ന് പറഞ്ഞാൽ, താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ വളരെ ധൈര്യപൂർവം സംരക്ഷിക്കുവാനും അവൾക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനും, അത് മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കാതെ, അവരെ അവഗണിക്കാതെ, അവരെ അനാദരിക്കാതെ വളരെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാണ് ഇവളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ, ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് നിർബന്ധമായും കൊടുക്കേണ്ട ഒന്നാണ് ഭക്ഷണം. അതിനവൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്വസ്ഥമായ താമസം, അതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട അടിസ്ഥാനപരമായ അവകാശമാണ്. അതവൾക്ക് അവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി അവിടെ ജീവിച്ചു പോകുക എന്നുള്ളത് എങ്ങനെ സാധ്യമാകും? ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ്, അവളെ പീഡിപ്പിക്കുകയും ഇതിനെ ഈ പീഡനങ്ങളെല്ലാം നടത്തുന്ന വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം അത്തരത്തിലൊരു ഉണർന്ന് പ്രവർത്തിക്കലിന് തയ്യാറായേക്കും. കാരണം ഇവരിപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ അവൻ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, അവരോട് പറയേണ്ടത്, എനിക്ക് വരാൻ ഒരു പ്രശ്നമില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ്, ഞാൻ വരാം. പക്ഷേ എനിക്കെന്താണ്, വിശക്കുന്നതിന് ഭക്ഷണം വേണ്ടേ? എനിക്കവിടെ ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണ്ടേ? അതിന് എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുന്നു, അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതിലെന്ത് തെറ്റാണുള്ളത്? അതിലെന്ത് ശിക്ഷയാണുള്ളത്? വരില്ലെന്ന് ഭർത്താവ് വിളിച്ചാൽ വരില്ലെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. അതായത്, നേർക്ക് ഭക്ഷണം കിട്ടാത്ത, സംരക്ഷിക്കപ്പെടാത്ത ഒരു വീട്ടിൽ എന്താണ്, ഇവിടെ തന്നെ നീ നിൽക്കണം എന്ന് നിർബന്ധപൂർവ്വം പറയുകയും വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ ഭർത്താവ് വിളിച്ചാൽ പോകണമെന്ന് വെച്ചാൽ പോകാതിരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർ പറയേണ്ടത്, ഞാൻ വരും, ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും വരും. അതിന് എന്ത് ചെയ്യണം, എനിക്ക് മാന്യമായ താമസം, സുരക്ഷിതത്വം, ഭക്ഷണം ഇത് കിട്ടണം. അപ്പോൾ അത് കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും, അത് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഞാൻ ഇല്ലോടത്ത് വരാം, ഇവിടെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അതല്ല, നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. വരാൻ തടസ്സം ഭർത്താവിനെ അനുസരിക്കാതിരിക്കുന്നതല്ല, നമ്മുടെ ജീവൻ്റെ സുരക്ഷ, നമുക്ക് ഭക്ഷണം, നമുക്ക് നിർഭയത്വം, അതവിടെ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ വരില്ലെന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം.
3: വീട്ടിലെ ഒരാൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു, ഇപ്പോൾ ഉറക്കമില്ല, മറ്റാരൊക്കെയോ മരിക്കുന്ന സ്വപ്നം കാണുന്നു, പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാണ് ഉറങ്ങാറുള്ളത്, മയങ്ങിപ്പോയാൽ സ്വപ്നം കാണുന്നു, ഭർത്താവ് മരിക്കുന്ന സ്വപ്നമാണ് രണ്ട് ദിവസം മുമ്പ് കണ്ടത്, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, കൂടെ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്ത പിടച്ചിലാണ്, അദ്ദേഹത്തോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകുമോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
4: ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ആളുകൾക്ക് കുറേ കഥകളും പഴങ്കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ സ്വപ്നത്തെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. സ്വപ്നം എന്നുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭീതിജനകമായ സ്വപ്നങ്ങൾ കാണും. ഉദാഹരണം, നിങ്ങളൊരു രോഗിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിച്ചു, അങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തീരെ സ്വപ്നം കാണാത്തവരും കാണും. അതേമാതിരി മാനസിക അസ്വാസ്ഥ്യങ്ങൾ, നമുക്കെന്തോ ഭീതിയുണ്ട്, ഭയമുണ്ട്, അങ്ങനത്തെ ഒരു പശ്ചാത്തലം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ സ്വപ്നമായി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതെപ്പോഴും നമ്മളെ ഭയപ്പെടുന്ന സ്വപ്നങ്ങളാവും. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ സ്വപ്നങ്ങളായി രൂപപ്പെടുമ്പോഴും അത് നമുക്ക് അസ്വസ്ഥത. ഇതിന് നേരെ വിപരീതമുണ്ട്. നമ്മൾ വളരെ ഫ്രഷായി നിൽക്കുന്ന സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ വളരെ സന്തോഷമുള്ള സ്വപ്നങ്ങൾ കാണാം. അതേപോലെ നമ്മുടെ മനസ്സ് വളരെ ഉന്മേഷത്തിലും സമാധാനത്തിലും സന്തോഷത്തിലൊക്കെയുള്ള ഒരു യാത്രാവേളകളോ ഒക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല സ്വപ്നങ്ങൾ കാണാം. അപ്പോൾ സ്വപ്നങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മാനസിക ശാരീരിക അവസ്ഥകൾക്കൊരു പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഈ അസ്വസ്ഥതകളില്ലാത്തപ്പോൾ മാറും, നല്ല അവസ്ഥയാണെങ്കിൽ നല്ല സ്വപ്നങ്ങൾ കാണും. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചിന് നമ്മൾ ഈ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങളൊക്കെ പിശാചിൻ്റെ അടുക്കുന്നതെന്ന് നബി ഇസ്ലാസ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും അതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട, കാരണം അത് പിശാചിൻ്റെ അടുക്കുന്നതാണ്. പിശാജ് സത്യസന്ധനല്ലോ, പിശാജ് നമുക്ക് ഗുണകരമായിട്ടല്ലോ വേണം. പിശാജ് നമുക്ക് എന്തെങ്കിലും അപകടകരമായൊരു സംഗതിയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്ന് നമ്മളെ രക്ഷപ്പെടുത്താനൊരു സാധ്യതയും ഇല്ലല്ലോ. അപ്പോൾ ഭർത്താവ് മരിക്കുന്ന സ്വപ്നം കാണുമ്പോൾ, ഭർത്താവ് മരിക്കുന്നുള്ളൊരു പേടിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ മുഴുവൻ അസ്വസ്ഥമാക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിശാജ് എന്ത് ചെയ്യും, ചീത്ത സ്വപ്നം. അവിടെ ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും പേടിക്കേണ്ട, കാരണം അത് പിശാജ് എന്നുള്ളതാണ്. പിശാജ് എന്നുള്ളൊരു സ്വപ്നത്തെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ചോ വ്യാഖ്യാനത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ നല്ല സ്വപ്നങ്ങൾ കണ്ടു, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ല സ്വപ്നം അത് നമുക്കൊരു സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഓലുവൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, കയ്യിലൂതി ആയത്തുൽ കുർസി മുഅവിദാത്തൊക്കെ ഓതി എന്ത് ചെയ്യുക, പ്രാർത്ഥന ചൊല്ലിയിട്ട്. ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചാൽ ശുദ്ധ പ്രകൃതിയിൽ, അതായത് ഒരാൾ അപ്പ ജനിച്ചൊരു കുഞ്ഞു മരിക്കണ പോലുള്ള മരണമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നോക്കുമ്പോൾ സ്വാഭാവികമായും മലക്കിൻ്റെ കാവലുണ്ടായിരിക്കും, നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും, ഭയപ്പെടാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും.
3: ഇതൊരു ഭർത്താവിൻ്റെ ചോദ്യമാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞു, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ ഫസ്ഖ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അവർ 3 മാസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം പ്രവാസിയായിരുന്നു. പിന്നെ ഇപ്പോൾ തിരിച്ചു വന്ന് പ്രവാസത്തിലേക്ക് വന്ന ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേറെ വിവാഹം കഴിക്കാനൊന്നും കഴിയണില്ല. പിന്നെ അവളുടെ ഓർമ്മകൾ മനസ്സൊന്നും മായണില്ല. എന്നാൽ അവൾ എന്ത് ചെയ്തു, വേറെ വിവാഹം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നു. വീട്ടുകാർക്ക് ആലോചനകൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ മാനസികമായൊരു താല്പര്യം വരുന്നില്ല. അവൾ പോയതിന് ശേഷം പിന്നെ കുടുംബക്കാരോടുള്ള കോണ്ടാക്ട് അടക്കം ഇല്ലാതായിട്ടുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ തരണം ചെയ്യാൻ നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു.
4: അതായത് പിന്നെ ഈ ഒരു വിഷയം ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കാരണം നമ്മൾ ഒരു ആണും പെണ്ണും തമ്മിൽ പരമാവധി ഒരു ബന്ധം, ഒരു അന്യരായ ആളുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായി പോകുന്നതിനെ ഇസ്ലാം വളരെ ശക്തമായ ഒരു സംഗതിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ തന്മയത്വത്തോടെ സംസാരിക്കരുത്, ഒരാണും പെണ്ണും ഒറ്റയ്ക്കാവരുത് എന്ന് പറഞ്ഞാൽ മനസ്സ് അടുക്കുന്നതോടുകൂടെ ആ അടുപ്പത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ, നമ്മളൊരു പെണ്ണിനെ ആണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, എന്തെങ്കിലും ഒരു തടസ്സം ആ ഇഷ്ടത്തെ ഇല്ലാതാക്കാനോ അതൊരു ദേഷ്യമോ വെറുപ്പൊക്കെ ആയി മാറാൻ ഒരു സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് ഒന്നായി ജീവിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടാവും. അപ്പോൾ നമ്മൾ വിവാഹിതരായ ആളുകൾ വേറെ ഏതെങ്കിലും സ്ത്രീകളോട് സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ വേറെ പുരുഷന്മാരോട് സംസാരിക്കുക, അതേമാതിരി മുമ്പ് കാലത്ത് നമുക്ക് പരിചയമുള്ളവരുള്ള ബന്ധങ്ങൾ രണ്ടാമത് നമ്മൾ പുതുക്കുക, അതേമാതിരി ഒരു പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് ബന്ധുക്കൾ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, ഇതൊരു അപൂർണതയിൽ നിൽക്കും. ഈ അപൂർണതയാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എന്ത് ചെയ്തു, അയാൾക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായി. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ, ആ സ്ത്രീ ജീവിതത്തിലേക്ക് വരണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യഘട്ട വിവാഹം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഇയാൾ വേണ്ടത്ര ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ടായിരിക്കുമോ അവർ ഈ അവിടെ ഒഴിവാക്കിയെന്നല്ല മനസ്സിലാകണം.
3: അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ചോദ്യത്തിൽ പറയണില്ല.
4: സ്ത്രീ അവരെ ഒഴിവാക്കിയ പോലെ അല്ലേ പറഞ്ഞത്?
3: അതാണ് പറഞ്ഞത്. അവൾ ഫസ്റ്റ്
4: ആ സ്ത്രീ അവരെ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായും അവർക്ക് ഇവരെ ഭർത്താവായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാണാതിരുന്നത് കൊണ്ടായിരിക്കണം. അപ്പോൾ അത് പലപ്പോഴും പല പുരുഷന്മാർക്ക് വരുന്ന അബദ്ധമാണ്. എന്ത്, നമ്മൾ കല്യാണം കഴിച്ചാൽ അവളോടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താ പറയുക, ഒരു സ്ത്രീ വളരെയധികം വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു എല്ലാ പുരുഷന്മാർക്കുള്ള പോലെ സ്ത്രീകൾക്കും ഉണ്ടാവും. അപ്പോൾ അവർ കുറേയൊക്കെ സഹിക്കും. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ പിന്നെ അവർ അത് വേണ്ടെന്ന് തീരുമാനിക്കും. ആ തീരുമാനം പിന്നെ മാറ്റിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവസാന ഘട്ടത്തിലെ ഒരു സ്ത്രീ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ഒരു ഡൈവേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഹുലിനോ ഒക്കെ ഒരു തീരുമാനം ഒരു സ്ത്രീ എടുക്കുന്നത് അവസാന നിമിഷത്തിലായിരിക്കും. കാരണം അവർക്കൊരു ഡൈവേഴ്സ് ഒരു അപമാനമായിട്ടാണ് പല ആളുകളും കാണുന്നത്. പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണം പല പല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ചു പോയി അയാളെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവും, അയാളെ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു സ്ത്രീ അങ്ങനെ തീരുമാനിച്ച പിന്നെ തിരിച്ചു വരൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏതായിരുന്നാലും എന്ന് വെച്ചാൽ അവൾ വേറെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായി എന്ത് ചെയ്യാം, ഇനി അവൾ എനിക്കില്ലാന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വേറെ വിവാഹത്തിന് തയ്യാറാവുക. തീർച്ചയായും വേറെ സ്ത്രീയെ പരിചയപ്പെട്ട് അവർ വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇതില്ലാതായി പോകും. ഇനി ഒരു വിവാഹം കഴിച്ചിട്ടും അദ്ദേഹത്തിന് എന്താണ്, പഴയത് മറക്കാൻ പറ്റുന്നില്ല, പുതിയ ആളെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ആ സമയത്തൊരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമായാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായും അയാൾക്കൊരു ഒരു പുതിയ കുടുംബ ജീവിതത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: ഇതിൽ വിവാഹം ഒരു 25 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ഉപ്പാക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ കടങ്ങളുണ്ട്. ഇപ്പോൾ നാട്ടിലില്ലാത്ത സാഹചര്യമാണ്. ഈ അവസ്ഥയിൽ വിവാഹാലോചനയുമായി പോകാതിരിക്കുന്നതല്ലേ നല്ലത്? ഒരുപാട് ആദർശമുള്ള ഫാമിലി പോലും നഷ്ടപ്പെടും എന്ന പേടിയുമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ? സൂക്ഷ്മത പാലിക്കാൻ ഒരുപാട് പ്രയാസമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
4: ലേഡിയാണോ പുരുഷനാണോ സ്ത്രീയാണോ?
3: കുറേ ആലോചനകൾ വരുന്നുണ്ട്. അത് അങ്ങനെ ഇതിൽ വ്യക്തതല്ല ചോദ്യത്തിൽ. ഞാൻ സ്ത്രീയാണെന്നാണ് വിചാരിച്ചത്. 25 വയസ്സ് കഴിഞ്ഞു. ഇല്ല, സ്ത്രീയാണെന്ന് പറയണില്ല.
4: എനിക്കതൊരു പുരുഷനാവാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു വിവാഹം വന്നാൽ വിവാഹത്തിന് ഇതൊന്നും തടസ്സമാവില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഒരു സാമ്പത്തികാവസ്ഥ വേണം. ഇപ്പോൾ പിന്നെ വാപ്പ കുറേ കടങ്ങളുണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണതാണ്. ചോദ്യം കേൾക്കുമ്പോൾ
3: പുരുഷനായിരിക്കും
4: വ്യക്തതല്ല. അപ്പോൾ അത് നമ്മൾ പറയാനുള്ളത് എന്തുള്ളു വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ എന്താ അറിയോ, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ദീനീ ചുറ്റുപാടനുസരിച്ചിട്ട് ഒരാൾക്ക് വിവാഹം കഴിക്കേണ്ട ഏറ്റവും അനിവാര്യമായ സമയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. കാരണം സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം. അപ്പോൾ അയാൾക്ക് ഒരു ആത്മനിയന്ത്രണം സാധ്യമല്ലാതെ വരുന്നു എന്ന് അതിൽ സൂചന പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിക്കണം, ഒരു കാരണം കൊണ്ടത് നീട്ടിവെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തെയും അതിലിത്രേ ഉള്ളൂ, അദ്ദേഹത്തിന് എന്താണ് ഒരു മഹർ കൊടുക്കാൻ കഴിയണം, അത്രേ ഉള്ളൂ. ഒരു നിക്കാഹ് നടത്താനുള്ള ഒരു സാഹചര്യം അത് അയാൾക്ക് ഇപ്പോൾ സാധ്യമാവുകയാണെങ്കിൽ അയാൾ വിവാഹം കഴിക്കുക തന്നെയാണ് വേണ്ടതെന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊന്നും സ്വാഭാവികമായും ഇപ്പോൾ ഒരാൾക്കൊരു വിവാഹം കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ എനിക്കൊരു വീടുണ്ടായിട്ട് ഞാൻ വിവാഹം കഴിക്കൂടും ചിന്തിക്കാലോ. കാരണം വിവാഹം കഴിച്ചാൽ ഒരു വീട് വേണ്ടേ?
3: അതെ.
4: അങ്ങനെ ഒരാൾ അങ്ങനെ ഓരോന്ന് വിചാരിച്ചാൽ എന്താണ്, എനിക്ക് വല്ല കുട്ടികളുണ്ടായാൽ അവരെ കെട്ടിക്കാനുള്ളൊരു സൗകര്യമൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് ചിന്തിക്കുന്ന കാര്യം. യോഗനികം അള്ളാഹുവിൻ ഫളലി, അള്ളാഹു എന്ത്, വിവാഹം കഴിഞ്ഞാൽ അള്ളാഹു ഐശ്വര്യം നൽകും. അതുകൊണ്ട് ഒരു മഹറും ഒരു നിക്കാഹും നടത്താനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അയാൾ വിവാഹം കഴിക്കണം. അത് അകലുള്ള ബസർ കണ്ണിനെ സൂക്ഷിക്കാനും ഉയർസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും അതാണ് സഹായകമാകുക. ഇനി യഥാർത്ഥത്തിൽ ഇത്തരം പുരുഷന്മാരെ സഹായിക്കാം നമ്മൾ. ശരിക്കും സക്കാത്തിൽ നിന്നോ അല്ലാതെ സ്പോൺസർഷിപ്പ് ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നടത്തേണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുക്കലുണ്ട്. ശരി, ഒരു ആവശ്യമില്ല അത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കൊന്നും ആവശ്യമില്ലല്ലോ. ഒരു ആൺകുട്ടി എല്ലാം കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് വസ്ത്രവും എല്ലാം അവൻ നൽകും. അപ്പോൾ ഈ പുരുഷന്മാർക്ക് മഹർ വാങ്ങാനും വീട്ടിൽ തൽക്കാലം ഒരു താമസിക്കാനും റൂം സൗകര്യപ്പെടുത്താനും ഒരു ചെറിയ വലിയമത്ത് കൊടുക്കാനൊക്കെ സഹായിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സഹായമാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, അങ്ങനെ വല്ല സഹായം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലളിതമായി കഴിച്ചിട്ടോ ഒരു വിവാഹത്തിലേക്ക് പോകുക തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
5: അതായത് ഈ ബാപ്പാൻ്റെ കടങ്ങൾ ഫുള്ള് വീട്ടിട്ട് വിവാഹത്തിലേക്ക് കടക്കലൊന്നും ഒരിക്കലും ശരിയല്ല. ഇത് ഒരു കുറച്ച് ദീർഘമായൊരു ചോദ്യമാണ്. ഇതിൽ ഒരു യത്തീമായ ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. അവരുടെ കുറേ കാലം അവർ യത്തീംഖാനയിൽ കഴിഞ്ഞു, പിന്നെ ബാപ്പി ഇമ്മയില്ല. വിവാഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹത്തിലേക്ക് കടന്നത്. ഭർത്താവിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ബാപ്പി ഇമ്മയില്ലാത്തപ്പോൾ ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഒരു 6 മാസം മാത്രമാണ് സന്തോഷത്തോടുകൂടി കഴിഞ്ഞത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു, വീട്ടിലേക്ക് പോകാൻ പോലും താല്പര്യമില്ലാത്ത അത്രയധികം ഇഷ്ടമായിരുന്നു എന്നാണ്. പക്ഷേ വീട്ടിൽ പിന്നീട് വലിയ വഴക്കുകളായി. അദ്ദേഹം ഭാര്യ എപ്പോഴാണോ ശാരീരികമായ ആവശ്യമുള്ളത് അപ്പം മാത്രം വരും, അല്ലാത്തപ്പോൾ വേറെ സ്ഥലത്ത് പോയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കുറേ കാലം തുടർന്നു, അങ്ങനെ എനിക്ക് മടുത്തു, സംസാരത്തിനൊന്നും കിട്ടാതായപ്പോൾ ഇവർ പറയണത് എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാനൊരാളുമായി കോണ്ടാക്റ്റ് ഉണ്ടായി, ചാറ്റിംഗ് ഉണ്ടായി. ചാറ്റിങ്ങിന് അപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഭർത്താവ് അറിഞ്ഞു, പ്രശ്നമായി. ഇത് പറ്റിയതാണ്, തെറ്റാണെന്നൊക്കെ ഞാൻ അംഗീകരിച്ചു, തൗബ ചെയ്തു, ഇനി ആവർത്തിക്കില്ല എന്ന് ഭർത്താവിനോട് ശരിക്കു പറഞ്ഞു. പക്ഷേ ഈ എപ്പോഴും ഇപ്പോൾ അതിനെപ്പറ്റി എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതൊരു സംസാരം ഉണ്ടായാലും അവസാനം അതിലേക്കെത്തും. 10-15 കൊല്ലമായി. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ വെച്ചിട്ടൊക്കെ അത് പറയുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശാരീരികമായും മാനസികമായൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. പഴയ പോലുള്ളൊരു ജീവിതം എനിക്കിനി സാധ്യമാകൂലേ എന്ന് പേടിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നാണ്?
4: സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, അധികാരങ്ങളും കഴിവുകളും ഉള്ള ആളുകൾ ദുർബലരെ എന്തു ചെയ്യാണ്, ചൂഷണം ചെയ്യുക, അവരെ മർദ്ദിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം വിവാഹം കഴിച്ചു വന്നൊരു പെൺകുട്ടി, അനാഥയായൊരു പെൺകുട്ടി, അവളുടെ സമ്പൂർണ്ണ സംരക്ഷകനായി തീരേണ്ട ഒരു ഭർത്താവ് തികച്ചു നിരുത്തരവാദപരമായി പെരുമാറുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പ്രത്യേകിച്ചും എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരം ചില സാഹചര്യങ്ങളിൽ ഇവർ ചെയ്ത് പിന്നെ ഒരു അവിഹിതമായ ഒരു കോണ്ടാക്ട്സ് വന്നു എന്നുള്ളത് തെറ്റന്നെയാണ്, 100% തെറ്റാണ്. ശരി, അതിപ്പോൾ ഇയാൾ ഇനി എത്ര മോശമാണെങ്കിലും എന്തില്ല, അതിലേക്ക് പോകുന്നതിന് ന്യായമല്ല. അങ്ങനെ ഹറാമുകൾക്ക് ന്യായമുണ്ടെങ്കിൽ ഇവിടെ ഏത് ഹറാമും ഇവരൊക്കെ ചെയ്യാൻ പറ്റും. മദ്യപാനികൾ പറയുന്നവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ മദ്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആർക്കും എന്ത് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ന്യായം ഒരിക്കലും ന്യായമല്ല, അതൊരു അപാകത തന്നെയാണ്. പക്ഷേ സത്യം എന്താ വെച്ചാൽ, തികച്ചും നിരുത്തരവാദപരമായി പെരുമാറിയുന്ന ഒരു ഭർത്താവ് അകാരണമായി തന്നെ ഇവരെ പരിഗണിക്കാതെ സ്നേഹിക്കാതെ പെരുമാറിയുന്ന ഒരു ഭർത്താവിന് ഇപ്പോൾ ഇവരോട് ഒരു പറയാനൊരു കാരണം കിട്ടിയെന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഇവളൊക്കെ ഈ പിന്നെ അദ്ദേഹത്തിൽ തന്നെ എന്ത് ചെയ്യണം, ആ ജീവിതം തിരിച്ചു കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചും കൂടെയൊക്കെ നിന്ന് ക്ഷമിച്ച് പരമാവധി സ്നേഹത്തോടെ പെരുമാറി നോക്കുക, അപ്പോൾ അയാളുടെ മനസ്സ് മാറുമെന്ന് വിചാരിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുക, അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ആ തെറ്റിന്ന് മടങ്ങുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ല ഒരു നിലക്കും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല, കൂടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ഒക്കെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വഴികൾ എന്ത് ചെയ്യാൻ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഇവരുടെ പശ്ചാത്തലം അനുസരിച്ചുകൊണ്ട് അയാളിൽ തന്നെ ഒരു പ്രതീക്ഷ അർപ്പിക്കുകയും പരമാവധി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തോട് നല്ല നിലക്ക് പെരുമാറിക്കൊണ്ട് ആ ഒരു ആ പഴയ ബന്ധത്തെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പൊതുവെ പറയാനുള്ളത്.
5: കുട്ടിയെക്കുറിച്ചുള്ള, മകനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. കൗമാരക്കാരനായ ഒരു മകനാണ്. വാശിയും തർക്കവുമുണ്ട്. പള്ളിയിലേക്ക് പോകാൻ മടിയാണ്. നിസ്കരിക്കും, എന്നാൽ ജമാഅത്തിന് പോകില്ല. വല്ലപ്പോഴും ജമാഅത്തിൽ പങ്കെടുക്കും. നിസ്കാരത്തിൻ്റെ പേരിൽ അവനെ അടിച്ചാൽ വാശിയും തർക്കവും അവന് കൂടുതലാണ്. ജ്യേഷ്ഠന്മാരെല്ലാം കഴിയുന്നത്ര നമസ്കാരത്തിൻ്റെ പേരിൽ അടിക്കും. വാതിൽ അടച്ചുപൂട്ടിയിരിക്കുക, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങുക, തീരെ നിസ്കരിക്കുകയില്ല, ഇതൊക്കെയാണ് അടിച്ചാലുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു മോനെ നന്നാക്കിയെടുക്കണമെന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ?
4: ഇവൻ എന്താ നിസ്കരിക്കാത്തത് എന്നതാണ് അടിസ്ഥാനപരമായ അതിൻ്റെ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും പാടെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് പിന്നെ വാശി പിടിച്ച് ഞാൻ എന്താണ് നിസ്കരിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവനെ നിസ്കാരമില്ലാത്തതാക്കുന്ന ഒരു തർബിയത്താണ് സത്യദേവിനെ കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ല, അവനെന്താണ് നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അറിയാത്തതാണെങ്കിൽ അതവന് ബോധ്യപ്പെടാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇനി അതല്ല, ഇതിനൊന്നും വലിയ കഥല്ല, ഇതൊന്നും ദീനൊന്നും വലിയ അടിസ്ഥാനമല്ല എന്നൊരു യുക്തി ചിന്തയോ അല്ലെങ്കിൽ ഒരു നിർമ്മതവാദമോ ഒക്കെയാണ് അവനെ സ്വീകരിച്ചതെങ്കിൽ ആ ആശയം തിരുത്തപ്പെടാതെ അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവൻ നിസ്കരിക്കാത്തത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? വളരെ കൃത്യമായി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ഇവരിവനെ നിസ്കരിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളുടെ രീതിയാണോ അവനെ നിസ്കാരക്കാരനാക്കിയെങ്കിൽ ആ പെരുമാറ്റ രീതികളിൽ മാറ്റം വരാത്തിടത്തോളം കാലം അവൻ നമസ്കാരത്തിലേക്ക് എന്തില്ല, തിരിച്ചു വരില്ല. ഇനി ജീവിതത്തിൽ ഒരു ദീനിയായ ഒരു ഉത്ബോധനത്തിനും ഒരു നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടാനുമുള്ളൊരു അവസരമില്ലാഞ്ഞിട്ടാണെങ്കിൽ ആ അവസരം ജീവിതത്തിൽ വരുന്നത് വരെ അവൻ നമസ്കരിക്കില്ല. ഇനി എന്തെങ്കിലും മതവിരുദ്ധമായ ധാരണകളിലാണ് അവൻ നമസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ അത് ബുദ്ധിപരമായും യുക്തിപരമായും അവന് വിശ്വാസമുള്ള ഒരറിവുള്ള വ്യക്തിയിൽ നിന്നും അത് ബോധ്യപ്പെടാതെ ഉണ്ടാവില്ല. അപ്പോൾ നിസ്കരിക്കാതിരിക്കുന്നതിനൊരു കാരണമുണ്ട്, ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ മാർഗം. അല്ലാതെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളി കൊണ്ടുപോയി വായിലടച്ചിട്ടിട്ടോ ഒന്നും ഒരാൾ അങ്ങനെ നിസ്കരിക്കുന്നതുകൊണ്ട് ആ നിസ്കാരം കൊണ്ടും പ്രത്യേകിച്ച് എന്തില്ല, പ്രയോജനം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
6: ഇതിൽ ഒരു ചെറിയ 3 വയസ്സായ മകളെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. വളരെ അക്രമാസക്തയാണ്, സാധാരണ മൃദുവും ദയയുമുള്ളവരാണ് ഉള്ളവളാണ്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്നാൽ അവൾക്ക് നിയന്ത്രണം സാധ്യമാവുകയില്ല. എങ്ങനെ ആയാലും അത് ശരിയാവില്ല. കുട്ടിയെ ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കേണ്ടി വരുമോ?
4: നമുക്ക് കുട്ടീനെ കാണും, കുട്ടീൻ്റെ പെരുമാറ്റങ്ങളും പൂർണ്ണമായും അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ഇത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ള കാര്യം, 3 വയസ്സാണല്ലോ, ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ പ്രായമാകുമ്പോൾ കുട്ടി ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. 1. 2. കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി കാണിക്കുന്ന ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവരെങ്കിലും ഈ പിന്നെ ഇവരുടെ ഉമ്മയുടെ അനുജത്തിമാരോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയോ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് എന്ത് ദിവസം, ഒരു 2-3 ദിവസം എന്ത് ഒരു വിരുന്ന് പോലെ ഉമ്മയില്ലാതെ ഒന്ന് നിർത്തി നോക്കുക, അങ്ങനെ നിൽക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ വസ്തുത്തിൽ ഉമ്മയുമായി കണക്റ്റഡാണ് ഈ വാശിയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു രോഗസംബന്ധമായിട്ട് ഒരു സൈക്യാട്രിക്കായിട്ട് ഒരു പീഡിയാട്രിഷനൊക്കെ കാണിക്കേണ്ട, ഒരു പീഡിയാട്രിക് സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട കാര്യമാണെങ്കിൽ അത് എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും ഈ പ്രശ്നങ്ങൾ. അത് നേരിച്ച് പലപ്പോഴും കുട്ടികളുടെ സ്വഭാവപരമായ വാശി പ്രശ്നങ്ങളൊക്കെ ഉമ്മയുമായി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഉമ്മ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക, പിന്നെ മാറ്റി നിർത്തല്ല. സ്വാഭാവികമായിട്ടില്ലെങ്കിൽ ഉമ്മ എങ്ങോട്ടെങ്കിലും 3 ദിവസത്ത് പോയി, ഇല്ലെങ്കിൽ 2 ദിവസത്തേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു കുട്ടി സ്വാഭാവികമായിട്ട് വല്യമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇളയമ്മാൻ്റെ അടുത്തോ ആരത്തെങ്കിലുമൊക്കെ കുട്ടീൻ്റെ ഇഷ്ടപ്രകാരം തന്നെ, 3 വയസ്സല്ലേ, സന്തോഷത്തോടു കൂടെ തന്നെ കുട്ടി എന്ത് ചെയ്യാണ് ഒന്ന് അപ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ലെങ്കിൽ എന്ത് വെച്ചാൽ ഒന്ന് ആ പെരുമാറ്റങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉമ്മ വരുത്തിയാൽ മാറാവുന്ന സംഗതികളേ ഉള്ളൂ. പിന്നെ ഒന്ന് ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ എന്നൊന്ന് നിരീക്ഷിക്കുക, പ്രശ്നമല്ല. പിന്നെ ഇപ്പോൾ ഒരു ആളെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് വിരോധമൊന്നുമില്ല. നമ്മൾ പക്ഷേ ഒരു മെഡിസിനിലേക്കൊക്കെ പോകുമ്പോൾ 1, 2, 3 അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് സൈക്യാട്രിക് മെഡിസിൻസൊക്കെ കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് കൊടുക്കായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
6: പൊതുവായൊരു ചോദ്യമാണിത് വന്നിട്ടുള്ളത്. മതബോധം തീരെയില്ലാത്ത, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തെറി പറയുകയും അടിക്കുകയും നിസാര കാര്യത്തിന് പോലും ചീത്ത പറയുകയും ചെയ്യുന്ന ഭർത്താവിൻ്റെ കുരുത്തവും പൊരുത്തവും ഭാര്യയ്ക്ക് ആവശ്യമുണ്ടോ?
4: അതെ, നമ്മളിപ്പോൾ ഇതിൽ കുറേ വശങ്ങളുണ്ട്. 1, ഭർത്താവായി നിലനിൽക്കുന്നു എങ്കിൽ ഭർത്താവിനോടുള്ള കടമകൾ എന്ത് ചെയ്യണം, പരമാവധി നിർവഹിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ പെരുമാറ്റ കാര്യങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നത് ഒരു പാരൻസ് എന്നുള്ള നിലക്കുള്ള അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നതിന് നമുക്ക് തടസ്സമല്ലല്ലോ, നമ്മളത് ചെയ്യണം. അതുപോലെയാണ് ഭർത്താവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്യാണ് ഭർത്താവിനുള്ള കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്.
7: പക്ഷേ ഇദ്ദേഹം ഇവരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഒരു നിലക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായും അയാളെ കൂടെ നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ഒരാളെ കൂടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അയാളുടെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ ഒരു നിലക്കും പരിഗണന കൊടുക്കാതെ എപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടും ആക്രമിച്ചിട്ടും കൂടെ നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു ഭാര്യ വിട്ടു നിൽക്കുന്നതിൽ അയാൾ അയാളുടെ പൊരുത്തം കിട്ടാത്തതിൽ എന്ത് പ്രശ്നമാണുള്ളത്? അത് പ്രശ്നമല്ലല്ലോ. നേരെ മറിച്ച് ഒരു സ്മൂത്തായ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാണ് ഭർത്താവിനെ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ഭർത്താവിൻ്റെ തൃപ്തി എന്നൊക്കെ പറയണത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് പരമാവധി ഇതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്നേ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറ്റും.
6: ഇതിൽ കുറച്ചൊരു ദീർഘമായ മറ്റൊരു ചോദ്യം ഉള്ളത്, ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് എപ്പോഴും എന്തിനും കുറ്റങ്ങൾ കണ്ടെത്തലാണ് പണി. ജോലി ചെയ്താലും അതിൻ്റെ കുറ്റങ്ങൾ പറയും. അവർ എന്നോട് മിണ്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മാക്ക് അസുഖം വന്ന സമയത്ത് ബെഡ് റെസ്റ്റിലായപ്പോൾ ഞാൻ സഹായിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഭർത്താവിൻ്റെ ഉപ്പ തിരിച്ചു വന്നാൽ ഉമ്മ കുറ്റപ്പെടുത്തി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇവരുടെ ഉപ്പ മരണപ്പെട്ടു, അതിൽ നിന്ന് ഈ പെണ്ണിൻ്റെ ഉപ്പ മരണപ്പെട്ടു, അതിൻ്റെ ഒരു ടെൻഷനും സംഗതിയൊന്നും മാറി വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവരുടെ ഈ ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങളായി ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളുണ്ട്, അപ്പോൾ ഈ ചെറിയ മകനാണ് ഇവൻ. അപ്പോൾ വീട് മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം ഇവർക്കുണ്ടോ എന്നാണ്. മനസമാധാനത്തോടു കൂടി ഞാൻ ജീവിച്ചിട്ടേ ഇല്ല എന്നാണ് ഇവർ അതിൽ പറയണത്. പെൺമക്കളോടും അവരുടെ മക്കളോടുമൊക്കെ സംസാരിക്കും. പുറത്തുനിന്നും കുടുംബക്കാരോ അയൽവാസികളോ വന്നാൽ അവരുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തി മാത്രമേ സംസാരിക്കുകയുള്ളൂ.
7: അല്ല, നമുക്കിപ്പോൾ ഈ ഒരു സ്ത്രീയുടെ സങ്കടം നമ്മൾ കേൾക്കുമ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ.
6: അതെ,
7: ആ എന്താ ഇവിടെ ഭർത്താവിന് തോന്നാത്തതെന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരവസ്ഥ. കാരണം ഇങ്ങനത്തെ ഈ ഭർത്താക്കന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വളരെ വേദന തോന്നുന്നത്. കാരണം ഇവരൊക്കെ ഒരു ഭർത്താവ് മരിച്ചു പോയിട്ട് ഭർത്തൃ വീട്ടിൽ കഴിയേണ്ടി വരുന്നൊരു സ്ത്രീയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, ഇത് ഒരു ഭർത്താവ് ഉണ്ടായിട്ടും ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ എത്രയെത്ര സ്ത്രീകളാണ് നരകയാതെ അനുഭവിച്ച് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ സ്ത്രീയൊക്കെ പറയുന്ന കാര്യങ്ങൾ, കഠിനമായിട്ട് അവരെ നോക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുക, വീട്ടിലെല്ലാ ജോലികളും ചെയ്യുക, എന്നിട്ട് ഈ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും എപ്പോഴും കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, രാവിലെ ഏതിലേലും പോവുക, എന്നിട്ട് ഈ പെൺകുട്ടി എല്ലാ പണിയെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ഇവർ വരിക, എന്നിട്ട് ഒരു ദിവസത്തെ മുഴുവൻ ചീത്തയും എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ് തീർത്തിട്ട് ഒരു കടന്നുറങ്ങാൻ പോവുക, ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ പുറത്തു പോയി താമസിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ എന്തപ്പോൾ പറ്റായി? പക്ഷെ അതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ് ആ വിഷയം തീരുമാനമെടുക്കുന്നത്. എനിക്ക് തോന്നും ഇങ്ങനത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അവരെന്താ വെച്ചാൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഒരു പോത്തുപോലെ ഈ വീട്ടിലത്തെ പണികളൊക്കെ എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യണോ? അങ്ങനെ അതാണ് ഇപ്പം അതെന്തേനും ഞാൻ പറഞ്ഞ അനുസരണക്കേട് കാണിക്കണമെന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിലും നമ്മുടെ കടമക്കുള്ളത് ചെയ്താൽ പോരെ. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് സേവനം ചെയ്ത് നമ്മൾ എന്തിനാണ് ഇടങ്ങേറാവുന്നത്? ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ഇവരും എന്ത് ചെയ്യണം, സാധാരണ പെൺകുട്ടികൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിട്ട് അമ്മായിമ്മനെ എങ്ങനെയെങ്കിലും ചീത്ത വേണം, അമ്മായിമ്മനെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതിന് ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ ഇവരെ എന്ത് ചെയ്യും, ഈ ഒരു ഭയം ഉണ്ടല്ലോ ഇവർക്ക്, അത് വെച്ചിട്ട് ഇവരെ ചൂഷണം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക അറിയോ, ഒരു വീട്ടിൽ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക, അവിടെ നിൽക്കുക, മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇവൾ ജോലി ചെയ്ത് വരണമെങ്കിൽ ഇവിടെ നല്ലവണ്ണം നിൽക്കണം എന്നുള്ളൊരു കിട്ടത്തി. ഇതിപ്പോൾ എത്ര കണ്ട് പീഡിപ്പിക്കുന്നുവോ ആ പീഡനങ്ങളിൽ ഒരു കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടി ഇന്ന് എടുക്കുന്നതിൻ്റെ 100 ഇരട്ടിയാണ് നാളെ പണിയെടുത്ത് കൊടുക്കണം. ഈ ജോലി ചെയ്ത് ഈ അമ്മായിമ്മനെയും അമ്മോശനെയും നാത്തൂമാരെയും സംതൃപ്തിപ്പെടുത്താം എന്ന് വിശ്വസിച്ചിട്ട് ഈ സമാധാനം ഏതായാലും ഇല്ല. പിന്നെ ജോലി ചെയ്ത് എന്ത് ചെയ്യാണ് ക്ഷീണിക്കുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെയൊക്കെ സ്ഥിതിവിശേഷങ്ങൾ എന്താണ്, ഞാൻ പറഞ്ഞു ഇവരെ ദ്രോഹിക്കണം എന്നല്ലേ പറഞ്ഞത്, നമ്മളങ്ങനെ ചത്ത് പണിയെടുക്കാനും പോകേണ്ടത്. നമ്മൾ മിനിമം ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, എന്ത് ചെയ്യുക, എടുത്ത പണിക്ക് കുറ്റം പറയുന്ന ആളുകൾ അയാളത്തെ ശരിയാവില്ലാറിനാ പോരെ. ഇന്ന് നമ്മൾ തുടച്ചു ഒക്കെ വൃത്തിയായിട്ട് വരുന്നതാണ്, അപ്പോൾ തുടച്ച് ശരിയായിട്ടില്ല, ആ കുറ്റം കൊടുക്കണില്ല, അതാകുമ്പോൾ ഞാൻ തുടച്ചാൽ ശരിയാവില്ല. എന്താ പോലും എന്ത് മറുപടി പറയുക? എന്താ പോലും ചെയ്യുക? നമ്മൾ ഇവർ ഒരാളുടെ ദുർബലതയെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിയോടുകൂടെ പെൺകുട്ടികൾ പെരുമാറണം. അതിൻ്റെ അർത്ഥം അമ്മായിമ്മനെ പീഡിപ്പിക്കണമെന്നോ അമ്മായിമ്മക്ക് എതിരാകണമെന്നൊന്നും ഇതിനർത്ഥമല്ല. നമുക്കിത് വായിക്കുമ്പോൾ ഈ സങ്കടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ അമ്മായിമ്മമാർ തങ്ങളുടെ മക്കൾ മരുമക്കളോട് നല്ലതൊക്കെ പെരുമാറിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ മാനസിക രോഗികളായി പോയേക്കാം എന്ന് ഞാൻ ഏതൊരു പ്രഭാഷണത്തിൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യമെടുത്തിട്ട് ഒരാൾ പറയണമെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അയാൾ അതിൽ ഇപ്പോൾ എഴുതിയിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഈ മരുമക്കൾക്കൊക്കെ എന്ത് ചെയ്യാണ് ഭയങ്കര സപ്പോർട്ട് കൊടുത്ത് അവരൊക്കെ എന്ത് ചെയ്യാണ് പീസ് റേഡിയോൻ്റെ ആളുകളാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് ആളുകൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യണത്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ചോദ്യം ചോദിക്കണതൊന്നും ഇവരാരും കേൾക്കണില്ല എന്നാണ് ചോദിക്കണം. ഈ 10-30 കൊല്ലമൊക്കെ ഒരു വീട്ടിൽ ഭക്ഷണം കിട്ടാതെ സമാധാനത്തോടൊന്നും ഉറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന 100-ക്കണക്കിന് സ്ത്രീകളാണ് ഇപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ അയച്ചിരുന്നത്. ഇവർക്കൊക്കെ ഒരു മാന്യമായ സംരക്ഷണം ലഭിക്കണം എന്ന് ആര് പറയും? അതിനെപ്പറ്റി ഈ അമ്മായിമ്മമാരോട് ആര് ഉപദേശങ്ങൾ പറയും? അത് പറയുമ്പോൾ അമ്മായിമാരെ കെട്ടിട്ട് എന്ത് ചെയ്യണം, മരുമക്കൾ നാട് വിട്ടു പോകണം എന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുനരവട്ടത്തിൽ അമ്മായിമ്മമാരോട് ഏത് സാഹചര്യങ്ങളിലും ആ വീട്ടിൽ ക്ഷമിച്ച് സഹിച്ച് നിന്ന് പോകണം എന്തുകൊണ്ട് എന്നതിന് 4 കാരണങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പുനരവട്ടം ചെയ്തു. അത് അത് നമ്മൾ അവരോട് പറയുന്നുണ്ട്.
1: അതെ,
7: ആ വശം നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അമ്മായിമ്മമാർക്ക് എന്തും ചെയ്യാം, അതൊക്കെ സഹിച്ച് മരുമകൾ നിൽക്കണമെന്നാണോ അതിൻ്റെ വ്യാഖ്യാനം? അതല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഇവരും എന്ത് ചെയ്യണം, തല്ലാനും കൊല്ലാനും ചീത്ത പറയാനൊന്നും പോകുന്നില്ലെങ്കിലും എന്താണ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ജോലിക്ക് കുറ്റം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനും എനിക്ക് തോന്നുക ഇതൊക്കെ ഒരു ബുദ്ധിയാണെന്ന് തോന്നുന്നു. നമ്മൾ നല്ലതായിട്ട് വീട് വൃത്തിയാക്കിയിട്ട് ഇതെന്ത് പിന്നെ തുടക്കലാണ്, ഇതെന്ത് പ്രശ്നമാണെന്ന് വെച്ചാൽ പിറ്റേന്ന് തുടക്കണ്ട, അവിടെ കിടക്കട്ടെ, അമ്മായിമ്മക്ക് പറ്റുമെങ്കിൽ അമ്മായിമ്മ തുടക്കട്ടെ, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് അവർ വീട് വൃത്തിയാക്കട്ടെ. എല്ലാവരും ഉപയോഗിക്കുന്ന വീടല്ലേ? ഭക്ഷണം പാചകം ചെയ്ത് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യുക? കറി വെച്ച് ശരിയല്ലെങ്കിൽ അന്ന് ഇനി അടുത്ത ദിവസം ചോറ് വെച്ചാൽ മതി, കറി വെക്കണ്ട, കറി അവർക്ക് ഇഷ്ടമുള്ള കറി അവരുണ്ടാക്കട്ടെ. ഇങ്ങനെയൊക്കെ ചില തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവരൊക്കെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യേണ്ടി വരും, കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.
6: മുലവി, ഒരു പെട്ടെന്നുണ്ടായ ഒരു മരണം, കുടുംബത്തിൻ്റെ ഒരു നാഥൻ്റെ മരണം, ആ കുടുംബത്തിലെ ഉമ്മക്ക് ഉപ്പക്ക് അതുപോലെ അവരുടെ മക്കൾക്ക് സഹപ്രവർത്തകർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ആഘാതം, ആ ഒരു അത്തരമൊരു പ്രയാസകരമായ ഒരു സാഹചര്യം എല്ലാവരും അനുഭവിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാവരോടുമുള്ള ഒരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു മരണം സംഭവിക്കുന്നത് ഒരു ഒരു ഉംറ യാത്രയൊക്കെ കഴിഞ്ഞ് ഒക്കെ മടങ്ങി വന്ന് അടുത്ത ദിവസത്തിൽ തന്നെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തൊരു സാഹചര്യത്തിൽ കുടുംബത്തിന് അതുപോലെ സഹപ്രവർത്തകർക്കൊക്കെ സമാധാനം ലഭിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു.
7: അത് നമ്മൾ സംബന്ധിച്ചിടത്തോളം മരണം തന്നെ അത് നിശ്ചയിക്കുന്ന ഒരു അവധിയാണ്. ലയസ്തഹിറും സാഹത്തിനും വലായസ്തഹ, മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് എഴുതപ്പെടുന്ന ഒരു ഡേറ്റാണ്. അതിന് നമ്മുടെ മരണം എന്തായിരിക്കും, സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരാൾ മരിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മരണം പ്രതീക്ഷിക്കണം. എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മുടെ ഭാര്യ മരിക്കും, നമ്മുടെ ഭർത്താവ് മരിക്കും, മക്കൾ മരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം രോഗങ്ങൾ, അപകടങ്ങൾ, ധാരാളം സംഗതികളുണ്ടല്ലോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ മരിക്കില്ലെന്നും എന്നും കൂടെയുണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു മരണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ മരണം ഒരു വിധിയാണെന്നും മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരു മരണത്തിനൊരാഘാതമുണ്ട്. നമ്മൾ അതിപ്പോൾ സൊഫീ എന്ന് പറയല്ലോ ഹദീസിൽ, ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന് പറയും. ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരണപ്പെട്ടാൽ അതിന് പകരം സ്വർഗം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടത് മകളാവാം, വാപ്പയാകാം, ഭർത്താവാകാം. അപ്പോൾ ഒരു പ്രിയപ്പെട്ട ആളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആഘാതമുണ്ടാക്കുന്നതിൻ്റെ മരണം. കാരണം വേറെ ഇതിനൊക്കെ നമുക്കൊരു ഉത്തരമുണ്ട്. മറ്റിതിന് ഉത്തരമല്ല, നാളെ മുതൽ ഇയാൾ ഇല്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത തിരിച്ചറിവാണത്. അപ്പോൾ അതുകൊണ്ടത് ചിന്തിക്കുമ്പോൾ എന്തില്ല അറിയോ, അറ്റമില്ലാത്തൊരു സംഗതിയാണത്. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ, ഭർത്താവില്ലാത്ത ഒരു ജീവിതം, ഒരൊറ്റപ്പെടൽ, ഏകാന്തത, ആ ശൂന്യത, അതിനൊന്നും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതാണ് അതെന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഒരു മകൻ മരിക്കുക, മകൾ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു മരണം സംഭവിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വർഗം കിട്ടാനുള്ള ഒരു മുസീബത്താണ്, ഒരു വലിയ ദുരന്തമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പറ്റും. പിന്നെ ഏതൊരു മരണത്തിനും എന്തുണ്ടറിയോ, ഏതൊരു മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ച് തന്നെ എന്താ വെച്ചാൽ നമുക്കൊരു ദുഃഖമുണ്ടായിക്കഴിഞ്ഞാൽ ആ ദുഃഖം നീങ്ങും മനസ്സിലായി കുറച്ച് കഴിയുമ്പോൾ. നമ്മൾ മരണം വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഏതൊരു അവസ്ഥയിലേക്കാറും. മൂന്നാമത്തെ ദിവസം നമ്മൾ തഴ്സ്യത്തിന് ചെല്ലുമ്പോൾ അവരങ്ങനെ അല്ലല്ലോ.
6: അതെ,
7: മൂന്ന് ദിവസം കൊണ്ട് അവർത്തൊരു ചേഞ്ചായി. ഏ മനസ്സിലെ, ഓ മരിച്ചന്ന് പറയും സ്വാഭാവികമായിട്ടും ഇങ്ങനെ രോഗിയാണെങ്കിലും ഇങ്ങനെ അവശനാണെങ്കിലും അയാൾ ഈ മൂലയിൽ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്, ഒരു കൂട്ടാണ് എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടാവും. മൂന്നാം ദിവസം നമ്മൾ തഴ്സ്യത്തിന് ചെല്ലുമ്പോൾ അവരെന്താ പറയാ അറിയോ, ഇങ്ങനത്തെ ഈ കടത്തം കിടക്കണേക്കാളും നല്ലത് പോവുകയായിരുന്നു നല്ലത്. അത് ഉൾക്കൊണ്ട് വരികയാണ് മനസ്സിലേ. പിന്നെ അവർ പറയും എന്താണ്, എന്താണിപ്പോൾ അഞ്ച് നേരം നിസ്കരിച്ചിരുന്ന ആളല്ലേ, എല്ലാ ഭക്തനും പള്ളിയിൽ പോയിരുന്ന ആളല്ലേ, അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ അടുക്കലല്ലേ, നമ്മളെക്കാളും സുഖക്കാരും ചിലപ്പോൾ അവിടെ ഖബറിൽ. അപ്പോൾ നമ്മൾ സമാധാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ എപ്പോഴും നമ്മളെന്താണ്, ഒരു നിശ്ചിതമായൊരു ഡ്യൂറേഷൻ, ഒരു ദുഃഖത്തിൻ്റെ സമയമുണ്ട്. ആ സമയം ഉണ്ടാകുന്ന ദുഃഖം കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. മരിച്ച അന്നത്തെ ദിവസത്തോലെ ആവില്ല മൂന്നാമത്തെ ദിവസം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പിന്നെ ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് വേണം, ആളുകളുടെ സാന്നിധ്യം ഭയങ്കരമായി ധൈര്യം നൽകും. ബന്ധുക്കൾ, അപ്പോൾ ഇവരെ ഒറ്റപ്പെട്ട് ജീവിക്കാതിരിക്കാനായിരിക്കും. അപ്പോൾ വാപ്പ മരിച്ചാൽ എന്ത് ചെയ്യുക, കല്യാണം കഴിച്ച് പോയ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഒരു 15 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ എന്ത് ചെയ്യുക, അവിടെ വന്ന് താമസിക്കുക. നമ്മളിവിടെ തന്നെ ഉണ്ട്, മങ്ങളൊരു പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ വിളിച്ചാൽ നമ്മളിവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുന്നത്, അപ്പോഴേ ഞങ്ങൾ പോവുള്ളൂ, അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഇനി ഞാൻ പോവുകയാണെങ്കിൽ മറ്റുള്ള വന്ന് നിൽക്കും എന്ന് പറയുന്ന ഒരു ബന്ധുക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ. ഇത് പലപ്പോഴും ബന്ധുക്കളാണ് ഈ ദുഃഖങ്ങളെ പരിഗണിക്കാത്ത ആൾക്കാർ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ എന്ത് ചെയ്യും, ഗൾഫിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും ഒരു വരവ്, എന്നിട്ട് വീടിനൊന്ന് അറിയും മനസ്സിലെ. ഒരു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നിച്ചാണ് പോവും. അവർക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എന്താ ഒരു ആത്മധൈര്യം, അതാണ് ഇസ്ലാം കാണുന്നത്. ആ മരിച്ചുകൊടുത്ത ആളുകൾ കൂടുതൽ കൂടണമെന്നും ജനാസിൻ്റെ കൂടെ പോകണമെന്നും തഴ്സിയത്ത് നടത്തുന്നൊക്കെ പറയുന്നതിന് മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യാണ്, വല്ലാത്ത സമാധാനം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചില സംഗതികൾ, ഇങ്ങനത്തെ പോസിറ്റീവായ ചില ചിന്തകൾ, പരലോകത്തെ ചില വിചാരങ്ങൾ, ഇതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആലോചന, ഇതൊരു വിധിയാണെന്ന വിശ്വാസം, അതേപോലെ തന്നെ ബന്ധുക്കളുടെ സാന്നിധ്യം, ഇതിൻ്റെയൊക്കെ കുറവിനനുസരിച്ച് ദുഃഖം കനപ്പെടും. ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും, അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരും. ഇങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ ഇതൊക്കെ ഈ സാമൂഹിക സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലും മാത്രമേ നമുക്കൊരു ദുഃഖത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ.
6: നമ്മുടെ ഇന്നത്തെ സമയം അവസാനിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ അന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് അവരുടെ പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, നിങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് പരിഹാരങ്ങൾ കേൾക്കാനും തേടാനും തയ്യാറാകേണ്ടതുണ്ട്, അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റത്തിന് കാരണമാകും സ്നേഹക്കൂടി എന്ന് പറഞ്ഞ് അപ്പോൾ അദ്ദേഹം നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, എവിടെയാണ് ചോദിക്കേണ്ടത്, ആരോടാണ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്നേഹക്കൂടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഓരോ പീസ് റേഡിയോ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ചുറ്റുപാടും ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊരു ഒരു എന്താ പറയുക, കുളിർത്തന്നലായി മാറേണ്ട ഒന്ന് തന്നെയാണ് സ്നേഹക്കൂട് എന്നത് കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കുക. ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമുമായിരുന്നു. റേഡിയോ വോയിസിൽ അടുത്തതായി ഒരു ഇടവേള.
8: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
9: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ വൈബ്സ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
2: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അൽ ഉസൂൽ പ്രോഗ്രാമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. മഅറൂഫ് എന്ന വിഷയത്തിൽ ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുകയാണ്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും 3 രീതിയിലുള്ള ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ എത്തുക. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. മറ്റൊന്ന്, പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ആളുകളിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. അതല്ലെങ്കിൽ താബിഈകളിൽ നിന്ന് ആരിലേക്കെങ്കിലും ചേർത്തപ്പെട്ടു വരുന്നവ. ഇതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നതിന് ഹദീസുകളെന്നും സ്വഹാബിയിലേക്കോ താബിഈലേക്കോ ചേർത്തപ്പെട്ടു വന്നതിന് അസറുകളെന്നുമാണ് സാധാരണയായി പ്രയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്തു, അവിടുന്ന് ഒരു കാര്യം അംഗീകരിച്ചു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരാറുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫൂ എന്ന് നമ്മൾ പറയുന്നത്. റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അർത്ഥം. മർഫൂ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. റഫ എന്നതിൻ്റെ മഫ്ഊലായി, ഇസ്മു മഫ്ഊലായി അൽ മർഫൂ എന്ന പദം ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. വളഅ എന്നതിൻ്റെ

ആണ് മുഹദ്ദിസുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു, മാ ഉളീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഔ ഖൽഖിൻ ഔ ഖുൽഖിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാ ഉളീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവിടുത്തെ വാക്കുകളോ അവിടുത്തെ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ ഇതിലേതെങ്കിലും ഒന്നിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ആ ഹദീസിൽ പ്രവാചകന്റെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത്തരം ഹദീസുകൾക്കാണ് മർഫൂ ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാകാം, പ്രവർത്തനങ്ങളാകാം, വിശേഷണങ്ങളാകാം. വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകൻ നേർക്കുനേരെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങളാകാം, പ്രവാചകന്റെ അല്ലാതെയുള്ള നിർദ്ദേശങ്ങളാകാം, പൊതുവെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങളാവാം, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഇരുത്തം, ഉറക്കം, ഭക്ഷണം എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകാം, ശാരീരിക വിശേഷണങ്ങൾ ഉണ്ടാകാം, ഏതായിരുന്നാലും അതൊക്കെ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നതാണോ എന്നത് പരിശോധിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ നമ്മൾ മർഫൂ ആയ ഹദീസുകൾ എന്നാണ് പറയുക. ഇത് ചിലപ്പോൾ ചേർത്തി പറയുന്ന വ്യക്തി സഹാബിയായിരിക്കാം, അതല്ലെങ്കിൽ താബിഇയായിരിക്കാം. ചിലപ്പോൾ ഇസ്നാദ് അതിൻ്റെ സനദുകൾ കോർവയൊത്തതാകാം, മുത്തസിലാകാം, അതല്ലെങ്കിൽ മുറിഞ്ഞതാകാം. അതൊന്നും ഈ മർഫൂയിൽ പരിഗണിക്കപ്പെടുന്നില്ല. അഥവാ സനദ് മുറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ ഹദീസ് മർഫുവാണ്. അങ്ങനെ വരുമ്പോൾ മൗസൂലായ, മുർസലായ, മുത്തസിലായ, മുൻഖത്തിആയ ഹദീസുകളൊക്കെ അതിലുൾപ്പെടും. മൗസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ടുള്ള, ചേർത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അല്ലെങ്കിൽ സഹാബിയെ വിട്ടുപോയ താബിഈ നേരിട്ടുദ്ധരിക്കുന്ന ഹദീസുകൾ, സനദ് മുറിഞ്ഞത്, അതുപോലെ തന്നെ സനദ് മുറിയാത്തത്, സഹാബിയെ വിട്ടത്, സഹാബി വിടാത്തത്, ഇങ്ങനെയുള്ള സനദിൽ മുറിവുകൾ ഉണ്ടെങ്കിലും ശരി അത് പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മർഫു ആയിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ഈ ഒരു നിർവചനത്തിൽ നിന്ന് നാല് തരത്തിലുള്ള മർഫുകളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അൽ മർഫുഉൽ ഖൗലിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള, വാക്കുകൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ, അങ്ങനെയുള്ള മർഫുആയ ഹദീസുകൾ. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ എന്ന് തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നിയത്തുമായി ബന്ധപ്പെട്ട വളരെ സുപ്രസിദ്ധമായ ഈ ഹദീസ്, ഇത് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ ഇനം അൽ മർഫുഉൽ ഫിഅലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായിട്ടുള്ള പ്രവർത്തനം ഒരു സ്വഹാബി വിശദീകരിക്കുന്ന രീതിയിലുള്ള ഹദീസുകൾ, അഥവാ പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, പ്രവാചകൻ സുജൂദിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് സുജൂദുകൾ നിർവഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 അവയവങ്ങൾ സുജൂദിൽ നിരത്തി വച്ചിരുന്നു, ഇങ്ങനെ ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ അത്തഹിയാത്തിലും സുജൂദിലും റുക്കുഅലും ഒക്കെ നിർവഹിച്ചിരുന്നു എന്നിങ്ങനെ പ്രവാചകൻ അനുഷ്ഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. മൂന്നാമത്തത് അൽ മർഫുഉ തഖ്രീരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുകയും എന്നാൽ പ്രവാചകൻ അതിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫുഉ തഖ്രീരി എന്ന് പറയുക. പ്രവാചകന്റെ സഹാബത്തിൽ ചില ആളുകൾ ഉടുമ്പിന്റെ മാംസം ഭക്ഷിച്ചു, പക്ഷെ പ്രവാചകൻ അത് വിരോധിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, അവർക്ക് അനുവാദം നൽകി. അത് പ്രവാചകന്റെ ഒരു അനുവാദമായിരുന്നു.

0: അത് ജായിസാണ്, ഹലാലാണ് എന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അത്. അപ്രകാരം ഒരു അടിമ സ്ത്രീയോട് ഐനല്ല എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി പ്രവാചകൻ ആ വിരൽ ചൂണ്ടിയതിനെ അംഗീകരിച്ചു. ഈ രീതിയിലുള്ള ഹദീസുകൾ. നാലാമത് അൽ മർഫുഉൽ വസ്ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവ. അത് സൃഷ്ടിപരമാകാം, അതല്ല സ്വഭാവ സവിശേഷ ഗുണങ്ങൾ ഉള്ളതാവാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബിമാർ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു നാസി ഖുൽഖ, പ്രവാചകൻ സ്വഭാവത്തിൽ ഏറ്റവും നല്ല ആളായിരുന്നു. ഇനി ഖൽഖൻ എന്ന് വായിച്ചാൽ സൃഷ്ടിപരമായും ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതിനാണ് മർഫുഉ വസ്ഫി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി മർഫുഉ ആയ ഹദീസുകൾ തന്നെ രണ്ട് തരം ആക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. സ്വരീഹായ മർഫുഉ, ഗൈറു സ്വരീഹായ മർഫുഉ. സ്വരീഹായ മർഫുഉ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ മർഫുഉ ആയത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചെയ്തു, അംഗീകരിച്ചു എന്നു നേർക്കുനേരെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന വാക്കുകൾ ഉദാഹരണമായി, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം അഖുൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന നേർക്കുനേരെ തന്നെ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിക്കുക, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗൈറു സ്വരീഹ്, നേർക്കുനേരെയല്ലാതെ പറയുന്ന സ്വരീഹ അല്ലാത്ത മർഫുഉകൾ, അഥവാ ഒരു സഹാബി അഥവാ പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുള്ളത്, വഹുവ ഖൗലു സഹാബി ഔ ഫിഅലുഹു അല്ലദി ലൈസ മിൻ ഖബീലി മാ യുംകിനുൽ ഖൗൽ അവ ഫിഅൽ ബിഹി മിൻ ഖബ്ലി റഅ്യ് വൽ ഇജ്തിഹാദ്. ഒരു സഹാബി ഒരു കാര്യം പറയുന്നു, ആ കാര്യം ആ സഹാബിക്ക് തൻ്റെ സ്വന്തം ഇജ്തിഹാദ് കൊണ്ടോ ഗവേഷണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം അഭിപ്രായമായോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്വഹാബി പറയുകയോ അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും മർഫുഇന്റെ ഗണത്തിൽ തന്നെയാണ് പെടുക, പക്ഷേ അത് സ്വരീഹല്ല. ഏതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രം ഒരു സഹാബി പറയുന്നു, സഹാബിക്ക് ഒന്നുകിൽ അത് പ്രവാചകനിൽ നിന്ന് കിട്ടിയതാകാം, അതല്ലെങ്കിൽ അഹ്ലി കിതാബിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയതാകാം, പക്ഷെ ഒരു ഗവേഷണത്തിനോ അതുപോലെ സ്വന്തം അഭിപ്രായങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു മേഖലയായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടിട്ടല്ലാതെ ആ സഹാബി അത് പറയുകയില്ല എന്നുള്ള വിശ്വാസം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക. സഹാബിമാർ ഉദൂലുകളാണ്, കളവ് പറയാത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോയിട്ട് മറ്റുള്ളവരുടെ പേരിൽ പോലും കളവ് പറയാൻ മടിക്കുന്നവരും കളവ് പറയാത്തവരുമാണ് പ്രവാചകന്റെ സഹാബത്തെന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ കേട്ടു എന്ന് പറയാതെ സ്വന്തം ഗവേഷണത്തിനും പഠനത്തിനും അഭിപ്രായങ്ങൾക്കുമൊന്നും സാധ്യതയില്ലാത്തൊരു വിഷയം ഒരു സ്വഹാബി പറഞ്ഞാൽ അങ്ങനെയുള്ളതിനാണ് സ്വരീഹല്ലാത്ത മർഫുഉ എന്ന് പറയുക. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന അന്ത്യനാളിൻ്റെ ഭയാനകതകളെക്കുറിച്ചും അന്ത്യനാളിൻ്റെ രീതികളെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സ്വഹാബി വിശദീകരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ പ്രത്യേകമായ ശിക്ഷയുണ്ട് എന്നൊക്കെ സഹാബിമാർ പറയുക, അത്തരം ഹദീസുകൾക്കാണ് മർഫുഉ ഗൈറു സ്വരീഹ്, സ്വരീഹ് അല്ലാത്ത മർഫുഉ എന്ന് പറയുക. മർഫുഉൻ ഹുക്മിയൻ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. അങ്ങനെയും പണ്ഡിതന്മാർ, അഥവാ ഹുക്മൻ മർഫുഉ ആണ്, ഇത്തരം ഹദീസുകൾ മർഫുഇന്റെ ഹുക്മാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ മർഫുഉ ആണ്, അത് നാല് തരത്തിലുണ്ടാകാം. അപ്രകാരം തന്നെ രണ്ട് രീതികളിൽ മർഫു സ്വരീഹെന്നും ഗൈറു സ്വരീഹെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. മർഫുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് ഗ്രഹിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേർന്നത് വി ടി കാരാപ്പറമ്പിന്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എ പി കാട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പലപ്പോഴായി എൻ്റെ ശ്രദ്ധയിൽ വന്നൊരു വീഡിയോ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു വലിയ ചരക്ക് ലോറി അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടയറ് പഞ്ചറായി, അതിങ്ങനെ ചെരിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഒരു ഇരുചക്രവാഹനത്തിൻ്റെ ആൾ അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അയാളിങ്ങനെ പതിയെ സ്ലോ ഡൗൺ ആക്കിയിട്ട് അയാൾ മാറി. പെട്ടെന്ന് മറ്റേ ട്രാക്കിലൂടെ പോയിരുന്ന അതേ വലിപ്പമുള്ള വേറൊരു ലോറി വന്നിട്ട് അതിനെ പതുക്കെ അങ്ങോട്ട് ചാരിക്കൊടുത്തു. അതോടുകൂടെ വലിയൊരു അപകടത്തിൽ നിന്ന് അത് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, റോഡുകളിൽ നമ്മൾ കാണിക്കേണ്ട ചില അച്ചടക്കങ്ങളും മര്യാദകളും അത് നിരന്തരം പറഞ്ഞു പോകേണ്ടതാണ് എന്നാണ്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് കമൻ്റ് ചെയ്ത് പോകാം, അബ്ദുവിനെ ആഡ് ചെയ്യുള്ളത് ആഡ് ചെയ്ത് പോകാം. ഒന്നാമത്തേത്, അപകട സൂചനകളെ ഒന്നും അവഗണിക്കരുത് എന്നുള്ളതാണ്. സ്വന്തം വാഹനത്തിൻ്റേത് മുതൽക്ക് മറ്റുള്ളവരുടേത് വരെ ഒരു പഞ്ചറാകാൻ സാധ്യതയുള്ള ടയറും കൊണ്ട് നമ്മൾ ഒരിക്കലും റോട്ടിൽ ഇറങ്ങരുത്. കുറച്ചും കൂടിയും കിട്ടട്ടെ, കുറച്ചും കൂടിയും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? വണ്ടിയുടെ ടയർ മാറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കിട്ടും. ഒന്നിച്ച് പോകുകയും ചെയ്യാം, പിന്നെ മക്കൾക്ക് പോകും, ചിലപ്പോൾ നമ്മളെ വണ്ടി ആക്സിഡൻ്റായി വേറുള്ളവർക്ക് നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാകും.
2: ഈ വെള്ളക്കെട്ടുണ്ടാവും വഴിയിൽ, അപ്പോൾ അതിലേക്ക് ഇറങ്ങരുത് എന്ന് നാട്ടുകാർ പറയും. പ്രത്യേകിച്ച് ഇനി മഴക്കാലത്ത് പ്രളയവും സംഗതികളൊക്കെ ഉള്ള സമയത്ത് ഇറങ്ങിയാൽ കുടുങ്ങൂട്ടം ഇറങ്ങരുത് എന്ന് ആൾക്കാർ പറയും. പക്ഷേ ഇറങ്ങും, ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, എന്നിട്ട് വണ്ടി അവിടെ ബ്ലോക്കാവും, പിന്നെ ഈ നാട്ടുകാരനെയാണ് തള്ളി അതിന് അതിന് രക്ഷപ്പെടുത്തേണ്ടി വരിക.
1: അപ്പം അപകട സൂചനകൾ കണ്ടാൽ അവഗണിക്കരുത് എന്നുള്ള പോയിന്റിൽ മറ്റൊന്ന് തീപിടുത്താണ്. എന്തെങ്കിലും സ്പാർക്ക് വെറുതെ കണ്ടു എന്ന് തോന്നിയാൽ നമ്മളെന്ത് ചെയ്യണം, കൈകൊണ്ടോ ലൈറ്റ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സൂചന കൊടുത്തിട്ട് മറ്റുള്ള വാഹനങ്ങളുടെ അത്തരം സംരക്ഷണങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി രണ്ടാമത്തെ കാര്യം, അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ്. ഒരു വാഹനം ഒന്ന് സൈഡാക്കി നിർത്തിയത് കണ്ടാൽ ചോദിക്കണം, എന്താണെന്ന് ചോദിക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ആംബുലൻസ് വന്ന് സൈഡാക്കി, ആംബുലൻസ് വന്ന് സൈഡാക്കിയപ്പോൾ നമ്മൾ ഗേറ്റിലിങ്ങനെ നിൽക്കുക, ഓടിച്ചെന്നു ചെന്ന് നോക്കിയപ്പം ഒരു മനുഷ്യൻ, എൻ്റെ ജീവൻ്റെ അവസാന സന്ദർഭമാണ്, അപ്പോൾ ഒരു ലേഡി ഒരു കുട്ടി മാത്രമേ ഈ വണ്ടിയിലുള്ളൂ. പെട്ടെന്ന് ആരോ വണ്ടി ആംബുലൻസ് കയറ്റി കൊടുത്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വേഗം ആംബുലൻസ് ഡ്രൈവർ ഇയാളുടെ നില മാറുന്നത് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സി പി ആർ അവർക്ക് കൊടുക്കാൻ കഴിയണില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷേ സി പി ആർ ഒക്കെ കൊടുത്തപ്പോൾ തന്നെ ആകെ കൊളാഷായിട്ടുണ്ട്. അപ്പം നമ്മൾ കയറി അൽഹംദുലില്ലാ എന്ത് ചെയ്തു, കെലിമൊക്കെ ചൊല്ലി കൊടുത്തു, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു വണ്ടി സൈഡാക്കുമ്പോൾ നമ്മൾ പിന്നെ നോർമലി അല്ലാത്തൊരവസ്ഥയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യപ്പെട്ടത് കണ്ടാൽ അത് മുതൽക്ക് നമുക്ക് എന്തുണ്ട്, ശരിയായ ഉത്തരവാദിത്തം ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്.
2: അത് വണ്ടിയുടെ വലുപ്പമോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളോ ആരാണ് എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആ കാര്യം ചെയ്യേണ്ടത്. പ്രയാസം ഉണ്ടാകുന്ന വ്യക്തി, അതിപ്പോൾ വലിയ ആളായാലും ചെറിയ ആളാണെങ്കിലും, വഴിയിൽ കുടുങ്ങിയാൽ, അത് എണ്ണ കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ, അത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ ചെറിയ സഹായം ചെയ്താൽ, ചിലപ്പോൾ ഒന്നുമില്ല, ഈ അയാൾ തിരിക്കണ കൂട്ടത്തിൽ ഒന്ന് തിരിച്ചു കൊടുക്കലോ, അല്ലെങ്കിൽ അവിടെ അല്ല കുറച്ച് അപ്പുറത്ത് വെച്ചാൽ ഇന്നലെ ശരിക്ക് ടയർ പൊന്തിക്കിട്ടുള്ളൂ എന്ന് പറയലായിരിക്കും. ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ, ഇനി അമിതവേഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്വന്തം സുരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഇതിൽ പ്രധാനമാണ് എന്നുള്ളത് പരിഗണിക്കേണ്ടതാണ്.
2: അപകടം പറ്റിയാൽ കൊലപാതകത്തിന്റെ കുറ്റമാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാലുള്ളത്.
1: ആത്മഹത്യന്റെ കുറ്റമാണ്.
2: അതെ, പ്രത്യേകിച്ച് അത് അശ്രദ്ധ ഉണ്ടാകുന്ന കാരണങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ. പലർക്കും ഇപ്പോൾ വാഹന അപകടം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ഡ്രൈവിങ്ങിനിടയിൽ മൊബൈൽ ഫോൺ നോക്കുക എന്നുള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അപകടത്തിന് കൂടുതൽ സാധ്യതയാണ്, കണ്ണ് തെറ്റിപ്പോ അപകടത്തിൽ പെടാൻ കൂടുതൽ സാധ്യത.
1: ഓവർടേക്ക് ചെയ്യുമ്പോൾ ക്ഷമ പാലിക്കുക എന്നുള്ളതാണ്.
2: എന്തായാലും വളവുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറം കാണുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഡ്രൈവർമാർക്ക് ഉണ്ടാവണം. പിന്നെ പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ട സമയത്താണെങ്കിൽ അവിടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ കുട്ടിയെ പിടിച്ചിങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് എന്നൊരറിവ്
1: സ്കൂൾ സോൺസൊക്കെ പരിഗണിക്കണം. പിന്നെ ഹെവി വാഹനങ്ങൾക്ക് ആവശ്യമായ ഇടം കൊടുക്കുക. ഹെവി വാഹനങ്ങൾ ചുറ്റിലും പിന്നിലൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഒന്ന് പരിഗണിക്കുക. പിന്നെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതിൻ്റെ കുറച്ചുകൂടി മണിക്കൂർ മുമ്പ് പുറപ്പെടാനുള്ള തീരുമാനം ഉണ്ടാക്കുക. ഭയങ്കര ഹൈ ട്രാഫിക്കുള്ള ടൈം നോക്കി അവരുടെ ഭക്ഷണം കഴിക്കലും വിശ്രമമൊക്കെ സെറ്റ് ചെയ്യാൻ അവർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്.
2: ഹെവി വാഹനങ്ങൾ എന്തായാലും ഓടിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ ഓടിക്കുമ്പോൾ സൈഡ് തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അവർക്ക് നമ്മുടെ ഒരു കാറോ ബൈക്കോ ഒക്കെ ഓടിക്കുന്ന ആളുകളെ പോലെ പെട്ടെന്ന് റോഡിൽ നിന്ന് ഇറക്കാൻ പറ്റൂല, ഇറങ്ങിയാൽ പിന്നെ വണ്ടി ആർക്ക് കയറൂല.
1: നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെയാണ് അവർ കൊണ്ടുവരുന്നത്, അതുകൂടെ നമ്മൾ ഓർക്കണം. ഈ വലിയ വണ്ടി റോട്ടിൽ കാണുമ്പോഴേക്കും നമുക്ക് ആകെ പ്രശ്നമായിരിക്കും. നിശ്ചിത കണ്ടെയ്നറുകൾ വരാതിരിക്കുകയും അതിൽ നിന്ന് വലിയ വണ്ടിയിലേക്ക് ഹെവി വണ്ടികളിലേക്ക് മെറ്റീരിയൽസ് എത്താതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാപ്പാക്കാൻ്റെ കടയിൽ സാധനം എത്തൂല. ആ ഓർമ്മ ഉണ്ടാകുന്നത് പൊതുവേ നന്നായിരിക്കും. വാഹനത്തിൻ്റെ പരിപാലനം കൃത്യമായി നടത്തുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം. പിന്നെ ലൈറ്റ്, ബ്രേക്ക്, ടയറ്, ഇങ്ങനെയുള്ള സേഫ്റ്റി സംഭവങ്ങളൊക്കെ കുറച്ച് പൈസ ചിലവാക്കാൻ റെഡിയാകണം. റോഡിൽ മത്സരവേദിയല്ല, ഞാൻ ആദ്യം എത്തണം എന്നുള്ള സംഭവം ഒഴിവാക്കണം. പിന്നെ മറ്റുള്ളവരുടെ തെറ്റിന് പ്രതികാരം ചെയ്യരുത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ തിരിച്ചടിക്കാൻ വാഹനം തന്നെ ഉപയോഗിക്കുന്ന സ്വഭാവമൊക്കെ ചില ആളുകളുടെ അടുത്ത് ഉണ്ടാകാറുണ്ട്.
2: അതൊരു സത്യത്തിൽ അതൊരു മാനസിക പ്രശ്നം കൂടിയാണ്.
1: ഇവിടെ ഒരുപാട് നല്ല മെന്റൽ ഹോസ്പിറ്റലുകളുണ്ട്. അപകടത്തിൽപ്പെട്ടവരുടെ വീഡിയോ എടുക്കുന്നതിന് പകരം അവരെ സഹായിക്കാൻ ശ്രമിക്കണം. റോട്ടിലെ എല്ലാവരും ഒരു കുടുംബമാണ്, ഇവനെ തിരിച്ചു തന്നിട്ട് അവനെ കാത്തിരിക്കാൻ ആളുണ്ട് എന്ന ബോധമുണ്ടാകണം. പരസ്പര സഹകരണം ജീവൻ രക്ഷിക്കും എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ എപ്പോഴും ട്രോമ കെയർ പരിശീലനങ്ങൾ കിട്ടിയിരിക്കണം. ഒരാൾക്ക് CPR കൊടുക്കാൻ അറിയണം, ബ്ലഡ് വന്നാൽ എന്താണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഊര കേടുന്ന ഒരാളെ നമ്മൾ കാറിലെടുത്തിട്ട് കൊണ്ടുപോകുന്നത് അയാളെ കൊണ്ടുപോകാതിരിക്കൽ അയലേറെ നല്ല. ഊര കേടുന്ന ഒരാളെ കൊണ്ടുപോകേണ്ടത് ലോറിയിലോ ആംബുലൻസിലൊക്കെയാണ്. നല്ല ലോറിയിൽ, നാഷണൽ പെർമിറ്റ് ലോറി കണ് കയറ്റി കടത്തിയാലും അതാണ് ഒരു കാറിനേക്കാളും ഒരു BMW നല്ലത്. കാരണം അയാളുടെ ശരീരം ഇങ്ങനെ മടങ്ങാനും ഒന്നും പാടില്ല. സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ കാലും കൈയൊക്കെ ആയിട്ട് കേടുന്നതെന്ന് നെക്കിയൊക്കെ നോക്കും, നെക്കി നോക്കാൻ പാടില്ല. കാരണം നെക്കലായ എല്ലിനെ വീണ്ടും പൊട്ടിക്കായിരിക്കും ചെയ്യുക. ഞാനൊക്കെ ഡോക്ടർ താജുദ്ദീൻ ABCD ആണ് സ്കൂളിൽ, മനസ്സിലായില്ലേ? അതിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 88 മുതൽ 90 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജ്റിലെ 87 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 88 മുതൽ 90 വരെയുള്ള 2-3 ആയത്തുകൾ, ചെറിയ 2-3 ആയത്തുകളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം സ്റ്റാർട്ട് ചെയ്യാം.

0: ബറക്കല്ലാഹു ഫീക്കും ജമീഅ. പ്രിയമുള്ള ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജറിൻ്റെ 90 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. അവസാനത്തിലേക്ക് അടുക്കുന്നു ഇൻഷാല്ലാ. 91 മുതൽ 99 വരെയുള്ള ആയത്തുകൾ കൂടിയാണ് ഈ അധ്യായത്തിലുള്ളത്. അല്ലാഹു തആല അധ്യവസാനം വരെ മുഴുവനായും ഹിഫ്ലാക്കാനും അത് നിലർത്തി അതിനോട് കൂറ് പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 88 മുതൽ 90 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കൊച്ചിൻ ഷിപ്പ്യാർഡ് 139 അപ്രന്റീസ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസിന്റെ 139 ഒഴിവുണ്ട്. ഒരു വർഷ പരിശീലനം സെപ്റ്റംബർ 1 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഡിപ്ലോമ അപ്രന്റീസ് 78 ഒഴിവുള്ള വിഭാഗങ്ങൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, സിവിൽ, കമ്പ്യൂട്ടർ, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് യോഗ്യതാ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് 61 ഒഴിവുള്ള വിഭാഗങ്ങളുണ്ട്. അപേക്ഷിക്കേണ്ട വിധം NATS.education.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു വേണം അപേക്ഷിക്കേണ്ടത്. ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾ അറിയാൻ മറ്റൊരു വെബ്സൈറ്റ് www.cochinshipyard.in.
2: Peace Radio. Tune to reality.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, മതത്തെ തമാശയാക്കുന്നവരോട്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: മതത്തെ തമാശയാക്കുന്നവരോട്, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് മതങ്ങൾ, ഒരുപാട് ദർശനങ്ങൾ, ഒരുപാട് ദൈവങ്ങൾ, വിചിത്രങ്ങളായ ദൈവസങ്കല്പങ്ങൾ, വിചിത്രമായ ആചാരങ്ങൾ എന്നിവയാണവ. ഒരു വേള നാം ചിന്തിക്കൂ, പ്രപഞ്ചത്തിന് പിന്നിൽ ഒറ്റ സത്യമേയുള്ളൂ എങ്കിൽ ഈയൊരു വൈവിധ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? മതം മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ ആശയം ശരിയാണെങ്കിൽ വിചിത്രങ്ങളായ, വ്യത്യസ്തങ്ങളായ, പരസ്പരം ഏറ്റുമുട്ടുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുമോ? മതത്തെ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് ഇവിടെയാണ്. പലപ്പോഴും അത്തരമൊരു ചർച്ചയും മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആളുകൾക്ക് മതം എന്നത് കളിയും തമാശയും മാത്രമാണ്. മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മതത്തോടുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ, മതത്തോടുള്ള മനുഷ്യന്റെ ഗൗരവമില്ലാത്ത ഈയൊരു സമീപനം നമുക്ക് കാണാൻ കഴിയും. മതങ്ങളെയും മതദർശനങ്ങളെയും മനുഷ്യന്റെ ചില വൈകാരിക ഭാഗമായി തള്ളുകയും ഓരോരുത്തരും തോന്നിയതുപോലെ വിശ്വസിക്കട്ടെ, ആചരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഴകുഴമ്പൻ സമീപനം ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. മാത്രമല്ല, പലരും ഞങ്ങൾ ഇന്ന മതവിശ്വാസത്തിൻ്റെ ആളുകളാണെന്ന് പറയാറുണ്ടെങ്കിലും ആ മതത്തിൻ്റെ ദർശനമോ അതിൻ്റെ വേദഗ്രന്ഥമോ അതിൻ്റെ ആശയമോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആകാറില്ല. ഇവിടെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നൊരു വലിയ ആശയമുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വലിയൊരു പാഠമാണത്. മതത്തെ നിങ്ങൾ കളിയും തമാശയുമായി എടുക്കരുത് എന്നതാണത്. ആത്മാവ് സത്യമാണെങ്കിൽ, മതം സത്യമാണെങ്കിൽ, ദൈവം സത്യമാണെങ്കിൽ, ജീവിതം സത്യമാണെങ്കിൽ, മരണാനന്തര ജീവിതം സത്യമാണെങ്കിൽ, നമുക്കതിനെ കളിതമാശയായി കാണുക ഒരിക്കലും സാധ്യമല്ല. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ പരിഹാസവും കളിയുമാക്കി തീർത്തവരെയും നിഷേധികളായ അവിശ്വാസികളെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കി വെക്കരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. വിശുദ്ധ ഖുർആൻ അധ്യായം 5:60. ഇവിടെ ഗൗരവമുള്ള ഒരു ചിന്തയാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. മതത്തെ കളിയും തമാശയുമായി കരുതാൻ പാടില്ല. അത്തരമാളുകളെ മിത്രങ്ങളാക്കി വെക്കുന്നത് പോലും നല്ലതല്ലെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഒരൽപ്പം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, മതം എന്നത് പലർക്കും അവരുടെ രാഷ്ട്രീയമായ താൽപ്പര്യങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ്. വേറെ ചില ആളുകൾക്ക് അവരുടെ സാമൂഹികമായ ചില വിഷയങ്ങൾ നിലനിർത്താനാവശ്യമായ മാധ്യമമാണ് മതം. ചില ആളുകൾക്ക് പണം സമ്പാദിക്കാനും ഈ ലോകത്ത് വലിയ ആളുകളായിത്തീരാനും ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള മറയാണ് മതം. ഇങ്ങനെ മതത്തെ പല താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചില ആളുകൾക്ക് മതമെന്നത് അവരുടെ ബൗദ്ധികമായ വ്യായാമത്തിനുള്ള ഉപാധി മാത്രമാണ്. അനാവശ്യമായ ചർച്ചകളിലൂടെ തങ്ങളുടെ കഴിവും സമർത്ഥനശേഷിയും തെളിയിക്കാൻ വേണ്ടി അവർ മതത്തെ ഉപയോഗപ്പെടുത്തുന്നു. തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ളവരെ നീ അവരെ പാട്ടിന് വിട്ടേക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ അധ്യായം 6:70. ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട ആളുകളാണ് മതത്തെ ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. മതവിശ്വാസമെന്നത് കളിതമാശയുടെ ലോകമല്ല. ഈ പ്രപഞ്ചത്തിനു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നത് ഒരു തമാശയായി കാണേണ്ട കാര്യമാണോ? മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഗൗരവമില്ലാത്ത ചില നേരമ്പോക്കുകളായി കാണാൽ മതിയോ? വേദഗ്രന്ഥങ്ങൾ സത്യമാണെങ്കിൽ ആ വേദഗ്രന്ഥത്തിലെ ആശയത്തെ നാം പഠിക്കേണ്ടതില്ലേ? പ്രവാചകന്മാർ സത്യമാണെങ്കിൽ ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് നാം കാതോർക്കേണ്ടതില്ലേ? പക്ഷേ പലപ്പോഴും ആത്മാവ് നഷ്ടപ്പെട്ട, ഗൗരവം നഷ്ടപ്പെട്ട കേവല അന്തിച്ചർച്ചകളായി മതവിഷയങ്ങൾ മാറുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നത് മാനവ സമൂഹത്തിന് തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മതത്തെ തമാശയാക്കുന്നവരോട്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. ആ ഫിത്രത്ത് ഉറങ്ങിക്കിടക്കും. ആ ഫിത്രത്തിൽ നിന്ന് മനുഷ്യന്മാർ തെന്നി ജീവിക്കും. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റബ്ബിൻ്റെ നാമങ്ങളെപ്പറ്റി, വിശേഷണങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ ധാരാളമുണ്ട്. റബ്ബിനെപ്പറ്റി കൃത്യമായി അറിയും. അത്തരം ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിച്ച് പഠിച്ചവർ ഒരിക്കലും തൗഹീദിൽ നിന്ന് തെറ്റുകയില്ല, ഇസ്ലാമിൽ നിന്ന് തെറ്റുകയില്ല. പക്ഷേ പലരും ഇതിനെപ്പറ്റി അശ്രദ്ധരാണ്. വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ട്, ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ട്, മറിച്ച് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം, ഐഹിക വിഷയങ്ങളിൽ മാത്രം ചിന്തിച്ച് പോകുന്നത് കൊണ്ട് അവർ ഈ ഫിത്രത്തിൽ നിന്ന് മാറി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തട്ടിയുണർത്താവുന്ന വഴികളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ശ്രദ്ധിക്കാത്തവർ, ഈ ഭാഗം ആലോചിക്കാത്തവർ ഈ ലോകത്തിലെ ചവറുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നമ്മൾ അവസാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് ഈ ചവറുകൾ അവർക്ക് ഈ ലോകത്ത് ഒരുപക്ഷെ സ്വാധീനങ്ങളും മറ്റ് സാമ്പത്തിക ശേഷിയും സൗന്ദര്യങ്ങളും പലതും ഉണ്ടാവാം. പക്ഷെ അവർ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഈ റബ്ബിനറിയാത്തവർ, റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാത്തവർ, അവർ ചവറുകളാണ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പാവങ്ങളാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞല്ലോ. അവർ സമ്പന്നരാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവർ മഹാപാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് വലിയ വലിയ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആ കണക്കിൽ പച്ചപാവങ്ങളാണ്. കാരണം ഒന്നും നേടിയില്ല. അവരൊന്നും നേടി എന്ന് അവർ വിചാരിക്കുന്നു, പക്ഷെ അവരൊന്നും നേടിയിട്ടില്ല. ആ കൂട്ടത്തിൽ നമുക്ക് ആദ്യം പറയാവുന്ന വ്യക്തികൾ ചിലരുണ്ട്, ആ കൂട്ടത്തിലാണ് ഫിർഔൻ, അതുപോലെ പിന്നെ നംറൂദ്, അല്ലെങ്കിൽ ഇബ്ലീസ്, ഇങ്ങനെ പലരുണ്ടല്ലോ. ഇവരൊക്കെ ഈ ലോകത്ത് വല്ലതും നേടി വലിയ ആൾക്കാരാണ് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം ഇത്തരക്കാരെ പറ്റി പറഞ്ഞൊരു വാചകം കൂടി ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വല്യഹദർ കുല്ലൽ ഹെദർ മിൻ തോയാനി അന വലി വൈന്ദി. ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ, ഭയപ്പെടട്ടെ, എപ്പോഴും ജാഗ്രത വേണം. ഇത് വിഷയത്തിൽ ഈ അന എന്നത് അതിൻ്റെ അക്രമം, അതിരുകവിയൽ, അതുപോലെ ലീ, പിന്നെ ഐന്ദി, മൂന്ന് പദങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് അക്രമിക്കും പലരെയും. എന്താ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ലീ എന്ന് പറഞ്ഞാൽ എൻ്റേത്, എനിക്കുള്ളത്. ഇന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുണ്ട്, എല്ലാം ഭദ്രമാണ്, ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഇത് മനുഷ്യന് നഷ്ടത്തിൽ അവനെ സംഭവിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യനെ തകർക്കുന്ന വിഷയമാണ്. അദ്ദേഹം പറയാം, ഫൈന്ന ഹാദിൽ അൽഫാൽ അസ്സലാസ, ഈ മൂന്ന് പദങ്ങളുണ്ടല്ലോ, ഉബ്തുലിയ ബിഹ ഇബിലീസ് വ ഫിർഔൻ വ ഖാറൂൻ, ഇത് വെച്ച് ഇബിലീസ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഫിർഔൻ പരീക്ഷിക്കപ്പെട്ടു, ഖാറൂൻ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഫിർഔൻ പറഞ്ഞതെന്താ? അതുപോലെ ഇബിലീസ് എന്തു പറഞ്ഞു? ആദമിനെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അന ഖൈറുമിനു, ഞാനാണ് അവനേക്കാൾ നല്ലവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു അക്രമമാണ്. അപ്പം ഞാൻ എന്ന ഭാവം അന, ഇത് ഈ ലോകത്ത് റബ്ബിനെ അറിഞ്ഞവർക്കതുണ്ടാവില്ല, അവൻ നിസ്സാരണമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അവർക്ക് റബ്ബിനെപ്പറ്റി ചിന്തിക്കാൻ സമയമല്ല, ഇസ്ലാമിനെപ്പറ്റി ചിന്തിക്കാൻ സമയമല്ല. ഫിത്രത്തിൽ നിന്ന് അകന്നകന്നു പോയത് കൊണ്ടാണ് അവൻ ഇത്ര വലിയ അഹങ്കാരമുണ്ടായത്. അപ്പം ഇബിലീസിനോട് പറഞ്ഞു, ആദമിന് സുജൂദ് ചെയ്യൂ. അപ്പോൾ പറഞ്ഞു, അന ഖൈറുമിൻ, ഞാനാണ് അവനേക്കാൾ നല്ലവൻ. ഖലഖ്തഹു മിൻ തീൻ, അവനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നാൽ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, ഞാനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ, അതുകൊണ്ട് ഞാനാണ് ആദമിനേക്കാൾ ഉയർന്നവൻ. അപ്പോൾ അവൻ അഹങ്കാരിയാക്കി. ഇതുപോലെ ലീ എന്ന് പറഞ്ഞല്ലോ, എനിക്കുണ്ട്, എൻ്റേതാണ് എന്ന ഈ കാര്യം, ഇത് മനുഷ്യനെ നശിപ്പിക്കും. ഈ ചിന്ത, ഇത് പറഞ്ഞ ഒരാൾ ഫിറോവനാണ്. അയാൾ പറഞ്ഞു, അലൈസലി മുൽക്കു മിസ്റും, ഈജിപ്തിലെ ആധിപത്യം എനിക്കല്ലേൻ, ഞാനല്ലേ ഇവിടെയുള്ള രാജാവും. അയാൾ വഞ്ചിതനായി, അയാൾ അഹങ്കരിച്ച് അഹങ്കരിച്ച് അവസാനം, ആന റബ്ബുക്കുമില്ല, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അത്യുന്നതനായ മൂസ അലൈഹിസ്സലാം പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ അയാൾ. അപ്പം അയാള് ഈജിപ്തിൽ ആദ്യം ആധിപത്യം കിട്ടിയത് കൊണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലല്ലേ, അപ്പോൾ ഒക്കെ ദുനിയാവിനെ പറ്റിയുള്ള ചിന്തയാണ്. അതോടുകൂടി ലോകത്ത് മുഴുവനും ഏറ്റവും ഉയർന്ന തട്ടിൽ ഞാനാണ് എന്നൊരു തോന്നൽ. അപ്പോൾ ഭൗതികമായ വിഭവങ്ങളുടെ പേരിലാണ് ഇത്തരക്കാർ, ഇവരെ പോലെയുള്ളവരൊക്കെ മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി പറയാറുള്ളത്. പിന്നെ ലി എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഐന്ദി എന്ന് പറഞ്ഞു, ഐന്ദി എൻ്റെ അടുത്തുണ്ട്. ഇത് പറഞ്ഞത് ഒരാൾ ഖാറൂനാണ്. അയാൾക്കല്ലാഹു ഒരുപാട് ധനം നൽകി. അവരുടെ ഖജനാവുകളുടെ താക്കോലുകൾ വഹിക്കാൻ തന്നെ വലിയൊരു സംഘം വേണ്ടിയിരുന്നു എന്നൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്ര വലിയ സമ്പന്നനയാൾ. അപ്പം ഇതൊക്കെ കിട്ടിയപ്പോൾ അയാളൊരു മഹാനാണെന്നാണ് അയാൾ വിചാരിച്ചത്. അതൊക്കെ പരീക്ഷണമായിരുന്നു. കാരണം അധർമ്മകാരികൾക്ക് അല്ലാഹു ചിലപ്പോൾ ധാരാളമായി നൽകും, അതവസാനം അവരെ പിടികൂടാനാണ്. അപ്പം ഇവർ വിവരമില്ലാത്തവർ, റബ്ബിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തവർ എന്ത് വിചാരിക്കും? അതൊക്കെ അവരുടെ മഹത്വമായി അവർ ഗണിക്കും. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഇന്നമാ ഊത്തീത്തു അലാ ഇൽമിൻ ഇന്ദി, ഇതൊക്കെ എൻ്റെ അടുത്തുള്ള അറിവുകൊണ്ട് ഞാൻ സമ്പാദിച്ചതും നേടിയതുമാണ്. അത്ര വിശാലമായ സാമ്പത്തിക ലോകം, അതൊക്കെ ഞാൻ നേടിയത് അത് വെറുതെ കിട്ടിയതല്ല, എനിക്ക് അസാമാന്യമായ കഴിവുള്ളത് കൊണ്ടാണ്, എനിക്ക് വലിയ ബിസിനസ് കണ്ണുള്ളത് കൊണ്ടാണ് എന്നൊക്കെയാ ചിലർ വിചാരിക്കുക. അതെന്നെയാണ് ഇവിടെ ഖാറൂനും വിചാരിച്ചത്. എന്നാൽ ലോകത്തുള്ളവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ചിലർക്കൊരു പരീക്ഷണം എന്ന നിലക്ക് ചിലതൊക്കെ അള്ളാഹു നൽകുന്നു. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഇങ്ങനെയാണ്, വഅഹ്സനു മാ വുളിയത് അന ഫി ഖൗലിൽ അബ്ദി. ഈ അന എന്നത് നേരത്തെ ഇബ്ലീസ് പറഞ്ഞല്ലോ അഹങ്കാരം, എന്നാൽ അന എന്നത് ഉള്ളതാണ് ഞാൻ എന്ന് നമ്മളൊക്കെ പറയും. പക്ഷേ അത് വെക്കേണ്ട സ്ഥലം, ഏറ്റവും നല്ല സ്ഥലത്ത് ഒരടിമ വെച്ചത് എന്ന നിലക്ക് അദ്ദേഹം പറയാണ്. അത് ഫീ ഖൗലിൽ അബ്ദി അനൽ അബ്ദുൽ മുദനിം, ഞാൻ അടിമയാണ്, തെറ്റ് ചെയ്ത അടിമയാണ്. അൽമുഹ്തി അബദ്ധം സംഭവിച്ച അടിമ, അൽമുസ്തഗ്ഫിർ പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്ന അടിമ, അൽമുഅ്തരിഫ് കുറ്റങ്ങളൊക്കെ സമ്മതിക്കുന്ന അടിമ. ഇപ്പം ഇവിടെ അങ്ങനെയുള്ള പാവപ്പെട്ടവനാണ് ഞാൻ, അവൻ റബ്ബിൻ്റെ മുമ്പിൽ അത്രയും ഭയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യാൻ. അപ്പം അവിടെ അവൻ അന എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ അന വെക്കാൻ ഏറ്റവും അർഹമായത്. അതല്ലാതെ ഫിർഔൻ ഞാനാണ് അവനേക്കാൾ നല്ലവൻ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, അത് വെച്ച സ്ഥലം ഒട്ടും ശരിയായിട്ടില്ല. അത് ലോകത്തിലെ വലിയ വലിയ അഹങ്കാരികൾ വെച്ച സ്ഥലമാണ്. അത് തന്നെയാണ് ഇവിടെ ഇബിലീസും വെച്ചിട്ടുള്ളത്. ഇതുപോലെ ലീ, പിന്നെ ലീ, ഇത് ഫിർഔനാണല്ലോ പറഞ്ഞത്. ഫിർഔൻ, എനിക്കല്ല ഈജിപ്തിൻ്റെ ആധിപത്യം എന്നാണല്ലോ ഇപ്പോൾ അയാൾ പറയുന്നത് അഹങ്കാരത്തോടുകൂടി. എന്നാൽ ഈ ലീ എന്ന് വെക്കേണ്ടത്, അത് ലീ അൽ മസ്കന വലി അൽ ഫഖർ, ഞാൻ എനിക്ക് ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. വദ്ദുൽ, എനിക്കതുപോലെ പതിത്വമുണ്ട്, ഞാൻ വളരെ താഴേക്കിടയിലുള്ളവനാണ്. എന്തൊക്കെയാണ് ആ ലീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ എൻ്റെ കയ്യിലാണെല്ലാം എന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഇന്ദി എന്ന് വെച്ച സ്ഥലം, അത് ഒരു മനുഷ്യൻ യഗ്ഫിർലി ജിദ്ദി വഹസിലി, അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരയണം, എൻ്റെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ തമാശയിലായിട്ടോ ഗൗരവത്തിലായിട്ടോ എന്തൊക്കെ അബദ്ധങ്ങൾ വന്നാലും, വഹത്തായി വാഴന്തി, എൻ്റെ അബദ്ധങ്ങൾ തെറ്റുകൾ മനഃപൂർവ്വം ഞാൻ ചെയ്തത് അല്ലാത്തത്, ഒക്കുല്ലുതാരി കൈന്തി, അതെല്ലാം എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തിന്മകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെയാണ് റബ്ബിൻ്റെ മുമ്പിൽ ഒരാൾ സമർപ്പിക്കുമ്പോൾ പറയേണ്ടത്. അവിടെയാണ് ഇന്ദി എന്ന് പ്രയോഗിക്കേണ്ടത്. എന്നാൽ ഇതൊന്നുമില്ലാതെ അഹങ്കരിക്കുന്നവർ, ഈ പദങ്ങളൊക്കെ വെച്ച് അഹങ്കരിക്കുന്നവർ തീർച്ചയായും അവർ അള്ളാവിനെപ്പറ്റി അറിയാത്തവരാണ്, റബ്ബിനെപ്പറ്റി വിവരമില്ലാത്തവരാണ്. അപ്പോൾ ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം തൻ്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് എത്ര അഹങ്കരിച്ചാലും അവർ വട്ടപൂജ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടി പറയണം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഥ ബി അൻ അം അഹ്ലി ദുനിയ മിൻ അഹ്ലിന്നാർ, ഈ ലോകത്ത് ഏറ്റവും സുഖ സൗകര്യങ്ങൾ ജീവിച്ചാൾ, അയാൾ നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്ത് പോകുന്ന ആൾ, അവനെ കൊണ്ടുവരും ഖിയാമത്തിൻ്റെ അന്ന്. ഫയ്യൂസ് ബഹുഫിന്നാർ സ്വബുഖത്തൻ, നരകത്തിലൊന്ന് അയാളെ ഒന്ന് മുക്കിയെടുക്കും. തുമ്മയുക്കാൽ, എന്നിട്ട് അയാളോട് ചോദിക്കും, യബിന് ആദം, ആദമിൻ്റെ മകനെ, ഹൽ റായിത്ത് ഹൈറങ്കത്തു, നീ വല്ല നന്മയും കണ്ടിട്ടുണ്ടോ? ഐഹിക ജീവിതത്തിൽ വലിയത് സമ്പാദിച്ചു, ഒക്കെ നേടി, ഈ ലോകത്തിലെ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു, നീ വല്ലതും അനുഭവിച്ചോ എന്ന് ചോദിച്ചപ്പം പരലോകത്ത് വെച്ചയാൾ പറയണം, ലാ വല്ല, ഒന്നുമില്ല, ഞാൻ ദുനിയാവ് ജീവിച്ചിരുന്ന കാലത്ത് ഒന്നും അനുഭവിച്ചിട്ടില്ല. അവ നരകത്തിലൊന്ന് മുക്കിയിട്ട് പുറത്തേക്ക് എടുത്തതോടുകൂടി തന്നെ പിന്നെ ഇനി അവന് ആ നരകത്തിലാണ് ജീവിക്കാനുള്ളത്. അതിൻ്റെ മുമ്പന്നെ ഈ ലോകത്ത് അവൻ അഹങ്കാരത്തോടുകൂടി, ഞാൻ ഒരുപാട് വേർതിരിഞ്ഞാളാണ്, മറ്റുള്ളവരെക്കാൾ ഉന്നതിയിലാണ് എന്നൊക്കെ വിചാരിച്ച ആള്, അയാൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു. പക്ഷേ പരലോകത്തെത്തിയ നരകത്തൊന്ന് സ്പർശിച്ച് പുറത്തേക്ക് വന്നതോടുകൂടി ദുനിയാവിലുള്ള ഒരനുഗ്രഹവും പിന്നെ അയാൾക്ക് ഓർമ്മയില്ല. അതായി ഈ ലോകത്ത് അതിൽ വഞ്ചിതരായി അഹങ്കരിക്കുന്നവരുടെ അവസ്ഥ. ഇനി അടുത്തത്, വയൂതാബി അഷദ്ദിന്നാസി ബുഉസൻ, ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ ലോകത്ത് ഏറ്റവും പരീക്ഷിക്കപ്പെട്ട കഷ്ടപ്പെട്ട മനുഷ്യരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഐഹികമായ വിഭവങ്ങളൊന്നും അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചത് കൊണ്ട് നാളെ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ എന്തൊരു അനുഭൂതി അയാൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിച്ചൊന്ന് പുറത്തെടുക്കുക, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് പോലും. ഏതായാലും ആ രൂപത്തിലൊന്ന് സ്വർഗം കാണിച്ചതിൻ്റെ അനുഭവം ഒരു നിമിഷം കൊണ്ട് അയാൾക്ക് കിട്ടുകയാണ്. ഈ നേരം അയാളോട് ചോദിക്കപ്പെടും, യബ്ന ആദം, അൽ റായിത്ത ബൂസൻ ഖത്തു, നിനക്ക് വല്ല കഷ്ടപ്പാടും നീ കണ്ടിരുന്നുവോ? ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് കഷ്ടപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നത്, പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്. പക്ഷേ ആ സ്വർഗം, അതിൽ നിന്ന ഒരു നിമിഷം അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ സമയം, അതിൻ്റെ അനുഭവം അയാൾ കിട്ടിയപ്പോൾ ദുനിയാവിലുള്ള എല്ലാ കഷ്ടപ്പാടും മറന്നുപോയി. അപ്പോൾ ദുനിയാവിൽ അങ്ങനെ കഷ്ടപ്പാടുള്ളത് ഓർക്കുന്നേയില്ല. അപ്പോൾ നിമിഷം മാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് അല്ലെ അല്പം കൂടുതൽ ആ സമയം സ്വർഗലോകം അനുഭവിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ കാലാകാലവും ആ സ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ മനസ്സിൻ്റെ ആ സുഖം എത്രയായിരിക്കും? അപ്പം ഇയാളോട് ചോദിക്കുകയാണ്, ഹൽ മറബിക ശിദ്ദഖത്ത്, നിന്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടും നടന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ചോദിച്ചപ്പോൾ ഇല്ല വല്ലാഹി ഇല്ല, എനിക്കൊരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. അപ്പം ഈ ലോകത്തിലെ വിഭവങ്ങളൊന്നുമല്ല അതൊന്നല്ല നമ്മളെ ഉന്നതരാക്കുന്നത്, മറിച്ച് നമ്മളെ ഉന്നതരാക്കാനുള്ളൊരു തത്വശാസ്ത്രം ഇവിടെ ഉണ്ട്, അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്, ലാ ഇലാഹില്ലാഹിലേക്ക്, ഇസ്ലാമിലേക്ക്. ആ ഒരു ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ വികസിപ്പിക്കണം, അതിനെ ഉണർത്തണം. അതിനുള്ള വഴിയാണ് വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക, അതുപോലെ ലോകത്തെപ്പറ്റി ചിന്തിക്കുക. പക്ഷേ മനുഷ്യർ ഇതിനെപ്പറ്റി അശ്രദ്ധരാണ്. അതിനെപ്പറ്റി മറ്റൊരു വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറയാം, സൂറത്ത് യൂസുഫ് 105-ാമത്തെ വചനം, വക അയ്യിമിൻ ആയത്തിൻ ഫി സമാവാത്തി വല്ലർ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലും. ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഇത് ചിന്തിക്കാൻ നിന്നാൽ അവർ റബ്ബിൻ്റെ മഹത്വത്തെപ്പറ്റി വീണ്ടും വീണ്ടും ബോധവാന്മാരാവും. പിന്നെ അവരുടെ ജീവിതത്തിൽ ശിർക്ക് വരും, ഒരിക്കലും വരില്ല. ഒരു ശുദ്ധമായ ഫിത്രത്തിലൂടെ ജീവിക്കാം. പക്ഷേ ഇതിൽ നിന്ന് മാറി ജീവിക്കുന്നവരെ കഥയവരെ പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കുന്നവർ ഈ ലോകത്തിലൂടെ നടന്നു പോകുന്നു, അവർക്ക് രണ്ട് കണ്ണുള്ള കൊടുത്തിട്ടുണ്ട്, ആകാശങ്ങളിലേക്ക് നോക്കുന്നുണ്ട്, ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ പറവകൾ, മരങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികളെല്ലാം, മൃഗങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അതൊക്കെ അവർ അറിയുന്നുണ്ട്. പക്ഷെ അതിലുള്ള അത്ഭുതങ്ങൾ അവർ ദർശിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമുണ്ടോ? അങ്ങനെയുള്ള ആ ഒരു ചിന്ത, അതിനുള്ള സമയം അവരുപയോഗിക്കുന്നില്ല. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ നടന്നു പോകുന്നു. എന്നാ വഹും അൻഹാ മൊയ്റിദൂൻ, അവർ അതിൽ നിന്ന് അശ്രദ്ധരാണ്, അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത്തരക്കാരെ വിശുദ്ധ ഖുർആൻ ഇവിടെ ആക്ഷേപിച്ച് പറയാൻ. അപ്പം ഇങ്ങനെ ചിന്തിക്കാത്തവർക്ക് എന്താ പ്രശ്നം? അവർ നരകത്തിൻ്റെ വിറകുകളായിരിക്കും. അപ്പം ഈ ലോകത്തെപ്പറ്റി ഖുർആനെപ്പറ്റിയൊക്കെ നന്നായി ചിന്തിക്കണം, ഇല്ലെങ്കിൽ അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കും.

0: വലുമാതാൻ അവർക്ക് ചെവികളുണ്ട്. ലായിസ്മാവു നബി അതുകൊണ്ടവർ കേൾക്കുകയില്ല. ഉലായിക്കല്ല നാം, അവരെ നാൽക്കാലികളെപ്പോലെയാണ്. ബൽഹും അവൽ, അല്ല അതിനേക്കാൾ വഴിപിഴച്ചവരാണ്. ഉലായിക്കഹും ഉൽഗോഫിലും, അവരെത്ര അശ്രദ്ധർ. അപ്പോൾ എന്തിലാണോ അവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിനെപ്പറ്റി അവർ അശ്രദ്ധരാണ്. ആ ശ്രദ്ധ കൊടുത്തെങ്കിലേ അവരുടെ ഫിത്ര തുണരുള്ളൂ, അവരെന്തിനു വേണ്ടി അയക്കപ്പെട്ടു എന്ന ബോധം കൃത്യമായി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അവരതിനെപ്പറ്റി അശ്രദ്ധരാണ്. ഈ വിഷയത്തിൽ അവർ ഖേദിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ നാളെ ഇത്തരക്കാരെ നരകത്തിലേക്കിടുമ്പോൾ അവർ പറയുന്നൊരു വാക്ക് പറയുന്നുണ്ട്, കുല്ലമാ ഉൽഖിയ ഫിഹ ഫൗജുൻ. നരകത്തിലേക്ക് ഓരോ വിഭാഗം എറിയപ്പെടുമ്പോഴൊക്കെ, സാലോം ഹസനത്തുഹ, നരകത്തിൻ്റെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്കൊരു താക്കീതുകാരം വന്നിരുന്നില്ലേ? അവർ പറയും, വന്നിരുന്നു, പക്ഷേ വരാഞ്ഞിട്ടല്ല. അവർക്കറിയാം ലോകത്തമ്പിയാക്കൾ വന്നിരുന്നു, അള്ളാഹിൻ്റെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കായിരുന്നില്ല അവർക്ക് പണി. അതുകൊണ്ട് ആ നേരം അവർ ഖേദത്തോടു കൂടി പറയും, ലൗ കുന്ന നസ്മൗ ഔ നഖിൽ, ഞങ്ങളത് കേൾക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കുന്ന ഫി അസ്ഹാബി സഅിർ, ഞങ്ങൾ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നില്ല. പക്ഷെ ആ സമയം അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെച്ചാണ് ഈ ചിന്ത വേണ്ടത്. എങ്കിൽ രക്ഷപ്പെടും, അല്ലാഹു നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, നാവിൻ്റെ വിപത്തുകൾ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള സലഫി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വഹീദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്ഹാർ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദീസുകളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ ഒരു യാത്രയിലായിരിക്കെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ യദ്ഖുലുനി അൽജന്ന വയുബാഇദുനി മിനന്നാർ. അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകമോചനം ലഭ്യമാ

0: ആകുവാനും എനിക്കൊരു അമൽ അങ്ങ് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് പറഞ്ഞു, തഅബ്ദുല്ലാഹ് വലാ തുശ്രിക ബിഹി ശൈആം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒന്നാമതായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തൗഹീദാണ്. അള്ളാഹുവിനോട് മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യലാണ്. രണ്ട്, വതുഖീമസ്സല, നമസ്കാരം നിലനിർത്തലാണ്. വതുഖീയസ്സകാത്ത്, മൂന്ന്, സക്കാത്ത് നൽകലാണ്. വതസൂമ റമളാൻ, നാല്, റമളാനിൽ നോമ്പനുഷ്ഠിക്കലാണ്. വതഹുജ്ജൽ ബൈത്ത്, അഞ്ച്, ഹജ്ജ് കർമ്മം ചെയ്യലാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, അഞ്ചു കാര്യങ്ങൾ അദ്ദേഹം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല അദുല്ലുക അല അബ്വാബിൽ ഖൈർ, ഇപ്പറഞ്ഞ നിർബന്ധകരമായ കാര്യങ്ങൾക്ക് പുറമേയുള്ള നന്മയുടെ വാതിലുകൾ ഞാൻ നിനക്കറിയിച്ചു തരട്ടെയും. അസ്സൗമു ജുന്നത്തുൻ, അത് ഐച്ഛികമായ സുന്നത്തായ നോമ്പുകളാണ്, അത് നിനക്കൊരു പരിചയമാണ്. തസ്വദഖത്തു തുതുഫിഉ കമാ യുതുഫിഉൽ മാഉ അന്നാറ, അതേപോലെ തന്നെ ഐച്ഛികമായ ദാനധർമ്മങ്ങളാണ് രണ്ടാമത്തത്. അതൊരു മനുഷ്യന്റെ പാപങ്ങളെ പൊറുക്കും, മായ്ച്ചുകളയും. കമാ യുതുഫിഉൽ മാഉ അന്നാർ, വെള്ളം തീയനെ അണക്കുന്നത് പോലെ. വസ്സലാത്തു റജുലി ഫീ ജൗഫിൽ ലൈൽ, അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഐച്ഛികമായ നമസ്കാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗപ്രവേശനവും നരകമോചനവും ചോദിച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ചു കൊടുത്തത് നിർബന്ധകരമായ അഞ്ചു കാര്യങ്ങൾ: തൗഹീദ്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതിനു പുറമേ ഐച്ഛികമായ നോമ്പ്, സുന്നത്തായ സദഖകൾ, സുന്നത്തായ നമസ്കാരങ്ങൾ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, ജിഹാദടക്കമുള്ളത് സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനുമുള്ള ഉപാധിയായി പഠിപ്പിച്ചു. ഇവയെല്ലാം എണ്ണിപ്പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: അല ഉഖ്ബിറുകം ബിമലാഖി ദാലിക കുല്ലിഹ്. മുആദ്, ഈ എണ്ണിപ്പറഞ്ഞ ആരാധനാ കർമ്മങ്ങളെല്ലാം, അവയെല്ലാം അതിജയിക്കുന്ന ഒരു കാര്യം ഞാൻ നിന്നെ അറിയിക്കട്ടെയോ? ബലാ യാ റസൂലല്ലാ, അതേ റസൂലേ, അങ്ങറിയിച്ചാലും. ഫഅഖദ ബിലിസാനിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദ, ഈ നാവിനെ നീ സൂക്ഷിക്കണം, ഈ നാവിനെ നീ സൂക്ഷിക്കണം. നാവിലൂടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ, തോന്നിവാസ സംസാരങ്ങൾ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ, ഗീബത്ത്, നമീമത്ത്, കളവുകൾ, ഇത്തരത്തിൽ ഈ നാവിനെ ദുരുപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഈ എണ്ണിപ്പറഞ്ഞ നിർബന്ധകർമ്മങ്ങൾ, ഈ എണ്ണിപ്പറഞ്ഞ ഐച്ഛിക ഇബാദത്തുകളൊക്കെ നിനക്കുപകാരപ്പെടാതെ പോയേക്കാം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവകരമായി അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്, സംസാരശേഷി എന്നുള്ളത്. അത് കൃത്യമായും നിർവഹിക്കുവാൻ, ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നേരായ വാക്ക് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൃത്യമായ മാതൃക നമുക്കതിൽ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്: കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യസ്റുദുൽ ഹദീസ കസുർദിക്കും, കാന യുഹദ്ദിസു ഹദീസ ലൗ അദ്ദഹുൽ ആദു ലഅഹ്സാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യകുൻ യസ്റുദുൽ ഹദീസ, അദ്ദേഹം ഒരു സംസാരം സംസാരിക്കുമ്പോൾ അനാവശ്യമായി ആവർത്തിച്ച് തുരുതുരാ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല അദ്ദേഹം. കസൂർദിക്കും, നിങ്ങളിൽ ചിലരെങ്കിലും തുരുതുരാ സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നില്ല. കാന യുഹദ്ദിസു ഹദീസ, അദ്ദേഹം ഒരു സംസാരം സംസാരിച്ചാൽ സംസാരം കേൾക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ എത്ര അക്ഷരങ്ങൾ എത്ര വാക്കുകൾ ഉണ്ട് എന്ന് എണ്ണാൻ ശ്രമിച്ചാൽ ലഅഹ്സാഹു അദ്ദേഹത്തിന് കൃത്യമായി എണ്ണാൻ കഴിയും. അപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിരുന്നത്, അഥവാ അളന്ന് മുറിച്ച് കൃത്യമായി നോക്കി താൻ ഈ പറയുന്ന കാര്യം തൻ്റെ നാവിലൂടെ പുറത്തു വന്നാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഗൗരവകരമാണ്, അത് കൃത്യതയുള്ളതാകണം, അത് നേരായതാകണം, ചൊവ്വായതാകണം, ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്നത് ആവരുത് എന്ന ഗൗരവകരമായ ഒരു ചിന്ത സംസാരത്തിന് മുമ്പും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ്റെ സംസാരം നിയന്ത്രിക്കാനും നല്ലതു മാത്രം പറയാനും അവന് കഴിയും. പലപ്പോഴും സംസാരത്തിലൂടെയും മനുഷ്യൻ കുറ്റക്കാരനായി തീരാനുള്ള കാരണം അവൻ്റെ തുരുതുരായുള്ള സംസാരമാണ്, നിർത്താതെയുള്ള സംസാരമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. ചില സ്ത്രീകളെപ്പറ്റിയും പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, അവർ വളവളാന്ന് സംസാരിക്കുന്നവരാണ്. അങ്ങനെയൊരു ഭാഷ ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരൊരു പക്ഷേ ആ സ്ത്രീകളെക്കാൾ അതിനപ്പുറത്തേക്ക് തുരുതുരാം സംസാരിക്കും, നാവിട്ടടിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് ഭാഷകൾ നമ്മുടെ നാടുകളിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങളെപ്പറ്റിയും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാവിനെ കൊണ്ട് ദോഷമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം കടിഞ്ഞാണില്ലാത്ത സംസാരമാണ്. അളന്നും മുറിച്ചും നടത്താത്ത സംസാരമാണ്, കൃത്യതയില്ലാത്ത സംസാരമാണ്, എവിടെയും എന്തും വിളിച്ചു പറയുന്ന സംസാരമാണ്, തുരുതുരായുള്ള നിർത്താതെയുള്ള സംസാരമാണ്. അതുകൊണ്ട് എനിക്കിവിടെ സംസാരം ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം അവിടെ സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഖൈറു മാത്രം പറയണം, ഖൈറു പറയാനില്ലേ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കണം. അപ്പോൾ വിശ്വാസിക്ക് സംസാരിക്കുന്നതിനേക്കാൾ ഖൈറു മിണ്ടാതിരിക്കലാണെങ്കിൽ അവിടെ അവൻ മൗനം പാലിക്കണം, അവിടെ അവൻ മിണ്ടാതിരിക്കണം, സൈലൻ്റ് ആവണം. അതാണ് അവന് ഗുണകരം. അവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്രകാരമാണ് അവൻ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരവസരത്തിൽ സ്വഹാബത്തിന് പണ്ടുകാലത്ത് ജീവിച്ച, മുൻപ് പൂർവിക കാലത്ത് ജീവിച്ച ഒരാളെപ്പറ്റിയും പഠിപ്പിക്കുകയാണ്. അന്ന റജുലൻ മുജ്തഹിദൻ وجد اخاه على ذنب فقال له اقصر. ഒരു മുജ്തഹിദായ മനുഷ്യൻ ഉണ്ടായിരുന്നു, ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുന്ന ഒരു ആബിദായ ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യനൊരു സഹോദരനുണ്ട്. അദ്ദേഹം തെറ്റുകളിൽ കൂടുതലായി മുഴുകിയ സമയത്ത് ഈ ആരാധനാക്രമങ്ങളിൽ നിരതനായ സ്വാലിഹായ മനുഷ്യൻ തൻ്റെ സഹോദരനോട് പറയുമായിരുന്നു, അഖ്സിർ, നീ ചെയ്യുന്ന തിന്മകൾ ഒന്ന് കുറക്കൂ സഹോദര. ഫലം യസലി യുഖറിറു അലൈഹി അഖ്സിർ അഖ്സിർ. തൻ്റെ സഹോദരനെ കാണുമ്പോഴൊക്കെ അദ്ദേഹം ഉപദേശിച്ചുകൊണ്ടേയിരിക്കും, നീ ചെയ്യുന്ന തിന്മകൾ കുറക്കണേ, നിന്റെ പാപങ്ങൾ നീ തീരെ ഇല്ലാതെയാക്കണേ, ചെയ്യുന്ന തിന്മകൾ കുറവ് വരുത്തണേ എന്ന് അദ്ദേഹം ഇങ്ങനെ അടിക്കടിക്ക് ആവർത്തിച്ച് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. കുറേ ഉപദേശം അധികരിച്ചപ്പോൾ ഈ തെറ്റ് ചെയ്യുന്ന സഹോദരൻ ഫഹലിബമിൻഹു അദ്ദേഹം കോപിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം ദേഷ്യത്തോട് പറഞ്ഞു, വഖാല ഖല്ലിനി വറബ്ബി അബ്ഇസ്ത അലയ്യ റഖീബ, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കൂ, എന്നെ നിരീക്ഷിക്കാൻ റബ്ബ് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ, നീ എന്തിനാ എൻ്റെ പുറകെ നടന്ന് എപ്പോഴും എന്നെ ഉപദേശിക്കുന്നത് എന്ന തരത്തിൽ ഈ സ്വാലിഹായ മനുഷ്യനോട് ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഏറെ സങ്കടമായി, അതിലേറെ ദേഷ്യമായി. കാരണം തൻ്റെ സഹോദരൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടു മാത്രമാണ് അവനെ തിന്മ ഒഴിവാക്കാൻ വേണ്ടി ഉപദേശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് സ്വാലിഹായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, വല്ലാഹ് ലാ യഗ്ഫിറുല്ലാഹു ലക യാ ഫുലാൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിനക്കല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല, നിനക്കല്ലാഹു ഒരിക്കലും മാപ്പ് ചെയ്യാതിരിക്കട്ടെ, നിനക്കല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല, പുറത്തു തരാതിരിക്കട്ടെ എന്നർത്ഥത്തിൽ അദ്ദേഹം ശപിക്കുകയാണ് തൻ്റെ സഹോദരന് ദേഷ്യത്തോടെ സങ്കടത്തോടെ. ആ രണ്ട് സഹോദരങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ഇടപെടുകയാണ്. മൻ ദല്ലദി യതഅല്ല അല അല്ലാ അഗ്ഫിറു ലിഫുലാൻ, ആരാണ് എന്റെ പേര് സത്യം ചെയ്തു പറഞ്ഞത്, ഞാൻ ഒരു വ്യക്തിക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് എന്നെപ്പറ്റി ആരാണ് പറഞ്ഞത്? അക്കാ നബി ആലിമൻ വഅലാ മാ ഫീ യദി ഖാദിറ, എന്നെപ്പറ്റി അറിവുള്ളവനാണോ അവൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കഴിവുള്ളവനാണോ അവൻ, എന്തടിസ്ഥാനത്തിലാണ് ഞാനൊരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇടപെടുകയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഖദ് ഗഫർതു ലഹു, തെറ്റുകൾ സാധാരണയായി ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തു. വഅഹ്ബത്തു അമലക, നിന്റെ പാപങ്ങൾ, നിന്റെ നന്മകൾ, സ്വാലിഹായ മനുഷ്യന്റെ നന്മകൾ ഞാൻ നിഷ്ഫലമാക്കിക്കളഞ്ഞു. ഈ ഹദീസിനെ ഉദ്ധരിച്ച് വിവരിച്ചു തരുന്ന സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലഖദ് തകല്ലമ ബിൽ കലിമത്തി ഊബിഖത്ത് ദുനിയാഹു വഉഖ്രാഹു, ലഖദ് തകല്ലമ ബിൽ കലിമ, ആ സ്വാലിഹായ മനുഷ്യൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരു സംസാരമേ സംസാരിച്ചുള്ളൂ, നിനക്കല്ലാഹു ഒരിക്കലും പുറത്തു തരൂല, നീ നന്നാവൂല ഒരിക്കലും, നീ ഒരിക്കലും നന്നാവാതിരിക്കട്ടെ, നിനക്കല്ല പുറത്തു തരാതിരിക്കട്ടെ എന്ന തരത്തിലൊരു ഒരൊറ്റ വാക്കേ ആ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞുള്ളൂ. ഊബിഖത്ത് ദുനിയാഹു വഉഖ്രാഹു, അതിലൂടെ ആ മനുഷ്യൻ്റെ, സ്വാലിഹായ മനുഷ്യൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടമായി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗൗരവകരമാണ്, വളരെയേറെ ഗൗരവകരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നിർവഹിച്ച സൽപ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിഷ്ഫലമാക്കപ്പെടുന്ന കാഴ്ച കണ്ടാൽ അതിലേറെ ഭാഗ്യം കെട്ടവൻ, ദൗർഭാഗ്യവാൻ പിന്നെ മറ്റാരാണുള്ളത്? മനുഷ്യൻ്റെ അമലുകൾ പരലോകത്ത് നിഷ്ഫലമാക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അവൻ്റെ നാവിനെ മോശപ്പെട്ട രീതിയിൽ അവൻ ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു കവിതയിൽ നമുക്കിപ്രകാരം വായിക്കാം, ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗന്നക ഇന്നഹു സഅബാനു. ഇഹ്ഫദ് ലിസാനക, മനുഷ്യ നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ ലയൽ ദഗന്നക ഇന്നഹു സഅബാൻ, അതൊരു പാമ്പിനെ പോലെ നിന്നെ മുറിവേൽപ്പിക്കാതിരിക്കട്ടെ, നിന്നെ കൊത്താതിരിക്കട്ടെ എന്ന ഒരു കവിത എന്തുമാത്രം അർത്ഥവത്താണ്. അതുകൊണ്ട് ഏതൊരു അക്ഷരം ഒരു വാക്കുച്ചരിക്കുകയാണെങ്കിലും അതെന്റെ റബ്ബിന് തൃപ്തിപ്പെട്ടതാണ് എന്നുറപ്പിക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാ. ഒരടിമ, അദ്ദേഹം അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് ഒരു സംസാരം സംസാരിച്ചു എങ്കിൽ, യർഫഉഹുല്ലാഹു ബിഹാ ദറജ ഫിൽ ജന്ന, സ്വർഗത്തിൽ അതിലൂടെ ആ മനുഷ്യൻ അല്ലാഹു പദവി ഉയർത്തിക്കൊടുക്കും എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ അല്ലാഹുവിൻ്റെ കോപത്തിൽ ഒരാളൊരു വാക്കുച്ചരിച്ചാൽ അതിലൂടെ ആ മനുഷ്യനു നരകമാണ് സങ്കേതം എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദുമായ രണ്ടു മലക്കുകൾ, അവർ മനുഷ്യന്റെ ഇടവും വലവും കൃത്യമായി അവൻ്റെ നന്മകളെ, അവൻ്റെ ഓരോ വാക്കുകളെയും, മാ യൽഫിളു മിൻ ഖൗലിൻ, ഓരോ വാക്കുകളെയും കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ കേവലമായി സംസാരിക്കുന്ന, അവൻ നിസാരമായി പോയി പോലും ചിന്തിക്കുന്ന ചില വാചകങ്ങൾ പോലും മലക്കുകൾ രേഖപ്പെടുത്തുമെന്നാണ് ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ സൂചിപ്പിച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അല്ലാഹു അനുഗ്രഹമായി നൽകിയ ഈ സംസാരശേഷിയെ കൃത്യമായി ഉപയോഗിക്കുവാനും അത് ഏറ്റവും നല്ല രീതിയിൽ മാത്രം പ്രയോഗവൽക്കരിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പ്രകാരമാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് നിങ്ങൾ പറയുകയും വേണം. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരും. അമലുകൾ നന്നാക്കി തരുവാനും പാപങ്ങൾ പൊറുക്കപ്പെടുവാനും മനുഷ്യൻ ചെയ്യേണ്ടതെന്താണ്? നല്ല വാക്ക് പറയലാണ്. കുടുംബത്തിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, എവിടെയാണെങ്കിലും എൻ്റെ നാവിൽ നിന്നും മോശപ്പെട്ടതൊന്നും ഒന്നുകൂടെ. ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ മോശപ്പെട്ട ഒരു വർത്തമാനം വരരുത്. അതെൻ്റെ മക്കൾ കേട്ട് ശീലിക്കുന്നതാണെങ്കിൽ അതിൽ പരം മറ്റൊരു ദൗർഭാഗ്യം വേറൊന്നില്ല. എനിക്കും അതിലൂടെ കുറ്റമാണ്. എൻ്റെ മക്കളത് ശീലിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ അതുപയോഗിക്കുന്ന കാലമത്രയും എനിക്കത് കുറ്റമാണ്. അപ്രകാരം നാവിനു കടിഞ്ഞാനിടാനും അളന്നും തൂക്കിയും മാത്രം സംസാരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതുപോലെ സംസാരത്തിൽ എത്ര വാക്കുകളുണ്ട് എന്ന് എണ്ണാൻ ശ്രമിച്ചാൽ എണ്ണാൻ കഴിയുമാറ് ഏറ്റവും നിർത്തി നിർത്തിയുള്ള സാവധാനത്തിനുള്ള സംസാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത്. അപ്രകാരം സംസാരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നാവിൻ്റെ വിപത്തുകളാണ് ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം അബ്ദുള്ള സലഫി.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
3: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു, കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നു, ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസ്.
0: അതാണ് ഈ ഇന്നത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ.
3: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണല്ലോ.
0: അതെ,
3: അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
0: യെസ്, എക്സാക്ട്ലി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഡയലോഗ്. ബീച്ചിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പൊതു ഇടങ്ങളിലെ മതം, സെലക്റ്റീവ് അസഹിഷ്ണുത എന്ന ടൈറ്റിലിൽ കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ദൈശനിക സംവാദത്തിൽ ഹിലാൽ സരീം അവതരിപ്പിച്ച വിഷയം കേൾക്കാം.
5: ലോകത്ത് എല്ലായിടത്തും കാലങ്ങളായി ചർച്ചകൾ നടക്കാറുണ്ട്. നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ, നമ്മൾ ബ്രിട്ടനിലൊക്കെ ഹൈഡ് പാർക്ക് എന്നുള്ളത് ഒരുപക്ഷെ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിലെ ഹൈഡ് പാർക്ക് എന്നുള്ളത് അവർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഇടമാണ്. ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി ചർച്ചകൾ നടക്കുന്ന ഒരിടമാണ് ഹൈഡ് പാർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ലോകത്ത് പലയിടങ്ങളിലായി ചർച്ചകൾ നടക്കാറുണ്ട്. മനുഷ്യർ വളരെ സ്വാഭാവികമായി കാറ്റുകൊള്ളാൻ വരുന്ന ഇടങ്ങളിൽ, അവർ ഉല്ലസിക്കാൻ വരുന്ന ഇടങ്ങളിൽ അവരോട് സമ്മതം ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന ഈ പലതരത്തിലുള്ള ആശയങ്ങൾ സംവദിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ വെച്ചിട്ടുള്ളത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബീച്ചിൽ ഏതാനും ചില ചെറുപ്പക്കാർ വന്നിട്ട് അവർ രണ്ട് മൈക്കും കെട്ടി വന്നിട്ട് കുറേ ആൾക്കാരോട് നിർത്തിപ്പൊരിക്കുകയാണ്. കുറേ ആൾക്കാരോട് എന്തൊക്കെ ചോദിക്കുന്നു, അവരെന്തൊക്കെ ഉത്തരം പറയുന്നു, ആകെ പ്രശ്നമൊന്നുമല്ലേ. ആ സംഭവം എന്താണെന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് അതിൻ്റെ മറ്റ് ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിലുള്ള ബീച്ചുകളിൽ, ഇപ്പോൾ കോഴിക്കോട് ബീച്ച് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, കോഴിക്കോട് ബീച്ചിലൊരു രാത്രി സമയത്ത് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ അവിടെ കാണാൻ പറ്റും. പാട്ട് കച്ചേരികളുണ്ടാവും, ഓരോ ആളുകൾ അവരുടെ ആയിട്ടുള്ള ആശയങ്ങളും അതേപോലെ തന്നെ അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന പാട്ടുകൾ പാടുന്ന അങ്ങനെ ഒരുപാടധികം ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിലൊക്കെ നിങ്ങൾ ജസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ കോഴിക്കോട് ബീച്ച് അല്ലെങ്കിൽ ഈ കൊച്ചി മറൈൻ ഡ്രൈവിലൊക്കെ ആളുകൾ മറ്റുള്ള അവിടെ വന്നിരിക്കുന്ന ആളുകളോട് പല വിഷയത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് മൈക്ക് നീട്ടി ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മതം പഠിക്കാൻ മതപഠനശാലകൾ അതിൽ പോകുന്നത് എന്തിനാണ് അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ ഞാൻ കാണിക്കുന്ന നൂറ് കണക്കിന്, ജസ്റ്റ് പബ്ലിക് റിയാക്ഷൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ വളരെ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതോ നിങ്ങൾ അവിടെ കാണാൻ പറ്റും കുട്ടികളെ മതം പഠിപ്പിക്കുന്നത് നിരോധിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം, നാസ്തികത, അതേപോലെ തന്നെ ഇവിടെയുള്ള സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങൾ ഈ പബ്ലിക് റിയാക്ഷൻ എന്നുള്ള നിലക്ക് ആളുകളോട് ചോദിക്കുന്നു, അവർ ഉത്തരം പറയുന്നു, വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നു. ഇത് വളരെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നൊരു സംഭവമാണ്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വലതുപക്ഷ, തീവ്ര വലതുപക്ഷ സംഘടനകളായിട്ടുള്ള എസെൻസ് പോലെയുള്ള സംഘടനകൾ, എസെൻസ് ഗ്ലോബൽ പോലെയുള്ള തീവ്ര വലതുപക്ഷ സംഘടനകൾ പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവർ പോലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. മതം നമുക്ക് ആവശ്യമാണോ, ശാസ്ത്രമാണോ, മതമാണോ ആവശ്യം, ഇതിവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈവൻ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കാറ്റുകൊള്ളാൻ വന്ന വനിതയോട് പോലും എന്ത് ചെയ്യാണ് ഇവർ, നിങ്ങൾക്ക് റിലീജിയൻ ആണോ അതോ ഈ പറയുന്ന സയൻസ് ആണോ വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നത് കാണാൻ പറ്റും. ഇത് ഞാനിത് ഇങ്ങനെ കാണിച്ച് ഈ ഉദാഹരണങ്ങൾ കാണിച്ചെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമായി, നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ് ഈ പറയുന്ന പോലെ ആശയങ്ങൾ തെരുവിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്നത് കണ്ടപ്പം നമ്മുടെ ഇവിടെയുള്ള കുറച്ച് മുസ്ലിം ഭാഗത്തു നിന്നുള്ള ചില ചെറുപ്പക്കാർ അവരെന്ത് വിചാരിച്ചു, നമുക്ക് അവർ ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമുക്കും എന്ത് ചെയ്യാം, ഒന്ന് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ആളുകളോടൊന്ന് സംവദിച്ച് നോക്കാം, എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കാണിച്ച ആൾക്കാരൊക്കെ പലപ്പോഴും നാസ്തികതയുടെ ആളുകളാണ്. അവർ പലപ്പോഴും ഈ ചർച്ചകളിൽ വരുന്നത് നാസ്തികരായിട്ടുള്ള ആളുകളായിട്ടാണ്, അവരുടെ അഭിപ്രായം പറയുന്ന ആൾക്കാരായിട്ടാണ്. അപ്പം മതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോഴിക്കോട് ബീച്ചിലൊരു വൈകുന്നേരം ഒന്ന് പോയിട്ടൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ പോവുകയാണ്, വെറുതെ പോയില്ല, DTPCയിൽ നിന്ന് പെർമിഷൻ എടുത്ത് അത് വാങ്ങിയിട്ടാണ് കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നത്. അങ്ങനെ കോഴിക്കോട് ബീച്ചിലെത്തി അവിടെയുള്ള ആളുകളെ കണ്ടു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, ഈ യൂട്യൂബിൽ ചില വീഡിയോ ആണല്ലോ ഇപ്പം വൈറലായിട്ടുള്ളത്, അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഒന്ന് ഇടിച്ചു കയറി അങ്ങനെ അവരോട് സംസാരിക്കണം, ഒരു മാന്യത ഇല്ലാത്ത സംസാരം. അപ്പം അങ്ങനെ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ക്ലിപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ഈ കോഴിക്കോട് ബീച്ചിലേക്ക് നടന്നു പോയ ചെറുപ്പക്കാർ അവിടെയുള്ള ആളുകളോട് സമ്മതം ചോദിക്കുന്നതിൻ്റെ ചില ക്ലിപ്പുകൾ, ഓക്കെ, ചില ക്ലിപ്പുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന
6: കേട്ടോ. മതം, ദൈവം, ഓക്കെ, വീഡിയോ ഒക്കെ കംഫേം ചെയ്യേ. ഓക്കെ, ഫൈൻ. ഓക്കെ, മലയാളമോ ഇംഗ്ലീഷ്
7: ഇംഗ്ലീഷ്
8: ചോദ്യം ചോദിച്ചോട്ടെ.
5: ചർച്ച ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മതം, ശാസ്ത്രം, ദൈവം ഇതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് സമ്മതമാണോ? അദ്ദേഹം പറഞ്ഞു ഓക്കെ, എനിക്ക് സമ്മതമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടത്, മലയാളത്തിലാണോ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു ഓക്കെ, എനിക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടത്. വളരെ നോർമലായി, വളരെ മാന്യതയോടുകൂടി അവരോട് ചോദിക്കാണ്. ഇനി വേറൊരു ക്ലിപ്പ് കാണിച്ചു തരാം, വേറെ ചില പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ
8: ചോദിച്ചോട്ടെ. ഓക്കെ, ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ചോദ്യം വളരെ സിമ്പിൾ ആണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നത് നല്ലതാണോ?
5: അതാണ്, അതായത് വേറെ ഒരു ടീം വന്നപ്പം ഒരു ചോദ്യം ചോദിച്ചോട്ടെ വളരെ മാന്യതയോടെ. അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ ചോദിക്കാം. ചോദ്യം എന്താണ്? പിന്നെ വീഡിയോ എടുത്തോട്ടേതും കൂടി സമ്മതം ചോദിക്കാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോവുകയാണ്. വേറൊരു ക്ലിപ്പും കൂടി നമുക്ക് കാണാം.
6: ഹായ്, രണ്ട് മിനിറ്റ്, തിരക്കിലാണോ? ഒരു യൂട്യൂബ് ചാനലിന്റെ ഭാഗമായിട്ടാണ് ഒരു വീഡിയോ എടുക്കാൻ. ഒന്ന് രണ്ട് വിഷയങ്ങൾ അഭിപ്രായം ചോദിച്ചാൽ മതം, ദൈവം പോലത്തെ വിഷയങ്ങളിലാണ്. ഓക്കെയാണോ?
5: ഓക്കെ, മതം, ദൈവം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ്, നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി യൂട്യൂബിൽ ഇത് കാണുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അവരോട് വളരെ മാന്യമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നെന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, നിങ്ങൾക്ക് സമ്മതമാണോ? വീഡിയോ എടുക്കുന്നത് സമ്മതമാണോ? ചില ആളുകൾ വീഡിയോ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവരെ അവരോട് പിന്നെ വീഡിയോ എടുക്കാതെ അവരോട് സംബന്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടോക്കെ.
8: പെട്ടെന്ന് ചോദ്യം ചോദിച്ചോട്ടെ, വീഡിയോ ഇല്ല, പേടിയാ? എന്നാ വേണ്ട, വിട്ടോളൂ.
5: ഓക്കെ, ചോദിച്ചോട്ടെ. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കാറ്റുവെള്ളം പോയിക്കോളും. അവരെ കാറ്റുവെള്ളം വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ വളരെ മാന്യമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരോട് ആളുകൾ വന്ന സമയത്ത് അവരോട് സമ്മതം ചോദിച്ച് അവർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാണ് അവരോട് ചർച്ച ചെയ്തതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. പക്ഷെ ഈ ഭാഗം ആരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഭാഗം യൂട്യൂബിൽ കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് വളരെ ഇടിച്ചു കയറിയിട്ട് അവരോട് സംസാരിക്കുകയാണ്, യാതൊരു മാന്യതയില്ലാതെ സംസാരിക്കുകയാണെന്നുള്ള നിലക്കാണ് പല ആൾക്കാരും ചിന്തിച്ചിട്ടുള്ളത്. ഇനി ഈ താല്പര്യം പറഞ്ഞ ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്തു? വളരെ മാന്യമായിട്ട് സംവദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഒരു ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
9: ചർച്ചകൾ നടക്കാറുണ്ട്, ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നവരും ഇല്ലാന്ന് വാദിക്കുന്നവരൊക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും ദൈവം ഉണ്ടോ? അപ്പൊ നമ്മൾ ഇപ്പൊ മഴ പെയ്തു, മഴ പെയ്തത് ദൈവമാണെന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കുന്നു, കുറെ ആൾക്കാർ അങ്ങനൊന്നും ഇല്ല. സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല, സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ശരിക്കും എങ്ങനെയായിരിക്കും ശരിക്കും സയൻസ് ദൈവത്തെ തെളിയിക്കേണ്ടത്? ലാബിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഹെൻസ് പ്രൂവ് എന്നിട്ട് കാണിക്കും, പിന്നെ എങ്ങനെ? അതായത് ലിറ്റ്മസ് ടെസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ ദൈവം
10: ഒരു വിശ്വാസല്ലേ?
9: അല്ല, സയൻസിലൂടെ എങ്ങനെയായിരിക്കും ദൈവത്തെ തെളിയിക്കേണ്ടി വരിക? അല്ല, ഞാൻ ചോദിക്കുന്നത് അറിയോ, നമുക്ക് സയൻസിന്റെ കുറെ ടൂൾസും സയൻസിന്റെ കുറെ ടൂൾസും
5: മൈക്രോസ്കോപ്പ്. കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഹിന്ദുക്കളായിട്ടുള്ള നമ്മളെ സഹോദരന്മാർ, ആ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെ മതം മാറ്റാൻ വേണ്ടി പോയ ആൾക്കാരാണെന്ന് പറഞ്ഞത്. മതം മാറ്റുന്ന രൂപമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, മതം മാറ്റുന്ന ഭീകരവാദിയുടെ രൂപമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
9: ടെലസ്കോപ്പ് ഉണ്ട്, ഇപ്പൊ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ദൈവത്തെ കാണണം, അങ്ങനെ അങ്ങനൊന്നും അല്ല. പിന്നെ എങ്ങനെയാ?
10: പിന്നെ
9: അതെന്താണ് പ്രശ്നം എന്തറിയോ, നിങ്ങള് ദൈവം എന്ന് പറയുമ്പോ നിങ്ങളെ മനസ്സിൽ വരുന്നത് ചില ഈ ബാലരമയിൽ ബാലമംഗളത്തിലൊക്കെ വിളിച്ച ഹോം കുട്ടിച്ചാതെന്ന് പറയുമ്പോ അപ്പൊ തന്നെ വരുന്ന അങ്ങനെ ഒരു ദൈവത്തിനെ കുറിച്ച് മതം പോലും പറയുന്നില്ല.
11: മറ്റേ വേലിയേറ്റം, വേലിയിറക്കം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും ഒരു ഒരു വ്യവസ്ഥ നമുക്ക് ഒരു സിസ്റ്റം അതിൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ഡിസൈൻ ഉണ്ട് എന്ന് ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ആ ദൈവം വേറെ ആരും ആയിക്കോട്ടെ, അത് മുസ്ലിങ്ങളുടെ ദൈവം, അത് എല്ലാ ദൈവങ്ങളും നമ്മൾ മാറ്റിയിരുത്താം, ഹിന്ദുക്കളുടെ ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം, എല്ലാവരുടെയും ദൈവങ്ങളും നമ്മൾ മാറ്റിയിരുത്താം. എന്നിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ, നമ്മൾ യൂണിവേഴ്സിനെ മാത്രം അനലൈസ് ചെയ്താൽ അതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ഡിസൈനറെ നമുക്ക് ലോജിക്കലി ഊഹിക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് തീരുമാനിക്കുന്ന വുമൻസിന്റെ ഡ്രസ്സ് ഇങ്ങനെ തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ ചില ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ അടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലേ, കേരളത്തിലെ മൂവി ഇൻഡസ്ട്രിയിൽ കുറേ വുമൺ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ റിപ്പോർട്ട് വന്നില്ലേ, പാർവതി തിരുവോത്തൊക്കെ ഇടപെട്ടിട്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ റിപ്പോർട്ടിൽ കുറേ പിന്നെ വിമൺ ആക്ട്രസ് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് മൊഴികൾ എന്താണെന്നറിയോ, സ്ത്രീകൾ ഡയറക്ടറായ ഫിലിമിൽ ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് തരും, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള. പുരുഷന്മാർ ഡയറക്ടർ ആയിട്ടുള്ള മൂവീസ് ആണെങ്കിൽ ഞങ്ങൾക്ക് റിവീലിംഗ് ക്ലോത്ത്സ് ആണ് തരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഐറ്റം ഡാൻസ് തരുന്നു, ഐറ്റം ഡാൻസ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാല്ല, ഞങ്ങൾ ഒബ്ജക്റ്റിഫൈ ചെയ്യാണ്. ഇത് പറയുന്നത് നമ്മൾ കാണുന്ന മൂവീസിലെ വുമൺ ആക്ട്രസ് ആണ്. ഇത് കണ്ടിട്ട് നമ്മൾ ആ ഫാഷൻ സ്വീകരിക്കുന്നു. അപ്പൊ സത്യത്തിൽ ആരാ അവരുടെ ഫാഷൻ തീരുമാനിക്കുന്നത്?
6: ഇന്ന് ദൈവം ചോദിക്കാൻ ചാൻസ് ഇല്ല, ദാറ്റ് മീൻസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മൾ അന്വേഷിക്കലും അവര് ശരിയെ കണ്ടെത്തലും.
9: അപ്പൊ നമ്മള് ഇത് ഈ ചാനലിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. ശരിക്കും അങ്ങനെ ഒരു ചെറിയ ഉണ്ടത് ഞങ്ങളുടെ ഒരു ബോധ്യം, അത് മറ്റുള്ളവരോട് പറയാ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാരെയും സൃഷ്ടിച്ച മനുഷ്യന്മാരെല്ലാരും
7: ഒരു ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാവരും സൃഷ്ടിച്ചൊരു പടച്ചവനുണ്ട്, ആ പടച്ചവനെ കുറിച്ച് അന്വേഷിക്കണം. അത് ഏകനായ ഒരു പടച്ചവനാണ് എന്നുള്ള ഞങ്ങളുടെ ബോധ്യം അത് ഷെയർ ചെയ്യുക. അത് കൂടുതൽ സാറിനൊക്കെ കൂടുതൽ പഠിക്കാൻ ഒബ്വിയസ്ലി ഒരുപാട് മാർഗങ്ങളുണ്ടാവും, അത് കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്നുള്ള ഒരു ഒരു മെസ്സേജ്
12: ആഗ്രഹിക്കണം.
7: അതെ അതെ അതെ, യെസ്. അപ്പൊ അതിനപ്പുറത്തേക്ക് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും. ആ വിയോജിപ്പുകൾ ഉള്ളപ്പോ തന്നെ നമുക്ക് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഇതുപോലെ ചർച്ച ചെയ്യാനും ഒക്കെ
12: സാധിക്കും.
7: അപ്പൊ ഏതായാലും വളരെ സന്തോഷം.
5: ഇതിപ്പോ നിങ്ങൾ കണ്ടു, ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ആണ് ഇങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഈ ഭീകരവാദികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർ ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസ് അതിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചത്. ഇതാണ് ചില ആളുകൾ പറയുന്ന ഭീകരവാദം അല്ലെങ്കിൽ മതം മാറ്റ ശ്രമം. ഇത് മതം മാറ്റ ശ്രമമാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഈ അവസാനത്തെ സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വളരെ സ്വസ്ഥമായിട്ട് സംവദിക്കുന്നു, അതിനുശേഷം സ്നേഹത്തോടെ പിരിയാണ്. അതിനുശേഷവും കോഴിക്കോട് ബീച്ചിലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സ്വസ്ഥവും സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്തു, അതിനുശേഷം എന്ത് ചെയ്യാണ്, പിറ്റേന്ന് അപ്ലോഡ് ചെയ്യാണ്. അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു ദിവസം വരെ ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പം ചില ആളുകൾ, ഓക്കെ, ചില ആളുകൾ പിന്നെ അവരെന്ത് ചെയ്തു, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ ചില കമൻറ്റുകൾ വന്നു തുടങ്ങി. ചില ആളുകളുടെ ചില കമൻറ്റുകൾ വന്നു തുടങ്ങി, അവിടെ കാണാൻ പറ്റും. നമ്മൾ ഇവിടെ നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു എന്താണ് ചർച്ച നടന്നതെന്നുള്ളത്, അതിൻ്റെ പൂർണ്ണത നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഈ ചർച്ചയെ വേറൊരു രൂപത്തിലാക്കിക്കൊണ്ട് ചില ആളുകൾ കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് എന്തൊരു കഷ്ടമാണ്, ഇതെന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ മതം തൂക്കി വിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെന്തിനാണ് ഈ പൊതു ഇടങ്ങളിൽ പോയിട്ട് മതം പറയേണ്ട ആവശ്യം? ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറുകണക്കിന് വീഡിയോസ് ഈ പബ്ലിക് റിയാക്ഷൻ എന്നുള്ള നിലക്ക് പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന, ആശയങ്ങൾ സംവദിക്കുന്ന നൂറുകണക്കിന് ക്ലിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ട മറ്റൊരു ക്ലിപ്പായി മാത്രം ഇതിനെ കാണേണ്ടടുത്ത് എന്തിനാണ് ഇങ്ങനെ മതം തൂക്കി വിൽക്കാൻ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം? വേറെ ചില ആളുകൾ അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അടുത്തൊരു പിക്ചർ കാണാൻ പറ്റും. വേറെ ചില ആളുകൾ ഇതിനെ ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിലേക്ക് പിന്നെ വലിച്ചഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ചില ആളുകൾ രംഗത്ത് വരാൻ, ഇതിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ കടന്നു വന്ന സമയത്ത് ഈ വീഡിയോ ഒക്കെ കണ്ട ചില ആളുകൾക്ക് കുരുവട്ടം തുടങ്ങി. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ഇവരെന്ത് ചെയ്ത് ശരിയായില്ല, ആ വീഡിയോയിൽ എന്തെങ്കിലും അതിൽ പറഞ്ഞ ആശയത്തിലോ വലിയ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, ഇതിങ്ങനെ പോയാൽ ശരിയാവൂല എന്ന് തോന്നിയ ചില ആളുകൾ, അവർ ഫേസ്ബുക്കിൽ ഇടുന്ന കമൻ്റൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും. നാണംകെട്ടവന്മാർ, ഈ നാറികളെ നാണമുണ്ടോ നിങ്ങൾക്ക്? ഇവരെ കണ്ടാൽ ഓടിച്ചു വിടണം അല്ലേ, ഇവരെ കണ്ടാൽ ഓടിച്ചു വിടണം. പെൺകുട്ടികൾ, പിന്നെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, മതം മാറ്റും, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇവൻ്റെ പേരും വിവരവും ഫോൺ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി? നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു കാര്യം ചർച്ച ചെയ്തതിനു വേണ്ടി, അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാല് തല്ലിയൊടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കുറേ ആൾക്കാർ വരുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇത് അവിടെ നിന്നില്ല, ഇങ്ങനെയുള്ള കമൻറ്റുകൾ എത്തി അവസാനം നമ്മുടെ സുപ്രീം അല്ലേ, ശശികലയെ പോലെയുള്ള ആളുകൾ പിന്നീട് കടന്നു വരുന്നതാണ് കാണാൻ പറ്റുന്നത്. കോഴിക്കോട് ബീച്ചിൽ മതം മാറ്റ ശ്രമം അല്ലേ, അവിടെ ഇതാ പിന്നെ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ ഇതാ മതം മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് AHP അവരുടെ കേരള ഘടകം പറഞ്ഞത് കോഴിക്കോട് ബീച്ചിൽ വരുന്ന ഹിന്ദു പെൺകുട്ടികളെ പ്രത്യേകം ലക്ഷ്യമിട്ട് മതം പഠിപ്പിക്കാൻ വരുന്നവരൊന്നും വന്ന പോലെ തിരിച്ചു പോവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ നമ്മൾ കാണിച്ച വീഡിയോയിൽ എന്തെങ്കിലും ഭരണഘടനാപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മതം പറയാൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റൂല. സ്വാഭിമാനി ഹിന്ദുക്കൾ ഇതിന് ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ആൾക്കാർ രംഗത്ത് വരാൻ, അവിടെ നിന്നില്ല, പിന്നീട് നമ്മുടെ അതിനും അപ്പുറത്തുള്ള ആൾക്കാർ രംഗത്ത് വന്നു. നമ്മുടെ ജനൻ TV അല്ലേ അവർ പറഞ്ഞത്, നിങ്ങൾ ആ ഒരു അതൊന്ന് കണ്ടു നോക്കണം. ഓക്കെ,
13: മറ്റു വാർത്തകൾ നോക്കാം. ഇതര മതസ്ഥരായ യുവതി യുവാക്കളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്ന അൺമാസ്കിംഗ് എത്തിസം സലഫി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ദുരൂഹം. സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ആസൂത്രിതമായ മതപ്രചരണമാണ് അൺമാസ്കിംഗ് എത്തിസം എന്ന സലഫി ഗ്രൂപ്പ് നടത്തുന്നത്. സംഘത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളിലും ലക്ഷ്യങ്ങളിലും ദുരൂഹത.
5: നിങ്ങൾ കണ്ട വീഡിയോയിൽ സാമ്പത്തിക സ്രോതസ്സൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്, ഓക്കെ, സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. എന്താ ഇപ്പൊ അവിടെ സാമ്പത്തികമായിട്ടുള്ളത്? ആ ബേക്കിൽ കെട്ടിയ ഒരു ബാനറും ഉണ്ട്, പിന്നെ ഒരു ഹോളിലാൻഡിന്റെ മൈക്കും ഉണ്ട്. ഓക്കെ, ആ മൈക്ക് മേടിക്കാൻ എത്ര രൂപ ഉണ്ടാവും? അതിനാണ് ഇപ്പൊ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. എവിടെ നിന്നാണ് സമ്പത്ത് വരുന്നത് അന്വേഷിക്കാം. ബാക്കി പറയട്ടെ.
11: വുമൻസിന്റെ ഡ്രസ് ഇങ്ങനെ തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ ചില ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ധരിച്ച ഡ്രസ് ഏത് രൂപത്തിലുള്ള?
14: ബീച്ചിലെത്തിയ തട്ടമിടാത്ത പെൺകുട്ടികളെ സമീപിച്ച ഇസ്ലാമിക വസ്ത്രധാരണത്തെ കുറിച്ച് അനാവശ്യ സംവാദങ്ങൾ നടത്തുകയാണ്.
5: ബീച്ചിലെത്തിയ തട്ടമിടാത്ത സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ വീഡിയോ തന്നെ ആദ്യം കാണിക്കുന്നുണ്ട്. തട്ടവിട്ട സ്ത്രീകളെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, സമീപിക്കുന്നുണ്ട്, അവരോടും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാരും കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇവർക്ക് ഒന്ന് ഇതാക്കണല്ലോ, ഒരു ഉപ്പുമുളകൊക്കെ വേണല്ലോ. അപ്പൊ അതിനുവേണ്ടി ബീച്ചിലെത്തിയ തട്ടമിടാത്ത സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നുമല്ലോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള തോട്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുവേണ്ടി ബീച്ചിലെത്തിയ തട്ടമിടാത്ത സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അനാവശ്യ ചർച്ചകൾ, ഏത് സ്ത്രീകളുടെ അടിവസ്ത്രം വരെ ചർച്ച ചെയ്യുന്ന പബ്ലിക് റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നും തന്നെ ആവശ്യമല്ല. മതം പോലെയുള്ള അല്ലെ, മതം, നാസ്തികത, ദൈവം, ശാസ്ത്രം, അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള ചർച്ചയാണ്. ഓക്കെ, ബാക്കി പറയട്ടെ.
14: പങ്കങ്ങൾ, അതിന്റെ ദൃശ്യങ്ങളാണിത്. ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം നടത്തുന്നത് തീവ്ര ഇസ്ലാമിക മതപ്രചരണമാണ്. അൺമാസ്കിംഗ് എത്തിസം സലഫി ഗ്രൂപ്പ് യു എയിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ചർച്ചയുടെ ലിങ്കാണിത്. ഇവരുടെ പ്രവർത്തനങ്ങളോട് എതിരഭിപ്രായമുള്ളവർക്ക് വേണ്ടിയാണ് ഈ സംവാദം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് വിദേശ ബന്ധങ്ങൾ ഉണ്ടെന്നതിന്റെ തെളിവാണിതെന്നാണ്.
5: ഈ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ ടീം, അവർക്ക് സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. യു എയിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഒരു ദിവസം വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുചേരണം. അങ്ങനെ അവരൊന്ന് ഒത്തുചേർന്നു. അവർ കുറെ കാര്യങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ചു. അത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ഓക്കെ, വിദേശ ബന്ധമുണ്ട്. യു എയിൽ ഇതിന് കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് അവരവിടുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഇതിന് വിദേശ ബന്ധവും കൂടി ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി പറയട്ടെ.
14: ആരോപണം, യുക്തിവാദത്തെയും മറ്റു വിശ്വാസങ്ങളെയും പ്രതിരോധിക്കാനെന്ന വ്യാജേനെ ഇതര മതസ്ഥരായ യുവതി യുവാക്കളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പൊതുസ്ഥലങ്ങളിലേക്ക് ഇവരുടെ പ്രചാരണ രീതികൾ മാറുമ്പോൾ ഇത്തരം സംഘടനകൾക്ക് ഫണ്ടിംഗ് അടക്കം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന കാര്യം അന്വേഷണ വിധേയമാക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. യുവാക്കളിലേക്ക് തീവ്ര ഇസ്ലാമിക മതചിന്തകൾ എത്തിക്കുകയാണ് സംഘത്തിന്റെ പ്രധാന അജണ്ടയെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.
5: ഇപ്പൊ വിദേശ ബന്ധമുണ്ട്, ഫണ്ടിങ് എവിടെയാണ്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഭയങ്കര ദുരൂഹമായിട്ടുള്ള എന്തോ സംഭവം നടന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ വാർത്ത കാണുന്ന ആളുകൾ പോലും ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി എന്താ ഈ ദുരൂഹമായിട്ട് സംഭവിച്ചത്. എല്ലാവരെയും കൺമുന്നിൽ സംഭവിച്ച സംഭവം. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവർ ദുരൂഹമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ശശികലയും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന സമയത്ത് ആരോ ഒരാൾ ചോദിച്ചു, അല്ല ടീച്ചറേ, ഇതിനിപ്പം ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇവർ ചെയ്തതിന്? അതൊക്കെ അനുകൂലിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പിന്നെ ഇവർ ചർച്ച ചെയ്തിട്ടുള്ളൂ, ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇവർ ചർച്ച ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പം ശശികല ടീച്ചർക്ക് ഒരു പ്രത്യേക മറുപടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. ശശികല ടീച്ചർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനയാണോ പ്രശ്നം? അത് ദൈവദത്തമായ സംഭവമൊന്നുമല്ലല്ലോ. അത് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ചില ചെറുപ്പക്കാർക്ക് ബീച്ചിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ? ഭരണഘടനയാണോ പ്രശ്നം? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഭരണഘടന മാറ്റിയേക്കാം. എന്ത് ഇപ്പോൾ കുഴപ്പം, ഭരണഘടന മാറ്റിയാൽ പോരെ? അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഈ നിലയിലേക്കാണ് ഇതിനെ കൊണ്ടുപോയത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പിന്നെ ഒരുപാട് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം, പ്രത്യേകിച്ച് ഈ നാസ്തിക വലത്, തീവ്ര വലത് നാസ്തിക ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്കൊരു പക്ഷെ അറിയുന്നുണ്ടാകും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ, ഓക്കെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പ്ലെയിന് കയറിയിട്ട് ഇസ്രായേലിലേക്ക് പോയി. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടായിരുന്നറിയോ? അവിടെ ഉണ്ടായിരുന്ന ഹൈഡ് പാർക്കിൽ പോയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹൈഡ് പാർക്കിൽ പോയിട്ട് എന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം. അങ്ങനെ അയാൾ ഹൈഡ് പാർക്കിലെത്തി. ഇത് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ആരാണ് പോയത്, ആ പറന്ന് പോയി പിന്നെ ഇതൊക്കെ വാങ്ങി വന്നത് ആരാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്തായാലും ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഇസ്രായേലിലേക്ക് എത്തി, അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയി ഹൈഡ് പാർക്കിൽ ചർച്ച ചെയ്യാൻ വന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പക്ഷത്തു നിന്നുള്ള ഒരാൾ ഈ ആരിഫിനെ അങ്ങോട്ട് വിളിച്ചു. ഇയാളെ വിളിച്ചിട്ട് പിന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ കുറേ കാലമായല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഖുർആനിൽ സ്വന്തം മക്കളെ കല്യാണം കഴിക്കാം, ഓക്കെ, സ്വന്തം മക്കളുമായി അല്ലെങ്കിൽ സ്വന്തം അമ്മയുമായിട്ടൊക്കെ കല്യാണം കഴിക്കാം എന്നുള്ള വാദം ഖുർആനിലുണ്ട് എന്ന് അയാൾ അങ്ങോട്ട് വെടി പൊട്ടിച്ചു. അപ്പോൾ ഇത് പൊട്ടിച്ചതോടുകൂടി അപ്പുറത്തുള്ള ഇസ്ലാമിക പക്ഷത്തുള്ള ആൾ, അദ്നാൻ റാഷിദ് അദ്ദേഹമായിരുന്നു, അദ്ദേഹം ചോദിച്ചു, അതിൻ്റെ തെളിവ് എവിടെ? അപ്പോൾ ആ മനോഹരമായിട്ടുള്ള രംഗം ഒന്നുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ,
15: The Quran, I claim the Quran says you can marry your child, right? I want him to now. If you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also.
5: ഓക്കെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അത് വീഡിയോ നടന്നോട്ടെ, വീഡിയോ നടന്നോട്ടെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു അതിനുള്ള തെളിവ് നീ ഹാജരാക്കണം. അങ്ങനെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ഖുർആനിൽ എവിടെയാണ് ഉള്ളത്? നീ അത്
16: ഹാജരാക്കണം.
5: മാറ്റിവെച്ചിട്ടുണ്ട്. ഓക്കെ,
16: അവസാനം
5: അവിടെ നിന്ന് അങ്ങനെ പോവല്ലേ ഇത്, അപ്പുറത്ത് പോയിട്ട് സ്വന്തം മൈക്കും ക്യാമറ ഒക്കെ വെച്ചിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇയാളുണ്ടോ ഇവിടുന്ന്? മേക്കലേ പോയി, മേക്കലേ പോയിട്ട് പിടിച്ചു.
16: അബി അബി യേ പന്നാ യഹാൻ പർ യേ ഹി കേം ടു സ്പീക്ക് ഹിസ് കോർണർ, ഹി കേം ടു സ്പീക്ക് ഹിസ് കോർണർ ടു ടെൽ പീപ്പിൾ. ഹിസ്റ്റൻ ദിസ് സൂറ ഫോർ വേഴ്സ് 23.
5: അവിടെ നിന്ന് വിളി, അവിടെ നിന്ന് വിളി.
16: I want you to hear this verse. I want you to hear this verse. The Quran.
5: അവിടുന്ന് പടി. പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്ര ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുറച്ച് ആൾക്കാർ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആളുകളോട് സംവദിക്കുന്നു, സ്വന്തം ആശയം ആർജവത്തോടുകൂടി സംവദിക്കുന്നു, വിയോജിപ്പുകൾ പറയാനുള്ള സ്പേസ് കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. ഇതെങ്ങനെ ഇവർക്ക് നടക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ നടക്കുന്നത്? ഇത്ര സുന്ദരമായിട്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, കുയിന്തുണ്ടാവുമല്ലോ. ഇവർ ചർച്ച ചെയ്യാൻ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ആശയം പറയുമ്പോഴേ തന്നെ അത് കളവായി, അത് പിടിക്കപ്പെട്ടു. എവിടുന്ന്? അതും ഇംഗ്ലണ്ടിൽ പോയിട്ട്. മലയാളികൾക്ക് അപമാനം ഉണ്ടാക്കി ഇംഗ്ലണ്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ കളവ് പറഞ്ഞ് പിടിക്കപ്പെട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ടീം എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആശയങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നു, വളരെ പിന്നെ സുന്ദരമായി ചർച്ച ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ആ പ്രശ്നത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു എന്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഭരണഘടനാപരമായി ഇവിടെ മുസ്ലിങ്ങൾ ആവട്ടെ മറ്റാരാവട്ടെ അവർക്കെല്ലാവർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ളൊരു അവകാശം, ആ അവകാശം അതിനെ അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യുന്ന ആളുകളെ കാല് തല്ലിയൊടിക്കാൻ വരും ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടെങ്കിൽ, അവരോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇനിയും ചർച്ച ചെയ്യുന്നുള്ളതാണ്, ഞങ്ങൾ ഇനിയും ചർച്ച ചെയ്യും. കാരണം ഞങ്ങൾക്ക് ആ അവകാശം തന്നത് ഭരണഘടനയാണ്. അപ്പം ആ ഭരണഘടന നമുക്ക് അവകാശം തരുന്നിടത്തോളം കാലം ഞങ്ങൾ ഇനിയും അത് ചർച്ച ചെയ്യും. ചൊറിയാനുള്ളവർക്ക് ഇനിയും വീണ്ടും ചൊറിയാം എന്ന് മാത്രമേ അതിൽ സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഇനി ബാക്കി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ട്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ് ബീച്ചിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ വിഷയത്തിൽ പൊതു ഇടങ്ങളിലെ മതം സെലക്റ്റീവ് അസഹിഷ്ണുത എന്ന ടൈറ്റിലിൽ കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ദൈശനിക സംവാദത്തിൽ ഹിലാൽ സലീം അവതരിപ്പിച്ച വിഷയമായിരുന്നു നമ്മളിതുവരെ കേട്ടത്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പ്രവാസി കമ്മീഷൻ വെബ്സൈറ്റ് നവീകരിച്ചു. കേരള പ്രവാസി കമ്മീഷൻ വെബ്സൈറ്റ് നവീകരിച്ചു. പരാതി ഓൺലൈനായി സമർപ്പിക്കാനും കേസിന്റെ നിലവിലെ സ്ഥിതി അറിയാനും ഇതു മൂലം കഴിയും. അദാലത്തിന്റെ തീയതി, സ്ഥലം, മറ്റു വിവരങ്ങൾ എന്നിവയും സൈറ്റിൽ അറിയാൻ കഴിയും. പ്രവാസി കമ്മീഷൻ വെബ്സൈറ്റ് nricommission.kerala.gov.in.
2: يا من يرى مد البعوض جناحها.
1: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിന്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ

0: ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യ വിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യ വിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഫത്തഹ് വചനം 25 ഭാഗം 4 ക്ലാസ് എടുക്കുന്നത് ജഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തുൽ ഫത്ഹിലെ 25 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ഇൻഷാല്ലാ. 26-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്തുൽ ഫതഹിലെ വചനം 25 ഭാഗം 4. ക്ലാസ് എടുത്തത് ജഅഫർ സലഫി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മഴ അനുഗ്രഹവും ശിക്ഷയും. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിനങ്ങളായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴ കാരണം നമ്മുടെ ചുറ്റുമുള്ള അനേകം ആളുകൾ വലിയ പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലുമാണ്. ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ജനജീവിതം ദുസ്സഹമാക്കി ഇരിക്കുകയാണ്. പ്രകൃതിയിലെ ഓരോ മാറ്റവും അള്ളാഹുവിൻ്റെ മഹത്തായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. മഴ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ ചിലപ്പോൾ അത് അവനിൽ നിന്നുമുള്ള മുന്നറിയിപ്പും പരീക്ഷണവുമായി മാറാറുണ്ട്. ഈ അവസരത്തിൽ മഴയെക്കുറിച്ചും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും ഇസ്ലാം നൽകുന്ന സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഒന്നാമത്തെ കാര്യം, മഴ അള്ളാഹുവിൻ്റെ കാരുണ്യവും പരീക്ഷണവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മഴ അനുഗ്രഹമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാരുണ്യത്തിൻ്റെ മഴയെക്കുറിച്ചും അദാബിൻ്റെ അഥവാ ശിക്ഷയുടെ മഴയെക്കുറിച്ചും വ്യത്യസ്തമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. മാ ഗൈസ് എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അനുഗ്രഹമാകുന്ന മഴയെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ്റെ സൂറത്തു ലുഖ്മാനിൻ്റെ 34-ാമത്തൊരു വചനം നമ്മളൊക്കെ കേട്ടവരാണ്. ഇന്നല്ലാഹ ഇന്ദഹു ഇൽമു സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അഥവാ അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യനാളിനെക്കുറിച്ചുള്ള അറിവ്. അതേപോലെ തന്നെ മഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ചും ഗർഭാശയങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്നവനും ഏതൊരാൾ നാളെ എന്ത് സമ്പാദിക്കും, എവിടെ വെച്ച് മരണപ്പെടും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും ആധികാരികമായി പറയാൻ സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഇവിടെ ഈ ആയത്തിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ മഴയെക്കുറിച്ചാണ് ഗൈസ് എന്ന പദം ഖുർആൻ ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ്റെ 18-ാമത്തെ ആഴത്തിലൂടെ നമുക്ക് കാണാം. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദറിൻ ഫഅസ്കന്നാഹു ഫിൽ അർളി വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ചിടത്തോളം അവൻ മഴയെ ഇറക്കിത്തരികയും അതോടൊപ്പം ഭൂമിയിൽ നിന്ന് ആ വെള്ളത്തെ അല്ലെങ്കിൽ മഴയെ ഇല്ലാതാക്കുവാനും സാധിക്കുന്നവനാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് മാ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യന് വാസയോഗ്യമാക്കി കൊടുത്ത ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് വെള്ളമെന്നും അനുഗ്രഹമാണ് വെള്ളമെന്നും, എന്നാൽ അതില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കാൻ അത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ബോധ്യപ്പെടുത്തലും അള്ളാഹു നമുക്ക് നൽകുകയാണ്. യഥാർത്ഥത്തിൽ മഴ എന്നുള്ളത് ശിക്ഷയായിക്കൊണ്ടും നമ്മൾ അള്ളാഹുവിൽ നിന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. മുൻകാല സമുദായങ്ങളിലേക്ക് ശിക്ഷയായി മഴയെ പ്രളയത്തെയോ അള്ളാഹു അയച്ചപ്പോൾ മത്തറൻ എന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചത്. വഅം തർന അലൈഹി മത്തറാൻ ഫസാ അമത്തറുൽ മുൻദരീൻ എന്ന് സൂറത്തു ശുഅറാഇൻ്റെ 173-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ താക്കീതായിക്കൊണ്ട് ചീത്ത ഒരു മഴ അവരുടെ മേൽ നാം വർഷിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ആറാഫിൻ്റെ 84-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ വഅംതർന അലൈഹിം മത്തറൻ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ എന്നാണ്. കുറ്റവാളികളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയെന്ന് നോക്കിക്കൊള്ളൂ, അവരുടെ മേൽ നാം ഒരു മഴ ഇറക്കി എന്നാണ്. ഇവിടെ ആ മഴ കൊണ്ടുദ്ദേശിക്കുന്നത് ശിക്ഷയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ചരിത്രത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ നമ്മിലേക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളവും മഴയും അനുഗ്രഹമാണെങ്കിലും മനുഷ്യൻ്റെ ധിക്കാരം അതിര് കടക്കുമ്പോൾ അത് വിനാശകരമായി മാറാറുണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സബഅ് ഗോത്രക്കാരുടെ കഥ നമുക്കറിയാം. സമൃദ്ധമായ തോട്ടങ്ങളും അണക്കെട്ടുമുള്ള സുഖകരമായ ജീവിതമാണ് അള്ളാഹു അവർക്ക് നൽകിയിരുന്നത്. എന്നാൽ അവർ നന്ദി കെട്ടവരായപ്പോൾ അണക്കെട്ട് തകർന്ന് വലിയൊരു പ്രളയത്തിലൂടെ അള്ളാഹു ആ നാടിനെ നശിപ്പിച്ചു എന്നത് ചരിത്രം നൽകുന്ന പാഠമാണ്. ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. നൂറ്റാണ്ടുകളോളം പ്രബോധനം നടത്തിയിട്ടും സത്യം ഉൾക്കൊള്ളാതെ ദൈവപ്രവാചകനെ ഉപദ്രവിച്ച ജനതയെ അള്ളാഹു മഹാപ്രളയത്തിൽ മുക്കി നശിപ്പിച്ചതായി ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠമാണ്. അവിടെയും അവസാനിക്കുന്നില്ല. ഫിർഔനിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചരിത്രം നമുക്ക് നൽകുന്ന മറ്റൊരു പാഠമുണ്ട്. തൻ്റെ ധിക്കാരവും അഹങ്കാരവും അതിര് കടന്നപ്പോൾ ഫിർഔനെയും അവൻ്റെ സൈന്യത്തെയും അള്ളാഹു നശിപ്പിച്ചത് ജലത്തിൽ മുക്കിക്കൊണ്ട് തന്നെയാണ് എന്ന് ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. ഇതിൻ്റെ കൂടെ, ഈ ചരിത്ര സത്യങ്ങളുടെ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ജീവനും നമ്മുടെ സൃഷ്ടിപ്പിലടക്കം അള്ളാഹു സുബ്ഹാനഹു വതാല ജലവുമായുള്ളൊരു ബന്ധം ഉണ്ട് എന്നത് ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു വിജ്ഞാനം തന്നെയാണ്. അവലം യറല്ലദീന കഫറു അന്ന സമാവാത്തി വൽ അർള കാനതാ റത്കൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചിന്തിക്കുവാനും ആലോചിക്കുവാനും കണ്ടെത്തുവാനും ഈ പ്രപഞ്ച ചുറ്റുപാടിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ട അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളായിരുന്നാലും അള്ളാഹുവിൻ്റെ ഒട്ടനവധി പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. കാരണം ഭൂമിയിൽ അള്ളാഹു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ജീവനുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും വെള്ളം അവർക്കുള്ളൊരു ആശ്രയമാക്കി അള്ളാഹു വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നീ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ നിദാനം തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് ഖുർആനിൽ കാണാം. വെള്ളത്തിനെ ആശ്രയിച്ചു കൊണ്ട് കഴിയുന്നവനാണ് ജീവനുള്ള ഏതൊരു ജീവിയും എന്നത് പരാമർശിച്ചത് കാണാം. ഇനി മറ്റൊരു കാര്യം നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഭക്ഷണത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളമാണ് എന്ന് നമുക്ക് പറയാം. ഫല്യന്ദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ, ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ. അന്ന സ്വബബിനൽ മാ അസ്വബ, ആരാണ് ഈ വെള്ളത്തെ അവനക്ക് ഇറക്കിക്കൊടുത്തത്, സമൃദ്ധമായി നൽകിയത്. സുമ ശക്കക്കിനൽ അർള ശക്കൻ ഫ അമ്പത്തിനാ ഫിയ ഹബ്ബൻ വ ഐനബൻ വ ഖലബൻ വ സൈതൂനം വ നഖലൻ വ ഹദായിക ഉൽബ. നമ്മൾ സൂറത്തുൽ അബസയുടെ 24 മുതൽ 32 വരെയുള്ള വചനങ്ങളെ മനസ്സിരുത്തി അറിയാനും വായിക്കാനും പഠിക്കാനും തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ ജീവനുമായി വെള്ളത്തിനുള്ള ബന്ധവും അള്ളാഹു നമുക്ക് കണക്കാക്കി വെച്ച ആ സ്രോതസ്സിൻ്റെ ഉറവിടത്തിൻ്റെ പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ആയത്തുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഫഅൻശഅനാ ലകും ബിഹി ജന്നാതിൻ മിൻ നഖീലിൻ വഅനാബിൻ ലകും ഫീഹാ ഫവാകിഹു കസീറ വമിൻഹാ താകുലൂൻ. നമ്മൾ ഓരോരുത്തരും ഭക്ഷിക്കുന്ന, നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഭക്ഷിക്കുന്ന കായ്ക്കനികളും മുന്തിരികളും ഈത്തപ്പനകളും അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായി മാറുന്ന തോട്ടങ്ങളും എല്ലാം നാം സൃഷ്ടിച്ചതാണ് എന്ന അവകാശപ്പെടാൻ അധികാരമുള്ള ഏതൊരു സൃഷ്ടാവാണോ ആ അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ നമ്മൾ കാതോർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മഴ എന്ന അനുഗ്രഹത്തെ പൂർണ്ണമായി അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിക്കൊണ്ട് കാണുവാനും, എന്നാൽ ചില സമയങ്ങളിൽ ജീവിതത്തിൽ നമുക്കൊരു ശിക്ഷയായിക്കൊണ്ട് മഴയെ അള്ളാഹു നമ്മിലേക്ക് ഇറക്കിത്തരുമെന്ന ബോധ്യവും നിലനിർത്തി നമ്മൾ ജീവിതത്തെ മുന്നോട്ടു പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. മഴ അനുഗ്രഹവും ശിക്ഷയും. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.

0: സാരസമ്പൂർണമായ ഉപദേശങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പീസ് റേഡിയോ കഥ പറയാം. ചരിത്രത്തിൽ നിന്നുള്ള ഏടുകൾ സരസമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ കഥ പറയാം. അങ്ങനെയാണ് നാലാമത്തെ ഖലീഫ ആയത്. കഥാകഥനത്തിൽ നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വി ടി.
1: പ്രിയ കൂട്ടുകാരെ, ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. കഥ പറയാൻ പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെയാണ് നാലാമത്തെ ഖലീഫയായത്. എങ്ങനെ? അതാണ് നമ്മൾ പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ എഴുത്തും വായനയും അറിയാമായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി കത്തെഴുതുവാനും കരാർ തയ്യാറാക്കുവാനുമുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി. മതപരമായ കാര്യങ്ങളിൽ അഗാധമായ അറിവുണ്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്. നിയമപരമായ വിഷയങ്ങളിൽ സംശയങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ പ്രാപ്തനുമായിരുന്നു. ഇസ്ലാമികപരമായ വിഷയങ്ങൾ നന്നായി പ്രസംഗിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അറബി വ്യാകരണത്തിന് തത്വങ്ങൾ രൂപപ്പെടുത്താൻ അബുൽ അസ്വദ് അദ്വാലിക്ക് നിർദ്ദേശം നൽകിയത് അലി റളിയല്ലാഹു അൻഹുവായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേശകരിൽപ്പെട്ട ഒരാളായിരുന്നു അലി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗ സമയത്ത് മൂന്നാം ഖലീഫയെ തെരഞ്ഞെടുക്കാൻ രൂപീകരിച്ച ആറംഗ സമിതിയിൽ അലി റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. മൂന്ന് ഖലീഫമാരുടെയും കാലത്ത് അഭിമുഖീകരിച്ച വിഷമകരമായ പ്രശ്നങ്ങളിലെല്ലാം അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം തേടാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നൊക്കെ വീണ്ടും വായിക്കാൻ പറ്റും. ഉസ്മർ അള്ളാഹുവിൻ്റെ കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ കത്തിപ്പടർന്ന അഭിപ്രായ വ്യത്യാസത്തിലും പ്രശ്നങ്ങളിലും കാര്യങ്ങൾ നേരെ ചൊവ്വയെ നടക്കാൻ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഖലീഫയെ സഹായിച്ചത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നർത്ഥം. ഉസ്മർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട ശേഷം അടുത്ത ഖലീഫ ആരാവണം എന്നത് മുസ്ലിം സമൂഹത്തിന് ചിന്തിക്കേണ്ടി വന്നില്ല. അതിന് അർഹനായി അലി റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരുമില്ലായിരുന്നു. അങ്ങനെ പ്രമുഖ സഹാബിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം ഏറ്റെടുത്തു. മറ്റൊരു കഥയുമായി മറ്റൊരു എപ്പിസോഡിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. അങ്ങനെയാണ് നാലാമത്തെ ഖലീഫ ആയത്. കഥയുമായി നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വി ടി.
2: والضحى

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരനുഭവത്തിലേക്ക് നമുക്ക് പോകാം.
3: ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉച്ചക്ക് ചോറിന് വിടുമല്ലോ കുട്ടികളെ. അപ്പോൾ ചോറിന് വാങ്ങാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ വരി നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ലൈനിലുള്ള ഭക്ഷണം ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ തൊട്ടടുത്ത വരിയിലേക്ക് പോകും. പക്ഷേ അങ്ങനെ ഒന്നായിട്ട് ഇങ്ങോട്ട് തിരക്കി വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മറ്റൊരു അധ്യാപകൻ എന്ത് ചെയ്തു, എന്തായാലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് തിരക്കി വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രയാസമാവുമല്ലോ. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഈ തോള ഇവിടെ ഈ ഷോൾഡറിനൊന്നിങ്ങനെ കൊട്ടിയിട്ട് തിരക്കി വരലടാ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വിഷയത്തിൽ പിന്നെ വൈകുന്നേരം കുട്ടി വീട്ടിൽ ചെന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞെന്ത്, ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ പുറത്തേക്ക് സാറടിച്ചു, എനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീൻ്റെ രക്ഷിതാവ്, അതായത് ഉപ്പ, അച്ഛന്, ആ കുട്ടി അയാൾ കുറച്ച് സംസാരിക്കാൻ ഒരു കൂടുതൽ സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇയാളെ അനിയനുണ്ട്, അയാൾ സൗദിയിലാണ്. അപ്പം വിഷയം അവിടെ എത്തി. മൂപ്പരത് കണ്ടിട്ടില്ല, അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് എൻ്റെ ഫീൽ ഒന്നും മൂപ്പർക്ക് അറിയില്ല. പക്ഷെ മൂപ്പര് മാഷിക്ക് എന്ത് ചെയ്ത് കുറേ വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാഷ് എന്തോ ഒരു തിരക്കിലോ കാര്യങ്ങളോ എന്തോ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇയാൾ വോയിസ് കിട്ടുകയാണ്. അപ്പോൾ വോയിസിൽ പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ആരാ അറിയില്ല, ഞങ്ങൾ ഭക്ഷണത്തിന് വന്നിട്ട് കുട്ടികളെ എങ്ങനെ ചെയ്യണോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ കുട്ടീനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നോ എന്താണ് സംഭവം ഉണ്ടായത് എന്നുള്ളത്? ഞാൻ ഓർക്കുന്ന പോലുമില്ല അങ്ങനെ ഒന്ന് തച്ചു എന്നുള്ളത്. കാരണം ആ ഒരു തിരക്കിൽ വന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഇതാക്കിയിട്ടുള്ളൂ, അല്ലാതെ തല്ലാൻ വേണ്ടിയിട്ടോ അവനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാഷ് വോയിസ് ഇട്ടു. അപ്പോൾ അപ്പത്തിന് ഞാൻ നാട്ടിൽ ഇത്ര കാലം ഡ്രൈവറായിരുന്നു ഞാൻ, നിങ്ങളുടെ സ്കൂളൊക്കെ എനിക്ക് അത്രയും അറിയാം. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കാൻ അറിയാം, ഈ കുട്ടികൾ നമ്മൾ ഓവർ കെയർ ചെയ്തിട്ട് ചില വിഷയങ്ങളിലൊക്കെ അവരെ ഭാഗത്ത് മാത്രം അവരെ ഭാഗം മാത്രം കേൾക്കാനും അതല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചു എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാനുള്ള ഒരു ക്ഷമ ആളുകൾക്കില്ല. എന്നാൽ അവരെന്നെ പറയും ചെയ്യും, എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അധ്യാപകർ വേണ്ട പോലെ നോക്കായിട്ടാണ് ഇടപെടായിട്ടാണെന്ന് പറയും ചെയ്യും. ഇവിടെ നിസാരമായൊരു വിഷയമാണ്, പക്ഷേ പലപ്പോഴും രക്ഷിതാക്കളെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടം വേണമല്ലോ, സപ്പോർട്ടില്ലാത്തൊരവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ?
2: അതെ അതെ. മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് ഓവർ കെയറിങ്ങും ഒരു ഭാഗത്ത് തീരെ ശ്രദ്ധയില്ലാതെ പോകുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഒരു മധ്യമ നിലപാടിലാണ് വേണ്ടത്. ഇപ്പം നമ്മൾ നമ്മുടെ മക്കളാണ്, അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ തന്നെയാണ് കൂടെ നിൽക്കേണ്ടത്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. പക്ഷേ നമ്മൾ ഏത് സന്ദർഭത്തെയും പിന്നെ അതിനെ നമ്മൾ പിന്നെ പരിഗണിക്കുന്നത് ശരിക്ക് നീതിയോടെ ആയിരിക്കണം. അതിൻ്റെ അവസ്ഥകളും അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നു. ഒരു അധ്യാപകൻ ഒരിക്കൽ പോലും ഒരു ശിക്ഷ എന്നുള്ള നിലക്കല്ല, ഒരു ക്രമീകരണം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്തൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള അവസ്ഥകളും പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ശരിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചറിഞ്ഞ് ഇപ്പം നമുക്ക് അധ്യാപകനോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഒരു വിഷയം കുട്ടി പറയുന്നുണ്ട്, മാഷ അങ്ങനെ ചെയ്യില്ല എന്നറിയാം, എന്നാലും ഒരു കൗതുകം കണ്ട് എന്തേ സംഭവിച്ചത് അല്ലേ. നമ്മൾ ഡീല് ചെയ്യുന്ന സമയത്ത് അല്ലേ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയ്ക്ക് എന്തൊരു വിഷയങ്ങളെ നമ്മൾ നേരിടുമ്പോഴും അതിനെന്തു വേണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ചോദിച്ചറിഞ്ഞുകൊണ്ട്, ഇനി നമ്മുടെ കുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അത് അധ്യാപകനെ ബോധ്യപ്പെടുത്താം, നിങ്ങൾ അപ്പൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു, അത് കുട്ടിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും എന്ത് ചെയ്യും അധ്യാപകൻ, എന്ത് ചെയ്യും, വീണ്ടും അത് ശ്രദ്ധിക്കും വേറെ അവസരങ്ങളിൽ വരുന്ന സമയത്ത്. ഇനി അതല്ല കുട്ടിയുടെ ഭാഗത്താണെങ്കിലോ, അത് ഞാനിങ്ങനെ കേട്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ തോന്നി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹരിച്ചു പോകണം എന്നുള്ള നിലക്ക്. അപ്പോൾ എന്നും ആ ഒരു ബഹുമാനം അധ്യാപകൻ്റെ മനസ്സിലും നേരെ തിരിച്ചു. അപ്പോൾ കുട്ടികൾക്കും അതിൽ നിന്നൊരു പാഠം, എൻ്റെ ഉപ്പ എന്ത് പോയി പറഞ്ഞാലും അതിനെക്കുറിച്ച് കുടുംബത്തിൽ പോയി പറഞ്ഞാൽ അത് വ്യക്തമായിട്ടുള്ള അന്വേഷണം വരും, അതേത് ഭാഗത്താണ് ശരി എന്നുള്ളത് അവരന്വേഷിക്കും, ശരിയുടെ പക്ഷത്താണ് അവർ നിൽക്കുക എന്നുള്ള ഒരു നല്ലൊരു സന്ദേശം നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് പകർന്നു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
4: ആരാധ്യൻ അത് അല്ലാഹുവാണ്. സർവ്വതിൻ്റെയും രക്ഷിതാവായ അല്ലാഹുവിനാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത്. പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം ആരാധ്യൻ അല്ലാഹ് എന്ന മനോഹരമായ ഗാനവുമായി റിയ എടവണ്ണ.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: ഇനി ഖുർആൻ പാഠങ്ങൾ. ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക് എന്തുണ്ട് ന്യായം? ഈ വിഷയവുമായാണ് ഇന്നത്തെ ഖുർആൻ പഠനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അവതരിപ്പിക്കുന്നു ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകളിൽ വച്ച് ഏറ്റവും വലിയ മുഅ്ജിസത്ത് അഥവാ അമാനുഷിക ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ തീർച്ചയായും അതിനെ ഗൗരവരൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ദൈവികതയെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതിലെ വചനങ്ങളും അതിലെ ആശയങ്ങളും മനുഷ്യർക്ക് നിർമ്മിച്ചുണ്ടാക്കാൻ സാധിക്കുന്നതല്ല എന്നത് വളരെ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകൾ, അതിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കാതുകൾ കേൾക്കാത്ത, കണ്ണുകൾ കാണാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത, അന്ധന്മാരും ബധിരന്മാരും ചിന്താശേഷിയുമില്ലാത്ത ആളുകൾ മാത്രമേ ഖുർആനിൻ്റെ ദൈവികതയെ അതിൻ്റെ സത്യതയെ നിഷേധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്സിലത്തിലെ 2 മുതൽക്കുള്ള വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം. തീർച്ചയായും ഈയൊരു വേദഗ്രന്ഥത്തിൻ്റെ അവതരണം പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിങ്കിൽ നിന്നാകുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരമകാരുണ്യകനായ കരുണാവാരിധിയായ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ആ വേദഗ്രന്ഥം എന്നാണ്. തീർച്ചയായും കാരുണ്യവാനായ ഒരു നാഥനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ കരുണയല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കുന്ന ആളുകൾക്ക് മാനവ സമൂഹത്തോടുള്ള കാരുണ്യം നിറഞ്ഞ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരു സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, ഒരു സമൂഹത്തിൽ ഏതെങ്കിലും നിലക്ക് കുഴപ്പമുണ്ടാക്കുന്ന, വ്യക്തിജീവിതത്തിലോ കുടുംബജീവിതത്തിലോ രാഷ്ട്രീയ ജീവിതത്തിലോ അരാജകത്വമുണ്ടാക്കുന്ന ഒരു നിയമവും പരിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. മറിച്ച് അതിലെ ഓരോ നിയമങ്ങളും വ്യക്തികൾക്ക് നീതി നേടിക്കൊടുക്കുന്നതാണ്, കുടുംബങ്ങൾക്ക് നീതി നേടിക്കൊടുക്കുന്നതാണ്, രാഷ്ട്രത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥം തീർത്തു പറയുന്നത് ഇത് തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹുവിൽ നിന്നുള്ള ഒരു അവതരണമാണ്, അല്ലാഹു അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാരുണ്യമേ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഹൃദയം അത് കടുത്തുപോയ ആളുകൾക്ക് അതിലെ കാരുണ്യം ദർശിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഖുർആനിനെ ഭീകരതയുടെ തീവ്രവാദത്തിൻ്റെ എല്ലാം വേദഗ്രന്ഥമായി മനസ്സിലാക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നത് ദുഃഖകരമായ മറ്റൊരു കാര്യമാണ്. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നു, കിതാബു ഫുസ്സിലത് ആയാത്തുഹു. ഈ ഒരു വേദഗ്രന്ഥം അതിലെ വചനങ്ങളെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനന അറബിയൻ ലിഖൗമി യഅലമുൻ. അറബി ഭാഷയിലുള്ള ഒരു ഖുർആൻ അറിയുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ വചനങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത, ശുദ്ധമായ അറബി ഭാഷയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അറബി നാടുകളിലുള്ള ആളുകൾക്ക് അതിലെ വചനങ്ങളിലെ ആശയങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി അറബികളല്ലാത്ത ആളുകൾക്കും ഏറെ പഠിക്കാൻ എളുപ്പമുള്ള ഭാഷയാണ് അറബി ഭാഷ. ആർക്കും പഠിക്കാം, ഏത് നാട്ടിലുള്ളവർക്കും പഠിക്കാം. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് അറബി അറിയാവുന്ന മുസ്ലിമീങ്ങൾ, ഇനി അറബി മുസ്ലിമീങ്ങളല്ലാത്ത അറബി അറിയുന്ന ആളുകളെല്ലാം അതിനുള്ള തെളിവാണ്. ഏത് നാട്ടുകാരൻ എന്നില്ല, ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള ഏത് കുഗ്രാമത്തിലുമുള്ള ഏത് ചെറിയ കുട്ടിക്കും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന വളരെ സിമ്പിളായ ഒരു ഭാഷയാണ് അറബി ഭാഷ. ഇപ്രകാരം അറബി ഭാഷയിൽ, ജീവസ്സുറ്റ ഒരു ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ, അതിലെ വചനങ്ങൾ അത് കൃത്യമായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവ്യക്തതകളില്ല, ആശയക്കുഴപ്പങ്ങളില്ല, ഏതെങ്കിലും ഒരു വിഷയം പൂർത്തീകരിക്കാതെ പോയിട്ടില്ല. മറിച്ച് ഏതൊരു കാര്യവും അതിൻ്റെ നാനാവഴികളിലൂടെ അത് വിശദീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം തുടങ്ങി എന്തെല്ലാം വിശ്വാസ കാര്യങ്ങളുണ്ടോ, കാര്യകാരണ സഹിതവും ഉപമാസഹിതവും ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പാലിക്കേണ്ട മര്യാദകൾ, ആചാരരംഗത്ത് സ്വീകരിക്കേണ്ടുന്ന നിയമങ്ങൾ എല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. അതിന് പുറമെ ബഷീറം വനദീറ, സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണത്. വനദീറ, അതോടൊപ്പം അത് താക്കീത് നൽകുകയും ചെയ്യുന്നു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും ലഭിക്കാനിരിക്കുന്ന നന്മകളെ നമുക്കതിൽ കാണാൻ സാധിക്കും. സത്യനിഷേധികളായ ആളുകൾക്ക് ഇഹത്തിലും പരത്തിലും സംഭവിക്കാൻ പോകുന്ന തിന്മകളെയും ആ വേദഗ്രന്ഥം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫഅഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ. എന്നാൽ ഭൂരിപക്ഷം ആളുകളും അതിനെ അവഗണിക്കുകയാണ്, അവർ ഒന്നും കേൾക്കാത്ത രൂപത്തിൽ പിന്തിരിഞ്ഞ് കളയുകയുമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ മഹത്വങ്ങളെല്ലാം അതിനുണ്ടായിരിക്കെ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും അതിൽ വിശ്വാസം വരാതിരിക്കാനുള്ള കാരണം അവരുടെ ഇഅറാദാണ് അഥവാ അവരുടെ അവഗണനയാണ്, ചെവി കൊടുത്ത് കേൾക്കാൻ അവർ സന്നദ്ധമാകാത്തത് കൊണ്ടാണ് എന്നല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അതോടൊപ്പം വഖാലു, അവർ പറയുന്നത് ഖുലൂബുനാ ഫീ അക്കിന്നത്തിൻ, ഞങ്ങളുടെ ഹൃദയം ഒരു തരം മൂടിയിലാണ്, അടപ്പിലാണ് ഉള്ളത്. മിമ്മ തദ്ഊന ഇലൈ, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന വിഷയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്കത് കയറുന്നില്ല, ഞങ്ങളുടെ ഹൃദയം അടക്കപ്പെട്ടിരിക്കുന്നു. വഫീ ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ കാതുകളിലുമുണ്ട് ഒരു തരം അടപ്പ്. വമിൻ ബൈനിന വബൈനിക ഹിജാബുൻ, നിനക്കും ഞങ്ങൾക്കുമിടയിൽ വ്യക്തമായൊരു മറയുണ്ട്. ഫഅമൽ, അതുകൊണ്ട് നീ നിന്റെ ആശയമനുസരിച്ച് പ്രവർത്തിക്കൂ. ഇന്നന ആമിലൂൻ, ഞങ്ങൾ ഞങ്ങളുടെ ആശയമനുസരിച്ച് പ്രവർത്തിക്കാം എന്നവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഹൃദയങ്ങളിൽ മൂടിയുള്ള, കാതുകൾക്ക് അടപ്പുള്ള, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാത്ത, ചിന്തിക്കാത്ത ആളുകൾക്ക് മാത്രമേ ഖുർആനിനെ നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം അറിയുന്ന ആളുകൾ, അതിൻ്റെ വചനങ്ങളുടെ ആശയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും അത് ഫോളോ ചെയ്ത് ജീവിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക് ന്യായങ്ങളൊന്നുമില്ല, അവർ തീർച്ചയായും ഖേദിക്കേണ്ടി വരുമെന്ന വലിയ പാഠം ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗൗരവപൂർവ്വം നാം എല്ലാം അത് ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക് എന്തുണ്ട് ന്യായം? ഈ വിഷയവുമായാണ് ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഖുർആൻ പാഠങ്ങൾ പരിപാടിയിലൂടെ ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح.
3: മാതാപിതാക്കളുടെ വീട്, എപ്പോഴും നിങ്ങളുടെ വീടായിരിക്കും, എന്നാൽ നിങ്ങളുടെ വീട് എപ്പോഴും അവരുടെ വീടായിരിക്കില്ല. രണ്ടാമത്തൊരു കാര്യം, നിങ്ങളെ സുഖമായി കാണാൻ മാതാപിതാക്കൾ അവരുടെ അവസാന പണവും ചിലവഴിക്കും, എന്നാൽ എല്ലാ മക്കളും അവർക്കായി അതുപോലെ മാറ്റി വെക്കാറില്ല. മറ്റൊന്ന്, അവർ നിങ്ങൾക്കായി അവരുടെ സമയം, ഉറക്കം, സ്വപ്നങ്ങൾ എന്നിവ ത്യജിക്കും, തികച്ചും നിശബ്ദമായി, യാതൊരു കണക്കുപുസ്തകം സൂക്ഷിക്കാതെ. നാലാമത്തൊരു കാര്യം, ഒരു ദിവസം നിങ്ങൾ വളർന്ന് ആ വീട് നിശബ്ദമാകും, ഫോൺ വിളികൾ നിലക്കും, അവരുടെ ഉപദേശങ്ങൾ ഇനി വരില്ല. അതുകൊണ്ട് അവസാനത്തെ പോയിന്റ് ഇതാണ്, അതുകൊണ്ട് അവരെ വിളിക്കൂ, അവരെ പോയി കാണൂ, കുറച്ചുകൂടി സമയം ചേർത്ത് പിടിക്കൂ. കാരണം ഈ ലോകത്തിൽ മാതാപിതാക്കളുടെ സ്നേഹത്തോളം, വിശ്വസ്തതയും ക്ഷമയുള്ളതും നമുക്ക് മറ്റൊന്നും കാണാൻ സാധിക്കില്ല. ഇതാണ് കാര്യങ്ങൾ. നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളിലുണ്ട്. നമ്മുടെ വീട് നമുക്കെപ്പോഴും ഒരു കയറിച്ചെല്ലാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മളത് എന്ന് തോന്നുന്ന ഒരു സംഗതി മാതാപിതാക്കളുള്ള വീടാണ്. തിരിച്ച് നമ്മൾ താമസിക്കുന്ന വീട് എത്രത്തോളം അവരുടേതായി അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്.
4: ഒന്നാമത്തെ പോയിന്റ് അതാണല്ലേ.
3: യെസ്,
4: അഞ്ച് പോയിന്റ് പറയണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് വേണ്ടി വരും. ഒരു പോയിന്റ്, അതോ രണ്ടോ പോയിന്റ്, അത് മാതാപിതാക്കൾ എന്നുള്ളതിന്റെ ഒരു സ്ഥാനം നമ്മള് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴറിയോ, നമ്മൾ ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തുമ്പോഴാണ്, നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ മക്കളിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മളത് ചിന്തിച്ചു തുടങ്ങുക. അല്ലേ?
3: അതെ അതെ.
4: എന്റെ മോൻ എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുന്ന എത്രയോ പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. അതൊരു അവർ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്നും ആവശ്യപ്പെടാനൊന്നുമല്ല. ഇപ്പൊ മൂന്ന് ആൺകുട്ടികളുള്ള ഒരു ഉമ്മ സ്ഥിരമായിട്ട് ഒരു മോൻ്റെ ഓട്ടോ ഡ്രൈവറാണ്. സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, മനെ മഗരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ വിളിക്കും. കാരണം എന്താ വെച്ചാൽ ഉമ്മാക്ക് മഗരിബ് കഴിഞ്ഞിട്ടൊരു ഗുളി കണ്ട്. അപ്പൊ ഇവന് കാരണം പറഞ്ഞിട്ടാണ് വിളിക്കുക, ഉമ്മാനെ ഗുളിക കുടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ അവനോട്ട് ഇങ്ങനെ സംസാരിച്ചൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എനിക്കിതല്ലാതെ ഉമ്മാക്ക് കൊടുക്കാനൊന്നുമില്ല. കാരണം അവൻ അഞ്ച് കുട്ടികളുണ്ട്, അഞ്ചു കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യ രോഗിയാണ്. അപ്പൊ ഉമ്മ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കാറുള്ളത്. മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് മൂത്ത ജ്യേഷ്ഠനാണ്. അതിന് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഇവന് ചിലക്ക് ഉമ്മാനായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മഗരിബിന് ഉമ്മയെ വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഞാൻ ഉണ്ടാവും. അസുഖമായിട്ട് എനിക്ക് വിളിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഈ ഉമ്മ നമ്മളടുത്ത ബന്ധമാണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കെട്ടിക്കുമ്പോഴേ, ഇന്നിപ്പോ എന്താ ഇപ്പം വിളിക്കാത്തത്, ആകെ അസ്വസ്ഥതയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നമ്മൾ വിളിച്ചു, വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പറിൽ വിളിച്ചു, അപ്പം പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഇങ്ങനെ ഓട്ടോ ഓടുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ എന്നോട് പറഞ്ഞതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ നമ്മളൊക്കെ മനോട് കാര്യം പറഞ്ഞതുമില്ല, ഈ കാര്യം മനോട് പറഞ്ഞതുമില്ല, ഞങ്ങൾ കാര്യങ്ങളൊക്കെ തുടർന്നു. കുറച്ച് വിഷയമൊക്കെ അങ്ങനെ, അല്ല കുറച്ച് സീരിയസ് ഒന്നുമല്ല, ചെറിയൊരു ഡ്രിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം പറയാനല്ലോ, കുറച്ച് പ്രായമുള്ള ഉമ്മയാണ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഉമ്മ, ഓൻ വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് വല്ലാത്ത ബേജാറാണ്, പ്രശ്നമാണ്, ബുദ്ധിമുട്ട്. അപ്പോൾ ഓൻ വിളിച്ചാലേ ഗുളി കഴിക്കുള്ളൂ, ആ പ്രായത്തിൻ്റെ തന്നെയല്ല. അപ്പോൾ ആ വിളിച്ചു, ഇന്നിപ്പോൾ എന്തെയോ വിളിക്കാത്ത എന്ന് ചോദിച്ചാൽ നമ്മൾ, ഞാൻ രണ്ട് ഘട്ടം, അതിൻ്റെ ഒരു രണ്ട് വശമാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഇവനെക്കുറിച്ച് എപ്പോഴും ഉമ്മക്ക് വാചാലമായി സംസാരിക്കും. ഉമ്മാക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയുടെ പൈസ പോലും ചെലവഴിക്കാൻ അയാൾക്കില്ല. ഒന്ന്, അയാൾ ചെലവഴിക്കൂല എന്നുള്ള വാശിയൊന്നുമല്ല, മൂത്ത ജ്യേഷ്ഠന്മാർ കൊടുക്കണ്ടല്ലോ. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉമ്മാക്കുള്ള വസ്ത്രം, ഉമ്മാക്കുള്ള മരുന്ന്, ഉമ്മാൻ്റെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണേണ്ടതുള്ള വണ്ടി കാര്യമൊക്കെ ആരാ കൊണ്ടുപോകുന്നത്? മൂത്ത ജ്യേഷ്ഠനാണ്. അവനെക്കുറിച്ചൊരു സംസാരം ഉമ്മാക്കില്ല, മനസ്സിലായോ? അപ്പം ആ ഉമ്മൻ്റെ മനസ്സിൻ്റെ ടച്ച് ചെയ്യാൻ, അവർ ഒരു വാക്ക് പോലെ, പോവൻ്റെ ആശ്വാസം എന്താണ്, മക്കളെ മരുന്ന് ഞാൻ വാങ്ങിക്കൊടുക്കണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ഞാൻ കൊണ്ടുപോകണല്ലോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി വിട്ടുകൊടുക്കണ്ടല്ലോ, വിളിച്ചാണ്ട് ഓട്ടോക്കാൻ ഏൽപ്പിക്കണ്ടല്ലോ, ഇതല്ലേ? അപ്പം ഉമ്മ അവസാനം പറഞ്ഞത്, ഓനൊന്ന് വിളിക്കും കൂടിയില്ല. രണ്ട് തലം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ നമ്മളെ വിചാരം എന്താ പറയുക, ഞാൻ ഉമ്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യണ്ടല്ലോ എന്നുള്ള ആസ്വദിക്കുമ്പോഴും അവിടുന്ന് അത് ചെയ്യുന്നതിനുള്ളൊരു പ്രാർത്ഥന പോലും ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണില്ല. എന്ന് വെച്ചാൽ എന്താ, കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുമ്പോൾ പ്രാർത്ഥിക്കൂല എന്നൊന്നും അല്ല പറയണത്. ഇത് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനെയോ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഉമ്മാക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെയ്യുന്നവരുടെ നീയത്തും ഓക്കെയാണ്. അതിന്റെ അവസാനത്തെ പോയിന്റ് നിങ്ങൾ എന്താ വായിച്ചത്? നിങ്ങളൊന്ന്
3: വിളിക്കൂന്നല്ലേ,
4: ചെല്ലി ഒന്ന് ഒന്ന് വിളിച്ചോക്കെ. അപ്പൊ ഈ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കുന്ന മോനെ എപ്പോഴും ഉമ്മാക്ക് ഓർമ്മയാണ്. കാരണം എന്താ, ഇവൻ എന്റെ മരുന്നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ എല്ലാ സമയത്തും അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം.
3: അപ്പൊ അവനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ.
4: ആ
3: അപ്പോ അതിലും ഉപരിങ്ങനെ സംതൃപ്തി അടിയാണ്
4: ഒരാള്. മറ്റേ ഒന്നും ചെയ്യണില്ല,
3: ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതേല് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാനായിട്ട് എനിക്കൊരു കണക്ഷൻ പിന്നെ ഇനി വേറെ വഴിക്ക് എങ്ങനെ ഉണ്ടാവും?
4: ഫസ്റ്റ് ഞാൻ തുടങ്ങിയതാണ് നമ്മളടുത്ത് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാവില്ല. അതുകൊണ്ടാണ് അവരുടെ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത്, അവരുടെ പല ആവശ്യങ്ങളും നമ്മളോട് അവർ പറയാത്തത്. എന്റെ മോൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു മാതാപിതാക്കളുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളും ചിന്താതായിരിക്കും മക്കളെ ബുദ്ധിമുട്ടിക്കുക. അത് ഒരു കഥയിൽ പറയാറുണ്ടല്ലോ, കള്ളുകുടിയനായ ഒരു മോന് ഉമ്മാൻ എന്നും പ്രയാസപ്പെടുത്തും, എന്നും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കും, അടിക്കും, അതുപോലെ തന്നെ മൃതപ്രായമാക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും സന്തോഷത്തോ. കള്ളാണ് അവന് പ്രശ്നം, അവനല്ല കള്ളാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളില്. അവൻ പോവും, പോടേൻ്റെ ഇടയിൽ ഉമ്മാനെ അടിച്ചൊരു വശത്തിട്ട് ഇവൻ തിരിഞ്ഞു പോകുമ്പോൾ വെച്ചുത്തി വീഴാണ്. വീണ സമയത്ത് അവൻ ഉമ്മേ എൻ്റെ മോന്, അള്ളാ എൻ്റെ മോന് എന്ന് പറയണ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം, അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് കഴിയും. വാപ്പ എന്നുള്ള സ്നേഹം എത്തണമെങ്കിൽ ഒന്നാമത്തെ പോയത് മക്കളുടെ വീട് എൻ്റെ വീടല്ല എന്ന് തോന്നൊരവസ്ഥ എന്ത് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള സന്ദേശമാണ് അതിൽ വന്നത്. ഞങ്ങളെ ഉമ്മാന്റെ വീട് എന്റെ വീടാണെങ്കിൽ എന്റെ വീട് ഉമ്മാന്റെ വീടാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന യെസ് വിജയം. അവിടെയാണ് നമ്മളെ വിജയം. ഓരോ പോയിന്റുകളും വളരെ വിശാലമായ
3: പറഞ്ഞതിൽ നിന്ന് ഒതുങ്ങി നിന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ

0: റേഡിയോ റിയാലുസ്സാലിഹീൻ. ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد حديث جبريل ലെ അവസാന ചോദ്യമായി വന്നിട്ടുള്ളത് സാഅത്തിനെ കുറിച്ചാണ്. നാല് കാര്യങ്ങളാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഹദീസിലൂടെ ചോദിക്കുന്നത്. ഒന്ന് ഇസ്ലാം, രണ്ട് ഈമാൻ, മൂന്ന് എഹ്സാൻ. മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നാലാമത്തെ ചോദ്യം, അഖ്ബിർനി അനി സാഅ, അസ്സാഅ അന്ത്യനാൾ, അന്ത്യനാളിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്നാണ്. എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് പറഞ്ഞു തരിക എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചോദ്യം. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, മൽ മസ്ഊലു അൻഹ, അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവൻ അല്ല. ഇവിടെ ചോദിക്കപ്പെട്ട ആളെന്നാണ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കപ്പെട്ട ആൾ അല്ല, അഥവാ ഞാനല്ല, മുഹമ്മദ് നബിയാകുന്ന ഞാനല്ല. ബിഅഇലമ മിനസ്സാഇൽ, ചോദ്യകർത്താവാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കുറിച്ച് അസ്സാഅത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയത്. അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അറിവ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനില്ല. അക്മലുർ റുസുലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ താഴെയാണ്. മറ്റു മുഴു സൃഷ്ടികളും ഇവർക്ക് താഴെയാണല്ലോ.

0: മലക്കുകളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് അത് സംബന്ധമായി അറിയില്ല. പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അത് അറിയില്ല. സത്യനിഷേധികൾ പലതവണ പല സന്ദർഭങ്ങളിലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ത്യനാളിനെക്കുറിച്ച് ചോദിച്ചത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും കാണാം. സൂറ അൽ-അഅ്റാഫിൽ കാണാം, യസ്അലൂനക അനിസ്സാഅഹ് എന്ന് ചോദിച്ചത്. അന്ത്യനാളിനെ സംബന്ധിച്ചവർ താങ്കളോട് ചോദിക്കും. അപ്പം അതിന് മറുപടി നൽകാനായി അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്, ഖുൽ ഇന്നമാ ഇൽമുക ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അറിവ് അത് അല്ലാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്, അല്ലാഹുവിന് മാത്രമേ അതിനെക്കുറിച്ചറിയൂ. സൂറ അഹ്സാബിൽ 63-ാമത്തെ വചനത്തിലും കാണാം, യസ്അലുകന്നാസു അനിസ്സാഅ ഖുൽ ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ്, ജനങ്ങൾ അന്ത്യനാളിനെ സംബന്ധിച്ച് താങ്കളോട് ചോദിക്കും. അവരോട് അവർക്ക് നൽകേണ്ടെന്ന മറുപടി ഇങ്ങനെയാണ്, ഖുൽ, പറഞ്ഞേക്കുക നബിയെ, പ്രഖ്യാപിക്കുക, ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി, അന്ത്യനാളിനെക്കുറിച്ചുള്ള ഇൽമ് അറിവ് അത് അല്ലാഹുവിൻ്റെ പക്കൽ മാത്രമാണ് എന്നിങ്ങനെ മറുപടി പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹു സ്വന്തമാക്കി വച്ചിരിക്കുകയാണ്. സൂറത്തുൽ ഖുമാനിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സുൻ മാദാ തക്സബു ഗദാ വമാ തദരി നഫ്സുൻ ബിയ്യ അർളിൻ തമൂത്ത് എന്നിങ്ങനെ അല്ലാഹു തആല പറഞ്ഞതായും കാണാം. അവിടെയും പറയുന്നത് അല്ലാഹുവിൻ്റെ പക്കലാണ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ പക്കലാണ് ഇൽമു സാഅ, അന്ത്യനാളിനെക്കുറിച്ചുള്ള ഇൽമുള്ളത് എന്നവിടെയും പറഞ്ഞതായി കാണാം. വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാഹു എന്ന് പറഞ്ഞതായി കാണാം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മഫാതിഹുൽ ഗൈബി ഖംസ, അദൃശ്യങ്ങളുടെ താക്കോലുകൾ അത് അഞ്ചെണ്ണമാണ് എന്ന് പറഞ്ഞ ശേഷം, സുമ്മ ഖറഅ ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാഅ, തീർച്ചയായും അല്ലാഹുവിൻ്റെ പക്കലാണ് അന്ത്യനാളിനെക്കുറിച്ചുള്ള ജ്ഞാനം അറിവ് എന്ന് ഈ ആയത്ത് പാരായണം ചെയ്തതായി വന്നിട്ടുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ അന്ത്യനാളിനെക്കുറിച്ചുള്ള അറിവ് അത് അല്ലാഹുവിൽ നിക്ഷിപ്തമാണ്, പരിമിത അല്ലാഹു തആലക്ക് മാത്രമേ അതറിയൂ എന്ന ആശയം നൽകുന്ന, പ്രദാനം ചെയ്യുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാം. അന്ത്യനാളിനെക്കുറിച്ച് ചോദിക്കുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രതികരിക്കാറുള്ളത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന, ഏറെ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടുന്ന മറ്റു കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഉദാഹരണമായി, അന്ത്യനാളെപ്പോഴാണ് എന്ന് ചോദിച്ച ഒരു അനുചരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചത്, അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത്, നീ സജ്ജമാക്കി വച്ചിട്ടുള്ളത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് പ്രവാചകൻ. ആ നാളെപ്പോഴാണ് എന്നറിയുന്നതിലല്ല കാര്യം, അന്ന് രക്ഷപ്പെടുവാൻ ആവശ്യമായ എന്ത് വിഭവങ്ങളാണ് താൻ ശേഖരിച്ചു വച്ചിട്ടുള്ളത്, സജ്ജമാക്കി വച്ചിട്ടുള്ളത് എന്നതാണ് നാം ഏറെ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. ആ രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ അന്ത്യനാളിനെക്കുറിച്ചറിയില്ല എങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ജുബിനീൽ അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നു. ഫഅഖ്ബിർനീ അന്ന മാറാത്തിഹ, ആ അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു തരിക. അന്ത്യനാളിന് അടയാളങ്ങളുണ്ട്, അത് വിശുദ്ധ ഖുർആനും പറഞ്ഞതാണ്. ഫഹൽ യൻദുറൂന ഇല്ല സാഅ അൻ തഅതിയഹും ബഗ്തതൻ ഫഖദ് ജാ അശ്റാത്തുഹ, അവർ അന്ത്യനാളിനെയാണോ കാത്തിരിക്കുന്നത്? വളരെ പെട്ടെന്നായിരിക്കും അതവർക്ക് വന്നെത്തുക. ഫഖദ് ജാ അശ്റാത്തുഹ, അതിൻ്റെ അടയാളങ്ങൾ ഇതാ വന്നെത്തിക്കഴിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറ മുഹമ്മദിലെ 18-ാമത്തെ വചനത്തിൽ അത് കാണാം. അശ്റാത്തുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. എന്നിട്ട് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്തൊക്കെയാണതിൻ്റെ അടയാളങ്ങൾ? മുഴുവനായാലും അതിലെ ചില കാര്യങ്ങൾ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊന്ന്, അൻ തലിദൽ അമത്തു റബ്ബത്തഹ. അൻ തലിദൽ അമത്തു, അടിമസ്ത്രീ പ്രസവിക്കലാണ്. റബ്ബത്തഹ, അവളുടെ റബ്ബത്തിനെ. റബ്ബത്തെന്ന് പറഞ്ഞാൽ യജമാനൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ യജമാനൻ, അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് റബ്ബത്ത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും കാണാം. അതിലൊന്ന്, അവസാന കാലമാകുമ്പോൾ ധാരാളം യുദ്ധങ്ങളും യുദ്ധത്തിൽ അടിമകളെ പിടിക്കപ്പെടുകയും അടിമകളായി പിടിക്കപ്പെടുകയും പിടിക്കപ്പെടുന്നവർ അടിമകളായി മാറുമല്ലോ, ആ ഒരു സ്ഥിതിവിശേഷമുണ്ടാകുകയും എന്നിട്ട് യജമാനന് ഈ അടിമസ്ത്രീയിൽ കുഞ്ഞുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ ഈ അടിമയുടെ സയ്യിദാണല്ലോ. അതുകൊണ്ടാ അവളുടെ മകനാണെങ്കിലും ഒരു സയ്യിദിൻ്റെ സ്ഥാനത്തായി മകൻ മാറുന്നു. ഈ രീതിയിലുള്ള അവസ്ഥയുണ്ടാകും, ധാരാളം വിജയങ്ങളുണ്ടാകും, അടിമകൾ വർദ്ധിക്കും എന്നതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നതാണ് റസൂലുള്ള വിശദീകരിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത്, മാതാപിതാക്കളോട് മക്കൾ യജമാനൻ അടിമയെ കാണുന്നതുപോലെയുള്ള പെരുമാറ്റങ്ങളുണ്ടാകും. മാതാപിതാക്കൾ അടക്കി ഭരിക്കുക, അവരടിമകളെപ്പോലെ കാണുക, ആ സ്ഥിതിവിശേഷം ഉണ്ടാകും. അതെല്ലാം അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നാണ് ഇതിനെ മറ്റൊരു വിശദീകരണമായി പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അഭിയുദ്ധത്തിലുള്ള അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു. വേറെയും ചില അടയാളങ്ങൾ ഈ ഹദീസിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറയുന്ന ഒരു കാര്യം, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലികല ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും വളരെ മേലേക്കിടയിലുള്ളവരും അങ്ങനെയുള്ള ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും നിത്യേനെ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടിവൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നവയും അവൻ്റെ ഏകത്വത്തെയും കൃപാകടാക്ഷത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നവയുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യാനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കാവുന്ന ഇതെല്ലാം അനുഭവത്തിലുണ്ടായിരുന്നിട്ടും മനുഷ്യൻ അള്ളാഹുവല്ലാത്തവരെ ദൈവങ്ങളാക്കി ആരാധിച്ചും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ അതിലംഘിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനീതിയും കൂറില്ലായ്മയുമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. മേൽപ്പറഞ്ഞ വസ്തുക്കളെയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ജീവിത സമ്പ്രദായത്തിനും ഉപയുക്തമായ നിലയിൽ അവയുടെ നിയന്ത്രണവും കൈകാര്യവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഓരോന്നിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള വ്യവസ്ഥകളും അവയുടെ ഫലങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടാണിരിക്കുന്നതുമെന്നുമാകുന്നു. സൂര്യചന്ദ്രന്മാരെയോ രാപ്പകലുകളെയോ മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പോലെ മാറ്റിമറിക്കുവാനോ അവർക്ക് ഇഷ്ടാനുസരണം പുതിയൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുവാനോ മനുഷ്യന് കഴിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ചന്ദ്രനിലോ സൂര്യനിൽ തന്നെയോ മനുഷ്യൻ പോയി വരികയോ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയോ അങ്ങനെ അവ മൂലം മുമ്പില്ലാത്ത വല്ല അറിവുകളും പ്രയോജനങ്ങളും സിദ്ധിക്കുമാറുള്ള വല്ല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഈ വചനങ്ങളോ ഇതുപോലെയുള്ള മറ്റു വചനങ്ങളോ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാതിന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരി ആകാശത്തിലോ ഭൂമിയിലോ മുമ്പില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയും ആ വഴിക്ക് അവയിൽ നിന്ന് മുമ്പില്ലാത്ത വല്ല പ്രയോജനങ്ങളും നേടിയെടുക്കുകയും മനുഷ്യൻ ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹു വിധേയമാക്കി തന്നു എന്നതിൽ ഉൾപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ വിശാലമാക്കിപ്പെടുത്തി തന്നു എന്ന ഒരു കാര്യവും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യചിന്തകൾ, സർക്കാർ പദ്ധതി ജനനി, ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വന്ധ്യതയ്ക്കായിക്കൊണ്ട് ഗവൺമെൻറ് ഹോമിയോ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ ഒ പിയാണ് ജനനി എന്ന് പറയുന്നത്. 2012 കണ്ണൂർ ജില്ലയിൽ അമ്മയും കുഞ്ഞും എന്ന പേരിൽ സജ്ജീകരിച്ച ഒരു OP ജനനി എന്ന ഹോമിയോപ്പതി വകുപ്പിൻ്റെ ഒരു സ്വപ്ന സംരംഭമായി മാറിയിരിക്കുകയാണ്. എല്ലാ ജില്ലാ ഹോമിയോ ആശുപത്രികളിലും ഇന്ന് ജനനിക്ക് പ്രത്യേക OP ഉണ്ട്. കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന വന്ധ്യതയ്ക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആകുന്നു ജനനിയിലൂടെ ലഭ്യമാക്കുന്നത്. വന്ധ്യത ചികിത്സ വളരെയധികം സാമ്പത്തിക ബാധ്യതയായിക്കൊണ്ട് നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ചികിത്സാ സംവിധാനമില്ലാതെ കുട്ടികളില്ലാത്ത കാര്യത്തിൽ വിഷമിക്കുകയും വിഷാദ രോഗത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഹോമിയോപ്പതിക്ക് പല അസുഖങ്ങളിലും കൃത്യമായിക്കൊണ്ട് മരുന്ന് കൊടുത്ത് തന്നെ ചികിത്സിക്കാൻ സാധിക്കുകയും അങ്ങനെ ആ ഒരു ഓപ്ഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടാണ് വന്ധ്യത രംഗത്തേക്കുള്ള ഒരു സ്പെഷ്യൽ OP ഗവൺമെൻറ് തരത്തിൽ തന്നെ ആരംഭിച്ചത്. സ്ത്രീ വന്ധ്യതയ്ക്ക് കാരണമായ ആവർത്തിച്ചുള്ള ഗർഭച്ഛിദ്രം, PCOD, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡുകൾ അനുബന്ധമായ പ്രശ്നങ്ങൾ ഹോമിയോപ്പതി മരുന്നുകളിലൂടെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ജനനി OP കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളായ ഒളിഗോസ്പേമിയ, പിന്നെ ബീജങ്ങളുടെ ചലന പ്രശ്നങ്ങൾ മുതലായവയെല്ലാം ഹോമിയോപ്പതി മരുന്നുകളിലൂടെ ഫലപ്രദമായിക്കൊണ്ട് ചികിത്സിച്ചു വരുന്നുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും ഹോമിയോപ്പതിക്ക് ജനനിക്ക് സ്പെഷ്യൽ OPകളുണ്ട്. അവിടെയൊക്കെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, വയനാട്, കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ എല്ലാ ജില്ലകളിലും കണ്ണൂര് ഒരു പുതിയൊരു പ്രൊജക്ട് തന്നെ ജനനിക്ക് മാത്രമായിക്കൊണ്ടൊരു ഹോസ്പിറ്റൽ തന്നെ നിലവിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ പ്രൊജക്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നമ്പറുകൾ നമുക്ക് സൈറ്റിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും. അവിടെ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവിടുന്ന് നമുക്ക് വിളികൾ വരും. അവരാ പറയുന്ന ഡേറ്റിൽ നമുക്ക് പോയാൽ അവർ വ്യക്തമായിക്കൊണ്ട് കേസെടുക്കുകയും ദമ്പതിമാർ രണ്ടു പേരും പോകണം. കൃത്യമായിക്കൊണ്ട് കേസെടുത്ത് എന്തുകൊണ്ടാണ് വന്ധ്യത സംഭവിച്ചിട്ടുള്ളതെന്നെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് മരുന്നുകൾ നിശ്ചയിക്കുകയും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജനനി പ്രൊജക്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് അറിയിക്കാനുള്ളത്.
1: ശുക്രൻ, ജസാകുമുല്ലാ ഖൈർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യചിന്തകൾ, സർക്കാർ പദ്ധതി ജനനി. ക്ലാസ് എടുത്തത് ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം.

0: നമ്മൾ പീസ് ടൈമിലേക്ക് പോവുകയാണ്. പീസ് ടൈമിൽ നിന്ന് നമുക്കൊരു ശ്രോതാവിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് പ്രത്യേകമായി വായിക്കാനുള്ളത്. താജുക്ക്, ആ ഫീഡ്ബാക്കിലുള്ളതാണ്, ഈ മദ്രസയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല, ഈ മദ്രസയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, കുറച്ച് പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് എഴുതാൻ സാധിക്കാതെ പോയതിൽ ഞാൻ വളരെ വിഷമിക്കുന്നു. സ്കൂൾ യൂണിഫോം കംഫർട്ടബിൾ അല്ലാത്തതിനാൽ തൊടുപുഴയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് താമസം മാറി. അവിടെ അൽഹംദുലില്ലാ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കിട്ടി. ഈ പ്രാവശ്യത്തെ ഈ മദ്രസ കോഴ്സ് ഞങ്ങളുടെ വീടു മാറ്റത്തിനിടയിലായിപ്പോയെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് ക്ലാസ്സുകൾ വൈകിയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇൻഷാല്ലാ എൻ്റെ ലക്ഷ്യം ജാമിയ വനിതാ ക്യാമ്പസാണ്. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ബിബിത കെ എം തൊടുപുഴ എന്ന ശ്രോതാവ് അയച്ചിട്ടുണ്ട്.
1: ഒരു ഒരു കുട്ടിയായിരിക്കും അല്ലേ?
0: അതെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, 10th ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ.
1: ഓക്കെ, അപ്പോൾ അവളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ അല്പം ഡ്രസ് കോഡിന് ലിമിറ്റേഷൻ ഉണ്ടാകും. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ യൂണിഫോം ഫോളോ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിവാദമായപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ തന്നെ നിർബന്ധമായിട്ട് പോകണമെന്ന് യാതൊരു കാര്യമില്ല. ഇവിടെ വിദ്യാഭ്യാസം കിട്ടാൻ യാതൊരു പ്രശ്നമല്ല. നമ്മളെ വസ്ത്രങ്ങളിൽ ഹിജാബിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വലിയ മെസ്സേജ് കൂടി ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ മക്കളെയും പേരക്കുട്ടികളെയൊന്നും ചേർക്കാത്ത ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 6th തീയതി സമ്മർ ക്വസ്റ്റ് എന്ന പേരിൽ വേനൽക്കാലത്തേക്കുള്ള പ്രത്യേക പദ്ധതി വിശ്വ സ്റ്റുഡൻസിൻ്റേത് വരുന്നു. അതിൽ കുട്ടികൾക്ക് കൃത്യമായ മെൻറിങ്ങും കൃത്യമായ ഗൈഡൻസൊക്കെ കൊടുക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. ഈ മദ്രസ ഇപ്പോൾ സമ്മർ ക്വസ്റ്റിൻ്റെ പദ്ധതിക്കുള്ളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ 6th തീയതി ആയിരിക്കും ആദ്യത്തെ ക്ലാസ് ഉണ്ടാവുക. ആദ്യത്തെ ചർച്ചകളും അനുബന്ധങ്ങളൊക്കെ വരും. അപ്പോൾ അത് പിന്നെ കോഴ്സിൻ്റെ ഭാഗമാകേണ്ട ആളുകൾ ടെക്നിക്കലി പീസ് റേഡിയോ ആപ്പിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം.
0: കോഴ്സിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എൻറോൾ ചെയ്യലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ ഏറ്റവും താഴെ ഇടതുവശത്ത് സ്റ്റേഷൻസ് എന്ന് രണ്ടാമത് കോഴ്സസ് എന്ന ബട്ടണാണ് ഉണ്ടാവുക. ആ കോഴ്സസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ സമ്മർ ക്വസ്റ്റ് എന്നത് ഈ കോഴ്സസ് എന്നതിൽ ലൈവ് എന്ന ഭാഗത്ത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ സമ്മർ ക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ UP LP എന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ മക്കൾ ഏത് പ്രായത്തിലാണോ, LP യിലാണോ UP യിലാണോ, ആ UP യിലാണെങ്കിലും LP യിലാണെങ്കിലും അതിൻ്റെ പിന്നെ ക്ലാസ് സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി എൻറോൾ നൗ എന്ന ഒരു ബട്ടൺ കാണും. അപ്പോൾ ഈ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കാണിക്കും. ഇപ്പോൾ UP കാറ്റഗറി ആണെങ്കിൽ 2013-14 2015 വർഷങ്ങളിൽ പിന്നെ ജനിച്ച കുട്ടികൾക്കാണ് എന്നുള്ളത് UP കാറ്റഗറി എന്നുള്ളതിൻ്റെ ഉള്ളിലുണ്ട്. എൻറോൾ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അതിനുശേഷം സ്റ്റാർട്ട് ലേണിംഗ് എന്നമർത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസുകൾ, മൊഡ്യൂളുകളുടെ എണ്ണം ഒക്കെ അവിടെ കാണിക്കും. ഫൈനൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെയുള്ള വളരെ മനോഹരമായ രൂപത്തിലാണ് പീസ് റെഡി കോഴ്സ് ഓപ്ഷനിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി.
1: ശമ്പളത്തിന്റെ സക്കാത്ത് അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ള പണത്തിലാണല്ലോ നൽകേണ്ടത്. ഏതൊരു ആവശ്യമാണെങ്കിലും വിവിധ രീതിയിൽ വ്യത്യസ്ത തുക ഉപയോഗിച്ച് ചെയ്യാമല്ലോ. ഉദാഹരണമായി, വിദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന റൂം വളരെ ചെറുതാണെങ്കിൽ പോലും സ്ഥലത്തിനനുസരിച്ച് വാടക മാറാറുണ്ട്. അതുപോലെ കുടുംബവുമായി ഉംറക്ക് പോയിരുന്നു, ഇതിൻ്റെ ചെലവ് അതുപോലെ റൂമിൻ്റെ വാടക ചിലപ്പോൾ വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ പോലും ഇതെല്ലാം ചെലവിൽ പരിഗണിക്കാമോ എന്നാണ്.
2: ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത് അയാൾക്ക് ലഭിക്കുന്ന വരുമാനത്തിനും അയാളുടെ ആവശ്യവും അത്യാവശ്യവുമായ ചെലവുകൾ കഴിഞ്ഞ് 595 ഗ്രാം വെള്ളിക്ക് സമാനമായ ക്യാഷ് അയാളുടെ കയ്യിലുണ്ടാകുകയും അത് ഒരു വർഷം വരെ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് കൊടുക്കേണ്ടത്. പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന സംശയം ഇങ്ങനെ ചെലവ് എങ്ങനെയാണ് കണക്കാക്കുക എന്നാണ്. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ചെലവുകൾ കൂടിയും കുറഞ്ഞും ഉണ്ടായിരിക്കും. അയാൾക്ക് കിട്ടുന്ന വരുമാനം ഒരു ബാഗിൽ സൂക്ഷിക്കുക എന്നിരിക്കട്ടെ. ഏതെല്ലാം വഴിയിലൂടെ അയാൾക്ക് ശമ്പളമായി ലഭിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ മറ്റു വരുമാനമായി ലഭിക്കുന്നുണ്ടാകും അതെല്ലാം അയാളുടെ ബാങ്കിൽ അയാളുടെ ബാഗിൽ സൂക്ഷിക്കുന്നു. അതേപോലെ തന്നെ അയാൾക്ക് അതിന് ചെലവ് ഉണ്ട്. മക്കൾക്ക് ചെലവ് കൊടുക്കാനുണ്ട്, ഭക്ഷണത്തിന് ചെലവുണ്ട്, ചികിത്സാ ചെലവുണ്ട്, വിദ്യാഭ്യാസ ചെലവുണ്ട്, അത്യാവശ്യമുള്ള യാത്രകളുണ്ട്, പെട്രോൾ അടിക്കാനുണ്ട്, ഹജ്ജ് ഉംറ യാത്രകളുണ്ട്. ഇതിനൊക്കെ ഈ ബാഗിൽ നിന്ന് അയാൾ പണം എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വഴിയിലൂടെ വരുന്നു, മറ്റൊരു വഴിയിലൂടെ പോകുന്നു. ആ പോകുന്നതൊക്കെ തന്നെയും ഹറാമിനല്ല, നിഷിദ്ധമായ മാർഗങ്ങൾക്കല്ല, ദൂർത്തിനും പൊങ്ങച്ചത്തിനുമല്ല. എങ്കിൽ ബാക്കി ആ ബാഗിൽ എത്ര ക്യാഷ് ഉണ്ടോ അത് 595 ഗ്രാം വെള്ളിക്ക് സമാനമാണോ, ഒരു വർഷം തികഞ്ഞോ എങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചെലവ്, അത് ഇപ്പോൾ ഒരാൾക്ക് സൈക്കിളാണുള്ളത്, അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് പെട്രോൾ അടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. എന്നാൽ ഒരാൾക്ക് ഒരു കാറാണുള്ളത്, അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായും ചെലവുകൾ കൂടുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കനുസരിച്ചും ചെലവുകൾ വ്യത്യാസപ്പെടും. ഒരാൾ വാടക താമസിക്കുകയാണെങ്കിൽ ടൗണിൽ താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വാടക കൂടുതലായിരിക്കും, ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വാടക കുറവായിരിക്കും. ഇതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് പരിഗണിക്കേണ്ടത് അയാളുടെ ചെലവുകൾ.
1: ഞാൻ പുതുതായി മത്സ്യക്കച്ചവടം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഒരേ മത്സ്യം തന്നെ പല വ്യക്തികൾക്കും പല വിലക്ക് വിൽക്കുന്നതിൽ തെറ്റുണ്ടോ? ലാഭം കൂടുതൽ എടുക്കുന്നതിൻ്റെ വിധി എന്താണ്? മത്സ്യം തൂക്കി കൊടുക്കുമ്പോൾ ഒരാൾക്ക് കുറച്ച് കുറവും മറ്റൊരാൾക്ക് അല്പം കൂടുതലും ആയാൽ അത് തെറ്റായിപ്പോകുമോ? ഈ കച്ചവടം ഹലാലായ രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു തരാമോ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്.
2: മത്സ്യക്കച്ചവടമാകട്ടെ മറ്റ് കച്ചവടങ്ങളാകട്ടെ, ഒരാൾ തരുന്ന പണത്തിന് നീതിപൂർവമായ തൂക്കം നൽകേണ്ടതാണ്. തൂക്കത്തിൽ കൃത്രിമത്വം കാണിക്കാൻ പാടില്ല. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അൽനാസിയസ്തൗഫൂൻ വൈദക്കാലുഹും ഔവസനുഹും യുഖ്സിറൂൻ അലയദുന്നു ഉലായിക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ അദീം. ഖുർആൻ വളരെ ഗൗരവമായി പറയുന്നു. ഒരു കിലോ പഞ്ചസാരയാണ് വാങ്ങുന്നത് എങ്കിൽ അതിന് 50 രൂപയാണ് എങ്കിൽ 50 രൂപ വാങ്ങി 950 ഗ്രാം കൊടുക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്. എന്നാൽ 50 രൂപ വാങ്ങി ഒരാൾക്ക് 1 കിലോ 100, 200 അധികമായി തൻ്റെ വക ഒരു പരിചയക്കാരനോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി അധികം കൊടുത്തുവെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമല്ല. അതേപോലെ തന്നെ മറ്റൊരാൾ വരുമ്പോൾ ഈ 50 രൂപക്ക് കൃത്യമായി 1 കിലോ മാത്രമാണ് പഞ്ചസാര കൊടുക്കുന്നത് എങ്കിൽ അതും തെറ്റായ ഒരു കാര്യമല്ല. തരുന്ന മൂല്യത്തിനനുസരിച്ച് പൂർണ്ണമായ രൂപത്തിൽ വസ്തുക്കൾ നൽകേണ്ടതാണ്. അധികമായി കൊടുക്കുന്നത് അയാൾ നൽകുന്ന സദഖയായി പരിഗണിക്കുന്നതാണ്. എന്നാൽ അത് പിന്നീട് ജനങ്ങൾ തൻ്റെ അടുക്കിലേക്ക് വരാത്ത രൂപത്തിൽ അവിടെ ഒരു അനീതി വരുന്നുണ്ട്, ചില ആളുകൾ കൂട്ടിക്കൊടുക്കുന്നു, ചില ആൾക്ക് അത്ര കൂട്ടിക്കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ജനമധ്യത്തിൽ ഒരു സംസാരമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും അയാളുടെ കച്ചവടത്തെ ബാധിക്കും എന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: എനിക്ക് ആങ്സൈറ്റിയുടെ പ്രശ്നമുണ്ട്. ചില സമയം ഒരേ സമയത്ത് തന്നെ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അതിൽ കൂടുതലും നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചിന്തകളായിരിക്കും. മറ്റു ചില സമയങ്ങളിൽ വളരെ ഈസിയായി ചിന്തകളിൽ നിന്ന് പുറത്തു വരുവാനും കഴിയും. എന്നാൽ മറ്റു ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിപ്പെടാറുമുണ്ട്. എത്രത്തോളം എന്നാൽ ഖരാവസ്ഥയിലുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാറില്ല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് മറ്റൊരാളോടും പറയാറുമില്ല, പ്രവർത്തനങ്ങളിൽ കാണിക്കാറുമില്ല. ഈ അവസരത്തിൽ ഇങ്ങനെ വരുന്ന ഡിപ്രഷൻ കാരണം എനിക്ക് കുറ്റം കിട്ടുമോ, അതോ മനസ്സ് അനുഭവിക്കുന്ന ഒരു വിഷമം എന്ന നിലയിൽ ഇതിന് കൂലി ലഭിക്കുമോ എന്നാണ് ചോദ്യം.
2: അവർ ചെയ്യേണ്ടത് ഈ ഒരു രോഗമാണ് എങ്കിൽ രോഗത്തിൽ നിന്നും, ആങ്സൈറ്റി ഉത്കണ്ഠയിൽ നിന്നും മനോവിഷമത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? ഒരു കച്ചവടത്തിൽ വരുന്ന നഷ്ടമോ, കുടുംബത്തിൽ വരുന്ന മരണമോ, വേണ്ടപ്പെട്ടവരുടെ ബന്ധവിച്ഛേദനമോ, എന്തെങ്കിലും കാരണമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമീ മിന്നസബിൻ, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ക്ഷീണം, തളർച്ച, മുള്ളു കുത്തുന്നത് പോലും അയാൾക്ക് ഹൈറാണ്, അതൊരു മുഅ്മിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത്? കഥാകഥകളിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. അള്ളാഹു നൽകിയതിനെ തടയുവാനും തടഞ്ഞതിനെ നൽകുവാനും ഒരാൾക്കും സാധ്യമല്ല. കഥാകഥകൾ എഴുതിയ പേനകൾ അത് ഉണങ്ങിപ്പോയിരിക്കുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ എന്തിന് നമ്മൾ ഉത്കണ്ഠപ്പെടണം? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹു എന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണല്ലോ മുസീബത്ത് വരുമ്പോൾ പറയേണ്ടത്. എങ്കിൽ എന്തിനാണ് ഉത്കണ്ഠ ഉണ്ടാകേണ്ടത്? ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ലാഹു ഇന്നി അബ്ദുക്ക വബ്നു അബ്ദിക്ക വബ്നു അമതിക്ക നാസിയത്തി ബിയദിക്ക എന്ന് പറഞ്ഞ സുദീർഘമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി ചൊല്ലുക. പൈശാചികമായ ചിന്തകൾ വരുമ്പോൾ അഊദു ബില്ല എന്ന് പറയുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാം, നമസ്കാരത്തിലൂടെ ആശ്വാസം കണ്ടെത്തുക. ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും ചിന്തയിൽ കൊണ്ടുവരിക. അത്തരം മാർഗങ്ങളിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും. അതല്ലാതെ ഒരു സ്വയബോധമുള്ള ഒരാൾ ജീവിതത്തിൽ എപ്പോഴും ഉത്കണ്ഠയായി നിൽക്കുന്നുവെങ്കിൽ അത് മറ്റ് പല ഇബാദത്തുകൾക്കും നല്ല ചിന്തകൾക്കും തടസ്സമായിത്തീരും. ലാ യമൂത്ത നാഹദ് ഇല്ലാ വഹു യഹ്സനു ലന്നബില്ല, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു, അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എൻ്റെ അടിമ എന്താണോ വിചാരിക്കുക ഞാൻ അവിടെയാവുന്നു എന്നാണ്. നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് മോശമായ രൂപത്തിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അള്ളാഹു ആ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജീവിതത്തിലൊരിക്കലും ഉത്കണ്ഠയില്ലാത്ത സന്തോഷത്തിന് വേണ്ടി സന്തോഷകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുക. ഒരിക്കലും ഫറാ ഒഴിവ് സമയം ജോലിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ദുന്യവിയോ ഉഹ്റവിയുമായ ഏതെങ്കിലും ഒരു ജോലികൾ എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: ഒരു സ്ത്രീ മരണപ്പെട്ട ശേഷം അവരുടെ ഫോട്ടോ മറ്റാരെങ്കിലും സ്റ്റാറ്റസ് പ്രൊഫൈൽ പോലുള്ളതിലിട്ടാൽ മരിച്ചുപോയ വ്യക്തിക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കുമോ എന്നാണ്.
2: ഫോട്ടോ ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ ആണ് ഉപയോഗിക്കേണ്ടത്. ഫോട്ടോ എടുക്കൽ അനുവാദമുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും വെക്കുന്ന നിബന്ധന അപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോകൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല. അത്തരം ദുരുപയോഗം ചെയ്യുവാൻ സാഹചര്യം ഒരുക്കിക്കൊടുത്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും അത് അയാൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണല്ലോ. അതല്ല, അയാളുടെ പ്രവർത്തന ഫലമല്ല, അല്ലാത്ത രൂപത്തിൽ അതോടൊപ്പം തന്നെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ സ്വാഭാവികമായും മരണപ്പെട്ട ആളിന് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തിന്മകൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഫോട്ടോകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന ഗൗരവമായ ചിന്തയാണ് ഈ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: 15 ദിവസത്തിൽ കൂടുതൽ ആർത്തവം ഉണ്ടായാൽ അത് അസുഖത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ അയാൾ നിസ്കരിക്കുന്നതിൻ്റെയും നോമ്പെടുക്കുന്നതിനും ഇസ്ലാമിക വിധി എന്ത്?
2: ആർത്തവത്തിന് അതിൻ്റെ ചുരുങ്ങിയ സമയവും ദീർഘ സമയവും എത്രയാണ് എന്നത് പണ്ഡിതന്മാർ വിവിധ വീക്ഷണങ്ങളാണ് ഉള്ളത്. ഷാഫിഈ മദ്ഹബിലാണ് ഏറ്റവും കുറഞ്ഞത് 1 ദിവസവും കൂടിയത് 15 ദിവസവും അല്ലെങ്കിൽ 8 ദിവസവും ഒക്കെ എന്നുള്ളത്. എന്നാൽ ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ഖുർആനിലോ ഹദീസിലോ പ്രമാണങ്ങളിലൊന്നും തന്നെ ആർത്തവത്തിൻ്റെ കുറഞ്ഞ സമയം കൂടിയ സമയം എന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല. വയസ് അലൂനക്കാനിൽ മഹീദ് കുൽഹു അദ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർത്തവത്തെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു, പറയുക അത് മ്ലേച്ഛമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആർത്തവമാണോ എങ്കിൽ അത് എത്ര ദിവസം നീണ്ടുപോയാലും അത് ആർത്തവം തന്നെയായിരിക്കും. പൊതുവെ 6 ദിവസം 7 ദിവസം കൂടി വന്നാലും ഒരു പക്ഷേ 10, 12, 15 ദിവസമൊക്കെയാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ടാണ് 15 ദിവസം എന്നൊക്കെ പറയുന്നത്. ആർത്തവരക്തമാണോ അതല്ല ഇസ്തിഹാത്തിന് ബ്ലീഡിംഗ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുവെങ്കിൽ ബ്ലീഡിംഗ് ആണെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ഹുക്കുമാണുള്ളത്, ആർത്തവമാണെങ്കിൽ ആർത്തവത്തിൻ്റെ ഹുക്കുമാണ്. ആർത്തവ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല. എന്നാൽ ബ്ലീഡിംഗ് ആണ് ഇസ്തിഹാത്താണ് എങ്കിൽ ഇതൊക്കെ നിസ്കാരം അവർ ശുദ്ധിയാക്കി അതിനുശേഷം നിസ്കരിക്കേണ്ടതാണ്, നോമ്പ് അവർ അനുഷ്ഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഖുർആൻ സ്പർശിക്കുവാനും പാരായണം ചെയ്യുവാനും ഒക്കെ അനുവാദമുണ്ട്. അപ്പോൾ ഇത്ര ദിവസം എന്നതിന് അപ്പുറം അത് ആർത്തവമാണോ അല്ലയോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം അതനുസരിച്ചുകൊണ്ട് അമല് ചെയ്യുകയാണ് വേണ്ടത്.
1: കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ഷർട്ട് സമ്മാനമായി തന്നു. പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അക്കാരണം കൊണ്ട് തന്നെ ഞാൻ ആ ഷർട്ട് ഉപയോഗിക്കാതെ മറ്റൊരു സുഹൃത്തിന് കൊടുത്തു. അവനാണെങ്കിൽ അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സത്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നു.
2: നമ്മൾക്ക് ഒരാൾ ഒരു വസ്തു ഹദിയായി തന്നു. ഹദിയായി തന്നെ ഒരു കൈക്കൂലി എന്നുള്ള രൂപത്തിൽ തന്നതുമല്ല. എങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ആ തന്നത് മോഷണത്തിലൂടെ കൊണ്ടുവന്നതാണ്, ഹറാമിലൂടെ കൊണ്ടുവന്നതാണ് എന്ന് ബോധ്യമാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതല്ലാത്ത രൂപത്തിൽ ഒരാൾ നമുക്ക് ഹദിയ തന്നു എങ്കിൽ ആ ഹദിയ നമ്മൾക്ക് ഉപയോഗിക്കാം, അതല്ല നമ്മൾ മറ്റൊരാൾക്ക് സ്വതക്കയായി കൊടുക്കാം. ഇതൊക്കെ തന്നെയും അനുവാദമുള്ള കാര്യമാണ്.
1: ഭർത്താവ് സുന്നത്ത് നോമ്പ് മുറിക്കാൻ പറയുമ്പോൾ മുറിച്ചാൽ പോരെ, സുന്നത്ത് നോമ്പ് എടുക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടി സമ്മതം വാങ്ങേണ്ടതുണ്ടോ എന്നാണ്.
2: അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. സുന്നത്ത് നോമ്പാണ് എങ്കിൽ ഭർത്താക്കന്മാരോട് അതിൻ്റെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. കാരണം ഒരു അമല് ആരംഭിച്ചു കഴിഞ്ഞാൽ വലാ തുപ്തിലു അമാലക്കും, നിങ്ങൾ അമലുകൾ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് എന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു നോമ്പ്, സുന്നത്തായ നോമ്പ് എടുത്തു, ഇടയ്ക്ക് വെച്ച് അത് അകാരണമായി ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരോട് അത് അനുവാദം ചോദിക്കുകയാണ് ചെയ്യേണ്ടത്.
1: സ്ത്രീകൾ കൈയുടെ പുറം ഭാഗത്ത് മൈലാഞ്ചി ഉപയോഗിക്കുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
2: കൈയിൻ്റെ പുറം ഭാഗത്തും ഉൾഭാഗത്തും മൈലാഞ്ചി ഇടുന്നതല്ല പ്രശ്നം, മറിച്ച് അത് ഔറത്ത് ആരുടെ മുമ്പെല്ലാം കാണിക്കാം, ആരുടെ മുമ്പിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭർത്താക്കന്മാർ അതേപോലെ തന്നെ മഹറമായ ആളുകൾ അവർക്ക് മുമ്പിൽ കൈയിൻ്റെ ഉള്ളിലും കൈ പുറത്തും ഒക്കെയുള്ള മൈലാഞ്ചികളും ആ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് അനുവാദമുണ്ട്. അപ്പോൾ മൈലാഞ്ചിട്ട് കൈ വെള്ളയിലും കൈ തണ്ടയിലുമൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഭർത്താവും മഹറമായ ആളുകളും മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അവർക്ക് ഇടാവുന്നതാണ്. അതല്ല, മറ്റു ആലോകരൊക്കെ അവർക്കൊരു പ്രദർശന വസ്തുവായ രൂപത്തിലാണ് ഇടുന്നതെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും മൈലാഞ്ചി ഇടുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവിടെ അവർക്ക് കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ പോലും കാണിക്കുന്നു എന്ന കാരണത്താലും അത് തെറ്റായിത്തീരും.
1: ചികിത്സാ ചെലവ് വളരെയധികം വർദ്ധിച്ച ഈ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ വിധി ഒന്ന് പറയാമോ? ഞാനൊരു പ്രവാസിയാണ്. സർക്കാർ പ്രവാസികൾക്കായി തുടങ്ങിയ പുതിയ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാമോ എന്നൊക്കെയാണ് ചോദ്യം.
2: ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു കുറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇസ്ലാമിൽ ഒരു കാര്യം അനുവദനീയമാണോ അല്ലയോ എന്ന് നോക്കുക. ഇസ്ലാമിൽ എരിബ പലിശ നിഷിദ്ധമാണ്, മൈസർ ചൂതാട്ടവും അതിന് സമാനമായ വ്യവഹാരങ്ങളും നിഷിദ്ധമാണ്. അങ്ങനെ നോക്കുമ്പോൾ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഇൻഷുറൻസുകൾ, അതിൽ മൈസർ കടന്നു വരുന്നുണ്ട്, ചൂതാട്ടം കടന്നു വരുന്നുണ്ട്. വർഷാവർഷത്തിൽ അടക്കുന്ന സംഖ്യ, ഒരു പക്ഷേ ആ വർഷങ്ങളിൽ പണം അടക്കുന്ന ഒരാളിന് ഒരിക്കലും ചികിത്സക്ക് പോകേണ്ട അവസ്ഥയില്ലാത്തതിനാൽ അത് കമ്പനിക്ക് ലാഭമായിത്തീരുന്നു, പണം അടച്ച ആളിന് നഷ്ടമായിത്തീരുന്നു, നേരെ മറിച്ചും ഉണ്ടാകാം. അതുകൊണ്ട് ഇതിലൊരു മൈസർ കടന്നു വരുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം ഏർപ്പാടുകൾ, അഥവാ ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൽ ഒരു മെമ്പറായി ചേരുന്ന വ്യക്തി അല്ലെങ്കിൽ അത്തരം കമ്പനികൾ അവർ ലാഭമാണ് കൊതിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഏർപ്പാടുകൾ നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറയുന്നത്. അതല്ലാതെ ചികിത്സാ ചെലവുകൾ ചുരുങ്ങി അല്ലെങ്കിൽ കൂടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല.
1: ഒരു സ്ത്രീയുടെ മയ്യത്തിൻ്റെ മുഖം എല്ലാ പുരുഷന്മാരും കാണുന്നത് ശരിയാണോ? കഫം ചെയ്തതിനു ശേഷം അന്യമതസ്ഥർക്ക് കാണാനും സ്പർശിക്കാനും പാടുണ്ടോ എന്ന്?
2: ജീവിതകാലത്ത് എങ്ങനെയാണോ ആണിനെ കാണാനും പെണ്ണിനെ കാണാനും ഒക്കെയുള്ള ഹുക്കും, അതേപോലെ തന്നെ മരണത്തിന് ശേഷവും. ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും കാണുക, ഒരു പുരുഷൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും കാണുക എന്ന ഒന്നും ഇല്ല. ജീവിതകാലത്ത് ആർക്കൊക്കെ കാണാൻ അനുവാദമുണ്ടായിരുന്നു, അതേപോലെ മരണശേഷവും. ഒരു പക്ഷെ അടുത്ത ബന്ധുക്കളും അടുത്ത അയൽവാസികളുമൊക്കെ ആയ കാലങ്ങളായി പരിചയമുള്ള ആളുകൾ ഒരു പക്ഷെ കാണേണ്ടി വരും. അതല്ലാതെ ജീവിതകാലത്തും മരണകാലത്തുമൊക്കെ ഹുക്കും ഒരേപോലെയാണ്, മാറ്റവുമൊന്നുമില്ല. അത് അംസ്ലിങ്ങളാണെങ്കിൽ ഒരു സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അംസ്ലിങ്ങളായ സ്ത്രീകൾ കാണാം, ഒരു പുരുഷൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അംസ്ലിങ്ങളായ പുരുഷന്മാർ കാണാം. അങ്ങനെ തൊട്ടു സ്പർശിച്ചു എന്നതുകൊണ്ട് വീണ്ടും കുളിപ്പിക്കുക, വീണ്ടും ഒതു കൊടുക്കുക എന്നൊന്നും അവിടെ കടന്നു വരുന്നില്ല.
1: എൻ്റെ ഒരു സുഹൃത്ത് സഹോദരിക്ക് ഖുർആൻ ഹിഫ്ദ് ആക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവളുടെ ഭർത്താവിനത് താല്പര്യമില്ല. ഭർത്താവ് ഹാഫിളാണ്. അവർ പറയുന്നത് സ്ത്രീകൾ ഹിഫ്ദ് ആക്കുവാൻ പാടില്ല എന്നാണ്. അങ്ങനെ അവർ അവളെ പഠിപ്പിച്ചു, അവൾ അത് മറന്നാൽ ഭർത്താവിനതിൻ്റെ കുറ്റം കിട്ടും എന്നാണ് അവരുടെ വാദം. ഖുർആൻ ഹിഫ്ദ് ആക്കുവാൻ ഭർത്താവിൻ്റെ അനുവാദം വേണ്ടതുണ്ടോ? സമ്മതമില്ലാതെ ഹിഫ്ദ് ആക്കിയാൽ അതിൻ്റെ കുറ്റമുണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യം.
2: ഖുർആൻ ഹിഫ്ദ് ആക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മറക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നിരന്തരമായി മുറാജ ആവർത്തനം ഒക്കെ ചെയ്യേണ്ടതാണ്. അത് മറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം അവർക്ക് തന്നെയാണുള്ളത്. അതല്ലാതെ അവരെ പഠിപ്പിച്ച മാതാപിതാക്കൾക്കോ അവരെ പഠിപ്പിച്ച ഭർത്താവിനോ ഒന്നുമല്ല അതിൻ്റെ കുറ്റമുള്ളത്. ആ ഒരു കാരണം പറഞ്ഞ് ഭാര്യയെ ഖുർആൻ ഹിഫ്ദാക്കുവാൻ നിരോത്സാഹപ്പെടുത്തുക എന്നത് ഒരു ഭർത്താവിനൊരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭർത്താവ് ചെയ്യേണ്ടത്. സ്ത്രീകൾ ഖുർആൻ ഹിഫ്ദാക്കേണ്ടതില്ല എന്ന ഒരു ചിന്തയില്ല. സ്വഹാബി വനിതകൾ ഒക്കെ തന്നെയും നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അങ്ങനെ എത്രയോ നിരവധി സഹാബിമാരും താബിഈങ്ങളുമൊക്കെ അവരൊക്കെ തന്നെയും ഖുർആൻ ഹിഫ്ദാക്കിയിരുന്നു എന്നത് ചരിത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ഖുർആൻ ഹിഫ്ദാക്കേണ്ടതില്ല, പുരുഷന്മാർക്ക് മാത്രമാണ് ഖുർആൻ ഹിഫ്ദ് എന്ന ഒരു വേർതിരിവ് കാണുവാൻ സാധിക്കുകയില്ല. ഖുർആൻ ഹിഫ്ദാക്കുക, അത് നിലനിർത്തുക, മറിച്ച് കുറ്റം ലഭിക്കുകയല്ല, മറിച്ച് എത്രയാണോ ഹിഫ്ദാക്കുവാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ സഹായിച്ച് അതിനനുസരിച്ച് ഭർത്താവിന് പ്രതിഫലവും നന്മയുമാണ് ഉണ്ടായിരിക്കുക എന്ന ബോധമാണ് വേണ്ടത്.
1: ഖുർആൻ ഹിഫ്ദാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് മുഴുവനാക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ബാക്കി എന്താണ് അവസ്ഥ? അതായത് മുഴുവനാക്കാതെ ബാക്കിയായത് ഖബറിൽ മലക്കുകളൊന്ന് പഠിപ്പിച്ചു തരും എന്നൊക്കെ കേൾക്കുന്നു, ഇത് സഹിഹാണോ?
2: ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഖുർആൻ പഠിക്കുവാനുള്ള സാഹചര്യവും ചുറ്റുപാടും ഇല്ല. നമ്മളെ നിയത്തിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകും. എത്ര വയസ്സായ ആളുകളാണെങ്കിലും അവരൊക്കെ തന്നെയും എത്രത്തോളം തങ്ങൾക്ക് ഖുർആൻ ഹിഫ്ദാക്കാൻ സാധിക്കുമോ അത്രത്തോളം ഖുർആൻ ഹിഫ്ദാക്കുകയാണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചാണ് പരലോകത്ത് സ്വർഗത്തിലുള്ള പദവികൾ അള്ളാഹു ഉയർത്തിത്തരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: പള്ളികളിൽ എല്ലാ വക്തിലും നിസ്കാരം പുറത്തേക്ക് കേൾക്കാവുന്ന രൂപത്തിൽ മൈക്കിലൂടെ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്?
2: അത് ഓരോ നാട്ടിലും ഒന്ന് ഒരാൾ നമസ്കരിക്കുന്നത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. ബാങ്ക് അൽഹംദുലില്ല എല്ലാ സ്ഥലങ്ങളിലും മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് പുറമെയുള്ള ആളുകൾക്ക് നമസ്കാരത്തിന് സമയമായി എന്നറിയിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണുള്ളത്. എന്നാൽ അതിലപ്പുറം ഇഖാമത്തും നമസ്കാരവും ഇസ്ലാമിലില്ലാത്ത കുറേ മൗലീദ് പാരായണങ്ങളും ദിക്ർ മജ്ലിസിനുമൊക്കെ ഗവൺമെൻറ് അംഗീകാരമില്ലാതെ ഒരുപക്ഷേ മറ്റുള്ള മതസ്ഥർക്കും മറ്റുള്ള ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള ഇസ്ലാമിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ മൈക്കിലൂടെ പുറത്തേക്ക് വിടുന്നത് അത് വളരെ ദോഷമാണ് ചെയ്യുക. നമ്മുടെ നാടിനെ പോലുള്ള ചുറ്റുപാടുകളിൽ അത് ഒരുപക്ഷെ വലിയ പ്രയാസങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. രോഗികളും മറ്റുമുള്ള ആളുകൾക്കൊക്കെ അതൊരു പ്രയാസകരമായി തീരും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.
1: ബയോട്ടോറിയം മാഗ്നറ്റിക് ട്രീറ്റ്മെന്റ് രീതി ഇസ്ലാമിൽ അനുവദനീയമാണോ? അക്യുപങ്ചർ പോലെയാണോ? പലർക്കും ഈ വിഷയത്തിൽ സംശയമുണ്ട് എന്നുകൂടി ചോദ്യകർത്താവ് എഴുതിയിട്ടുണ്ട്.
2: കാന്തം ഉപയോഗിച്ചുള്ള ഒരുതരം ചികിത്സാ രീതിക്കാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. പക്ഷേ 100% ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ശരി, അതിന് അനുയോജ്യമായ ബെഡുകൾ അതേപോലെ തന്നെ അത്തരം ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾക്കൊക്കെ അത് മുഖേന ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു എന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാന്ത ചികിത്സ, ഇത്തരത്തിലുള്ള ബെഡുകളാകട്ടെ, പ്രത്യേകിച്ച് ഹാർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അസുഖമുള്ള ആളുകൾക്ക് ദോഷകരമായി ഭവിക്കും എന്നും പറയുന്നുണ്ട്. പൊതുവെ ഇസ്ലാമിൽ ഇത്തരം ചികിത്സാ സംവിധാനങ്ങൾക്കുള്ള അതിൻ്റെ വിധി, ഒന്ന് റുഖിയ, മതപരമായ ചികിത്സയാണെങ്കിൽ റുഖിയ ശർഈയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സസ്യങ്ങളുടെയും മറ്റുമൊക്കെ ഇലകളും ഫലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തിയിരുന്നു. തിബ്ബുൻ നബി എന്നാണ് പറയുക. ഇങ്ങനെ പരിചയത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ശമനമുണ്ട് എന്ന് പറയാവുന്ന ഏതെല്ലാം ചികിത്സാ സംവിധാനങ്ങളുണ്ടോ ആ ചികിത്സാ സംവിധാനങ്ങൾ ഇസ്ലാമിന് എതിരല്ല എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ കാന്ത ചികിത്സ അത് ശരീരത്തിന് ഫലവത്താണോ അല്ലയോ എന്നത് അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും മറ്റുമൊക്കെയാണ് അതിൻ്റെ വിധി പറയേണ്ടത്.
1: അള്ളാഹുവിൻ്റെയും പ്രവാചകന്മാരുടെയും പേരുകൾ കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ കണ്ട പല ചരിത്ര സിനിമകളിൽ ഉള്ള വ്യക്തികളുടെ രൂപം പോലെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എത്ര വിചാരിച്ചിട്ടും അത് മനസ്സിലൊന്നും പോകുന്നില്ല. ഇത് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുമോ എന്നാണ്.
2: അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും ഈ സ്വഹാബിമാരുടെ, പ്രവാചകന്മാരെ വെച്ചുകൊണ്ടുള്ള സിനിമകൾ പാടില്ല എന്ന് പറയാൻ കാരണം. ദ മെസ്സേജ് അല്ലെങ്കിൽ അർ റിസാല എന്ന പേരിൽ അറബിയിലും ഇംഗ്ലീഷിലുമൊക്കെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശകലനം ചെയ്യുന്ന രൂപത്തിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിക്കുന്നില്ല എങ്കിലും പല സഹാബിമാരുടേതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ ചിത്രങ്ങളും ഫോട്ടോകളും അഭിനയങ്ങൾ കാണുവാൻ സാധിക്കും. അത്തരം സിനിമകൾ കണ്ടു കഴിയുമ്പോൾ അതിനുള്ള ഒരു ദുരന്തമാണ്. ഇപ്പോൾ അബൂബക്കർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ, ഒരുപക്ഷെ മുസ്ലിം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും ദീനുമായി ഒരു ബന്ധമുണ്ടായിരിക്കുകയില്ല, അങ്ങനെയുള്ള ചില ആളുകളെയാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഹംസ എന്നൊക്കെ പേര് വരുമ്പോൾ ഓർമ്മയിൽ വരിക. അതുകൊണ്ട് അത്തരത്തിലുള്ള മനസ്സിനെ വികൃതമാക്കുന്ന അത്തരം സിനിമകൾ കാണാതിരിക്കുക എന്നതാണ് ഒന്ന്. ഏതായിരുന്നാലും മനസ്സിൽ അങ്ങനെ വല്ലതും തോന്നുവെങ്കിൽ റബ്ബനാലാ തുവാഹിദ്ന ഇന്നസീന വഖ്തഅന, റബ്ബേ ഞങ്ങൾ മറന്നു കഴിഞ്ഞാലോ, ഞങ്ങൾ വല്ല അബദ്ധങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടരുതേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി റബ്ബിനോട് പറയുക. ആ സിനിമയിൽ കണ്ട, ചിത്രങ്ങളിൽ കണ്ട ആ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ സ്വഹാബിമാര്, പ്രവാചകന്മാര് എന്ന കാര്യം മനസ്സിന് ഉറപ്പിക്കുകയും ചെയ്യുക.
1: മകളുടെ സ്വർണം ഉമ്മയുടെ സ്വർണത്തിന്റെ കൂട്ടത്തിൽ കൂട്ടിയാണോ സക്കാത്ത് കണക്കാക്കേണ്ടത് എന്നാണ്.
2: ഉമ്മയുടെ സ്വർണം ഉമ്മയുടെ സ്വർണമായി പരിഗണിക്കുക, മകളുടെ സ്വർണം മകളുടെ സ്വർണമായി പരിഗണിക്കുക, പരസ്പരം കൂട്ടേണ്ടതില്ല. മറിച്ച് ഓരോരുത്തരും പ്രത്യേകമായി കൂട്ടി അത് പത്തര പവനോ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
1: മൃഗങ്ങളുടെ രൂപം ട്രേഡ് മാർക്കായിട്ടുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? എനിക്കിഷ്ടപ്പെട്ട ഒരു വാച്ച് വാങ്ങാൻ ഉദ്ദേശിച്ചപ്പോഴാണ് അതിൻ്റെ ലോഗോ ശ്രദ്ധിച്ചത്. അതിൽ ഒരു സിംഹത്തിൻ്റെ രൂപമുണ്ട്. ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്?
2: ജീവികളുടെ രൂപം, അത് കൊത്തുവേല കൊണ്ടാകട്ടെ, രൂപം കൊണ്ടാകട്ടെ, ചിത്രവേല കൊണ്ടാകട്ടെ, ഉണ്ടാകുവാൻ പാടില്ല. അത് ഇസ്ലാം നിരോധിച്ചതാണ്. എന്നാൽ മൂക്ക്, കണ്ണ്, ഇതൊന്നും വ്യക്തമായി കാണാത്ത രൂപത്തിലൊരു തലയുടെ രൂപം മാത്രമാണ് എങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തലയും കണ്ണും മൂക്കുമൊക്കെ വ്യക്തമായി ഉള്ള ഒരു രൂപമാണ് എങ്കിൽ ആ രൂപം ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹു തആല ആലം.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
3: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
0: പീസ് റേഡിയോ സ്വരം. ബഹ്റിൻ മൗജുകൾ പൊന്തിയിടുമ്പോൾ. ഗാനം ആലപിച്ചത് റിയ എടവണ്ണ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്കൂൾ ബാഗും പുസ്തകങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായി വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ അയച്ചു തന്ന പ്രോഗ്രാമുകളിൽ തിരഞ്ഞെടുത്ത പ്രോഗ്രാമുകളാണ്, പരിപാടികളാണ് സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും എന്ന തലക്കെട്ടോടുകൂടി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ ഈ പ്രോഗ്രാമിൽ തങ്ങളുടെ സ്കൂളിനെ പറ്റിയിട്ടുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും ഒക്കെ ആയിക്കൊണ്ട് പങ്കുവെക്കുകയുണ്ടായി. പാട്ടുണ്ട്, അതുപോലെ തന്നെ പ്രസംഗമുണ്ട്, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ഗാനങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. എന്തായാലും വളരെ തങ്ങളുടെ മനസ്സ് തുറന്നിട്ടുള്ള പ്രോഗ്രാം, എല്ലാവരുടെയും അവതരണങ്ങളും അത് അവതരണ ശൈലിയും ഒക്കെ നമ്മൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം. ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്ഷണിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് വാഫിയ മുനീർ. ഞാൻ കക്കാട് GM UP സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് ചെറുമുക്ക്. ഞാൻ ഒരു കവിത

0: شكرا.
1: عفوا، ما شاء الله. വാഫിയ മുനീർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ജി എം യു പി സ്കൂൾ കക്കാട്. വളരെ ഉഷാറായിട്ട് വാഫിയ അവതരിപ്പിച്ചൊരു കവിതയാണ്, കൊച്ചു കവിതയാണ് നമ്മൾ കേട്ടത്. ഉഷാറായിട്ടുണ്ട്, എന്താ ഇപ്പോൾ പറയേണ്ടത്, വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്, വഹസനല്ലാഹു ഇലൈക്. തൻ്റെ സ്കൂളിനെ പറ്റിയിട്ടുള്ള ഓരോ വാക്കുകളും ഉള്ളിൽ നിന്നും ഉതിർന്നു വീഴുമ്പോൾ വളരെ നല്ല കേൾക്കാൻ, വളരെ ഇമ്പമുള്ള വാക്കുകൾ ഇങ്ങനെ ഓരോന്ന് പെറുക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അവതരണമായിരുന്നു വാഫിയ മുനീർ അവതരിപ്പിച്ചത്. മാഷാല്ലാ. എന്തായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഈ കുരുന്നുകളുടെ അവതരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ അധികം നമ്മുടെ മനസ്സിലേക്ക് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവുകയാണ്. അൽഹംദുലില്ല. അടുത്ത ഒരു പ്രോഗ്രാമിന് നമുക്ക് ക്ഷണിക്കാം. ആസിം മുഹമ്മദ് അവതരിപ്പിക്കൂ.
2: കലത്തുന്ന മണേരേണം, കയ്യും മുഖം പല്ലും വായും ശുദ്ധിയാക്കി അങ്ങ ശുദ്ധി വരുത്തേണം. ശുഭീ ബാങ്കിൾ കുനിയണം.

0: നാം തലമുടി നന്നായി ചീകിട്ട് ചളിയില്ലാത്തൊരു ഡുപ്പിട്ട് തോളിൽ ബാഗും തൂക്കിയിട്ട് ചുണയായി ക്ലാസ്സിൽ പോകണം.
1: മാഷാല്ലാ, വളരെ ഉഷാറായിട്ടുള്ളൊരു അവതരണമായിരുന്നു ആസിം മുഹമ്മദ് തോട്ടശ്ശേരിയാറ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആസിം മുഹമ്മദിൻ്റെ. എന്താ, നമ്മൾ ഇത് പ്രത്യേകം ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ സ്കൂളില്ലാത്തൊരവസ്ഥയിൽ കുട്ടികളുടെയൊക്കെ ജീവിതക്രമങ്ങളൊക്കെ തെറ്റിക്കിടക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. പൊതുവെ നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ഉറങ്ങുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർഡറില്ലാത്ത, ആ ഒരു ഓർഡറൊക്കെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സ്കൂൾ തുറക്കുമ്പോൾ അധ്യാപകരായ അധ്യാപകർക്ക് സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് പോലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തങ്ങളുടെ മക്കളെ കൃത്യമായിക്കൊണ്ട് ആ ഒരു തർത്തീബിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണ് മാതാപിതാക്കളുടേത് എന്ന് ആസിമിൻ്റെ ഈ ഒരു ചെറിയൊരു കവിത കേൾക്കുമ്പോൾ ഓർമ്മ വരികയാണ്. എന്തായാലും നല്ല ശീലങ്ങൾ നമുക്ക് വീണ്ടും നമുക്ക് അതിനുവേണ്ടി സ്കൂളിലേക്ക് പോകാനും അതുപോലെ നേരത്തെ ഉണർന്ന് മദ്രസയിലേക്ക് പോകാനുമൊക്കെ നമ്മൾ ശീലിച്ചിട്ടുള്ള ശീലങ്ങൾ എപ്പോഴും നമ്മൾ നിലനിർത്തുക. ആ ഒരു ഗാനത്തിൽ നിന്ന്, ആ ഒരു കവിതയിൽ നിന്ന് നമ്മളത് ഉൾക്കൊള്ളുന്നു. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. അടുത്ത ഒരു പ്രോഗ്രാം ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
2: അസ്സലാമു അലൈക്കും. ഹായ്, ഐ ആം ദിയ മഹറിൻ, സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ടുഡേ ഐ ആം ഗോയിങ് ടു സ്പീക്ക് ഫ്യൂ ലൈൻ ഓൺ മൈ സ്കൂൾ. മൈ സ്കൂൾ നെയിം ഈസ് ഡി ഐ എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. മൈ സ്കൂൾ ഹാസ് എ ബിഗ് ബിൽഡിംഗ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്. ഇറ്റ് ഹാസ് എ ബിഗ് ലൈബ്രറി, കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ലാബ്. സ്കൂൾ ഈസ് പ്ലേസ് വേർ വി ലേൺ ന്യൂ things and grow every day. My school is my second home. I like to go to school every day and I love my school very much. We all were waiting for a new beginning with a ray of hope. Everything will get back to normal. It's true that we all are feeling thrilled and exciting to start our school again because we are waiting for this day when the situation would get better and one day all will be fine. So let us prepare ourselves for coming days. Okay friends, thank you very much. Have a nice day.
1: MashaAllah, വളരെ ഉഷാറായ ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മൾ ദിയ മെഹറിൻ അവതരിപ്പിച്ചത്, രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിയ മെഹറിൻ്റെ കേട്ടത്. കൃത്യമായിക്കൊണ്ട് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു കാര്യങ്ങൾ തൻ്റെ കുറഞ്ഞ വാക്കുകളിലൂടെ ദിയ മെഹറിൻ അവിടെ അവതരിപ്പിച്ചു. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. ഒരു നല്ലൊരു ഭാവിയിൽ നല്ലൊരു പ്രഭാഷകയായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ഒരു പ്രോഗ്രാം നമ്മൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു നജ്മ ബാനു, എൽ ബി എം സി ബി എസ് ഇ സ്കൂൾ അയത്തിൽ, കൊല്ലം ജില്ലയിൽ പഠിക്കുന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നജ്മ ബാനു. നജ്മ ബാനുവിൻ്റെ പ്രോഗ്രാം നമുക്ക് വീക്ഷിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. I'm Najma Banu. I'm studying 6th standard. My school name is LBM CBC School in Ayathil Kollam. School bells are ringing loud and clear. Vacation's over. School is here. LBM CBC School has a team of talented, caring, strong and intelligent teachers. We are thankful to God that we are in explanation hands. Good morning to respected principal sir, teachers and my dear friends. For our safety, school closes have been a common in the battle against COVID-19. We all know it has been more than a year that school in many countries around the world closed due to the COVID-19. For us, one of the biggest challenge was our education. ആൻഡ് അവർ ടീച്ചേഴ്സ് കൺക്ലൂഡ് ടീച്ചിങ് ലേണിംഗ് എൻഗേജ്ഡ് ഓ എൻഗേജ്ഡ് അവർ ടീച്ചേഴ്സ് റൂൾ വാസ് ക്രൂഷ്യൽ ആസ് ഫോർ മേക്കിംഗ് ഷുവർ ദാറ്റ് വി സ്റ്റേ എൻഗേജ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ് റിയലി അവർ ടീച്ചേഴ്സ് റൂൾ ഇസ് വിറ്റൽ ഇൻ അവർ ലൈഫ് When we were in emotional needs at home, our teachers acknowledged and understood us. They are the ones who nurtured and strengthened us. To the world, you may be just a teacher, but to us, you are a hero. Amid the virus and lockdown, we all were waiting for new beginnings. With a ray of hope, everything will get back to normal. It's true. That we all are feeling thrilled and exciting to start our school again. Because we are waiting for this day when the situation would get better. And one day, all will be fine. So let's prepare ourselves for the coming days. Thank you. Assalamu alaikum wa rahmatullahi wa
1: barakatuh. Wa alaikum assalam wa rahmatullahi wa barakatuh. MashaAllah, barakallahu feek. വളരെ ഉഷാറായിട്ടുള്ളൊരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മൾ കേട്ടത്. നജ്മ ബാനു അവതരിപ്പിച്ച ഉഷാറായിട്ടുണ്ട്, വളരെ കൃത്യമായിക്കൊണ്ട് കാര്യങ്ങൾ തൻ്റെ ഒരു വാക്കുകളിലൂടെ, കുറഞ്ഞ വാക്കുകളിലൂടെ നജ്മ ബാനു സൂചിപ്പിച്ചു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. അടുത്ത ഒരു പ്രോഗ്രാമുമായി ആരാണ് നമ്മോടൊപ്പം ചേരുന്നതെന്ന് നമുക്ക് നോക്കാം.
4: ഞാൻ ഫർഹ ഓപി, എം എൽ പി എസ് തിരൂർക്കാട്, മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
5: ഞാൻ ഫഹിമ ഓപി, എം എച്ച് എസ് എസ് തിരൂർക്കാട്, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും എന്ന വിഷയത്തിലുള്ള ഒരു സംഭാഷണമാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്കൂൾ തുറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആവേശ തിമർപ്പിലായിരിക്കും വിദ്യാർത്ഥികൾ, എന്നാൽ ചില വേറിട്ട ചിന്തകളിലൂടെ.
4: തെക്കേമല യു പി സ്കൂളിൽ പഠിക്കുന്ന ഫഹിമയും ഫർഹയും അയൽക്കാരാണ്.
5: ഫർഹ, നീ അറിഞ്ഞോ, നമ്മുടെ സ്കൂൾ തുറക്കുകയാണ്. എത്ര കാലമായി നമ്മൾ കൂട്ടിലടച്ച കിളികളെ പോലെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണോ ഒന്ന് ആശ്വാസമായത്? വേഗമൊന്ന് സ്കൂൾ തുറന്നിരുന്നെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണാൻ തിടുക്കമായി.
4: ശരിയാണ്.
5: എന്താ ഫർഹ, നീയൊന്നും മിണ്ടാത്തത്? സ്കൂൾ തുറക്കുന്ന കാര്യം പറഞ്ഞിട്ട് നിനക്കൊരു സന്തോഷവുമില്ലല്ലോ. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് നീയല്ലേ പറഞ്ഞത് കൊടിയുയർത്തലും പരേഡും കൂട്ടുകാരുമൊത്തുള്ള മധുരം പങ്കിടലും ഒന്നുമില്ലാതെ ഒരു രസവുമില്ലെന്ന്. എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ?
4: ഫഹിമ, നീ പറഞ്ഞത് ശരിയാ. സ്കൂൾ തുറക്കാൻ ഞാൻ ഒരുപാട് ആശിച്ചതാ. പക്ഷേ ഇപ്പോൾ
5: എന്ത് പറ്റി? നീ കാര്യം പറ.
4: ഉമ്മാക്ക് ഒട്ടും സുഖമില്ല. ഒരുപാട് ചികിത്സിച്ചു, കുറവൊന്നും കാണുന്നില്ല. ഞാൻ സ്കൂളിൽ പോയാൽ എന്റെ അനിയനെ ശ്രദ്ധിക്കാൻ ആരാണുണ്ടാവുക?
5: ഫർഹ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ഉമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇക്കാരണം കൊണ്ട് നിന്റെ പഠനം ഒരിക്കലും മുടങ്ങരുത്, കാര്യങ്ങളെല്ലാം ഉമ്മ ശ്രദ്ധിച്ചോളാമെന്ന്. ഫർഹ, നീ നന്നായി പഠിക്ക്. എല്ലാത്തിനും ഒരു പരിഹാരം അള്ളാഹു കാണിച്ചു തരും. അവനിൽ ഭരമേൽപ്പിക്കൂ.
4: ഫഹിമ, നിന്റെ വാക്കുകൾ എനിക്ക് ആശ്വാസം നൽകുന്നു. ജസാകല്ലാഹു ഖൈറൻ ഫിദ്ദുനിയ വൽ ആഖിറ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. മാഷാഅല്ലാ മാഷാഅല്ലാ ബറകല്ലാഹു ഫീക് വഹ്സനല്ലാഹു ഇലൈക്. വളരെ ഉഷാറായിട്ടുള്ള ഒരു വേറിട്ടൊരു ചിന്ത തന്നെയായിരുന്നു ഫഹിമയുടെയും ഫർഹയുടെയും അവതരണം. കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന മിടുക്കികളായ വിദ്യാർത്ഥിനികളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സംഭാഷണത്തിലൂടെ അവരുടെ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത അവർ നമ്മളോട് പങ്കിട്ടത്. എ എം എച്ച് എസ് എസ് തിരൂർക്കാട് സ്കൂളിലെയും അതുപോലെ തന്നെ എ എം എൽ പി സ്കൂളിലെയും വിദ്യാർത്ഥിനികളാണ്. അൽഹംദുലില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാല് ഭാഗത്തുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ഈ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും പ്രയാസങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കിക്കൊടുത്ത് സ്കൂളിലേക്ക് ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടു കൂടി പോവാനും പഠിക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് റുക്സാന എസ്, എൽ ബി എം സി ബി എസ് ഇ സ്കൂൾ, അയത്തിൽ, കൊല്ലം ജില്ലയിലുള്ള 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടിയാണ്. നമുക്ക് ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് റുക്സാന അവതരിപ്പിക്കുന്നത്. റുക്സാന അവതരിപ്പിക്കും.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. I am Ruksana. I am studying in 7th standard. My school name is LBM CBSE School, Aithil, Kollam. A very warm welcome to each and every one of you, distinguished principal, respected staff and teachers, and my dear fellow students. Welcome back to LBM CBSE School, Aithil, Kollam. At last, this beautiful day has arrived. I am sure you all have been eagerly waiting for this day. Is the fact that not all of us love coming to school is not surprising. Catching up with your friends and meeting your favorite teacher are just a couple of reasons we cannot avoid coming back to school. Anyways, before going any further, I am a personality that hardly needs any introduction. It is none other than Mr. Sadastar, the director and principal of LBM CBSE school. Besides, I am also honored to be thanking the hard work, patience and perseverance of our dear teachers, without whom we would not have been here. It is indeed a great pleasure seeing you all gathered here for the morning assembly. After that feels like a light year without taking much of your time. I want to mention a lesson that personally inspires me to do an active more despite failing 100 times. We all want to come school and keep all disciplines and wear masks, sanitizer and keep social distance. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. Mashallah, barakallahu fik wa ahsanallahu ilayk. റുക്സാനയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പീച്ചായിരുന്നു നമ്മൾ കേട്ടത്. കാര്യങ്ങളൊക്കെ മുൻപും വിദ്യാർത്ഥികളുടെ സംസാരത്തിൽ സൂചിപ്പിച്ച നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അപകടങ്ങൾ വരുത്തി വെക്കുന്ന ഒരു പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് അധ്യാപകർക്കോ അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കോ വരുത്തുകയില്ല എന്ന് നമ്മൾ എല്ലാവരും വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് കൂട്ടുകാർ ശ്രദ്ധിക്കണമെന്ന ഒരു ഉപദേശം തൻ്റെ സ്പീച്ചിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ഉഷാറായിട്ട് ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വളരെ ഉയർന്ന തലങ്ങളിൽ അവതരിപ്പിക്കാനും മികവ് നേടാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ നീങ്ങുന്നു. മുഹമ്മദ് ബിലാൽ ഷിയാസ് 2-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, എസ് സി എം പബ്ലിക് സ്കൂൾ, കണ്ണൂർ. മുഹമ്മദ് ബിലാലിൻ്റെ പ്രോഗ്രാം നമുക്ക് ശ്രദ്ധിക്കാം. മുഹമ്മദ് ബിലാൽ ഷിയാസ് അവതരിപ്പിക്കൂ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അഫ്വൻ, മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഉഷാറായിട്ടുള്ള ഒരു അറബി പോമാണ് അവതരിപ്പിച്ചത്. പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മൾ പ്രോഗ്രാമുകൾ അയക്കുന്ന സമയത്ത് ബാക്കിലുള്ള ശബ്ദങ്ങൾ ഒന്നുമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബാക്കിൽ നിന്നുള്ള ശബ്ദങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ റോട്ടിലോ ഒക്കെ ഉള്ള ശബ്ദം ഇതിലേക്ക് കയറുമ്പോൾ അതൊരു പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയെ, ശബ്ദത്തിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് മുഹമ്മദ് ബിലാൽ ഷിയാസിൻ്റെ ഉഷാറായിട്ടുള്ള ഒരു അറബിക്ക് ഷിഅറാണ് നമ്മൾ കേട്ടത്. അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്കും, അഹ്സനല്ലാഹു ഇലൈക്കും. എന്തായാലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക് വരുന്ന കുട്ടികളുടെ പ്രോഗ്രാമുകൾ, വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമുക്ക് ഓരോ കുട്ടികളും അയച്ചു തന്നിട്ടുള്ളത്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൗണ്ടുകൾ, ബാക്കിലുള്ള ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചില പ്രോഗ്രാമുകൾ അത് ഒഴിവാക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം. ആരാണ് അടുത്തൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
1: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നാജിഹ. ഞാൻ കരുവാർക്കുണ്ട് ദാറുൽ നജാത്തിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് തൊവൂർ.

0: ഇനി ഉത്സവമായി.
1: മാഷാല്ലാഹ്, ബറക്കല്ലാഹു ഫീക്, വഹസനല്ലാഹു ഇലൈക്. നാജിഹാൻ്റെ ഉഷാറായിട്ടുള്ള ഒരു അടിപൊളി ഗാനമാണ് നമ്മൾ കേട്ടത്. ദാറുൻ നജാത്ത് OUP കരുവാരക്കുണ്ട് സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വളരെ ഉഷാറായിട്ട്, ഈണത്തോടെ, അതുപോലെ തന്നെ നമ്മുടെ വിഷയം കൃത്യമായി ഉൾക്കൊള്ളുന്ന ഗാനമായിരുന്നു നാജിഹ അവതരിപ്പിച്ചത്. അൽഹംദുലില്ലാ, നല്ല ഒരു ഭാവി നാജിഹക്ക് നേരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നല്ലൊരു പിടി പ്രോഗ്രാമുകളുമായി കൊണ്ട് അടുത്ത അവസരത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. പങ്കെടുത്ത എല്ലാ കൂട്ടുകാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ, കൂട്ടുകാർ ഇനിയും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് അയക്കുക. ഇനിയും അടുത്ത പുതിയ വിഷയങ്ങൾ വരുമ്പോൾ കാത്തിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട ഖുതുബയാണ് നിർവഹിക്കുന്നത്. സമീർ മുണ്ടേരിയുടെ ഖുതുബയിലേക്ക്.
3: പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് ലോകത്തുള്ള വിശ്വാസികൾ കടന്നു പോകുന്നത്. ഈ മാസത്തിൽ വിശ്വാസികളുടെ ഇടയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന, പരസ്പരം ആശയപരമായി പ്രഭാഷണങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ ഏതൊരു കോണുകളിലൂടെ നാം പഠനവിധേയമായ കാര്യങ്ങൾ പരിശോധിച്ചാലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മാസത്തിൽ നടമാടുന്ന ധാരാളം ബിദഅത്തുകൾ, പുത്തൻ ആചാരങ്ങൾ വിശ്വാസികളായ ആളുകൾക്ക് കാണാൻ സാധിക്കും. അത് ഈ മാസത്തിൽ ഒരു മടിയുമില്ലാതെയാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാചകം പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കർമ്മമാണ്, അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നൊരു പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്തവർ നബിയെ സ്നേഹിക്കാത്തവരാണ്, പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്ന രീതിയിലാണ് സാധാരണ ആളുകൾ പ്രചരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രവാചക സ്നേഹം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് എങ്ങനെയാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഖുതുബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പം നമ്മളൊരു ജുമാ ഖുതുബയിലാണുള്ളത്. ഈ ജുമാ ഖുതുബയുടെ സീഗ, അതിൻ്റെ രൂപം നമുക്ക് എവിടുന്ന് ലഭിച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുതുബ ഇങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഖുതുബയുടെ തുടക്കത്തിൽ ഹംദുണ്ടാകണം, സ്വലാത്തുണ്ടാകണം. അത് ഖുതുബയുമായി ബന്ധപ്പെട്ട നിർബന്ധമായ ഘടകങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. നബിയാണ് ഇതിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നത്. എന്തിനാണ് നമ്മൾ രണ്ട് ഖുതുബകൾ നടത്തുന്നത്? രണ്ട് ഖുതുബകൾ നടത്തുന്നത് ഖതീബിനൊരു ക്ഷീണമുണ്ടാകും, അയാളൊന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും മഹാനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കും, അംഗീകാരം നൽകിയതായിരിക്കും. സാധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് പറയും, അൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീറുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവാചകന്റെ പ്രവൃത്തി, പ്രവാചകന്റെ അംഗീകാരം, ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ദീനിലുള്ള കാര്യം. അപ്പൊ ദീൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദീനിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരു മുസ്ലിമും, ഏതൊരു മനുഷ്യനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ഒരു വിശ്വാസിയാണോ അയാൾ നബിയെ സ്നേഹിക്കണം. അതിലൊരു തർക്കമല്ല, അതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല, ലോകത്താർക്കും തർക്കമല്ല. നബിയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു എങ്ങനെയാണ് നബിനെ സ്നേഹിക്കേണ്ടത്, പ്രവാചക സ്നേഹം എങ്ങനെയാകണമെന്ന് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരണം. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? നബിയെ പറയണം, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും. നബിയെ, നിങ്ങളുടെ പിതാക്കളും മക്കളും സഹോദരങ്ങളും ഇണകളും കുടുംബക്കാരും നിങ്ങൾ സമ്പാദിച്ച സമ്പത്തുക്കളും മന്ദീഭവിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയക്കുന്ന കച്ചവടവും, ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഭാര്യ, മക്കൾ, ബാപ്പ, ഉമ്മ, അങ്ങനെ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കച്ചവടം, നമ്മുടെ സമ്പത്ത്, ഇതിനേക്കാളേറെ ഇതിനോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്, ഇതിനോടൊക്കെ നമുക്ക് തൃപ്തിയുണ്ട്. ആ വസ്തു, ഇപ്പൊ നമ്മൾ എണ്ണി പറഞ്ഞ കാര്യങ്ങളെക്കാളേറെ ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നത്, അതാണ് ശരിക്കും പ്രവാചകനോടുള്ള സ്നേഹം. ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാറ്റിനേക്കാളും ഉപരി ആരെ സ്നേഹിക്കാൻ പറ്റണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാൻ പറ്റണം. അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഭാര്യയെക്കാളേറെ, ഭർത്താവിനേക്കാളേറെ, അതേപോലെ തന്നെ മക്കളെക്കാളേറെ, സമ്പത്തിനേക്കാളേറെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അപ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുക. നബി പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആ ആയത്തിനെ ഒരു ഒന്നുകൂടെ വിശദീകരിക്കുന്ന ഹദീത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂല എന്നാണ്. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ, അതേപോലെ തന്നെ ജനങ്ങളിൽ എല്ലാത്തിലും ഉപരി നമ്മൾ ആരെ സ്നേഹിക്കണം? നബിയെ സ്നേഹിക്കണം. അതുവരെ ഒരാൾ വിശ്വാസിയാകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം എന്താ നമുക്ക് മനസ്സിലായത്? നബിയെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമല്ല. നബിയെ സ്നേഹിക്കാത്തവൻ വിശ്വാസിയല്ല. സഹോദരങ്ങളെ, ഈ പ്രവാചകന്റെ ഈ അധ്യാപനത്തെ പ്രാവർത്തികമാക്കിയവരാണ് സ്വഹാബികൾ. പ്രവാചകന്റെ ഈ അധ്യാപനത്തെ പ്രാവർത്തികമാക്കിയവരാണ് സലഫുകൾ, മുൻഗാമികളായ ആളുകൾ. ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ വ്യക്തിയാണ് മഹാനായ അബു മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി റഹിമഹുല്ലാ. മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹം നമസ്കാരത്തിൽ, രാത്രി നമസ്കാരത്തിൽ തളർന്നു വീഴുമ്പോൾ ഒരു വടിയെടുക്കും, ഒരു ഊന്നു വടിയെടുത്തിട്ട് ആ വടി പിന്നെ ഭൂമിയിൽ കുത്തിപ്പിടിച്ചാണ് ഇയാൾ നിസ്കരിക്കുക, ശരീരം തളരുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, അയദുന്നു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐ യസ്തഅതിറു ബിഹി ദൂനന. എന്താ അദ്ദേഹത്തിന്റെ വാചകം എന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്കില്ലാതെ അവർ, അഥവാ സ്വഹാബികൾ മാത്രമായി കൊണ്ടുപോകുമെന്ന് അവർ കരുതുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? നബിയെ സ്വഹാബികൾ മാത്രം കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് സ്വഹാബികളായ ആളുകളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്. എന്തിനാണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് നബിയുടെ കൂടെ ജീവിച്ചവരാണ് സ്വഹാബികൾ, നബിയെ സ്നേഹിച്ചവരാണ് സ്വഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കിയവരാണ്, അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിൽ നബിയുടെ കൂടെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാചകം എന്താ? നിങ്ങൾ മാത്രമായിട്ട് നബിയുടെ കൂടെ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല.
4: അദ്ദേഹം പറഞ്ഞു, കല്ല വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി സിഹാമൻ ഹത്താ യഅലമു അന്നഹും ഖല്ലഖു ബഅദഹും റിജാല. എന്താ അദ്ദേഹം പറഞ്ഞ വാചകം? അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ഒരിക്കലും അത് നടക്കുകയില്ല. കാരണം എന്താ? പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്താൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കും. ആരായി പറയുന്നത്? പിൽക്കാലഘട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതം പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാൻ, നിങ്ങൾക്ക് നബിയെ കാണാൻ ഭാഗ്യം കിട്ടി, നിങ്ങൾ നബിയെ ഇത്തിബാഅ് ചെയ്തു, നിങ്ങൾ സ്വർഗത്തിൽ നബിയുടെ കൂടെയാണ്, എന്നാൽ നിങ്ങൾ മാത്രമായിരിക്കും നബിയുടെ കൂടെ, നിങ്ങൾ വിചാരിക്കണ്ട, ഞങ്ങളും വരും, ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കും. അതിനെ അദ്ദേഹം ചെയ്യുന്നത് പ്രയാസപ്പെട്ട് രാത്രിയിൽ നമസ്കാരം നിർവഹിക്കുക, കാല് തളർന്നപ്പോ ഒരു വടി പിടിച്ച് നമസ്കരിക്കാൻ. കാരണം എന്താ? അള്ളാന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഉൾപ്പെടണം, സ്വഹാബികൾ പോയതുപോലെ നബിയുടെ കൂടെ പോകണം. അതാണ് നബിനോടുള്ള സ്നേഹം, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്ന ഇഷ്ടം. ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. നബി മരിച്ചു. അതെല്ലാവരും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. ആ യുദ്ധക്കളത്തിലേക്ക് ആളുകൾ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന യുദ്ധക്കളത്തിലേക്ക് ഒരു സ്വഹാബ വനിത വരുന്നുണ്ട്, ഒരു സ്വഹാബ വനിത. അപ്പൊ അവർ വരുന്നത് കണ്ടപ്പോൾ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ആ സ്വഹാബ വനിതയോട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, അവരൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ മകൻ മരണപ്പെട്ടു, അവരൊന്നും പറഞ്ഞില്ല. അവരുടെ ചോദ്യം, നബി എവിടെ? മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എവിടെ? എവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം? അപ്പൊ അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിന് നബിക്കൊന്നും പറ്റില്ല, നബി സുരക്ഷിതനാണ്. അപ്പൊ ആ മഹദി പറഞ്ഞു, എനിക്ക് നബിയെ കാണണം. അങ്ങനെ ആ മഹദി സ്വഹാബ വനിത നബിയെ കാണുന്നുണ്ട്, നബിയെ കണ്ട രംഗമുണ്ട്. നബിയെ കണ്ട രംഗം, അവർ നബിയെ കണ്ട ഉടനെ അവർ പറഞ്ഞ വാചകം, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഉടനെ അവർ പറയണം, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് സുരക്ഷിതനായിരിക്കെ അങ്ങേക്ക് ശേഷമുള്ള ഏതു വലിയ ദുരന്തവും എനിക്ക് നിസാരമാണ്. സ്വന്തം ഭർത്താവ് മരിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ, മകൻ മരിച്ചിട്ടുണ്ട്, അവരത് സങ്കടപ്പെടുത്തിയിട്ടില്ല എന്നല്ല, നബി സുരക്ഷിതനാണ് എന്ന് അറിയുവോളം അവരെന്തായിരുന്നു? അവർ ആശങ്കയിലായിരുന്നു. അതാണ് നബിനോടുള്ള സ്നേഹം. ഇങ്ങനെ സ്നേഹിച്ചവരാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ സ്വഹാബികളും സ്വഹാബ വനിതകളും താബിയുകളും. ഹുദൈബിയ സന്ധി നടക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാർ എഴുതാൻ പിന്നെ ഉർവത്ത് ബിൻ മസ്ഊദിനെയാണ് നിയോഗിക്കുന്നത്. നബിന്റെ അടുക്കിലേക്ക് വന്ന് മക്കയുടെ പ്രതിനിധികളായി, മുശ്രിക്കുകളുടെ പ്രതിനിധിയായി വരുന്നത് ഉർവത്ത് ബിൻ മസ്ഊദാണ്. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം ഇവിടെ വന്നു, കരാറൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം തിരിച്ചു പോകുന്ന രംഗമാണ്. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം മക്കയിലെത്തി. മക്കയിലുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഐ ഖൗമുൻ വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക് വഫത്തു അല കൈസർ വകിസ്റ വനജ്ജാഷി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരുപാട് സ്ഥലത്ത് ദൂതനായി പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നിയോഗിച്ചത് പ്രകാരം ഒരു നാടിൻ്റെ പ്രതിനിധിയായി ദൂതനായി ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ രാജാക്കന്മാരെ കൈസറിലും കിസ്റയിലും നജ്ജാഷിയുടെ സമീപത്തേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാചകം തരും, വല്ലാഹി ഇൻ റായിതു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, നബിയുടെ അനുചരന്മാർ നബിയെ പിന്നെ ആദരിക്കുന്നത് പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു രാജാവിനെയും ഒരു സ്ഥലത്തും ആരും ഇഷ്ടപ്പെടുന്നില്ല. ആരും ഇഷ്ടപ്പെടും? അത്രയും നബിയുടെ അനുയായികൾ, നബിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇത് ആരാ പറയുന്നത്? മുസ്ലിം അല്ലാതിരുന്ന ഉർവത്ത് ബിൻ മസ്ഊദ് മുശ്രിക്കുകളോട് പോയിട്ട് പറയണം. അവർ വിജയിക്കാൻ കാരണം എന്താ അറിയോ? അവർ ഇത്രമാത്രം ആ നബിയെ സ്നേഹിക്കുന്ന ആളുകൾ. അവർ അദ്ദേഹം പറഞ്ഞു, വൈദാ മറഹും ഇബ്തദറു അംറഹു, അവരോട് നബി എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ അവർ മത്സരിക്കുകയാണ്, അവർ തിരക്ക് കൂട്ടുകയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ വുദു ചെയ്താൽ അതിന്റെ അവശേഷിക്കുന്ന വെള്ളം ലഭിക്കാൻ അവർ തിരക്ക് കൂട്ടും. വൈദാ തകല്ലമ ഹഫദു അസ്വാതഹും ഇൻദഹു, നബി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ അവർ മുണ്ടാതിരിക്കും നബി പറയുന്നത് കേൾക്കാൻ. അത്രമാത്രം പ്രവാചകനെ ഇഷ്ടപ്പെട്ടവരാണ് ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളുകൾ. സഹോദരങ്ങൾ, ഞാൻ ഈ ചരിത്രങ്ങൾ ഉദ്ധരിച്ചത്, ഈ ഇത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ആളുകൾ, അവർ കുറേ കാലങ്ങൾ ജീവിച്ചല്ലോ, അവർ റബ്യുൽ അവൽ മാസത്തിലൂടെ കടന്നുപോയല്ലോ. ഏതെങ്കിലും ഒരു റബ്യുൽ അവലിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ഒരു ആഘോഷം, അതിൻ്റെ ഏതെങ്കിലും ഒരടയാളം, അവരാരെങ്കിലും നടത്തിയിട്ടുണ്ടോ? അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ അറിയാഞ്ഞിട്ടായിരിക്കുന്നു, അതൊരു പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇസ്ലാമിക ലോകത്തൊരു ഗ്രന്ഥമുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളത് അറിയോ? അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ച സമയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചിരിച്ച സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമുണ്ട് ഇസ്ലാമിക ലോകത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞ രംഗങ്ങൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ രംഗങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കൃത്യമായി എല്ലാം രേഖപ്പെടുത്തും. നബി എന്ത് ചെയ്തു, നബി എന്ത് പറഞ്ഞു, നബി എങ്ങനെ ജീവിച്ചു, ഇതൊക്കെ രേഖപ്പെടുത്തിയതാണ്. സഹാബികളുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്, സഹാബികളുടെ ജീവിതം ഉണ്ട്. എന്ത് ആ സഹാബികളുടെ ചരിത്രത്തിൽ ഇവിടെയും അവരൊരു ജന്മദിനം ആഘോഷം നടത്താഞ്ഞത്? അവർക്കിത് അറിയാഞ്ഞിട്ടാണോ? അവർക്കിതൊരു പുണ്യകരമായ കാര്യമാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ മത്സരിക്കുമായിരുന്നില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, പ്രവാചക തിരുമേനി അവരാരും ചെയ്തിട്ടില്ല. ഇന്ന് ഈ റബീഉൽ മാസത്തിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്, ഉറപ്പാണ്, അതിലൊരു സംശയമല്ല. ഞാൻ ഈ മിമ്പറിൽ കയറുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഷെഹ് ഹറമിലെ ഇമാമിന്റെ ഒരു സംസാരം കേട്ടു, ഷെഹ് സുദൈസിന്റെ ഒരു സംസാരം കേട്ടു. എത്ര സുന്ദരമായി കൊണ്ടാണെന്ന് അറിയാം അദ്ദേഹം വിശദീകരിക്കുന്നത്. പ്രവാചകനോ സഹാബികൾക്കോ താബിയുകൾക്കോ തബഉത്താബിയുകൾക്കോ അയിമ്മത്തിന്റെ ഇമാമുകൾക്കോ ഇവർക്കാർക്കും പരിചയമല്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ജന്മദിനാഘോഷം അവർക്ക് ആർക്കും പരിചയമല്ല, ഇത് ഉറപ്പാണ് സഹോദരങ്ങൾ. പ്രാമാണികമായിട്ട് നമ്മൾ പഠിച്ചാൽ മതി. ആരാ ദീന് പൂർത്തിയാക്കിയത്? ദീനിൽ കൂലി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചു. പല്ല് വേക്കണം നബി പഠിപ്പിച്ചിട്ടില്ലേ? പള്ളിയിൽ കയറുമ്പോൾ വലത് കാലി വെക്കണം ആരാ പറഞ്ഞു? നബിയാണ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, വുദു ചെയ്യേണ്ട രൂപം ആരാ പഠിപ്പിച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താ നബി പഠിപ്പിക്കാതെ പോയത്? ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ കൂലി കിട്ടുന്ന കാര്യമായിരുന്നെങ്കിൽ നബി ദിനം ആഘോഷിക്കണമെന്ന് പഠിപ്പിക്കൂലേ? എന്തായാലും പഠിപ്പിക്കൂലേ? എന്താ നബി പഠിപ്പിക്കാതെ പോയത്? നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ 6000 ചിലാനും ആയത്തുകളുണ്ട്, 30 ജുസുകളുണ്ട്, 114 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനത്തിന് പ്രാധാന്യം കൊടുത്ത ഒരായത്ത് കാണാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ ജനനത്തിനോ മരണത്തിനോ അല്ല പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാമിൽ, അവരുടെ കർമ്മങ്ങൾക്കാണ്, അവരുടെ ജീവിതത്തിനാണ്. ആ സുന്ദരമായ ജീവിതമാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചത്. അങ്ങനെ ആ പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കണം. അതാണ് പ്രവാചക സ്നേഹം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഈ ചർച്ചകൾ നടക്കുന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാവരും ഉദ്ധരിക്കാറുണ്ട് മഹാനായ താജുദ്ദീൻ അൽ ഫാത്തിഹാനി റഹിമഹുല്ലയുടെ വാചകം. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ലഅലമു ലിഹാദൽ മൗലൂദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. അർത്ഥം പറയേണ്ട പോലും ആവശ്യമില്ല, അത്രമാത്രം വ്യക്തമാണ് വാചകം. ലഅലമു, എനിക്കറിയില്ല, ലിഹാദൽ മൗലൂദി അസ്ലൻ, ഈ മൗലൂദിന് ഒരു അസ്ലുള്ളതായിട്ട് ഒരു അടിത്തറയുള്ളതായിട്ട് എനിക്കറിയില്ല എന്നാ. നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം. അദ്ദേഹം പറയാ നബിദിനം ആഘോഷിക്കുന്നതിന് ഒരു അസ്ലം തീരുന്നില്ല ഞങ്ങൾ എവിടെ. ഫീ കിതാബിൻ വല സുന്ന, കിതാബിലുള്ള സുന്നത്തിലുള്ള ഖുർആനിലുള്ള സുന്നത്തിലുള്ള. വല യുൻഖലു അമലുഹു അൻ അഹദ മിൻ ഉലമായിൽ അയ്മ മിൻ ഉലമായിൽ ഉമ്മത്തിൽ ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, ദീനിൽ മുൻകടന്നു പോയ സലഫുകളായ അവരാരും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, അവരിതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അവരും അതിനെക്കുറിച്ച് സൂചന നൽകിയിട്ടില്ല. എന്നാൽ ഇത് എവിടുന്ന വന്നത്? അദ്ദേഹം പറഞ്ഞു ബൽ ഹുവ ബിദഅത്തുൻ, ഇത് ബിദഅത്തായ കാര്യമാണ്. അഹദതഹൽ ബത്താലൂന, ഇത് ഉണ്ടാക്കിയ ആൾക്കാരറിയോ, തീറ്റ കൊതിയന്മാർ. എന്റെ വാചകല്ല, ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അഹദതഹ അൽ ബത്താലൂൻ, ബത്താലൂനുകളായ തീറ്റ കൊതിയന്മാരായ ആളുകൾ ഉണ്ടാക്കിയ പരിപാടിയാണിത്, അല്ലാതെ ദീനിലുള്ളതല്ല എന്ന് ഇമാം താജുദ്ദീൻ അൽ ഫാഖിഹാനി അദ്ദേഹത്തിന്റെ വാചകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ എന്താ പറയുക, ഇതൊരു ബിദഅത്തായ കാര്യമാണ്. ഏതെങ്കിലും സഹോദരങ്ങൾ, എന്റെ ഖുത്ബ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ആ ആഘോഷവുമായി ബന്ധപ്പെടുന്നുണ്ട് എങ്കിൽ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് അതിന്റെ പ്രാമാണികത ഉറപ്പു വരുത്തിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തോളൂ. ദലീലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ദലീലുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പൊ നബിദിനത്തെ കുറിച്ച് പിന്നെ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പറഞ്ഞത് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ദിവസമാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്നാ. ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ദിവസമാണെന്നാ മലയാളത്തിൽ എഴുതി വെച്ച പുസ്തകങ്ങളുണ്ട്. ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, പല സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടത്, ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. എന്താ പുസ്തകത്തിലുള്ള ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വം ഉണ്ടോ എന്ന്? സഹോദരങ്ങൾ, ലൈലത്തുൽ ഖദറിന് മഹത്വം നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ലൈലത്തുൽ ഖദറിന് മഹത്വമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദർ അല്ലാഹു പഠിപ്പിച്ചു അല്ലെ. അന്ന് മലക്കുകൾ ഇറങ്ങും, തനസ്സലുൽ മലായിക്ക, മലക്കുകൾ ഇറങ്ങും, അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. ആ ലൈലത്തുൽ ഖദറിന് എന്തുണ്ട്? അൽഫ് ഷഹ്ർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഇത് ഖുർആനിലുള്ളതാണ്, ഖുർആനിലുള്ളതാണ്. ലൈലത്തുൽ ഖദറിന് ആയിരം മാസങ്ങളെക്കാൾ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ച ഖുർആൻ, അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ദിവസമാണ് നബിയുടെ ജന്മദിനം ഇസ്ലാമിലെങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിക്കാതെ പോയി എന്ന് പറയുന്ന ആൾക്കാര് അള്ളാഹിന്റെ റസൂലിന്റെ മേലിൽ അവരെന്താ ആരോപിക്കുന്നത്? നബി ദീന് പൂർത്തിയാക്കിയിട്ടില്ല എന്നാ. അത്രയും മഹത്തുള്ള ഒരു ദിവസം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിക്കാതെ പോയിന്നോ? വേറെ സ്ഥലത്ത് വായിച്ചത് രണ്ട് പെരുന്നാളുകളേക്കാൾ മഹത്വമാണ് നബി ജനിച്ച ദിവസത്തിന്. നനാവതുമില്ല, നബി ജനിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രത്യേകം അതിലൊന്നും സംശയമല്ല, അതിൽ നമുക്ക് ആർക്കും ഡൗട്ടില്ല. അതൊക്കെ ഹദീത്തിൽ വന്ന് അതേപോലെ നമ്മൾ വിശ്വസിക്കും, നമ്മൾ അംഗീകരിക്കും. എന്നാൽ പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറയുമ്പോൾ പെരുന്നാളിൻ്റെ ദിവസത്തിലുള്ള പിന്നെ മര്യാദകളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇപ്പം പെരുന്നാളിന് കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, പെരുന്നാൾ ഈദ് മുസല്ലകളിലാണ് നിസ്കരിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഖുത്ബ പറയണം. അതിനേക്കാൾ മഹത്വം നബിയുടെ ജന്മദിനത്തിനുണ്ട് എങ്കിൽ എന്താ അതിൻ്റെ ആദാബുകളൊന്നും കിതാബുകളിൽ കാണാത്തത്? അതിൻ്റെ മര്യാദകളൊന്നും ഹദീസിലും ഖുർആനിലൊന്നും കാണാത്തത് എന്താ? ഇനി നബി ദിനം ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞ വാചകം എന്താ? ഇതൊന്നും നബിയും കഴിച്ചിട്ടില്ല, സ്വഹാബികളില്ല, താബിയുകളില്ല, തബൌ താബിയുകളില്ല. ഹിജ്റ 600 ശേഷം വന്നതാണ്. ഹിജ്റ 600 ശേഷം എങ്ങനെ ഈ ഹിജ്റ 600 ശേഷം വന്ന ഒരാൾ ഒരു കാര്യം ദീനിൽ കൂലി കിട്ടുന്ന കാര്യമായി മാറുക? ദീനിൽ കൂലി കിട്ടുന്ന ആരാ പഠിപ്പിയ? നബിയാണ്. നബി മരിച്ചു, നബി ചെയ്തിട്ടില്ല, സ്വഹാബികളില്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്. ആ രണ്ടാ കാര്യങ്ങൾ അൽ ഖൗലുൽ ഫസൽ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അൽ ഖൗലുൽ ഫസൽ, അൽ ഖൗലുൽ ഫസൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഫാത്തിമിയാക്കളാണ്, ഷിയാക്കളാണ് എന്തുണ്ടാക്കിയത്? നബി ദിനാഘോഷം ഉണ്ടാക്കിയത്. നബി ദിനാഘോഷം ഉണ്ടാക്കിയ ഷിയാക്കളാണ്, എന്റെ വാചകമല്ല. അൽ ഖൗലുൽ ഫസൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച വാചകമാണ്, അവരാണ് ഉണ്ടാക്കിയത്. നോക്കി, നിങ്ങൾ ഷിയാക്കൾ ഉണ്ടാക്കിയ ആരാ? ഷിയാക്കൾ ആരാ? ആരാ ഷിയാക്കൾ എന്ന് പറഞ്ഞ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവർ നരകത്തിലാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരാണ് അവർ. അവർ നരകത്തിലാണെന്ന് പറഞ്ഞ ആൾക്കാരെ ഷിയാക്കൾ. സ്വഹാബികളെ ചീത്ത പറയുന്ന ആൾക്കാർ, സ്വഹാബികളെ തെറി പറയുന്ന ആൾക്കാർ, അവരാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ ഉണ്ടാക്കിയ ആചാരമാണ് നബിദിനം. അത് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന കാര്യം. എന്നിട്ട് അതെന്ത് ചെയ്യുക? നമ്മളെ മുസ്ലിം സമൂഹം ഇങ്ങനെ ആഘോഷിക്കുക. അത് ആഘോഷിക്കാത്തവൻ പ്രവാചകനോട് സ്നേഹമില്ലാത്തവനാണ് എന്ന് വിമർശിക്കുക. ഞാൻ പറഞ്ഞു, ഇത് വൈകാരികമായി പോകുന്നത്. നമ്മൾ നബിയെ സ്നേഹിക്കേണ്ട ആൾക്കാരാണ്, നമ്മൾ നബിയെ ഇഷ്ടപ്പെടേണ്ട ആൾക്കാരാണ്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചൊരു കാര്യം എന്തിനാ സഹോദരങ്ങളെ നമ്മൾ മടി കാണിക്കും? നബി പഠിപ്പിച്ചതാണെങ്കിൽ നമ്മൾ താടി വളർത്തുന്നത്, നമ്മൾ ഞെരിയാണിയുടെ മുകളിൽ പിന്നെ വസ്ത്രം ഉയർത്തി ധരിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ ആര് പഠിപ്പിച്ചിട്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കും, വലത് കാലിലെ ചെരുപ്പ് നമ്മൾ ആദ്യം ധരിക്കും അല്ലേ. ടോയ്ലറ്റിൽ പ്രവേശിക്കും, അവിടെ മര്യാദ ഉണ്ട്. ഉറങ്ങുമ്പോൾ എവിടെയാ മര്യാദ ഇല്ലാത്തത്? അതൊക്കെ എന്താ? അത് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമാണ്, പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ഒരാള് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നബിയെ സ്നേഹിക്കണം, നബി പഠിപ്പിച്ചതുപോലെ, ദീനിലുള്ളതുപോലെ. അതല്ലാതെ ഈ രീതിയിലുള്ള ആചാരങ്ങൾ ഉണ്ടാക്കി, പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ ഉണ്ടാക്കുക, അത് ബിദഅത്താണ്. ബിദഅത്ത് അവിടെ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബിദഅത്തിൽ നിന്നും ബിദഅത്തിന്റെ അഹലുകാരിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.
5: അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാനാ മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് നബിയെ ഏറ്റവും കൂടുതൽ കണ്ട മനസ്സിലാക്കിയ സ്വഹാബികൾ സ്നേഹിച്ചതുപോലെയാണ്, മനസ്സിലാക്കിയതുപോലെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അവരാരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന രീതിയിലുള്ള ഒരു പ്രവാചക സ്നേഹം കൊണ്ടാടിയവരല്ല, ഒരാഘോഷം സംഘടിപ്പിച്ചവരല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം, അതിൽ തർക്കമുണ്ട് ഇസ്ലാമിക ലോകത്ത്. നബി ജനിച്ച ദിവസം ഏതാണ്? വലിയ തർക്കങ്ങളുണ്ട്. വർഷത്തിൻ്റെ വിഷയത്തിൽ പോലും തർക്കമുണ്ട് എന്ന് മാല കിതാബുകളിൽ കാണാൻ പറ്റും. ദിവസമല്ല, ആഴ്ചയല്ല, മാസമല്ല, വർഷത്തിൻ്റെ വിഷയത്തിൽ പോലും തർക്കമുണ്ട്. എന്നാൽ തർക്കമില്ലാത്ത കാര്യം എന്താ അറിയുമോ? ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ഒരു തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-നാണ്. അതിൽ തർക്കമല്ല, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഒരു മഹാപ്രവാചകൻ മരണപ്പെട്ട മദീന ഏങ്ങിക്കരഞ്ഞ ദിവസം നമ്മൾ അങ്ങാടിയിൽ എന്ത് ചെയ്യുക? പ്രകടനം നടത്തുക. നമ്മൾ അങ്ങാടി റോഡ് ബ്ലോക്ക് ആക്കുക, നബി പറഞ്ഞ റോഡ് ബ്ലോക്ക് ആക്കാൻ പാടില്ല. നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യുക? ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. നബി മരിച്ച ദിവസം, നബി ജനിച്ചതെന്നുള്ള വിഷയം തർക്കമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ആഘോഷത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ദീനിന്ന് എന്ത് ചെയ്യും? അകന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞൊരു വാചകം, ഇത്തബിഉ ഇത്തബിഉ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ

0: അവന്റെ പ്രവാചകനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എന്തു വേണം? അവരുടെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ റസൂലിനെയും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യണം, അനുദാപനം ചെയ്യണം. അതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ നബിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, നബിയെ ഇത്തിബാഅ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ പ്രവാചക സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം എന്താ, നബിനെ ഇത്തിബാഅ് ചെയ്യുക, നബി കൽപ്പിച്ചതൊക്കെ ചെയ്യുക. രണ്ടാമത്തത് എന്താ, ത്വാഅ, ത്വാഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ അമറ, നബി കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, എന്തൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിച്ചോ നിങ്ങൾ ചെയ്യുക, എന്തൊന്ന് വിരോധിച്ചോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കുക. അപ്പൊ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ, പലിശ വാങ്ങാൻ പാടില്ല, പ്രവാചക സ്നേഹത്തിന്റെ അടയാളമാണ്. പ്രവാചക സ്നേഹത്തിന്റെ അടയാളം എന്താ, പലിശ വാങ്ങാൻ പാടില്ല, ഹറാമുകൾ ചെയ്യാൻ പാടില്ല, ഇതാണ് പ്രവാചക സ്നേഹം. അതേപോലെ തന്നെ മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, ഹയ്യ സുന്ന, നബിയുടെ ചര്യ അതിനെ ജീവിപ്പിക്കുക, സുന്നത്തുകൾ എന്ത് ചെയ്യുക, ജീവിപ്പിക്കുക. ധാരാളം സുന്നത്തുകൾ ചെയ്യുക, ഒരു ദിവസം എത്ര എത്ര സുന്നത്തുകളുണ്ട്. നബിയെ സ്നേഹിക്കുന്ന ഒരാള് സുന്നത്തുകൾ പഠിക്കുക വേണ്ടത്, സുന്നത്തുകൾ പഠിച്ച് മനസ്സിലാക്കി അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതല്ലാതെ ഏതെങ്കിലും ഒരു വർഷത്തിലെ പ്രത്യേകം ഒരു മാസത്തിൽ എന്ത് ചെയ്യുക, ഒരു പന്തലൊക്കെ കെട്ടി കുറെ ബെയ്ത്തൊക്കെ ചൊല്ലി ഒരു പ്രത്യേക ആഘോഷം, അത് അതെന്നല്ല പ്രവാചക സ്നേഹമല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, കസ്റത്തു സ്വലാത്ത്, നബിയുടെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നബിയോട് സ്നേഹമുള്ള ആളുകൾ ചെയ്യേണ്ടതാ, നബിന്റെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ, സ്വലാത്ത് നബിയുടെ പേര് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ആ സ്വലാത്ത് എന്താണ്, ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇനി ഏറ്റവും ചുരുങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. സ്വലാത്ത് ചൊല്ലിയാൽ വലിയ മഹത്വങ്ങളുണ്ട്, വലിയ പ്രത്യേകതകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയും, ഇതൊക്കെയാണ് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ആ രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ബിദഅത്തായ പ്രമാണങ്ങളില്ലാത്ത വഴികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇൻഷാ അല്ലാ, നമ്മുടെ പള്ളിയിൽ ഈ വരുന്ന ഞായറാഴ്ച പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥ അടയാളങ്ങൾ, പ്രവാചകൻ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, ആ വിഷയത്തിൽ പഠനാർഹമായ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. മഗ്രിബ് നമസ്കാര ശേഷം ബഹുമന്യനായ ഷാഫി സ്വബാഹിയാണ് ആ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. സാധിക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുടുംബസമേതം തന്നെ ആ പ്രോഗ്രാമിലേക്ക് വരിക, കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സ് കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 25-ാം തീയതി ചൊവ്വാഴ്ച വടനപ്പള്ളി ബഹുവാൻ ഓഡിറ്റോറിയത്തിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. സാധിക്കുന്ന സഹോദരികൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഈ ഡിസംബർ മാസത്തിലെ പിന്നെ ആഗസ്റ്റ് മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ മാസത്തിലും മൂന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ നമ്മളൊരു കളക്ഷൻ എടുക്കുകയാണ്. എല്ലാവർക്കും കൂലി കിട്ടുന്ന കാര്യമാണ്, ആര് പ്രയാസപ്പെടേണ്ടതില്ല. ഒരു ദഅവ കളക്ഷൻ നമ്മുടെ പള്ളിയിൽ കുറേ ദഅവ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമുകൾക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ വെള്ളിയാഴ്ച ദഅവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ സഹായം, നമുക്ക് പറ്റുന്നൊരു സഹായം ചെയ്യുക. പുറത്ത് അതിനുള്ള സൗകര്യം സംഘാടകർ പള്ളിയുടെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലുണ്ടാകണം. എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ വെള്ളിയാഴ്ച നമ്മൾ എടുക്കുന്ന കളക്ഷൻ ദഅവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു പണം കൊണ്ടേ കാര്യം ലഘുലേഖ അടിക്കുക, അല്ലെങ്കിൽ പോസ്റ്റർ അടിക്കുക, അല്ലെങ്കിൽ മൈക്ക്, അതെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയാണ്. ആ കാര്യത്തിൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നറിയാം. അല്ലാഹു അത്തരം നന്മകളിൽ പങ്കുചേരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് മഹഫിറത്ത് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായി മനസ്സിലാക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിദഅത്തുകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
1: മാഷാ അല്ലാഹ് ബറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ പ്രവാചക സ്നേഹം വിശദ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത് സമീർ മുണ്ടേരി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: IIT പാലക്കാട് 15 ഒഴിവ്. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ അപ്രന്റീസിന്റെ 8 ഒഴിവുണ്ട്. 2022-23-26 വരെയുള്ള വർഷങ്ങളിൽ BE BTech ബിരുദം ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരമുണ്ടായിരിക്കുക. ഒരു വർഷ പരിശീലനം August 21 വരെയാണ് ഓൺലൈൻ അപേക്ഷാ തീയതി. മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവ്. IIT ഡാറ്റ സയൻസ് വിഭാഗത്തിൽ ജൂനിയർ റിസർച്ച് ഫെലോ അവസരം 2 ഒഴിവുണ്ടായിരിക്കും. IIT പാലക്കാട് ഒഴിവുകൾ സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.iitpkd.ac.in.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യവിചാരം, ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
4: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാളാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
5: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
4: അൽഹംദുലില്ലാഹ്,
5: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
4: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാ ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിന് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
5: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
4: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
5: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
4: ആൾക്കാർ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
5: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
4: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കുക. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
5: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ക്രിക്കറ്റ് ബോള് ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
4: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
5: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
4: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
5: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
4: നല്ല കൊളസ്ട്രോൾ,
5: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
4: ഈ കൊളസ്ട്രോൾ താനെ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനെ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
5: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
4: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
5: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മുടെ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത്, ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യു, അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
4: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും ഒരാൾക്ക്? ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
5: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
4: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
5: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
4: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
5: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
4: ലീഫി
5: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോൾ ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാമെന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
4: പോർട്ട്ഫോളിയോ ഡയറ്റ്,
5: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത് ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
4: അപ്പോൾ
5: കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
4: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരല്ലേ.
5: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
4: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
5: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
4: കൊളസ്ട്രോൾ
5: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മുടെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയറുവർഗ്ഗങ്ങൾ, സോയ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
4: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
5: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
4: ഇതിപ്പോൾ ഇനി കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണ ശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
5: വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
4: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവും അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
5: കഴിഞ്ഞാൽ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിൽ എത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർക്രിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയുക. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
4: അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിലെ ചില, അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു, ഞാനും വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
5: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
4: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ, അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
5: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തുള്ള അവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
4: കഴിക്കുന്നത്
5: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡന്റേറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
4: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കും മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 1/3 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
5: അല്ലേ.
4: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: നല്ല സൗഹൃദങ്ങൾ സമ്പാദിക്കൂ, വേണം കണ്ണാടി വേണ്ടാത്ത ചങ്ങാതികൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി ഞാനും സഹധർമ്മിണിയും ചികിത്സാർത്ഥം നെട്ടൂർ എറണാകുളം യാത്രയിലായിരിക്കെ സൗഹൃദങ്ങൾ സമ്മാനിച്ച മനോഹരാനുഭവങ്ങൾ പങ്കുവെക്കട്ടെ. രണ്ടു മൂന്ന് ദിവസം അവിടെ തങ്ങേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് അവിടങ്ങളിലുള്ള സുഹൃത്തുക്കളോട് ബന്ധപ്പെട്ടു. കാക്കനാടുള്ള സൈബുനിസ ഷെരീഫ് അവരുടെ വീട്ടിൽ താമസിച്ചില്ലെങ്കിൽ പിണങ്ങുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു ദിവസം അവളുടെ മനോഹര ആതിഥ്യം. മറ്റൊരു ദിവസമാകട്ടെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ആലുവ സി പി മുഹമ്മദിന്റെ കൂടെ. നെട്ടൂർ എത്തിയപ്പോഴാകട്ടെ ഹോസ്പിറ്റലിന് മുൻവശത്ത് സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ സഫീറും തൊട്ടപ്പുറത്ത് ടി എം ഷിഹാബും പിന്നെ നഈം അദ്ദയും. ഹോസ്പിറ്റലിലെ നേഴ്സാവട്ടെ ഷിഹാബിന്റെ സഹോദര ഭാര്യ സഫ്നയും. എല്ലാവരും കൂടെ എന്നെയും സഹധർമ്മിണിയെയും ആതിഥ്യമര്യാദകൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചു. നോക്കണേ, സൗഹൃദങ്ങൾ നൽകുന്ന ഉപകാരവും സന്തോഷവും. ദക്ഷിണേന്ത്യയിൽ ഏത് ഭാഗത്ത് യാത്ര ചെയ്താലും ഇത്തരം സൗഹൃദങ്ങളുണ്ട് എന്നത് എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്നു. സാരമില്ലടാ, വിഷമിക്കാതിരിക്കൂ, നമുക്കൊരു വഴിയുണ്ടാക്കാം. പോട്ടെ ബ്രോ, എല്ലാം ശരിയാവും. എന്താ മോളെ നിനക്കൊരു വല്ലായ്മ, എന്നോട് പറ. ചങ്ക്, വിഷമിക്കാതിരിക്കൂ, എല്ലാറ്റിനും ഞാനില്ലേ കൂടെ. നിങ്ങൾ മൂഡൌട്ടായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാർ നിങ്ങൾക്കില്ലേ? എന്തൊരാശ്വാസമാണല്ലേ അവർ നമുക്ക് നൽകുന്നത്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം. ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള വൈകാരികതയുള്ള നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ബന്ധങ്ങളാണ് ആഴമുള്ള ഓരോ സൗഹൃദവും. ജീവിതത്തിൽ നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും ഒരുപോലെ നമുക്കൊപ്പം നിൽക്കാൻ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ കാണൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ആത്മാർത്ഥ സുഹൃത്തുക്കളാകൂ. പലപ്പോഴും ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നതും സുഹൃത്തുക്കളോട് മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന തൂണുകളിലൊന്നാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധങ്ങളെയാണ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്നൊക്കെ വിളിക്കുന്നത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർക്ക് വരെ സുഹൃത് ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തത് അതുകൊണ്ടാണ്. പുരുഷന്മാർ പരസ്പരവും സ്ത്രീകൾ പരസ്പരവും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലും സൗഹൃദ ബന്ധങ്ങളുണ്ടാകാറുണ്ട്. ചെറിയ പുഞ്ചിരിയിൽ നിന്ന് തുടങ്ങുന്ന ബന്ധങ്ങൾ ചിലരിലെങ്കിലും ഒരിക്കലെങ്കിലും വേർപെടുത്താനാകാത്ത വിധം രൂഢമൂലമാകാറുണ്ട്. എല്ലാത്തിലും മിതത്വം അനിവാര്യമാണെന്ന പോലെ സൗഹൃദങ്ങളിലും ഇത് സ്വീകരിക്കാവുന്നതാണ് നല്ലത്. ജീവിതത്തിൽ നല്ല കാലങ്ങളും മോശം കാലങ്ങളും എല്ലാവർക്കുമുണ്ടാകും. നല്ല കാലങ്ങളിൽ നമ്മെ ചുറ്റിപ്പറ്റി ധാരാളം ആളുകളുണ്ടായേക്കാം. എന്നാൽ മോശം സമയത്ത് പലരും നമ്മെ കൈവിടിയും. ആ സമയത്ത് ആശ്വസിപ്പിക്കാനും കൂടെ നിൽക്കാനും ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകും. അങ്ങനെയൊരു സ്നേഹബന്ധം ലഭിക്കുന്നത് പലപ്പോഴും സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും. നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യബോധമില്ലാത്ത കാര്യങ്ങൾ പോലും കേൾക്കാനും നിങ്ങൾക്ക് കൈത്താങ്ങാവാനും ആദ്യഘട്ടത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തയ്യാറാകും. ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകാനും സുഹൃത്തുക്കളുടെ നല്ല സാമീപ്യത്തിലൂടെ സാധിക്കും. സുഹൃത്തുക്കളില്ലാത്ത ജീവിതം എത്രമേൽ വിരസമായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിഷ്കളങ്കമായും ആത്മാർത്ഥമായും സംസാരിച്ചിരിക്കാനും പുറത്ത് ചുറ്റിയടിക്കാനും ഒന്നിച്ച് കളിക്കാനും ബോറടി മാറ്റാനും മറ്റൊരാളെങ്കിലും കൂടെയില്ലാതായാൽ എങ്ങനെയാണുണ്ടാവും? സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ആഹ്ലാദവും സന്തോഷവും നിറയ്ക്കും. നമ്മളെ ഊർജ്ജസ്വലരാക്കാനും ചിരിപ്പിക്കാനും മനോവിഷമങ്ങളിൽ നിന്നും മോചനം നൽകാനും സുഹൃത്തുക്കൾക്ക് കഴിയും. അവർ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിത്തരും. സുഹൃത്തുക്കളില്ലെങ്കിൽ ടി വി കണ്ടോ വീഡിയോ ഗെയിമുകൾ കളിച്ചോ വേണ്ടാ ദിനങ്ങളിൽ ഏർപ്പെട്ടോ നമ്മൾ നേരം കളയും. ആരോഗ്യകരമായൊരു ജീവിതശൈലിയും പ്രവൃത്തികളിൽ പ്രസരിപ്പും സൗഹൃദങ്ങൾ ജീവിതത്തിന് നൽകുന്ന സംഭാവനകളാണ്. അധികമാരോടും തുറന്നു പറയാൻ സാധിക്കാത്ത ചില രഹസ്യങ്ങൾ എല്ലാവർക്കും കാണും. പ്രണയം, വ്യക്തി കുടുംബ പ്രശ്നങ്ങൾ, ബാധ്യതകൾ, അങ്ങനെ പലതും. അക്കൂട്ടത്തിൽ അടുത്ത സുഹൃത്തുക്കളോട് ഇത്തരം രഹസ്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. ചില സമയങ്ങളിൽ നമുക്ക് തന്നെ നമ്മുടെ തീരുമാനങ്ങളിലും കഴിവിലും സംശയം തോന്നും. പക്ഷേ സുഹൃത്തുക്കൾക്ക് നമ്മുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമായിരിക്കും. ലക്ഷ്യം എത്ര കഠിനമായാലും അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യം നേടും വരെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളെ എപ്പോഴും പ്രശംസിക്കുകയും നിങ്ങളുടെ വൈകല്യങ്ങൾ പറയാൻ ധൈര്യമില്ലാത്തതുമായ ഒരു സുഹൃത്തിനെ പരിഗണിക്കരുത്. ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സന്തോഷവും വിളിക്കപ്പെടാതെ നമ്മുടെ ദൗർഭാഗ്യവും പങ്കിടാൻ വരുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അഥവാ സന്തോഷകരമായ ജീവിതത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുന്ന യാത്രാക്കൂട്ടാളികളാണ് സുഹൃത്തുക്കൾ. സൗഹൃദം നക്ഷത്രങ്ങളെപ്പോലെയാണ്. നമുക്കെല്ലായ്പ്പോഴും അവരെ കാണാൻ കഴിയില്ല. എന്നിരുന്നാലും അവർ അവിടെ ഉണ്ടെന്ന് നമുക്കെല്ലായ്പ്പോഴും അറിയാം. സൗഹൃദങ്ങളെല്ലായ്പ്പോഴും തണലാവണം, ഒരിക്കലും ഭാരമാകരുത്. നമ്മുടെ കുടുംബക്കാരായോ ബന്ധുക്കളെയോ നാട്ടുകാരായോ ഒന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. അതൊക്കെ പ്രകൃതിപരമായി ഉണ്ടാകുന്നതാണ്. എന്നാൽ നമ്മുടെ ഇണയെയും സുഹൃത്തുക്കളെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനാൽ ആ സ്വാതന്ത്ര്യം നമ്മുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുയോജ്യമായിട്ട് മാത്രം ഉപയോഗപ്പെടുത്തുക. നല്ല സൗഹൃദങ്ങൾ നല്ല ചിന്തകൾക്കും നല്ല തീരുമാനങ്ങൾക്കും നിമിത്തമാകും. അതിനാൽ നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഒക്കെ സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. നമ്മുടെ ജീവിത ഇടപെടലുകൾക്കിടയിൽ ഒട്ടനവധി ആളുകളെ നാം കണ്ടുമുട്ടും. അവരിൽ പുകവലി, മദ്യം, അശ്ലീലത തുടങ്ങിയ ദുശ്ശീലങ്ങളുണ്ടോ എന്ന് വിലയിരുത്തിയ ശേഷമേ ചങ്ങാത്തം സ്വീകരിക്കാവൂ. സൽസ്വഭാവികളും മിടുക്കരുമായ കൂട്ടുകാർ പരസ്പരം താങ്ങായി നിന്ന് ആ സൗഹൃദം നല്ല രീതിയിൽ വളർത്തി പല സംരംഭങ്ങളും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നതിനൊക്കെ എത്രയെങ്കിലും ഉദാഹരണങ്ങളുണ്ട്. പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയുമുള്ള ഇത്തരം ബന്ധങ്ങൾ പുഷ്കലമായാൽ കാര്യക്ഷമവും നിർമ്മാണാത്മകവുമായ ഒട്ടനവധി വിജയങ്ങൾക്ക് നിമിത്തമാകും. കുറഞ്ഞത് 3 മുതൽ 30 വരെ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളായി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എണ്ണം അതിൽ കുറയുന്നത് സാമൂഹികമായ കഴിവുകളുടെ അഭാവവും ആശയവിനിമയത്തിലുള്ള തകരാറുകളും വൈകാരികമായ കുറവുകളും കാരണമാകാം. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ എണ്ണം 10-ൽ അധികമാകുന്ന അല്ലെങ്കിൽ അത്തരം സുഹൃത്തുക്കൾ എത്രയെന്ന് കൃത്യമായി അറിയാതിരിക്കുന്ന അവസ്ഥ അത്ര അഭികാമ്യമല്ല. സുഹൃത്തുക്കളുടെ എണ്ണത്തിലല്ല, പരസ്പര ബന്ധങ്ങളിലും ആത്മാർത്ഥതയിലുമാണ് കാര്യം. തൊട്ടുമുമ്പുള്ള തലമുറയിൽ നിന്നും സമപ്രായക്കാർക്കാരിടയിൽ നിന്നും തൊട്ടു താഴെയുള്ള തലമുറയിൽ നിന്നും ഒരാളെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് വലയത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ജീവിതത്തിന്റെ വിവിധ തുറകളിലും രംഗങ്ങളിലുമുള്ള ഓരോരുത്തർ വീതമെങ്കിലും നമുക്ക് സുഹൃത്തായി വേണം. നമുക്കുണ്ടാകുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളിൽ അഭിപ്രായം തേടാനും പരിഹാരം കണ്ടെത്താനും അതുപകരിക്കും. സൗഹൃദങ്ങളുടെ തരവും ബന്ധങ്ങളുടെ ഗുണനിലവാരവും സുഹൃത്തുക്കളുടെ എണ്ണത്തെക്കാൾ പ്രധാനമാണ്. മനുഷ്യന്റെ ജീവിത സംതൃപ്തി നല്ല സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആധികാരികവും ആനുപാതികവുമായ വൈകാരിക പ്രകടനങ്ങളും ഉചിതമായ അതിരുകളും ഉറച്ച ആശയവിനിമയവും പങ്കിടുന്ന മൂല്യങ്ങളും ആവശ്യമായ കൊടുക്കൽ വാങ്ങലുകളും ഉള്ളതാണ് ആരോഗ്യകരമായ സൗഹൃദം. ഇത് നൽകുന്ന മാനസികാരോഗ്യ ഗുണങ്ങൾ പലതാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നും മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഒരാളെപ്പറ്റി അറിയണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ പഠിച്ചാൽ മതി എന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നർത്ഥം.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
1: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
0: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: സ്വഹാബിപറ്റിയൻ ഉമറുള്ളാൻ്റെ ഒരു ചരിത്രം കാണാൻ നോക്കാം. മഹാനായ ഉമറുള്ളാനു യാത്ര മധ്യേ പോകുമ്പോൾ അദ്ദേഹം വഴിയിലെന്തെങ്കിലും കിടക്കുന്നത് കണ്ടാൽ, അതോ അദ്ദേഹത്തിൻ്റെ ചാട്ടവാറോ മറ്റോ എന്തെങ്കിലും വഴിയിൽ വീണ് കഴിഞ്ഞാൽ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ കൂടെ ഉണ്ടെങ്കിലും പോലും അദ്ദേഹം തന്നെ ഇറങ്ങി വന്ന് ആ വടിയെടുക്കുന്നത്, ചാട്ടവാറെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താഴെയുള്ള ഭൃത്യനോട് പോലും ചോദിക്കാതെ സ്വന്തം ചെയ്യുന്നത്, സ്വന്തം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മറ്റുള്ളവരോട് സഹായം ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വമേധയാ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രവാചകന്റെ അനുയായികൾക്കുണ്ടായിരുന്നത്. ഏതൊരു മേഖലയിലും സ്വന്തം ചെയ്യാൻ പറ്റുന്ന, മറ്റൊരാളുടെ സഹായം ആവശ്യപ്പെടാതെ സ്വന്തം സഹായം തേട്ടങ്ങളെല്ലാം റബ്ബിനോട് മാത്രം ചോദിക്കുകയും സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം അവർ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുകയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സമാനമായ സംഭവങ്ങളിൽ ഹദീസുകളിൽ വേറെയും കാണാൻ സാധിക്കും. പിന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ഒക്കെ ചരിത്രം പറയുന്ന അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി വീട്ടിൽ പിന്നെ സ്വന്തം അവിടുത്തെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നത്, ചെരുപ്പ് വൃത്തിയാക്കിയിരുന്നത്, വീട്ടിലെ കാര്യങ്ങൾ സഹായിച്ചിരുന്നത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചില സഹായങ്ങൾക്ക് വേണ്ടി പലരും ഉണ്ടാവാറുണ്ടല്ലോ. എന്നിലും അനസ് റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, എന്നോടൊരിക്കലും എന്തെങ്കിലും ഒരു കാര്യം നീ എന്താ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എന്തിനാണ് നീ അത് ചെയ്തത് എന്ന് ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ചെയ്യാൻ കഴിയാവുന്ന നമ്മുടേതായ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഇന്ന് വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. സ്വന്തമായിട്ടൊന്നും ഒരു റിസ്ക് കൊടുക്കാൻ തയ്യാറല്ല. അതേസമയത്ത് എങ്ങനെയൊക്കെ മറ്റുള്ളവനെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് സഹായം കിട്ടാൻ പറ്റുമെന്നുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംഭവം നമുക്കിന്ന് ശരിക്കും വായിക്കാൻ കഴിയുന്ന ചിന്ത ഒരു പക്ഷെ അത് തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്.
0: അലസമായി മടിയോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്, ചെറിയ നമ്മെ കൊണ്ട് കഴിയുന്നത് പോലും നമ്മൾ ചെയ്യാതെ മറ്റുള്ളവരുടെ സഹായം ആശ്രയിച്ച്, മറ്റുള്ളവരെ എല്ലാത്തിനും ആശ്രയിച്ച്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതും മറ്റുള്ള വീട്ടിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്ന സ്ഥിതിയാണെങ്കിലും, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് ഭാര്യമാരെ കൊണ്ടോ മക്കളെ കൊണ്ടോ അതല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ടോ പെങ്ങന്മാരെ കൊണ്ടോ മറ്റെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് മാതൃകയുള്ളത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വമേധയാ ചെയ്യുക എന്നുള്ളത് തന്നെയാകുന്നു ഇന്നത്തെ അനുഭവത്തിലൂടെ ചരിത്രത്തിലൂടെ പങ്കുവെക്കാനുള്ളത്.
1: പ്രത്യേകിച്ചും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനാണ്, ധീരനാണ്, ഒരുപക്ഷെ ഉന്നത ശ്രേണിയിലുള്ള ഒരാളാണ്. അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ എന്തും വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട് എന്നിരിക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ സ്വയം അവിടെ നിന്നൊട്ടപ്പുറത്തുനിന്ന് ഇറങ്ങി എന്നിട്ട് സ്വയം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഒരു വിഷയമാണ്. ഒരു മാതൃക എന്ന നിലക്ക് നമുക്ക് പഠിക്കാവുന്ന മഹത്തരമായൊരു അനുഭവമാണ് നമ്മളാൽ കഴിയാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെയും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഈ വയസ്സായി വാർദ്ധക്യത്തിലൊക്കെ എത്തി രോഗികളായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പല രോഗികളും പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ, ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം കടന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. ആ ചിന്ത തന്നെയാണ് നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: അറിയുക രോഗിയെ പരിചരിക്കുന്നവരെ, എഴുത്ത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ഒരു വീട്ടിൽ ഒരാൾ ദീർഘകാലം കിടപ്പിലായാൽ ആ വീടിൻ്റെ ദിനചര്യ തന്നെ പതിയെ ആ രോഗിയെ ചുറ്റിപ്പറ്റിയാകുന്നു. മരുന്നിൻ്റെ സമയം, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, പരിശോധനാഫലങ്ങൾ, ആശുപത്രി സന്ദർശനങ്ങൾ, അങ്ങനെ വീട്ടിലെ പല കാര്യങ്ങളുടെയും സമയക്രമം പോലും രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. സന്ദർശിക്കാനെത്തുന്നവരുടെയും ഫോൺ വിളിക്കുന്നവരുടെയും അന്വേഷണങ്ങളും സ്വാഭാവികമായും രോഗിയെക്കുറിച്ച് തന്നെയായിരിക്കും. ആ വീട്ടിലെ സംഭാഷണങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളുമെല്ലാം ഒരാളുടെ ആരോഗ്യത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. എന്നാൽ ആ ബഹളങ്ങൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരാളുണ്ട്, ആ രോഗിയുടെ പരിചാരകൻ. രോഗിക്ക് മരുന്നു കൊടുക്കാൻ രാത്രിയിൽ പലതവണ ഉറക്കമുണരുന്ന ഒരാൾ, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകുന്നയാൾ, ആശുപത്രി വരാന്തകളിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഒരാൾ, സ്വന്തം ക്ഷീണവും വേദനയും മാറ്റിവെച്ച് മറ്റൊരാളുടെ ആശ്വാസത്തിനായി ജീവിക്കുന്ന ഒരാൾ. അവർ പക്ഷാഘാതം ബാധിച്ച ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യയാകാം, ക്യാൻസറിനോട് പോരാടുന്ന ഭാര്യയ്ക്ക് കരുത്തായി നിൽക്കുന്ന ഭർത്താവാകാം. വാർദ്ധക്യത്തിന്റെ ഭാഗമായി സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കിടപ്പിലായ മാതാപിതാക്കൾക്ക് താങ്ങായി നിൽക്കുന്ന മക്കളോ മരുമക്കളോ ആകാം. ഓട്ടിസം, സെറിബ്രൽ പൾസി പോലുള്ള പ്രത്യേക പരിചരണം ആവശ്യമായ അവസ്ഥയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാകാം. രോഗമേതായാലും ബന്ധമെന്തായാലും അവരെയൊക്കെ ഈ ദൗത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹമാണ്. പക്ഷേ ആ ദൗത്യമെല്ലായ്പ്പോഴും എളുപ്പമല്ല. ഉറക്കം നഷ്ടപ്പെടാം, മനസ്സിൽ നിരന്തരമായ ആശങ്ക നിറയാം, സ്വന്തം ആരോഗ്യത്തെയും ആവശ്യങ്ങളെയും അവഗണിക്കേണ്ടി വന്നേക്കാം, പഠനമോ ജോലിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരാം, ചിലപ്പോൾ ഒറ്റപ്പെടലും നിസ്സഹായതയും അനുഭവപ്പെടാം. പലപ്പോഴും അവർ പരിചരിക്കുന്ന രോഗിക്ക് അവരുടെ സ്നേഹവും ത്യാഗവും തിരിച്ചറിയാനോ അതിന് നന്ദി പറയാനോ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കാം. എന്നിട്ടും രോഗിയിൽ ചെറിയൊരു ആശ്വാസമോ പുരോഗതിയോ കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരു വിളക്ക് മറ്റൊരു വിളക്കിന് വെളിച്ചം പകരണമെങ്കിൽ അതിലെണ്ണയും തിരിയുമുണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരാളെ പരിചരിക്കുന്ന വ്യക്തിക്കും ഇടയ്ക്കൊക്കെ വിശ്രമം ആവശ്യമാണ്. അവരോടാരെങ്കിലും അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ നല്ല മാറ്റം കാണുന്നത്, പക്ഷേ ഇതിനിടയിൽ സ്വന്തം ആരോഗ്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന ആത്മാർത്ഥമായൊരു വാക്കു പറഞ്ഞാൽ അതവർക്കൊരു വലിയ ആശ്വാസമായേക്കും. കാരണം മറ്റുള്ളവരെ പരിചരിക്കുന്നവർക്കും തങ്ങളെയും ആരോ കരുതുന്നുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനാൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിയെ മാത്രമല്ല, പരിചാരകനെയോ പരിചാരികയെയോ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പരിചാരകനെ സഹായിക്കാൻ വലിയ സാമ്പത്തിക ശേഷിയൊന്നും വേണ്ട. ഒരു മണിക്കൂർ രോഗിയുടെ കൂടെ ഇരുന്ന് അവർക്കൊരു വിശ്രമം നൽകാനോ ഒരു നേരത്തെ ഭക്ഷണമുണ്ടാക്കി എത്തിച്ചു കൊടുക്കാനോ ആശുപത്രിയിലെ തെറാപ്പി സെന്ററിലോ പോകുമ്പോൾ കൂടെ പോകാനോ ഇതൊന്നുമല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ആശങ്കകൾ ക്ഷമയോടെ കേട്ടിരിക്കാനോ കഴിയുമെങ്കിൽ അതുപോലും വലിയൊരു സഹായമാണ്. ചിലപ്പോൾ ചെറിയ കരുതലുകളാണ് ഏറ്റവും വലിയ കരുത്താകുന്നത്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം സഹായിക്കാനും കരുണ കാണിക്കാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തൻ്റെ ദാസനെ സഹായിച്ചുകൊണ്ടിരിക്കും, ആ ദാസൻ തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം. സ്വഹീഹ് മുസ്ലിം. രോഗിയെ മാത്രം കാണാതെ രോഗിയുടെ നിഴലിൽ നിശബ്ദമായി സ്നേഹത്തിൻ്റെ സേവനം ചെയ്യുന്ന പരിചാരകരെയും കാണാൻ നമുക്ക് ശീലിക്കാം. അവരുടെ ഭാരമൊന്ന് ലഘൂകരിക്കാനും കഴിയുന്നിടത്തോളം ഒരു കൈത്താങ്ങാകാനും ശ്രമിക്കാം.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിയുക രോഗിയെ പരിചരിക്കുന്നവരെ. രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.

0: ഹൃദയവസന്തത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ 15 മുതൽ 16 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക് സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസീദന ഇൽമ. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ ആദ്യത്തെ 16 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു തീർത്തത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അടുത്ത 2 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ വചനം നമുക്ക് ആദ്യം ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫം ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ثم إنكم يوم القيامة تبعثون. ഇതാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്ന 2 വചനങ്ങൾ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് കൊണ്ടുള്ള ചില നിയമങ്ങൾ ഇവിടെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. സുമ്മ ഇന്നക്കും എന്നിടത്ത് അവിടെയൊക്കെ മീമിനും നൂനിനും ഷദ്ദ് വന്നിട്ടുണ്ട്. കട്ടിയുള്ള അക്ഷരങ്ങളായിട്ടാണ് അതുള്ളത്. അങ്ങനെ മീമിനും നൂനിനും ഷദ്ദ് വന്നാൽ അവ മണിച്ച് ഓതണം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുമ്മ ഇന്നക്കും എന്നിങ്ങനെയാണ് ഓതേണ്ടത്. അതല്ലാതെ സുമ്മ ഇന്നക്കും എന്ന് മണിക്കാതെ ഓരുന്നത് ശരിയായ രീതിയല്ല. പിന്നീട് അതുപോലെ തന്നെ 16 ആയത്തിൽ തുബ് അസൂൻ എന്നുണ്ട്. അവിടെ ബഇന് സുക്കൂന്. തുബ് അസൂൻ എന്ന് ഓതാനും വേണ്ടി പാടില്ല. കാരണം ബ കൽക്കലയുടെ അക്ഷരങ്ങളാണ്. കു തു ബു ജദ് ഈ 5 അക്ഷരങ്ങൾ അവക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അത് കട്ടി കൊടുത്ത് ഗാംഭീര്യത്തോടുകൂടി ഓതണമെന്ന് വായിക്കണമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ നമ്മൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഈ വചനങ്ങളുടെ അർത്ഥം? സുമ്മ 2 സുമ്മയും ഇന്നക്കും ആവർത്തിച്ചു വരുന്നുണ്ട്. സുമ്മ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ശേഷം അല്ലെങ്കിൽ പിന്നീട് എന്നൊക്കെയാണ് അർത്ഥം. ഇന്നക്കും എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നിങ്ങൾ എന്നർത്ഥം. ഇന്നയും നമ്മൾ നേരത്തെ വന്നതാണ്. കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നർത്ഥമാണ്. അറബിയിൽ ഒരു വാക്കിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ചില സർവനാമങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സർനെയിംസ്. അത്തരം സർവനാമങ്ങളാണ് ഇവിടെ കും എന്നുള്ളത്. ഹുവ എന്നത് അവൻ എന്നാണ്. എന്നാൽ ഒരു പദത്തിൻ്റെ കൂടെ ഹു എന്ന് മാത്രം, കിതാബു ഹു അവൻ്റെ പുസ്തകം എന്നാണ് പറയുക. അത് ഹു ഹുമ അതേപോലെ ഹും എന്നും, പെണ്ണാണെങ്കിൽ ഹ എന്നാണ്, കിതാബു ഹ അവളുടെ പുസ്തകം എന്നാണ് പറയുക. അതേപോലെ തന്നെ നിൻ്റെ എന്നെങ്കിൽ ക, ആണാണെങ്കിൽ ക എന്നും, പെണ്ണാണെങ്കിൽ കി, കിതാബു ക, നീ ഒരു പുരുഷൻ്റെ പുസ്തകം, കിതാബു കി, നീ ഒരു സ്ത്രീയുടെ പുസ്തകം എന്നാണ് പറയുക. അതും ക കുമ ആണാണെങ്കിൽ കും, നിങ്ങൾ നിങ്ങളുടേത് എന്നതിലേക്ക് കും എന്നാണ് പറയുക. സ്ത്രീയാണെങ്കിൽ കുന്ന എന്നാണ് പറയുക. സ്വന്തത്തിലേക്കാണെങ്കിൽ കിതാബീ എന്ന് പറയും. ഞങ്ങളുടേത് എന്ന് പറയാൻ കിതാബുന ന എന്ന് ചേർച്ച പറയും. ഇവിടെ കും എന്നത് നിങ്ങൾ എന്ന അർത്ഥത്തിലാണ്.

എന്നാണ് അള്ളാഹു സുബ്ഹാനഹു ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ തൊട്ട് മുമ്പ് ഒരു മനുഷ്യൻ്റെ ഘട്ടത്തെ, ജീവൽ ഘട്ടത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിത ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മനുഷ്യൻ്റെ അടുത്ത ഘട്ടത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അവൻ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അവൻ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലമയ്യിത്തൂൻ, നിശ്ചയമായും നിങ്ങൾ മയ്യിത്തുകളാകും എന്നാണ്. മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മയിക്കുന്നത്, മരിച്ചവൻ എന്നർത്ഥം. മരിച്ചവനാണ് മയ്യിത്ത് എന്ന് പറയുന്നത്. മയ്യിത്തൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നവരാണ് എന്നർത്ഥം. അപ്പം എല്ലാ ചേർത്താൽ നിശ്ചയമായും ഉറപ്പായും എന്ന അർത്ഥമാണ് കിട്ടുക. അപ്പോൾ സുമ്മ ഇന്നക്കും ബഅദ ദാലിക്കല മയ്യിത്തൂൻ എന്ന് പറഞ്ഞാൽ പിന്നീട്, തീർച്ചയായും അതിനുശേഷം നിങ്ങൾ മരിക്കുന്നവരായിരിക്കും, അഥവാ നിങ്ങൾ ഒരിക്കലും ഇവിടെ ശാശ്വതരാവുകയില്ല എന്ന് പറയുന്നു. പിന്നീട് മരണശേഷം എന്ന് സംഭവിക്കും എന്നതിലേക്കുള്ള സൂചനയാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഫുമ്മ ഇന്നക്കും, നിശ്ചയമായും പിന്നീട് നിങ്ങൾ, യൗമൽ ഖിയാമ, യൗമെന്ന് പറഞ്ഞാൽ ദിവസം എന്നർത്ഥം. അൽ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഖാമ യഖൂമു, നിന്നു എന്നതിൽ നിന്നുമാണ് അത് വന്നിട്ടുള്ളത്. ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ നിൽപ്പ്, നിൽക്കൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ യൗമൽ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ദിവസം എന്നാണ് ശരിക്കർത്ഥം വരിക. അഥവാ അവസാന ദിവസത്തെ, യൗമൽ ഖിയാമ എന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെ അഥവാ അന്ത്യനാള് എന്ന രൂപത്തിലാണ് ഇവിടെ യൗമുൽ ഖിയാമ, സാധാരണ യൗമുൽ ആഖിറ, യൗമുൽ ഖിയാമ എന്നൊക്കെ പറയാറുള്ളത് അന്ത്യദിനത്തെയാണ്. ആ അന്ത്യദിനത്തിൽ തുബ്അസൂൻ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നർത്ഥം. ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് തുബ്അസൂൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ഖിയാമത്ത് നാളിൽ, അന്ത്യദിനത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് വചനങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ശേഷം അവന് സംഭവിക്കാനിരിക്കുന്ന സുപ്രധാനമായ മൂന്ന് ഘട്ടങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ലാത്ത, പറയപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഘട്ടം ഘട്ടമായിക്കൊണ്ട്, ആദ്യം ബീജത്തിൽ നിന്ന്, പിന്നെ നുത്ഫ ബീജത്തിൽ നിന്ന്, പിന്നെ അലക ഭ്രൂണത്തിൽ നിന്ന്, പിന്നെ മുല രക്തപിണ്ഡത്തിൽ നിന്ന്, പിന്നെ ഇളാമ മാംസത്തിൽ നിന്ന്, പിന്നെ അതിനെ പൊതിഞ്ഞ മറ്റൊരു രൂപത്തിൽ നിന്ന്, പിന്നെ മനുഷ്യൻ്റെ പരിപൂർണാവസ്ഥയിൽ നിന്ന്, അങ്ങനെ ഘട്ടം ഘട്ടമായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ ഒരു മനുഷ്യാവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം അള്ളാഹു അവനെ പുറത്തേക്ക് കൊണ്ടുവരും. സൂറത്തുൽ ഹജ്ജിൻ്റെ 5-ാമത്തെ വചനത്തിലും സൂറത്തുൽ അഹ്ഖാഫിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഘട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ആ അവസ്ഥകൾക്ക് ശേഷം മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിർണയിച്ച, നിശ്ചയിച്ച ഇഹലോക ജീവിതത്തിന് ശേഷം അവൻ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, നിശ്ചയമായും ഉറപ്പായും അവൻ മരിക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നെ സുമ്മ ഇന്നക്കും ബഅദ ദാലിക, സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമതി തുബ്അസൂൻ, പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ മരിച്ചതിന് ശേഷം ഒരു താമസമുണ്ട് എന്ന സൂചന അവിടെ കിട്ടുന്നു. ആ താമസത്തിന് ശേഷം അള്ളാഹു വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് മൂന്നാമത്തെ ഘട്ടം ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനെയെല്ലാം ബോധ്യപ്പെടുത്തുകയാണ്. അതിലൊന്നാമത്തേത് എന്താണ്? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തു, നിശ്ചയമായി നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ഭൂമിയിലേക്ക് പിറന്നു വീണ് ഏതൊരു ജീവിയും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ അവനെ മരിക്കുമെന്ന് ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, രണ്ടു സ്ഥലങ്ങളിലാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, നിങ്ങളെല്ലാം, ഏതൊരു നഫ്സും, ഏതൊരു ദേഹവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ രണ്ടു സ്ഥലങ്ങളിൽ, സൂറത്തു ശുഅറയിലും സൂറത്തു ആലി ഇംറാനിലും അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടു സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മനുഷ്യൻ മരിക്കും. ഇദാ ജാ അജലുഹ, ഒരു മനുഷ്യൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സഅത്തന വലാ യസ്തഖദിമൂൻ, ആ മനുഷ്യൻ്റെ ഒരു സെക്കൻഡ് മുമ്പോട്ടോ പിന്നോട്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കുകയില്ല, കൊണ്ടുപോവുകയില്ല. കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യൻ്റെ അവൻ്റെ അജലെത്രയാണ്, ഭൂമിയിൽ അവൻ ജീവിക്കുന്ന കാലഘട്ടം എത്രയാണ് എന്ന് ഉമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ ഒരു മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് രേഖപ്പെടുത്തുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളാഹു റൂഹ് ഊതുന്ന സമയത്ത് തന്നെ ഭൂമിയിൽ അവൻ എത്ര കൊല്ലം ജീവിക്കുമെന്ന് നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവന് പോവുകയില്ല. എല്ലാവരും
ഭൂമിയിലേക്ക് പറന്നു വീണോ അവൻ്റെ അവധി എത്തിക്കഴിഞ്ഞാലും മരിക്കും. ചിലപ്പോൾ ഗർഭാശയത്തിൽ തന്നെ മരണപ്പെട്ടേക്കാം, ചിലപ്പോൾ പുറത്തു വന്ന് ഉടനെ മരണപ്പെട്ടേക്കാം, ചിലപ്പോൾ ചെറുപ്രായത്തിൽ കൈക്കുഞ്ഞായിരിക്കെ, ചിലപ്പോൾ മുട്ടലഴിഞ്ഞു കൊണ്ടിരിക്കെ, ചിലപ്പോൾ നടക്കാൻ തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ, ചിലപ്പോൾ ബാല്യത്തിൽ, ചിലപ്പോൾ കൗമാരത്തിൽ, ചിലപ്പോൾ യൗവനത്തിൽ, ചിലപ്പോൾ പല സന്ദർഭങ്ങളിൽ അവന് മരണപ്പെട്ടേക്കാം. ഏതായിരുന്നാലും അഅമാറു ഉമ്മത്തി മാ

0: നസിത്തീന വസബഈൻ, ഈ ഉമ്മത്തിൻ്റെ ശരാശരി പ്രായം എന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം എത്തും, അതിൽ നിന്നും നമുക്കൊരിക്കലും ഒളിച്ചോടുവാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമഅയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മരണത്തിൽ നിന്നും നമ്മൾ എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും അത് നമ്മളെ പിടികൂടുമെന്ന് ഉറപ്പാണ്. ആ മരണത്തിന് നേരമില്ല, കാലമില്ല, സമയമില്ല. ആ മരണം സമയമെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥയും പരിഗണിക്കുകയില്ല. മഹനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, വക്കം മിൻ സുഹീഹിൻ മാത്ത മിൻ ഗൈരി ഇല്ലതിൻ വക്കം മിൻ സഖീമിൻ ആശ ഹൈന മിൻ അദ്ദഹരി. എത്രയെത്ര ആരോഗ്യമുള്ള, പരിപൂർണ ആരോഗ്യമുള്ള ആളുകളാണ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. എന്നാൽ എത്രയെത്ര അസുഖബാധിതനായി കിടക്കയിൽ സമയം കഴിച്ചു കൂട്ടുന്നവരാണ് അവർ, അങ്ങനെ കാലങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ മരണപ്പെട്ടു പോയവരും കാരണമുണ്ടായിട്ട് മരണം വരിക്കാതെ നിൽക്കുന്നവരും നമ്മുടെ കൺമുമ്പിലുണ്ട്. വക്കമ്മിൻ അറൂസിൻ സയ്യനൂലി സൗജിഹ, എത്രയെത്ര യുവതികളാണ്, യുവാക്കളാണ് തങ്ങളുടെ ഇണകൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പുതുമണവാളനായി, പുതുമണവാട്ടിയായി ചമഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യ രാത്രിയിൽ തൻ്റെ ഇണയുമായി കൂടിച്ചേരും മുമ്പേ അവർ ഖബറിലേക്ക് ഇറക്കിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കഫൻ തുണി നെയ്യപ്പെട്ടിച്ചുണ്ട് തൊട്ടടുത്ത കടയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മളൊരാളും തിരിച്ചറിയുന്നില്ല. ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ മരിപ്പിക്കും. ഒരാൾക്കും ഇവിടെ ശാശ്വതവാസം ലഭിക്കുകയില്ല. മറ്റൊരു കവി പാടിയില്ലേ, വലൗകാനത്തി ദുനിയ തദൂമൂലി അഹ്ലിഹ വക്കാൻ ലക്കാന റസൂലുള്ളാഹി ഫിഹ മുഖല്ലദ. ഈ ദുനിയാവ് ആർക്കെങ്കിലും എന്നേക്കുമായി ശാശ്വതമായി ബാക്കിയാകുമായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാക്കിയാകണമായിരുന്നു. പക്ഷേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആ പ്രവാചകൻ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞാൽ മരിക്കുമെന്നത് ഉറപ്പാണ്. ആ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സുമ്മ ഇന്നക്കും ബഅദദാലിക ലമയ്യിതൂൻ, നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതഘട്ടത്തിന് ശേഷം മരിക്കുമെന്ന് പഠിപ്പിക്കുന്നത്? ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എന്തിനാണിത് പറയുന്നത്? നമ്മുടെ മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അക്സിറു ദിക്ര ഹാദിമി ലദ്ദാസ്, ഈ ദുനിയാവിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും പരിപൂർണമായും നശിപ്പിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. ആ മരണത്തെ ഓർത്താൽ നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാകും. ആ മരണത്തെ ഓർത്താൽ നിങ്ങൾക്ക് തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ കഴിയും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഖബർ കാണുന്ന സന്ദർഭങ്ങളെല്ലാം കരയുമായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ ഖബറ ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള അള്ളാഹു ഒരുക്കി വെച്ച ഭവനങ്ങളിൽ ഒന്നാമത്തെ വീടാണ് ഖബറെന്ന് പറഞ്ഞാൽ, ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം അവന് പരിപൂർണമായി രക്ഷപ്പെടും. എന്നാൽ ആ ഖബറിൽ ആരെങ്കിലും പ്രയാസപ്പെട്ടാൽ അതിനുശേഷമുള്ളത് അതിഗുരുതരമായിരിക്കും, അതിഗൗരവമായിരിക്കുമെന്ന് പ്രവാചകന് പഠിപ്പിച്ചിട്ടുണ്ട്. മാർ എയ്ത്തു മന്ദറൻ കത്തു, ഞാനൊരിക്കലും പ്രവാചകന് പഠിപ്പിക്കുന്നു, ഖബറിനോളം പ്രയാസമുള്ള ദുർഘടം പിടിച്ച ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മരണത്തെ ഓർത്താൽ നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. ഹറാമുകൾ കാണുന്നതിൽ നിന്ന്, ഹറാമുകൾ കേൾക്കുന്നതിൽ നിന്ന്, ഹറാമുകൾ ചെയ്യുന്നതിൽ നിന്ന്, തിന്മകളും തോന്നിവാസങ്ങളുമായി കൊണ്ട് നടക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന്, ഉമ്മയെ ധിക്കരിക്കുന്ന, ഉപ്പയെ ധിക്കരിക്കുന്ന, സമൂഹത്തിന് യാതൊരു ഉപകാരവുമില്ലാത്ത രൂപത്തിലെല്ലാം ജീവിക്കുന്ന, അതെല്ലാം മാറി ചിന്തിക്കുവാൻ നമുക്ക് മരണമോർത്താൽ മാത്രം മതിയാകും. ഞാൻ മരിക്കേണ്ടവരാണ് എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ ആ മരണഭയമില്ലാത്ത രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് സംഭവിക്കാതിരിക്കുന്നത് എന്താണ്? അള്ളാഹു പഠിപ്പിച്ചില്ലേ, അവന് മരണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവോട് അവൻ ചോദിക്കും, അള്ളാഹുവേ എനിക്കൊരു നിമിഷം, എനിക്കൊരു സെക്കൻഡ്, ഒരു ദിവസം നീ ഒന്ന് നീട്ടിത്തരണം. ല അസദ്ദഖ് വഅകുമ്മിന സ്വാലിഹീൻ, ഞാൻ സദഖ ചെയ്തു കൊള്ളാം, ഞാൻ നന്മകൾ ചെയ്തു കൊള്ളാമെന്ന് അള്ളാഹുവോട് വിലപിക്കുന്ന അവസ്ഥയുണ്ടാകും. അതാരാണ്? മരണത്തെ ഓർക്കാതെ താൻ തോന്നിയായി തോന്നിവാസിയായി ജീവിക്കുന്ന ആളുകൾക്കാണ് അത് പറയാനുണ്ടാവുക. എന്നാൽ അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ അവർക്ക് സാധ്യമാകും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മരണത്തെ നമ്മൾ ഓർത്തുകൊണ്ട് എപ്പോഴും ആലോചിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇനി രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്ന സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബ്അസൂൻ, പിന്നീട് നിങ്ങൾ മരണത്തിന് ശേഷം അള്ളാഹു ഒരുക്കി വെച്ച ഖബർ ജീവിതത്തിന് ശേഷം ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥയെ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ നഗ്നരായിക്കൊണ്ട് അഥവാ ശരീരത്തിൽ ഉടുതുണിയൊന്നുമില്ലാത്ത അവസ്ഥയിൽ, നഗ്നപാദരായിക്കൊണ്ട് അഥവാ ചെരുപ്പ് ധരിക്കാത്തവരായിക്കൊണ്ട്, ചേലാക്രമം ചെയ്യാത്തവരായിക്കൊണ്ട് നമ്മൾ അഥവാ പിന്നെ പരിപൂർണ പിറന്ന പടി എങ്ങനെയാണോ അതേ അവസ്ഥയിൽ നാളെ പരലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ആളുകൾ പരസ്പരം എല്ലാവരും നഗ്നരായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക, ആ സന്ദർഭത്തിൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രഹസ്യഭാഗത്ത് നോക്കുകയില്ലേ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആയിഷ, ആളുകൾ തങ്ങൾ നഗ്നരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയാണെന്നുണ്ടാവുക. ഓരോരുത്തരും സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥയിൽ നഗ്നനാണ് എന്നത് പോലും മറന്നു പോകുന്ന ഒരവസ്ഥാവിശേഷമായിരിക്കും ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ഉയർത്തെ നിൽപ്പിക്കുന്ന അന്നുണ്ടാവുക എന്നാണ് സൂറത്തുൽ ഹജ്ജിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലെ ഭയാനതയെക്കുറിച്ച്, ഗർഭിണികൾ പ്രസവിച്ചു പോകുമെന്നും മുലയൂട്ടുന്ന സ്ത്രീകൾ കുഞ്ഞിനെ മറന്നു പോകുമെന്നും, ആളുകൾ ഭയവിഹ്വരരായിക്കൊണ്ട് ലഹരി പൂണ്ടവരായിക്കൊണ്ട് മത്തുപിടിച്ച അവസ്ഥയിൽ അവർ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ആയിപ്പോകുമെന്നുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഭയാനകതയെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എല്ലാവരും ഉയർത്തി നിൽപ്പിക്കുമെന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹ എന്നാണ്. കർമ്മങ്ങൾ അതിൻ്റെ അവസാനമനുസരിച്ചാണ്. ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെ നിൽപ്പിക്കുന്നത് അവൻ്റെ അവസരം എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കുമെന്നാണ്. നാം നേരത്തെ സൂചിപ്പിച്ച മനുഷ്യൻ്റെ ജീവനത്തിൻ്റെ ഗർഭാശയത്തിലെ ഘട്ടങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ യഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ പണിയെടുത്തുകൊണ്ടേയിരിക്കും, ഹത്ത ബൈനഹു ബൈനൽ ജന്നത്തി ഇല്ലാ ദിറ, അവനും അവൻ്റെ സ്വർഗത്തിനുമിടയിൽ ഒരു ചാണ് മാത്രം അകൽച്ച ഉണ്ടാകുന്ന അവസ്ഥയിൽ അവൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു മുഴം മാത്രം അകലമുള്ള അവസ്ഥയിൽ. എന്നിട്ട് ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവൻ്റെ കിതാബ് അവൻ അതിജയിക്കുകയും പിന്നീട് ഫയ അമലു അമല അഹ്ലിൻ നാരി, അവൻ നരകവാസിയുടെ പ്രവർത്തനം പ്രവർത്തിക്കുകയും ആ രൂപത്തിൽ അവൻ മരിക്കുകയും അവൻ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു. നേരെ തിരിച്ച് നരകത്തിൻ്റെ മാത്രം പണിയെടുത്ത് അവസാന നിമിഷം ഹിദായത്ത് കിട്ടി സ്വർഗാവകാശികളെ മരിക്കുന്ന അവസ്ഥയും പ്രവാചകനെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഇപ്പോൾ നമ്മൾ ഏതവസ്ഥയിൽ എന്നതല്ല വിഷയം, മറിച്ച് മരിക്കുമ്പോൾ നമ്മളേതവസ്ഥയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് എല്ലാ സമയത്തും നന്മകൾ മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതേ അവസ്ഥയിൽ മരിക്കാനും സ്വർഗത്തിലേക്കെത്താനും ഖിയാമത്ത് നാളിൽ ഉയർത്തെ നിൽപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉയർത്തെ നിൽക്കപ്പെടാൻ നമ്മൾക്ക് സാധ്യമാകും. അതുകൊണ്ട് ആ നിലക്ക് ഈ ആയത്തിനെ മനസ്സിലാക്കി ജീവിതത്തിൽ മരണത്തെ ഓർത്ത് ഖിയാമത്ത് നാളിനെ ഓർത്തുകൊണ്ട് ജീവിതം ക്രമീകരിക്കാനാണ് നമ്മൾക്ക് സാധ്യമാകേണ്ടത്. ആ നിലക്ക് ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ 15-16 വചനങ്ങൾ. മരണം സുനിശ്ചിതമാണ് എന്നതായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം. അങ്ങനെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ശേഷം അദ്കാറ് ഒക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ നമ്മൾ ഈവനിങ് ലൈവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകളും ഇൻഷാല്ലാ നമ്മൾക്കിന്ന് വരാനുണ്ട് കൂട്ടിന് ഇൻഷാല്ലാ. ആയിഷ അങ്ങാടിപ്പുറം, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ നേരത്തെ തന്നെ കൃത്യസമയത്ത് തന്നെ വന്ന് പിന്നെ ഹാജർ അറിയിച്ചിട്ടുണ്ട്, മാഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെക്കേഷൻ സമയമാണ്, സ്കൂളുകൾക്ക് അവധിയാണ്, അവധി കഴിയാറായി. എല്ലാവരുടെയും അവധി ഉഷാറായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. യാത്ര, അതേപോലെ തന്നെ കുടുംബ സന്ദർശനങ്ങൾ, അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ഈ അവധി സമയം, അവധിക്കാലം ഉപയോഗിച്ചു എന്ന് കരുതുകയാണ്. പരീക്ഷാ റിസൾട്ട് വരാനിരിക്കുകയാണ്. ചില ക്ലാസ്സുകൾക്ക് ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു പ്രതീക്ഷയിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് വിജയാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാണ് വരുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ സ്കൂളുകളുടെ കുട്ടികളുടെ പ്രശ്നം, സ്കൂളിൽ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നാൽ മതി എന്ന വിഷയത്തിൽ കുട്ടികൾ, എന്നാൽ നമ്മുടെ കുട്ടികൾ അൽഹംദുലില്ലാ പീസ് റേഡിയോ കേൾക്കുന്ന, ഈവനിങ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, മാഷാല്ലാ. സലീന തോട്ടശ്ശേരി അറ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമീർ ടി എടത്തനാട്ടുകര, അതേപോലെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, എല്ലാവരും വന്നിട്ടുണ്ട്. യെസ്, അമീർ ടി എടത്തനാട്ടുകര വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, പുതിയ കാലത്തെ യുവതലമുറയുടെ വേഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അമീർക്ക് അയച്ചിട്ടുള്ളത്. ഓക്കെ, കൂട്ടുകാരൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ലൈവ് ലൈവായി അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഇന്ന് വരാനുണ്ട്, ഒരുപാട് ആളുകൾ. യെസ്, ഫാസിൽ, ഫാസിൽ എവിടുന്നാണ് സ്ഥലം കൂടി ഒന്ന് അതിൻ്റെ കൂടെ അയച്ചാൽ ഉപകാരമായി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹംസക്കുട്ടി കാപ്പ്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരും ലൈവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, സലാം അടക്കുകയാണ്. ഇന്ന് ഈവനിങ് ലൈവ് എന്നത്തെയും പോലെ ഗ്രീൻ വാലിയിൽ നിന്നാണ്. ഇൻഷാല്ലാ ഒരുപാട് പാഠങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഇൻഷാല്ലാ കഴിയും. യെസ്, അമ്ര ബിൻ യാസിർ, ആമിർ ബിൻ യാസിർ, രണ്ടുപേരും ഒരുമിച്ചാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ രസകരമായ ക്വസ്റ്റ്യനുകളും ഉത്തരങ്ങളും ഒക്കെ ഇന്നത്തെ ലൈവിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ, യെസ്, ഫാസിൽ ആനമങ്ങാടാണ് ഫാസിലിൻ്റെ നാട് എന്നാണ് അയച്ചിട്ടുള്ളത്. മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ നാട്ടിലൊക്കെ ഇന്നെന്താണ് അവസ്ഥ? മഴയുണ്ടോ? നല്ല കാലാവസ്ഥയാണോ? ഒന്ന് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. റയ്ഹാന ബാനു തോട്ടശ്ശേരി അറ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ലൈവിൽ ലൈവായി മാഷാല്ലാ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഷുഹൈബായ മളപട്ടണം, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മോർണിംഗ് ലൈവിൽ സജീവമായിട്ടുണ്ടാകുന്ന ആളുകൾ, അതുപോലെ തന്നെ അവരുടെ മക്കളും കൂടെയുള്ള ആളുകളൊക്കെ ഈയൊരു ലൈവിൽ ചേരും, പങ്കുചേരുന്നുണ്ട്, മാഷാല്ലാ. അപ്പം നമുക്ക് പാഠക്കുറിപ്പുകളും അതേപോലെ തന്നെ പൂമ്പലത്തണലിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്പറിലേക്ക്, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിട്ടുള്ള പ്രോഗ്രാമുകളുമൊക്കെ ഇൻഷാല്ലാ ഇന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു ഇന്നത്തെ ഈവനിങ് ലൈവിൻ്റെ ഒരു ഹൃദ്യമായ യാത്രയാണ് ഇൻഷാല്ലാ എന്നുള്ളത്. ഇപ്പോൾ ലൈവ് കേൾക്കുന്ന ആളുകൾ നമ്മുടെ നമ്പർ 85 90 745 845 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ പ്രോഗ്രാമുകൾ, മക്കളുടെ പ്രോഗ്രാമുകൾ അയക്കേണ്ടത്. 85 90 745 845 ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈവനിങ് ലൈവിലേക്കുള്ള നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രാമുകൾ അയക്കേണ്ടത് ഈ നമ്പറിലാണ്. നിങ്ങളുടെ മക്കളുടെ പാട്ടുകൾ, പ്രസംഗങ്ങൾ, അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ പാഠങ്ങൾ, അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അത് അയക്കുന്നതിൻ്റെ കൂടെ സ്ഥലവും അതേപോലെ തന്നെ പേരും സ്ഥലവും പഠിക്കുന്ന സ്കൂളോ മദ്രസയോ ഒക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇൻഷാല്ലാ. ആ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8590745 ഓക്കെ. മാഷാല്ലാ, നമ്മുടെ ലൈവിൽ ജമീല കുമാരനെല്ലൂർ നമ്മുടെ ഇപ്പോൾ ചേർന്നിട്ടുണ്ട് മാഷാല്ലാ. അപ്പോൾ ലൈവിൽ ഏറ്റവും സുന്ദരമായി കഥകളുണ്ടാവാറുണ്ട്, കടങ്കഥകളുണ്ടാവാറുണ്ട്, ഒരുപാട് രസകരമായിട്ടുള്ള ക്വിസ് ടൈപ്പ് ചോദ്യങ്ങളും അറിവ് പകർന്നു നൽകുന്ന ചോദ്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഞാൻ ചെറിയൊരു ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ പീസ് റേഡിയോ സംവിധാനം 2016 ഏപ്രിലാണ് അതിൻ്റെ ലോഞ്ചിങ്, അതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം ഇപ്പോൾ 10 വർഷം പിന്നിട്ട് റേഡിയോ വളരെ അൽഹംദുലില്ലാ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചോദ്യം, മൊബൈൽ ഫോൺ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് കണക്ഷനിലൂടെയാണ് നമ്മളിപ്പോൾ റേഡിയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വർഷമാണ് ഈ മൊബൈൽ ഫോൺ വന്നിട്ടുള്ളത്? യെസ്, സഫിയ കത്തിരുവങ്ങാടി, അതേപോലെ തന്നെ ജമീല കുമരനൂർ, നല്ല കാലാവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, യെസ് മാഷാല്ലാ. ശുഹൈബായം വളപട്ടണം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, യുദ്ധത്തിൻ്റെ അധ്യായം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? യുദ്ധത്തിൻ്റെ അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് ഏത് എന്നാണ് ഇന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ചോദ്യമാണത്. അതിനു മുമ്പ് നമ്മൾ ജനറലായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൊബൈൽ ഫോൺ എന്നാണ് കണ്ടുപിടിച്ചിട്ട്. ശംസാദ് തലശ്ശേരി, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. യെസ്, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വർഷം. നമ്മളിപ്പോൾ ശരിക്ക് അത് കണക്ട് ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. യെസ്, മറുപടി, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, ഉമ്മുകുൽ സുചിറമംഗലം. രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന്, യുദ്ധത്തിൻ്റെ അധ്യായം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മൊബൈൽ ഫോൺ എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. മായിസ് ബറാമി 2002, സോറി, മൊബൈൽ ഫോൺ കുറച്ചുകൂടി പഴയതാണ്. ഓക്കെ, സൂറത്ത് മുഹമ്മദ് എന്ന ഉത്തരം വന്നിട്ടുണ്ട് സഫിയ കതിരുവങ്ങാടി, മാഷാല്ലാ. സൂറത്തുൽ അൻഫാൽ എന്ന മറുപടി വന്നിട്ടുണ്ട് അമീർട്ടി അടുത്തനാട്ടുകര. ഓക്കെ, ഉത്തരങ്ങൾ, യെസ്. ഓക്കെ, അബ്ദുൽ ഹമീദ് സി, കഴിയൂരിന്നത്തെ ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. പി ആർ കുടുംബത്തിന് അനുഗ്രഹത്തിനും കരുണയും അനുഗ്രഹവും അള്ളാഹു വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് അബ്ദുൽ ഹമീദ് സാഹിബ് നമ്മൾ കൂടെ ചേരുന്നത്. മാഷാല്ലാ, അമീൻ. യെസ്, അമീർട്ടി അടുത്തനാട്ടുകര നമ്മുടെ ജനറൽ ക്വസ്റ്റ്യൻ ആൻസർ അയച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് 1973. ഓക്കെ, യുദ്ധത്തിൻ്റെ അധ്യായം സൂറത്തുൽ സൂറത്ത് മുഹമ്മദും സൂറത്തുൽ അൻഫാലും നമ്മൾക്ക് വന്ന, യെസ്, അൻഫാലുകളാണ് ഉത്തരം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് 1973. വളരെ വളരെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് പുതിയ AI ചാറ്റ് ബോട്ടുകളും കാര്യങ്ങളും, ചാറ്റ് GPT അതുപോലെ ജെമിനൈ പോലെയുള്ള കാര്യങ്ങളൊക്കെ സുലഭമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ സ്പീഡ് ഭയങ്കരമായിരുന്നു. അപ്പോൾ എന്നാണ് മൊബൈൽ ഫോൺ വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര കാലമായില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ആദ്യമായി മൊബൈൽ കണ്ടുപിടിക്കുന്നത് 1973. മാർട്ടിൻ കൂപ്പർ എന്ന് പറഞ്ഞ മോട്ടറോളയുടെ അന്നത്തെ സെക്രട്ടറി മാർട്ടിൻ കൂപ്പറായിരുന്നു. അതൊരു ജനറൽ ഇൻഫർമേഷനോടെ പകർന്നതാണ്. അതും അറബി ഭാഷയും തമ്മിലൊരു ബന്ധമുണ്ട്, അതെന്താണ് എന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അറബി ഭാഷയും മൊബൈൽ ഫോണും തമ്മിലുള്ള ബന്ധം എന്താണ്, അതതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഒരു ചോദ്യം വിഷയം പറഞ്ഞിട്ടുള്ളത്. അറബി ഭാഷയും മൊബൈൽ ഫോണും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ യുദ്ധത്തിൻ്റെ അധ്യായം എന്ന് അറിയപ്പെടുന്നത് ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് മുഹമ്മദ്, രണ്ടാമത്തെ സൂറത്തുൽ അൻഫാൽ എന്നാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ശരിയുത്തരം നമ്മൾ ഉടൻ പറയുന്നതാണ്, നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കേ, നമ്മൾ ഇപ്പോൾ പാഠക്കുറിപ്പിനുള്ള സമയമാണ്. ഇൻഷാല്ലാ പാഠക്കുറിപ്പ് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ചോദ്യവും ഉത്തരങ്ങളുമായിട്ട് ഇൻഷാല്ലാ നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതാണ് ഇൻഷാല്ലാ പാഠക്കുറിപ്പിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വബില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പ്രിയ നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ ഉസ്താദുമാരെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഗുരുനാഥന്മാരാണവർ. ഉസ്താദുമാർ നമുക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നവരാണ്, നമ്മെ നന്മയിലേക്ക് വഴി കാണിക്കുന്നവരാണവർ. നമ്മുടെ ഉസ്താദുമാർ നമുക്ക് സഹായികളും വഴികാട്ടികളുമാണ്. മാത്രവുമല്ല, എങ്ങനെ ആരാധനകൾ നിർവഹിക്കണമെന്നും ദുആകൾ എങ്ങനെ ചെയ്യണമെന്നും അവർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. നിസ്കാരം നമുക്ക് പഠിപ്പിച്ചത് ആരാണ്? ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പഠിപ്പിച്ച് തന്നത് ആരാണ്? അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരാണ്. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിദ്യ നുകരുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബുദ്ധി വികസിച്ചവനായി വളരുകയും ധാരാളം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമൊക്കെ അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിൽ വലിയ ഒരു കാരണക്കാരനായി മാറിയത് നമ്മുടെ ഗുരുനാഥനാണ്, നമ്മുടെ അധ്യാപകനാണ്, നമ്മുടെ ഉസ്താദാണ്. ആ ഉസ്താദിനും ആ അധ്യാപകനും ഗുരുനാഥനും വലിയ വില നൽകുന്നുണ്ട് എന്ന് നമ്മൾ എത്ര കണ്ട് ആലോചന നടത്തേണ്ട കാര്യമാണ് എന്ന് ഈ വിഷയം പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമ്മൾ പഠിച്ച് വളർന്ന് വലുതായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവനായി മാറി ഈ സമൂഹത്തിൽ വലിയ ഉന്നതി പ്രാപിച്ച ജോലിയും അവസ്ഥയുമൊക്കെ നമുക്ക് വന്നെത്തി നമ്മൾ എല്ലാ അർത്ഥത്തിലും ഉന്നമനത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും എത്തിപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ അധ്യാപകരെ മറന്നുപോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്നതാണ്. ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ചില കുട്ടികളെങ്കിലും തൻ്റെ അധ്യാപകർക്കോ തൻ്റെ ഉസ്താദുമാർക്കോ തൻ്റെ ഗുരുനാഥന്മാർക്കോ ഒരു വിലയും കൽപ്പിക്കാതെ അവരെ മറ്റു കൂട്ടുകാർക്കിടയിൽ അവഹേളിക്കുന്ന, മോശമാക്കി കാണിക്കുന്ന, വൃത്തികേടിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവരെ പരിഹസിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ധാരാളം കണ്ടുവരാറുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ ഗുരുനാഥന്മാരോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറാനും സംസാരിക്കാനും ഇടപഴകാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ്. ഉസ്താദുമാരോട് നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയും. അവരെ കാണുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം എന്നുള്ളതാണ്. അവരുടെ സാന്നിധ്യത്തിൽ നാം ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല എന്നത് മര്യാദയാണ്. നന്മയായി അവർ പറയുന്നതെല്ലാം നാം അനുസരിക്കണം. അവരോട് അനിഷ്ടം കാണിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉസ്താദുമാർ ശാസിക്കുന്നത് നമ്മുടെ ജീവിതം നന്നാകുന്നതിനു വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാൽ ഒരിക്കലും അവരെ വെറുക്കാൻ നമ്മൾ മുതിരരുത്. മാത്രവുമല്ല, ഉസ്താദുമാരെ അനുസരിക്കുന്ന കുട്ടികളാണ് ഭാവിയിൽ വിജയിക്കാൻ കഴിയുന്ന ആളുകളെന്ന് തിരിച്ചറിയുക. അവർക്ക് ജീവിതത്തിൻ്റെ ഓരോ പടികളിലും ഓരോ അവസരങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകിയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബോധ്യവും ബോധവുമൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ അതായിരിക്കും അവനേറ്റവും ഉത്തമമായൊരു കാര്യം. ഗുരുനാഥന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ. അപ്പോൾ നമ്മളൊക്കെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ട, കൂട്ടുകാർ എല്ലാവരും മുതിർന്നവരുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സലാം സാറെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്, പാഠക്കുറിപ്പിൽ കേട്ടത് അല്ലേ? ഫൈസൽ അൽ ഹിക്കമി ആയിരുന്നു. നമ്മുടെ ഷാലിഫ എന്ന ഒരു ശ്രോതാവ് ഇന്ന് സലാം സാറില്ലേ ഈവനിങ് ലൈവിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. സലാം സാർ വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്.
2: ഇവിടെ ജസീൽ സാർ ഇങ്ങനെ ഏകാംഗ. നമ്മൾ കുട്ടികൾ വരാന്നുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അല്ലേ? എന്തോ യാദൃശ്ചികമായിട്ട് കുട്ടികൾ എത്തിയില്ല.
0: നമ്മൾ അതിനൊക്കെ ഇന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, അറബി ഭാഷയും മൊബൈൽ ഫോണും നമ്മുടെ കണക്ഷനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
2: അറബി ഭാഷയും മൊബൈൽ ഫോണും
0: വന്നിട്ടില്ല, ഉത്തരം വന്നിട്ടില്ല,
2: അയച്ചിട്ടില്ല.
0: പക്ഷെ ഒരു ചോദ്യം നേരത്തെ വന്നതുണ്ട്, യുദ്ധത്തിന്റെ അധ്യായം എന്നറിയപ്പെടുന്ന അധ്യായം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ രണ്ട് ഉത്തരങ്ങൾ വന്നു. സൂറത്തുൽ അൻഫാലിനാണ് കൂടുതൽ ആൻസർ വന്നിട്ടുള്ളത്. അപ്പോ ഗൂഗിളോ ചാറ്റ് ജിപിടിയോ ഒക്കെ നോക്കിയവർക്ക് അത് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഉത്തരം അതല്ല,
2: അതല്ല.
0: അൻഫാൽ കുറെ യുദ്ധത്തുമായി വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ചാറ്റ് ജിപിടി എന്ത് ചെയ്യും? അതുപോലെയുള്ള ജമിനി പോലെയുള്ള സംവിധാനങ്ങൾ അതായിരിക്കും.
2: പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുതരും,
0: സൂറത്തുൽ ഖിതാൽ എന്നറിയപ്പെടുന്നത് സൂറത്ത് മുഹമ്മദ് ആണ്.
2: സൂറത്ത് മുഹമ്മദ്
0: കുറച്ചാളുകൾ മാത്രമാണ്.
2: അതൊരു പുതിയ അറിവായിരിക്കും,
0: പുതിയ അറിവായിരിക്കും.
2: അപ്പോ അപ്പൊ ഈ ചോദ്യം ആരാ ചോദിച്ചത്? നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചാണോ? നമ്മൾക്ക്
0: ഇങ്ങോട്ട് ചോദ്യം വന്നതാ
2: തന്നെ.
0: യെസ്.
2: ആരാണ് ചോദിച്ചെന്ന് അറിയണ്ടേ?
0: യെസ്, ചോദിച്ച ആളെയും അതേപോലെ ഉത്തരം കുറച്ചാൾക്കാരെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്, ചോദിച്ച ശ്രോതാവ് സുഹൈബായും വളപട്ടണം. യെസ്.
2: അല്ല, അവര് ചോദിച്ചതും അവർ അതിന്റെ കൂടെ ആൻസറും അവർ
0: തന്നിരുന്നു. യെസ്, അറിഞ്ഞിട്ട് ചോദിച്ചാണ്,
2: അറിഞ്ഞിട്ടാണ്, ബോധപൂർവം ചോദിച്ചാണ്. ആരടാ?
0: ഓക്കെ, അപ്പോൾ മാഷാല്ല ഈവനിങ് ലൈവിൽ നമ്മൾക്ക് കൂടുതൽ ആളുകൾ ഇതിനോട് ചേർന്നിട്ടുണ്ട്. സൂറത്തുൽ അൻഫാൽ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
2: ഇന്നൊരു അവധി ദിവസത്തിന്റെ ഒരു അവസാനത്തിലേക്ക് ഇങ്ങനെ പോവാണല്ലോ.
0: അതെ.
2: അപ്പൊ ഇന്ന് എങ്ങനെ പൊതുവെ ഞാൻ ഫീഡ്ബാക്കിലേക്കൊന്നും നോക്കുന്നില്ലെന്ന്. ഇന്ന് ഫുള്ള് ഫീഡ്ബാക്ക് നോക്കി. പൊതുവെ നല്ല ഇതുണ്ടോ? ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതലുണ്ടോ?
0: ആളുകൾ വരുന്നുണ്ട്, മാഷാല്ല വരുന്നുണ്ട്. യെസ്, സാരോപദേശത്തെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് മാഷാല്ല. ഇന്നത്തെ പുതിയ കുട്ടികൾ എല്ലാവരും കേൾക്കേണ്ട വിഷയമാണ് എന്ന ഒരു ഫീഡ്ബാക്കുകളാണ് അന്നത്തെ സാരോപദേശത്തെ കുറിച്ച്, സോറി, പാഠക്കുറിപ്പിനെ കുറിച്ച് വന്നിട്ടുള്ളത്. യെസ്, ഓക്കെ, ഇൻഷാല്ല. അബ്ദുൽ ഹമീദ് സീക്കാഴി, ലോകരാഷ്ട്രത്തിൽ അറബി ഭാഷ അംഗീകരിച്ച ഒരു പേരുണ്ട്, അത് മറന്നു എന്ന് ഒരു ഒരു ഒരു ചെറിയൊരു സൂചന അവിടെ വന്നിട്ടുണ്ട്. നമ്മളെ നേരത്തെ ചോദിച്ച
2: ചോദ്യത്തിന്.
0: യെസ്, വർഷം ഒന്നുകൂടി പറയാമോ എന്നാണ് ജമീല കുമരനല്ലൂർ പറഞ്ഞത്. 1973 മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. യെസ്, അതാണ് ക്ലൂ.
2: യെസ്, അതാണ് ക്ലൂ അല്ലേ.
0: ഓക്കെ, ജമീല വി പി കളിയോ പറഞ്ഞത് ചോദ്യം കേട്ടില്ല, ഇപ്പോൾ കേട്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ചോദ്യം ഇതാണ്. ഓക്കെ, ഹക്കീന മംഗാവ്, വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുബൈദ ഇസ്മായിൽ മടിക്കേരി ആയിരിക്കും അല്ലേ. യെസ്. അപ്പോൾ മാഷാല്ല ഒരുപാട് ആളുകൾ ലൈവായിട്ട് ചേർന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം സൂറത്തു ഖിതാൽ ഏതായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മൾ റിവീൽ ചെയ്തു. സൂറത്തു മുഹമ്മദ് എന്നായിരുന്നു. അത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് സൂറത്തു മുഹമ്മദ് അയച്ചിട്ടുള്ളത്. ചില ആളുകൾ സൂറത്തു തൗബ അയച്ചിട്ടുണ്ടായിരുന്നു. സൂറത്തു മുഹമ്മദ് അയച്ച ആളുകളെ നമ്മൾ, യെസ്, സൂറ മുഹമ്മദ് എന്നയച്ചിട്ടുള്ളത്. സഫിയൊക്കെ തിരുവങ്ങാടി ഉത്തരം അയച്ചിട്ടുണ്ട് മാഷാല്ല. അവർ മാത്രമാണ് ആ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം അയച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും അൻഫാൽ അതുപോലെ തൗബ, ഈ രണ്ട് ആൻസറുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുതിയൊരു ഇൽമ് അതുവഴി കിട്ടിയിട്ടുണ്ടാകും. രണ്ടാമത് നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം 1973 മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്, അതും അറബി ഭാഷ നമ്മളൊരു ഒരു കണക്ഷൻ എന്ത് എന്നായിരുന്നു. ചെറിയൊരു ജനറൽ ഇൻഫർമേഷൻ എന്നുള്ള നിലക്ക് മാത്രമാണ്. യെസ്, ഇൻഷാല്ലാ. സലാം സാറേ.
2: അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഈ വൈകുന്നേരം കുട്ടികൾ ആരെന്നുള്ളതാവല്ലേ.
0: അതെ, കുട്ടികള് നമ്മൾക്ക് മായിസ് ബറാമി നേരത്തെ ചോദ്യത്തിന് ഉത്തരം
2: അയച്ചിരുന്നു.
0: അതേപോലെ ഷമീം അബ്ദുള്ള, ഷമീം അബ്ദുള്ള, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അതേപോലെ ജമീല വി കെ പൂനൂരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് പേര് ഇതിലെ ഷമീം അബ്ദുള്ള എവിടെയാണ് പഠിക്കുന്നത്?
2: കുട്ടികള് വീട്ടിൽ ആരെയും കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുതിർന്നവരുടെ ഫോണിലാണെങ്കിൽ കുട്ടികളുടെ പേരൊന്ന് വേഗം ഒന്നുകൂടി
0: കമന്റ് ചെയ്യാം. സലാം കിട്ടുണ്ട്, ഉമൈറ തൃശൂർ വള്ളാർക്കാട് ഉണ്ട്. അവരൊക്കെ പേരും കൂടി ടൈപ്പ് ചെയ്യാം ഇൻഷാല്ല. നിങ്ങളെ പേരൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന ആളുകൾ, സാധാരണ റേഡിയോ ഉപയോഗിക്കുന്ന ആളുകളുടെ പേരാണ് നമ്മളിവിടെ കാണുന്നത്.
2: പിന്നെ വേറൊരു കാര്യം, നമുക്കിപ്പോ മദ്രസയിലെ സർഗവസന്തം കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. കുട്ടികൾ പലരും തയ്യാറായി കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ വീട്ടില് ഞാൻ പോരുന്ന സമയത്ത് മോനൊന്ന് രാവിലെ എന്നെ മദ്രസ ഇട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, പക്ഷേ എന്ന് പിന്നെ എന്റെ ചങ്ങന്മാരൊക്കെ വരുന്നത് ഞങ്ങൾ പാട്ടടിക്കുകയാണെന്ന്, സർഗവസന്തത്തിനുള്ള സംഘാനത്തിന്റെ പാട്ട് പഠിക്കലാണ്. അപ്പോ അപ്പൊ മുമ്പ് പഠിക്കാനുള്ള ടീമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വർഷം, അപ്പൊ ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടേ ഇവരെല്ലാം ആ പാട്ട് പാടി പഠിക്കുമ്പോ ഒരു 6-ാം ക്ലാസ്സാണ്. അപ്പോ അപ്പൊ അപ്പുറത്തെ വീട്ടിലെ അപ്പോ ആള് ആരും എന്തപ്പോ കുട്ടികളോടെ, അപ്പൊ അവര് സുന്നികളോ ആയതുകൊണ്ട് അവരുടെ ഇതൊക്കെ കഴിഞ്ഞാൽ ഇതെന്താന്നുള്ളത് നമുക്ക്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല് 85 90 745 845 നമ്പറിലേക്ക് ആ പാട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് പാടി അയച്ചോട്ടെ.
0: കേൾക്കണവരുണ്ടെങ്കിൽ അയക്കാം. ഓക്കെ, ആയിഷ തോട്ടശ്ശേരി അറിയ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികളൊക്കെ ടൂറ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടില്ലേ എന്നൊരു സംശയമാണ് ജമീല ഇപ്പൊ
2: ചോദിക്കുന്നത്.
0: ടൂറിലാകും
2: ും ടൂറിലാണെങ്കിൽ തന്നെ ശരിക്കും വൈകുന്നേരമൊക്കെ പോകുന്ന സമയത്തായാലും കേൾക്കാം അല്ലേ.
0: അതാണ് നമ്മളെ റേഡിയോ സംവിധാനം.
2: ഞാനൊരു ഒരു ചെറിയൊരു കഥ പറയാം.
0: യെസ്,
2: ഈ നമ്മൾ പറഞ്ഞിരുന്നു മുമ്പിടയ്ക്ക് ഞാനിങ്ങനെ വായിക്കാണ്, സെറ്റ്ലാന അലക്സ് വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ എഴുത്തുകാരി, അവര് അവസാനത്തെ ലാസ്റ്റ് വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട്, അവസാനത്തെ സാക്ഷികൾ. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കുട്ടികളെ കുറിച്ച് ഉള്ള കഥയാണ്. അപ്പൊ ആ കുട്ടികൾ പിന്നീട് വലുതായപ്പോൾ അവര് ചെറുതായ സമയത്ത് യുദ്ധം അവർ കണ്ട ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതായാലും കേൾക്കാൻ പിന്നെ താല്പര്യമുള്ളൊരു സംഗതിയാണ്. ലിയൂഡ ആന്ദ്രീവ എന്ന് പറഞ്ഞ അന്ന് 5 വയസ്സുള്ള കുട്ടിയാണ്. ഇപ്പൊ അവര് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്.
0: ഓർമ്മകൾ
2: പങ്കുവെക്കുകയാണ്. ആളിക്കത്തുന്ന അഗ്നിയാണ് യുദ്ധം. ഈ അവബോധമാണ് യുദ്ധം എന്നിലുണ്ടാക്കിയത്. അഗ്നി അവസാനമില്ലാത്ത ആളിക്കത്തുന്ന അഗ്നി. ഞങ്ങൾ കുട്ടികൾ ഒന്നിച്ചു ചേരുമ്പോൾ എന്താണ് സംസാര വിഷയമെന്നറിയാമോ? യുദ്ധത്തിന് മുമ്പ് ഞങ്ങൾ മിഠായികളെക്കുറിച്ചും ചായയെക്കുറിച്ചും മധുര പലഹാരങ്ങളെക്കുറിച്ചുമെല്ലാമാണ് സംസാരിച്ചിരുന്നത്. അതൊന്നും ഇനി ലഭിക്കില്ലല്ലോ എന്നായി യുദ്ധകാലത്തിലെ സംസാരം. ഞങ്ങളുടെ മമ്മമാർ മിക്കപ്പോഴും കരച്ചിലായിരുന്നു, ദിവസം മുഴുക്ക കരച്ചിൽ. അതിനാൽ ഞങ്ങൾ സമാധാനകാലങ്ങളിലേക്കാൾ കരച്ചിൽ കുറക്കാൻ ശ്രമിച്ചു. കാര്യങ്ങൾ അലങ്കോലമാക്കുന്നതും ഞങ്ങൾ കുറച്ചു. മമ്മ ചെറുപ്പമാണെന്നും സുന്ദരിയാണെന്നും എനിക്കറിയാമായിരുന്നു. മറ്റു കുട്ടികളുടെ മമ്മമാർക്കൊക്കെ പ്രായമുണ്ടായിരുന്നു. 5 വയസ്സുള്ള ഞാൻ, മമ്മ ചെറുപ്പമായിരുന്നതും സുന്ദരിയായിരിക്കുന്നതും ഞങ്ങൾക്ക് നല്ലതിനല്ല എന്ന് മനസ്സിലാക്കി. അത് അപകടകരമാണ്. 5 വയസ്സിൽ തന്നെ ഞാനതറിഞ്ഞു. ഞാനൊരു കൊച്ചുകുട്ടിയായത് നന്നായെന്നും അറിഞ്ഞു. ഒരു കുട്ടിക്കെങ്ങനെ ഇതൊക്കെ അറിയാനാകും? ആരും അതൊന്നും എനിക്ക് വിശദീകരിച്ചു തന്നതല്ല. വർഷങ്ങൾക്ക് ശേഷവും അതൊക്കെ ഓർക്കാൻ ഭയമാകുന്നു. ഒരു ജർമ്മൻ ട്രക്ക് ഞങ്ങളുടെ വീടിനു മുമ്പിൽ അന്ന് വന്നു നിന്നു. അവരങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ നിർത്തിയതല്ല. വണ്ടിക്കെന്തോ കേട് സംഭവിച്ചതാണ്. പടയാളികൾ വീട്ടിലേക്ക് കയറി വന്നു. എന്നെയും മുത്തശ്ശിയെയും മറ്റൊരു മുറിയിലേക്ക് മാറ്റി. മമ്മയോട് അവരെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അവർ വെള്ളം തിളപ്പിച്ചു, അത്താഴം പാകം ചെയ്തു, ഉച്ചത്തിൽ സംസാരിച്ചു. അത് കേട്ടിട്ട് അവർ കൂട്ടത്തോട് ചിരിച്ച് സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല. അവർ എൻ്റെ മമ്മയോട് ആക്രോശിക്കുകയാണ്. സായാഹ്നമായി, ഇരുട്ടായി. പെട്ടെന്ന് മമ്മ ഞങ്ങളുടെ മുറിയിലേക്ക് ഓടിക്കയറി, എന്നെ എടുത്ത് എന്നെയും കൊണ്ട് പുറത്തേക്ക് ഓടി. ഞങ്ങൾക്ക് തോട്ടമൊന്നുമില്ലായിരുന്നു. തൊട്ടപ്പുറത്തുള്ള തോട്ടത്തിലേക്ക് ഞങ്ങൾ കുറേ ഓടിപ്പോയി. എവിടെ ഒളിക്കണമെന്നറിയാതെ ഒരു ട്രക്കിന് കീഴെ ഞങ്ങൾ ഒളിച്ചിരുന്നു. അങ്ങനെ അവർ ഞങ്ങളെ തേടിയെത്തി. അവരുടെ കൈവശം ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായിരുന്നു. മമ്മ എനിക്ക് മുകളിൽ കിടന്നു. മമ്മയുടെ പല്ലുകൾ കൂട്ടിയിടിക്കുന്ന സ്വരം എനിക്ക് കേൾക്കാമായിരുന്നു. മമ്മയുടെ ശരീരം തണുത്തു, വല്ലാതെ തണുത്തു. പ്രഭാതത്തിൽ ജർമ്മൻകാർ പോയെന്നുറപ്പായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കയറി. മുത്തശ്ശി അപ്പോൾ മെത്തയിൽ കിടക്കുകയാണ്, കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. നഗ്നയായിരുന്നു മുത്തശ്ശി, എൻ്റെ മുത്തശ്ശി. ഭയന്ന് ഞെട്ടി ഞാൻ കരയാൻ തുടങ്ങി. മമ്മ എന്നെ പുറത്തേക്ക് തള്ളി. ഞാൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. എനിക്കത് നിർത്താനായില്ല. പിന്നെ കുറേ കാലത്തേക്ക് ട്രക്കുകൾ കാണുന്നതേ എനിക്ക് ഭയമായിരുന്നു. ട്രക്കിൻ്റെ സ്വരം കേട്ടാൽ ഞാൻ വിറക്കാൻ തുടങ്ങും. യുദ്ധം അവസാനിച്ചു. ഞങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ട്രാം വരുന്നതും കാണുന്നതും അത് കണ്ടാൽ എൻ്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടും. പല്ലുകൾ വിറച്ച് കൂട്ടിയിടിക്കും. ഒളിയിടത്തിൽ ജീവിക്കേണ്ടി വന്നവർ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഞാനടക്കം 3 പേരുണ്ടായിരുന്നു. അതിലൊരു കുട്ടിക്ക് വിമാനങ്ങളുടെ ശബ്ദമായിരുന്നു ഭയം. വസന്തത്തിൽ കുറച്ച് ചൂടൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അധ്യാപിക ജാലകങ്ങൾ തുറന്നിടും. ഒരു വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ട്രക്കിൻ്റെ സ്വരം ആ ബാലൻ്റെയും എൻ്റെയും കണ്ണുകൾ വികസിക്കും. കണ്ണു കാണാതാകും. ഞങ്ങൾ ഭയക്കും. ഒഴിപ്പിക്കപ്പെട്ട കുട്ടികൾ ഞങ്ങളെ കണ്ട്
3: ചിരിക്കും കളിയാക്കും. അവർ ആദ്യത്തെ നിറയൊഴിച്ചു, ആദ്യ സല്യൂട്ട്. ഞങ്ങളെല്ലാം പുറത്തേക്കൂടി. മമ്മയും ഞാനും ഒരു കുഴിയിൽ ഒളിച്ചു. അയൽക്കാരെത്തുന്നതുവരെ ഞങ്ങൾ അവിടെയിരുന്നു. പുറത്തു വരൂ, ഇത് യുദ്ധമല്ല, വിജയാഘോഷമാണ്. എനിക്ക് കളിപ്പാട്ടങ്ങൾ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എനിക്കെൻ്റെ ബാല്യം തിരിച്ചു വേണം. ഞങ്ങളൊരു തുണ്ട് ഇഷ്ടികയെടുക്കും, അതൊരു പാവയാണെന്ന് സങ്കൽപ്പിക്കും. അല്ലെങ്കിൽ ഞങ്ങളിൽ ഏറ്റവും ചെറിയ കുട്ടി പാവയാകും. ഇന്നും മണലിൽ വർണ്ണപ്പകിട്ടുള്ള ചില്ലുതുണ്ടുകൾ കണ്ടാൽ അത് പെറുക്കിയെടുക്കാൻ എനിക്ക് തോന്നാറുണ്ട്. അവക്ക് നല്ല ചന്തമുണ്ടെന്ന് ഇപ്പോൾ പോലും എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ വലുതായി. നീ സുന്ദരിയാണ് അമ്മയെപ്പോലെയെന്ന് ആരോ ഒരിക്കൽ പറഞ്ഞു. എനിക്കതിൽ സന്തോഷമൊന്നും തോന്നിയില്ല, ഭയമാണ് തോന്നിയത്. ആ വാക്കുകൾ ആരെങ്കിലും എന്നോട് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇതാണ് ഒരു നമ്മളിപ്പോൾ ഈ സമയത്തെ പലപ്പോഴും ഇതിൻ്റെ മുമ്പും ഞാൻ ചിലത് ഇതിലുള്ള ചില കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥ എന്നുള്ളതല്ല, ഒരു യുദ്ധം എത്രമാത്രമായിരിക്കും ഒരു കുട്ടിയുടെ, ഒരു നാട്ടിൽ യുദ്ധം നടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അവിടെ പട്ടാളക്കാർ കയറി. ഇപ്പോൾ ജർമ്മൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി സോവിയറ്റ് യൂണിയൻ അന്നത്തെ റഷ്യയിലേക്ക് കടന്ന് കയറിയ റഷ്യയുടെ ഒരു ഭാഗത്തുള്ള സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഓരോ രാജ്യത്തിലേക്കും നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിൽ എത്ര യുദ്ധം. ഞാൻ ഈ ശരിക്കും നമ്മൾ ഈ ഒന്നാം ലോകമായ യുദ്ധം, രണ്ടാം ലോകമായ യുദ്ധം അതൊക്കെ ശരിക്കും വായിച്ചിട്ട്, എന്നിട്ട് നേരത്തെ ഇപ്പോൾ ഇസ്ലാമിൽ യുദ്ധത്തിൻ്റെ ചോദിച്ചു പറഞ്ഞല്ലോ, ഇസ്ലാമിലെ യുദ്ധം ഒന്ന് പഠിക്കണം. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ്, അത് അർത്ഥമാക്കുന്നത് എന്താണെന്നും അതിലെ നീതിയും ന്യായവും അതിലെ മാന്യതയും എത്രമാത്രം ഉദാത്തമാണെന്നുള്ളത് നമുക്കത് മനസ്സിലാവും. എന്നിട്ട് ആ ആളുകളാണ് എന്ത് പറയുന്നത്, ഇസ്ലാം യുദ്ധത്തിൻ്റെ മതമാണ്, യുദ്ധക്കൊതിയന്മാരാണ്,
0: ആക്രമണത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ഒക്കെ മതമാണ് എന്ന് പറഞ്ഞിട്ട്
3: ഇസ്ലാമിനെതിരെ പറയാറുള്ളത്.
0: ഇവിടെ വായിച്ചിട്ടുള്ളത് അനുഭവങ്ങളാണ്, കഥകളല്ല.
3: കഥകളല്ല,
0: അവരുടെ നേരനുഭവങ്ങൾ,
3: നേരനുഭവങ്ങൾ,
0: നേറിയ അവരുടെ ചെറിയ കാലത്ത്, 5 വയസ്സുള്ള കാലത്ത് അവർ അനുഭവിച്ച ജീവിതമാണ്. യെസ്, നമ്മൾ ഒരുപാട് ആളുകൾ മഷാല്ല ലൈവിൽ ചേർന്നിട്ടുണ്ട്. ആലിയ ഷിഫാൻ,
3: ആലിയ ഷിഫാൻ
0: ഷിഫാൻ ആരിഫ കാക്കയങ്ങാട് എന്നുള്ള ഇതിനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ യെസ്
3: വേറെ അലി എന്താ വോയിസ് അയച്ചിട്ടുണ്ടോ, അലിയ കുഞ്ഞുമോളാണ്,
0: അബ്ദുള്ള വോയിസ് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, സഫിയാക്ക് തിരുവങ്ങാടി. അതുപോലെ തന്നെ യെസ് പുതിയൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിനു മുമ്പ് കുറച്ചാളുകൾ നമ്മുടെ കൂടെ, സുലേഖ തിരുവാലി, സമീജ പാറാൽ, നിങ്ങൾ കേൾക്കുന്നവർ കുട്ടികളാണെങ്കിലുടെ പേരും കൂടി ടൈപ്പ് ചെയ്യണം എന്ന് അറിയിക്കുകയാണ്. യെസ് യെസ്. അപ്പോൾ സുബൈദ ഇസ്മായിൽ മടിക്കേരി പ്രാർത്ഥനാ വസിയത്ത്
3: ഉണ്ടല്ലേ,
0: അയച്ചിട്ടുണ്ട്. അവര് ഉപ്പ ഐ സിയുണ്ടായിരുന്നു, ഫീസ്രയുടെ ഫാമിലി ദുആ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്.
3: ഇപ്പോൾ
0: അൽഹംദുല്ല ഉപ്പന ഡിസ്ചാർജായി,
3: ഡിസ്ചാർജ് ആയിട്ടുണ്ട്.
0: എല്ലാവർക്കും
3: ഒരിക്കും എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഒരു മോർണിംഗ് ലൈവിൽ നമ്മൾ വായിച്ചിരുന്നു. ഏതായാലും അൽഹംദുല്ല വിവരം അറിഞ്ഞതിൽ സന്തോഷം, കുഴപ്പമൊന്നുമില്ല. അത് തിരിച്ച് ഐ സി നിന്നൊക്കെ ഡിസ്ചാർജ് ആയി എന്നല്ലേ പറഞ്ഞേ.
0: ഓക്കെ,
3: ഖൈർ ആവട്ടെ, ആഫിയത്ത് നൽകട്ടെ അമീൻ. അപ്പോ വേറെ ആരൊക്കെയാ പിന്നെ ഉള്ളത്? അബ്ദുൽ അമീദ് സി കഴിയൂർ, അരിഫ കാക്കി, അലി, അലി ഷിഫാൻ ഉണ്ടെങ്കിൽ അലി ഷിഫാന്റെ വോയിസ് മെസ്സേജ് ഒന്നും കണ്ടില്ല അല്ലേ.
0: അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്,
3: എന്താണ്,
0: അള്ളാഹു 3 സന്ദർഭങ്ങളിൽ ആശംസിച്ചു എന്ന് പറയപ്പെട്ട പ്രവാചകൻ ആരെന്നാണ് ചോദ്യം. 3 സന്ദർഭങ്ങളിൽ ആശംസിച്ചു എന്ന് പറയപ്പെട്ട പ്രവാചകന്മാർ ആരൊക്കെ?
3: അപ്പൊ അത് ഉത്തരം വരട്ടെ, വോയിസ് കേട്ടാലോ.
0: ആ ഇൻഷാല്ലാ ഇൻഷാല്ലാ.

0: മാഷല്ലാ മാഷല്ലാ. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് കൊച്ചുമോൾ ഷിസമോളുടെ പാട്ടാണ് കേട്ടത്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള തൃശ്ശൂരുകാരിയാണ് ഷിസമോൾ. മാഷല്ലാ, വളരെ
1: അടിപൊളിയായിട്ട്
0: അടിപൊളി
1: പാടി,
0: പാടി. യെസ്,
1: സൂപ്പർ ആയിട്ട് പാടി.
0: നല്ല
1: ഒരു കാലത്ത്
0: അർത്ഥവത്തായ
1: നമ്മള്
0: ഗാനമാണ്.
1: പ്രകമ്പനം സൃഷ്ടിച്ച
0: അത് സി ഡി
1: പാട്ടായിരുന്നു അത്.
0: മണിവിളക്ക്
1: ആ, മണിവിളക്ക്
0: യെസ്,
1: ആണ്.
0: ഒരു കാലത്ത് എല്ലാവരുടെയും നാവിലൂടെ തത്തി കളിച്ചിരുന്ന പാട്ടിന്റെ വരികളാണത്.
1: അടിപൊളി,
0: മാഷല്ലാ, ബാറക്കല്ലാ ഫീക്കും. ഉഷാറായി പാടിട്ടോ നമ്മളെ ഷിസ മുനീബാണ് ഇപ്പോൾ പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, വോയിസ് ആയിട്ട് അയച്ചിട്ടുള്ളത്. നിങ്ങൾക്കും അയക്കാം. ഷംനാദ് ഖാൻ നല്ല തിരക്കിലായിരുന്നു എന്നാണ് ഷംനാദ് ചെറിയൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. ജമീല വി പി പറഞ്ഞു എൻ്റെ ഇഷ്ടഗാനമാണ് ഇപ്പോൾ കേട്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാഷല്ല ഷംനാദ് ഖാൻ. വലൈഹി സ്സലാം വറഹ്മത്തുള്ള. ഓക്കെ, സൽമാൻ ഒരടംബലം നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. യെസ്, ഓക്കെ.
1: അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അബ്ദുൽ ഹമീദ് കലേ,
0: ആ
1: അദ്ദേഹം പറഞ്ഞ വോയിസ് നന്നായിട്ടുണ്ട്, സ്വരം സൂപ്പറായിട്ടുണ്ട്, മഷാല്ലാ. ഇനി വോയിസ് അയക്കുന്ന ആളുകൾ വേറെ ആരൊക്കെയുള്ളവരൊന്ന് പറയണം. ഒന്ന് വേഗം വീട്ടിലെ മക്കളെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിച്ചിട്ട് വേഗം ലൈവിന് നമുക്ക് ബാക്കിയുള്ള സമയങ്ങൾ കുറച്ചുകൂടി ഗംഭീരമാക്കണം. ഇൻഷാല്ലാ എല്ലാവരും അതിനു വേണ്ടി റെഡി ആയിരിക്കും വിചാരിക്കുകയാണ്. വീട്ടിൽ കുട്ടികളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഈ പിന്നെ ജമീല വി പി കളിക്ക് അവന് എക്സ്ക്യൂസ് പറഞ്ഞു, വീട്ടിൽ കുട്ടിയായിട്ടും വലിയതായിട്ടും ഞാൻ തന്നെ ഉള്ളൂ. വോയിസ് ദാ ഒരു വോയിസ് കൂടി വന്നിട്ടുണ്ട്, കേൾക്കാം.

0: മാഷല്ലാ, ഇപ്പോൾ കേട്ട പാട്ട് ഒരുപാട് ആളുകൾ കേട്ട് പരിചയമുണ്ടാകും. മാഷിത്ത മറിയമാണ് അത് പാടിയിട്ടുള്ളത്. പരപ്പനങ്ങാടിയാണ്, പരപ്പനങ്ങാടിയുള്ള മാഷിത്ത മറിയമാണ് ഇപ്പോൾ പാടിയിട്ടുള്ള പാട്ട്. യെസ്, മോളെ പാട്ട് മാഷല്ലാ എന്നാണ്, അടിപൊളി. യെസ്, മാഷിത്ത 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പാട്ടൊക്കെ പഠിച്ച് വരുന്നുള്ളൂ. മാഷാല്ലാ. ഏതായാലും യെസ്,
1: ഈ ടൂർ വിശേഷങ്ങളൊക്കെ പങ്കിട്ടോളൂ എന്ന് പറയുന്നുണ്ട്.
0: ടൂർ പോയ ആരും ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഞാൻ ടൂർ
1: വന്നില്ല.
0: പോയിരുന്നു, അല്ലെങ്കിൽ ഇന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പങ്കുവെച്ചവരാരും ഇവിടെ നമ്മൾ കണ്ടില്ല. ആയിഷ തോട്ടശ്ശേരി, യഹിയ ഈസ രണ്ടുപേരുണ്ട് എന്നാണ് പറഞ്ഞത്. മാഷാല്ലാ,
1: രണ്ടുപേരും കേൾക്കുന്നുണ്ടല്ലേ, യഹിയ ഈസ, മാഷാല്ലാ.
0: അത് ചോദ്യത്തിന് ഉത്തരാണ്. നേരത്തെ ചോദിച്ച ചോദ്യം
1: ഏത്?
0: അള്ളാഹു മൂന്ന് സന്ദർഭങ്ങളിലായി നമ്മൾ അലൈഹിസ്സലാം കാണാത്തോടുള്ള ഒരു ഒരു ചെറിയ ഈ ചില പേരൻസ് മക്കൾക്ക് പേരിടല്ലോ
1: അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ
0: ഓക്കെ. അതുപോലെ യെസ് മാഷാല്ലാ. ഓക്കെ,
1: അല്ല അപ്പൊ കേൾക്കുന്ന കുട്ടികൾ ആരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞില്ല അല്ലേ?
0: അതെ, ഇല്ല, വല്ലാതെ വന്നിട്ടില്ല. ഉമ്മുകുൽ സുചിറമംഗലം, ഞാൻ ഈ രണ്ട് പാട്ടും ഇടക്കിടക്ക് പാടാറുണ്ടെന്ന് പറഞ്ഞു, കേൾക്കാറുണ്ട്, പാടാറുണ്ട്
1: പാട്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പാടാം അല്ല, അതിന്റെ മുന്നേ ഇവിടെ
0: വേറെ വന്നിട്ടില്ലേ,
1: വേറെ വോയിസ് വന്നിട്ടുണ്ട്.
0: ആ മാഷാല്ലാ.
2: അസ്സലാമു അലൈക്കും, ഞാൻ മൈബറാമിയാണ്.

ഉറക്കം കനവിലുപ്പാ വിളിക്കുന്നതും നിനച്ചുകൊണ്ടൻ മയക്കം. അറബ് നാട്ടിലകലയങ്ങാണ്ടിരിക്കും പയറിയാൻ അകമൊരുകി കുറിക്കും മകിൽ കൊഴുപ്പുണ്ട് പറയാൻ. കുഴുന്നു മകൾ കരഞ്ഞു കണ്ണീരുതിർത്തു കൊണ്ടാണുറക്കം കലവിനുപ്പാ വിളിക്കുന്നതും നിനച്ചു മയക്കം. ഉമ്മയും ഞാനും തനിച്ചനു വീട്ടിൽ ഒള്ളു കരിഞ്ഞുകൊണ്ട് സ്വർണക്കൂട്ടിൽ ഉപ്പാൻ എഴുതുന്നുന്ന വട്ടിൽ നാളുകൾ നീങ്ങും കാണാൻ കൽബ് കൊതിക്കും. അറബി കുട്ടികൾ കാലിക്കും മനസ്സിലോർമ്മ വരുമോ അലറിമര ചുവട്ടിൽ എൻ്റെ കളിപ്പന്തലിൽ വരുമോ.

തുമ്പിക്കണ്ണീരുതിർക്കും പോകുമ്പം പോത്തുപ്പള്ളിയിലെന്നും ചേച്ചി പോയാലേ ബാപ്പാടെ കത്തുമ്പെന്നെത്തി പിന്നെക്കും പിന്നെക്കും കത്ത വലിയ പെരുന്നാള്.

0: അല്ലാ മാഷാ
1: മാഷാ.
0: അല്ലാ, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഞാൻ ഒന്നും പറയല്ല, സാധാരണ കുട്ടികൾ പാടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കിട്ടും, വാക്കുകളൊക്കെ മാറലുണ്ട്, തെറ്റ് വരലുണ്ട്. ഇത് കറക്റ്റായിട്ട്
1: അനി
0: അടിപൊളി.
1: തെറ്റിയാൽ നമുക്ക് കുഴപ്പമില്ലേ,
0: കുഴപ്പമില്ലേ.
1: അത്ര ചെറിയ കൊച്ചുമോനാണ് ഇപ്പൊ പാടിയിട്ടുള്ളത്. മാഷാല്ല, മാഇസ് ബറാമി നമ്മുടെ സുഫാൻ ബറാമിയുടെ മകനാണ്. മാഷാല്ല, വളരെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്.
0: അപ്പൊ മായിസേ ഒരു രക്ഷയില്ല, പൊളിച്ചിട്ടുണ്ട്. അയ്യാ, ഈ സമയത്താണ് മായിസേ എന്നെ കുറിച്ച് കൂടുന്നത്. ജസിൽ സാർ എന്താ പറഞ്ഞോ, എന്നെ കുറിച്ചൊരു കുറ്റം പറഞ്ഞാണ്. അയ്യേ, ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഭയങ്കരമായ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ മായിസേ? മായിസ് കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം.
1: ടോപ്പ് പ്രസംഗം, മാഷാല്ലാ, വളരെ സൂപ്പറായിട്ട് എല്ലാവരും മാതൃകയാക്കാവുന്ന രൂപത്തിലാണ് മാഷാല്ലാ പാടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മായിസ് ബറാമി വളരെ സൂപ്പറായിട്ട് പാടി. മായിസ് മോൻ ഞെട്ടിച്ചു അല്ലേ, അത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും വരികൾ കാണാതെ പഠിച്ച് വളരെ അതിൻ്റെ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ തുടക്കത്തിലെ വരികളൊക്കെ ശരിക്കാ പിന്നെ കേൾക്കുന്ന ആളുകൾക്ക് അവൻ്റെ പ്രായം പറഞ്ഞാൽ ചിലപ്പം ഈ കേട്ട ആളുകൾ ശ്രോതാക്കൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ മാഷാല്ല സൂപ്പർ പാട്ട് നിറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചുമിടുക്കൻ്റെ പാട്ട് പൊളിച്ചു മാഷാല്ല, എൻ്റെ വേഗം ഒരു മുത്തം മാഷാല്ല സൂപ്പർ പാട്ടാണ്. ഉപ്പയുടെ മോനാണ് ഉയരങ്ങളിൽ എത്തട്ടെ, ഐ മീൻ അറബ് നാട്ടിലാണോ വാപ്പ എന്ന്
0: ചോദിച്ചിട്ടുണ്ട്.
1: അപ്പ മലയാള നാട്ടിലാണ്.
0: അറബിക്കടലിന്റെ അടുത്താണ്.
1: യെസ് മാഷാല്ല. ഓക്കെ,
0: അടുത്ത വോയിസിലേക്ക് പോകാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുള്ള. ഞാനൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. പരിശുദ്ധ ഖുർആനിറങ്ങിയതിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതുമിവിടം, നിസാമിൻ്റെ കനിതകൾ ഉറവിട്ടതിവിടം, മസുനബി കുറവയ മറബിക്കെട്ടിവിടം, തുടത്തസിപ്പൂ മരത്തിൻ്റെ കനികളും ജറാതെന്ന കിളികളും ചൂടുകാറ്റിൻ ഉണികളും, ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാലക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവീ മരത്തിലൊരുള്ള മരുഭൂമി വിലസിടുന്നു.
1: മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ ഒട്ടകങ്ങൾ വരി വരിയായി എന്നുള്ള ഇങ്ങനെ പാട്ട് വരി വരി വരിയായിക്ക് ഇങ്ങനെ പാടലുണ്ട് കുറെ ആൾക്കാർ നിൽക്കാതെ. സലാം സാറേ. അപ്പൊ അതിന്റെ ബാക്കിയുള്ള വരികള് പിന്നെ വളരെ സൂപ്പർ.

0: അല്ല, ഇനി ആരാ വരാനുള്ളത് അറിയില്ല, അവിടുത്തെ ആളിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: അതെ അതെ, സൂപ്പർ മുത്തേ പാട്ട് എന്നാണ്, ഹംസക്കുട്ടി, മാനു കാപ്പ്,
0: കാപ്പ്. ആ 85 90 745 845 ഇതാണ് നമ്പർ, ഇതിലേക്കാണ് അയക്കേണ്ടത് അടുത്ത വോയിസിലേക്ക്.
2: അസ്സലാമു അലൈക്കും. മുഹമ്മദ് അന്നൻ.

0: മാഷല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരു റിമൈൻഡർ ഗാനമാണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള വരികളാണ് നമ്മൾ പഠിക്കുന്ന പാട്ട്. റബ്ബിനെ കുറിച്ച് അവനെ വണങ്ങുന്നതിൻ്റെയും വഴങ്ങുന്നതിൻ്റെയും പാഠങ്ങളാണ് മാഷല്ലാ. സിമ്പിളായ പാട്ട്, വളരെ അർത്ഥവത്തമായിട്ടുള്ള ഗാനമാണ്. പിന്നെ മോൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് ചെറിയൊരു ഒരു ഒരു അവ്യക്തത അല്ലേ തോന്നി. ഒന്നുകൂടി ഒന്ന് ഇപ്പോഴാ ചെയ്യുക ആ ഭാഗം, പേര് പറഞ്ഞ ഭാഗം മാത്രം.
1: മുഹമ്മദ് ഹംദാൻ.
0: ആ യെസ്, ഹംദാൻ എന്നാണ് പറഞ്ഞത്.
1: മുഹമ്മദ് ഹംദാൻ ആണ് പേര്.
0: ഇന്നൊക്കെ ഫുൾ പാട്ടുകാരാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്.
1: ഇനി അടുത്തല്ല, ഇനിയും ഇത് നിന്നിട്ടില്ല. അടുത്ത വന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845.
0: യെസ്, പഴയ പാട്ടുകളൊക്കെ പുതുക്കി ഓർമ്മിപ്പിച്ചു എന്നാണ് നേരത്തെ മൈസിന്റെയും അതേപോലെ തന്നെ മറ്റു ഗാനങ്ങളൊക്കെ നേരത്തെ പുട്ടകങ്ങൾ വരിയൊക്കെ പണ്ടത്തെ പാട്ടുകളാണ്. യെസ്,
1: അല്ല മൊബൈൽ ഫോണും അറബി ഭാഷയും തമ്മിലുള്ള കാര്യം പറഞ്ഞില്ലല്ലോ.
0: അത് കുറച്ചൊരു വലിയ ആൾക്കാർക്കുള്ള കുറെ ആൾക്കാർ, നമ്മൾ കുട്ടികൾ നമ്മൾ കൂടെ വന്നല്ലോ. 1973 നേരത്തെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച വർഷം എന്ന് പറഞ്ഞു. ലോക യു എൻ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ 1973 അറബി ഭാഷയെ അവരുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ആ വർഷത്തിലാണ്. അറബിക് ഡേ എല്ലാവർക്കും ചിലപ്പോൾ പരിചയമുണ്ടാവും. ഡിസംബർ 18, അന്നത്തെ 1973 ഡിസംബർ 18 എന്ത് ചെയ്തത്, അറബി ഭാഷയെ പ്രഖ്യാപിച്ച അതേ വർഷം തന്നെയാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോ ഒരു ജനറൽ ഇൻഫർമേഷൻ ജസ്റ്റ് പാസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.
1: അപ്പൊ
0: നേരത്തെ അബ്ദുൽ അമീദ് സാഹിബ് പറഞ്ഞു, അബ്ദുൽ അമീദ് സാഹിബ് പറഞ്ഞു ഐക്യരാഷ്ട്രസഭ എന്നുള്ള പേര് അറിയാത്തോണ്ട് ലോകത്തുള്ള എന്തൊരു സംഗതി. യെസ്,
1: അപ്പൊ അടുത്ത വോയിസ് വന്നിട്ടുണ്ട്. വോയിസ് വളരെ പ്രളയം പോലെ വരികയാണ്.
2: അമ്പിളി മാമനെ കണ്ടോ, നമ്മുടെ അമ്പിളി മാമനെ കണ്ടോ.

0: മാഷല്ലാ മാഷല്ലാ. ഇപ്പോൾ പാട്ട് പാടിയിട്ടുള്ളത് ഹനൂൻ മറിയമാണ്. നേരത്തെ പാട്ട് പാടിയ മാഷിത്തയുടെ അനിയത്തിയാണ് ഹനൂൻ മറിയം.
1: ഹനുമാൻ മറിയം അല്ലേ?
0: യെസ്. അപ്പോൾ ഹനൂനും നേരത്തെ പറഞ്ഞ പോലെ മായിസ് ബറാമിയെ പോലെ ചെറിയ പ്രായമാണ്, 5 വയസ്സ്
1: ഹനുവിൻ
0: ആയിട്ടേ
1: എവിടെ
0: ഉള്ളൂ.
1: സ്ഥലം പറഞ്ഞോ?
0: പരപ്പനങ്ങാടി.
1: പരപ്പനങ്ങാടി. മാഷാ അല്ലാ.
0: യു മുഹമ്മദ് മദനിൻ്റെ മക്കളാണ്.
1: അത് ശരി.
0: യെസ്.
1: അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി കുറേ ആളുകളിലേക്ക് നമ്മൾ ഇത് ഒരാൾ എത്തിക്കണം. ഇത് നല്ലൊരു ചാൻസ് ആണ്. വൈകുന്നേരം
0: അതെ
1: ഇങ്ങനെ
0: അതെ.
1: പാട്ട് പാടി രസമായിട്ട് വൈബാക്കാൻ പറ്റിയൊരു അവസരമാണല്ലോ. അതുകൊണ്ട് മക്കളെ, നിങ്ങളെല്ലാവരോടും പറയണത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, എടാ നല്ലൊരു ചാൻസ് ഉണ്ട്, എൻ്റെ പാട്ട് എല്ലായിടത്തും കേൾക്കാൻ പറ്റിയ അവസരമുണ്ട്, വേഗം പാടി റെക്കോർഡ് ചെയ്ത് വെച്ചു, സിമ്പിൾ പണിയുള്ളൂ, വേഗം അയച്ചെന്നാൽ മതി.
0: വാട്സപ്പിൽ വോയിസ് ഇട്ടാ പോരെ.
1: അതെ അതെ.
0: ഏ സിമ്പിൾ. കൊച്ചുകുട്ടികളാണ് ഇന്നത്തെ സൂപ്പറായിട്ട് പാടിയിട്ടുള്ളത് എല്ലാവരും. സഫിയൊക്കെ തിരുനങ്ങാടി പറഞ്ഞു ഇന്നത്തെ ലൈവ് കൊച്ചുകുട്ടികൾ അടിപൊളിയാക്കി. അബ്ദുല്ലമി സൈക്ക് പറഞ്ഞു വരി ബെസ്റ്റ് സൂപ്പർ അമ്പിളി.
1: അമ്പിളി മാമനെ കുറിച്ച്
0: യെസ്.
1: ക്ഷമയോടെ പാടി. അമ്പിളി മാമനെ
0: യെസ്.
1: കുട്ടികളാവുമ്പോ
0: അതെ,
1: കൂടുതൽ കൗതുകത്തിൽ കാണുന്നതാണ് അമ്പിളി അല്ലേ.
0: അവർ പറഞ്ഞ ആ ഒരു ഇതുണ്ട് നമ്മൾ കൂടെ വരിക എന്നുള്ള, എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടാവല്ലോ അവരെ
1: അതെ അതെ അതെ.
0: മനസ്സിൽ. യെസ് മാഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ലൈവിൽ വളരെ ലൈവായി കുട്ടികളൊക്കെ വാട്സപ്പിലൂടെ വോയിസ് അയച്ചിട്ടുണ്ട്.
1: അടുത്ത വോയിസ് വന്നിട്ടുണ്ട്.
0: യെസ്.
2: അസ്സലാമു അലൈക്കും, ഞാൻ നഹ്ദ.

0: شكرا، السلام عليكم ورحمة الله وبركاته.
1: وعليكم السلام ورحمة الله. തീർന്നുപോയി അല്ലേ? വേഗം തീർന്നുപോയി.
2: ആസ്വദിച്ചിങ്ങനെ
1: മാഷല്ല,
2: വരില്ലേ?
1: ആസ്വദിച്ചു വരുന്നു.
2: യെസ്, വളരെ
1: അപ്പോ
2: സൂപ്പർ ആയിട്ട് പാട്ട് പാടിയിട്ടുണ്ട്, മാഷല്ല.
1: ഇനിയുള്ള ആൾക്കാർ കുറഞ്ഞ സമയമുള്ളൂ കേട്ടോ,
2: അതെ,
1: ഇനിയിപ്പോൾ ആകെ ഒരു 10 മിനിറ്റേ ഉള്ളൂ, 10-12 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഇടക്ക് പാടി അയക്കേണ്ട ആളുകൾ പെട്ടെന്ന് അയച്ചോളേ, എന്നാ വേഗം ഇന്നത്തെ ലൈവിലേക്ക്, ഈ ഒരു വൈബ് ലൈവിലേക്ക് നിങ്ങളുടെ പാട്ട് ചേർത്ത് വെക്കാൻ പറ്റും. മാഷല്ല.
2: ഓക്കെ,
1: അപ്പോൾ
2: അപ്പൊ കുറെ പാട്ട് നമ്മൾ കേട്ടു അല്ലേ?
1: ഇനി സാരോപദേശം ഉണ്ടോ?
2: യെസ്
1: ആണോ?
2: ഇൻഷാല്ല.
1: എന്നാ സാർ.
3: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാം സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വർഗം ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് കേൾക്കുമ്പോൾ നരകത്തിൽ നിന്നെ കാക്കണേ എന്നും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം സ്വർഗം അത്രയും സുന്ദരമാണ്, ഏറ്റവും അനുഗ്രഹീതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒറ്റ ലോകം അത് സ്വർഗമാണ്. ഇവിടെ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്നതൊക്കെ അതുപോലെ നടന്നുകൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്, എന്നാൽ സ്വർഗം അങ്ങനെയല്ല. അതുപോലെ തന്നെ നരകം, നരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. മനുഷ്യനും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. മനുഷ്യനെ അറക്കുന്ന, വെറുക്കുന്ന, മനുഷ്യന് ഹാനികരമായ ഭക്ഷണവും പാനീയവും ഒക്കെയാണ് അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. തണുപ്പ് ലഭിക്കുക എന്ന് ഇത് പോയിട്ട് ഒരു ചെറിയ സമാധാനം പോലും അവിടെ ഇല്ലെന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. അവിടെയുള്ള കാറ്റും തണലും വസ്ത്രവും വെള്ളവും ഒന്നും തന്നെ നമുക്ക് ആശ്വാസം പകരുന്നതല്ല, എല്ലാം ശിക്ഷയാണ്. ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ്? കാലിൻ്റെ താഴ്ഭാഗത്ത് ഒരു രണ്ട് ചെറിയ കല്ലുകൾ, ജംറത്താനി മിന്നാർ, രണ്ട് ചെറിയ കല്ലുകൾ വെക്കപ്പെട്ട മനുഷ്യനാണ്. അയാളുടെ കാലിൻ്റെ ചുവട്ടിൽ ചെറിയ രണ്ട് കല്ലുകൾ വെച്ചിട്ടുള്ളൂ. പക്ഷേ യഗലി മിൻഹുമ ദിമാഉഹു, അതുകൊണ്ട് അയാളുടെ തലച്ചോറ് തിളച്ചുമറിയാണ്. അത്രയും അധികം ചൂടാണ് ആ ചെറിയ രണ്ട് കല്ലിന് തന്നെ. മാത്രവുമല്ല, ഈ കാണുന്ന ചെറിയ വലിപ്പത്തിലല്ല നമ്മൾ നരകത്തിലേക്ക് എറിയുന്നത്, ഭീകരമായ വലിപ്പത്തിലാണ്. ഒരു മനുഷ്യൻ്റെ മുഖം ഉഹുദ് മലയോളം വലിപ്പമുണ്ടാവും. ഒരാളുടെ ഷോൾഡർ 3 ദിവസത്തെ യാത്ര ചെയ്താലേ ഒരു റൈറ്റ് ഷോൾഡറിൽ നിന്ന് ലെഫ്റ്റ് ഷോൾഡറിലേക്ക് എത്തുള്ളൂ. ഒരാൾക്ക് ഇരിക്കാൻ മക്കും മദീനക്കും ഇടയിലുള്ള അത്രയും സ്ഥലം വേണം. ഇപ്പോൾ ഒരു സ്റ്റൂള് മതി, ഒരു കസേര മതി, ഒരു സോഫ മതി അല്ലേ? എന്നാൽ നരകാവകാശിയായ ഒരാളെ മനുഷ്യൻ്റെ വലിപ്പം കാരണത്താൽ കിലോമീറ്ററുകളോളം എത്ര സ്ഥലമുണ്ട്, അത്രയും സ്ഥലം വേണം അയാൾക്ക്. അത്രയും ഭീകരമായ മനുഷ്യനായിട്ടാണ് അയാളെ നരകത്തിലിടുക. ആ നരകത്തിലിട്ട് ആ വലിയ ശരീരം അള്ളാഹ് കരിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ ആശ്വാസത്തിന് വേണ്ടി തേടുമ്പോൾ നിനക്ക് ആശ്വാസമില്ല, നിനക്ക് ശിക്ഷ മാത്രമാണെന്നാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണതിന് വഴി? വിശ്വാസവും കർമ്മവും സൽസ്വഭാവവും. നമ്മൾ റേഡിയോയിലൂടെയും മറ്റുമൊക്കെ കേൾക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിലുണ്ടായി എല്ലാ തെറ്റുകളും നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് സ്വർഗം ലഭിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, അത് ഒരു തവണ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് 1/4 രക്ഷപ്പെടും. 2 തവണ ചൊല്ലിയാൽ 2/4 സേഫാവും. 3 തവണ ചൊല്ലിയാൽ 3/4 സേഫാകും. 4 തവണ ചൊല്ലിയാൽ പൂർണ്ണമായും നരകത്ത് നമ്മൾ സേഫാവും. അങ്ങനെ ഒരു പ്രാർത്ഥന എപ്പോഴാണ് ചൊല്ലേണ്ടത്? എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും, രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന 4 തവണ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും പൂർണ്ണമായും. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക് وملائكتك وجميع خلقك انك انت الله لا اله الا انت وان محمدا عبدك ورسولك ഇത് രാവിലെ ആകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു എന്നും ഈവനിംഗ് ആകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അംസൈതു എന്നുമാണ് ചൊല്ലേണ്ടത്. അസ്ബഹ്തു എന്ന് ഞാൻ നേരം പുലർന്നു എന്നാണ്. അംസൈതു എന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തെ പ്രവേശിച്ചു എന്നുള്ളതാണ്. രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പും വൈകിട്ട് സൂര്യൻ അസ്തമിക്കും മുമ്പുമാണ് ഇത് ചൊല്ലേണ്ടത്. അതായത് സുബഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് രാവിലെ ചൊല്ലേണ്ടത്. അസർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വൈകുന്നേരം ചൊല്ലേണ്ടത്. സുബഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരേക്ക് നമുക്ക് രാവിലെ ചൊല്ലാം. അസർ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്ന മഗ്രിബാകുന്ന സമയം വരേക്ക് നമുക്ക് അദ്കാറുൽ മസാഉം ചൊല്ലാം. അദ്കാറുകൾ ധാരാളം പഠിച്ചവരുണ്ട്. നമ്മൾ ഈ സെഷനിൽ തന്നെ ഒരുപാട് കുട്ടികൾ അദ്കാറ് ചൊല്ലിയിടാറുണ്ട്. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. ഇത് മഹനീയമായിട്ടുള്ളൊരു ദിക്റാണ്, പ്രാർത്ഥനയാണ്. ഇത് 4 തവണ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക് വ മലായികതക വ ജമീഅ ഖൽഖിക് അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. ഇത് ആവർത്തിച്ച് നമ്മൾ ചൊല്ലാനും പഠിക്കാനും നിത്യവും നമ്മുടെ വൈകുന്നേരത്തും അതുപോലെ തന്നെ രാവിലെയും ഈയൊരു ദിക്ര് മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു സുഹൃത്തുക്കൾക്കും ഈയൊരു പ്രാർത്ഥന നമ്മൾ ഷെയർ ചെയ്യുക. നമ്മൾ മാതാപിതാക്കളോടൊപ്പം ഈവനിങ്ങിലും അതുപോലെ തന്നെ മോർണിങ്ങിലും ഈ പ്രാർത്ഥന പ്രത്യേകമായി ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവിലെ സാരോപദേശം കേട്ടു. വളരെ നന്നായിട്ട് സാരോപദേശം, നല്ല ഒരു കാര്യം. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. സാരോപദേശത്തിൻ്റെ ആ ഒരു നല്ല സന്ദേശം കേട്ടതിൻ്റെ സന്തോഷം അറിയിക്കുന്നുണ്ട്. ഷൊയ്ബായും വെള്ളപ്പെട്ടനം പറഞ്ഞത് ഇന്നത്തെ ഈവനിങ് ലൈവ് കുഞ്ഞു മക്കൾ കൈയടക്കി. അൽഹംദുലില്ലാ, എല്ലാ മക്കളെയും നാഥൻ അനുഗ്രഹിക്കട്ടെ.
2: ഇന്നത്തെ ട്രോഫിയാണോ?
1: ഇന്നത്തെ ട്രോഫി വോയിസ് മക്കൾ കൊണ്ടുപോയി. വോയിസ് മക്കൾ. പിന്നെ നല്ലൊരു ഉപദേശമാണ് കിട്ടിയത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാൻ അബ്ദുൽ ഹമീദ് സി കേഴിയൂർ പറഞ്ഞു.
2: അപ്പൊ ഏതായാലും ഒരുപാട് ആളുകൾ യെസ് രണ്ടു നേരവും ചൊല്ലാറുണ്ട് എന്നാണ്. ഇനിയും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാഷാല്ലാ, നല്ല സാരോപദേശമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. സ്വർഗത്തെയും അതേപോലെ തന്നെ നരകം അല്ലേ, നരകശിക്ഷ നരകത്തെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടാണ്, ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾക്ക് കഴിയുന്നത്. ഈയൊരു ജീവിതം അവിടത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന ഓർമ്മ നമുക്കൊക്കെ ഉണ്ടാവുക. അതിനുവേണ്ടി, സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കണം. ലൈവിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ് മാഷാ അല്ലാ, ഒരുപാട് വോയിസ് ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്.
1: ഇനി ആരും വോയിസ് അയച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സമയം നോക്കാം. ഇനി പ്രത്യേകിച്ചാരും വന്നൊന്നും ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മളെ സമയം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇല്ല എന്ന് തോന്നുന്നു.
2: ഇന്ന് പാടാൻ പ്രയാസമുള്ളവർ അല്ലേ, ഇന്ന് പാടാൻ കഴിയാത്തതിൽ വിഷമമുള്ളവർ എന്ത് ചെയ്യാ, നാളെ
1: ഒറ്റ വോയിസ് വന്നുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കല്ലേ, ജസ്റ്റ് ഒന്ന് വേഗം കേട്ടുവരാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും.

0: മാഷല്ലാ മാഷല്ലാ. അപ്പോൾ ഷിസ മുജീബാണ് ഇപ്പോൾ പാട്ട് പാടിയിട്ടുള്ളത്. പുതിയൊരു ഗാനം നമ്മൾ വീണ്ടും നമ്മൾ കേട്ടു, വളരെ സൂപ്പറായി പാടിയിട്ടുണ്ട്.
1: ഇന്നത്തെ ലൈവ് ഏതായാലും എല്ലാ കുട്ടികളും ഉഷാറാക്കിയതുകൊണ്ട് ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല എന്നാണ് സഫിയ കിത്തിരങ്ങാടി പറഞ്ഞത്. ശരിയാണ്, കുട്ടികളുടെ പാട്ടുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ അത് നല്ല, അതും തന്നെ എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അവതരിപ്പിച്ചു.
0: കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ചും അല്ലേ, മായിസ് മെറാമിയെ പോലെ ആളുകൾ വളരെ, പിന്നെ അറബി നാട്ടിൽ കഴിയുന്ന ഉപ്പായുടെ ഓർമ്മകൾ അല്ലേ, അത് വളരെ ഉൾക്കൊണ്ട്
1: അവർ പാട്ട് നന്നായിട്ട് അവതരിപ്പിച്ചു അല്ലേ. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഉഷാറായിരുന്നു, ഗംഭീരമായിരുന്നു. ഇൻഷാല്ല, അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ ലൈവ്
0: ഇവിടെ വീണ്ടപ്പ് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് ഇപ്പോഴയക്കാം അല്ലേ, നാളത്തെ ലൈവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രാമുകൾ പ്ലേ ചെയ്യാൻ, അതുപോലെ തന്നെ അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പർ 85 90 745 845 നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇൻഷാല്ല ഈ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കേൾവികൾ തുടരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ ശ്രോതാക്കൾ കാതോർത്തിരിക്കുന്ന മറ്റൊരു പരിപാടിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സ്വരം യുഗാന്തരങ്ങളിൽ പുളകമുയർത്തിയ ഈ ഗാനമാണ് ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത്.

0: ബറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ സ്വരം, യുഗാന്തരങ്ങളിൽ പുളകമുയർത്തിയ എന്ന ഗാനം.
1: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഓർമ്മ. മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ് പീസ് റേഡിയോ ഓർമ്മ. അബ്ദുറഊഫ് മലൈബാരി, ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ ഒരധ്യായം. അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
4: കുല്ലിയത്തുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ കോളേജ്. കുല്ലിയത്തുൽ ഉലൂമു ശറഈയ, മതവിജ്ഞാന കോളേജ്. രണ്ടും തുല്യ പദവിയാണ്. രണ്ടിലേതെങ്കിലും തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടായിരുന്നു. അവിടെ അധികവും പരിഗണിക്കപ്പെടുന്നത് ശറഈയയുടെ സർട്ടിഫിക്കറ്റായിരുന്നു. ഞാൻ ഭാഷാ കോളേജ് തിരഞ്ഞെടുത്തു. ഖാത്തിബ് അബ്ദുസമദ് മൗലവിയും സഅദുദ്ദീൻ മൗലവിയും ശറഈയയിൽ പ്രവേശനം വാങ്ങി. എനിക്കും സഅദുദ്ദീൻ മൗലവിക്കും ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ടായിരുന്നില്ല. അബ്ദുസമദ് മൗലവി ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് കോളേജിൽ ചേർന്നത്. അബ്ദുസമദ് മൗലവി നാട്ടിൽ പോയി ഭാര്യയെ കൂട്ടിവന്നു. ടി എം ഇസ്ഹാഖ് മൗലവിയുടെ മൂത്ത മകളാണ് ആദ്യ ഭാര്യ. ഞാൻ ഭാഷാ കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം ഭാഷാവിജ്ഞാനത്തിൽ കൂടുതൽ കഴിവ് നേടാൻ ആഗ്രഹിച്ചു തന്നെയായിരുന്നു. മതവിജ്ഞാനം നേടാൻ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കണമല്ലോ. അതിന് മെച്ചപ്പെട്ട ഭാഷാ സ്വാധീനം കൂടിയേ കഴിയൂ. അതുകൊണ്ട് ഭാഷാ കോളേജ് മതി എന്ന് തീരുമാനിച്ചു. മറ്റൊന്ന്, പഠനശേഷം അവിടെ തന്നെ കഴിഞ്ഞുകൂടണമെന്ന് നേരത്തെ ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ പഠിക്കുന്ന കാലത്ത് ഒരു വിശേഷമുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സൗദിയിൽ ഔദ്യോഗിക സന്ദർശനാർത്ഥമെത്തി. പത്രമാധ്യമങ്ങളിലും ഉദ്യോഗമണ്ഡലത്തിലും ഒരു പെരുന്നാൾ പോലെയായിരുന്നു ആ സന്ദർഭം. ഇന്ത്യക്കാരും അതിരറ്റു ആഹ്ലാദിച്ചു. പത്രങ്ങൾ അദ്ദേഹത്തെ എതിരേറ്റത് സമാധാനത്തിൻ്റെ ദൂതൻ, റസൂലുസലാം എന്ന വിശേഷണം നൽകിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു മോഹം, നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ട് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കേണ്ടതല്ലേ, രണ്ടു വാക്ക് സംസാരിക്കേണ്ടതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ അനുവാദത്തിനായി ഞങ്ങൾ അപേക്ഷിച്ചു. അത്ഭുതം തന്നെ, അനുവാദം ലഭിച്ചു. കണ്ടു, നെഹ്റു ഞങ്ങളെ സ്നേഹത്തോടെ ഹസ്തദാനം ചെയ്തു സ്വീകരിച്ചു. ഒരുമിച്ചിരുന്നു ചായ കുടിച്ചു, സംസാരിച്ചു. എനിക്ക് ഉറുദു അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. സഅദുദ്ദീൻ മൗലവിക്ക് രണ്ടും നന്നായി അറിയാം. അബ്ദുസമദ് മൗലവിക്കും അത്യാവശ്യം ഉറുദു അറിയാം. കൂട്ടത്തിൽ പോക്ക് ഞാൻ തന്നെ, നെഹ്റു ചോദിച്ചു. ഈ പഠനം പൂർത്തിയാക്കിയാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉടനെ പറഞ്ഞു, നാട്ടിലേക്ക് മടങ്ങി അവിടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പ്രതികരിച്ചു, നല്ലത്. കൂട്ടുകാർ രണ്ടുപേരും നിശബ്ദരായി. അവരുടെ നിശബ്ദതയും എൻ്റെ ശബ്ദവും പ്രയോഗത്തിൽ വന്നു. ഞാൻ ഉദ്യോഗം സ്വീകരിക്കാതെ നാട്ടിലേക്ക് മടങ്ങി. കൂട്ടുകാർ ഉദ്യോഗം സ്വീകരിച്ച് അവിടെ കൂടി. അവിടെ നിന്നും അറബി പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു, കുടുംബതാമസമാക്കി, അവിടെ പൗരത്വം നേടുകയും ചെയ്തു. അബ്ദുറഊഫ് മലൈബാരി റഹിമഹുള്ള, റിയാദിൽ വെച്ചാണ് ആദ്യ പരിചയം. അവിടെ അദ്ദേഹം ഒരു ചെറിയ ബുക്ക് ഡിപ്പോ നടത്തുന്നു. പള്ളികളിൽ സാധാരണ നടന്നുവരുന്ന ദർസുകളിലും മറ്റും പങ്കെടുക്കും. ആ നിലയിൽ വളരെ പഠിച്ചവർ അവിടെ കുറേയുണ്ട്. എഴുത്തില്ല, തഫ്സീറുകൾ വായിച്ചു വിശദീകരിച്ചു കൊടുക്കലാണ് പതിവ്. ഭാഷയിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാതിരുന്ന ധാരാളം പേർക്ക് ഇത്തരം ക്ലാസുകൾ ഏറെ ഫലം ചെയ്തിട്ടുണ്ട്. ചാവക്കാട് മണത്തല സ്വദേശിയാണ് അബ്ദുറഊഫ് മൗലവി. ചിങ്ങനാത്ത് കുടുംബം. ഞങ്ങൾ സമപ്രായക്കാരായിരുന്നു. പരിചയപ്പെട്ട അന്നുമുതൽ ഞങ്ങളുടെ ബന്ധം ഇടമുറിയാതെ തുടർന്നു. സൗദിയിലുള്ളപ്പോഴും നാട്ടിലെത്തിയ ശേഷവും കത്തുകളിലൂടെയും അവിടെ ചെല്ലുന്ന ഹാജിമാരിലൂടെയും ആ സമ്പർക്കം അനസ്യൂതം തുടർന്നു. കുറേ കാലം വർഷംതോറും ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നീട് അദ്ദേഹം സർക്കാർ ഉദ്യോഗത്തിൽ മക്കത്ത് താമസമാക്കി. മക്കത്ത് വന്നാൽ അദ്ദേഹത്തോടൊപ്പമാണ് എന്റെ താമസം. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. എനിക്കേറ്റവും സന്തോഷവും. അത്രക്കിഷ്ടമായിരുന്നു എന്നെ. എത്ര നല്ല മനുഷ്യനായിരുന്നു മൗലവി. വിനയശീലൻ, സ്നേഹസമ്പന്നൻ, ഔദാര്യവാൻ, വ്യക്തിപരമായി എന്റെ ഏറ്റവും നല്ല ഗുണകാംക്ഷികളിലൊരാൾ. അത്യാവശ്യം മലയാളം എഴുത്തും വായനയും അറിയാം. വിവാഹം ചെയ്തിട്ടില്ല. തനിക്ക് കിട്ടുന്ന സമ്പാദ്യമെല്ലാം ദീനി കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കുടുംബാദികൾക്കും വേണ്ടി ചെലവഴിക്കും. അവിടെ എത്തുന്ന നാട്ടുകാർക്ക് മൗലവി എന്നും ഒരത്താണിയായിരുന്നു. ഞാൻ കൊച്ചിയിൽ താമസമുള്ള കാലത്ത് 70s അത്. കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവി രചിച്ച പ്രസിദ്ധമായ അത്തോഹീദ് എന്ന മഹത്തായ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ മുജാഹിദ് പബ്ലിക്കേഷൻസ് കൊച്ചി പ്രസാധകരായി പുനഃപ്രസിദ്ധീകരണം നടത്തി. 1 രൂപയ്ക്ക് സൗജന്യ നിരക്കിൽ ചെലവഴിക്കാൻ 5000 copies അന്ന് തയ്യാറാക്കി. മുഴുവൻ ചെലവും അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരുന്നു. 1 രൂപ വില വെച്ച് ലഭിക്കുന്ന സംഖ്യ ദീനി സേവനത്തിനായി അദ്ദേഹം അർപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ എണ്ണിപ്പറയാൻ ഓർമ്മയിലുള്ളത് തന്നെ ധാരാളമാണ്. കുടുംബാദികളിൽ പലരെയും വിളിച്ചു വരുത്തി ഹജ്ജ് നിർവഹിക്കാൻ അവസരമുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ KC മുഹമ്മദുണ്ണി മാസ്റ്റർ തിരൂർക്കാട് കുടുംബ താമസമാണ്. സ്കൂൾ അധ്യാപകനായി റിട്ടയർ ചെയ്തു. അബ്ദുസമദ് മൗലവിയുടെ ഭാര്യാ സഹോദരി മൈമൂനയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമ. ശാന്തനും സൽസ്വഭാവിയും നല്ല മക്കളുടെ പിതാവും എൻ്റെ കുടുംബ സുഹൃത്തുമാണ്. മുഹമ്മദുണ്ണി മാസ്റ്റർ തിരൂർക്കാട് സ്ഥിരപ്പെടാൻ കാരണം തന്നെ ഞാനും അബ്ദുറൌഫ് മൗലവിയുമായുള്ള ആത്മബന്ധമാണ്.
5: അബ്ദുറൌഫ് മൗലവിയുടെ വേർപാട് എൻ്റെ അപൂർവ ദുഃഖങ്ങളിൽ ഒന്നാകുന്നു. 1980 ഷിയാക്കളുടെ ഹറം കയ്യേറ്റം നടന്ന ഭയങ്കരമായ സാഹചര്യം. അന്ന് ഞാൻ അവിടെയുണ്ട്. ഹറമിൽ ചോരപ്പുഴ ഒഴുകിയ ദുഃഖകരമായ ആ ദിവസങ്ങൾ മുസ്ലിം ലോകത്തിൻ്റെ ആത്മാവിന് മുറിവേറ്റ കാലമായിരുന്നു. എത്ര പേരാണ് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ചതെന്ന് ഒരു രൂപവുമില്ല. അക്രമികളുടെ തോക്കിനിരയായവരും കുറവായിരുന്നില്ല. ലോകം തന്നെ ഞെട്ടിവിറച്ച ആ ഭീകര താണ്ഡവത്തിൽ മക്കയിൽ ഹറമിൽ ആർക്കും ആരെക്കുറിച്ചും ഒരു വിവരവുമില്ലായിരുന്നു. നിൽക്കുന്നിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറാൻ ഒരാൾക്കും അനുവാദമില്ലാത്ത ഭീകരാവസ്ഥ. അബ്ദുറൌഫ് മൗലവി ഹറമിൽ തന്നെയാണ് താമസം. അദ്ദേഹത്തിന് അവിടെ പ്രത്യേക മുറിയുണ്ട്. എന്താണ് മൗലവിയുടെ സ്ഥിതി എന്നറിയാൻ ഞാൻ കഴിയും വിധം ശ്രമിച്ചു നോക്കി. യാതൊരു വിവരവുമില്ല. കലാപം ഒതുങ്ങിയ ശേഷം വിവരം ലഭിച്ചു. വെടിയേറ്റു മരിച്ച നിലയിൽ അദ്ദേഹത്തിൻ്റെ ജഡം ലഭിച്ചു. ആരുടെ വെടിയാണ് ഏറ്റതെന്ന് റബ്ബിനു മാത്രമറിയാം. പട്ടാളവും ഷിയ ഭീകരന്മാരും തമ്മിലായിരുന്നുവല്ലോ യുദ്ധം. ആഴ്ചകൾ തന്നെ ഹറമിൽ സംഘടിത നമസ്കാരം മുടങ്ങി, ജുമാ മുടങ്ങി. നൂറ്റാണ്ടുകളായി അനസ്യൂതം നടന്നുവന്നിരുന്ന കഅബയെ പ്രദക്ഷിണം ചെയ്യുന്ന മഹത്തായ കർമ്മം നിന്നുപോയി. രക്തം പുരണ്ട തറയും ചുമരുകളും വെടിയുണ്ട തറച്ച് പൊളിഞ്ഞ സ്ഥലങ്ങൾ, ആകപ്പാടെ വിവരിക്കാൻ സാധ്യമാകാത്ത ദുഃഖകരമായ ഭീകരത, എല്ലാം വൃത്തിയാക്കി പൂർവാവസ്ഥയിൽ എത്തിച്ച ശേഷമാണ് ജുമാ തുടങ്ങിയത്. ജുമയിൽ പങ്കെടുത്ത ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങിയത്. ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾക്ക് എൻ്റെ സഹോദരൻ അബ്ദുറൌഫ് മൗലവി വിധേയനായിട്ടുണ്ട്. അതിലേറ്റവും ഗുരുതരമായ ഒരു വിഷയം പറയാം. ഞെട്ടലോടെ മാത്രമേ അതോർക്കാൻ കഴിയൂ. അദ്ദേഹം റിയാദിൽ ജീവിക്കുന്ന കാലം. ഞാൻ പഠനം കഴിഞ്ഞ് മടങ്ങി രാജകുടുംബത്തിൽപ്പെട്ട ചിലരുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. അന്നത്തെ ഫൈസൽ രാജാവിൻ്റെ ഒരു സഹോദരൻ ഖാലിദ് അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അബ്ദുൽ അസീസ് രാജാവിന് 4 ഭാര്യമാരിലായി 28 മക്കളുണ്ടായിരുന്നു എന്നാണ് അറിവ്. ഫൈസൽ രാജാവിനു ശേഷം അധികാരത്തിൽ വന്ന ഖാലിദ് രാജാവല്ല ഇത്. ഈ ഖാലിദ് ഭരണതലങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു നല്ല പണ്ഡിതനായിരുന്നു. അതുകൊണ്ടുതന്നെ പണ്ഡിതന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയം. അങ്ങനെ അബ്ദുറൌഫ് മൗലവി ഖാലിദ് രാജകുമാരൻ്റെ മജ്ലിസിൽ ഒരു സജീവ അംഗമായി. അക്കാലത്ത് ഭരണകൂടം നാട്ടിൽ ടെലിവിഷൻ സാർവത്രികമാക്കാൻ തീരുമാനിച്ചു. അതിനുള്ള നടപടികൾ തകൃതിയായി നടക്കുകയാണ്. ജിദ്ദയിൽ ടെലിവിഷൻ കേന്ദ്രം ഉയരുകയായിരുന്നു. ടെലിവിഷൻ രാജ്യത്ത് പരത്തുന്നതിന് ഖാലിദ് രാജകുമാരൻ എതിരായിരുന്നു. പള്ളികളിൽ അദ്ദേഹം അതേക്കുറിച്ച് പ്രസംഗങ്ങൾ നടത്തി. തൻ്റെ പിതാവും സൗദി അറേബ്യയിലെ രാജകുടുംബത്തിൻ്റെ തലവനുമായ അബ്ദുൽ അസീസ് ബിൻ സൗദ് നാട്ടിൽ സിനിമാശാലകൾ നിരോധിച്ചിരുന്നു. പാശ്ചാത്യ സിനിമകൾ പ്രചരിപ്പിക്കുന്ന കുറ്റകൃത്യ പ്രദർശനങ്ങളും ലൈംഗികാഭാസങ്ങളും ഇസ്ലാമിക സമൂഹത്തെ ആക്ഷേപിക്കുന്ന പലതരം കഥകളും പ്രേക്ഷകനെ വിവിധ മാനസിക വിഭ്രാന്തികൾക്കും വൈകൃതങ്ങൾക്കും അടിപ്പെടുത്തുന്നതായ വാർത്തകൾ നിത്യസംഭവങ്ങളാണല്ലോ. ലോകത്ത് കുപ്രസിദ്ധി നേടിയ കളവും കൊള്ളയും കവർച്ചകളും നടത്താൻ മനുഷ്യ മനസ്സിന് പ്രചോദനം നൽകുകയും അതിനാവശ്യമായ ആധുനിക തന്ത്രങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ സിനിമകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുപോലെ ആസൂത്രിതമായ കൊലപാതകങ്ങൾ, ചാരപ്രവർത്തനങ്ങൾ, ലൈംഗിക വികാരങ്ങൾ അഴിഞ്ഞാടാൻ ഉതകുന്ന ചേഷ്ടകൾ എന്നിത്യാദി മനുഷ്യരഹിതവും സംസ്കാരശൂന്യവുമായ ഒട്ടേറെ കാര്യങ്ങൾ യുവഹൃദയങ്ങളിലും ബാലമനസ്സുകളിലും കുത്തിക്കയറ്റുന്നതിൽ വലിയ പങ്കാണ് സിനിമ വഹിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മദ്യത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അതിൽ നിങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട്, പക്ഷേ ദോഷം ഗുണത്തേക്കാൾ വളരെ വലുതാണ് എന്നാണ്. സദാചാരനിഷ്ഠ നേടിയവർ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. അവർ മദ്യം ഉപേക്ഷിച്ചു. പൂർണ്ണ നിരോധനം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ മദ്യം ഉപേക്ഷിച്ചവർ അറേബ്യയിലുണ്ടായിരുന്നു. ഇതുതന്നെയാണ് സിനിമയുടെയും അവസ്ഥ. ക്യാമറ പകർത്തുന്ന മനോഹാരിതയും ചരിത്ര വസ്തുതകളും മനുഷ്യജീവിതത്തിൻ്റെ സാമൂഹിക വൈവിധ്യങ്ങളും അതിൽ ഉണ്ടാകാറുണ്ടെന്ന് സിനിമ കണ്ടവരിൽ നിന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ ദൃശ്യമാധ്യമം എന്ന നിലക്ക് സിനിമ പിഞ്ചുഹൃദയങ്ങളിൽ ദോഷവശമാണ് കുടിയിരുത്തുന്നത് എന്ന കാര്യം മനഃശാസ്ത്രപരമായി നിഷേധിക്കാനാവുന്നതല്ല. ഈ വക വിഷയങ്ങളെക്കുറിച്ച് ദീർഘദൃഷ്ടിയോടെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു പണ്ഡിതനായിരുന്നു അബ്ദുൽ അസീസ് രാജാവ്. കാലങ്ങളുടെ വേലിയേറ്റത്തിൽ വിശുദ്ധ ഹർമ്മങ്ങളുടെ പരിസരങ്ങളിൽ പോലും കയറിക്കൂടിയ ശിർക്കുപരമായ മുഴുവൻ ചിഹ്നങ്ങളെയും കെട്ടിപ്പൊക്കിയ കബറുകളെയും അദ്ദേഹം ഉന്മൂലനം ചെയ്ത് അറേബ്യയെ ശുദ്ധീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെയും ആർജവത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തെളിവായിരുന്നു. എല്ലാ ഖുറാഫാത്തുകൾക്കും അനുകൂലം നിൽക്കുകയും മൗനാനുവാദം നൽകുകയും ചെയ്തിരുന്ന പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ തൻ്റെ നടപടികൾക്ക് അനുകൂല വിധി സമ്പാദിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചതും തൻ്റെ പാണ്ഡിത്യത്തിൻ്റെ പിൻബലത്തിലായിരുന്നു.
3: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ സമാപിക്കുന്നു. അബ്ദുർ റഊഫ് മലൈബാരി, ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ ഈ അധ്യായമാണ് നാം കേട്ടത്. സംസാരിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
1: വിജ്ഞാനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരച്ഛനും മകനും ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അന്ധനായ ഒരു കുട്ടി ഒരു 10-20 പേന കയ്യിൽ വെച്ചിട്ടിങ്ങനെ വിൽപ്പന നടത്തുകയാണ് വഴിയായിരിക്കും. അപ്പോൾ അന്ധനായ കുട്ടിയെ കണ്ട ഈ ചെറിയ കുട്ടി, അച്ഛൻ്റെ കൂടെയുള്ള കുട്ടി, അച്ഛനോട് പറഞ്ഞു, അച്ഛ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി, എന്തെങ്കിലും കാശ് ഒന്ന് കൊടുക്കിയെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി. അപ്പോൾ അച്ഛൻ കുട്ടിയുടെ അരികിലെത്തി ചോദിച്ചു, എത്ര ഒരു പേനക്ക് എത്രയാണ് രൂപ, എത്രയാണ് വില വരുന്നു ചോദിച്ചു. അപ്പോൾ ഒരു പേനക്ക് 5 രൂപയാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ആ കയ്യിലുള്ള പേന മുഴുവൻ വാങ്ങി, 20 പേനയും വാങ്ങി. അപ്പോൾ എന്നിട്ട് വാങ്ങി തിരിച്ചിങ്ങനെ പോരുമ്പോൾ, അപ്പം ആ വാങ്ങി കയ്യിലുള്ളതെല്ലാം വിറ്റ് കഴിഞ്ഞ ഒറ്റയടിക്ക് വിറ്റുപോയ സന്തോഷം ആ കുട്ടിയുടെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കുട്ടി ചിന്തിക്കുന്നത്, അല്ല എന്തിനാ, നമ്മളെന്തിനാണ് ഈ 100 ആ പേന 100 രൂപ കൊടുത്തിട്ട് ആ പേന മൊത്തം വാങ്ങി, നമുക്ക് ആ 100 രൂപ ഒരു ദാനമായിട്ട് കൊടുത്താൽ പോരായിരുന്നു, എന്തിനാ അങ്ങനെ വാങ്ങിയത്? അപ്പം അച്ഛൻ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത്, മോനെ, നമ്മൾ പിന്നെ സഹായങ്ങൾ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, ഇതൊക്കെ അത് സ്വീകരിക്കുന്നയാൾക്ക് എന്തു ചെയ്യണം, ഒരു അഭിമാനത്തിന് ക്ഷതപ്പെടാത്ത രൂപത്തിലായിരിക്കണം. ഇവിടെ ഈ കൊടുത്ത ക്യാഷ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ ഔദാര്യം കിട്ടിയിട്ടുള്ള മനസ്ഥിതിയല്ല. അവൻ കച്ചവടം നടത്തിയത് ഒറ്റയടിക്ക് വിറ്റുപോയി, അപ്പം അതിൻ്റെ ഒരു അഭിമാനം അവനവിടെ ഉണ്ട്. വേറൊരാളുടെ കൈനീട്ടി കിട്ടിയ പണമല്ല. അപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും, അത് എത്ര താഴെക്കിടയിലുള്ള സമൂഹത്തിൽ വിവിധ കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും, മറ്റു പാവങ്ങളുണ്ടാവും, അതിൽ തന്നെ ചില ആളുകൾ ഭിക്ഷ യാചിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും, ആരാണെങ്കിലും നമ്മളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, എറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ പുച്ച ആട്ടിയകറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കി പോകാൻ വേണ്ടി കൊടുക്കുന്ന സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് ചെറിയ സഹായം കൊടുക്കുകയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി കൊടുക്കാൻ പറ്റും. അത് എത്രയെന്നുള്ളതല്ല. അപ്പം ആ അവിടെ നമ്മൾ അവരുടെ അഭിമാനത്തെ മനസ്സിലാക്കണമെന്നുള്ള ഒരു പാഠം ഇതിലൂടെ പറഞ്ഞു കൊടുത്തു. ഇനി സാൽ സാറിന് എന്താ നമുക്ക് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ കഥയെ, ഈ ചെറിയ കുഞ്ഞു കഥയെ ആസ്പദമാക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും?
7: എന്തായാലും മാഷാല്ലാ, കഥ വളരെ ചെറുതാണെങ്കിലും ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ ബന്ധപ്പെടുത്തുന്ന ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഇപ്പം ഈ സമയത്ത് തോന്നിയതെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഈ വഴിയരികിൽ, ഇപ്പം ഈ പേനയാണ് പറഞ്ഞതെങ്കിലും, ചെറിയ ഭരണിയിൽ, കുപ്പിയിൽ, ബോട്ടിലെ അച്ചാറ്, ചെറിയ ചെറിയ ഈ പറഞ്ഞ മാതിരി കുരുമിഠായി, ചെറിയ ചെറിയ മിഠായികളൊക്കെ, ചെറിയ തടുക്ക് മേഞ്ഞിട്ട് അല്ലെങ്കിൽ ടാർപ്പായ ജസ്റ്റ് ഒരു പിന്നെ ടാർപ്പോളിൻ മേലെ വെച്ചിട്ടൊക്കെ കുട്ടികളെ വിൽക്കുന്നത് കാണാം, പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്തൊക്കെ. ശരിക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പല ആളുകളും കൈനീട്ടി വരുന്ന പല യാചകരെയും കാണാം. ഒരാരോഗ്യ പ്രശ്നമില്ലാത്ത ആളുകളും എല്ലാ വീടും കയറി ഇങ്ങനെ ഇറങ്ങുന്ന അവസ്ഥ. ശരിക്കും ഈ കച്ചവടം ചെയ്യുന്ന വഴിയരികളിലെ കുട്ടികളെയും ആ വരുന്ന യാചകരെയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ഒരു തുലനം നടത്തുമ്പോൾ, ഈ കുട്ടികൾ ശരിക്ക് ഈ കുട്ടികളെപ്പോലെ ശരിക്കും അവരും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ സ്വയം സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ ഒരു ആത്മസംതൃപ്തി, അത് ആളുകളുടെ മുമ്പിൽ പോയി ഈ യാചന ശരിക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ, കഥയുടെ ഗുണപാഠം പോലെ, ശരിക്കും സ്വന്തത്തിൻ്റെ ഒരു അഭിമാന ബോധവും, മാത്രമല്ല വളരെ തുച്ഛമായ പൈസയാണെങ്കിലും സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തി അതിൽ വരാനുണ്ട്. മറ്റൊന്നെന്താ വെച്ചാൽ, സ്വതക്കോട് ഷെയർ ചെയ്യാനുള്ളത്, ഇന്നത്തെ കാലത്ത് പല ആളുകളും വൈറ്റ് കോളറായിട്ട് അഥവാ പിന്നെ അധ്വാനിക്കാൻ മടിയാണ്, ജോലി ചെയ്യാൻ മടിയാണ്, ജോലി ഇഷ്ടം പോലെ ഒന്നുണ്ട് പക്ഷെ ജോലി ചെയ്യാൻ മടിയാണ്. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മളെ പശക്ക് പറഞ്ഞാൽ ഒരു ഉടായ്പിൽ തരികിട ഒപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ പൈസ ഉണ്ടാക്കുക, അത് അനുവദനീയമായ മാർഗത്തിലല്ലാതെ ഹറാമായ നിഷിദ്ധമായ മറ്റു കള്ളത്തരമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മോഷണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ജീവിച്ചു പോവുക. അതിലൊരു ആത്മസംതൃപ്തിയും ആ വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
6: പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ, അത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പസാൽ സാർ പറഞ്ഞത്. അതുപോലെ നമ്മൾ പിന്നെ ഈ ചാരിറ്റി മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് ആത്മാഭിമാനത്തിന് പരിഗണന കൽപ്പിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഫോട്ടോ എടുക്കുന്നത് ബാക്കിയാക്കുന്നു. പണ്ടിങ്ങനെ വീഡിയോ കണ്ട് ഓർമ്മയുണ്ട്, വാതിൽ മുട്ടിയിട്ട് ചാക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുക, വെയിറ്റ് ചെയ്യണം, മറ്റോ കോട്ടിട്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഫോട്ടോ എടുക്കാൻ, അവ നേരെ ഉൾട്ടയായി മാറി എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ആളുകളുടെ അഭിമാനത്തെ, അത് ശരിക്ക് ഇസ്ലാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഅബാലയത്തിൻ്റെ അത്ര ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞു വാക്ക് കൊണ്ടുപോലും മറ്റൊരുത്തിൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതിനെ കുറിച്ച്
7: പ്രസംഗത്തിലെ ഏറ്റവും വലിയ സംഗതിയാണ് എന്തൊരു മുസ്ലിമിൻ്റെ
6: അഭിമാനം. അത് നമ്മളൊക്കെ ആലോചിക്കുക, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും ഒരാളെ, ചിലപ്പോൾ ഒരു പരിഹാസമായിരിക്കാം, പക്ഷെ നമ്മളത് ആലോചിക്കുന്നില്ല, അയാൾ എത്രമാത്രം ഏതൊരു സെൻസിലാണ് അയാൾ ഇത് എടുക്കുക നമ്മൾ ചിന്തിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നതിൻ്റെ മുമ്പ് ഈ സംസാരങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് അയാളെ വ്യക്തിപരമായി ഹേർട്ട് ചെയ്യുന്നുണ്ടോ? അത് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറയരുത്, കാരണം അയാൾ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞോണ്ടല്ലോ, മനസ്സിൽ കൊണ്ടുനടക്കും. എന്നോട് അങ്ങനെ പറഞ്ഞു, ആളുകൾ മദ്യത്തിൽ വെച്ചിട്ട് ഞാൻ മോശക്കേടായിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തുന്ന, ഇതൊക്കെ കുട്ടികളിൽ വരെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താ എൻ്റെ കോലം ഇങ്ങനെ, നാലാള് ഇരിക്കുന്നിടയിൽ എന്താ എൻ്റെ കോലം, ഇയൊന്നും ഒരു വൃത്തിയില്ല, മണക്കുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കുട്ടികൾ തമാശക്കായിരിക്കും.
7: പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ ശരിക്ക് എന്തെങ്കിലുമൊക്കെ സംഗതി വരുമ്പോൾ അധ്യാപകന് രണ്ടടി അടിച്ചാലും അടിക്കാൻ പാടില്ല, എന്നാലും ഞാൻ രണ്ടടി കൊടുത്താലും ആ കുട്ടിയെ 40 കുട്ടികളെ ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു വാക്ക് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ അടിയേക്കാളും ഏറ്റവും വലിയ വേദന ഇതാണ്. ശൈഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മുസ്ലിം വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നുള്ളത് വലിയ അപരാധം തന്നെയാണ്.
6: അപ്പോൾ അത് മാതാപിതാക്കളാണെങ്കിലും പിന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും മാതാപിതാക്കൾ കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും ഏതൊരു തലത്തിലാണെങ്കിലും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അബോധപൂർവ്വം ഒരാൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അറിയാതെ വാക്കുകൾ കൊണ്ട് സംഭവിച്ചേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
8: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ഇന്നത്തെ ആരോഗ്യ ചിന്തകളിൽ. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്? വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജമുദ്ദീനാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ. പലപ്പോഴേ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, വേര് ചികിത്സ എന്നുള്ളത്. പല്ല് വേദന വന്നാൽ രണ്ട് തരത്തിലാണ് ചികിത്സകൾ നമ്മൾ ചെയ്യാറുള്ളത്. ഒന്ന്, പഴയ ട്രീറ്റ്മെന്റ് പല്ലെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേദനയുള്ള പല്ലുകളെ വേദനയില്ലാതാക്കി പഴയതുപോലെ നിലനിർത്തുന്ന ട്രീറ്റ്മെൻറ്റ്, അതിനാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പേഷ്യൻസ് പറയും വേര് അറുത്തുള്ള ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. വേര് അറുത്തുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, വേര് അടച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പല്ലിൻ്റെ ഘടനയെക്കുറിച്ചാണ്. അതായത് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഇനാമൽ എന്ന് പറയുന്ന വളരെ കട്ടിയുള്ള വെള്ളയായിട്ടുള്ള ഒരു ലെയറുണ്ട്. അതിനുശേഷം ഡെൻഡൻ എന്ന് പറയുന്ന അതിന് തൊട്ട് താഴെയുള്ള ഭാഗമുണ്ട്. അതിനുശേഷമാണ് പല്ലുകൾക്ക് പോഷണം നൽകുന്ന നാഡിയും നരമ്പൊക്കെയുള്ള പൾപ്പ് എന്ന് പറയുന്ന ലെയറുള്ളത്. ഈ പൾപ്പിലോട്ട് ഇൻഫെക്ഷൻ ബാധിക്കുമ്പോഴാണ് നമ്മൾ പല്ല് വേദനയായിട്ട് രൂപാന്തരപ്പെടുന്നത്. റൂട്ട് കനാലിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജീവനുള്ള പല്ലുകൾക്കാണ് വേദനയുണ്ടാവുക. അതായത് ഓരോ പല്ലുകളും ഇൻഡിവിജ്വലായിട്ട് ജീവനുണ്ട്, അതിലെ നാഡിയും നരമ്പും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ജീവനുണ്ട്. ഈ ജീവനുള്ള പല്ലുകളെ ആ ഇൻഫെക്ഷൻ ബാധിച്ച നാഡി നരമ്പുകൾ ഒഴിവാക്കി അവിടെ ഭാവിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനുള്ള മെറ്റീരിയൽസ് അതേപോലെ മരുന്ന് പോലുള്ള കാര്യങ്ങൾ അടച്ച് ആ പല്ലിൻ്റെ വേരുകളിൽ അടച്ച് പല്ലിനെ വേദന ഇല്ലാതാക്കി നിലനിർത്തുകയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്നത്. എപ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ പൾപ്പുകൾ, പൾപ്പ് ടിഷ്യൂവിന് അണുബാധ ബാധിക്കുമ്പോൾ അപ്പോൾ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായും ചെയ്യേണ്ടത്. രണ്ടാമതായി വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ കൊണ്ട് ആഴത്തിലുള്ള ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആഴത്തിലുള്ള വിള്ളലുകൾ, പല്ലിന് ക്രാക്കുകൾ വന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാവുകയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ വെപ്പ് പല്ല് വെക്കുമ്പോൾ, ഫിക്സഡ് പല്ലുകൾ വെക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൻ പല്ലുകൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലമാണ് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ, പല്ലിൻ്റെ വേരിനുണ്ടാവുന്ന ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ചുറ്റുമുള്ള പല്ലുകളെ, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെ ബാധിക്കുകയും അങ്ങനെ ആ ഭാഗം ഒന്നായിട്ട് തൊട്ടുമുള്ള പല്ലുകൾക്കടക്കം ഇൻഫെക്ഷൻ വരുന്ന രൂപത്തിലോട്ട് മാറും. പ്രത്യേകിച്ച് മുകളിലുള്ള പല്ലുകൾ, മുകളിലത്തെ താടി എല്ലുകൾ എന്ന് പറയുന്ന അത്ര കട്ടിയുള്ള എല്ലുകളാവില്ല, നിറയെ അറകളുള്ള എല്ലുകളാണ് മുകളിലത്തെ, നമ്മൾ മുകളിലത്തെ താടിയെല്ല് എന്ന് പറയുന്നത്. അവിടെ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഈ അറകളിലോട്ട് ഇൻഫെക്ഷൻ ബാധിക്കുകയും അതൊരു അസഹ്യമായ കടുത്ത വേദന, കടുത്ത ഒരു പ്രശ്നത്തിലോട്ട് അത് നയിക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് മുകളിലത്തെ പല്ലുകൾ. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സാഹചര്യമുള്ള അവസരങ്ങളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ പൾപ്പ് ടിഷ്യൂവിന്, ഏറ്റവും അടിയിലുള്ള പൾപ്പ് ടിഷ്യൂവിന് ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ, പല്ല് വേദന വന്നു കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? റൂട്ട് കനാൽ പരിചരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ നജ്മുദ്ദീനാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
1: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: സൈറ്റ്: ലക്ഷ്യം നിർവചിക്കുന്ന പരലോകം. അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, യഥാർത്ഥത്തിൽ ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരളവോളം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും എല്ലാം അവർ മാറ്റിവെക്കാറുള്ളത് വിമർശനങ്ങൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് മറുപടി പറയുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ അവരെ ബോധ്യപ്പെടുത്താനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഈ രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നത് നമുക്കൊറ്റ വാക്കിൽ തന്നെ മനസ്സിലാവുന്നതാണ്. പലപ്പോഴും ജീവിതം മുഴുവൻ വിമർശനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റം പറച്ചിലുകൾക്കും വേണ്ടി മാത്രം ചിലവഴിക്കുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിന് നൽകുന്നത് എന്തെങ്കിലും പ്രൊഡക്റ്റീവായ, ക്രിയാത്മകമായ, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇന്ന് ലോകത്തുള്ള ഇസ്ലാം വിമർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ആരോപണങ്ങളുടെ എല്ലാം അടിസ്ഥാനമെന്നത്, ഈ ആരോപണങ്ങളുടെ എല്ലാം കാരണമെന്നത് കേവലം അന്ധമായ വിമർശനം മാത്രമായിരിക്കും. അതല്ലാതെ ഇസ്ലാം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെയും അതിനെ വിമർശിക്കേണ്ടതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഞങ്ങൾക്കതിനപ്പുറത്തേക്ക് നല്ലൊരാശയം മുന്നോട്ട് വെക്കാനുണ്ട് എന്ന നിലക്കല്ല. ലോകത്ത് ഇന്ന് നാസ്തികരെന്നും അല്ലെങ്കിൽ നിരീശ്വരവാദികളെന്നും അതല്ലെങ്കിൽ യുക്തിവാദികളെന്നുമെല്ലാം പറഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഇത്തരം വിമർശനങ്ങളെല്ലാം അവർക്ക് ഇതിനേക്കാൾ നല്ലതൊന്നും മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കൽ ഇതിനേക്കാൾ നല്ലതൊന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഇസ്ലാം എന്നത് വിമർശിക്കപ്പെടണം. ഇസ്ലാം ഞങ്ങൾക്കെതിരാണ്, ഇസ്ലാം ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഇത്തരത്തിലുള്ള വിമർശനങ്ങളുടെ അന്ധമായ ഒരു ആവേശം മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും മുന്നോട്ട് വെക്കാറുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്തുകൊണ്ട് ഇത്തരത്തിൽ അജയ്യമായി ഇത്തരം ആളുകളുടെ കണ്ണിൽ കരടായിക്കൊണ്ട് എല്ലാ കാലത്തും മുന്നോട്ട് വന്ന് നിൽക്കുന്നു എന്നത് വലിയൊരു ചിന്തയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം ചിന്തകളെല്ലാം വായിക്കാറുള്ളത് ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമായി ഇവിടെ നിലനിൽക്കുന്നു എന്ന അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ വിമർശനങ്ങൾക്കെല്ലാം ഇസ്ലാമിൽ മറുപടിയുണ്ട് എന്ന അടിസ്ഥാനത്തിലോ മാത്രമാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഈ വിമർശനങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം ആധാരമായി ഇവർ മുന്നോട്ട് വെക്കാറുള്ളത് എന്നത് നമ്മൾ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പലപ്പോഴും കഴിഞ്ഞ ഒരു തലമുറകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇവിടെ പ്രവാചകന്മാരുടെ എല്ലാം മുൻഗാമികളുടെ എല്ലാം തലമുറകളെ പരിശോധിക്കുമ്പോൾ നമുക്കതിൽ വലിയ പാഠങ്ങൾ കാണാൻ സാധിക്കുമെന്നത് സംശയലേശമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. നമ്മൾ സൂറത്തു ത്വാഹയിൽ മൂസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ആളുകളെ അഡ്രസ്സ് ചെയ്യുന്നൊരു ഭാഗം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അഭിസംബോധിത സമൂഹത്തിലെ ചില ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതെങ്കിലും പുതിയ കാലത്ത് നമുക്കതിൽ വലിയ പാഠങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ വളരെ വ്യക്തമായി മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു ചില താക്കീദുകൾ നൽകുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ താക്കീദുകൾ പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കേണ്ട ഒന്നാണ് എന്നാണ്. ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം വായിക്കുമ്പോൾ, പണ്ഡിതന്മാരുടെ കൗലുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, പലപ്പോഴും പുതിയ കാലത്ത് ഇത്തരം വിമർശനങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇല്ലാതാവുന്ന ചില പക്വതകളെയും ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നതിലെ ഭയവുമെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിലൂടെ നമുക്ക് മാറുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മക്കളിൽ നിന്ന് എങ്ങനെയാണ് ഈ കോളേജിലേക്കും ക്യാമ്പസിലേക്കും എല്ലാം പറഞ്ഞയക്കുക. പുതിയ ക്യാമ്പസുകളും കലാലയിടങ്ങളും എല്ലാം അത്തരത്തിൽ മലീമസമാണ്. അവർക്ക് വിശ്വാസ കാര്യങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ക്യാമ്പസ് ഇടങ്ങളിൽ നിരീശ്വരതയെക്കുറിച്ചും യുക്തിവാദത്തെക്കുറിച്ചും എല്ലാമുള്ള സംസാരങ്ങളിൽ അവർ അകപ്പെട്ടു പോകുന്നു എന്നെല്ലാമുള്ള ഭയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ അതിന് ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ആ പരിഹാരങ്ങൾ പറഞ്ഞു നൽകുന്നത് മഹാന്മാരായ പ്രവാചകന്മാർക്കാണ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തനീയമാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് വഹി ലഭിച്ചതിന് ശേഷമുള്ള ചരിത്രത്തെക്കുറിച്ച് സൂറത്തു ത്വാഹയിൽ ഒരുപാട് പരാമർശങ്ങൾ, ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറെ സുപ്രധാനമായ ഒന്നാണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കീത്. ആ താക്കീദിന് രണ്ട് കാരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സൂറത്തു ത്വാഹയിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് തുടക്കത്തിൽ അള്ളാഹു അഖീദയെക്കുറിച്ചും തുവാ താഴ്വയിൽ വെച്ചുള്ള കണ്ടുമുട്ടലിൽ അഖീദയെക്കുറിച്ചും വിശ്വാസകർമ്മങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നു. ആ നമസ്കാരത്തിന് ശേഷം മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്നസ്സാഅത്തു അകാദു ഉഖ്ഫിഹ, അന്ത്യനാളെന്നത്, അന്ത്യസമയം എന്നത് ഏറെ ഗൗരവമുള്ളതാണ് മൂസ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ അന്ത്യസമയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വായന യഥാർത്ഥത്തിൽ നമ്മൾ പുതിയൊരു തരത്തിൽ വായിക്കേണ്ട സമയമായിട്ടുണ്ട്. പലപ്പോഴും ഈ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്ത്യസമയം നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ടുമെല്ലാമുള്ള വായനയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഒരുപാട് ദൂരെ, ഒരുപാട് അകലെയുള്ള എന്തോ ഒരു സംവിധാനമായി, എന്തോ ഒരു ഫിനോമനമായി നമ്മൾ കണക്കാക്കുമ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ അന്ത്യനാൾ എന്നത് അങ്ങനെയല്ലല്ലോ. അന്ത്യനാളെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്നഹു യറൗനഹു ബഈദ വനറാഹു ഖരീബ, നിങ്ങളത് ഒരുപാട് ദൂരെ കാണുന്നു, പക്ഷേ നാം അതൊരുപാട് അടുത്ത് കാണുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത് കാണുന്ന ഒന്നിനെ കാണുന്ന ഗൗരവത്തിൽ നമ്മൾ അന്ത്യനാളിനെ കണ്ടിട്ടുണ്ടോ എന്നതൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിലെല്ലാം ഖുർആനിൻ്റെ ഒരു അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അന്ത്യനാളിനെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്വഹാബത്ത് റസൂലിനോട് ചോദിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് റസൂലിനോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ എപ്പോഴാണ് അന്ത്യനാൾ എന്നത് അല്ലേ, അലൂനക്ക അനിസ്താ, അവർ നിന്നോട് അന്ത്യനാളിനെ പറ്റി ചോദിക്കുന്നു എന്നതൊക്കെ, ഈ ചോദ്യത്തിനെല്ലാം അള്ളാഹുവിൻ്റെ മറുപടി യഥാർത്ഥത്തിൽ അക്കാദു ഉഹ്ഫീഹ എന്നുള്ളതാണ്. അക്കാദു ഉഹ്ഫീഹ, ഒരു വ്യത്യസ്തമായ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുണ്ട്. എന്തായാലും അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതൊരിക്കലും മനുഷ്യർക്ക് അറിയിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യർക്ക് നൽകിയിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ആധുനിക കാലത്തെ വിമർശകർക്കെല്ലാം യഥാർത്ഥത്തിൽ വലിയൊരു മറുപടിയാണ് നൽകുന്നത്. ഖുർആൻ എത്ര ചെറിയ ആയത്തിലൂടെ നൽകുന്ന മറുപടിയാണിത്. ലോകത്ത് നിങ്ങൾ കോട്ട കൊത്തങ്ങൾ കെട്ടിപ്പണിതോളൂ, നിങ്ങൾ അഹങ്കാരത്തിൻ്റെ, ശാസ്ത്ര പുരോഗതിയുടെ അഹങ്കാരം പറഞ്ഞ് നടന്നോളൂ, നിങ്ങൾ ചരിത്രത്തെ നിരാകരിച്ചോളൂ, നിങ്ങൾ നിങ്ങളുടേതായ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇവിടെയുള്ള ദൈവികമായ മതത്തെ നിങ്ങൾ തെറിവിളിച്ചോളൂ, ഭത്സിച്ചോളൂ. പക്ഷേ അക്കാദ് ഉഹ്ഫീഹ, അതിനെ ഗോപ്യമാക്കി വെക്കാൻ, സാഅത്തിനെ, അന്ത്യനാളിനെ ഗോപ്യമാക്കി വെക്കാൻ നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് മരണം എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മരണം എന്താണ് എന്നറിയില്ല, നിങ്ങൾക്ക് അന്ത്യനാൾ എന്താണെന്ന് അറിയില്ല. ഈ അന്ത്യനാളിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും യാതൊരു അറിവുമില്ലാതെ മനുഷ്യന് എത്ര സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കും? എത്ര സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര സംരക്ഷിതമാണ് എന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര ആരോഗ്യവാന്മാരാണെന്ന് പറഞ്ഞാലും, യഥാർത്ഥത്തിൽ മരണം എന്ന അനിശ്ചിതത്വം ഒരിക്കലും നമുക്ക് സമയം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്കൊരിക്കലും കാലക്കൂട്ടി ഒന്ന് പ്രവർത്തിച്ച് വെക്കാൻ സാധിക്കാത്ത, എന്ന് വേണമെങ്കിലും വരാമെന്ന് പറയുന്ന ഈ സംസാരം പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കാത്ത, ഈ കേൾവി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ആ മരണമുണ്ടല്ലോ, ആ മരണം യഥാർത്ഥത്തിൽ ഇസ്ലാം വിമർശകർക്കുള്ള വലിയ മറുപടിയാണ്. ഇസ്ലാം കൃത്യമായി മരണത്തെപ്പറ്റി സംസാരിച്ചു. പലപ്പോഴും ഇതര വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ, കഠോപനിഷത്ത് പോലെയുള്ള ഉപനിഷത്തുകളിൽ മരണവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നെല്ലാം വ്യക്തമാക്കുന്നത് അത്തരം ഉപനിഷത്തുകളിലാണ്. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുന്നത് ഇസ്ലാമിനെപ്പോലെ സമഗ്രമായി ഇസ്ലാം അഡ്രസ്സ് ചെയ്തതുപോലെ വ്യക്തമായി സമ്പൂർണമായി കൃത്യതയോടുകൂടി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത മറ്റൊരു മതവും ഉണ്ടാവില്ല. മാത്രമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞ പറച്ചിലുകളെല്ലാം പറഞ്ഞ സംസാരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അത്ഭുതമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ പലപ്പോഴും പരലോകമെന്നതും സ്വർഗനരകമെന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഭയമുണ്ടാക്കുന്നതോ പ്രതീക്ഷയുണ്ടാക്കുന്നതോ മാത്രമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പരലോകമെന്നത് ജീവിത ലക്ഷ്യം നിർണ്ണയിക്കുന്ന ഒന്നാണ്. പരലോകമെന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിന് ലക്ഷ്യം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ജീവിച്ചാൽ എന്താണ് ഉപയോഗം? ഇവിടെ മനുഷ്യൻ ജീവിക്കുന്ന ജീവിതം വെറുതെ വ്യർത്ഥമാണോ? അതല്ല, അതിനൊരു ഉപയോഗമുണ്ടോ? അതിൻ്റെ ഒരു ഉപകാരമുണ്ടോ? അതിന് അർത്ഥമുണ്ടോ? ആ അർത്ഥം യഥാർത്ഥത്തിൽ എവിടെയാണ് ലഭിക്കപ്പെടുക എന്നെല്ലാമുള്ള ചിന്തകൾ നൽകുന്നതാണ് പരലോകം. ഇന്നിവിടെ വിമർശനങ്ങളുമായി നടക്കുന്ന ഏതാളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു വിഷയത്തെ, ജീവിതത്തിന് അർത്ഥം നിശ്ചയിച്ച വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിവാദി നേതാവായ ഒരു വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോടൊരു ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രവും അതൊക്കെ പറയുന്നുണ്ട്, എന്നാൽ ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി, ശാസ്ത്രത്തിന് അത് പറയേണ്ട കാര്യമില്ല എന്നാണ്. അതെന്താ അതിന് പറയേണ്ട കാര്യമില്ലാത്തത്? കാരണം അത് ഇൻവാലിഡായ ക്വസ്റ്റ്യൻ ആണെന്നാണ്. അത് ഇൻവാലിഡായ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സഹോദരങ്ങൾ ഇത് ഇൻവാലിഡായ ക്വസ്റ്റ്യൻ ആവുക? ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാർ ഓരോ ദിവസവും മരിച്ചു വീഴുമ്പോൾ അത്തരം ആളുകളുടെ എല്ലാം ജീവൻ എങ്ങോട്ട് പോകുന്നു എന്നതും മരണത്തിന് മുൻപ് അധ്വാനിച്ച് അവർ കെട്ടിപ്പൊക്കുന്ന അവരുടെ അധ്വാനങ്ങളും അവരുടെ സമ്പത്തും അവരുടെ സ്വത്തുമെല്ലാം അത് എങ്ങോട്ട് പോകുമെന്നുള്ളതും വലിയ ചർച്ചയല്ലേ? ലോകത്ത് ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഈജിപ്തിലെല്ലാമുള്ള വലിയ പിരമിഡുകൾ പണിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരം പിരമിഡുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആ രാജാക്കന്മാർക്ക് തങ്ങൾ മരണശേഷവും നിലനിൽക്കാൻ വേണ്ടി, തങ്ങളുടെ മരണശേഷവും തങ്ങളുടെ സമ്പത്തുകൾ ഒരുക്കു കൂട്ടാൻ വേണ്ടി, ആ സമ്പത്തിനെ യഥാർത്ഥത്തിൽ അവർക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ വേണമെന്നുള്ളതായിരുന്നു അവർ പലപ്പോഴും അതിനെല്ലാം മുന്നോട്ട് വെച്ചിരുന്ന കാരണമെങ്കിൽ മരണത്തിന് ശേഷവും ജീവിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ മരണമെന്ന അക്സറൂബി ദിക്രഹാദിമി ലദ്ദാത്ത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച ആ ഒരു ലദ്ദാത്ത് ഉണ്ടല്ലോ, ആ സകല സുഖ സൗകര്യങ്ങളെയും വിട്ടണയുന്ന ഒരു സാധനമുണ്ടല്ലോ, ആ സാധനത്തെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം ആളുകൾ അവിടെ ഒരു പുകമറയിട്ട് അതിനുത്തരം ആവശ്യമില്ല എന്നെല്ലാം പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം കൃത്യമായും മരണത്തെ വിവക്ഷിച്ചു. ഇവിടെ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ലോകം തകർന്നു പോകുമെന്നും മെറ്റാവേഴ്സിനെ കുറിച്ചും മൾട്ടിവേഴ്സുകളെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യ കുലത്തിൻ്റെ

0: മറുപടി നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്നുള്ളതാണ്. അത് തിന്മയാണെങ്കിൽ തിന്മയ്ക്കുള്ള ശിക്ഷയും നന്മയാണെങ്കിൽ നന്മയ്ക്കുള്ള പ്രതിഫലവും നൽകപ്പെടുമെന്നുള്ളതാണ്. സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ കുല്ലു നഫ്സിൻ ബിമാ തസ്അ എന്നത് ഈ വിമർശകരെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് മറുപടി നൽകാൻ സാധിക്കുക? ലോകത്ത് ജീവിച്ചിരിക്കുന്ന, അധ്വാനിക്കുന്ന, നന്മകൾ ചെയ്യുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ, അല്ലെങ്കിൽ ഓരോ അനുദിന ജീവിതത്തിലും മറ്റുള്ളവരെ കാണിക്കാതെ സ്വന്തം രഹസ്യമായ ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർക്ക് ഈ ലോകത്ത് എന്ത് നന്മയാണ് ലഭിക്കുന്നത്? പലപ്പോഴും ജീവിതം മുഴുവൻ ത്യാഗത്തോടുകൂടി ജീവിച്ച്, ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച, എല്ലാ കാര്യങ്ങളിലും സ്വന്തം ജീവിതത്തെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ആളുകൾ, അവർ വളരെ ബുദ്ധിമുട്ടി മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുമ്പോൾ അവർക്ക് എവിടെയാണ് നീതിയെന്ന് നമ്മൾ ആലോചിക്കാറില്ലേ? ആ നീതിയെക്കുറിച്ച് കുല്ലു നഫ്സിൻ ബിമാ തസ്അ, നിങ്ങൾ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് മറുപടി നൽകും, നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ വവജദു മാ അമിലു ഹാളിറ. നിങ്ങൾ ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഒന്നും അല്ലാഹു വിട്ടുപോകുകയില്ല. വജദു മാ അമിലു ഹാളിറ, നിങ്ങൾ ചെയ്തതെല്ലാം അല്ലാഹു മുന്നിൽ കൊണ്ടുവരും. കുല്ലു നഫ്സിൻ ബിമാ തസ്അ, ആ കൊണ്ടുവരുന്നതിൽ നിന്നും ആ നഫ്സുകൾ ചെയ്തതിനുള്ള പ്രതിഫലം അതവർക്ക് ലഭിക്കപ്പെടുക തന്നെ ചെയ്യും. ലിത്തു ജിസ ഖുർആൻ ഉപയോഗിച്ച വാക്ക് തന്നെ നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിശ്വാസം തന്നെ ഇത്തരത്തിലെ വിമർശകരുടെ കാതടപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത്തരം വിമർശകരുടെ അവരുടെ വായടപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്തതായി ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാമയോട് പറയുകയാണ്, ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. മൂസാ അലൈഹി സ്വലാമയോടാണ് പറയുന്നത്, ഒരു പ്രവാചകനോടാണ് പറയുന്നത്. ഖുർആനിൽ ഏറ്റവും തമ്മ പേര് പ്രതിപാദിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ കഥകളെ വിശദീകരിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമയെ കുറിച്ച് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഫലാ യസുദ്ദന്നക, മൂസ നിന്നെ തടയരുത്, നിന്നെ തടയരുത്, നിന്റെ വിശ്വാസത്തെ, നിന്റെ ചെയ്തികളെ, നിന്റെ പ്രവർത്തനങ്ങളെ ഇത് തടയരുത്. എന്താണ് തടയരുതെന്ന് പറഞ്ഞത്? അൻഹാമല്ലാ യുഅ്മിൻ, വിശ്വസിക്കാത്തവർ നിന്നെ തടയരുത്. എന്നിട്ടോ വത്തബഅ ഹവാഹു ഫത്തറദ, പിന്നെയോ ഹവാഹ് അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്ന, തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവരും യഥാർത്ഥത്തിൽ നിന്നെ തടയരുത് എന്നാണ്. സഹോദരങ്ങൾ, ഇവിടെയും നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. മൂസാ അലൈഹി സ്വലാമിയുടെ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. യഥാർത്ഥത്തിൽ മൂസാ അലൈഹി സ്വലാമിക്ക് ഇത്തരമൊരു ഉപദേശം നൽകാൻ അവിടെയുള്ള ചില കോണ്ടെക്സ്റ്റുകൾ, അവിടെയുള്ള ചില പരിപ്രേക്ഷ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇൻസൈറ്റ് ശ്രോതാക്കളോട് പറയാനുള്ളത്, പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ ക്യാമ്പസ് പരിസരങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ ഭയം യഥാർത്ഥത്തിൽ അവരെ ഇത്തരം ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുമോ, ചതിക്കുമോ, വഞ്ചിക്കുമോ എന്നെല്ലാം ആണെങ്കിൽ അവിടെ അടിസ്ഥാനപരമായി മൂന്ന് പാഠങ്ങൾ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഒന്ന്, സാഅത്തിനെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അവർക്ക് നൽകാൻ സാധിക്കണം. രണ്ടാമത്തേത് വത്തബ അൻഹമല്ലാ യുഅ്മിൻ, വിശ്വസിക്കണം. ആ വിശ്വാസം എന്നത് ദൃഢതയുള്ളതായിരിക്കണം. പലപ്പോഴും ഈ മദ്രസകളെയെല്ലാം പറഞ്ഞയച്ചുള്ള കേവലം അറബി പഠനത്തിലോ അല്ലെങ്കിൽ കേവലം ഇസ്ലാമിക പഠനത്തിലോ മാത്രം അവസാനിക്കുന്നതാണ് ആ ബോധ്യപ്പെടുത്തൽ എന്നുള്ളത് വലിയ അപകടം ചെയ്യും. പുതിയ കാലത്ത് നമ്മുടെ മക്കൾക്ക് അവർക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ട വിധം ബോധ്യപ്പെടുത്തണം. നിങ്ങൾ അവർ ഇന്നേവരെ കാണാത്ത, നമ്മൾ ഇന്നേവരെ കാണാത്ത, ഒരു മനുഷ്യനും വിവക്ഷിക്കാൻ പോലും സാധിക്കാത്ത ഒരു പരലോകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് കൃത്യമായ ബോധം ഇത്തരം വിഷയങ്ങളിൽ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇസ്ലാം വിമർശകരുടെ പൊള്ളത്തരങ്ങൾ, അവരുടെ പോയത്തങ്ങൾ, അവർ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരുന്നത് എന്നും അതിൻ്റെ എല്ലാം അടിസ്ഥാനവും കാമ്പുമെല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നിസ്സഹായാവസ്ഥയും എല്ലാം കൃത്യമായും നമുക്ക് പറഞ്ഞു നൽകാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് നമ്മുടെ മക്കൾക്ക് കൃത്യമായൊരു അന്തരീക്ഷം നൽകി അത്തരത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ ഉടനീളം ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും എല്ലാമുള്ള അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, അവതരണം ഷംജാസ് കെ അബ്ബാസ്. ലക്ഷ്യം നിർവചിക്കുന്ന പരലോകം.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ജില്ലാ വിഭജന ചർച്ചകൾ വിസ്ഡം ഡയലോഗ് ടിവി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ അഷ്റഫ്, അംജദ് മദനി എന്നിവർ.
4: കേരളത്തിൽ ഇനിയും പുതിയ ജില്ലകൾ ഉണ്ടാകണം എന്നുള്ള ചർച്ചകൾക്ക് പഴക്കമേറെയുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ജില്ലക്ക് പേര് ഏതാണ്ട് പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ

0: മതിയോ പുതിയ ജില്ലയായിട്ട് എന്നതാണ് ചോദ്യം.
1: അല്ല, അത് ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് UDF ചേർന്നൊരു യോഗത്തിൽ മലപ്പുറം ജില്ല വിഭജിക്കുന്നതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഓഫീസർ നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വായിച്ച ഓർമ്മ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റഡിയും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ടാകണം. ഇപ്പോൾ തിരൂരിൽ സബ് കളക്ടർ ആയിട്ടുള്ള ഇപ്പോൾ അദ്ദേഹം തന്നെ തോന്നുന്നു, ദിലീപ് എന്ന് പറയുന്ന എന്താ ദിലീപ്ക്ക് കൈനികര, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇവിടുത്തൊരു വർഗീയ അജണ്ടയ്ക്കുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു കോട്ടയംകാരനാണ്, എനിക്ക് മലപ്പുറം ജില്ലയായിട്ടൊരു ബന്ധമില്ല, നാളെ ഇവിടുന്ന് പോകും, വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആയിരിക്കും, പക്ഷേ 1.5 കൊല്ലമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു വർക്കിനിടയിൽ ഞാൻ കണ്ട ഔദ്യോഗികമായ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം വെച്ചാൽ 16 നിയമസഭാ മണ്ഡലങ്ങൾ, അത് കാസർഗോട്ടേക്ക് പോയാൽ 5 ഉള്ളൂ, വയനാട്ടിലേക്ക് പോയാൽ 3 ഉള്ളൂ. അപ്പോൾ ഭരണപരമായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവർക്കുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദമുണ്ട്, അത് ഭയങ്കരമാണ്. ജനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു ഐഡിയൽ, അതേ മറിച്ചാൽ ഒരു ഐഡിയൽ ആയിട്ടുള്ളത് മാക്സിമം 7 നിയമസഭയാണ് ഉള്ള ഒരു ജില്ല, അതുപോലെ 1 ലോക്സഭ ഉള്ള ഏതാണ്ട് അതിൻ്റെ തുല്യം വരുന്നൊരിത്, ഇതൊക്കെ ഐഡിയൽ. ഇവിടെ 2 എണ്ണത്തിനുണ്ട്, വയനാടിൻ്റെ കുറച്ച് ഭാഗം ചേർത്തിട്ട് ഇവിടെ എന്താണ് 2 ലോകസഭാ മണ്ഡലങ്ങളാണ്. അപ്പോൾ അത്രയും വിശാലമായ ഒന്ന്, ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാലോ 47 48 ലക്ഷം, അത് കേരളത്തിലല്ല,
0: 3 അല്ലേ, എന്താ വയനാട് കൂടുമ്പോൾ 3 ആവും,
1: അല്ല വയനാടിൻ്റെ കുറച്ച് ഭാഗം എന്നുള്ളതാണ് അങ്ങനെ വരുന്നത്.
0: മലപ്പുറം,
1: ആ
0: പൊന്നാനിയും,
1: ആ അതെ പിന്നെ വയനാടിൻ്റെ ഇതും കൂടെ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചാൽ 14% പറയുന്നത് മൊത്തം കേരളത്തിൻ്റെ ജനസംഖ്യയിലെ 14% ഇവിടെ ഉണ്ടെന്നാണ്. വലുപ്പത്തിലോ 3-ാം സ്ഥാനം ഉണ്ട്, ഡെൻസിറ്റിയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ഒരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് മൂവാറ്റുപുഴ സ്വാഭാവികമായിട്ട് എന്താണ് അത് അവകാശപ്പെട്ടതും ആവശ്യമുള്ളതുമാണെങ്കിൽ നടക്കട്ടെ എന്നാണ്. ഇതിനെ എന്തിനാണ് പേടിക്കുന്നത്? ചില ആളുകൾ ഭയങ്കരമായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ഫിനാൻഷ്യൽതിന് ബാധിക്കും, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, എക്സ്പെൻസസ് വർദ്ധിക്കുന്നതാണ്. അതിൻ്റെ മറുവശം ആലോചിച്ച് നോക്കൂ, ചില ജില്ലക്കാരോ അല്ലെങ്കിൽ ചില ആളുകളോ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ കേരളത്തിൻ്റെ മൊത്തം ബജറ്റിൽ നിന്ന് ഓർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്നൊരു ഷെയർ വെച്ച് അവർ അനുഭവിക്കുന്ന അവകാശങ്ങൾ ബാക്കി കുറച്ച് പേർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലത്. 50 ലക്ഷം ആളുകൾക്ക് എന്താണ് ഇപ്പോൾ 1 കലക്ടർ, ബാക്കി 2.5 ലക്ഷം ആളുകൾക്ക് 10 രൂപ കലക്ടർ എന്ന് പറയാം, അത് ശരിയല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഒരു ചിലവ് വരുന്നുണ്ടെങ്കിൽ ആ ചിലവ് വിഭജിക്കപ്പെടുകയും എല്ലാവർക്കും കിട്ടേണ്ട വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മറ്റു സമസ്ത മേഖലകളിലും ലഭിക്കേണ്ട സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ട. അപ്പോൾ ആ നിലയ്ക്ക് എന്താണ് ഒരു വിഭജനം നടക്കുന്നത്, ഒരു കുഴപ്പമില്ല. എന്തായാലും വികേന്ദ്രീകരണമാണ് ഇന്ത്യയുടെ പൊതുവായ ഒരു നയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആയിരുന്നു നമ്മുടെ നയമെന്ന് പറയുന്നത്. ആ നയം ത്തിലേക്ക് തിരിച്ചു വരല് തന്നെയാണ് വേണ്ടത്. അതിനെനിക്കുകൊണ്ട് UDFനോ LDFനോ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത്
0: ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഇത് നടക്കുമോ എന്നുള്ളതാണ്.
2: നടക്കും, നടക്കണം, ഇനി നടക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ മൂവാറ്റുപുഴ വിഭജിക്കണതിനെ പറ്റി പിന്നെ CM ഒരു പരസ്യമായൊരു വേദിയിൽ പറഞ്ഞപ്പോഴാണ് ഇതിപ്പോൾ ചർച്ച ചെയ്തത്, അല്ലാതെ നേരത്തെ ചർച്ചയാകാത്തൊരു വിഷയമല്ല, അപ്പോൾ പെട്ടെന്ന് ചർച്ചയുള്ള കാരണം. അപ്പോൾ അദ്ദേഹം അത് ഒരു ഓപ്പൺ സ്പേസിൽ അത് ചർച്ചയ്ക്ക് വെച്ചു എന്നതിനെ നമ്മൾ പ്രത്യേക അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇത് ഇതിനാരായതിര് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ, കേരളത്തിന് ജനസംഖ്യാനുപാതികമായി, ഞാനൊരു മലപ്പുറം വിഭജനം എന്നുള്ളവർക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തെ മൊത്തം ജനസംഖ്യാനുപാതികമായി വിഭജിക്കുകയാണെങ്കിൽ 20 ലക്ഷം വെച്ച് നമുക്ക് ആ നിലക്ക് കാണാം, മൊത്തം ഷഫിൾ ചെയ്യാം. എന്തിനപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും
0: 2 ജില്ലകളിൽ മാത്രം
2: വേണ്ടേ, മൊത്തം ഷഫിൾ ചെയ്യാം, ഏതായാലും വിഭജിക്കല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ശരാശരി 20 ലക്ഷം ആളെ വെച്ചിട്ട് മൊത്തം, അപ്പോൾ ഒരു ഏകദേശം 17-18 ജില്ല ആക്കേണ്ടി വരും. എന്നാൽ ഏകദേശം എന്ത് ചെയ്യാം, അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ എല്ലാ ജില്ലക്കും ഈ ആനുകൂല്യം കിട്ടും. കുറേ ജില്ല ചെറുതാവും, കുറേ ജില്ല വലുതാവും, അപ്പോൾ എല്ലാവരും ഒന്നിങ്ങോട്ട് റെഡി. അപ്പോൾ ഈ വർത്താനം ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയേണ്ട പ്രശ്നം വരില്ല. അപ്പോൾ എനിക്ക് ഇത് വിഭജിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കമ്മീഷനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, സെർച്ച് ചെയ്ത് തുടങ്ങിയാലോ, അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ജില്ലകളുടെ പേര് വിടുക. മൂവാറ്റുപുഴ എറണാകുളം വിഭജിക്കും, പിന്നെ മലപ്പുറം വിഭജിക്കും, മറ്റേത് ഇതാക്കും, തിരുവനന്തപുരം വിഭജിക്കും എന്ന ജില്ലകളുടെ പേര് പറയാതെ എന്ത് ചെയ്യും,
1: റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും,
2: മൊത്തം പുനഃക്രമീകരിക്കും, കേരളം പുനഃക്രമീകരിക്കും എന്ന ഒരു ആശയം പറയട്ടെ. എന്നിട്ട് മാനദണ്ഡങ്ങൾ വെക്കുക. മാനദണ്ഡം ഒന്ന് അടിസ്ഥാനം ജനസംഖ്യ, പിന്നെ അതിൻ്റെ വിഭവശേഷികൾ, അതിൻ്റെ ഭൂപ്രകൃതി, യാത്ര സൗകര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് മാനദണ്ഡം വെക്കുക. ഈ മാനദണ്ഡം വെച്ചിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും എന്ത് ചെയ്യുക, ഒന്നാണ് അളക്കുക. എവിടെ എവിടെയൊക്കെ ജനസംഖ്യ ക്രമീകരിക്കേണ്ടത്, ജനസംഖ്യ ക്രമീകരിക്കുക. എവിടെ ദൂരത്തിൻ്റെ പ്രശ്നം, അത് ക്രമീകരിക്കുക. അങ്ങനെ എല്ലാതും ക്രമീകരിച്ച് ഒരു നവ കേരളം, ഒരു പുതിയ കേരളം, അങ്ങനത്തെ രൂപം വരട്ടെ എല്ലാ സംവിധാനവും. അപ്പോൾ എന്ത് ചെയ്യും, നല്ല ഞാൻ തമാശാറല്ല, അപ്പം അങ്ങനത്തെ എന്താ അറിയോ, ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉരുട്ടി പരട്ടി പറയുന്നു വേണ്ട. പിന്നെ മൂവാറ്റുപുഴ ആദ്യം പറയുമ്പോൾ, മൂവാറ്റുപുഴ ഒന്ന് തുടങ്ങി മെല്ലെ മലപ്പുറത്തേക്ക് എത്തി. അപ്പോൾ എന്താ അവരുടെ ആക്ഷേപം ഒഴിവാക്കുക എന്നുള്ളത്, ഞാൻ കുറച്ച് വ്യക്തമായിട്ട് തന്നെ പറയാം. ഇത് ഒരു ധാരണ ഉണ്ട് ആളുകൾക്ക്, മലപ്പുറത്തിനെ വിഭജിക്കണമെന്ന് പറയുമ്പോൾ അതെന്തോ മുസ്ലിങ്ങൾക്കൊരു ആനുകൂല്യം. അവിടെ ജനസംഖ്യ കുറച്ച് മുസ്ലിങ്ങൾ കൂടുതലുണ്ട്, വേറെ ജനങ്ങളില്ല അവിടെ. അതിങ്ങോട്ടൊരു മുസ്ലിം വിഷയമാക്കുക. ആ രീതി, ആ ഒരു പ്രശ്നത്തിൽ തന്നെ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം ആദ്യം. അത് അവസാനിപ്പിച്ചിട്ട് വേണം ഈ ചർച്ചയ്ക്ക് കിടക്കാൻ തന്നെ. ഇന്ത്യയിലെ, കേരളത്തിലെ എല്ലാ ജില്ല പോലെ തന്നെയാണ് ഈ ഒരു ജില്ലയും. അപ്പോൾ അത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, ക്രമീകരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് മൊത്തം കേരളം ഒന്ന് പുനഃസംഘടിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോവുക. ആ രീതിയിലേക്ക് തന്നെ എന്ത് ചെയ്യണം, വരണം. അല്ലാതെ ഇനി പിന്നെ മലപ്പുറം ജില്ലനെ വിഭജിക്കുകയാണെങ്കിൽ അത് ശരിക്ക് ആ പിന്നെ അടുക്കളയിൽ കൂടി ഇങ്ങനെ കൊടുക്കണേ ഒരു സാധനമാക്കാൻ പാടില്ല. അത് സിറ്റ് ഔട്ട് കൂടി രാജകീയമായിട്ട് തന്നെ എന്ത് ചെയ്യണം, വിഭജിക്കണം. അത് ആർക്കെങ്കിലും അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പബ്ലിക് ഡൊമൈനിൽ വന്ന് പറയട്ടെ. അത് പറയുന്ന ആളുകൾ ആരാ നോക്കിയിട്ട് അത് കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് ആ കാഴ്ച ആ പറയുന്ന ആൾക്കാരെ കണ്ട് ഡീൽ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഭരണകൂടം, ഇപ്പോഴത്തെ സർക്കാർ വളരെ ധൈര്യസമേതം ചുവട് വെക്കണം. ഒരിക്കലും കാലതാമസം ഉണ്ടാകരുത്. ഈ എനിക്ക് പറയാനുള്ളത് ഷെഡ്യൂൾ പ്രഖ്യാപിക്കണം എന്നാണ് പറയുള്ളത്. അതായത് വിഭജിക്കും വിഭജിക്കും എന്ന് പറയല്ലാണ്ട് ആ സമിതി വെച്ചിക്കണേ, കമ്മീഷൻ വെച്ചിക്കണേ, കമ്മീഷൻ ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. അടിയന്തിരമായിട്ട് ഇന്ന ഡേറ്റിന് നമ്മൾ ഇന്ത്യ വിഭജിച്ചപ്പോൾ ഒരു ഡേറ്റ് വെച്ചല്ല ആദ്യം, എന്നിട്ട് കൗണ്ട് ഡൗൺ കൗണ്ട് ഡൗൺ എന്നൊന്നും പോരില്ല, അതായത് കൗണ്ട് ഡൗൺ വെക്കണം. ഈ ഗവൺമെൻറ് ഇറങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഒരു കൗണ്ട് ഡൗൺ വെച്ചിട്ട് അത് എല്ലാ ബുധനാഴ്ച മുഖ്യമന്ത്രി ബ്രീഫ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ കേരള പുനഃക്രമീകരണത്തിൻ്റെ ബ്രീഫിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്ത് പോകണം. അങ്ങനെ അതിൻ്റെ കൂടെ കേരളക്കാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പിന്തുണക്കണം എന്നെ അഭിപ്രായം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേട്ടത്. ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ അഷ്റഫ്, അംജദ് മദനി എന്നിവർ.
4: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
5: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് വിത്ര നമസ്കാരത്തിന്റെ സമയം. വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ വിത്ർ നമസ്കാരത്തിൻ്റെ മഹത്വവും അതിൻ്റെ ശക്തമായ സുന്നത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സമയമെല്ലാം വിശദീകരിക്കുന്ന അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള അധ്യായം 205 അധ്യായത്തിൽ നിന്നുള്ള 1133 ഹദീസ്. വ അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് മിൻ കുല്ലി ലൈലി ഖദ് ഔതറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഔവലി ലൈലി വമിൻ ഔസതിഹി വമിൻ ആഖിരിഹി വൻതഹ വിത്റുഹു ഇല സഹരി. മുത്തഫഖുൻ അലൈഹി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതായ ഹദീസ്. അവർ പറയുന്നു, മിൻ കുല്ലി ലൈലി, എല്ലാ രാത്രിയിൽ നിന്നും, ഖദ് ഔതറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രാക്കിയിട്ടുണ്ട്. മിൻ അവ്വലി ലൈൽ, രാത്രിയുടെ ആദ്യത്തിൽ തുടക്കത്തിൽ, വമിൻ ഔസതിഹി, രാത്രിയുടെ മധ്യത്തിൽ, വമിൻ ആഖിരിഹി, രാത്രിയുടെ അവസാനത്തിൽ, വൻതഹ വിത്റുഹു ഇല സഹർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിത്ര് അവസാനിക്കാറുണ്ടായിരുന്നത് സഹറിലേക്ക്, അത്താഴത്തിൻ്റെ ആ ഒരു സമയത്തേക്ക്, ആഖിറുല്ലൈൽ, രാത്രിയുടെ അന്ത്യ ആ ഒരു യാമങ്ങളിലേക്ക് ആയിരുന്നു എന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, വിത്ര നമസ്കാരത്തിൻ്റെ സമയത്തെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിഷ ബീബി റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിലേറെ പരിശ്രമിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ര നമസ്കാരത്തിനേറെ പ്രോത്സാഹനം നൽകി, അതിനെ പ്രേരിപ്പിച്ചു. നമസ്കാരക്കാരായ ആളുകൾ അവസാനത്തിൽ, അവർ രാത്രിയുടെ അവസാനത്തിൽ വിത്രാക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിൽ വ്യക്തമാക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൻ്റെ, വിത്ര നമസ്കാരത്തിൻ്റെ ആ ഒരു ചര്യ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് കാനത്ത് അദറ അന്നാസി ബിസ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫില്ലൈൽ, രാത്രി നമസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ അറിയുന്നത് ആയിഷ ബീവിക്കാണല്ലോ. ഫഹിയ സൗജത്തു, അവിടുത്തെ പ്രിയ പത്നിയാണ്. വതറാ മാലാ യറാഹുന്നാസു മിൻ സ്വലാത്തിഹി ഫില്ലൈൽ, രാത്രിയിൽ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് ആളുകൾ കാണാത്തത് ആയിഷ ബീവി കാണും. വതഅലമു ഔഖാതഹ, അതിൻ്റെ സമയവും, വഅദദ റകഅത്തിഹ, അതിൻ്റെ എണ്ണവും, വഹൈഅത്തിഹ, അതിൻ്റെ രൂപവും, വഗൈറു ദാലിക്, അതല്ലാത്തതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയിക്കുന്നത് അന്നഹു ഖദ് ഇഖ്തലഫ വഖ്തു സ്വലാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ വിത്രി, വിത്ര നമസ്കാരത്തിൻ്റെ സമയം അത് വ്യത്യസ്തമായ സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിക്കാറുണ്ടായിരുന്നു എന്നത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഫമർറത്തൻ ഫി ഔവലില്ലൈൽ, ചില സന്ദർഭങ്ങളിൽ ഒരിക്കൽ രാത്രിയുടെ ആദ്യത്തിൽ, അതായത് ഇഷ കഴിഞ്ഞ ഉടനെ. വമർറത്തൻ ഫി വസതിഹി, ചിലപ്പോൾ രാത്രിയുടെ പകുതിയിൽ, അതല്ലെങ്കിൽ വമർറത്തൻ ഫി ആഖിരിഹി, രാത്രിയുടെ അവസാനത്തിൽ. വഹാദാമിനത്തെ ഇസീരി വത്ത ഉസിയലിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിന് എളുപ്പമാക്കുവാനും അവർക്കതിൽ വിശാലമായ ഒരു നിലപാട്, അതായത് അവർക്ക് ഏത് സമയത്താണോ സൗകര്യമുള്ളത് ആ സമയത്ത് വിത്രാക്കാമെന്നത് അറിയിക്കുന്നതാണ്. ഫസ്വലാത്തുൽ വിത്രി യുംകിനു അൻ തുഅദ്ദാ ഫി അയ്യി വഖ്തിൻ കാന മിനല്ലൈൽ, രാത്രിയുടെ ഏത് സമയത്തും വിത്രാക്കാം, വിത്ര നമസ്കാരം നിർവഹിക്കാം എന്നതാണ് അതിൻ്റെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാൽ ഇൻ സഹാ വിത്രുഹു ഇല സഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വിത്ര് ഫക്കാന ആഖിറു അംരിഹി വമസ്തഖറ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലും ചെയ്യാറുണ്ടായിരുന്നതും അത് സഹറിൻ്റെ ആ ഒരു സമയത്ത് വിത്ര് നമസ്കരിക്കുക, അതായത് ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പായി ഉള്ള ആ ഒരു സമയം, രാത്രിയുടെ അന്ത്യയാമം. അപ്പോൾ വിത്ര് നമസ്കാരം ചുരുങ്ങിയത് ഒരു റക്കാത്ത്, മൂന്ന് റക്കാത്ത്, ഇങ്ങനെയൊക്കെ നമസ്കരിക്കാവുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അമ്മ വഖ്തുഹു, വിത്ര് നമസ്കാരത്തിൻ്റെ സമയം, ഫഹുവ മിൻ സ്വലാത്തിൽ ഇഷാഇ വസുന്നതിഹ ഇലാ തുലുഇൽ ഫജ്ർ, ഇഷാവും അതിൻ്റെ സുന്നത്തും കഴിഞ്ഞുകൊണ്ട് ഫജിർ വരെയുള്ള സമയത്തിനിടയ്ക്ക് എപ്പോഴും ആവാം. മിൻ സൊലാത്തിൽ ഇഷാ വലൗ ജുമിഅത്ത് ജംഅ തഖ്ദീമിൻ ഇൽ മഗ്രിബ്, ഇഷാ നമസ്കാരം മഗ്രിബിലേക്ക് ജംഅആക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരാൾ യാത്രക്കാരനാണ് അല്ലെങ്കിൽ മഴയുണ്ട് അതേപോലെ എന്തെങ്കിലും ഉണ്ട്, ജുമിഅത്ത് സൊലാത്തുൽ ഇഷാ ഇൽ മഗ്രിബ് തഖ്ദീമൻ, ഇഷാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ചുകൊണ്ട് നമസ്കരിച്ചു, ഫഇന്നൽ വിത്ര യദ്ഖുലു വഖ്തുഹു, അപ്പോൾ ആ നമസ്കരിച്ച ആൾക്ക് അയാളുടെ വിത്രിൻ്റെ സമയം പ്രവേശിച്ചു എന്നതാണ്. യുസല്ലിൽ ഇഷാ സുമ്മ റാത്തിബത്തുൽ ഇഷാ, ഇഷാ നമസ്കാരവും ഇഷാഇൻ്റെ റാത്തിബത്ത് സുന്നത്തും കഴിഞ്ഞാൽ സുമ്മൽ വിത്ർ, പിന്നെ വിത്രാക്കാം. സബാ അംഫി ഔവലില്ലയിൽ ഔ വസത്തുഹി ഔ ആഖിരിഹി, രാത്രിയുടെ തുടക്കത്തിൽ ആദ്യത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ ഏത് സമയത്തുമാവാം. കമാ ഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബിവി പറഞ്ഞതുപോലെ, മിൻ കുല്ലില്ലൈലി ഔത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്രാക്കാറുണ്ട്. ഒന്നുകിൽ തുടക്കത്തിൽ ഇഷ കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മധ്യത്തിൽ രാത്രിയുടെ അവസാനത്തിൽ, ഇങ്ങനെയൊക്കെ അത് നിർവഹിക്കാറുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, വൽ നഅലം അന്നല്ലദി യുസ്രിഉ ഫി സ്വലാത്തി ഇസ്റാഅൻ മുഖില്ലൻ ബിത്തുമഅനീന ലൈസ ലഹു സ്വലാത്തുൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് തുമഅനീനത്തില്ലാതെ, അടക്കവും ഒതുക്കവും ഇല്ലാതെയുള്ള നമസ്കാരം, അത് നമസ്കാരമല്ല, അവന് നമസ്കാരമില്ല. അത് ഫറളാണെങ്കിലും സുന്നത്താണെങ്കിലും ഒക്കെ ഒരാൾ പള്ളിയിൽ വന്നു തുമഅനീനത്ത്, ട്രാങ്ക്വലിറ്റി, അടക്കവും ഒതുക്കവും ആ ശാന്തതയില്ലാതെ ഒരാൾ നമസ്കരിച്ചു, അയാളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർജിഉ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങിപ്പോയി ഒന്നുകൂടി നമസ്കരിക്ക്, നീ നമസ്കരിച്ചിട്ടില്ല എന്ന് മൂന്ന് പ്രാവശ്യം. അപ്പോൾ ലാബുദ്ദ മിൻ അത്തുമിനത്തുമഅനീന, അടക്കവും ഒതുക്കും തുമഅനീനത്തതിൻ്റെ നമസ്കാരത്തിൻ്റെ റുക്കിനുകളിൽപ്പെട്ടതാണ്, നമസ്കാരം ശരിയാവാ. വാജബല്ലി ബനി ആദം, മനുഷ്യന്മാരുടെ കാര്യം അത്ഭുതം തന്നെയാണ്. വാജലച്ചിൻ ബനി ആദം, ആദം സന്തതികളുടെ ധൃതി. വജഹലി ബനി ആദം, ആദം സന്തതികളുടെ വിവരക്കേട്. വദുൽമി ബനി ആദം, ആദം സന്തതികളുടെ ദുലുമ് അക്രമം. കൈഫ യുസരി വാദിഹി സുർആ വഹുവ യുഖാതിബുല്ലാഹ വയുനാജി, എങ്ങനെയാണ് നമസ്കാരങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് സ്പീഡിലാക്കി അവർ നിർവഹിക്കുന്നത്? അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണമല്ലേ, അള്ളാഹുവിനെയല്ലേ അവർ അഭിമുഖീകരിക്കുന്നത്? മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തൻ്റെ കൂട്ടുകാരനോടൊപ്പം സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ, വഹുവ വാഖിഫുല്ലായമല്ല, അവന് മടുക്കയില്ല, അവനെ നിന്നിട്ട് സംസാരിക്കും. ഫകൈഫ വഹുവ ബൈന യദൈല്ലാഹി അസ്സ വജൽ വയുനാജീഹി വയുഖാതിബുഹു, എങ്ങനെയാണ് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ, തനിക്കെല്ലാ നിഅമത്തുകളും നൽകിയ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണം, ഒരു മുനാജാത്ത് അവൻ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ, യാ റബ്ബി ഗഫിർലി, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അലീം, യുനാജീഹി ബികലാമിഹി, റബ്ബിനോട് റബ്ബിൻ്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞ് റബ്ബിനോട് പാപമോചനം തേടി റബ്ബുമായി കൊണ്ടുള്ള ആ ഒരു സംഭാഷണമാണ്. കൈഫ യുസ്രിഉ ഹിസ്റാ, എങ്ങനെ ഇത്ര സ്പീഡിൽ നിർവഹിക്കുവാൻ സാധിക്കും? ഹൽ വറാ അഹു ജൈഷൻ, ഇവൻ്റെ പിന്നിൽ സൈന്യം വരുന്നുണ്ടോ? ഇത് കൃത്യം, ഇത് പെട്ടെന്ന് നിർവഹിച്ചു പോകാൻ? അബദ ലാക്കിന്ന ഷെയ്ത്വാൻ അദുവുലന, പക്ഷേ പിശാച്ച നമ്മുടെ ശത്രുവാണ്. വല്ലാഹി ലാ യുഹിബ്ബു മിന്ന ഇല്ലാ മാ യസൂഉന, നമ്മൾ തിന്മ ചെയ്യുന്നതല്ലാതെ ഷെയ്ത്വാൻ നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല. യുഹിബ്ബു അൻ യസുദ്ദന അൻ ദിക്രില്ലാ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് പിശാച്ച് നമ്മെ തടയുകയാണ്. വാനി സ്വല, നമസ്കാരത്തിൽ നിന്ന്. വസ്തഹ്ദിർ കഅന്നക തുഖാതിബുല്ലാഹ വതുനാജീഹി വഹത്താ തദൂഖ തഉമഹ, ആ മുനാജാത്തിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇബാദത്ത് നിർവഹിക്കുന്നതിൻ്റെ മാധുര്യം നീ അനുഭവിക്കുന്നതുവരെയും നീ അത് നിൻ്റെ കൽബിലത് ആ ഖുശൂഉം ഖുദൂഉും റബ്ബുമായിക്കൊണ്ടുള്ള സംഭാഷണമാണെന്നുള്ള ആ ഒരു ബോധ്യവും ഉണ്ടാവണം. നിൻ്റെ കണ്ണിനൊരു കൺകുളിർമയുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക അങ്ങനെയായിരുന്നല്ലോ, ഖുർറത്തു ഐനി ഫി സ്വലാ, നമസ്കാരത്തിലായിരുന്നു എൻ്റെ കൺകുളിർമ എന്നത്. നമസ്കരിക്കുവാനിഷ്ടം, റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് ദീർഘമായി പ്രാർത്ഥിക്കുവാനിഷ്ടം, റുക്കുകൾ ദീർഘിപ്പിക്കാൻ, ഖിയാമുകൾ ദീർഘിപ്പിക്കാൻ, റബ്ബിനെ വാഴ്ത്തി പുകഴ്ത്തി അവൻ്റെ തസ്ബീഹും അവൻ്റെ തഹ്മീദും അവൻ്റെ തഹ്ലീലും അവനോടുള്ള തക്ബീറും അവൻ്റെ മഹത്വവും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളും ദിക്റുകളും. എന്നാൽ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ അമ്മാ അന്നസ്രിഖ സർഖൻ, നമസ്കാരത്തിൽ കളവ് നടത്തുകയാണ്. ഹാദിഹി സരിഖത്തു മിന ഷെയ്ത്വാൻ, പിശാചിൽ നിന്നുള്ള ഒരു മോഷണമാണതിന്. ഔദു ബില്ലാഹി മിന ഷെയ്ത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നാമം രക്ഷ നേടണം. അല്ലാഹുമ്മ അഈദിനാ ജമീ അമ്മിന ഷെയ്ത്താനുർ റജീം, അള്ളാഹുവെ ഞങ്ങളെയെല്ലാം പിശാച്ചിൻ്റെ കെണിയിൽ നിന്ന്, പിശാച്ചിൻ്റെതായ ഉപദ്രവങ്ങളിൽ നിന്ന്, എറിഞ്ഞോടിക്കപ്പെട്ട ശപിക്കപ്പെട്ടതായ പിശാച്ചിൽ നിന്ന് ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. അങ്ങേയറ്റത്തെ സബറുള്ള ക്ഷമയുള്ള ആളുകൾക്ക് ഇത് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് ഇഷാ കഴിഞ്ഞ് ഉടനെ നിർവഹിക്കും, ചിലപ്പോൾ രാത്രിയുടെ മധ്യത്തിലാവും, ചിലപ്പോൾ അവസാനത്തിലാവും. അവസാനം ഇസ്തഖറ അഖീറൻ വിത്രുഹു ഫി ആഖിറിൽ ലൈൽ വഹു അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയുടെ അന്ത്യസമയത്താണ്, അന്ത്യയാമങ്ങളിലാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ആ സുലുസുൽ അഖീറിൽ, രാത്രി അന്ത്യയാമങ്ങളിൽ, യൻസിലു റബ്ബുന തബാറക വ തആല ഇല സമാ ദുനിയ, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് വരുന്ന ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇനി മിഡിലായിരുന്നാലും നല്ലതാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വ ഖിയാമ, വിശ്വാസികളായ ഇബാദുർ റഹ്മാൻ, അവർ രാത്രി കഴിച്ചുകൂട്ടും, സുജൂദിലായിക്കൊണ്ട് നിന്നുകൊണ്ടുമൊക്കെ രാത്രി നമസ്കാരം നിർവഹിക്കും. കാനു ഖലീലം മിനല്ലൈലിമാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയിൽ കുറച്ച് മാത്രമേ ഉറങ്ങുന്നുള്ളൂ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ ഇസ്തിഗ്ഫാറിനെ തേടുകയാണ്. സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, സൂറത്തുൽ മുസമ്മിൽ, യായുൽ മുസമ്മിൽ ഖുമില്ലൈല ഇല്ലാ ഖലീല, അതെ രാത്രി നമസ്കരിക്കണം എന്നതാണ്. അപ്പോൾ സുന്നത്ത് സഹോദരങ്ങളെ, നമുക്ക് എളുപ്പമുള്ളത്, ഈസിയുള്ളത് ഏതൊരു സമയത്താണോ ആ സമയത്ത് നമുക്കത് നിർവഹിക്കാവുന്നതാണ് എന്നതാണ് ഈ ഹദീസുകൾ നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു മഹത്തായ ഇബാദത്ത് അത് കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ വിതരനിസ്കാരത്തിൻ്റെ സമയം. ക്ലാസ് എടുത്തത് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

0: സഹബിഹ് ഇജ്മാഇൻ മാബ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിനു വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംവിധാനമാണ് അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാം. ശ്രോതാക്കളുടെ സംശയങ്ങൾ പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ മൊബൈൽ ആപ്പ് വഴി നോട്ടിഫിക്കേഷനായോ നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനയാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമുക്ക് ഫീഡ്ബാക്ക് വഴി എന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി ലോൺ എടുത്തു, പിന്നീടാണ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത്, അതിനുള്ള പ്രതിവിധി എന്താണ്? പൂർണ്ണമായും ഹറാമാകാതിരിക്കാൻ ഇനി എന്ത് ചെയ്യും എന്നാണ് ചോദ്യം.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅൻ യാ അർഹമർ റഹീമീൻ. ലോൺ പലിശയിൽ അധിഷ്ഠിതമായതുകൊണ്ടാണല്ലോ തെറ്റാണെന്ന് ബോധ്യമായി അതിനുള്ള പരിഹാരം എന്ത് എന്നന്വേഷിക്കുന്നത്. ലോൺ എന്നതിൽ ഉപരി ഒരാൾ പലിശയിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരമാർഗം, ഒന്ന്, ചെയ്തു പോയ തെറ്റിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക. അതേപോലെ തന്നെ അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. എത്രയും പെട്ടെന്ന് ആ ഒരു പാപക്കുഴിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തുക. വേണ്ടി വന്നാൽ കയ്യിലുള്ള എന്തെങ്കിലും മുതൽ കൊടുത്തിട്ടെങ്കിലും എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് പലിശയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ചിന്തിക്കുക. ഉള്ള പലിശ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ആളുകൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പലിശയില്ലാത്ത രൂപത്തിൽ ആരെങ്കിലും കടം തരാനുണ്ടെങ്കിലോ, അത് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിവാകുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു പലിശയിൽ അകപ്പെട്ട അല്ലെങ്കിൽ ലോണെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെയ്യാനുള്ളത്. ഒരു വസ്തു വാങ്ങി, ലോണെടുത്ത് വാങ്ങി എന്നതുകൊണ്ട് പിന്നീട് കാലാകാലം അതൊരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വസ്തുവായി മനസ്സിലാക്കേണ്ടതില്ല. കാരണം മുതലും കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ അതിൽ പലിശയുടെ അംശവും ഉണ്ട്. ഇങ്ങനെ മിക്സ് ആണ് എന്നുള്ളതാണല്ലോ, ഒരു മോഷ്ടിച്ച മുതൽ പോലെയല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്.
0: ഞാനിപ്പോൾ താമസിക്കുന്ന വീടിന്റെ അടുത്തൊന്നും തൗഹീദി ആദർശമുള്ള പള്ളിയില്ല. സുബഹിക്ക് പള്ളിയിൽ പോയാൽ അവിടെ കുന്നു തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഒറ്റക്ക് നിസ്കരിക്കാമോ അതോ പള്ളിയിൽ പോണോ? സ്ഥിരതാമസമല്ല, ഏതാനും ദിവസത്തേക്ക് മാത്രം ആണ് ഈ സ്ഥലത്തുണ്ടാവുക എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
1: ബാങ്ക് കേൾക്കുന്ന ദൂരപരിധിയിൽ പള്ളിയുണ്ട് എങ്കിൽ അവിടെ ജമാഅത്തിന് പോവുകയാണ് ചെയ്യേണ്ടത്. ആരുടെ പള്ളിയാണ് എന്ന് നോക്കേണ്ടതില്ല. നേരെ മറിച്ച് അവിടെ നിസ്കാരങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുന്ന വ്യക്തി അള്ളാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വാശി പിടിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നൊക്കെ പറയുന്ന വ്യക്തമായി പറയുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ അത്തരം പള്ളികൾ നമസ്കരിക്കേണ്ടതില്ല. അതേപോലെ ജാറം ഉള്ള പള്ളികളാണ്, പള്ളിക്കകത്ത് ജാറമുണ്ട് എങ്കിൽ അത്തരം പള്ളികളിൽ നമസ്കരിക്കേണ്ടതില്ല. അതല്ലാത്ത പള്ളികളിൽ നമസ്കരിക്കാം. സ്വാഭാവികമായും ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ കുനൂത്ത് ഓതുന്ന പള്ളിയാണ്, സുബഹിക്ക് കുനൂത്ത് ഓതുന്ന പള്ളിയാണ് എങ്കിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവിടെ ഇമാമിനെ പിന്തുടരേണ്ടതില്ല. ഇമാമ് കുനൂത്ത് ഓതുമ്പോൾ ആ സമയത്ത് ഇഹ്തിദാലിൽ ചൊല്ലേണ്ടതായ ധാരാളം പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മതിയാവുന്നതാണ് ഇൻഷാഅല്ലാ.
0: എന്റെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ആയി. ആഭരണത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഭർത്താവ് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ഞങ്ങളുടെ വിവാഹം കാരണമായി അദ്ദേഹത്തിന് ധാരാളം കടമുണ്ട്. ജോലിയുണ്ടെങ്കിലും പറയത്തക്ക സമ്പാദ്യങ്ങളൊന്നും തന്നെയില്ല. ഈ സാഹചര്യത്തിൽ എന്റെ ആഭരണത്തിന്റെ സക്കാത്ത് ഭർത്താവിന് നൽകാമോ എന്നാണ് സഹോദരിയുടെ ചോദ്യം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ പക്കൽ 85 ഗ്രാം 10.5 പവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അറബി മാസത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷം തികയുമ്പോൾ അതിന്റെ 2.5% സക്കാത്തായി കൊടുക്കണം. ആർക്കെല്ലാമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ 8 വിഭാഗങ്ങളിൽ ആർക്കെങ്കിലും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് അവർ സക്കാത്തിന് അർഹനാണ്, ഫക്കീറാണോ മിസ്കീനാണോ ഗാരിം കടം കൊണ്ട് വലഞ്ഞ ആളാണോ എന്നൊക്കെ നോക്കി പൂർണ്ണമായും അവർ സക്കാത്തിന് അർഹരാണ് എങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് സക്കാത്ത് കൊടുക്കാം എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഭാര്യ പാവപ്പെട്ടവളാണ്, ഭർത്താവ് പണക്കാരനാണ്, ഭർത്താവിന്റെ സക്കാത്ത് ഒരിക്കലും ഭാര്യയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നതും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ഭർത്താവിനെ സംബന്ധിച്ചതും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക, സംരക്ഷിക്കുക എന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, അത് സക്കാത്തായി കൊടുക്കേണ്ട ഒന്നല്ല എന്നതുകൊണ്ടാണ്.
0: ഇസ്ലാമിൽ അവയവദാനം അനുവദനീയമാണോ? മരണശേഷം തന്റെ അവയവങ്ങൾ ആവശ്യക്കാരായ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യുന്നത് പ്രതിഫലാർഹമായ ഒരു പ്രവൃത്തിയാണോ? ഇത്തരത്തിലുള്ള അവയവദാനം സദഖയായി പരിഗണിക്കപ്പെടുമോ എന്നൊക്കെയാണ് ചോദ്യകർത്താവിന്റെ സംശയം.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത ഒരു ആധുനിക വിഷയമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ, ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ അവയവ ദാനത്തെക്കുറിച്ച് വലിയ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ എന്നതിലുപരി പണ്ഡിത സഭകൾ ഈ വിഷയം കാലങ്ങളായി ചർച്ച ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു വിഷയത്തിൽ യോജിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എല്ലാ അവയവദാനവും ഒരേപോലെയല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യന്റെ ശരീരത്തിലോ 2 അവയവങ്ങളുള്ള വൃക്ക പോലുള്ളതൊക്കെ, അല്ലെങ്കിൽ കരളിന്റെ ചില ഭാഗങ്ങളൊക്കെ, ഇതൊക്കെ പകുത്തു കൊടുക്കാം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഒരിക്കലും മനുഷ്യന്റെ ജനിതകവുമായി, മനുഷ്യന്റെ ഇപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി അണ്ഡം ദാനം ചെയ്യുക, ബീജം ദാനം ചെയ്യുക, അത് ഒരു അവയവദാനം പോലെ കണക്കാക്കുക, അതൊരിക്കലും പാടില്ല എന്നതും എല്ലാ ആളുകളും പറയുന്ന കാര്യമാണ്. പക്ഷെ പൊതുവെ അവയവദാനം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചെയ്തു വരുന്നതാണ്. വൃക്ക കുടുംബത്തിലുള്ള ആളുകൾ വൃക്ക രോഗികളാണ് എങ്കിൽ അത് പിന്നെ ഒരു വൃക്ക കൊടുക്കുക, അതൊക്കെ അനിയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകിയേക്കാം. എന്നാൽ മരണാനന്തരം വസിയത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഇതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. കാരണം അടിസ്ഥാന കാരണം മനുഷ്യ ശരീരം അവന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്. അപ്പൊ എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ എന്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഉടമസ്ഥരും മുതലാളിയും ഞാനാണോ? അള്ളാഹുവിന്റെ നിയമപരിധികൾ ലംഘിച്ചുകൊണ്ട് എന്റെ ശരീരത്തിൽ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഇതിന്റെ ഉടമസ്ഥ അവകാശി എന്നതുകൊണ്ട് തന്നെ അവന്റെ ശരീരം മരണാനന്തരം അവയവദാനം ചെയ്യാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാൽ വലിയ ഒരു നീണ്ട വിഷയമാണ് ആ വിഷയത്തിൽ ഉള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത്, മരണാനന്തരമുള്ള അവയവദാനം എന്നത് ഒരു പക്ഷേ സാധാരണക്കാർ പോലും മനസ്സിലാക്കി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹാർട്ട് എടുക്കുക, അയാളുടെ ശരീര കോർണിയ എടുക്കുക, ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ വൃക്ക എടുക്കുക, കരളെടുക്കുക, ഇതൊക്കെയാണ് മനസ്സിലാക്കി. എന്നാൽ ഡോക്ടർമാർ തന്നെ പറയുന്നു സാധാ രൂപത്തിൽ മരണപ്പെട്ട ഒരാളുടെ അവയവങ്ങളല്ല എടുക്കാറുള്ളത്, മറിച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ അവയവങ്ങളാണ് പൊതുവെ എടുക്കാറുള്ളത്. എന്നാൽ ഇപ്പോ ലോകത്ത് രണ്ട് അഭിപ്രായങ്ങൾ, അമേരിക്ക അടിസ്ഥാനമാക്കിയുള്ള ഡോക്ടർമാരുടെ അഭിപ്രായവും ബ്രിട്ടൻ അടിസ്ഥാനമാക്കിയുള്ള ഡോക്ടർമാരുടെ അഭിപ്രായവും. അവർക്കിടയിൽ മസ്തിഷ്ക മരണം യഥാർത്ഥ മരണമാണോ അല്ലയോ എന്ന വലിയ അഭിപ്രായങ്ങൾ അവർക്കിടയിലുണ്ട്, ഡോക്ടർമാർക്കിടയിലുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മസ്തിഷ്ക മരണം യഥാർത്ഥ മരണമല്ല എങ്കിൽ ഒരാളുടെ അവയവം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അയാൾ എന്നേക്കുമായുള്ള മരണത്തിന് കീഴ്പ്പെടും. അപ്പോൾ ഒരാളെ കൊന്നതിന് തുല്യമായി തീരും. ഇതൊക്കെ കൊണ്ടാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള മനസ്സിലാക്കിയിടത്തോളം അതൊരു വിപുലമായ ശൃംഖലയല്ലാത്ത രൂപത്തിൽ പോവുകയാണ്. കാരണം ഇത് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും അവർ ചില വ്യവസ്ഥകൾ വെച്ചിരിക്കും, കർശനമായ വ്യവസ്ഥകൾ. അതിലൊന്നാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം വസിയത്ത് ചെയ്യണം, മരണാനന്തരം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് അനുമതി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇത് ഒരു കച്ചവട വ്യവസ്ഥയിലേക്ക്, ഇപ്പോൾ ഇത് വലിയൊരു മാർക്കറ്റിംഗ് ആണ് അവയവദാനം അല്ലെങ്കിൽ അവയവ കച്ചവടം എന്നൊക്കെ, ആ ഒരു തരത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു ഹെർബിയായ ഒരാൾ, ഇസ്ലാമുമായി ഒരു ഹെർബിയായി നിൽക്കുന്ന ഒരാളിനെ, ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവയവദാനം ചെയ്യുമ്പോൾ നമ്മൾ ജീവിച്ച ഇന്ന വ്യക്തി കൊടുക്കണം എന്നൊരാൾക്ക് പറയുവാനും സാധ്യമല്ല. ചുരുക്കത്തിൽ അതുകൊണ്ട് മനസ്സിലാകുന്നത് അവരുപക്ഷെ ആ നീയത്തിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്തരം രണ്ട് അവയവങ്ങൾ ഒന്നെടുത്താൽ രോഗി ഈ കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും അയാൾക്ക് ഇല്ല എന്ന് ഒരു കൂട്ടം ഡോക്ടർമാർ വിധിയെഴുതുകയാണെങ്കിൽ അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അനുവദനീയമായി തീരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ആ ഒരു ആധുനിക വിഷയം എന്നതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വലിയ തരത്തിൽ ഉള്ള ഒന്നാണ് ഈ വിഷയം എന്നുകൂടെ മനസ്സിലാക്കണം.
0: ഭർത്താവിന്റെ വീട്ടിലുള്ളവർ മൗലൂദുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരം ചടങ്ങിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ പലപ്പോഴും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അവർ ഉൾക്കൊള്ളുന്നില്ല. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിന് സഹായത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നു. ഞാൻ അത് ചെയ്തു കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് സഹോദരിയുടെ ചോദ്യം.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തോടനുബന്ധിച്ചോ അല്ലെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ മൗലീദ് പാരായണം ചെയ്യുന്നത്. പല തരത്തിലുള്ള മൗലീദുകളുണ്ട്. സുബ്ഹാന മൗലീദുണ്ട്, ഷറഫുൽ അനാം മൗലീദുണ്ട്, മങ്കൂസ് മൗലീദ് ഉണ്ട്, ബുർദയുണ്ട്, സലാമു ബൈത്ത് ഉണ്ട്. ഇതൊക്കെ തന്നെയും ആരെഴുതി എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അതിന്റെ ഓദർ ഉണ്ടാവും, ഇത് ആരാണ് എഴുതിയത് എന്നറിയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിൽ ശരിയും തെറ്റും കൂടിക്കലർന്നിരിക്കുന്നു. അതിൽ വളരെ ഗൗരവമായ അബദ്ധങ്ങൾ കാണുവാൻ സാധിക്കും. സാധാരണക്കാർക്ക് അറബി അതിന്റെ അർത്ഥവും അറിയാത്തതുകൊണ്ട് ഈണത്തിനനുസരിച്ച് ഇത് വലിയ ഒരു കൃതിയാണ് എന്ന് മനസ്സിലാക്കി ചൊല്ലിപ്പോരുകയാണ്. പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള പ്രാർത്ഥനകൾ അതിൽ കാണുവാൻ സാധിക്കും. തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി റസൂലെ, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചൊല്ലുന്ന ഇർത്തകബത്തു അൽ ഖത്താ പോലുള്ള വരികൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഷഫാഅത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അള്ളാഹുവിന്റെ റസൂലിനോടല്ല. പക്ഷേ ഈ കിതാബിൽ കാണാൻ സാധിക്കുന്ന ഷഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലിയ പ്രതിസന്ധികൾ വരുമ്പോ മാലി സിവാഹുബി ലദൈക വസീലത്തൻ എന്നുടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത്തരം ആപൽഘട്ടങ്ങൾ രക്ഷിക്കുന്നത് എന്ന് ഉള്ള വരികൾ ഇതിൽ കാണാൻ സാധിക്കും. വളരെ അപകടം നിറഞ്ഞ ഇത്തരം മൗലീദ് കിതാബുകൾ പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സാധാരണക്കാർ ചൊല്ലുന്നത്. അതുകൊണ്ട് അത് ബിദ്അത്താണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിൽ ശിർക്കും അബദ്ധങ്ങളും സുബദ്ധങ്ങളും എല്ലാം കൂടിക്കലർന്നിരിക്കുന്നു. അതിനെ സഹായിക്കുക എന്നത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. വതആവനു അൽ ബിർരി വതഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം, തിന്മയിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരെങ്കിലും മദീനയിൽ ഒരു ബിദ്അത്തുകാരന് അഭയം നൽകിയാൽ അല്ലെങ്കിൽ അവിടെ ബിദ്അത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അത്തരം ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മലക്കുകളുടെയും സർവമാന മനുഷ്യരുടെയും ലഅനത്ത് ഉണ്ടായിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇത്തരം തിന്മകളെ പരിപോഷിപ്പിക്കേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ആളുകളോട് ഇതിലെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി ശരിയിലേക്കും നന്മയിലേക്കും അവരെ ക്ഷണിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം
0: ചെയ്യുമാറാകട്ടെ. ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചോദിച്ചോളൂ.
2: പിന്നെ എന്റെ കുടുംബത്തില് ചേട്ടത്തി അനിയത്തിമാരാണെങ്കിൽ ഒരു അഞ്ചാറ് സെറിബ്രൽ പാസി എന്ന് അർത്ഥവും പിടിപെട്ട കുട്ടികളുണ്ടായിരുന്നു, കുട്ടികളുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും ശിക്ഷന്റെ ഭാഗമാണോ ഉസ്താദെ?
1: എന്താണ് ചോദ്യം?
0: അവസാന ഭാഗം വ്യക്തമായില്ല.
2: എന്റെ കുടുംബത്തിന് ഏട്ടത്തി അനിയത്തിമാരുടെ എല്ലാം കൂടി ആയിട്ട് ഒരു അഞ്ചാറ് സെറിബ്രൽ പാസി എന്ന അസുഖമില്ലേ?
0: ഓക്കെ, അത് മനസ്സിലായി.
2: ആ അപ്പോ അതങ്ങനെ ഉണ്ടാവുന്നത് എന്തെങ്കിലും ശിക്ഷന്റെ ഭാഗമായിട്ടാണോ?
0: ശിക്ഷയുടെ ഭാഗമായിട്ടാണോ അസുഖം എന്നാണ് ചോദ്യം. ഓക്കെ.
1: അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത് മരണാനന്തരം സ്വർഗം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ്. അല്ലാതി ഹലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ജീവിതവും മരണവും നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ്, പല രൂപത്തിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നാൽ പരീക്ഷണ സന്ദർഭത്തിൽ അല്ലദീന ഇദ അസ്വാബത്തു മുസീബ, ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് പറയുന്ന ആളുകൾക്ക് ഉലായിക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, അല്ലാഹുവിന്റെ സ്വലാത്തുകളും കാരുണ്യവും ഉണ്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ അംബിയാക്കന്മാർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വ അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ദുർ വ അന്ത റഹമുർ റഹീമീൻ, പ്രവാചകന്മാരിൽപ്പെട്ട വിശുദ്ധനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാലങ്ങളോളം ദുരിതവും പ്രയാസകരമായ അവസ്ഥയും രോഗവും ഉണ്ടായി എന്ന് പറയുന്നു. സുമ്മൽ അംസൽ ഫൽ അംസൽ, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ പിന്നീട് ആ പ്രവാചകന്മാരോട് അടുത്ത ആളുകൾക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നു. ലാ തമൂത്തൻ അഹദക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, മരണപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരിച്ചുകൊണ്ടല്ല നിങ്ങൾ മരണപ്പെട്ടു പോയരുത് എന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിലൂടെ പറയുകയുണ്ടായി, ലാ യസാൽ ബലാഉ അൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും, അവസാനം ഭൂമുഖത്തൂടെ സഞ്ചരിക്കുമ്പോൾ അവന്റെ മേൽ ഒരു പാപങ്ങളുമില്ലാത്ത രൂപത്തിൽ അവന് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത ഒരു മുസീബത്ത് അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു തെറ്റിന്റെ ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുവാനും അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും പാടില്ല. പലപ്പോഴും ഒന്നിലധികം മക്കൾക്ക് ഒരേ രോഗം വരുമ്പോൾ അതൊക്കെ ഒരു ജനിതക പ്രശ്നമായിട്ടാണ് ശാസ്ത്രത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക. നമ്മൾ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബാദല്ലാ തദാവൂ, ഓ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക, ഏതൊരു രോഗമുണ്ടോ അതിനെല്ലാം തന്നെ പ്രതിവിധിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു പക്ഷേ നമ്മൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയ അദാബായിരിക്കും, അതും ഖൈർ തന്നെയാണ്. കാരണം മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ ഹത്ത ശൗകത യുഷാക്കുക, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ക്ഷീണം തളർച്ച മുള്ളു കുത്തുന്നത് പോലും അവന് ഖൈറാണ്. ഒരു മുഅ്മിന് ഒരു ഷെറ് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ട് തന്നെ കൊണ്ടിരിക്കും. ഒരു നന്മ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത് നന്ദി ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ശരി, അതൊക്കെ നമ്മൾ ഖൈറാണ് എന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പോകേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ പോകേണ്ടത്. നമ്മളെ മക്കൾക്കൊക്കെ പല രോഗങ്ങളും നിരന്തരമായി വരുന്നത് അത് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിലേക്ക് വിനയാനീതന്മാരായി മടങ്ങുക, എന്ത് ഷെറു വന്നാലും എന്ത് പരീക്ഷണം വന്നാലും അത് കൂടുതൽ ഖൈറാക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വസൂഇൽ ഖലാഇ വദർക്കി ശഖാഇ വശമാതത്തിൽ അഅദാ എന്ന പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മക്കൾക്കൊക്കെ ആഫിയത്ത് നൽകുമാറാട്ടെ, കുടുംബങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാട്ടെ.
0: ആമീൻ. ഉത്തരം വ്യക്തമായല്ലോ? ഹലോ,
2: മനസ്സിലായി.
0: വ്യക്തമായല്ലോ? മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
2: നമ്മളെ ഖുർആൻ ക്ലാസ്സിലുണ്ടായ ഒരു ചർച്ചയാണ്, എരുവിന്റെ പ്രസക്തി ഇല്ല, എന്നാലും ഒരു ഞങ്ങൾക്കൊരു വ്യക്തമായി ഉത്തരം കിട്ടിയില്ല. അത് പിന്നെ മുമ്പ് അടിമ സ്ത്രീകളെ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ, അത് അന്നേരം അവരെ നിക്കാഹ് ചെയ്തിട്ടാണോ ഉപയോഗിക്കുക?
1: ചോദ്യം, അടിമ സ്ത്രീകളെ നിക്കാഹ് ചെയ്തുകൊണ്ടാണ് ഉപയോഗിക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വികാര പൂർത്തീകരണത്തിന്റെ രണ്ട് മാർഗങ്ങൾ, ഒന്ന് ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളുമാണ്, അടിമ സ്ത്രീകളുമാണ് എന്നാണ്. ഇവിടെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അടിമ വ്യവസ്ഥ, അടിമ സമ്പ്രദായം ഇസ്ലാം കൊണ്ടുവന്ന ഒന്നല്ല, മറിച്ച് അത് കാലങ്ങളായി സമൂഹത്തിൽ നിരന്തരമായി ഉണ്ടായിരുന്ന ഒരു 17-18 നൂറ്റാണ്ട് വരെ ലോകത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇസ്ലാം ആ അടിമ വ്യവസ്ഥയെ ഏറ്റവും നല്ല രൂപത്തിലേക്ക്, ഇഖ്വാനുക്കും ഖവലുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കണം എന്നുമൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ അവർ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അടിമകൾ സ്ത്രീകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെ വിവാഹം കഴിക്കേണ്ടതുണ്ടോ? അടിമ സ്ത്രീകളെ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഒരു യജമാനൻ ആ യജമാനന്റെ കീഴിലുള്ള അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. വിവാഹം ചെയ്തു കൊടുക്കുന്നതോടുകൂടി പിന്നീട് ഒരിക്കലും ആ യജമാനന് അവളെ ഭാര്യയെപ്പോലെ കാണുവാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ യജമാനൻ അവളെ ഭാര്യയെപ്പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നിക്കാഹും കാര്യങ്ങളും വേണ്ട ആവശ്യമില്ല. കാരണം അവളും ഒരു സ്ത്രീ തന്നെയാണ്, അവർക്കും വികാരവും വിചാരവും മജ്ജയും മാംസവും ഒക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാര മാർഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, വലാ തുക്രിഹു ഫതയാതികും അൽ ബിഗ, അടിമ സ്ത്രീകളെ നിങ്ങൾ വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു സ്ത്രീ എന്നുള്ള നിലക്ക്, വികാരമുള്ളവൾ എന്നുള്ള നിലക്ക് അത് പൂർത്തീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും ഉത്തമൻ, അനുയോജ്യനായ ആൾ എന്നുള്ള നിലക്ക് അവളുടെ പിന്നെ യജമാനൻ തന്നെയാണ്. മറ്റുള്ള ആളുകൾ ഒരിക്കലും അത് പാടില്ലാത്തതുമാണ്. മാത്രമല്ല, സമൂഹത്തിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാരിയത്തുൽ ഖിബ്തിയ എന്ന ഒരു അടിമ സ്ത്രീയെ മുഖോക്കിസ് രാജാവ് നൽകിയിരുന്നു. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ സാറ നൽകിയതാണ്. ഇതൊക്കെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു നിയമം മാത്രമല്ല എന്നുകൂടെ അത് സൂചിപ്പിക്കുകയാണ്.

0: എന്ന അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ജന്മദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏത് മാസത്തിലാണ്, ഏത് മാസത്തിലാണ് എന്ന് മാത്രമല്ല ഏത് ദിവസത്തിലാണ് എന്ന് ചരിത്രകാരന്മാർക്കിടയിലും, ചരിത്രകാരന്മാർ എന്ന് മാത്രമല്ല മൗലീദ് കിതാബുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും. റബിയുൽ അവൽ 1-ന് 2-ന് 3-ന് 8-ന് 10-ന് 18-ന് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് പ്രവാചകൻ ചെയ്തിരുന്ന ഒരു സമ്പ്രദായമായിരുന്നില്ല, സഹായമാർക്ക് അത് പരിചയമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അവർക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വലിലാണ് എന്ന് തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ ജനിച്ചു അല്ലെങ്കിൽ പ്രവാചകൻ വഫാത്തായി എന്നതുകൊണ്ട് ആ ഒരു പോരിശയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് പ്രമാണങ്ങൾ വന്നിട്ടില്ല. പൊതുവെ ഉള്ളത് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് നേരുക എന്നാണ്. ഇന്നല്ലാഹു വമലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സൂറത്ത് അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അപ്രകാരം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് നേരുക എന്നത്. മൻ സല്ലാ അലയ്യ വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശ്ര, ആരെങ്കിലും ഒരാൾ എനിക്ക് ഒരു തവണ സ്വലാത്ത് നേർന്നാൽ അല്ലാഹു അവന് 10 തവണ സ്വലാത്ത് നേരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല പ്രത്യേക സാഹചര്യങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ദിനം നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ വന്ന അതടിസ്ഥാനത്ത് എപ്പോഴും സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് റബിയുൽ അവൽ മാത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക പോരിശയും അതിനൊരു പ്രത്യേക പ്രാധാന്യവും അതിന് കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും ഉണ്ട് എന്ന് പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല ആലം.
1: ഹലോ,
2: പിന്നെ സൂറത്ത് അല്ല ഹുജറാത്തിലെ 9-ാമത്തെ ആയത്ത് ഒരു തായിഫത്താലിനെ തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, അത് ഇപ്പോഴും നമുക്ക് ബാധകമാണോ അത്? ഈ നിഷ്ക്കുമ്പ അതായത് നമ്മള് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരു മഹല്ല് കമ്മിറ്റിയെ മറ്റേ സംഘത്തെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാല് അവർക്ക് നമ്മളെ പേരില് ഈ കൽപ്പന ഉണ്ടോ ഇല്ലെന്ന് അറിയാനവർ വിളിച്ചത്.
0: വൈൻ ത്വാഇഫത്തൈനി മിനൽ മുഅ്മിനീന ഖത്തലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഖത് ഇഹ്ദാഹുമാ അൽഉഖ്റാ فقاتل التي تبغي حتى تفيء الى امر الله فان فاءت فاصلحوا بينهما بالعدل واقسطوا ان الله يحب المقسطين. വിശുദ്ധ ഖുർആനിലെ കൽപ്പനകൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നത് തന്നെയാണ്. എന്നാൽ ചില ചരിത്ര സംഭവങ്ങളും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ, ഇപ്പോ മുസ്ലിമീങ്ങൾപ്പെട്ട രണ്ട് വിവാഹം ആളുകൾ ഇഖ്തത്തുൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങനെ ഏറ്റുമുട്ടുകയാണ് എങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷി, ഇപ്പോൾ രണ്ടിലും വിവാഹത്തിലും ഇല്ലാത്ത മൂന്നാമത്തെ ഒരു കക്ഷി പക്ഷം ചേരുകയല്ല ചെയ്യേണ്ടത്, അവർക്കിടയിൽ മസ്ലഹത്തിന് ഒരുങ്ങി പുറപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ സന്ദർഭത്തിൽ പല സഹായിമാരും അത്തരം കാര്യങ്ങൾ വിട്ടുനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മസ്ലഹത്ത്, അപ്പൊ രണ്ടാള് രണ്ട് വിഭാഗം എന്ന് മാത്രമല്ല രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മസ്ലഹത്തിന് വേണ്ടി ഒരു പള്ളി കമ്മിറ്റി ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനെ നേരും ശരിയും സത്യവും നോക്കി വിധി പറയുകയും എന്നിട്ട് ആ വിധി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ആ വിധി സ്വീകരിക്കാത്ത ആളുകൾക്ക് അർഹമായ രൂപത്തിൽ ഓരോ നാട്ടിലും അതിനർഹമായ രൂപത്തിലുള്ള ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഹദീത്തിന് മനസ്സിലാകുന്നത്. അത് ഇന്നും നിലനിൽക്കുന്ന ചെയ്യേണ്ടതായ ഒരു കാര്യം തന്നെയാണ്.
1: ഞങ്ങളുടെ നാട്ടിലെല്ലാം വീട് പണിയുമ്പോൾ കട്ടിൽ വെക്കുന്ന സമയത്ത് അടുത്ത പള്ളിയിലെ ഉസ്താദിനെ അല്ലെങ്കിൽ

0: എങ്കിലും ഉസ്താദ്മാരെ കൊണ്ടുവന്ന് കൂട്ടമായി കൈയുയർത്തി പ്രാർത്ഥന നടത്താറുണ്ട്. ഇത് തെറ്റായ രീതിയാണോ? ഇങ്ങനെ കട്ടിൽ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ? ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ മതിയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം.
1: കട്ടില് വെക്കുമ്പോൾ ഒരു ഇബാദത്ത് എന്നുള്ള നിലയ്ക്ക് അവർ പ്രാർത്ഥന നടത്തുന്നു എന്നാണ്. കൂട്ടമായി പ്രാർത്ഥിക്കുന്നു. ചില സ്ഥലങ്ങളിലാണെങ്കിൽ കട്ടില് വെക്കുമ്പോൾ കോഴിയൊക്കെ അറുത്തതിന് രക്തം വെക്കാറുണ്ട്, അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിൽ പൈസ വെക്കാറുണ്ട്. ഇതിലൊന്ന് ഒരു ഇബാദത്താണ്, ഒരു പുണ്യകരമാണ്, ആ വീടിന് ഏറ്റവും ഐശ്വര്യം കിട്ടാൻ വേണ്ടിയൊക്കെയാണല്ലോ ചെയ്യാറുള്ളത്. ഒരു ഇബാദത്താണ് എങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്ത് കാണിച്ചു തരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവി ഉണ്ടാക്കിയപ്പോഴോ, അല്ലെങ്കിൽ ആ മസ്ജിദ് നബിയോടടുത്ത് പ്രവാചകന്റെ ഭാര്യമാർക്കുള്ള ഹുജറാത്തുകൾ അറകൾ ഉണ്ടാക്കിയപ്പോഴോ ഒന്നും ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണാൻ സാധിക്കുകയില്ല. ഇനി ഒരു സമ്പ്രദായമാണ് എങ്കിൽ തീർച്ചയായും ആ സമ്പ്രദായത്തിലേക്ക് ഇങ്ങനെയുള്ള ഇബാദത്ത് കടന്നു വരാൻ പാടില്ല. മാത്രമല്ല സമ്പ്രദായങ്ങളൊക്കെ മറ്റ് നമ്മുടെ നാട്ടിലുള്ള മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് കടമെടുത്തതുമാണ്. പ്രത്യേകമായ ഹോമവും പ്രത്യേകമായ ജപവും പ്രത്യേകമായ പിന്നെ മുട്ടറുക്കലും മറ്റുമൊക്കെ. ഏതായിരുന്നാലും ഇസ്ലാമിൽ അത്തരത്തിലുള്ളൊരു സമ്പ്രദായം ഇല്ല. എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഏതൊരു സന്ദർഭത്തിൽ വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹൈറിന് വേണ്ടി, ആ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതിലുള്ള ആളുകൾക്ക് ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുക. ഇതാണ് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്. കട്ടില വെക്കുമ്പോൾ മാത്രമായി എന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ കാണുവാൻ സാധിക്കുകയില്ല.
0: ഹലോ,
2: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ചോദ്യം ചോദിച്ചോളൂ.
2: ഞാൻ പിന്നെ താമസം പിന്നെ ഒരു പഞ്ചായത്തിൽ, ഒരേ പഞ്ചായത്തിൽ തന്നെ കുറച്ച് വിട്ട്, പക്ഷെ മഹല്ല് വേറുണ്ട്, അവിടെ ഖബർസ്ഥാൻ വേറുണ്ട്. നമ്മുടെ ഖബർസ്ഥാൻ, നമ്മുടെ ഫാമിലി ഖബർസ്ഥാൻ വേറെ ഒരു ഭാഗത്താണ്. ഒരു രണ്ട് മൂന്ന് ഇത് പറഞ്ഞ ഒരു കിലോമീറ്റർ പോയാമ ഈ ഖബർസ്ഥാൻ. അപ്പോ നമ്മൾ
0: ഫാമിലിക്കായിട്ട് വേറൊരു ഖബർസ്ഥാൻ ഉണ്ടെന്ന് പറഞ്ഞു.
2: ഫാമിലി, ആ ഫാമിലി ഖബർസ്ഥാൻ, അങ്ങനെ അതായത് ഫാമിലി പഴയ കാലത്തെ ഖബർസ്ഥാൻ ഉണ്ട് അവിടെ. അത് കുടുംബങ്ങൾ വാപ്പിയും അങ്ങനെയുള്ള മറ്റുള്ള കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു ഖബർസ്ഥാൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് വേറെ ഭാഗത്താണ്, അവിടെ ഉണ്ട് ഖബർസ്ഥാൻ. അപ്പോ പോലും ഇവിടെ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ മറവ് ചെയ്താൽ നല്ലതാ, അവിടെ മറവ് ചെയ്യാൻ നല്ലതാണ്.
1: രണ്ട് ഖബർസ്ഥാനുകളുണ്ട്. അദ്ദേഹം താമസിക്കുന്ന പള്ളിയോടനുബന്ധിച്ച് ആ ഖബർസ്ഥാനിലല്ല, ഫാമിലി ഉള്ള ആളുകളെ ഖബറടക്കിയിട്ടുള്ളത്. അപ്പൊ എവിടെയാണ് വേണ്ടതെന്നാണ്. അവിടെയൊക്കെ പൊതുവെ നാട്ടിൽ ഇസ്ലാമിനെതിരല്ലാത്ത വിഷയത്തിൽ നാട്ടിൽ എന്താണോ ചെയ്യാറുള്ളത് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഒരു മഹലിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായും ആ മഹലിനോടനുബന്ധിച്ചാണ് കുറെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ആ ഒരു ഖബർസ്ഥാൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഖബർസ്ഥാന് ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ വീട്ടിൽ മരണപ്പെട്ടു പോയ വല്യപ്പ വല്യമ്മ എന്നീ ആളുകളുടെ ഖബർ ഉള്ള ഒരു ഖബർസ്ഥാനിൽ കൊണ്ടുപോയി നമ്മുടെ ഖബറടക്കണം എന്ന് വാശി പിടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് ഒരു മെച്ചവും കാര്യങ്ങളൊന്നുമില്ല. ചില ഖബർസ്ഥാനങ്ങളിലെങ്കിലും പ്രമാണിമാരുടെ ഖബറുകളൊക്കെ ഒരു ഭാഗത്ത് അത് പ്രത്യേക രൂപത്തിൽ വളച്ചിട്ടുകൊണ്ട് എന്ന രൂപത്തിലുള്ള ഒരു പണത്തിന്റെ പേരിൽ ഖബറുകൾ വേർതിരിക്കുക എന്നതും ഇല്ല. ഇപ്പോൾ പൊതുവെ നാട്ടിൽ ചെയ്തു വരാറുള്ള ഒരു മഹലിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചത് അയാളുടെ ഖബർസ്ഥാന് ആ മഹലിൽ തന്നെയായിരിക്കും എന്നാണ്. ഓരോരുത്തരും എവിടെയാണ് മരിക്കുക എന്നറിയില്ല, എന്നിരുന്നാലും പൊതുവെ ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. അത് സ്വീകരിക്കൽ തന്നെ ആയിരിക്കും നല്ലത്.
0: സ്കൂളിൽ നിന്ന് വിജയികൾക്കുള്ള ട്രോഫി കിട്ടിയ കൂട്ടത്തിൽ എന്റെ മകൾക്കും കിട്ടി. അതിൽ അവളുടെ ഫോട്ടോ പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഷോക്കേസിൽ വെക്കാൻ പറ്റുമോ എന്നാണ്. ഇല്ലെങ്കിൽ അത് മറ്റ് സഞ്ചിയിലോ കവറിലോ ആക്കി കെട്ടിവെച്ച് സൂക്ഷിക്കാമോ, എന്താണ് ചെയ്യേണ്ടതെന്നാണ് വെച്ചു.
1: ഫോട്ടോ അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ഇങ്ങനെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഫോട്ടോ എടുക്കൽ അത് പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള. അദ്ദേഹം ഫോട്ടോ അതിന്റെ ഹുക്മ് ചിത്രരചന പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹവും പറയുന്നത് ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ ആണ് ഫോട്ടോ എടുക്കേണ്ടത്. ദിക്രയാത്ത് സ്മരണയ്ക്ക് വേണ്ടി, ഓർക്കാൻ വേണ്ടി ഇതൊന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം അത്ര ഗൗരവമായ വിഷയങ്ങളാണ് ചിത്രരചനയുമായി രൂപനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹദീത്തുകൾ, നിരവധി ഹദീത്തുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫലകം ലഭിക്കുമ്പോൾ ആ ചിത്രമുള്ള ഭാഗത്ത് ഒട്ടിച്ചാൽ അങ്ങനെ വെക്കാവുന്നതാണ്. ഒട്ടിച്ച രൂപത്തിൽ, കാണാത്ത രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്.
0: ഒരു കോളറുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചോദിച്ചോളൂ.
3: ആ ഞാനേ ഒരു സംശയം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. കേൾക്കണ്ടാ?
0: നിങ്ങളും?
3: ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ.
0: ഓക്കെ.
3: പക്ഷെ ഞാൻ എന്റെ സംശയം എന്താന്ന്, ഞങ്ങള് വീട്ടില് നടക്കുമ്പോ തല മറച്ച് നടക്കേണ്ടതുണ്ടോന്നുള്ളത്.
1: ഭാര്യയും ഭർത്താവും മാത്രമുള്ളപ്പോൾ തല മറക്കേണ്ടതുണ്ടോ എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഔറത്ത് വെളിവാക്കാൻ പാടില്ല. എന്നാൽ മഹറമായ ആളുകൾ ഉണ്ടാവും, വാപ്പ, സഹോദരങ്ങൾ, അമ്മാവൻ, എളാപ്പ, മൂത്താപ്പ, ഇവരുടെ മുമ്പിൽ തല മറക്കാതിരിക്കുന്നതുകൊണ്ടോ കൈത്തണ്ട, കാലിന്റെ അടിഭാഗം ഇത് കാണുന്നതുകൊണ്ടോ കുഴപ്പമില്ല. എന്നാൽ ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കുമ്പോൾ അവർക്ക് പിന്നെ അവരുടെ ഔറത്തുകൾ വെളിവാക്കൽ നിഷിദ്ധമല്ല, അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും മാത്രമാകുമ്പോൾ തല മറക്കേണ്ട ആവശ്യമില്ല, ഔറത്തുകൾ വെളിവാകുന്ന പ്രശ്നമില്ല.
3: ആ
1: വീട്ടിനകത്ത് മാത്രമായിരിക്കും, ഭാര്യയും ഭർത്താവും മാത്രമാണെങ്കിൽ തല മറക്കേണ്ട ഒരു ആവശ്യവും ഇല്ല.
0: ഉത്തരം വ്യക്തമായല്ലോ? ആർത്തവം ഉള്ള സമയത്ത് സഹോദരിയെ ദിക്കറുകൾ സുബൈ സമയത്ത് വിളിച്ച് അദ്കാർ ചൊല്ലാൻ വേണ്ടി പറയുന്നത് ശരിയാണോ, അതല്ല നിസ്കാരമില്ലാത്തത് കൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതാമോ എന്നൊക്കെയാണ് ചോദ്യം.
1: അദ്കാർ സുബഹ്, അദ്കാർ മസാ എന്നൊക്കെ പണ്ഡിതന്മാർ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെയ്യേണ്ട ദിക്കറുകൾക്ക് ഒരു സമയം നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ സുബഹിസ്കാരത്തിന്റെ സമയം പോലെ പ്രഭാതോദയം മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെയാണ് അതിന്റെ ഏറ്റവും ശരിയായ സമയം അദ്കാർ സബഹ്. അത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവർ ഉറങ്ങുന്നതിന് കുഴപ്പമില്ല. എന്നിരുന്നാലും ബൂരിക്കലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, എന്റെ ഉമ്മത്തിന് ബുക്കൂറിൽ അതിരാവിലെയുള്ള പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ. അവ നിസ്കരിക്കാൻ ഇല്ല എന്നതുകൊണ്ട് അവർ എഴുന്നേൽക്കാതിരിക്കേണ്ടതില്ല. എന്നാൽ ഇനിയിപ്പോ ഉറങ്ങി, അല്ലെ കുറച്ചധികം നേരം ഉറങ്ങി, എന്നിരുന്നാലും അദ്കാർ സബാഹ് നഷ്ടപ്പെടാത്ത രൂപത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പൊക്കെ ഇത് ചെയ്ത് തീർക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർ എഴുന്നേൽക്കേണ്ടതാണ്.
0: അടുത്ത കോളർ നോക്കാം. ഹലോ.
4: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: ചോദിച്ചോളൂ. ചോദിക്കട്ടെ? ഞാൻ
0: ചോദിച്ചോളൂ.
4: ഇഷാ നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കാണ്, അതിന് ഇമാമ് മറന്നിട്ട് അഞ്ചാമത്തെ റക്അത്തേക്ക് എഴുന്നേറ്റു, അപ്പോ മഅ്മൂമിന് അത് അഞ്ചാമത്തെ ആളിന് ബോധ്യണ്ട്, അതോട് കൂടി തന്നെ അപ്പൊ മഅ്മൂമ് എഴുന്നേറ്റ് അഞ്ചാമത്തെ റക്അത്തില്. അപ്പൊ ആ നിസ്കാരം എന്താ ചെയ്യേണ്ടി? മടക്കി ഇമാമ് സലാം വീട്ടി
0: അഞ്ചു റക്അത്ത് സലാം നിസ്കരിച്ച് സുജൂദ് ചെയ്യാതെ ഇമാമ് സലാം വീട്ടി മാമൂമ ഉണർത്തിയതുമില്ല.
4: മാമൂമ ഉണർത്തി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ അതും മാമൂമ അഞ്ചരാക്കാത്ത നിസ്കരിച്ചു, ഇമാമിന്റെ കൂടെ മാമൂമ സലാം വീട്ടി.
0: ഓക്കെ,
4: ആ നിസ്കാരം
0: എന്താ?
1: നാല് റക്അത്തുള്ള നിസ്കാരം, ഇശാ നിസ്കാരം, മാമൂമ അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോ സ്വാഭാവികമായും ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മഅ്മൂം അതിനെ ഉണർത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ലിയലിയന്നി ഉലുൽ അഹ്ലാമി വന്നുഹ, എന്റെ തൊട്ടു പിന്നിൽ വിവേകമുള്ള നിസ്കാരത്തിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയുള്ള, അത് തെറ്റും അബദ്ധവും വന്നാൽ പറഞ്ഞുകൊടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ തൊട്ടു പിന്നിൽ നിൽക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളി ഇത്രയധികം ആളുകളുണ്ടായിട്ടും ഇമാമ് അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രയാസകരമാണ്. ഇനി ചെയ്യേണ്ടിയിരുന്നത്, ഇമാമ് അഞ്ച് റക്അത്ത് നിർവഹിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ അത് ഇമാമിനെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് പിന്നെ ഇമാം സലാം വീട്ടിയതിന് ശേഷം സഹുവിന്റെ രണ്ട് സുജൂദുകൾ നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും മറന്നുകൊണ്ടും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടും ഒക്കെ അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തന്നേക്കാം.
0: വ്യക്തമല്ലോ?
4: ഹലോ. ഈ അഞ്ചാമത്തെ റക്കറ്റിന്റെ സുധീരി ചെയ്തിട്ടില്ല, സലാം വീട്ടിൽ ചെയ്ത്, സലാം വീട്ടിയിട്ട് പിന്നെ ഒരു സുന്നി പള്ളി ആയിരുന്നു, അവര് കൂട്ടപ്രാർത്ഥന ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഇതായി.
1: ശരി, അവിടെ ചെയ്യേണ്ടിയിരുന്നാണ് സൂചിപ്പിച്ചത്. അഞ്ചാമത്തെ
4: അങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്തില്ല. അപ്പൊ അതെന്ത് ചെയ്യോ? നമസ്കാരം നമസ്കരിക്കണോ വേണ്ടതെന്നാണ്.
1: അള്ളാഹു ആലം. അത് പിന്നെ സമയം കഴിഞ്ഞല്ല, ഇതിന്റെ സമയം കഴിഞ്ഞ് പിന്നെ അറിവില്ലായ്മ ഗേനയോ മറ്റോ ഒക്കെ ആണെങ്കിൽ അള്ളാഹു പുറത്തു വന്നേക്കാം. അള്ളാഹു തആല
4: ആലം.
0: ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ബർത്ത്ഡേ അല്ലാത്ത ദിവസങ്ങളിൽ, ഏതാനും ദിവസം കഴിഞ്ഞ് കൂട്ടുകാർ ഗെയിം കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ക്ഷണിച്ചാൽ പോകാറുണ്ട്. ഇങ്ങനെ പ്രത്യേകം ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് പോകുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? കേക്ക് മുറിക്കൽ പോലെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് സുഹൃത്തുക്കൾ ചേർന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ തെറ്റുണ്ടോ? ബർത്ത്ഡേയുടെ അതേ ദിവസമല്ല ഉണ്ടാകാറുള്ളത് എന്നുകൂടി അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്.
1: ഇപ്പോൾ സാധാരണയായി എല്ലാ ദിവസവും ഗെയിം കളിക്കാൻ പോകാറുണ്ട്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബർത്ത്ഡേ ഉള്ള ദിവസവും പോയി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഇത് പ്രത്യേകമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിൻ്റെ പേരിൽ മാത്രം ഒന്നാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷവും അതിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും കളികളും ഒന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പോലും അങ്ങനെ ആഘോഷിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടില്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒരു പേരിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങളും വിനോദങ്ങളും ഒന്നും ഇല്ല.
0: ഗൾഫിൽ നിന്നും മറ്റും പണം അയക്കുമ്പോഴും തിരിച്ചയക്കുമ്പോഴും എല്ലാം വ്യക്തികൾ മുഖേന നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ അത് ഹലാലാണോ? അതിൽ ഇടനിലക്കാരായി നിന്ന് കിട്ടുന്ന കാശ് ഹലാലാകുമോ എന്നാണ്.
1: വ്യക്തികൾ നടത്തുന്ന, എന്നാൽ അതിന് ഗവൺമെന്റ് അംഗീകാരങ്ങളില്ലാത്ത ഇടപാടുകളാണെങ്കിൽ തീർച്ചയായും അത് അനുവദിക്കപ്പെടുന്ന ഒന്നല്ല, ഗവൺമെന്റ് തലത്തിലും മറ്റും അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. കാരണം ഒരു രാജ്യത്തിന്റെ നിയമം അനുസരിക്കുക എന്നത് മറ്റുള്ള എല്ലാ ആളുകളെക്കാൾ ഉപരി ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അൽ മുസ്ലിമൂൻ അലാ ഷുറൂത്തിഹിം, മുസ്ലിമീങ്ങൾ അവർ വെച്ച നിബന്ധനകൾക്ക് അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്, ഷർത്തുകൾ അംഗീകരിക്കുന്നവരാണ് എന്നാണല്ലോ. മാത്രമല്ല ഒരു ഹുണ്ടി എന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെ ഇസ്ലാമികമായ മറ്റു ചില വിധികൾ കൂടെ കടന്നു വരുന്നുണ്ട്. ഒരാൾ റിയാൽ കൊടുത്ത് രൂപ വാങ്ങുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അത് ഇടപാട് നടക്കണം. റിയാൽ അങ്ങോട്ട് കൊടുക്കുന്നു, ക്യാഷ് ഇങ്ങോട്ട് തരുന്നു. എന്നാൽ ഇത് നടക്കുന്നത് റിയാൽ അവിടെ കൊടുക്കും, പിന്നീട് വേറൊരു ദിവസത്തിലോ വേറൊരു സമയത്തോ ഓൺ ദ സ്പോട്ടിൽ അത് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ബാങ്കിലാണ് എങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ അതിൻ്റെ പകരമായി നമ്മുടെ ഈ നാട്ടിലുള്ള, എങ്ങോട്ടാണോ അയക്കുന്ന നാട്ടിലേക്കുള്ള ബാങ്കിലേക്ക് ലഭിക്കുകയും അതിൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റുകയും ഒരു അതിൻ്റെ ഒരു ആധാരം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കൈമാറ്റം നടന്നു എന്ന നിലക്കുള്ള ഒരു ഒരു കരാർ പത്രം അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹുണ്ടിയായി അയക്കുമ്പോൾ ഒരിക്കലും നടക്കുന്നില്ല. കാരണം അവിടെ ക്യാഷ് കൊടുക്കുന്നു, ഇവിടെ മറ്റൊരു സമയത്താണ് ക്യാഷ് ലഭിക്കുന്നത്. ഓൺ ദ സ്പോട്ടിൽ കൈമാറാൻ നടക്കുന്നില്ല. ഈ രണ്ട് നിലക്ക് നോക്കുകയാണെങ്കിലും അത് അനുവദിക്കപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഏർപ്പാടുകളിലും ഇടനിലക്കാരനായിട്ടുമൊന്നുമല്ല ഒരാൾ ജീവിക്കേണ്ടത്.
0: ഒരാൾ നന്നാവാൻ വേണ്ടി അയാളുടെ വിഷയങ്ങൾ പറയുന്നത് പരദൂഷണം എന്ന ഗണത്തിൽപ്പെടുമോ? ഭർത്താവ് നിസ്കാരവും കാര്യങ്ങളുമൊക്കെ ഉള്ള ആളാണ്, തഹജ്ജുദ് വരെ നമസ്കരിക്കും. എന്നാൽ ലോട്ടറി പോലുള്ള ഒരു ഗെയിം ഉണ്ട്, വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി നൽകും, ബാക്കിയൊക്കെ ഇങ്ങനെ ലോട്ടറി എടുത്തു കളയും. കുട്ടികൾ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എങ്കിലോ, ആരെങ്കിലും വീട്ടിൽ വിരുന്നു വന്നാലോ, ഡ്രസ്സ് എടുക്കാനോ മറ്റോ ഞാൻ തന്നെ പണം കണ്ടെത്തണം. ഞാനൊരു അധ്യാപികയാണ്, ഇടക്ക് കുടിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു, അശ്രദ്ധമായി കുപ്പി വെച്ചത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത് കൊണ്ടും ഒരു മാറ്റവുമില്ല, ദേഷ്യപ്പെടുമെന്നല്ലാതെ. എന്റെ ആങ്ങളമാരോടോ മറ്റോ ഇതൊക്കെ പറഞ്ഞാലല്ലേ മാറ്റിയെടുക്കാൻ പറ്റൂ, അത് അദ്ദേഹത്തിന് ഇഷ്ടമാകില്ലല്ലോ. അങ്ങനെ നേരെയാകാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത് പരദൂഷണത്തിന്റെ ഗണത്തിൽപ്പെടുമോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
1: ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം നിസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് അടക്കം നിസ്കരിക്കാറുണ്ട്, അതോടൊപ്പം അദ്ദേഹം ലോട്ടറി എടുക്കുന്നു, മദ്യപിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് യോജിക്കുക എന്നറിയില്ല. നിസ്കാരം മാത്രമല്ല തഹജ്ജുദ് അടക്കം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന സ്വലാത്ത തൻഹ അൻ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം മ്ലേച്ഛ വൃത്തികളിൽ നിന്നും വൃത്തികെട്ട സംസാരങ്ങളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ തീർച്ചയായും നമസ്കാരം അത്തരം തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തണം. ഇവിടെ ചോദ്യം, ഭർത്താവിന്റെ ദൂഷ്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് തിരുത്താൻ ശ്രമിക്കുന്നത് പരദൂഷണമാകുമോ എന്നാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് സഹോദരി ഭർത്താവിന് സ്വന്തം നിലക്ക് ഉപദേശിക്കുക, സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറയുക. അതവർ പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നന്നാകുകയല്ല, മറിച്ച് ദേഷ്യപ്പെടുകയാണ് എന്നാണ്. എങ്കിൽ ഭർത്താവ് നന്നാകണം എന്ന ഉദ്ദേശത്തോടുകൂടി ആരാണോ അദ്ദേഹത്തോട് സംസാരിച്ചാൽ ഏറ്റവും നന്നാകുക, അവർക്ക് ആവശ്യമായ തോതിൽ മാത്രം അവരെ അറിയിക്കേണ്ടത് അറിയിക്കുക. ഭർത്താവിന്റെ എല്ലാ ദൂഷ്യങ്ങളും കൂടെ അറിയിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തെ തിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് തിരുത്തിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും ഒരു പരദൂഷണത്തിന്റെ ഭാഗത്ത് പെടുകയില്ല. പരദൂഷണം പറയുക എന്ന നീയത്തുമല്ല. അതാ പറഞ്ഞു, ഭർത്താവിന്റെ എല്ലാ ദൂഷ്യങ്ങളും എല്ലാ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഉള്ളറകളും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആവശ്യമായ കാര്യങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് അതുവഴി അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ എതിർഭാഗം എന്തൊക്കെയാണ് ചെയ്തത് എന്ന് സ്വാഭാവികമായും അവിടെ കോടതിയിൽ പറയേണ്ടി വരും. അതൊന്നും ഒരു പരദൂഷണമായി തീരുകയില്ല. വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാളോട് ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ ന്യൂനതകൾ പറയുന്നത് ഈ പറഞ്ഞ നിരോധിക്കപ്പെട്ട പരദൂഷണത്തിന്റെ ഭാഗത്ത് ഒന്നും ഉൾപ്പെടുകയില്ല എന്നും കൂട്ടത്തിൽ മനസ്സിലാക്കുക.
0: വാഹനം ഇൻഷുറൻസ് എന്തെങ്കിലും അപകടം തട്ടിയാൽ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. കുറച്ച് വില കൂടിയ ഒരു വാഹനം ആണ് എങ്കിൽ ഇൻഷുറൻസ് തുകയേക്കാൾ, അടച്ച തുകയേക്കാൾ കൂടുതൽ തുക ക്ലെയിം ചെയ്തെടുക്കാമോ? ഇനി അങ്ങനെ എടുത്തു എങ്കിൽ ആ ബാക്കി വരുന്ന തുക എന്തു ചെയ്യും എന്നൊക്കെയാണ് വിശദമായ ചോദ്യത്തിന്റെ ഉള്ളടക്കം.
1: അല്ലാഹു അലം. അതിൽ പൊതുവെ നമ്മൾ പറയാറുള്ളത് ഇൻഷുറൻസിനെ പ്രൊമോട്ട് ചെയ്യുക, ഇൻഷുറൻസ് ഒരു ഇസ്ലാമികമായ കാര്യമല്ല എന്ന് ബോധ്യപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ നമ്മുടെ നാട്ടിൽ വാഹനത്തിന് നിർബന്ധമായും ഇൻഷുറൻസ് ആവശ്യമായി വരുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കലാണ് അതിന് രക്ഷപ്പെടാനുള്ള മാർഗം. കാരണം തൃപ്തിയോടുകൂടിയല്ല അത് എടുക്കുന്നത്. അപ്പോൾ അത്തരം ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ നഷ്ടം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ നഷ്ടപരിഹാരം തരുമ്പോൾ അത് സ്വീകരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. പരമാവധി തേർഡ് പാർട്ടി എടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
0: നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. ധാരാളം ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിലാവാം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മതപരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരവസരത്തിൽ വീണ്ടും അലിജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രകാരത്തിൽ കണ്ടുമുട്ടാം. ഇൻഷാല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: എന്നും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നവദമ്പതികൾ ചെറിയ പിണക്കങ്ങൾക്ക് പോലും അമിത ആയുസ് അവർ കൊടുത്തിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ വഴക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു. ഭർത്താവ് പലതവണ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മറുപടികൾ മോളലുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. അന്ന് രാത്രി രണ്ടുപേരും പിണങ്ങിയാണ് കിടന്നത്. എന്നും രാവിലെ സുബഹി നമസ്കാരത്തിന് ഭർത്താവ് നേരത്തെ എഴുന്നേൽക്കുകയും നമസ്കരിക്കാൻ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്ന് ഭാര്യയാണ് നേരത്തെ എണീറ്റതും നമസ്കരിച്ചതും. രാത്രിയിലെ ആ വഴക്കിന്റെ ദേഷ്യസ്ഥാനം അടുക്കളയിൽ പണികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിട്ടും ഭർത്താവ് എണീറ്റില്ല. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പതിവില്ലാത്ത ഭർത്താവിനെ അന്വേഷിച്ച് ഭാര്യ പതുക്കെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് മുഖം കൊടുക്കാതെ പറഞ്ഞു, 8 മണിയായി, എഴുന്നേൽക്കൂ. ഭർത്താവ് ഒരു അനക്കവുമില്ല. വീണ്ടും പറഞ്ഞ്, നിങ്ങളോടാണ് എഴുന്നേൽക്കൂ. തന്റെ ദേഷ്യം ഉള്ളിലൊതുക്കി പതുക്കെ ദേഹത്തൊന്ന് തട്ടി. ആ ഭർത്താവിന്റെ ശരീരം തണുത്ത് മരവിച്ച പോലെ ആ ഭാര്യയ്ക്ക് തോന്നി. ഭാര്യ ആ മുഖത്തേക്ക് നോക്കി. ഇടറിയ ശബ്ദത്തോടെ ഭാര്യ വിളിച്ചു, ഇക്ക. വിളികളുടെ ശബ്ദം കൂടി, ഒരു അനക്കവുമില്ല. ആ ഭർത്താവിന്റെ റൂഹ് അവരിൽ നിന്നും എരിഞ്ഞുപോയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ പിണങ്ങിയതിൽ ആ ഹൃദയം വേദനിച്ചിരിക്കാം. ഒരിക്കലും ഭാര്യ ഭർത്താവ് വഴക്കിടല്ലേ, റൂഹ നമ്മളിൽ നിന്നും എപ്പോ വേണമെങ്കിലും പിരിയാം.
1: ചിന്തയും ഏകദേശം ആ ഒരു ധാരണയിൽ തന്നെ പോണതല്ലേ. പിന്നെ സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു ആംഗിളിലാണ് അതിൻ്റെ മറ്റൊരു അല്ലേ ഒരു മറ്റൊരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഏത് ഒന്ന്, നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും ഒരു സലാം പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം അല്ലെങ്കിൽ ഒന്ന് സാരല്ല കേട്ടോ എൻ്റെ അടുത്ത് വന്നു പോയതാണ് എന്ന് പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം പിന്നീട് അവരുടെ മരണം വരെ ആരാണോ ജീവിച്ചിരിക്കുന്നത്
2: അവർ അവരുടെ മരണം വരെ അവർ ആ ട്രോമ അവരെ പിന്തുണ്ടാവേണ്ടേയിരിക്കും.
1: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ നമ്മൾ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് അന്ന് വരെ ഞങ്ങളങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, തെറ്റുണ്ടാവാറില്ല. പക്ഷേ അന്ന് കുറച്ചധികം വഴക്ക് കൂടി. അതാ പുള്ളിക്കാരൻ എന്തോ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഇപ്പം ഈ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ആർക്കും ആരെയും അങ്ങനെ വെറുക്കാൻ കഴിയുന്നില്ല. സത്യമല്ലേ അത്. ഇപ്പം ഭാര്യ എന്നുള്ള നിലക്ക് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഈ സംസാരം കൊണ്ടായിരിക്കും മിക്കവാറും എന്ത് ചെയ്യണത് സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ അത് എവിടം വരെ പാടുള്ളൂ എന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് അത് കിടപ്പറ വരെ. കടപ്പറയിൽ നിന്ന് എന്തായാലും ഇത് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറല്ലോ എന്ന് പറയാൻ ഭയങ്കര ഒരു എനർജിയാണത്. എൻ്റെ അടുത്തത് വന്നു പോയി എന്നുള്ള, പക്ഷെ സമ്മതിക്കൂല, പിശാച് സമ്മതിക്കൂല.
2: ഈഗോ ആണ്,
1: ഈഗോ വലിയ പ്രശ്നമാണ്.
2: പക്ഷെ ആ ഈഗോ എല്ലാം ഒതുങ്ങി ഒരു എന്താ പറയുക ശാന്തസമുദ്രം പോലെ അതിങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടല്ലോ.
1: അതെ അതെ.
2: പിന്നെ അതിന് ഒന്നുമില്ല, പിന്നെ ഈഗോക്ക് പ്രസക്തി ഇല്ലാതെ.
1: അത് പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോഴേ എന്നോട് വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ അത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അത്രയും വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ആരോ എങ്ങനെ അവരോട് പൊറുക്കലിനെ ചോദിക്കാന്ന്? സംഭവം ശരിയല്ലേ? കാരണം അതുവരെ അവർ 10-18 കൊല്ലം ഗൾഫിൽ നിന്നൊരു ഭർത്താവ് അദ്ദേഹം തിരിച്ചു വന്ന് നല്ല സന്തോഷകരമായിട്ട് 3-4 മക്കളുണ്ട്, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ജീവിതം. ഇടക്ക് ഇങ്ങനെ സ്വാഭാവികമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും എന്നെ പുള്ളിക്കാരി പറയാൻ കാരണം അറിയോ, അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഹാരിസ് മോലിയുടെ ഈ ഒരു കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ കേട്ടത്. അവിടെ എന്തുണ്ട്, ഈ ഒരു വിഷയം പറയുന്നുണ്ട്. ഏത് എന്തുതന്നെ വന്നാലും സംസാരങ്ങൾ ഉണ്ടായാലും ഒരു പൊറുക്കലിനെ ചോദിക്കാൻ ആരും തീരരുത്, മടി കാണിക്കരുത്. കാരണം ആര് ചോദിച്ചോ അവനാണ് വിജയിക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ വൈഫുമായിട്ട് സംസാരിച്ചു പ്രശ്നമായി എന്ന് വെച്ചോളൂ, സാറല്ലോ എന്ന് ഞാൻ എൻ്റെ ഈഗോ മാറ്റി വെച്ച് പറയുമ്പം തീർച്ചയായിട്ടും അവർക്കും എന്ത് ചെയ്യും, ഞാൻ അത്രത്തോളം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ മാപ്പി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തേ അദ്ദേഹം അല്ലേ. അത്രയും ഒരു വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് വന്നിട്ടില്ലെങ്കിലുണ്ടാകുന്ന പ്രശ്നം പിന്നീട് അത് തിരുത്താനൊരു സമയം കിട്ടില്ല എന്നുള്ളതല്ല.
2: കാരണം പിന്നെ ഈ ആളുകളൊന്നും ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഏത് ബന്ധങ്ങളും എപ്പോഴും ഇങ്ങനെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ 24 മണിക്കൂർ അവരെ മുഖാമുഖം നോക്കിയിരിക്കുന്നില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
2: തൊട്ടടുത്ത ഒരു ഒരു ഒരു അവസരത്തിൽ അവർ മറിഞ്ഞ് തിരിച്ചു വരുമോ എന്നുള്ളതിനൊരു ഉറപ്പില്ല. ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാരല്ല, വേറെ സൗഹൃദ ബന്ധങ്ങളാവട്ടെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, ഏത് ബന്ധങ്ങളിലും പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ അതിന് പരിഹരിക്കാൻ മനസ്സിലാതെ പോകുന്നു, തൊട്ടടുത്തൊരു പ്രഭാതം അവരുണ്ടാവണമെന്നുള്ളതിന് ഒരു ഉറപ്പില്ല.
1: അല്ല, ഇതിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു കുടുംബ ബന്ധത്തിൻ്റെ വിഷയം മാത്രമല്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, സംഘടനാ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും, അത് രാഷ്ട്രീയ ആകട്ടെ മതസംഘടനകളാവട്ടെ, പലപ്പോഴും അവനവൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗുരുനാഥന്മാരെ വരെ വഴക്കിടുന്ന ആളുകളുണ്ടാവും,
2: വ്യക്തിഹത്യ ചെയ്യുക.
1: അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം അറിയുള്ളൂ.
2: പോയിട്ട് അല്ലേ പൊരുത്തപ്പെടിക്കാൻ പറ്റും.
1: ഭയങ്കര ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒന്ന് ജയിക്കാൻ വേണ്ടിട്ട് ചെയ്താനവനോ പിന്നാലെ ഒന്ന് പറയാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കും. അത്
2: ജയിക്കത് പിശാചാണ്. പിശാചി പറഞ്ഞാൽ കാരണം അവിടെയാണ് പിശാച് സന്തോഷിക്കുന്നത്.
1: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊന്ന് ഉപദേശിച്ചേരി തന്നെ പോലാത്ത നീ എന്തേടെ കോപിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട. ആ കോപം അല്ലെങ്കിൽ ദേഷ്യം അതുമായി ഉണ്ടാകുന്ന വൈകാരിക സംസാരങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ കുറേ എന്ത് സമാധാനം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് കിട്ടിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയാനോ അവസരം ഉണ്ടാവില്ല. ഗുരുനാഥന്മാരെ പഠിപ്പിച്ച ആളുകളെ, നേതാക്കന്മാരെ, ഇവരൊക്കെ നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ ആരോപണമോ അല്ലെങ്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ സുപ്രഭാതത്തിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, അവരും ഉറങ്ങിയിട്ടുണ്ടാവും, അടുത്ത സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഒന്നാമത്തെ ക്ലിക്കിൽ തന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു ചിത്രമാണെങ്കിൽ ആദ്യം ഓടി വരെന്തായിരിക്കും, പടച്ചവനെ ഞാനത് പറഞ്ഞു പോയല്ലോ, ഇനി എവിടെ പോയിട്ടാണ് മാപ്പ് ചോദിക്കുക. അത് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം ചിന്തയിൽ വന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്ത വോയിസിൽ നമ്മൾ കേട്ടത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ലോകത്ത് നമ്മൾ മനുഷ്യരായി നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏത് മേഖലകളിലും തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണതെന്ന് മനസ്സിലാക്കി
2: നിൽക്കുമ്പോഴേ, ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറുണ്ട്.
1: അതെ,
2: ആൾക്കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ തനിയെ നിന്നിട്ട് അവനവനിലേക്കൊന്ന് കുറേയൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ പാച്ചിലുകൾക്കിടയിൽ അതിനൊന്നും അവസരം കിട്ടാതെ പോകും. അപ്പം അതാണ് പീസ് റേഡിയോ സത്യത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിർവഹിക്കുന്നത്.
3: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ജനാസംസ്കാരത്തിലെ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകളായിരുന്നു നാം മനഃപ്പാഠമാക്കിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലും മയ്യത്ത് നമസ്കാരത്തിലെ വ്യത്യസ്ത പ്രാർത്ഥനകളിലൊന്നായ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫി ദിമ്മതിക വഹബ്ലി ജിവാരിക ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാർ വഅൻത അഹ്ലുൽ വഫായി വൽഹഖി فاغفر له وارحمه انك انت الغفور الرحيم. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ ഇന്ന പുത്രൻ അല്ലെങ്കിൽ ഇന്ന പുത്രി, ഇന്നയാൾ, അത് മരിച്ച വ്യക്തിയുടെ പേര് പറയാം, എന്നിട്ട് ഇന്നയാൾ നിന്റെ പക്കലിലും നിന്റെ സംരക്ഷണത്തിലുമാണുള്ളത്, അതിനാൽ നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ദുരിതത്തിൽ നിന്നും നീ ഇയാളെ സംരക്ഷിക്കണമേ. നീ അതിവിശ്വസ്തനായവനും അത്യധികം സത്യസന്ധനായും ആയവനുമാണ്. നീ ഇയാൾക്ക് പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യണമേ. നിശ്ചയമായും നീ ഏറ്റവും അധികം പൊറുക്കുന്നവനും ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനുമാണ്. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന സുദീർഘമായൊരു പ്രാർത്ഥനയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി കൊണ്ടത് പഠിക്കാവുന്നതാണ്. ആദ്യമായി കൊണ്ട് നമ്മൾ പഠിക്കുന്ന ഭാഗം, അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മതിക വഹബ്ലി ജിവാരിക ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാർ. ഇതുവരെയാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ.
5: അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മതിക ഫീ ദിമ്മതിക അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മതിക അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മതിക വഹബ്ലി ജിവാരിക വഹബ്ലി ജിവാരിക വഹബ്ലി ജിവാരിക ഫഖിഹി ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി وعذاب النار وعذاب النار وعذاب النار اللهم ان فلان بن فلان في ذمتك اللهم ان فلان بن فلان في ذمتك وحبل جوارك فقه من فتنة القبر وعذاب النار وحبل جوارك فقه من فتنة القبر وعذاب النار
6: ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള ഭാഗം. അതിൻ്റെ അടുത്ത രണ്ടാമത്തെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അള്ളാഹു ഈ ഒരു പ്രാർത്ഥന പഠിക്കാനും അത് മരിച്ച ആളുകൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ അഞ്ചാം ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. എത്ര തന്നെ പ്രാർത്ഥിച്ചാലും പ്രതീക്ഷ കൈവിടരുത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നന്മയായി നമുക്ക് രേഖപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയയിലെ 83-84 വചനങ്ങളാണ് ആമുഖമായി ഈ ഖുർആൻ പാഠത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ട് ഞാൻ ഓതിവെച്ചത്. നമുക്കറിയാം സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നിലക്കുള്ള ഏതെങ്കിലും ഒരു പ്രയാസമില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം. അത് മക്കളുമായി ബന്ധപ്പെട്ടോ, ഫാമിലിയുമായി ബന്ധപ്പെട്ടോ, ഇനി ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ടോ, ജോലിയുമായി ബന്ധപ്പെട്ടോ, എന്തെങ്കിലും ഒരു പരീക്ഷണം, ഒരു ബുദ്ധിമുട്ട് ഏതൊരാൾക്കും അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുമെന്നുള്ളത്. ഈ ദുനിയാവിൻ്റെ ഒരു ക്രമം, ഈ ഭൗതിക ജീവിതത്തിൻ്റെ ക്രമം അങ്ങനെയാണ്. പ്രയാസങ്ങളില്ലാത്ത, കഷ്ടതകളില്ലാത്ത ഒരു ലോകമെന്ന് പറയുന്നത് പരലോകമാണ്. അപ്പോൾ അവിടേക്കുള്ള ഒരു പാതേയമാണ് ശരിക്കും ഈ ദുനിയാവിലെ ജീവിതം. നോക്കൂ, നിങ്ങൾ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനാണല്ലോ. അദ്ദേഹം, ആ മഹാനായ പ്രവാചകൻ, അവിടെ നിന്ന് ഒരു വർഷങ്ങളോളം, ഒരു വർഷമല്ല, രണ്ട് വർഷമല്ല, വർഷങ്ങളോളം രോഗം ബാധിച്ച് കിടന്നിട്ട് മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു, അദ്ദേഹമാണെങ്കിൽ രോഗിയായി കിടക്കുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിനുണ്ടായ ഒരു തവക്കുൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ദൃഢമായ ബോധ്യം, ആ ഒരു ഈമാനിൻ്റെ ശക്തി, ആ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരമേൽപ്പിക്കൽ, എന്നിട്ട് ആ ഭരമേൽപ്പിച്ചുള്ള അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാചകം കൂടിയാണ്. ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ആയത്ത് പറയുന്നത്. അയ്യൂബ് അലൈഹിസ്സത്തു വസ്സലാം തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ച സന്ദർഭം, എനിക്ക് അസുഖം ബാധിച്ചു, ദുരിതം ബാധിച്ചു, ഞാൻ രോഗബാധിതനായി, അള്ളാഹുവേ നീ പരമകാരുണികയിൽ വെച്ചുള്ള ഏറ്റവും വലിയ പരമകാരുണികൻ, കരുണ ചെയ്യാൻ കഴിവുള്ളവൻ നീയാണ്, അർഹമർ റഹീം അല്ലേ. അപ്പോൾ ആ നിലക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പം അല്ലെ, ഏകദേശം 18 വർഷത്തോളം കഠിനമായ രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അല്ലേ. കൂടെയുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ കൈവിട്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം റബ്ബിനെ കൈവിടാതെ റബ്ബിൽ ഭരമേൽപ്പിച്ച് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ച്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച്, റബ്ബല്ലാത്ത ഒരാളിലേക്കും പ്രാർത്ഥന കൈവിടാതെ ആ റബ്ബിൽ മാത്രം അർപ്പിച്ച് അദ്ദേഹം ആത്മാർത്ഥമായി പ്രാപിച്ചപ്പം റബ്ബ് അദ്ദേഹത്തെ കൈവിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഒരൊറ്റ പരാതിയും അദ്ദേഹം പറഞ്ഞിട്ടില്ല അല്ലേ. എന്താണ് പടച്ചു, എങ്ങനെ എന്നെ കാണില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഒന്നും സ്വീകരിക്കണില്ലേ, കേൾക്കണില്ലേ, ഞാൻ ഇനി നിർത്തി അല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് നിരാശ ഉൾക്കൊള്ളുന്ന വാക്കുകൾ പറയുന്ന പലരും പല വാചകങ്ങളും കേൾക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം റബ്ബിൽ വിശ്വാസം അത് ഉറപ്പിച്ചാൽ, ദൃഢമാക്കിയാൽ, ആ റബ്ബിൽ മാത്രം തവക്കുലാക്കിയാൽ ആ വിശ്വാസിയായ ആ മനുഷ്യന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടും. അതിലൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹിസ്സത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഈ സൂറത്തുൽ അംബിയയിലെ ഈ രണ്ട് വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല പിന്നീട് പറയുന്നത് നോക്കൂ നിങ്ങൾ, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ. ആ അദ്ദേഹത്തിന് നാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നാം സ്വീകരിച്ചു, നാം ഉത്തരം നൽകി, അദ്ദേഹത്തിന് ബാധിച്ച ദുരിതം, ആ രോഗം പൂർണ്ണമായും നാം നീക്കിക്കൊടുത്തു. മാത്രമല്ല വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിന് കുടുംബത്തെ നൽകി, മക്കളെ നൽകി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് പോലെയുള്ള എല്ലാം അദ്ദേഹത്തിന് സംവിധാനിച്ചു കൊടുത്തു നാം. ഇതൊക്കെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള, നമ്മുടെ പക്കൽ നിന്നുള്ള റഹ്മതൻ മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായിക്കൊണ്ട് മാത്രമാണ്. മാത്രവുമല്ല ഇത് അദ്ദേഹം അള്ളാഹുവെക്കുറിച്ച് ഒരൊറ്റ പരാതിയും പറയാതെ ഇങ്ങനെ ജീവിച്ച് റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് റബ്ബല്ലാത്തവരിലേക്ക് ആരിലേക്കും പ്രാർത്ഥന കൈവിടാതെ, നാഥാ നീ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കരുണാനിധിയാണല്ലോ എന്ന് മാത്രമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് രോഗം മാറ്റിക്കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ആരോഗ്യത്തിന് പൂർണ്ണമായ ശിഫ നൽകിയെന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടതിനേക്കാൾ അല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നത് പോലോത്തത് അത്രമാത്രം നൽകിയെന്ന, അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായി കാരുണ്യം അള്ളാഹു തിരിച്ചു നൽകിയെന്നാണ്. അള്ളാഹുവിൻ്റെ സഹായം ഒരു പക്ഷേ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുമ്പോഴേക്ക് കിട്ടണമെന്നില്ല, ഒരു പക്ഷേ അത് വൈകിക്കിട്ടാം, പക്ഷേ ആ സഹായം വരുമെന്നുള്ള ഉറപ്പാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ആ ഉറപ്പോടുകൂടി പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയാൽ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളതും ഇതിൽ നാം ഉൾക്കൊള്ളേണ്ട ഗുണപാഠമാണ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മഹുള്ള പറഞ്ഞ വാചകം കാണാം: ലൗ കശഫല്ലാഹു ലഗിതാ ലഅബ്ദിഹി വഅറാഹു കൈഫ യുദബ്ബിറു ലഹു ഉമൂറഹു ലദാബ ഖൽബുൽ അബ്ദി ഹുബ്ബൻ ലില്ലാ വശുക്റൻ ലഹു. അഥവാ അള്ളാഹു തൻ്റെ ഒരു അടിമക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്ന ആ രഹസ്യം, അതിൻ്റെ ഹിക്മത്ത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവോടുള്ള സ്നേഹത്താലും നന്ദി കാരണത്താലും ആ അടിമയുടെ ഹൃദയം, ആ ദാസന്റെ ഹൃദയം ലദാബ ഖൽബുൽ അബ്ദി ഹുബ്ബൻ ലില്ലാഹി വശുക്റൻ ലഹു, അള്ളാഹുവിനോടുള്ള സ്നേഹത്താലും നന്ദിയാലും അടിമയുടെ ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു. അത്രമാത്രം ഹിക്മത്ത് റബ്ബിൻ്റെ റബ്ബിന് ആ നിലക്കുള്ള രഹസ്യങ്ങൾ, ഒരടിമയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്നിടത്ത് റബ്ബിൻ്റെ ആ നിലക്കുള്ള ഹിക്മത്ത് റബ്ബിനുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വാചകമാണ് ഇബ്നു ഖയ്യിം റഹ്മഹുള്ള പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമുക്ക് ബന്ധു ഭവിക്കുന്ന പരീക്ഷണങ്ങളെയും വിപത്തുകളെയും നമ്മൾ ഒരിക്കലും വെറുക്കാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണെന്നോർത്ത് റബ്ബിനേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം റബ്ബ് നമുക്ക് നൽകുകയാണ്. അപ്പോൾ വെറുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ രക്ഷ, ഒരു പക്ഷേ ചിലപ്പോൾ അതിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടുക. കാരണം അത്രയും കാര്യങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, അതിലൊക്കെ ക്ഷമിക്കുമ്പോൾ, സഹിക്കുമ്പോൾ, റബ്ബിന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രം അതിലൂടെ ക്ഷമ കൈക്കൊള്ളുമ്പോൾ, റബ്ബിലേക്ക് കൂടുതലടുത്ത് നമ്മുടെ ഐച്ഛികമായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, അത്രയും പുണ്യം പതിന്മടങ്ങായി നമുക്ക് രേഖപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഏതൊരു മനുഷ്യനും ഈ ദുനിയാവിൽ കുടുംബമായി, മക്കളായി, പിതാവായി, പിതാമഹനായി, ഭാര്യയായി, ഭർത്താവായി, പേരമക്കളായി, എങ്ങനെ ഏത് പൊസിഷനിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിയായി ജീവിക്കുകയാണെങ്കിലും, അവൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട്, അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതൊരു മനുഷ്യനും, വിശിഷ്യ വിശ്വാസിയായ ഏതൊരു മനുഷ്യനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ പാഠം നമുക്ക് നൽകുന്നതാണ് ഈ പരിശുദ്ധ ഖുർആന്റെ വചനം എന്ന് സൂറത്തുൽ അംബിയായിലെ 83-84 വചനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് തുന്നിച്ചേർക്കേണ്ട പാഠങ്ങൾ നൽകുന്ന രണ്ട് വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും അത് സംശുദ്ധമാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. എത്ര തന്നെ പ്രാർത്ഥിച്ചാലും

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നേർരേഖ. താങ്കളൊരു തടസ്സമാണോ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നബി വചനങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരരേഖകളാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോഴെല്ലാം തോന്നിയ ഒരാശയമായിരിക്കാം. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പല ആളുകളും അവരതിന് പറ്റാത്തവരാണെന്നും ഒരുപക്ഷെ ഒരു സ്ഥാപനം നശിക്കുന്നത് ഈ വ്യക്തി ഈ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടതാണെന്നും ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും മനസ്സിൽ വിചാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. വളരെ വലിയൊരു യാഥാർത്ഥ്യമാണിത്. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ എന്തോ ആവട്ടെ ഒരു നേതൃത്വത്തിലിരിക്കുമ്പോൾ അയാൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അവിടെ അത് ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല രൂപത്തിൽ ഫങ്ഷൻ ചെയ്യിക്കാനും അതുകൊണ്ട് കിട്ടാവുന്ന മാക്സിമം പ്രയോജനത്തെ ഉണ്ടാക്കി തീർക്കുവാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് താല്പര്യത്തോടുകൂടെ ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. സ്ഥാപന മേധാവികൾ, തലവന്മാർ, ഇപ്പം എന്തോ ആവട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ അല്ലെങ്കിൽ കമ്പനികളാവട്ടെ, എന്താവട്ടെ, കഴിവുള്ള ആളുകൾ സ്ഥാനത്തിരിക്കണം. കഴിവില്ലാത്ത ആളുകൾ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആ സ്ഥാപനം വളരുന്നില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തൽ കൂടെയാണ് അയാൾ ചെയ്യുന്നത്. സ്വാഭാവികമായ പുരോഗതി പോലും തടസ്സപ്പെടാൻ അത് കാരണമായിത്തീരും. കാരണം അവിടെ കാര്യങ്ങൾ കർമ്മോത്സുകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിലൂടെ നിഷ്ക്രിയരാകാം, ആ സ്ഥാപനത്തിൻ്റെ ശത്രുക്കളാവാം, അതിൻ്റെ പരാജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവാം. അതായത് അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് മാത്രമല്ല, പുറകോട്ട് കൊണ്ടുവരുവാൻ ഉള്ള ഒരു പ്രേരകവുമായിട്ട് ഒരു പക്ഷേ അയാൾ വർത്തിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ് സഹോദരങ്ങളെ. ഇത് അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹുവിൻ്റെ പ്രവാചകരെ, അല തസ്തഅമിലുന്നി, നിങ്ങൾ എന്നെ ആമിലാക്കുന്നില്ലേ, ഗവർണറാക്കുന്നില്ലേ, അധികാരമേൽപ്പിക്കുന്നില്ലേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നാട്ടിലേക്ക്, ഓരോ പ്രദേശത്തേക്കുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. ഫലറബ ബി യദിഹി അല മങ്കിബി, ഇപ്പോൾ നബി എൻ്റെ ചുമലിലിങ്ങനെ തട്ടി, എന്നിട്ട് പറഞ്ഞു, യാ അബദർ ഇന്നക ദഈഫ്, അബൂദറെ നീ ഒരു ദുർബലനാണ്. ഏതു കാര്യത്തിൽ? ഒരു ഭരണം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നീ ദുർബലനാണ്. വ ഇന്നഹാ അമാന, അത് ഒരു അമാനത്താണ്, അത് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്, അത് നിർവഹിച്ചില്ലെങ്കിൽ വലിയ തെറ്റ് സംഭവിക്കും. നേതൃത്വം എന്നത് അലങ്കാരത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനോ ഒരു സ്ഥാനത്തിൻ്റെ സുഖം അനുഭവിക്കാനോ സാമൂഹിക അംഗീകാരത്തിനു വേണ്ടിയുള്ളതല്ല, അത് ചില കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ്. അത് നമ്മൾ നമ്മുടെ സമയവും ആരോഗ്യവും ഉപയോഗിച്ചുകൊണ്ട് അർപ്പണബോധത്തോടുകൂടെ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ചില പ്രയോജനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമാണത്. ഇന്നഹ അമാന വ ഇന്നഹ യൗമുൽ ഖിയാമത്തി ഖിസ്യുൻ വ നദാമ, നാളെ പരലോകത്ത് എന്തായിരിക്കും, അതൊരു അപമാനവും ഖേദവുമായിത്തീരും. നമ്മളത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ സ്ഥാനം നമുക്ക് പ്രതികൂലമാകും. ഇല്ലാമൻ അഖദഹ ബിഹഖിഹ, അത് ചെയ്യേണ്ട പ്രകാരം ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ. വ അദ്ദല്ലദി അലൈഹി ഫിഹ, അതിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അത് അയാൾക്ക് ഒരു ഖേദത്തിനും ദുഃഖത്തിനും പരലോകത്ത് ഇടയാക്കുമെന്നാണ്. എത്രയെത്ര സ്ഥാപനങ്ങളാണ് ഒരു കരുത്തുറ്റ, കഴിവുറ്റ ഒരു മേധാവിയുടെ, അധികാരസ്ഥൻ്റെ അഭാവം കൊണ്ട് നശിച്ചു പോയത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില ആളുകൾ ആ സ്ഥാനം മറ്റാർക്കും മാറിക്കൊടുക്കാതെ സ്ഥാപനങ്ങളെയും അതേപോലെ തന്നെ പല നന്മകളെയും പല കൂട്ടായ്മകളെയും തടസ്സപ്പെടുത്തിയ എത്രയെത്ര വ്യക്തികളുണ്ട്. ദശാബ്ദങ്ങളോളം അത്തരം സ്ഥാനങ്ങളിൽ നിലനിൽക്കുകയും അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി. അപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ചില സ്ഥാനങ്ങളിലേക്ക് നമ്മളെ നിർബന്ധിച്ച് ആളുകളാക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം, നമ്മളെത്ര മാറാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാലും നമ്മളെ പിടിച്ച് നിർബന്ധിക്കുമ്പോൾ നമ്മളിൽ അവർക്കൊരു വിശ്വാസമുണ്ടെന്നും അത് നമുക്ക് ചില കഴിവുകളുള്ളതുകൊണ്ടാണെന്നും മനസ്സിലാവും. എന്നാൽ ആ സ്ഥാനം, ഇനി അടുത്തതായ സ്ഥാനത്തേക്ക് വരേണ്ടവൻ നമ്മളാണ് അവിടുത്തെ നിയമപ്രകാരം എങ്കിൽ നമ്മൾ യോഗ്യനല്ലെങ്കിലോ, നമ്മൾ യോഗ്യരായവർക്ക് മാറിക്കൊടുക്കണം. ചിലപ്പോൾ ചില സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്ക് വരാം, ചില പ്രയാസങ്ങൾ നമുക്ക് വരാം, പക്ഷേ ആത്യന്തികമായി നമ്മുടെ പണമോ നമ്മുടെ അധികാരമോ സ്വാധീനത്തിലപ്പുറം ആ സ്ഥാനം ഞാൻ ഏറ്റെടുത്താൽ അതെത്രമാത്രം ഉത്തരവാദിത്തോടെ എനിക്ക് നിർവഹിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് തന്നെയാണ് ആത്യന്തികമായി ചിന്തിക്കേണ്ടത്. നേതൃകാര്യങ്ങളിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ ഒരു അടിസ്ഥാന ആശയം എവിടെയും നമ്മൾ പാലിക്കണം. കഴിയാത്തത് ഏറ്റെടുത്ത് ഒരു വളർച്ചയെ മുരടിപ്പിക്കാനോ ഒരു നന്മയെ തടസ്സപ്പെടുത്താനോ നമ്മുടെ സ്ഥാനമോഹങ്ങളും അധികാര താല്പര്യങ്ങളും കാരണമാകാതിരിക്കുകയും പരലോകത്തൊരു ഖേദത്തിന് രക്ഷപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സഹായിക്കട്ടെ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. താങ്കൾ ഒരു തടസ്സമാണോ എന്ന വിഷയത്തിൽ നമ്മുടെ ഇതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ

0: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ.
1: യെസ്,
0: മഷാല്ല, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാ ഷമീൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഒരു പുതുക്കിട്ട് സമ്മാനം കൊണ്ടുവന്ന് തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവീൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവീൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവീൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത

0: കൂടിയില്ലേ. അപ്പൊ അവിടെ നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ ആൾ കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെന്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ. എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി, കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി, ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ്. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്ന ബസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും
2: കേട്ടോ. 9020840840 www.peaceradio.com.
0: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. സത്യവും മിഥ്യയും മനുഷ്യന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും. ഇജാസ് ബിൻ ഇസ്മായിൽ മസ്കറ്റിൽ നിന്നും രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനം നുറുങ്ങുകളിൽ ഇപ്പോൾ കേൾക്കാം. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: സത്യവും മിഥ്യയും മനുഷ്യന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും. എഴുത്ത് ഇജാസ് ബിൻ ഇസ്മായിൽ മസ്കറ്റ്. മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ചോദ്യങ്ങളിലൊന്നാണ് താൻ എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണമെന്നത്. പ്രപഞ്ചനാഥൻ മനുഷ്യനെ സൃഷ്ടിച്ച് അലഞ്ഞുതിരിയാൻ വിട്ടിട്ടില്ല, മറിച്ച് അവർക്ക് ശരിയായ വഴി ഏതാണെന്ന് പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴി തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. സൂറത്ത് യൂനുസിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പ്രവാചകനോട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, പറയുക, ഹേ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. അതിനാൽ ആർ നേർവഴി സ്വീകരിക്കുന്നുവോ അവൻ തന്റെ ഗുണത്തിന് തന്നെയാണ് നേർവഴി സ്വീകരിക്കുന്നത്. വല്ലവനും വഴിപിഴച്ചു പോയാൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനല്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 10:108. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെയും കുറിച്ച് ഖുർആൻ മുന്നോട്ടുവെക്കുന്ന 4 പ്രധാന പാഠങ്ങൾ. സത്യം വെളിപ്പെട്ടിരിക്കുന്നു, അൽഹഖ് സത്യം വന്നെത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണത്. ഖുർആനിലൂടെയും പ്രവാചകനിലൂടെയും വിശുദ്ധ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് അല്ലാഹു മനുഷ്യർക്ക് മുന്നിൽ വ്യക്തമായി തുറന്നുവച്ചു കഴിഞ്ഞു. ഇനി നാളെ വിചാരണ നാളിൽ ഞങ്ങൾക്ക് സത്യമെന്താണെന്ന് അറിയില്ലായിരുന്നു എന്നോ ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല എന്നോ യാതൊരു ഒഴിവുകഴിവുകളും മനുഷ്യന് പറയാനാകില്ല. സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്ന വ്യക്തമായ തെളിവുകൾ മനുഷ്യരാശിക്ക് മുന്നിൽ സൃഷ്ടാവ് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേർവഴിയുടെ ഗുണം വ്യക്തിക്ക് തന്നെ, മനുഷ്യന്റെ വലിയൊരു അഹങ്കാരമാണ് ഈ വരി തിരുത്തുന്നത്. നാം ദൈവത്തെ ആരാധിക്കുന്നത് അവന് വല്ല ഗുണവും കിട്ടാനാണെന്ന തോന്നൽ പലർക്കുമുണ്ട്. എന്നാൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നേർവഴി സ്വീകരിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ ഗുണഭോക്താവ് നിങ്ങൾ തന്നെയാണ്. സൃഷ്ടാവിനെ വണങ്ങുന്നതിലൂടെ പ്രപഞ്ചനാഥൻ്റെ പ്രതാപത്തിന് ഒട്ടും ഒന്നും കൂട്ടിച്ചേർക്കാൻ മനുഷ്യന് സാധ്യമല്ല. നിസ്കാരം, ദാനധർമ്മങ്ങൾ, സത്യസന്ധത തുടങ്ങിയ ദൈവീക കൽപ്പനകൾ പാലിക്കുന്നത് വഴി മനുഷ്യന് തനിക്കാണ് ഈ ലോകത്ത് മാനസിക സമാധാനവും പരലോകത്ത് ശാശ്വത വിജയവും ലഭിക്കുന്നത്. വഴിപിഴവിൻ്റെ ദോഷം വ്യക്തിപരമാണ്. ഒരാൾ സത്യം നിഷേധിക്കാനും അതിക്രമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചാൽ അവൻ ദൈവത്തെയോ പ്രവാചകനെയോ അല്ല തോൽപ്പിക്കുന്നത്, മറിച്ച് സ്വന്തം ആത്മാവിനെ തന്നെയാണ്. ഒരു രോഗിക്ക് ഡോക്ടർ കൃത്യമായ മരുന്ന് കുറിച്ചു നൽകിയിട്ടും അവനത് കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം അവൻ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക, ഡോക്ടറല്ല. അതുപോലെ ദൈവീക മാർഗനിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ് അതിക്രമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവർ സ്വന്തം നാശത്തിലേക്കുള്ള വഴി തന്നെയാണ് തുറക്കുന്നത്. പ്രവാചകൻ ഒരു കാവൽക്കാരനല്ല. ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനല്ല. വമാ അന അലൈക്കും ബിവക്കീൽ എന്ന പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളെ നിർബന്ധിച്ച് മതത്തിൽ ചേർക്കാനോ അടിച്ചു വിശ്വസിപ്പിക്കാനോ ആരെയും അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടില്ല. സത്യമെന്താണെന്ന് സ്നേഹത്തോടെയും യുക്തിയോടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുമാത്രമാണ് പ്രവാചകന്റെയും വിശ്വാസികളുടെയും ബാധ്യത. അത് ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. വിശ്വാസമെന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല, മറിച്ച് സ്വതന്ത്രമായ വിവേകത്തിലൂടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട ഒന്നാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ജീവിതം നിരന്തരമായ തിരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ്. ശരിയായ പാതയും തെറ്റായ പാതയും നമ്മുടെ മുന്നിലുണ്ട്. സൃഷ്ടാവിനെ അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള വിവേകം നാം കാണിച്ചാൽ അത് നമ്മുടെ തന്നെ വിജയമാണ്, അല്ലാത്ത പക്ഷം നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ഹേ മനുഷ്യരെ, യാ യുഹന്നാസ് എന്ന തലക്കെട്ടിലുള്ള ഈ ശബ്ദാവിഷ്കാരം പൂർത്തിയാവുകയാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി, ലക്ഷ്യം, സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, സന്മാർഗവും ദുർമാർഗവും, പുനരുദ്ധാനവും വിചാരണയും തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഖുർആൻ ലോകർക്ക് മുമ്പിൽ എങ്ങനെ അവതരിപ്പിച്ചു എന്നത് നാം കണ്ടു. മാനവരാശിയെ ഒന്നായി കണ്ടുകൊണ്ട് ഖുർആൻ നൽകുന്ന ഈ സാർവലൗകിക സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും അല്ലാഹു നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ.
0: നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. സത്യവും മിഥ്യയും മനുഷ്യന്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പും. ഇഅജാസ് ബിൻ ഇസ്മായിൽ രചിച്ച ലേഖനത്തിന്റെ ശബ്ദാഖ്യാനമായിരുന്നു കേട്ടത്. ശബ്ദം പകർന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന. അൽ വഹാബ്, പ്രതിഫലം ആഗ്രഹിക്കാതെ ദാനം ചെയ്യുന്നവൻ. അബ്ദുറൌഫ് അൽഹിക്കമി ക്ലാസ് എടുക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെയും ഹുസ്നയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ചില പ്രധാനപ്പെട്ട നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നിങ്ങനെയുള്ള നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇനി അതനുസരിച്ചുള്ള ജീവിതം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ശ്രവിക്കുന്നത് അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ വഹാബ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് അൽ വഹാബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ, പ്രതീക്ഷിക്കാതെ, ഉപകാരം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ, ദാനം നൽകുന്നവൻ എന്നിങ്ങനെയാണ് അൽ വഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം, പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവൻ എന്നതാണ് അൽ വഹാബ് എന്ന നാമത്തിൻ്റെ അർത്ഥം. നമ്മൾ പ്രകൃതിയിൽ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മഴ ലഭിക്കുന്നു അല്ലേ? മഴ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ആ മഴ എല്ലാവരും ആസ്വദിക്കുന്നു. പക്ഷെ നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനെ തിരിച്ച് ആ രൂപത്തിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുന്നുണ്ടോ? അള്ളാഹു മഴയെങ്ങാനും തടഞ്ഞു വച്ചാൽ ഈ ലോകത്തെ വിശ്വാസികളും അവിശ്വാസികളുമായ നിരീശ്വരവാദികളുമായ ആളുകൾ എന്തു ചെയ്യും? കൃഷി ഉണ്ടാക്കാൻ പ്രയാസാവും അല്ലേ? നമുക്ക് വെള്ളം കുടിക്കാൻ പ്രയാസാവും. കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങും. വെള്ളമില്ലെങ്കിൽ, കുടിവെള്ളമില്ലെങ്കിൽ നശിക്കും ഈ നാട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ വഹാബി എന്ന നാമത്തെ അർത്ഥമാക്കുന്നതാണ് ആകാശലോകത്തു നിന്ന് പേമാരി പെയ്യുന്നത്. മാത്രമല്ല രാത്രിയും പകലുണ്ടാവുന്നു അല്ലേ. രാത്രി എന്തിനാ ഉണ്ടാകുന്നത്? അള്ളാഹു സംവിധാനിച്ചത് രാത്രിയിൽ വിശ്രമിക്കാനാണ്, പകലിൽ സമ്പാദിക്കാനാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. ഇതെല്ലാ ആളുകളും ആസ്വദിക്കുന്നു. വിശ്വാസികളും അവിശ്വാസികളും കാഫിരീങ്ങളും അതുപോലെ തന്നെ മുനാഫിക്കുകളും മതനിഷേധികളും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നു അല്ലേ. ഈ ആളുകളൊക്കെയും അള്ളാഹുവിന് എന്തെങ്കിലും പ്രത്യേക ഉപകാരം ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചത്? ഒരിക്കലല്ല. അള്ളാഹു ഒരിക്കലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഒന്നും ആഗ്രഹിക്കാതെ, പ്രത്യുപകാരമോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ എല്ലാവർക്കും ദാനം നൽകുന്നു. എന്നാൽ വിശ്വാസികൾക്ക് പ്രത്യേകമായും അള്ളാഹു ദാനങ്ങൾ നൽകുന്നു എന്നതാണ്. നമ്മുടെ മക്കൾ, ഉമ്മമാർക്ക്, വാപ്പമാർക്ക് ദാനമാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ദാനമാണ്. മക്കളുള്ളവരുണ്ട്, അതിൽ തന്നെ ആൺമക്കൾ മാത്രമുള്ളവരുണ്ട് അല്ലേ, പെൺമക്കൾ മാത്രമുള്ളവരുമുണ്ട്. ഇനി ആൺമക്കളും പെൺമക്കളും ഇടകലർന്നുകൊണ്ട് അള്ളാഹു ചില മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ട്. ഒരു രണ്ടാണും രണ്ട് പെണ്ണും, അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും, ഇങ്ങനെ ആണും പെണ്ണും നൽകുന്ന അള്ളാഹു അവൻ്റെ സമ്മാനമാണ് ആ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ മക്കളില്ലാത്ത ആളുകളും ഉണ്ടല്ലേ, അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്. മക്കളെ ലഭിച്ചാൽ അവർക്ക് വേറെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് അള്ളാഹു മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ അള്ളാഹു മക്കളെ തടഞ്ഞു വയ്ക്കും. ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും, ചിലപ്പോൾ ഒരു 8 വർഷം കഴിഞ്ഞിട്ട് മക്കളെ കൊടുക്കും. അപ്പോൾ അള്ളാഹുവിനറിയാം എപ്പോഴാണ്, ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയാം. അതുകൊണ്ട് തന്നെ അൽ വഹാബായ അള്ളാഹു കൃത്യമായി കൊണ്ട് അതിനനുസരിച്ച് എല്ലാവർക്കും നൽകുന്നു എന്നത് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പഠിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അൽ വഹാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കാതെ, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും ദാനമായി നൽകുന്ന, ധാരാളമായി ദാനം നൽകുന്നവനാണ് അൽ വഹാബ്. നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മുടെ ഉടമസ്ഥതയിലല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത് അനന്തരാവകാശമായി എടുക്കും. നമുക്ക് ഈ സമ്പത്ത് ലഭിച്ച എവിടെന്നാ? സമ്പത്തിൻ്റെ അധിപനായ അള്ളാഹു ദാനമായി നൽകിയതാണ് നമ്മുടെ സമ്പത്ത്. എത്രയോ ആളുകൾ വീടില്ല. നമുക്കൊക്കെ വീടുണ്ട്, അൽഹംദുലില്ല. വീടില്ലാത്തവർക്ക് അള്ളാഹു ഒരു ചെറിയ വീടെങ്കിലും നൽകട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീടുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ്. അള്ളാഹുവിൻ്റെ ദാനമില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രത്യേകമായ കാരുണ്യം നമ്മളിലേക്ക് വർഷിച്ചിട്ടില്ല എങ്കിൽ നമുക്കാർക്കും വീടുണ്ടാവില്ല, വെള്ളം കുടിക്കാൻ കഴിയില്ല. ഇനി വെള്ളമുണ്ടായാൽ പോലും നമുക്ക് ശരിക്കൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമ്മെ സഹായിക്കുന്നവൻ, നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ച് നൽകുന്നവൻ, നമുക്ക് ദാനം നൽകുന്നവൻ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അസ്വമദാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അസ്വമദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വമദ് എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ എല്ലാവർക്കും ധാരാളമായി ദാനധർമ്മങ്ങൾ നൽകുന്നവൻ എന്നതാണ് അസ്വമദ് എന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മക്കൾ അള്ളാഹുവിൻ്റെ ദാനമാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്ത്, യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം, യഹബുലിമൈ യശാ ഉ ഇനാസ, ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകുന്നു. വയഹബുലിമൈ യശാ ഉ ദുക്കൂർ, ചില ആളുകൾക്ക് അള്ളാഹു പുരുഷനെ മാത്രം നൽകുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു ചില ആളുകൾക്ക് അള്ളാഹു പുരുഷനെയും സ്ത്രീകളെയും ഇടകലർത്തി അവർക്ക് നൽകുന്നു. എന്നിട്ട് വീണ്ടും അള്ളാഹു അതേ വചനത്തിൽ പറയുന്നു ചില ആളുകൾക്ക് വന്ധ്യതയും നൽകുന്നു, മക്കളെ നൽകാതിരിക്കുന്നു. ഇതൊക്കെയും യഹബു എന്ന വാക്ക് പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദാനമാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ് മക്കൾ എന്നത് നമ്മൾ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ടല്ലേ. പ്രവാചകന്മാരധികവും നബിമാർ അഖിലവും പ്രാർത്ഥിച്ച, മക്കളെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവെ, സ്വാലിഹീങ്ങളായ മക്കളെ എനിക്ക് സമ്മാനമായി നൽകണമെന്നാണ്. അപ്പോൾ മക്കളെന്നത് ഒരു സമ്മാനമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സമ്മാനമാണ്. ആ സമ്മാനം ലഭിച്ചവർ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് യഹ്യ എന്ന് പറയുന്ന മകനെ ലഭിച്ചു. വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയപ്പോഴാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മകനെ ലഭിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അപ്പോൾ ഈ സമ്മാനം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അതെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവൻ്റെ അനുഗ്രഹം, അവൻ്റെ സമ്മാനം എല്ലാവർക്കും നൽകുന്നു. ദാനം ധാരാളമായി നൽകുന്നവൻ അവനാണ് അൽ വഹാബ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമുക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ കാര്യങ്ങൾ നമ്മൾ ദാനമായി നൽകാൻ ഈ അള്ളാഹുവിൻ്റെ അൽ വഹാബി എന്ന നാമം പഠിക്കുമ്പോൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഈ അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് വിലപ്പെട്ടത്, നമുക്ക് ആവശ്യമുള്ളതും ദാനധർമ്മം ചെയ്യുമ്പോഴാണ് അള്ളാഹു അത് ഏറ്റവും നല്ല ദാനമായി സ്വീകരിക്കുന്നത് എന്നതുകൂടി തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന നാമം അത് അർത്ഥമാക്കുന്നത് പ്രതിഫലമോ അതുപോലെ തന്നെ പ്രത്യുപകാരമോ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളും ആ രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കരുത് അത് ചെയ്യുന്നത് എന്നതുകൂടി ഈ ഒരു നാമം പഠിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹനീയമായ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വഹാബായ അള്ളാഹുവിലേക്ക് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നവനാണ്. ആ വഹാബായ അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ദാനങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും എന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് വഹാബായ അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ ഹിബത്തിനെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതോടൊപ്പം ദാനധർമ്മങ്ങൾ നമുക്കിഷ്ടമുള്ളത് നൽകുവാനും നമുക്കിഷ്ടമുള്ളത് നൽകുമ്പോഴാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് എന്നത് തിരിച്ചറിയുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവൻ്റെ നാമഗുണവിശേഷണങ്ങളെ തിരിച്ചറിയുവാനും അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇബാദത്തുകൾ യഥാവിധം അർപ്പിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന അൽ വഹാബ്, പ്രതിഫലം ആഗ്രഹിക്കാതെ ദാനം നൽകുന്നവൻ. ക്ലാസ് എടുത്തത് അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.

0: സ്പേസ് റേഡിയോയിൽ ഇനി ഐ ടി ജാലകം. ട്രെയിനുകളുടെ സമയം അറിയാൻ ഒരു ആപ്ലിക്കേഷൻ. ഐ ടി ജാലകത്തിൽ അബ്ദുൽ അഹദ് ചുങ്കത്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ട്രെയിനിൽ പലപ്പോഴായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് എപ്പോഴാണ് ട്രെയിനുള്ളത്, എപ്പോൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ വരും, അത് ലേറ്റാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ളൊരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വെറീസ് മൈ ട്രെയിൻ എന്നാണ്. ഇത് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി വെറീസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുക. വെറീസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വെറീസ് മൈ ട്രെയിൻ എന്ന് തന്നെയാണ് ആദ്യം ആപ്ലിക്കേഷൻ്റെ പേരുള്ളത്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഈയൊരു ആപ്ലിക്കേഷൻ ഏതൊരാൾക്കും എന്ത് ചെയ്യണമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ആ രൂപത്തിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായി നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മൾക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ട്രെയിനുകൾ വേണം എന്നുള്ളത് നമുക്ക് ആദ്യമൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്, എവിടെ നിന്ന് എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന സ്റ്റേഷന് കോഴിക്കോട് എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്ന് കൊടുക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രല്, തിരുവനന്തപുരം നോർത്ത്, അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എന്ന് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈൻഡ് ട്രെയിൻസ് എന്ന് കൊടുക്കുമ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ട്രെയിനുകൾ ഇങ്ങനെ കാണിക്കുകയാണ്. 6:10 മുതൽ രാവിലെ മുതലുള്ള ട്രെയിനുകൾ വൈകുന്നേരം 12:00 വരെ ഉള്ളതുണ്ട്. സ്വാഭാവികമായും പലപ്പോഴുള്ള സംശയമാണ് തിരുവനന്തപുരം അതേപോലെ എറണാകുളമൊക്കെ ജംഗ്ഷനാണോ ടൗണാണോ, തിരുവനന്തപുരം സെൻട്രലാണോ നോർത്താണോ തുടങ്ങിയ സംശയമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രലും അതേപോലെ തിരുവനന്തപുരം നോർത്തിൻ്റെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഉപകാരമാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഒറ്റ സെർച്ചിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒന്നാമതായിക്കൊണ്ട് നമ്പർ 120-81 ട്രെയിനിൻ്റെ നമ്പറാണത്. അത് നീല നിറത്തിൽ കാണിക്കുന്നുണ്ട്. പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സമയം, അതിൻ്റെ നടുവിലായി എത്ര സമയം യാത്രയുണ്ട് എന്ന് കാണിക്കുന്നു. ആ ട്രെയിനിൻ്റെ പൂർണ്ണമായ പേര് അവിടെ ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ ട്രെയിൻ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6:00 മുതൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകൾ ലഭ്യമാണ്. ഇനി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ട്രെയിനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമതായിക്കൊണ്ടുള്ള ഈ ജനശതാബ്ദി, തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന ചൊവ്വാഴ്ച ഈ ഒരു ട്രെയിനിൽ പോകാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള തിരുനെൽവേലി എക്സ്പ്രസ് എന്നുള്ളത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ്. ആ ഒരു ട്രെയിനിൽ ഇന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊരു ഗ്രേ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ ഇന്നത്തെ ദിവസം അവൈലബിളായ ട്രെയിനുകളാണ്. അപ്പോൾ ഇന്ന് ഒരു രാത്രി സമയത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ AM PM എന്നിവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് AM PM എന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും റെയിൽവേ ടൈമുകൾ 24 മണിക്കൂറുള്ള ടൈം പറയുമ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കൃത്യമായി അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ടൈമിംഗ് ആക്കാം, അല്ലെങ്കിൽ AM PM എന്നാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ട്രെയിനും എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ഇവിടെ ലഭിക്കും. ഇനി നമ്മൾ ഇന്ന് ആണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ മുകളിലായി ഓൾ ഡേറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടുഡേ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇന്ന് ഉള്ള ട്രെയിനുകൾ മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ദിവസം മാറി ട്രെയിനുണ്ട് എന്ന് കരുതി ഇല്ലാതെ നാളെയുള്ള ട്രെയിനിന് വേണ്ടി ഇന്ന് കാത്തു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇനി അതല്ല നാളെയാണെന്നുണ്ടെങ്കിൽ ടുമോറോ എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചൂസ് ഫ്രം കലണ്ടർ എന്നുള്ളതിൽ നമ്മൾ നോക്കി ആ ഡേറ്റ് സെലക്ട് ചെയ്താൽ അന്നേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനുകൾ സെർച്ച് ചെയ്യുന്ന രൂപം ഉള്ളത്. ഇത് നമ്മൾ ഇതേപോലെ കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് എറണാകുളം എന്നുള്ളത്. എറണാകുളം ടൗണ്, എറണാകുളം ജംഗ്ഷൻ എന്നിങ്ങനെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലേക്കാണ് പോവേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ കൊടുത്ത് ഫൈൻഡ് ട്രെയിൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇക്കാര്യം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഡേറ്റ് മാത്രമല്ല സോർട്ട് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ അപ്പുറത്ത് എസ് എൽ എന്നുണ്ട്. ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് വേണം എന്നുള്ളത്, ജനറൽ അൺറിസർവ്ഡ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഫെയർ അവിടെ കാണിക്കും. അതേപോലെ തന്നെ എ സി ട്രീ ടയർ, ഇവിടെ നമ്മൾ ഒരു ട്രെയിനിൻ്റെ നേരെയും കാണിക്കുന്ന ഫെയറുണ്ട്, അതിൻ്റെ ടിക്കറ്റ് ചാർജ് അവിടെ കാണിക്കും. സാധാരണഗതിയിൽ സ്ലീപ്പറിൻ്റെ ചാർജാണ് കാണിക്കുക, ഇനി ജനറലിൻ്റെ ചാർജാണെങ്കിൽ അങ്ങനെ കാണിക്കും. ഈ രൂപത്തിൽ നമുക്കാവശ്യമായ കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി, ഫെയർ അടിസ്ഥാനത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കും. ഇനി തൊട്ടപ്പുറത്ത് സോർട്ട് ബൈ എന്നുള്ള ഒന്നുണ്ട്. അതിൽ ഡിഫോൾട്ടായിട്ട് വരെ ഡിപ്പാർച്ചർ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്, ട്രെയിൻ എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വരുന്നത്. ഇനി ഡ്യൂറേഷൻ നോക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ടെത്തുന്ന ട്രെയിനുകൾ ആദ്യം വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അറൈവൽ ടൈം, എത്തിച്ചേരുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ട്രെയിനുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ട്രെയിൻ വേഴ്സ് മൈ ട്രെയിൻ ആപ്പിലൂടെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഐ ടി ജാലകം ഇവിടെ സമാപിക്കുന്നു. ട്രെയിനുകളുടെ സമയം അറിയാൻ ഒരു അപ്ലിക്കേഷൻ എന്ന വിഷയത്തിൽ ഐ ടി ജാലകത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്ര.
2: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല, അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ 15-ാം തീയതി, 2026 ആഗസ്ത് 28-ാം തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉവ്വാദ് അൽ ജുഹനി ഹഫിള്ളഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ, വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, വഅലാ മനിത്തബഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരികളെ, ഒന്നാമതായി എന്നോടും നിങ്ങളോടും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുകയാണ്. അത് മാത്രമാണ് നമ്മുടെ വിജയത്തിൻ്റെ മാർഗം. ഇഹലോകത്ത് നേരും നിറയേടും മനസ്സിലാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവനാണ് യഥാർത്ഥത്തിൽ വിജയിയായിരിക്കുക. അങ്ങനെ തന്നെയാണ് പരലോകത്തും. സഹോദരങ്ങളെ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ആരാധനകളോടുകൂടി ജീവിക്കാനാണ്. പ്രവാചകന്മാരെ നിയോഗിച്ചത് മനുഷ്യൻ ജീവിക്കേണ്ട രീതി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാനല്ലാതെ. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ ഉമാ ഉരീദു അൻ തുഇമൂൻ, എനിക്ക് അവർ ആഹാരം തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കെന്തെങ്കിലും നൽകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹുവാണ് എല്ലാവർക്കും നൽകുന്നവൻ, അവനാണ് ശക്തൻ, അവനാണ് ഉറപ്പുള്ളവൻ. അതുകൊണ്ട് നാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ആരാധനകളിൽ മുഴുകി ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ബാധ്യത. ആ ബാധ്യത നിർവഹിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് നാം പഠിക്കണം. അതാണ് അറിവ്, അറിവ് നേടണം. ഖുർആൻ മനുഷ്യനെ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അറിവ് വേണം എന്ന് നിർദ്ദേശിച്ചത് കാണാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, നീ മനസ്സിലാക്കണം അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, നിന്റെ പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന്. ആദ്യം ഫഅലം, നീ പഠിക്കണം, നീ അറിയണം, മനസ്സിലാക്കണം എന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. അറിഞ്ഞാൽ അതിനുശേഷം വസ്തഗ്ഫിർ ലിദംബിക, അത് പാപമോചനത്തോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു കൽപ്പിച്ചു. ആദ്യം അറിവ്, അറിവുണ്ടെങ്കിലേ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് നല്ലവനായി ജീവിക്കാൻ കഴിയൂ എന്ന ആ അറിവിൻ്റെ മഹത്വമാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അറിവുള്ളവർക്ക് അവൻ്റെ സൃഷ്ടാവായ റബ്ബിനെപ്പറ്റി കൃത്യമായി ബോധ്യമുണ്ടാവൂ, ബോധമുണ്ടാവൂ. അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ, ഭയപ്പെടേണ്ട വിധം യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഭയപ്പെടണമെങ്കിൽ കൃത്യമായ അറിവ് വേണം. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ അറിവ് നേടാൻ വേണ്ടിയാണ് മത്സരിച്ചിരുന്നത്. അറിവ് കൊണ്ടാണ് വിശ്വാസികൾ ഭാഗ്യവാന്മാരായി മാറിയത് എന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാവണം. വിശ്വാസികൾക്ക് ജീവിതത്തിൽ പ്രകാശം ലഭിക്കണമെങ്കിൽ, രക്ഷ ലഭിക്കണമെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിങ്കൽ നിന്ന് പാപമുക്തി ലഭിക്കണമെങ്കിൽ നാം നല്ല അറിവുകൾ നേടിയെടുക്കണം. ഉപകാരപ്രദമായ അറിവുകളാണ് മനസ്സിൻ്റെ ഭക്ഷ്യവസ്തു. മനസ്സിന് പോഷണം നൽകണമെങ്കിൽ അറിവ് വേണം. ആത്മാവിന് സജീവത ലഭിക്കണമെങ്കിൽ അറിവ് വേണം. കൃത്യമായി വാക്കിലും പ്രവൃത്തിയിലും കൃത്യമായ നിലപാടെടുക്കാൻ കഴിയണമെങ്കിൽ, വിശ്വാസം ഉറച്ചു കിട്ടണമെങ്കിൽ അറിവാണ് വേണ്ടത്. അറിവുള്ളവൻ്റെ മനസ്സ് ശുദ്ധീകരിക്കും, അവൻ്റെ പ്രവർത്തനങ്ങൾ മാറും. അറിവില്ലായ്മയിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുംതോറും ജീവിതം നന്നായിത്തീരും, മനുഷ്യൻ്റെ ജീവിത മാർഗം ശുദ്ധമായിത്തീരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറിവ് നേടൽ ഏതൊരു മുസ്ലിമിൻ്റെയും ആൺ പെൺ വ്യത്യാസമില്ലാതെ ബാധ്യതയാണ് എന്ന്. വിശ്വാസം എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ ശുദ്ധമായി ജീവിക്കേണ്ടത്, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടത്, മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്, എങ്ങനെയാണ് അഞ്ചു നേരത്തെ പ്രാർത്ഥന നമസ്കാരം നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് സമ്പത്തിനെ പാവങ്ങൾക്ക് അർഹമായ വിഹിതം നീക്കിവെച്ചുകൊണ്ട് ശുദ്ധീകരിക്കേണ്ടത്, എങ്ങനെയാണ് വ്രതം, എങ്ങനെയാണ് ഹജ്ജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവനറിയണം. അതുമാത്രമല്ല, അതിൻ്റെ പുറമെ തൻ്റെ മൊത്തം എങ്ങനെയാണ് വ്യാപാര വിനിമയങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ ജീവിക്കേണ്ടത്, ഒരു വൈദ്യ പഠനം നടത്തുന്നവൻ, ഒരു ഡോക്ടർ എങ്ങനെയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്, ഒരു എഞ്ചിനീയർ എങ്ങനെയാണ് അവൻ്റെ തൊഴിൽ ചെയ്യേണ്ടത് എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ സത്യസന്ധമായി തൻ്റെ ഇബാദത്തുകളോട്, തൻ്റെ ജോലികളോട്, തൻ്റെ മനുഷ്യബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്താനും നേരെ ചൊവ്വേ മനുഷ്യർക്കും തനിക്കും ഉപകാരപ്രദമായി ജീവിക്കുവാനും സാധിക്കൂ എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അറിവുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ഇസ്ലാം അതിമഹത്തായ സ്ഥാനം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഒരു സ്ഥാനം അറിവുള്ളവർക്ക് അല്ലാഹു നൽകി. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു ഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്ന വചനത്തിൽ കൂടി അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കറിയാനില്ലെന്ന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു, അറിവുള്ളവരും സാക്ഷ്യം വഹിക്കുന്നു എന്നിങ്ങനെ അറിവുള്ളവരെ ഖുർആൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിവെച്ചു കാണാം. അറിവുള്ള പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ ശക്തിയാണ് കണ്ണിന് കുളിർമയാണ്. അവരുടെ അറിവിന് വേണ്ടിയാണ് മനുഷ്യർ ദാഹിക്കുന്നത്. അവരാണ് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഇരുട്ടില്ലെന്ന് വെളിച്ചം കാണിക്കുന്ന ആളുകൾ. അവരാണ് നേർമാർഗം കാണിക്കുന്ന വഴിയടയാളങ്ങൾ. അവരാണ് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആളുകൾ. അവരെയാണ് പിശാചിന് പേടി, പിശാചിൻ്റെ ആളുകൾക്ക് പേടി. അവരാണ് എല്ലാ തരത്തിൽ വ്യതിയാനങ്ങളിൽ നിന്നും വ്യാഖ്യാന ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും അതുപോലെ തിന്മകൾ പ്രചരിപ്പിക്കുന്ന എല്ലാവരിൽ നിന്നും മനുഷ്യ സമൂഹത്തെ രക്ഷിക്കുന്നവർ. യഥാർത്ഥത്തിൽ കൃത്യമായ അറിവ് നേടിയവരാണ്. അറിവ് നേടിക്കഴിഞ്ഞാൽ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഉന്നതമായ സ്ഥാനത്തെത്തും എന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. ഖുർആൻ പറയുന്നത് നോക്കൂ, യർഫഉല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദർജാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും അറിവ് നൽകപ്പെടുകയും ചെയ്തവർക്ക് അല്ലാഹു തആല ഉന്നതമായ പദവികൾ നൽകിക്കൊണ്ട് ഉയർത്തുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. അപ്പോൾ നാം അറിവ് നേടണം സഹോദരങ്ങൾ. എല്ലാ വിഷയത്തിലും നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കണം. ഏത് മതകാര്യങ്ങളിലായിരുന്നാലും മറ്റു കാര്യങ്ങളിലായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ലൈസ മിൻ ഉമ്മത്തി മൻ ലം യജുൽ കബീജുൽ ലഖബീറന വയർഹമ സഗീറന വയഅരിഫ ലി ആലിമിന ഹഖഹു. കുട്ടികളായ മുതിർന്നവരായ ആളുകളെ ആദരിക്കാത്തവൻ, കുട്ടികളായ ആളുകളോട് കരുണ കാണിക്കാത്തവൻ, പണ്ഡിതന്മാരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കാത്തവർ, അവർ നമ്മുടെ കൂട്ടത്തിലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അറിവ് നേടാൻ വേണ്ടി അവനൊരു വഴിയിൽ കടന്നുകൂടിയാൽ, കടന്നു പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ അറിവ് നേടാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു അവന് എളുപ്പമാക്കി തൊടും. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. അറിവ് നേടാൻ വേണ്ടി സഞ്ചാരം നടത്തുന്ന ആളുകൾക്ക് മലക്കുകൾ പോലും ചിറക് വിരിച്ചു കൊടുക്കും അവരുടെ സൗകര്യത്തിന് വേണ്ടി. ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അറിവന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടി, അവരുടെ പാപമോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മറ്റു നക്ഷത്രങ്ങളെക്കാളും ചന്ദ്രൻ എത്രമാത്രം പ്രകാശമാണോ അതുപോലെയാണ് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരാളെക്കാളും ആരാധനയോടൊപ്പം അറിവ് കൂടി നേടി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവാണ് മനുഷ്യൻ്റെ വ്യക്തിക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് വേണ്ടത് അറിവാണ്. അറിവുള്ളവരെയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ആ നിലക്കുള്ള അറിവ് നേടാൻ നാം ശ്രമിക്കണം എന്നതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു പുതിയ വർഷാരംഭം തുടങ്ങിയിരിക്കുകയാണല്ലോ. പഠനത്തിന് വേണ്ടിയും മനനത്തിന് വേണ്ടിയും നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ കുട്ടികളുടെ അറിവ് ഇത് സമൂഹത്തിന് ഉപകാരപ്പെടണം. സമൂഹത്തിൽ അതിൻ്റെ അടയാളങ്ങൾ സമുദായത്തിൽ കാണണം. ബുദ്ധികൾ പ്രകാശിക്കണം. നാഗരികതകൾ ഉയർത്തപ്പെടണം. എല്ലാവിധ ബോധവൽക്കരണവും ഇതുപോലെയുള്ള അറിവുകൾ കൊണ്ട് നേടണം. അങ്ങനെ സമൂഹവും രാജ്യവും ഒന്നിച്ച് പുരോഗതിയുടെ, നന്മയുടെ ഉത്തുംഗതയിലേക്കെത്താൻ ഈ കലാലയങ്ങളിൽ കൂടി, അറിവിൻ്റെ സഞ്ചാരപഥങ്ങളിൽ കൂടി നീങ്ങുന്ന നമ്മുടെ വരും തലമുറകൾക്ക് സാധിച്ചു കൊടുക്കണം. അത് അധ്യാപകരുടെ കടമയാണ്, അധ്യാപികമാരുടെ കടമയാണ്, ഈ പഠനകാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത എല്ലാവരുടെയും കടമയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർക്കാവശ്യമായ സൗകര്യങ്ങൾ നാം ഒരുക്കിക്കൊടുക്കണം. അറിവ് മാത്രമല്ല, മൂല്യവത്തായ ബോധവും അവർക്ക് നാം നൽകേണ്ടതുണ്ട്. അറിവിൻ്റെ സഞ്ചാരപഥങ്ങളിൽ നാഗരികതയും സംസ്കാരവും വളരണമെങ്കിൽ അവർക്ക് സാംസ്കാരിക ബോധവും കൂടി അറിവിൻ്റെ കൂടെ നാം നേടിക്കൊടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അറിവ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അവരും അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും തപസ്യയിൽ മുഴുകിയിരിക്കണമെന്ന് ആ കുട്ടികളോടും ഈ സന്ദർഭത്തിൽ ഞാൻ ഉപദേശിക്കുകയാണ്. അറിവ് നേടിക്കൊടുക്കുന്ന അധ്യാപകരെ നാം ആദരിക്കണം. കുട്ടികളെ നാം സ്നേഹിക്കണം. അവർക്ക് കൃത്യമായ ആ വിശ്വാസബോധവും കൃത്യമായ സാംസ്കാരിക ചിന്തയും നല്ല പെരുമാറ്റ രീതികളും നാം അവർക്ക് ഉണ്ടാക്കിക്കൊടുക്കണം. മുൻഗാമികളായ ആളുകൾ അത് ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നത് അവരുടെയൊക്കെ ചരിത്രത്തിൽ കാണാം. സുഫിയാനു സൗരി റഹിമഹുള്ള അവരുടെ മാതാവിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ആ തൻ്റെ കുട്ടിക്ക് മാതാവ് ഒരു കുറച്ച് ദിർഹം കൊടുത്തു, കുറച്ച് ഉറുപ്പിക കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഉറുപ്പിക സ്വീകരിക്കുക, നീ 10 ഹദീസുകൾ കാണാതെ പഠിക്കണം. അങ്ങനെ ആ 10 ഹദീസുകൾ നിന്റെ ജീവിതത്തെ നന്നാക്കിയിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ, നീ മാറിയിട്ടുണ്ട്, സംസ്കാരികമായി നീ മാറിയിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ, ഇനിയും ഞാൻ നിരന്തരമായി നിനക്ക് പണം തരാം, ആ അറിവുകൾ നേടാനും പഠിക്കാനും നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് മകനെ പ്രോത്സാഹിപ്പിച്ചതായി ആ സംഭവത്തിൽ നമുക്ക് കാണാം. അതായിരിക്കണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നന്മക്ക് വേണ്ടി നാം പ്രോത്സാഹിപ്പിക്കണം. അവർ നമ്മുടെ അമാനത്താണ്. ഈ അമാനത്തേറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ നന്മയുടെ നല്ല കതിരുകൾ വളർത്താൻ, നല്ല ചെടികളും പൂക്കളും ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് നാം പ്രോത്സാഹനം കൊടുക്കണം. നല്ല സ്വഭാവങ്ങൾ അവരിൽ വളർത്തിയെടുക്കണം. ആരാധന ചെറുപ്പകാലം മുതൽ തന്നെ ആരാധനയുടെ നിഷ്ഠയിൽ അവരെ നാം പരിചരിച്ച് വളർത്തണം. അധ്യാപകരെ, അധ്യാപികമാരെ, അതിൻ്റെ എല്ലാം പുറമെ നിങ്ങളായിരിക്കണം ഈ കുട്ടിയുടെ നന്മയുടെ മാതൃകകൾ. കേവലം അറിവ് അങ്ങോട്ട് പകർന്നു കൊടുക്കുക എന്നത് മാത്രമല്ല, ആ അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം സത്യസന്ധതയും മാതൃകയും അവർക്ക് പറഞ്ഞു കൊടുക്കാനും വീട്ടിലും സമൂഹത്തിലും എല്ലാം ഒരു മാതൃകയുള്ള തലമുറകളെ വളർത്തിയെടുക്കാനും നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ 1 മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠന

0: വിജ്ഞാനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി യുഗചരിതം, മക്കയിൽ വിരിഞ്ഞ പൂവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം ഫദലുകുമരി രചിച്ച ഈ പുസ്തകത്തിന്റെ ശബ്ദവിവരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അദ്ധ്യായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഴിഫിലേക്ക്, ഭാഗം ഒന്ന്. ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് യുഗചരിതം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ തുടർച്ച. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫിലേക്ക് എന്ന അധ്യായം കേൾക്കാം. അബൂ ത്വാലിബിന്റെ മരണത്തോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ആളില്ലാതായി. ഇത് മുതലെടുത്തുകൊണ്ട് ഖുറൈശികളായ മുശരിക്കുകൾ നബിയെയും അനുചരന്മാരെയും പീഡിപ്പിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും തുടങ്ങി. പലപ്പോഴായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നു, നമുക്ക് ഹിജറ പോയിക്കൂടെ എന്ന്. മുഹമ്മദ് നബി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പോകാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ അദ്ദേഹം അബസീനിയയിലേക്ക് ഹിജറ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് ഇബ്നു ദുഗന്ന എന്ന വ്യക്തി അദ്ദേഹത്തെ കാണുകയും തിരിച്ചു പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങയെപ്പോലുള്ള ആളുകൾ ഇവിടെ നിന്ന് പുറത്തു പോകാനും പുറത്താക്കപ്പെടാനും പാടില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ഞാൻ നിനക്ക് അഭയം നൽകാം, അതുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോകുകയും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്തുകൊള്ളുക എന്നും അയാൾ പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ മുമ്പിൽ ചെറിയ ഒരു പള്ളി ഉണ്ടാക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഖുറൈശികളായ മുശരിക്കുകൾ അബൂബക്കറിന് അഭയം നൽകിയ വ്യക്തിയെ കാണുകയും പരാതി പറയുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒഴിവാക്കുകയും എനിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തൃപ്തിപ്പെടുകയും ചെയ്തു. പ്രയാസങ്ങളും പീഡനങ്ങളും ശക്തമായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഹിജറ പോകുവാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെങ്കിലും തന്നെ സ്വീകരിക്കുകയും താൻ പറയുന്ന ആദർശങ്ങൾ അംഗീകരിക്കുകയും ചെയ്തെങ്കിലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. മാത്രമല്ല അദ്ദേഹത്തിന്റെ സന്ദേശം എത്തിച്ചുകൊടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും നിലക്കുള്ള സഹായികളെ അവിടെ നിന്ന് ലഭിച്ചേക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിച്ചു. അങ്ങനെയാണ് നബി തായിഫിലേക്ക് പുറപ്പെടുന്നത്. മക്കയിൽ നിന്ന് 80 കിലോമീറ്ററോളം അകലെയുള്ള സ്ഥലമാണ് തായിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽനടയായി തായിഫിലേക്ക് പുറപ്പെട്ടു. സെയ്ദ് ബിൻ ഹാരിസയും കൂടെയുണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അതോടൊപ്പം തനിക്ക് സംരക്ഷണം ലഭിക്കുക എന്നുള്ളതായിരുന്നു തായിഫിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യം. പ്രവാചകത്വത്തിൻ്റെ 10-ാം വർഷം ശവ്വാൽ മാസത്തിലെ അവസാനത്തിലായിരുന്നു ഈ യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള ചില നേതാക്കന്മാരെയും പ്രമാണികളെയും നേരിൽ കണ്ടു. അബ്ദു യാലിൽ, മസ്ഊദ്, ഹബീബ്, അമ്രുബിൻ ഉമേർ, ഇബിനു ഔഫ് തുടങ്ങിയവരായിരുന്നു ആ പ്രമുഖർ. ഖുറേഷി ഗോത്രത്തിലെ ബനു ജുമഹയിൽ നിന്ന് ഇവരിൽ ചിലർ വിവാഹവും കഴിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഇരുന്നു. അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഞാൻ കൊണ്ടുവന്ന ആദർശത്തിൽ നിങ്ങളെന്നെ സഹായിക്കണമെന്നും എന്റെ ജനതയിൽ നിന്ന് എനിക്കെതിരായി നിന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണമെന്നും നബി അവരോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട മാത്രയിൽ അവരിലൊരാൾ ചോദിച്ചു, നിന്നെയാണോ അള്ളാഹു പ്രവാചകനായി അയച്ചത്? മറ്റൊരു വ്യക്തി ചോദിച്ചു, നിന്നെയല്ലാതെ വേറെ ആരെയും അള്ളാഹു പ്രവാചകനാക്കാൻ കണ്ടില്ലേ? മൂന്നാമതൊരാൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കുകയില്ല, കാരണം നീ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രവാചകനാണ് നീയെങ്കിൽ നീയാണ് ഏറ്റവും വലിയ അപകടം, അതിനാൽ ഒന്നും സംസാരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല നീ പറയുന്നത് കളവാണെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യവുമില്ല. മുഹമ്മദ് നബി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. സഖീഫ് ഗോത്രത്തിൽ നിന്നും ഗുണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിരാശ മാത്രം ബാക്കിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ സമീപനം ഇതാണെങ്കിലും എന്നെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയരുത്. എന്റെ കാര്യം നിങ്ങൾ മറച്ചുവെക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് വന്ന വിവരം തന്റെ ജനത അറിയുന്നത് അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. തായിഫിലെ ആളുകൾ മുഹമ്മദ് നബിക്കെതിരെ അന്നാട്ടിലെ വിവരമില്ലാത്ത ആളുകളെ തിരിച്ചുവിട്ടു. കുട്ടികളടക്കമുള്ളവർ അസഭ്യങ്ങൾ പറഞ്ഞും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയും നബിയുടെ പിറകെ കൂടി. ശബ്ദകോലാഹലങ്ങൾ കേട്ട് ജനങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. അവരെല്ലാവരും കൂടി മുഹമ്മദ് നബിയെ ഒരു തോട്ടത്തിലേക്കാക്കി. ഒത്തുബ, ഷെയ്ബ തുടങ്ങിയവരും അതിലുണ്ടായിരുന്നു. നബി അവരിൽ നിന്നും മാറി ഒരു വലിയ മുന്തിരിവള്ളിയുടെ താഴേക്ക് നീങ്ങി. അവിടെ ഇരുന്നു. ഒത്തുബയും ഷെയ്ബയും ത്വാഇഫുകാർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം ലഭിച്ചപ്പോൾ തന്റെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എന്റെ കഴിവില്ലായ്മ ഞാൻ നിന്നിലേക്ക് പരാതി പറയുകയാണ്. എനിക്ക് തന്ത്രങ്ങൾ കുറവാണ്. ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിസ്സാരനാണ്. പരമകാരുണികനായ അള്ളാഹുവേ, നീ ദുർബലരുടെ റബ്ബാണ്. ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത്? എന്നെ അകറ്റിക്കളയുന്ന വിദൂരത്തുള്ളവരിലേക്കോ എന്റെ കാര്യങ്ങൾ ഉടമപ്പെടുത്തുന്ന ശത്രുവിലേക്കോ? അള്ളാഹുവേ, നിനക്കെന്നോട് കോപമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. നീ നൽകുന്ന സൗഖ്യമാണ് എനിക്ക് ഏറ്റവും വിശാലമായിട്ടുള്ളത്. അള്ളാഹുവേ, നിന്റെ കോപം എന്നിൽ ഇറങ്ങുന്നതിനെ തൊട്ട് നിന്റെ മഹത്വത്തിന്റെ പ്രകാശം കൊണ്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ആ പ്രകാശം കൊണ്ടാണ് ഇരുട്ടുകൾ പ്രകാശിക്കുന്നത്, ഇഹലോകത്തും പരലോകത്തും കാര്യങ്ങൾ നന്നായിത്തീരുന്നത്. നിന്നെക്കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല. ഇൻഷാല്ലാ ഈ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് യുഗചരിതം. ഫദലുക്കുമരി രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രത്തിന്റെ ശബ്ദവിവരണമാണ് യുഗചരിതത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അധ്യായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫിലേക്ക്, ഭാഗം 1. ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനി അൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി ഗുറുൽ മയാമീൻ വഅല അസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വഅല താബിഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരങ്ങളായ സഹോദരങ്ങളെ, മക്കയിൽ ദീത്വ വായിക്കുമ്പോൾ, നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഒരു ഉദാഹരണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ദീത്വയിൽ വെച്ച് തവാഫിൻ്റെ രണ്ടറക്കായിട്ട് നമസ്കരിച്ചു. ദീത്വ ഹറമിൽപ്പെട്ട സ്ഥലമാണ്, ഹറമിൽ രണ്ടറക്കായിട്ട് നിസ്കരിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ എന്തുകൊണ്ട് ഉമർ ദീത്വയിൽ വെച്ച് നിസ്കരിച്ചു, ഹറമിൽ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചില്ല? അപ്പം അത് പിന്നെ വിശദീകരിക്കുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം സുബഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് വരേക്കും നിസ്കാരം പാടുള്ളതല്ല. സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ നിസ്കാരം പാടുള്ളതല്ല, പക്ഷേ വിരോധം കടുത്തതല്ല. പക്ഷേ സൂര്യൻ ഉദിക്കുന്ന സമയം ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല, വിരോധം കടുത്തതാണ്, ശക്തിമത്താണ്, തീരെ നിസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ മധ്യത്തിലാകുന്ന സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം, ഈ മൂന്ന് സമയങ്ങൾ നിസ്കാരം പാടുള്ളതല്ല, അതിൽ വിരോധം കടുത്തതാണ്. പക്ഷേ ഫുഖഹാക്കൾക്കിടയിൽ ഒരു മസല ഉണ്ട്, കാരണമുള്ള നിസ്കാരങ്ങൾ ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ, കാരണമുള്ള നിസ്കാരങ്ങൾ പറ്റുമോ ഇല്ലേ. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് കാരണമുള്ള നിസ്കാരവും പാടുള്ളതല്ല. അപ്പോൾ കാരണമുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ഗ്രഹണ നിസ്കാരം, അതേപോലെ മയനത്തേടുന്ന നിസ്കാരം, പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിലുള്ള തഹിയത്ത് നിസ്കാരം, തവാഫിൻ്റെ രണ്ടറക്കാരുടെ നമസ്കാരം, ഇങ്ങനെ കാരണങ്ങളുടെ നിസ്കാരം ഉണ്ടല്ലോ, മയ്യത്ത് നിസ്കാരം, ഇതുപോലും പാടുള്ളതല്ല ആ സമയങ്ങളിൽ എന്നാണ് ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരിൽ നിന്ന് വ്യത്യസ്ത വീക്ഷണം പറഞ്ഞ പണ്ഡിതനാണ്. ഇമാം ഷാഫി പറഞ്ഞ എന്താ, കാരണമുള്ള നിസ്കാരങ്ങൾ വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ആവാം, വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ കാരണമുള്ള നമസ്കാരങ്ങൾ ആകാം. ആ വീക്ഷണമാണ് ശരിയോട് അടുത്തത്. ഇമാം ഷാഫിയുടെ ഈ വീക്ഷണമാണ് ശരിയോട് അടുത്തത്. തെളിവുകൾ പലതും അതിനെ അറിയിക്കുന്നുണ്ട്. പക്ഷേ വിരോധിക്കപ്പെട്ട സമയത്ത് നമസ്കാരം പാടില്ല എന്ന വീക്ഷണക്കാരനായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുബഹി നമസ്കരിച്ചിട്ട് മദീന വിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹം തവാഫ് ചെയ്യും, തവാഫ് ചെയ്യും. എന്നിട്ട് തവാഫിന് രണ്ടരക്കായിട്ട് നിസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരം ഉമർ അദ്ദേഹത്തിന് വേഗം പോകേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യില്ല, സുബഹി നമസ്കരിച്ച് പിന്നെയാണ് തവാഫ് ചെയ്യണത്. സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യില്ല, ആ രണ്ടരക്കായത്ത് അവിടെ നിസ്കരിക്കാതെ അദ്ദേഹം ഹറമെന്ന് പോവും. എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം ദീത്വയിൽ വെച്ചിട്ട് ആ രണ്ടരക്കായിട്ട് നമസ്കരിച്ചിരുന്നു എന്നാണ്. ദീത്വയിൽ വെച്ച് രണ്ടരക്കായിട്ട് നമസ്കരിച്ചിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ ഹദീസുകളിൽ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ ചരിത്ര സംഭവങ്ങളും അതിൻ്റെയൊക്കെ ആ അതൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ആ പ്രാധാന്യവുമാണ്. മനസ്സിലായി, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ മറു ബഹ്റാൻ, അതേപോലെ ഖന്ദമ തുടങ്ങിയ ഓരോ ചരിത്ര സ്ഥലങ്ങൾ കുറേ, അതേപോലെ തന്നെ ഹുജൂൻ, അൽമാല പിന്നെ തുടങ്ങി ഓരോ പിന്നെ ചരിത്ര സ്ഥലങ്ങൾ, അതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള കുറേയധികം ധാരാളം ചരിത്രങ്ങൾ, ഇസ്ലാമിക ചരിത്രം വിശദമായി നമ്മളോട് ഓതുന്ന ചരിത്ര സ്ഥലങ്ങളാണ്. നമ്മൾ കഅബയുടെ പരിസരത്ത് നിന്ന് ചുറ്റുഭാഗങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ഇവിടങ്ങളിൽ കാണപ്പെടുന്നതായി ഈ സ്ഥലങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ആ കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒക്കെ കാര്യങ്ങൾ ഇവിടെ ഞാൻ ഉണർത്തിയത്. ഇതേപോലെ നമ്മൾ ഇനി നമ്മളുടെ വിഷയം കഅബയും അതേപോലെ തന്നെ കഅബയ്ക്ക് ചുറ്റുഭാഗങ്ങളിലുള്ള കുറേ വിഷയങ്ങൾ. ഇപ്പോൾ നമുക്ക് കഅബയിലുള്ള ഓരോ സ്ഥലങ്ങൾ, ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേവലം ചരിത്രങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതല്ല, പ്രത്യുത വിശ്വാസപരമായി, കർമ്മപരമായി, സ്വഭാവപരമായി നമുക്ക് കുറേ മെസ്സേജ് കിട്ടണം. അതേപോലെ നമുക്ക് കുറേ വിഷയങ്ങൾ ലഭിക്കുകയും അങ്ങനെ കുറേ നമുക്ക് പാഠങ്ങൾ ജീവിതം മാറ്റുകൂട്ടുന്നതിന് വേണ്ടി ലഭിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വിഷയം പിന്നെ ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കഅബയ്ക്ക് നാല് റുക്കുനുകൾ, ഒന്ന് റുക്കുനു ശാമി, മറ്റൊന്ന് റുക്കുനുൽ ഇറാഖി, കഅബയുടെ വടക്ക് ഭാഗത്തുള്ള റുക്കുനുകൾ. പിന്നെ കിഴക്ക് ഭാഗത്തുള്ള റുക്കുനു ഹജർ അൽ അസ്വദ്, അതിന് റുക്കുനുൽ അസ്വദ് എന്ന് പറയും. പിന്നെ തെക്ക് ഭാഗത്തേക്കുള്ള കഅബയുടെ മൂല, അതാണ് റുക്നുൽ യമാനി, റുക്നുൽ യമാനി. ഈ നാല് മൂലകളുടെ പ്രത്യേകത, അപ്പോൾ റുക്നുൽ ഇറാഖി അതിൻ്റെ നേരെ നടന്നാൽ നമ്മൾ ഇറാഖിലേക്ക് കണ്ടെത്തും. റുക്നുൽ ശാമി അവിടുന്ന് നേരെ നടന്നാൽ നമ്മൾ സിറിയയിലേക്ക് എത്തും. റുക്നുൽ ഹജർ അല്ലെങ്കിൽ റുക്നുൽ അസ്വദ് എന്ന് പറയുന്ന റുക്നുൽ നമ്മൾ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗത്തേക്കാണ്, കിഴക്ക് ഭാഗത്തേക്കാണ്. ഇങ്ങനെ ആ അതുകൊണ്ടാണ് ആ പേര് തന്നെ വരുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്ത ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഹജറിനെ ചുംബിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഹജർ അൽ അസ്വദ് ചുംബിച്ചു. തവാഫ് തുടങ്ങുന്നത് എവിടുന്ന? റുക്നുൽ അസ്വദിൽ നിന്നാണ്, ഹജർ അൽ അസ്വദിൻ്റെ ആ മൂലയിൽ നിന്ന്. ഹജറിനെ ചുംബിച്ച് തവാഫ് തുടങ്ങി. എന്നിട്ട് അദ്ദേഹം റുക്നുൽ ഇറാഖിയിലെത്തി, അതാണല്ലോ പിന്നെയുള്ള റുക്ന്, മഖാം ഇബ്രാഹിമിൻ്റെ ആ ഭാഗത്ത് പിന്നുള്ള റുക്ന അതാണ്. അങ്ങനെ അദ്ദേഹം റുക്നുൽ ഇറാഖിയെ തടവി, എന്നൊരു തവാഫ് തുടർത്തിയിട്ട് പിന്നെ റുക്നു ശാമി അടുത്ത മൂല വന്ന് അതിനെയും തടവി, പിന്നെയും നടത്ത്, പിന്നെ വരുന്ന റുക്നാണ് റുക്നുൽ യമാനി, അതിനെയും തടവി. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇടപെട്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറിനെ മുത്തി, ഹജറിനെ തടവി, എന്നിട്ട് തടവി കൈമുത്തി അല്ലെങ്കിൽ ഹജറിൻ്റെ ഭാഗത്തേക്ക് ഇഷാറത്ത് നടത്തി. എന്നിട്ട് റസൂല തവാഫ് ചെയ്തു, റസൂലുള്ള ഇസ്തിലാമ് ചെയ്തത് തടവിയത് റുക്നുൽ യമാനിയെ മാത്രമാണ്. റുക്നു ശാമിയോ റുക്നുൽ ഇറാഖിയോ റസൂലുള്ള തടവിയിട്ടില്ല. നിങ്ങൾ എന്തിനാണ് റുക്നു ശാമിയും റുക്നുൽ ഇറാഖിയും തടവിയത്? ഇബ്നു അബ്ബാസ് ഇടപെട്ടു, മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റുക്നുൽ യമാനിയെ റസൂലുള്ള ഇസ്ലാം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കഅബയുടെ മറ്റ് രണ്ട് മൂലകളാണ് റുക്നുൽ ഇറാഖിയും റുക്നുൽ ശാമിയും. റുക്നുൽ യമാനിയെ റസൂലുള്ള തടവിയിട്ടുണ്ട്, അത് കഅബയുടെ ഒരു മൂലയാണ്, അതേപോലെ മറ്റ് രണ്ട് മൂലകൾ, അതുകൊണ്ട് ഞാനത് തടവി. ഈ സമയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ അത്യുത്തമ മാതൃകയുണ്ട്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ റുക്നുൽ ഇറാഖില്ലേ, കഅബൻ്റെ ഒരു മൂല, റുക്നുൽ ശാമി ഇല്ലേ, പക്ഷെ റസൂലുള്ള ആ രണ്ട് മൂലകളും തടവിയിട്ടില്ല. അത് കഅബയുടെ ഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയില്ലേ? പക്ഷെ എന്നിട്ടും റസൂലിനെ തടവിയില്ല. ഹജറിനെ മുത്തിയ റസൂലുള്ള റുക്നുൽ യമാനിയിലാണ് ഇസ്ലാം ചെയ്തത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് കേട്ട മാത്രയിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു അതെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതിനപ്പുറം ചെയ്തില്ല. ഹജറിനെ മുത്തി, റുക്നുൽ യമാനി മാത്രം ഇസ്തിലാമ് ചെയ്തു, റുക്നുൽ ഇറാഖിയും റുക്നുൽ ശാമിയും അദ്ദേഹം പിന്നീട് ഇസ്തിലാമ് ചെയ്തില്ല. ഇവിടെ കഅബയ്ക്ക് നാല് മൂലുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നതോടൊപ്പം ഈ ഒരു ചരിത്രം നമ്മളുടെ മനസ്സിൽ നമ്മൾ കോരണം. എന്തിന്? തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. നമ്മൾ സജ്ജനങ്ങളോട് സദൃശ്യരായി ജീവിക്കണം. അവരെപ്പോലെ നൂറിൽ നൂറും നമുക്ക് ആകാനായില്ലെങ്കിലും, കാരണം സജ്ജനങ്ങളോട് സദൃശ്യരായി ജീവിച്ചാൽ തന്നെ വിജയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സുന്നത്തിൽ പരിമിതപ്പെട്ടു, അദ്ദേഹം സുന്നത്ത് അറിയിച്ചു. സുന്നത്ത് കേട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു തആല ആ സുന്നത്ത് പുൽകാൻ സന്നദ്ധനായി. തൻ്റെ വീക്ഷണം അത് സുന്നത്തിൽ നിരക്കുന്നതല്ല എന്നറിഞ്ഞ മാത്രയിൽ അദ്ദേഹം തൻ്റെ വീക്ഷണത്തെ വർജിച്ച് നബിചര്യയിൽ പരിമിതപ്പെട്ടു. അതാണ് മാതൃകാപരമായ ഇസ്ലാമിക വ്യക്തിത്വം മുആവിയ റളിയല്ലാഹു തആലാൻഹു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണം റുക്നുൽ യമാനി കഅബയുടെ ഒരു മൂല എന്നതുപോലെ തന്നെ രണ്ട് മൂലകൾ, റുക്നുൽ ഇറാഖിയും റുക്നുൽ ഷാമിയും. അതുകൊണ്ട് ഒന്നിനെ തടവിയിട്ട് മറ്റേത് തടവാതിരിക്കാൻ എന്ത്? അതും തടവാം എന്ന് മനസ്സിലാക്കി അദ്ദേഹം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തടവിയിട്ടില്ല, അതിൽ ഒരു നന്മയും ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ അതിലേക്ക് മുൻകടക്കേണ്ടവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായി ചെയ്തിട്ടില്ലല്ലോ. അതിനാൽ തന്നെ നബിയിൽ മാതൃകയില്ലാത്തൊരു കാര്യം എന്തിനു ചെയ്യണം? ഇതാണ് നമുക്ക് മാതൃകയായിട്ടുള്ള മഹത്തുക്കളുടെ ചരിതം. അപ്പോൾ കഅബയുടെ നാല് മൂലകൾ നമ്മളിവിടെ മനസ്സിലാക്കി. അതോടൊപ്പം ഞാൻ ഒരു ചരിത്രം നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഇതേപോലെ ഇപ്പോൾ കഅബയിൽ നമ്മൾ പറഞ്ഞു ഹിജർ. എന്താ ഹിജർ? ഹിജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഅബയ്ക്ക് അകത്ത് ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചതുരാകൃതിയിൽ കാണുന്ന എടുപ്പ് അതിനകത്തല്ല ഹിജർ, അതിന് പുറത്താണ്. അരമതിൽ വളച്ചു കെട്ടിയ ഭാഗം നമ്മൾ കാണുന്നുണ്ട്, അതിനുള്ളിലുള്ള ഭാഗമാണ് ഹിജർ. ഹിജർ ഇസ്മായിൽ എന്ന് പറയും. ചിലർ പറയാറുണ്ട് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അല്ല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാജർ അലൈഹി വസ്സലാമയുടെയും ഖബർ സ്ഥിതി ചെയ്യുന്നത്, അവരവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് ശരിയല്ല. ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്നത് പലരും ആ ഒരു ധാരണയിലാണ്. ഒന്നാമത് ഹിജറിൽ റസൂള നിസ്കരിച്ചിട്ടുണ്ട്. റസൂള്ളി സ്വലാഹു വസ്ലാം തങ്ങളെ ഹിജറിൽ നിസ്കരിക്കാൻ ആയിഷ റളിയല്ലാഹു തആലയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല റസൂള്ളയോട് ചോദിച്ചു, റസൂൾ എനിക്ക് കഅബത്തിൽ കയറിയിട്ട് നിസ്കരിക്കണം. അപ്പോൾ കഅബത്തിൽ കയറി നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കഅബത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാർ ബനു ഷൈബ ഗോത്രാണ്. അവരെ വിളിച്ചു ചേർത്തിയിട്ട് അവരിൽ നിന്ന് ചാവി വാങ്ങി തുറന്ന് ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കണം. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് മാത്രം പുതിയുള്ള ഒരു സംഗതിയല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹിൽ കഅബ തുറന്ന് ഉള്ളിൽ കയറിയപ്പോൾ മൂന്ന് പേര് മാത്രം റസൂലുള്ളാഹിൻ്റെ കൂടെ കയറിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരും കയറിയിട്ടില്ല. ആ മൂന്ന് പേർ മൂന്ന് അടിമകളാണ്, ബിലാൽ, ഉസാമ, സെയ്ദ് റളിയല്ലാഹു അനിൽ ജമിയ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ ആഗ്രഹം തന്നോട് പറഞ്ഞാൽ എന്താ? ഹിജറിൽ കയറി നിസ്കരിച്ചോ? ഹിജറി കഅബയിൽ പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചപ്പോൾ ഹിജറിൻ്റെ ആ ഭാഗം കൂടി കഅബയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഖുറൈശികൾ കഅബ നിർമ്മിച്ച നാളിൽ എന്താ സംഭവിച്ചത്? കഅബ നിർമ്മിച്ചപ്പോൾ അവർക്ക് കഅബ നിർമ്മിക്കുവാൻ ആവശ്യമായ സ്വത്ത് തരപ്പെട്ടില്ല, ശുദ്ധമായ സ്വത്ത് തരപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കാശ് കുറഞ്ഞത് കാരണത്താൽ ആ ഭാഗം എന്ത് ചെയ്ത്? അവർ മറച്ചിടുകയാണ് ചെയ്തത്. അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട് അവരെന്ത് ചെയ്ത്? നിർമ്മാണം നടത്തി. ആ ഭാഗത്തെത്തിയപ്പോൾ അവിടെ മറച്ചു. അതുകൊണ്ടാണ് മറ എന്ന അർത്ഥത്തിൽ ഹിജർ എന്ന പേര്. ആയിദ് ഇബ്നു മർവാൻ അൽ മഖ്സൂമി ഖുറൈശികൾ കഅബ നിർമ്മിച്ചപ്പോൾ ഖുറൈശികളോട് പറയുന്നുണ്ട്, യാ മാഷറ ഖുറൈശ് ലാ തുദ്ഖിലു ഫി ബിനാഇഹ ഇല്ലാ തയ്യിബ. ഖുറൈശികളെ, കഅബത്തിൻ്റെ നിർമ്മാണത്തിൽ നിങ്ങൾ തയ്യിബായ നല്ല വിശിഷ്ടമായ സ്വത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ലാ യുദ്ഖലു ഫീഹ മഹ്റു ബഗ്യിൻ വല മാലു റിബൻ വല മാലു മദ്ലമ. വേശ്യാവൃത്തിയിലൂടെ സമ്പാദിച്ച പൈസയോ പലിശയിലൂടെ സമ്പാദിച്ച കാശോ അന്യരിൽ നിന്ന് അക്രമിച്ച് അന്യായം ചെയ്ത് നേടിയ കാശോ നിങ്ങൾ കഅബയുടെ നിർമ്മാണത്തിൽ ഒരിക്കലും ഉൾപ്പെടുത്തരുത്. തയ്യിബായ വിശിഷ്ടമായ നല്ലതായ കാശ് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ. അങ്ങനെ കഅബ അവർ നിർമ്മിച്ചു. ആ നിർമ്മാണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഖുറൈശി ഗോത്രങ്ങൾ പലരുണ്ട്, ബനു സഹമ്, ബനു ജമഹ്, ബനു മഖ്സൂമ്, ബനു തൈമ്, ബനു അദിയ്, ബനു ഹാഷിം, ഇങ്ങനെ ബനു അസദ്, ഇങ്ങനെ പല ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീതിച്ച് നൽകിയതാണ് ഓരോ ഭാഗങ്ങൾ, കഅബയുടെ ഓരോ ഭാഗങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ അതിൻ്റെ ചുമരുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ വായിക്കുന്ന സംഗതിയാണ്. അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ ഓരോ ഭാഗങ്ങൾ ഏറ്റെടുത്ത് നിർമ്മിച്ചു. തയ്യിബായ സ്വത്തുണ്ട്. ഹിജറിൻ്റെ ഭാഗത്തി, അതായത് കഅബയുടെ വടക്ക് ഭാഗം, റുക്നുൽ ഷാമിയുടെയും റുക്നുൽ ഇറാഖിയുടെയും ആ ഭാഗം എത്തിയപ്പോൾ കാശില്ല, സമ്പാദ്യം തീർന്നു. അപ്പോൾ എന്ത് ചെയ്ത്? ആ ഭാഗം അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ നിർമ്മാണം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഭാഗം ഇങ്ങനെ മറകെട്ടി അവർ അടയാളപ്പെടുത്തി നിർത്തി ഉൾപ്പെടുത്തി അങ്ങനെ മറകെട്ടി വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഹിജർ എന്ന പേര്. ആയിഷ റളിയല്ലാഹു തആലയോട് റസൂലുള്ള പറയുന്നുണ്ട്, നിന്റെ ഖൗമ അഥവാ ഖുറൈശികൾ കഅബ നിർമ്മിച്ചപ്പോൾ അവരുടെ അടുക്കൽ നഫഖത്ത് തീർന്നുപോയി, ചെലവ് വരുമാനം തീർന്നുപോയി. അതുകൊണ്ട് അവർ അതിനെ പിന്നെ കഅബയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിൽ അവിടെ മറച്ചു നിർത്തുകയാണ് ചെയ്തത്. നീ ഹിജറിൽ പോയി നിസ്കരിച്ചോ, ഹിജർ കഅബത്തകത്ത് കഅബക്ക് അകത്ത് പെട്ടതാണ് എന്ന് പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചാൽ, ഹിജറിൻ്റെ ചരിത്രം കുറേയാണ്. ഹിജറിനുമായി ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാനുണ്ട്. ഇവിടെ ഹിജറിൽ ഇസ്മായിൽ നബിൻ്റെയും ഹാജറിൻ്റെയും ഖബർ കൂടിക്കൊള്ളുന്നു എന്ന് ഒരു അന്ധവിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഖബറിൻ്റെ പുറത്ത് നിസ്കരിക്കാൻ പാടില്ല, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അവിടെ ഖബറുണ്ട് എങ്കിൽ റസൂൽ എങ്ങനെ അവിടെ നിസ്കരിക്കാൻ കൽപ്പിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും എങ്ങനെയാണ് അവിടെ നിസ്കരിക്കുക? അപ്പോൾ അത് തെറ്റായ ഒരു വിഷയമാണ്. മാത്രമല്ല ഹാജർ, ഇസ്മായിൽ എന്നിവരുടെ ഖബറുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് പ്രൂഫ് വ്യക്തമായത് ഒരാളുടെയും കയ്യിലില്ല. നമ്മളുടെ വിഷയം ഹിജറാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഹിജർ എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ കഅബയിലേക്ക് നമ്മളൊന്ന് ദൃഷ്ടി വായിക്കുമ്പോൾ കുറേ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഹിജറിൽ തന്നെ നമ്മൾ വായിക്കുന്ന മറ്റൊരു ചരിത്രം, പിന്നെ ഇപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ബദറിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളിൽ കൊലക്കൊമ്പന്മാർ നിലംപരിശായി. അബൂജഹലിനെ പോലുള്ള, ഉത്ബയെ പോലുള്ള, ഷൈബയെ പോലുള്ള ആളുകളൊക്കെയും വധിക്കപ്പെട്ടു. പലർക്കും തങ്ങളുടെ കുടുംബത്തിലെ പല മുഖ്യന്മാരെയും നഷ്ടപ്പെട്ടു. ബദർ യുദ്ധത്തിന് ശേഷം ഹിജറിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. ആരാ? സഫ്വാൻ ഇബ്നു ഉമയ്യയും ഉമൈർ അൽ ജമഹയും തമ്മിൽ, ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹയും സഫ്വാനും നടന്നൊരു സംഭാഷണം. രാത്രി ആരോരും കഅബയുടെ പരിസരത്തില്ല. ഹിജറിൽ സഫ്വാനും ഉമൈറും ഇരുന്നു. എന്തിനാ ഇരുന്നത്? അവരുടെ സങ്കടം, അവരുടെ വിഷമം. കാരണം രണ്ടു കൂട്ടർക്കും, രണ്ടാക്കും ബദറിൽ പലരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുശ്രിക്കുകൾ വധിക്കപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സങ്കടമാണ്. അത് പറഞ്ഞിട്ടാണ് അവർ ഇരിക്കുന്നത്. നിശയുടെ നിഗൂഢതയിൽ, ആ ഇരുട്ടിൽ അവർ ഹിജറിൽ ഇരുന്നിട്ട് എന്താ സംഭാഷണം? അവരുടെ അടക്ക ഭാഷണം എന്താ അറിയോ? ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹയ്ക്ക് കുറേ കടങ്ങളുണ്ട്, കുട്ടികളുമുണ്ട്. സഫ്വാൻ സമ്പന്നനാണ്. അപ്പോൾ ഉമൈർ പറയാണ്, കുട്ടികളുണ്ട് പറക്കാൻ പറ്റാത്ത, കുറേ കടബാധ്യതയുണ്ട്. ഇതില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ പോയിട്ട്, യസ്രിബിൽ പോയിട്ട് മുഹമ്മദിനെ വധിക്കുമായിരുന്നു. എന്തിന്? ബദറിലെ കണക്ക് തീർക്കാൻ. അപ്പോൾ സഫ്വാൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കണം എന്നുള്ളത്, ബദറിലെ കണക്ക് തീർക്കാൻ. അപ്പോൾ സഫ്വാൻ പറയാണ്, നിനക്ക് രണ്ട് തടസ്സമുള്ളത്, ഒന്ന് കുട്ടികൾ, മറ്റൊന്ന് കടം. നിൻ്റെ കടം ഞാൻ വീട്ടാ, കുട്ടികളെ ഞാൻ പോറ്റാ, നീ പോയിട്ട് മുഹമ്മദിനെ വധിച്ചാൽ മതി. ഇത് ഇവ രണ്ടാളും സംസാരിച്ച സംസാരമാണ്, അടക്കി പിടിച്ച ഭാഷണം, ആരും കേട്ടിയില്ല മനുഷ്യരിൽ. അപ്പോൾ സഫ്വാൻ പോവുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല, ഉമൈർ പോവുകയാണ്. എന്തിന്? റസൂലുള്ളാനെ കൊല്ലാം, പിന്നെ കടാരയേറ്റ്. അങ്ങനെ നമുക്ക് വായിക്കണില്ലേ ചരിത്രത്തിൽ, മദീനയിലേക്ക് ഉമൈർ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ. അപ്പോൾ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഒത്തിരിക്കുക. അപ്പോൾ ഉമൈർ വരികയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അന്നൊക്കെ പറയാണ് റസൂലുള്ളാഹി, റസൂലേ അതാ ദുഷ്ടൻ ഉമൈർ വരുന്നു. കാരണം ഉമൈർ ഭയങ്കര ശത്രുവായിരുന്നു മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഉമൈർ വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമൈർ വരട്ടെ. അങ്ങനെ ഉമൈർ വന്നു, നബിയെ കണ്ടപ്പോൾ ഉമൂ സബാഹൻ, ഗുഡ് മോർണിംഗ് അടിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അതിലേറെ നല്ല തഹിയത്ത് ഞങ്ങൾക്കുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള തഹിയത്ത് പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ഉമൈർ എന്തിനാണ് വന്നത്? അപ്പോൾ ഉമൈർ പറയാണ്, ബന്ദികളുടെ വിഷയം സംസാരിക്കാൻ, ബദറിൽ കുറേ ബന്ദികളുണ്ടല്ലോ, അവരുടെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിക്കുകയാണ്, എന്തിനാണ് നിങ്ങളുടെ കഴുത്തിൽ വാള്? അപ്പോൾ ഉമൈർ പറയാണ്, വാളുകൾക്ക് നാശം, ഈ വാളുകളിൽ വല്ല ഗുണമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ബദറിൽ തോൽക്കുമായിരുന്നോ? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ല ഉമൈർ, നിങ്ങളും സഫ്വാനും രാത്രി ഹിജറിൽ ഇരുന്നു. എന്നിട്ട് നിങ്ങൾ സംസാരിച്ച സംസാരം ഇന്നതല്ലേ, നിങ്ങൾ വന്നത് ഇന്നീനല്ലേ. അത് കേട്ട ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. എന്ത് കാരണം? ഹിജറിൽ അവർ സംസാരിച്ച സംസാരം ഒരു മഖ്ലൂക്കും കേട്ടിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതറിയാൻ സാധിച്ചു. എങ്ങനെ അറിഞ്ഞു? ആര് കേട്ടിട്ടില്ലെങ്കിലും എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. അല്ലാഹുവിനെ മറച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് ഉമൈറിന് ബോധ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണ് എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യം വഹിച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ചരിത്രം. ഏതായാലും വിഷയം ഞാൻ പറഞ്ഞു വരുന്നത്, കഅബയിലേക്ക് നമ്മൾ ദൃഷ്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൊക്കെയും എന്തുണ്ട്? പലവിധ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. ഇതേപോലെ ഇപ്പോൾ കഅബയിൽ ഒരു ഉദാഹരണം, കഅബയുടെ വാതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചു. കഅബയ്ക്ക് രണ്ട് വാതിലായിരുന്നു, ഒന്ന് ബാബുൽ ഷർഖിയും മറ്റൊന്ന് ബാബുൽ ഗർബിയും. കിഴക്ക് ഭാഗത്തിലൂടെ ഒരു വാതിൽ, പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു വാതിൽ. രണ്ട് വാതിലുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചപ്പോൾ. ഹിജ്റ ഉൾപ്പെട്ട ഭാഗമായിരുന്നു കഅബയിലേക്ക്, നമ്മൾ മനസ്സിലാക്കി രണ്ട് വാതിൽ. പക്ഷേ ഖുറൈശികൾ കഅബ നിർമ്മിച്ചപ്പോൾ, ഞാൻ പറഞ്ഞു അവരുടെ അടുക്കൽ നഫഖത്ത് ചിലവ് കുറവായിരുന്നു, ചിലവഴിക്കാൻ സമ്പാദ്യം കുറവായിരുന്നു. അപ്പോൾ എന്താ ചെയ്തത്? അവരൊരു വാതിൽ അടച്ച് ഒരു വാതിൽ നിലനിർത്തി, ഒരു വാതിൽ അടച്ച് ഒരു വാതിൽ നിലനിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബം പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അസ്ഥിവാരത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഖുറൈശികൾ അതിന് തൊട്ട് മുമ്പ് കഅബം നിർമ്മിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ ഒരു നിർമ്മാണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊളിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഖുറൈശികൾക്ക് വലിയ പ്രശ്നമാകും, അവർ പ്രശ്നമാക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുമ്പെട്ടില്ല. പക്ഷേ നമ്മൾ കഅബയുടെ നിർമ്മാണം വായിക്കുന്നുണ്ട്, അതിൽ ആരാദ്യം കഅബ നിർമ്മിച്ചത്, അഭിപ്രായ വ്യത്യാസമുണ്ട്, മലക്കുകളാണ്. കുറേ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആദ്യമായി കഅബ നിർമ്മിച്ചത് മലക്കുകളാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുമായിട്ട് നടത്തിയ സംഭാഷണം, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ, ഖാലു അതജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വ യസ്ഫിഖു ദിമ വ നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക്. ഇങ്ങനെ മലക്കുകൾ പ്രതികരിച്ചല്ലോ. ഈ അള്ളാഹുവിൻ്റെ സംഭാഷണം മലക്കുകളോട്, മലക്കുകളുടെ ഈ പ്രതികരണം, ഇത് വിശദീകരിക്കപ്പെടുന്ന തഫ്സീറുകളിൽ, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ മലക്കുകൾ ബൈത്തുൽ മഅ്മൂറും അതേപോലെ തന്നെ മലക്കുകൾ കഅബയും നിർമ്മിച്ചത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. മലക്കുകളാണ് കഅബത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചരിത്രത്തിൽ. റിപ്പോർട്ടുകൾ പിന്നെ നിരൂപണ വിധേയമാണ്. പക്ഷേ എങ്കിലും മലക്കുകളുടെ കഅബത്തിൻ്റെ ആദ്യ നിർമ്മാണം, അതിനൊരു അടിസ്ഥാനം ഉണ്ട് എന്ന് നമുക്കൊരു ധാരണയിലെത്താൻ സാധിക്കും. കഅബത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ നിർമ്മാണങ്ങളാണ് നമ്മുടെ അടുക്കൽ പിന്നെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അത് ഒന്ന് മലക്കുകളുടെ നിർമ്മാണം, പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം, ആദമിൻ്റെ മക്കളിൽ ഷീസിൻ്റെ നിർമ്മാണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നിർമ്മാണം. അത് പിന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വൈദ് യർഫഉ ഇബ്രാഹിം ഉൽ ഖവാഇദ മിനൽ ബൈത്ത് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തിയ വിഷയമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നിർമ്മാണം. പല പണ്ഡിതന്മാരും കഅബ തന്നെയും അതിൻ്റെ നിർമ്മാണം, അത് തുടക്കം കുറിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിലുമാണ് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചരിത്രങ്ങളെ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ ആ ഒരു വീക്ഷണം ബലപ്പെട്ടതല്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മുമ്പ് തന്നെ നബിമാർ ഹജ്ജ് നിർവഹിക്കുവാൻ മക്കയിൽ വന്നിട്ടുണ്ട്. അത് ഉഹൂദ് നബിയുമായി ബന്ധപ്പെട്ട്, സ്വാലിഹ് നബിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചരിത്രം വായിക്കുമ്പോൾ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ അവരൊക്കെ മക്കയിലേക്ക് ഹജ്ജിന് വന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് കഅബ നിർമ്മാണം അതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് ബലപ്പെട്ടതല്ല. പക്ഷെ പ്രസിദ്ധമായ കഅബത്തിൻ്റെ നിർമ്മാണം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നിർമ്മാണമാണ്. അത് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കാം. പിന്നെ കഅബയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായതിൽ പിന്നെ നുബുവത്തിന് മുമ്പ് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ആ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹജറുൽ അസ്വദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു വെച്ച സംഭവമൊക്കെ നമുക്കറിയാം. ഏതായാലും ഖുറൈശികളുടെ നിർമ്മാണം, ഈ ഖുറൈശികളുടെ നിർമ്മാണത്തിന് ശേഷം പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർമ്മാണം. കഅബയുടെ വാതിലുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിലാണ് ഞാൻ ഈ ഒരു ഭാഗം പറഞ്ഞു വരുന്നത്. എന്താ വിഷയം? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു കഅബ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെ പുതുക്കി പണിതിട്ടുണ്ട്. കാരണം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത നാളിൽ ഇസ്ലാമിക ലോകത്ത് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളാണ്. അമവി ഖലീഫ യസീദ് അതേപോലെ തന്നെ മർവാൻ ഇവരൊക്കെയുമായി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലന് പ്രശ്നത്തിലായിരുന്നു. യസീദിൻ്റെ കാലഘട്ടത്തിൽ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ മർവാൻ ബിൻ ഹക്കം, മർവാൻ ഹക്കന് ശേഷം അബ്ദുൽ മലിക് ബിൻ മർവാൻ. മർവാൻ്റെയും അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെയും കാലഘട്ടത്തിൽ പിന്നെ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ സമീപനങ്ങൾ, അതും അബ്ദുല്ലാഹി ബിൻ സുബൈറിന് നേരെ കടുത്തതാണ്. അബ്ദുല്ലാഹി ബിൻ സുബൈർ ആകട്ടെ, യസീദിനെ ബൈഅത്ത് ചെയ്യുവാൻ അദ്ദേഹത്തോട് മുആവിയ റളിയല്ലാഹു തആല ആവശ്യപ്പെട്ട കാലത്ത് അദ്ദേഹം മദീനയിലാണ്. അദ്ദേഹം ബൈഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് രാത്രിയായപ്പോൾ അദ്ദേഹം ബൈഅത്ത് ചെയ്യാതെ മക്കയിലേക്ക്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഓടുക ചെയ്തത് അബ്ദുല്ലാഹി ബിൻ സുബൈർ. പിന്നെ അദ്ദേഹം മക്കയിൽ തമ്പടിച്ച് ആയിദുൽ ബൈത്ത്, കഅബയെ ആശ്രയിച്ചവൻ എന്ന പേരിൽ നമ്മൾ പിന്നെ ചരിത്രത്തിൽ വായിക്കുന്ന വ്യക്തിത്വമാണ് ആര്, അബ്ദുല്ലാഹി ബിൻ സുബൈർ. അദ്ദേഹം മക്കയിൽ കൂടി, അങ്ങനെ മക്കയിൽ അദ്ദേഹം കൂടി ഹാജിമാരുടെ മനസ്സിൽ കീഴ്പ്പെടുത്താനും അതേപോലെ തന്നെ മക്കയിലേക്ക് വരുന്നവരെയൊക്കെ തൻ്റെ പിന്നെ അനുയായികളാക്കാനും അബ്ദുല്ലാഹി ബിൻ സുബൈറിന് അവസരമുണ്ടായി. സിറിയക്കാർ മാത്രമാണ് യസീദിനെയും അതേപോലെ അമവി ഭരണാധികാരികളെയും സംബന്ധിക്കുന്നവർ. സിറിയ ഒഴിച്ച് ഹിജാസിലുള്ളവർ, ഇറാഖിലുള്ളവരൊക്കെയും ആരുടെ പക്ഷമാണ്? അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ പക്ഷക്കാരാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒതുക്കുക, അദ്ദേഹത്തിന് ഉള്ള ജനസ്വാധീനം അത് ഇല്ലാതിമ ചെയ്യുക എന്നതിൽ സജീവ ശ്രദ്ധാലുക്കളായി അമവികൾ, മർവാൻ ബിൻ ഹക്കമാകട്ടെ, അതേപോലെ ഹജ്ജാജ് ബിൻ യൂസഫ് ഇവരൊക്കെ. അതുകൊണ്ടാണ് മക്കൾക്ക് നേരെ അക്രമം അഴിച്ചു വിടുകയും തെറ്റാലി പ്രയോഗം വരെ, തെറ്റാലി പ്രയോഗം എന്ന് പറഞ്ഞാൽ കല്ലുകൾ കഅബയുടെ നേരെ എറിഞ്ഞുകൊണ്ടുള്ളതായ തെറ്റാലി പ്രയോഗങ്ങൾ വരെ നടത്തി രാഷ്ട്രീയ വൈരാഗ്യ നിമിത്തം ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ നേതൃത്വത്തിൽ. ഏതായാലും അന്ന് പിന്നെ കഅബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു, തീപിടുത്തത്തിൽ കഅബയുടെ പിന്നെ കില്ല കത്തുകയും അതേപോലെ തന്നെ കഅബയുടെ ചുമരുകൾ ഉതിർന്നു വീഴുകയും ചെയ്യേണ്ടായി. പക്ഷികൾ വരെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ വെണ്ണീർ കൊഴിഞ്ഞു വീഴുന്നത് പോലെ കല്ലുകൾ പിന്നെ കൊഴിഞ്ഞു വീഴുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി. ഏതായാലും ഹജ്ജാജ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനിവാര്യമായി വന്നു എന്ത്, കഅബയെ പുനർനിർമ്മിക്കൽ. അദ്ദേഹം പ്രമുഖരോട് കൂടി ആലോചിച്ച് കഅബയെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം, അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ മുഖവിലേക്ക് എടുത്തത്. അങ്ങനെ അദ്ദേഹം ചെയ്തു. ആ രീതിയിൽ ഹിജ്റിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് കഅബ നിർമ്മിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിച്ചതുപോലെ രണ്ട് വാതിലുകൾ സ്വീകരിച്ചതുപോലെ രണ്ട് വാതിലുകൾ, ഒന്ന് അൽ ബാബുൽ ഷർഖിയും മറ്റൊന്ന് അൽ ബാബുൽ ഗർബിയും അദ്ദേഹം എന്ത് ചെയ്ത് പിന്നെ ഉണ്ടാക്കി. ഒരു വാതിലിലൂടെ പ്രവേശിക്കുക, മറ്റൊരു വാതിലിലൂടെ ഇറങ്ങുക എന്ന രീതിയിലുള്ള രണ്ട് വാതിലുകൾ അദ്ദേഹം ഉണ്ടാക്കി അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആലനു കഅബ നിർമ്മിച്ചപ്പം. പക്ഷേ ആ ഒരു നിർമ്മാണമല്ല ഇന്ന് നമ്മൾ കാണുന്നത്. പിന്നെയോ അബ്ദുല്ലാഹി ബിൻ സുബൈർ കഅബ നിർമ്മിച്ചതിൽ പിന്നെ ഈ രാഷ്ട്രീയ സംഘടനത്തിൻ്റെ ഒരു ഭാഗം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അമവികൾക്ക് ഹിജാസിൻ്റെ കൂടി മേൽക്കോയ്മ വന്നു. അങ്ങനെ അമവി ഭരണകാലഘട്ടത്തിൽ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ നേതൃത്വത്തിൽ കഅബയുടെ പുനർനിർമ്മാണം നടന്നു ഭരണാധികാരിയുടെ അമീർ മുഅ്മിനീൻ്റെ ആജ്ഞപ്രകാരം. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസഫ് എന്ത് ചെയ്തു, കഅബ നിർമ്മിച്ചപ്പോൾ, പുനർനിർമ്മിച്ചപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആല നിർമ്മിച്ച നിർമ്മാണത്തെ മാറ്റം വരുത്തി, ഹിജ്റിനെ അദ്ദേഹം പുറത്താക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കഅബ ഉണ്ടായിരുന്നത് ആ രീതിയിൽ അദ്ദേഹം ഒരു വാതിൽ നിലനിർത്തി, നമ്മൾ കണ്ട വാതിൽ, കിഴക്ക് ഭാഗത്തുള്ള വാതിൽ. പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിൽ അദ്ദേഹം അടച്ചു. ആര്? ഹജ്ജാജ് ബിൻ യൂസഫ് അടച്ച്. ആ ഒരു രീതിയാണ് പിന്നെ ഇന്ന് വരേക്കും നമ്മൾ കാണുന്നത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ നിർമ്മിച്ച ആ വാതിലിൻ്റെ അടയാളങ്ങൾ, ആ ഭാഗം അടച്ചിട്ടുണ്ടെങ്കിലും ആ പിന്നെ വാതിലിൻ്റെ ആ ഭാഗം അടയാളം നമുക്ക് ഇപ്പോഴും കഅബയുടെ ചുമര് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, കഅബയുടെ ഓരോ ഭാഗങ്ങൾ അതൊക്കെയും പിന്നെ കുറേ ചരിത്രങ്ങൾ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്.
0: ജസാക്കുമുല്ലാ ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമദൂതൻ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് മുനവർ ഫൈറൂസ്.
3: മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബിക്ക് ശേഷം ഇനിയൊരു പ്രവാചക നിയോഗമുണ്ടാവുകയില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. മാക്കാന മുഹമ്മദുൻ അബ അഹദിം മിൻ റിജാലിക്കും വലാക്കിൻ റസൂലല്ലാഹി വഖാത്തമൻ നബിയീൻ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായത്തിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാകുന്നു എന്നാണ്. ഈ ആയത്തിലൂടെ വളരെ കൃത്യമായി അവിടുന്ന് അന്തിമ ദൂതനാണ് എന്ന വിഷയമാണ് നമ്മെ അറിയിക്കുന്നത്. റസൂലെ നബി എന്നുള്ള രണ്ട് സാങ്കേതിക പദങ്ങൾ, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നാണതിൻ്റെ അർത്ഥം, നബി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പ്രവാചകൻ എന്ന അർത്ഥമാണ് പറയാനുള്ളത്. നബി എന്നതിനേക്കാൾ കൂടുതൽ വലിയ ദറജയാണ്, വലിയ സ്ഥാനമാണ് റസൂൽ എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുമാണ് റസൂലുമാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും റിസാലത്തില്ല അഥവാ റസൂൽ എന്ന പദവിയില്ല. ഈ ആയത്തിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാണ് എന്നാണ്. ഖാത്തമൽ മുർസലീൻ എന്നല്ല പറഞ്ഞത്, അങ്ങനെയായിരുന്നെങ്കിൽ റസൂലിമാരിലെ അവസാനത്തെയാളാണ്, അദ്ദേഹത്തിന് ശേഷം വീണ്ടും നബിമാർ കടന്നു വരാമെന്ന് വാദിക്കാമായിരുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂലും നബിമാരിലെ അവസാനത്തെയാളുമാകുന്നു എന്നാണ്, അഥവാ ഇനിയൊരു പ്രവാചക നിയോഗമുണ്ടാവുകയില്ല. ഇപ്പോൾ സ്വാഭാവികമായി ചിലരൊക്കെ ചോദിക്കും, അപ്പോൾ ഈസ അലൈഹിസ്സലാം അന്ത്യനാളിൻ്റെ മുന്നോടിയായി കടന്നു വരില്ലേ എന്ന്. ഈസ അലൈഹിസ്സലാം അന്ത്യനാളിൻ്റെ മുന്നോടിയായി ഈ ലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷേ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നിയോഗിതനായ പ്രവാചകനാണ്. ഇനി അദ്ദേഹം കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയായിക്കൊണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന റിസാലത്ത വൻ നുബുവത്ത കദിൻഖത്അത്, പ്രവാചകത്വവും അതുപോലെ തന്നെ റിസാലത്തുമെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഫലാ റസൂല ബഅദി വലാ നബി, എനിക്ക് ശേഷം ഒരു റസൂലുമില്ല ഒരു നബിയുമില്ല, ഒരു ദൂതനോ പ്രവാചകനോ കടന്നു വരാനില്ല. എല്ലാ നബിമാരും റസൂലുമാരല്ല, എന്നാൽ എല്ലാ റസൂലുമാരും നബിമാരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തും റിസാലത്തുമുള്ള ആളാണ്, ഇനി ഒരു നബിയോ റസൂലോ ലോകത്ത് കടന്നു വരാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫുദ്ദിലത് അലൽ അംബിയ ഇബിസിത്തിൻ, മറ്റു പ്രവാചകന്മാരിൽ നിന്ന് എനിക്ക് 6 പ്രത്യേകതകളുണ്ട്, 6 പ്രത്യേകമായ ശ്രേഷ്ഠതകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, വഹുത്തിമ ബി അൻ നബിയൂൻ, ഞാൻ കൊണ്ടാണ് അഥവാ എന്നെ കൊണ്ടാണ് പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തപ്പെടുന്നത് എന്നാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തിക്കൊണ്ട് അവസാനമായിക്കൊണ്ട് കടന്നുവന്ന ആളാകുന്നു എന്ന വിഷയമാണ് അറിയിക്കുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, ലീ ഖംസത്തു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വ അഹ്മദു, ഞാൻ അഹ്മദാണ്. വ അനൽ മാഹി, ഞാൻ അൽ മാഹിയാണ്. അല്ലദി യംഹുല്ലാഹു ബി അൽ കുഫർ, ഞാൻ മുഖേനയാണ് അല്ലാഹു തആല കുഫറിനെ മായ്ച്ചു കളയുന്നത്. വ അനൽ ഹാഷിർ, ഞാൻ ഹാഷിറാണ്. അല്ലദി യുഹ്ഷറു നാസു അലാ ഖദമി, എൻ്റെ മുമ്പിലാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വ അനൽ ആഖിബ്, ഞാൻ ഏറ്റവും അവസാനത്തെ പ്രവാചകനുമാകുന്നു എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണെന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരിചരണത്തിനു വേണ്ടി അലി റളിയല്ലാഹുവിനെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, തുഖല്ലിഫുനി ഫിൻ നിസാഇ വസ്സുബിയാൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയത്തിൽ എന്നെ താങ്കൾ പ്രതിനിധിയാക്കുകയാണോ? നിങ്ങളൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ, നിങ്ങളൊക്കെ ഷഹീദാകാൻ വേണ്ടി പോകുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നോക്കാനുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നുപോവുകയാണോ എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമാ തർലാ അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ഹാറൂൻ അലൈഹിസ്സലാമിനുള്ള സ്ഥാനം പോലെ എന്റെ അടുക്കൽ നിനക്ക് സ്ഥാനമുണ്ടാകുന്നത് നീ ആഗ്രഹിക്കുന്നില്ലേ? ഗൈറ അന്നഹൂല നബിയ ബഅദി, എന്നാൽ അലി നീ അറിയണം, എനിക്ക് ശേഷം ഒരു നബി കടന്നു വരാനില്ല. മൂസ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ പോയപ്പോൾ ജനങ്ങളുടെ ഉത്തരവാദിത്തം സഹോദരനായ ഹാറൂൻ നബി ഏൽപ്പിച്ചതുപോലെ ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ നോക്കാൻ അലി താങ്കളെ ഏൽപ്പിക്കുന്നു, പക്ഷേ എനിക്ക് ശേഷം മറ്റൊരു നബി കടന്നു വരാനില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെയും എനിക്ക് മുമ്പ് നിയോഗിതരായ പ്രവാചകന്മാരുടെയും ഉപമ ഒരാളെപ്പോലെയാണ്. അയാളൊരു ഭവനം നിർമ്മിച്ചു, വളരെ മനോഹരമായൊരു വീട്. ആളുകൾ ആ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നു. ആ വീട്ടിൽ ഒരു ഇഷ്ടികയുടെ കുറവുണ്ടായിരുന്നു. വന്ന ആളുകളൊക്കെ പറഞ്ഞു, ഈ വീട്ടിനൊരു ഇഷ്ടിക കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ളതാകുമായിരുന്നു. നബി പറയാണ്, ആ ഇഷ്ടികയാണ് ഞാൻ, അഥവാ ഇനി ആ വീട്ടിലേക്കൊരു ഇഷ്ടികയുടെ ആവശ്യമില്ല. അവസാനത്തെ ഇഷ്ടിക പോലെ പ്രവാചക ശൃംഖലക്ക് മുദ്ര ചാർത്തിക്കൊണ്ട് അവസാനമായി കടന്നു വന്നയാളാണ് ഞാനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കള്ളപ്രവാചകന്മാരായി പലരും കടന്നു വരുമെന്ന താക്കീത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നുണ്ട്. അവിടുത്തെ കാലത്തും കാലശേഷവുമൊക്കെ പല പേരുകളിൽ പലയാളുകളും അവർ നുബുവത്ത് വാദിച്ച് ഞങ്ങളും നബിമാർ തന്നെയാണ് എന്ന രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവരെയൊക്കെ തിരിച്ചറിയണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു നബി വരേണ്ട ആവശ്യമില്ല.

0: അഥവാ അറബികളോടൊപ്പം ആ മക്കാരോടൊപ്പം ഇനിയും വന്നു ചേരാത്ത ആൾക്കാരിലേക്ക് കൂടിയുള്ള നബിയാകുന്നു എന്നാണ്. അഥവാ മുഹമ്മദ് നബി ഒരിക്കലും മക്കയിലേക്കോ മദീനയിലേക്കോ ഹിജാസിലേക്കോ ആ നാട്ടിലേക്കോ മാത്രമുള്ള പ്രവാചകനല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല, മുസ്ലിങ്ങളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല, മറിച്ച് ലോകത്തിനു മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ള നിയോഗിച്ചത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഓ നബിയെ, താങ്കളെ ലോകത്തിനു മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. 21 അധ്യായത്തിലെ 107 ആയത്താണ്. ചുരുക്കത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു നബിയെ അള്ളാഹു നിയോഗിക്കുകയില്ല. അവിടുന്ന് അന്ത്യപ്രവാചകനാണ്, ഇനിയൊരു നബി വരേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മാതൃകയായി അള്ളാഹു നിയോഗിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ വർജിക്കുകയും അവിടുത്തെ ചര്യ അനുധാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി അറിയുവാൻ അവിടുത്തെ അധ്യാപനങ്ങൾ നെഞ്ചേറ്റുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അല ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ ദൂതൻ. ക്ലാസ് എടുത്തത് മുനവ്വർ ഫൈറൂസ്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ ഹിജ്ർ 86-87 വരെയുള്ള വചനം നിർവഹിക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സൂറ ഹിജ്റിലെ 85 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 86-87 രണ്ട് ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. പ്രിയ ശ്രോതാക്കൾ, നന്നായി പാരായണം കേൾക്കുക, കൂടെ പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് നമുക്ക് ആവർത്തിച്ച് കേൾക്കാം.

0: ഇൻഷാല്ലാ. സൂറത്തുൽ ഹൈജറിലെ 87-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഹിഫ്ളാക്കിയത്. ഓരോ ഹറഫിനും അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം, പൂർണ്ണമായും അത് നേടി എടുക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക, നിയ്യത്ത് നന്നാക്കുക. നമ്മൾ പഠിക്കുന്ന ഓരോ ഹറഫിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ-ഹിജ്ർ 86-87 വചനം ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര. ജസാക്കല്ലാഹു ഖൈറ.
2: أعوذ بالله من الشيطان الرجيم.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. ആദിൽ നിസാമുദ്ദീൻ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇസ്ലാമിലെ ഓരോ ആരാധനാകർമ്മവും ആഘോഷവുമെല്ലാം അള്ളാഹു അവന്റെ തിരുദൂതനിലൂടെ ക്ലിപ്തപ്പെടുത്തി തന്നതാണ്. എന്നാൽ അതിൽപ്പെടാത്ത പല പുത്തനാചാരങ്ങളും സമുദായത്തിൽ നിലവിലുണ്ട്. അതിലൊന്നാണ് നബിദിനാഘോഷം. മീലാദുന്നബി എന്ന പേരിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളുടെ യാതൊരു പിൻബലവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളോ അങ്ങനെയൊരു ആഘോഷം ജീവിതത്തിൽ നടത്തിയിട്ടില്ല. സ്വഹാബികളുടെ തുറച്ചക്കാരായ താബിഈകളും അവരെ തുറന്നു വന്നവരും മീലാദുന്നബി ആഘോഷിച്ചിട്ടില്ല. പ്രസിദ്ധരായ നാല് ഇമാമുകൾക്കും അത് പരിചയമില്ല. പിന്നെ അതെങ്ങനെയാണ് മഹത്തായ ഒരു ആഘോഷമായി മാറുക? ലോകർക്ക് കാരുണ്യമായും അന്തിമദൂതനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച അള്ളാഹുവിനാണല്ലോ അദ്ദേഹത്തിന്റെ ജനനത്തെ ആഘോഷമാക്കി അനുവദിച്ചു നൽകാനുള്ള അവകാശവും. അങ്ങനെയൊരു കൽപ്പന പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല. പ്രവാചകത്വം ലഭിച്ചതു മുതൽ 23 വർഷം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെയും അതിനു മാതൃകയായിട്ടില്ല. അള്ളാഹുവിന്റെ തൃപ്തിയും അനുഗ്രഹവും കൊണ്ട് പൂർത്തിയായ ദീനിൽ ഈ ആഘോഷത്തിന് ഒരു ന്യായവുമില്ല എന്ന് വ്യക്തം. ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭൗതികമായ താൽപര്യാർത്ഥം ചിലർ മതത്തിന്റെ പേരിലുണ്ടാക്കിയ പുത്തനാചാരമാണ് നബിദിനാഘോഷം. പ്രവാചക സ്നേഹമെന്ന പേരിൽ നടത്തുന്ന ഈ ആഘോഷങ്ങൾ ഇസ്ലാമിന്റെ ആത്മാവിന് നിരക്കുന്നതാണോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കുകയും പരിശോധിക്കുകയും വേണം. സ്വഹാബികളും പ്രവാചക കുടുംബവും മാതൃക കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും തുടങ്ങിയ സ്വഹാബിവര്യന്മാരും ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള അഹ്ലുൽ ബൈത്തുമാണ്. പ്രവാചകന്റെ വിടവാങ്ങലിനു ശേഷം പതിറ്റാണ്ടുകളോളം അവരിൽ പലരും ജീവിച്ചിരുന്നിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനദിവസത്തെ ആഘോഷവേളയാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങിയ കാൽപ്പാടുകൾക്കനുസരിച്ച് പിറകിൽ നടക്കാൻ ശ്രമിച്ചവരാണ് സ്വഹാബിമാർ. അവിടുത്തെ ശരീരത്തിലേക്ക് പാഞ്ഞെടുത്ത അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് തടുക്കാൻ ധൈര്യം കാണിച്ചവർ അവരിലുണ്ട്. അവരേക്കാൾ വലിയ പ്രവാചക സ്നേഹം അവകാശപ്പെടാൻ ആർക്കാണ് കഴിയുക? നബിദിനാഘോഷം ഒരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ അവരത് ഒഴിവാക്കുമായിരുന്നു. സുന്നത്തും ബിദഅത്തും. പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം ഇത്തിബാ ആണ്. അതായത് അവിടുന്ന് കാണിച്ചു തന്ന മാതൃകകൾ, സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. വിശുദ്ധ ഖുർആൻ അധ്യായം 3:31. ഇമാം ബുഖാരിയും മുസ്ലിമും അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനനുസരിച്ചു, ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് ധിക്കരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത മീലാദാഘോഷങ്ങൾക്കായി പണവും സമയവും ചെലവഴിക്കുകയും പ്രവാചകന്റെ സുന്നത്തുകളെ അവഗണിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. മുസ്ലിം. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് റസൂൾ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങളെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ അധ്യായം 59:7. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. 4:59. ഈ സൂക്തത്തിൻ്റെ വിവരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് മടക്കണമെന്നതിൻ്റെ വിവക്ഷ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ പ്രവാചക നിയോഗശേഷം അവിടുത്തെ സുന്നത്തിലേക്ക് മടക്കണമെന്നാണ്. നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിലെ ഭിന്നിപ്പിലും നമ്മൾ ചെയ്യേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുകയാണല്ലോ. അവയിലേക്ക് മടക്കിയാൽ ഭിന്നതയ്ക്ക് പരിഹാരമാകും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആദിൽ നിസാമുദ്ദീൻ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 40-41 വചനങ്ങളാണ് ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. വിശ്വാസികൾക്ക് ഭൂമിയിൽ സ്വാധീനം ലഭിച്ചാൽ നമസ്കാരം നിർവഹിക്കും, സക്കാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الذين إمكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 40-41 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മർദ്ദനത്തിനിരയാകുന്ന, യുദ്ധത്തിനിരയാകുന്ന ആളുകൾക്ക് ആ യുദ്ധത്തിന് ഇരയാകുന്നു, അല്ലെങ്കിൽ അവർ അക്രമത്തിനിരയാകുന്നു എന്ന കാരണത്താൽ തിരിച്ചു പ്രതിരോധിക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ചത്. അതിനോടനുബന്ധമായി തന്നെയുള്ള കാര്യങ്ങളാണ് ഈ ആയത്തുകളിലും വരുന്നത്. നമുക്ക് ആയത്തിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ. അല്ലദീന ഉഖ്രിജു, പുറത്താക്കപ്പെട്ടവർ. മിൻ ദിയാരിഹിം, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും. ദാർ ദിയാർ, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ. ബിഗൈരി ഹഖിൽ, ഒരു ന്യായവുമില്ലാതെ, യാതൊരു ന്യായവും ഇല്ലാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ. ഇല്ല അയ്യക്കൂലു അവർ പറഞ്ഞു എന്നതല്ലാതെ. റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതല്ലാതെ മറ്റൊരു ന്യായവുമില്ലാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടതായ ആളുകൾ. അപ്പൊ ആ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞതെന്താ? തങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതല്ലാത്ത മറ്റൊരു ന്യായവും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയുക, വലൗല ദഫ്ഉല്ലാ, അല്ലാഹുവിന്റെ പ്രതിരോധമില്ലായിരുന്നുവെങ്കിൽ. അന്നാസ ബഅലഹും ബിബഅലിൻ, ജനങ്ങൾ, മനുഷ്യരിൽ ചിലർ ചിലരെ കൊണ്ട്. അന്നാസ, മനുഷ്യർ. ബഅലഹും ബിബഅലിൻ, മനുഷ്യരിൽ ചിലർ ചിലരെ കൊണ്ട് അല്ലാഹു പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. ലഹുദ്ദിമത്ത്, തകർക്കപ്പെടുമായിരുന്നു. ലഹുദ്ദിമത്ത്, തകർക്കപ്പെടുമായിരുന്നു. സ്വാമി ഓ, സന്യാസി മഠങ്ങൾ. സൗമാത്ത്, സ്വാമ്യ, സന്യാസി മഠങ്ങൾ. വബിയ ഉൻ, ക്രിസ്തീയ ദേവാലയങ്ങൾ. വസ്വലവാത്ത്, ജൂത ദേവാലയങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ. വമസാജിദുൻ യുദ്ക്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ, വമസാജിദ്, പള്ളികളും. ആ പള്ളിയുടെ പ്രത്യേകത എന്താ? യുദ്ക്കറു ഫീഹ, ആ പള്ളികളിൽ സ്മരിക്കപ്പെടുന്നു. ഇസ്മുല്ലാഹി, അല്ലാഹുവിന്റെ നാമം. കസീറൻ, ധാരാളമായിട്ട്. അല്ലാഹുവിന്റെ നാമങ്ങൾ ധാരാളമായിക്കൊണ്ട് ആ പള്ളികളിൽ സ്മരിക്കപ്പെടുന്നു. അങ്ങനെയുള്ള പള്ളികളും അതേപോലെ യഹൂദ ദേവാലയങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും സന്യാസി മഠങ്ങളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു. എങ്ങനെയില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളിൽ ചിലർ ചിലരെ കൊണ്ട് നാം പ്രതിരോധം തീർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് പറഞ്ഞത്. തുടർന്ന് പറയുന്നു, വലയൻസുറന്നല്ലാ, അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും. മയ്യൻസുറുഹു, അവനെ സഹായിക്കുന്നവനെ. അല്ലാഹുവിനെ സഹായിക്കുന്നവനെ അല്ലാഹു തിരിച്ചും സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലഖവിയുൻ അസീസ്, അല്ല പ്രതാപശാലിയും ശക്തനുമാകുന്നു എന്നർത്ഥം. തന്നെ സഹായിക്കുന്നതാരോ അവനെ തീർച്ചയായും അല്ലാഹു സഹായിക്കും. തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപശാലിയും തന്നെയാകുന്നു. എന്നിട്ട് തുടർന്ന് പറയുന്നു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർൽ, അല്ലദീന, ഒരു കൂട്ടർ. ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ആ ഭൂമിയിൽ അല്ലാഹു നാം അവർക്ക് സ്വാധീനം നൽകിയാൽ, ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ അവരെന്തു ചെയ്യും? അഖാമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തും. വആതവു സകാത്ത്, സകാത്ത് നൽകും. വഅമറു ബിൽ മഅറൂഫ്, അവർ സദാചാരം കൽപ്പിക്കും. വനഹൗ അനിൽ മുങ്കർ, അവർ ദുരാചാരങ്ങളിൽ നിന്നും വിലക്കുകയും ചെയ്യും. ആരാണവർ? ആ മർദ്ദനത്തിനിരയാകുന്ന ആളുകൾ. തങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ മർദ്ദനത്തിനിരയാകുന്ന ആളുകൾക്ക് ഭൂമിയിൽ അല്ലാഹു അവർക്ക് സ്വാധീനം നൽകിയാൽ അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അതല്ലാഹുവിലേക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തല്ലാഹു അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇവിടെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഒരു ന്യായവുമില്ലാതെ പുറത്താക്കപ്പെട്ടതായ ആളുകൾ എന്താണ് അവർ ചെയ്തത്? അയ്യകൂലൂ റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരൊറ്റ കാര്യം മാത്രം. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ മദീനയിൽ അതായിരുന്നു, അല്ലാഹുവാണ് ഏകൻ, ആ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുവാൻ പാടുള്ളൂ, മറ്റുള്ളവയൊന്നും ആരാധിക്കാൻ പാടില്ല എന്ന ഒറ്റ കാര്യമാണ് അവർക്ക് ആ കുഫാറുകളുടെ മുമ്പിൽ, അവിശ്വാസികളുടെ മുമ്പിൽ ഇവർ ചെയ്ത തെറ്റതാണ്, മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. ആ ഒരു കാര്യം പറഞ്ഞു എന്നതല്ലാതെ മറ്റൊരു ന്യായവുമില്ലാതെ, ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കിയതായ ആളുകൾ, ആ പുറത്താക്കപ്പെട്ടതായ ആ ആളുകൾ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇവിടെ ജനങ്ങളെ പരസ്പരം ചിലർ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള സന്യാസിമഠങ്ങൾ, ക്രിസ്തീയ ദേവാലയങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ, അതേപോലെ അല്ലാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കുന്ന ആ ഭവനങ്ങൾ, ഇതെല്ലാം പള്ളികൾ, ഇതെല്ലാം തകർക്കപ്പെടുമായിരുന്നു എന്ന്, ഇതൊക്കെ തകർക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യുന്നത് ഈ ആയത്തിലൂടെ. അവിടെ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഒരല്പം കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്, യുദ്ഖറു ഫീഹ ഇസ്മുല്ലാഹി കസീറ, അവിടെ ധാരാളമായി കൊണ്ട് അല്ലാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നു. അതെങ്ങനെയാണ് അവിടെ വിശദീകരിക്കുന്നത് കാണാം. തുഖാമു ഫീഹ സ്വലവാത്ത് വതുത്ലാ ഫീഹ കുതുബുല്ലാ വയുദ്ഖറു ഫീഹ ഇസ്മുല്ലാഹി ബിഅൻവാഇ ദിക്ർ എന്നാണ്. അതാണ് അവിടെ ധാരാളമായി എന്നാണ്, അവിടെ ധാരാളമായിട്ട് നമസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ട്, ആ നമസ്കാരത്തിലൂടെ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്. അതേപോലെ വതുത്ലാ ഫീഹ കുതുബുല്ലാ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം അവിടെ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ വയുദ്ഖറു ഫീഹ ഇസ്മുല്ലാഹി ബിഅൻവാഇ ദിക്ർ, ധാരാളം ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിവിധങ്ങളായ ദിക്റുകൾ ആ ഭവനങ്ങളിൽ വെച്ച് ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായിട്ട് അല്ലാഹുവിന്റെ നാമത്തെ ധാരാളമായി സ്മരിക്കുന്ന ആ പള്ളികളും, ഇതൊക്കെ അല്ലാഹു ജനങ്ങളെ ചിലർ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം തകർക്കപ്പെടുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്. തുടർന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ന്യായവുമില്ലാതെ അക്രമത്തിനിരയായിക്കൊണ്ട് തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആ അക്രമത്തിനിരയായ ആളുകൾ, അല്ലാഹു അവർക്ക് ഭൂമിയിൽ ഒരു സ്വാധീനം നൽകിക്കഴിഞ്ഞാൽ അവർക്കൊരിടത്ത് സ്വസ്ഥമായി താമസിക്കാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിക്കഴിഞ്ഞാൽ, അഖാമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും, ഉറ പോലെ നിർവഹിക്കും. വആതവുസ്സകാത്ത്, അവർ സകാത്ത് കൃത്യമായി നൽകുന്ന ആളുകളാകും. വഅമറു ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുങ്കർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമെന്നാണ്. വഅമറു ബിൽ മഅറൂഫ് വഹാദാ യഷ്മിലു കുല്ല മഅറൂഫിൻ, എല്ലാ നന്മയും അതിൽ ഉൾപ്പെട്ടു. അല്ലാഹുവിന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹുക്കൂക്കുല്ലാ വമിൻ ഹുക്കൂക്കില്ലാദമിയീൻ എന്നാ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ, അള്ളാഹുവിന് ചെയ്യേണ്ടതായ നന്മകളുണ്ട്, അതേപോലെ മറ്റു മനുഷ്യർക്കും അതുപോലെയുള്ളവർക്ക് നൽകേണ്ട നന്മകളുണ്ട്. ഇതെല്ലാം അമറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടു. അതേപോലെ തന്നെ വനഹൗ അനിൽ മുങ്കർ, അവർ ദുരാചാരത്തെ വിരോധിക്കുകയും ചെയ്യും എന്നാണ്. അതിലും പറഞ്ഞു എല്ലാ തരത്തിലുള്ള തിന്മകളും എന്തു ചെയ്യും, എല്ലാ തരത്തിലുള്ള തിന്മകളും വിരോധിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അഥവാ അവരെപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവരേത് മർദ്ദനത്തിനിരയായി കഴിഞ്ഞാലും, അതിന് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും വിശദീകരിച്ചിരുന്നല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സഹായിച്ചാൽ ആരെങ്കിലും അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും സഹായിക്കുമെന്നാണ്. അള്ളാഹുവിനെ ആരെങ്കിലും സഹായിച്ചാൽ, അവിടെ അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നാണ്. അഥവാ ആ ദീനിനെ ഇഖ്ലാസോടുകൂടി സ്വീകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ ദീനിനെ ആരെങ്കിലും സഹായിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം അവർക്കും ലഭ്യമാകും. അതിന്റെ ഭാഗമായി ഇങ്ങനെ അക്രമത്തിനിരയാകുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ സ്വാധീനം നൽകും. ആ സ്വാധീനം ലഭ്യമായി കഴിഞ്ഞാലും അവർ അള്ളാഹുവിനെ മറക്കുകയല്ല, നമസ്കാരം മുറ പോലെ നിർവഹിച്ച് സകാത്ത് നിർവഹിച്ച് നൽകിക്കൊണ്ട് നന്മകൾ കൽപ്പിച്ചുകൊണ്ട് തിന്മകൾ വിരോധിച്ചുകൊണ്ട് അവർ ജീവിക്കുന്ന ആളുകളായിരിക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിലേക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അഥവാ നാടും വീടും വിട്ടു പോവേണ്ടി വന്നാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുന്നതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്നർത്ഥം. ഒരുപക്ഷേ നാടും വീടുമെല്ലാം വിട്ടുപോകേണ്ടി വന്നേക്കാം, പക്ഷേ അവിടെയും ആ ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമാകും എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. മാത്രമല്ല അള്ളാഹു മനുഷ്യരിൽ ചിലർ ചിലരെ കൊണ്ട് പ്രതിരോധം തീർക്കുമെന്നും അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. ഇനിയോ അങ്ങനെയൊക്കെ അക്രമത്തിനിരയായി നമ്മൾ അള്ളാഹു നമുക്കൊരു സഹായം നൽകി, ഭൂമിയിൽ ഒരിടത്ത് നമുക്ക് സ്വാധീനം നൽകിയാലും തുടർന്നും നമ്മുടെ ജീവിതം ആ നമസ്കാരമെല്ലാം കൃത്യമായി നിർവഹിച്ച് മുറപോലെ അത് നിർവഹിച്ച് സകാത്ത് നൽകി നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ചതവാ ദഅവത്തിന്റെ മാർഗത്തിൽ, ദഅവത്തിന്റെ മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് തന്നെയായിരിക്കും അവർ മുന്നോട്ട് പോവുക എന്നതും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചു, ഇനി അങ്ങനെയുള്ള ഒന്നിനേക്കും ഞാനില്ല എന്നല്ല, മറിച്ച് ഭൂമിയിൽ വിശ്വാസികൾക്ക് സ്വാധീനം ലഭ്യമായാൽ അള്ളാഹുവിന് ചെയ്യേണ്ടതായ കടമകൾ ഓരോന്നും, അഥവാ നമസ്കാരവും സകാത്ത് പോലെയുള്ള ഇബാദത്തുകൾ ചെയ്ത്, ദഅവത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ബാധ്യതയായി പഠിപ്പിച്ചതാണ്. ആ ദഅവത്തിന്റെ ഭാഗമായി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും അവർ അവിടെ ഉണ്ടാവുക എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഈ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹു പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നിലകൊള്ളാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്യാം. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ് ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. കൃത്യമായി പഠിച്ചു ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 40-41 വചനങ്ങൾ. വിശ്വാസികൾക്ക് ഭൂമിയിൽ സ്വാധീനം ലഭിച്ചാൽ നമസ്കാരം നിർവഹിക്കും, സക്കാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സലാഹി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
2: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
4: وسخر

0: അല്ലാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറയുന്ന ഒരു കാര്യം, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലികല ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും വളരെ മേലേക്കിടയിലുള്ളവരും അങ്ങനെയുള്ള ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും നിത്യേനെ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടിവൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നവയും അവൻ്റെ ഏകത്വത്തെയും കൃപാകടാക്ഷത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നവയുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യാനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കാവുന്ന ഇതെല്ലാം അനുഭവത്തിലുണ്ടായിരുന്നിട്ടും മനുഷ്യൻ അല്ലാത്തവരെ ദൈവങ്ങളാക്കി ആരാധിച്ചും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ അതിലംഘിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനീതിയും കൂറില്ലായ്മയുമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. മേൽപ്പറഞ്ഞ വസ്തുക്കളെയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ജീവിത സമ്പ്രദായത്തിനും ഉപയുക്തമായ നിലയിൽ അവയുടെ നിയന്ത്രണവും കൈകാര്യവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഓരോന്നിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള വ്യവസ്ഥകളും അവയുടെ ഫലങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടാണിരിക്കുന്നതുമെന്നുമാകുന്നു. സൂര്യചന്ദ്രന്മാരെയോ രാപ്പകലുകളെയോ മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പോലെ മാറ്റിമറിക്കുവാനോ അവർക്ക് ഇഷ്ടാനുസരണം പുതിയൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുവാനോ മനുഷ്യന് കഴിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ചന്ദ്രനിലോ സൂര്യനിൽ തന്നെയോ മനുഷ്യൻ പോയി വരികയോ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയോ അങ്ങനെ അവ മൂലം മുമ്പില്ലാത്ത വല്ല അറിവുകളും പ്രയോജനങ്ങളും സിദ്ധിക്കുമാറുള്ള വല്ല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഈ വചനങ്ങളോ ഇതുപോലെയുള്ള മറ്റു വചനങ്ങളോ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ അല്ലാഹു നിങ്ങൾക്ക് വിധേയമാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരി ആകാശത്തിലോ ഭൂമിയിലോ മുമ്പില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയും ആ വഴിക്ക് അവയിൽ നിന്ന് മുമ്പില്ലാത്ത വല്ല പ്രയോജനങ്ങളും നേടിയെടുക്കുകയും മനുഷ്യൻ ചെയ്യുന്നുവെങ്കിൽ അത് അല്ലാഹു വിധേയമാക്കി തന്നു എന്നതിൽ ഉൾപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ വിശാലമാക്കിപ്പെടുത്തി തന്നു എന്ന ഒരു കാര്യവും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. സൗഖ്യത്തെ ചോദിക്കുക എന്ന ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും മാരകമായ രോഗങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടതാണ്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം രോഗത്തിൻ്റെ കെടുതികളെക്കുറിച്ചും അതിൻ്റെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ചും നമ്മുടെ മനസ്സുകളിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വന്നെത്തുമോ എന്ന് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സലുല്ലാഹൽ അഫുവ വൽ ആഫിയത്ത, നിങ്ങൾ അള്ളാഹുവോട് അഫുവിനെ വിട്ടുവീഴ്ചയെയും അതേപോലെ തന്നെ ആഫിയത്ത് സൗഖ്യത്തെയും നിങ്ങൾ ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതായിട്ട് ഇമാം തുർമുദിയും നസായിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ ഇമാം അൽബാനി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ജാമിഅയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീത്തിൽ കാണാൻ പറ്റും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ അള്ളാഹുവോട് സൗഖ്യപരമായ ഒരു ജീവിതത്തെ ചോദിക്കുക എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആഫിയത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അസ്സലാമത്തു മിനൽ അസ്ഖാമാണ്, രോഗങ്ങളിൽ നിന്നുള്ള സുരക്ഷ. വൽ ബലാ, പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള സുരക്ഷയാണ് ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തകർത്ത് കളയുന്നതാണ്. വലിയ പ്രതിഫലം നമുക്ക് പരലോകത്തിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ രോഗത്തിൻ്റെ കെടുതികളും പ്രയാസങ്ങളും അതിന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവോട് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ്. ആഫിയത്തിനെ ചോദിക്കുക എന്നുള്ളത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞ കാര്യം അതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന് തീഷ്ണമായ ഒരു രോഗത്തിന് അടിമപ്പെടുന്നൊരു വ്യക്തി ഇന്നലെ ആരോഗ്യവാനായിരുന്നു. ആ ആരോഗ്യത്തിന് ശേഷമാണ് അയാൾക്ക് ഒരു രോഗമോ പരീക്ഷണമോ വന്നു ചേരുന്നത്. ആരോഗ്യത്തിൽ സ്വസ്ഥമായി പ്രത്യേകിച്ച് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾ തീർച്ചയായും അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു ചോദ്യം നമ്മളിൽ നിന്ന് നിർബന്ധമായും ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ നമസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ആഫിനി, എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പറയാൻ പ്രത്യേകമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിലും കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത്ത ഫി ദുനിയാ വലാഖിറ, ഇഹലോകത്തിലും പരലോകത്തിലും അള്ളാഹുവേ എനിക്ക് സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇത്തരമൊരു ചോദ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലും അങ്ങ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, അമാ കുന്ത തസ്അലു റബ്ബക്ക അൽ ആഫിയ, നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കാറില്ലേ, അവനോട് നീ ആഫിയത്തിനെ സൗഖ്യത്തെ നീ ചോദിക്കാറില്ലേ എന്നാണ് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഈ ചോദ്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ തീഷ്ണമായ ഒരു പരീക്ഷണത്തിന് വിധേയനായ വ്യക്തിയോട് നീ അഫുവിനെയും അള്ളാഹുവോട് വിട്ടുവീഴ്ചയെയും സൗഖ്യത്തെയും എല്ലാം ചോദിക്കാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ എന്ന ചോദ്യം, പ്രാർത്ഥന എത്രമാത്രം അനിവാര്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞു, കുന്തു അഖൂലു, അദ്ദേഹം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ, അല്ലാഹുമ്മ മാ കുന്ത മുആഖിബനി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലി ഫി ദുനിയ, അല്ലാഹുവേ നീ എന്നെ പരലോകത്ത് ശിക്ഷിക്കുന്നവനാണെങ്കിൽ നീ ഇഹലോകത്ത് ആ ശിക്ഷയെ എനിക്ക് നീ വേഗത്തിലാക്കി തരണേ എന്നാണ്. പരലോകത്തു വല്ല ശിക്ഷയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇഹലോകത്തിന് എനിക്ക് തരണേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. ഇന്നക്കലാ തുത്തിയക്കോ, നിനക്കത് കഴിയില്ല, അഫലാ കുന്ത തഖൂൽ, നിനക്ക് പറയാമായിരുന്നില്ലേ, അള്ളാഹുമ്മ ആത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ഇഹലോകത്തിലും പരലോകത്തിലും എനിക്ക് നന്മ തരണേ, വക്കിന ആദാബന്നാർ, നരകത്തിന് രക്ഷപ്പെടുത്തണേ എന്ന് നിനക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നു. ഇഹലോകത്തും പരലോകത്തും നന്മ തരണേ എന്നല്ലേ നീ അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തായിട്ട് കാണാൻ പറ്റും. ഈ ഹദീസ് ഇമാം മുസ്ലിം ഇബ്നു ഉമറിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. മറ്റു പലരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ അഭാവം കൊണ്ട് തീക്ഷ്ണമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമുക്ക് വന്നുകൂടാ. അതുകൊണ്ട് നമ്മുടെ നാവിൻ തുമ്പിൽ ആത്മാർത്ഥമായി എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വചനമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫുവ വൽ ആഫിയത്ത. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫുവൽ ആഫിയത്ത, അള്ളാഹുവെ നിന്നോട് വിട്ടുവീഴ്ചയെയും സൗഖ്യത്തെയും ഞാൻ ചോദിക്കുന്നു എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു ഇഹ ലോകത്തെ എല്ലാ പരീക്ഷണവും നമ്മളെ കാത്തുരക്ഷിക്കുകയും നമുക്ക് സൗഖ്യവും സന്തോഷവും നിറഞ്ഞ ആരോഗ്യപരമായൊരവസ്ഥ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നേർരേഖ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. സൗഖ്യത്തെ ചോദിക്കുക എന്ന വിഷയവുമായാണ് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ശ്രോതാക്കളോടൊപ്പം പങ്കുചേർന്നത്.
3: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ 40 കുട്ടിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി 39 കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഓ, ഇപ്പോൾ ഇവനെ കൊണ്ട് ഇടങ്ങാറാവും. ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളും ഉണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്, ഇവനൊക്കെ എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടുകൊടുക്കുന്ന ആൾക്കാർ, ഇവനെന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവനെ ബുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ലാന്ന് തോന്നുന്നു അല്ലേ?
4: അതെ അതെ.
3: മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അവർ
4: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി. അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവളെ ജീവിതത്തിൽ കണ്ണ് കാണൂല, കണ്ണിൻ്റെ കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് മഷാല്ലാ നമുക്ക് പറയാൻ കഴിയും. പാട്ട് പാടാൻ കഴിവുണ്ട്, അതുപോലെ ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടിയാണ് ഫാത്തിമ അൻഷി.
3: രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും കാണൂല,
4: രണ്ട് കണ്ണും കാണൂല. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്.
3: തിരുവനന്തപുരം.
4: ആ അതെ അതെ. അപ്പോൾ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
3: നിങ്ങൾ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
4: തീർച്ചയായിട്ടും.
3: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
4: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും.
3: അതെയല്ലേ.
4: പിന്നെ അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്
3: അവരെല്ലാം നിലക്കുള്ള സ്കഫോൾഡിംഗ്.
4: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
3: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചറെ ഓർമ്മ വരികയാണ്. രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്.
4: അതെ.
3: പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പടച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ പടച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്, വേറെ ഒന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്. വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴെയൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടികൾ കാണിച്ചു കൊടുത്തു, കൈ പിടിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പിന്നെ പോകുന്നത് ഈ ടീച്ചർ ഒറ്റയ്ക്കാണ്,
4: സ്വന്തമായിട്ട്.
3: അതുമാത്രമല്ല, പിന്നെ ആ ടീച്ചർ നല്ല പാട്ടുകാരിയാണ്. ഈ പിന്നെ മേളകളിലും വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആ നിലക്കുള്ള കഴിവും ആ ടീച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഒരു സുരേഷ് മാഷെ ഓർമ്മ വരികയാണ്. ഇദ്ദേഹത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്, അഥവാ ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരാത്ത രീതിയിൽ, അത് അങ്ങാടിയിലൂടെ അല്ല, സ്കൂളിലൂടെ ക്യാമ്പസിലുള്ള ഓരോ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ബാത്റൂം, ഇവിടൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചു കൂത്താതെ വീഴാതെ പോവാണ്. നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്, നമ്മള് പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചു കുത്തി എന്നൊക്കെ പറയാം. അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണത്.
4: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
3: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാ പറഞ്ഞത്, ഇത് മാത്രല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനം ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണ് കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്തു, കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ ആ ചിന്ത വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
4: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും, ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
3: അതെ അതെ.
4: പക്ഷേ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
4: അതെ,
3: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ, ശരിക്കും മറ്റുള്ളവര് അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
4: തീർച്ചയായും
3: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവുന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമ്മളിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്.
4: അതെ,
3: കായികമായിട്ട്

0: കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കൈയടക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
1: രക്ഷിതാക്കൾ അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
0: ഇന്നുണ്ട് അല്ലേ? ഇന്ന് അവർക്കുള്ള, അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങള്, കലാമേളകള്, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ എടുത്ത് തെരഞ്ഞെടുത്ത് അവർ വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്ക് സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
1: അതെ, സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ മാറുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്
1: അതാണ്
0: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: ഇനി ഇൻസൈറ്റ്, ഇസ്ലാം ശുദ്ധിയുടെ മതം. ഇൻസൈറ്റിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശുദ്ധിയും വൃത്തിയും ഉള്ള ആളുകളെയും പരിസരങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ നല്ലവരായ മനുഷ്യന്മാർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മതപരമായ ബാധ്യത കൂടിയാണ് തൻ്റെ ശരീരവും വസ്ത്രവും താൻ ഇടപഴകുന്ന സ്ഥലങ്ങളും പരിസരവുമൊക്കെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ പകുതിയാണ് എന്ന്. അപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും അതേപോലെ നാം ഇടപഴകുന്ന എല്ലാ ഇടങ്ങളും, പള്ളിയാണെങ്കിലും നമ്മുടെ സ്ഥാപനമാണെങ്കിലും ജോലിസ്ഥലമാണെങ്കിലും ഒക്കെ, നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ ശരീരവും എല്ലാം മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി വൃത്തിയും വെടിപ്പുമുള്ള ഒരു പരിസരമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. മനസ്സിൽ മാലിന്യങ്ങളില്ലാത്ത, പശ്ചാത്തപിച്ച് പടച്ചിറബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന നല്ലവരായ ആളുകളെയും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ടു തരം ശുദ്ധികളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്, രണ്ടു തരം ത്വഹാറത്ത് മതം പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഒന്ന് അടിസ്ഥാനമാണെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യമാണ്. ത്വഹാറത്തുൽ ഖൽബ്, ഹൃദയവിശുദ്ധി എന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സ്, അയാളുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം. അത് വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും ഷിർക്ക്, കുഫർ, നിഫാക്ക് പോലെയുള്ള, അഥവാ ബഹുദൈവത്വം, സത്യനിഷേധം, കാപട്യം, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളെ, ഹൃദയത്തെ മലീമസമാക്കുന്ന വൃത്തികേടുകളാണ്. അതിൽ നിന്നൊക്കെ മനസ്സിനെ സംരക്ഷിച്ചു നിർത്തുവാൻ സാധിക്കണം. അതേപോലെ പടപ്പുകളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഒരിക്കലും ചതിയോ വഞ്ചനയോ വെറുപ്പോ പകയോ പോലെയുള്ള ദുഷിച്ച സംഗതികളൊന്നും ഇല്ലാതിരിക്കാൻ, അത് മലീമസപ്പെട്ടു പോകാതിരിക്കാൻ ആ മനസ്സിനെ, ഹൃദയത്തെ വിശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആർ തൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തിയോ തൻ്റെ മനസ്സിനെ മലീമസമാക്കിയോ അയാൾ പരാജയപ്പെട്ടു. ആരതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചുവോ അയാൾ വിജയിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞല്ലോ, അല ഇന്ന ഫിൽ ജസദി മുലഗ, അറിയുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരമാസകലം, മനുഷ്യൻ മൊത്തം നന്നായി ശുദ്ധിയായി. വൈദ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു, അത് ദോഷമായാൽ, അത് മോശമായാലോ, അത് ശരീരമാസകലം ദുഷിച്ചു. അത് മനുഷ്യൻ്റെ ഹൃദയമാണ്, മനസ്സാണ് എന്നാൽ. അപ്പോൾ മാനസികമായ വിശുദ്ധി, ഹൃദയത്തിൻ്റെ ആ പരിശുദ്ധി, അത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് മതം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ശുദ്ധി. അതിനെ കളങ്കപ്പെടുത്തുന്ന യാതൊന്നും ഒരു വിശ്വാസിയിൽ ഉണ്ടാകുവാൻ പാടില്ല. രണ്ടാമത്തേത് ബാഹ്യമായ ശുദ്ധിയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ നമസ്കാര സന്ദർഭങ്ങളിലൊക്കെ വുദൂ ചെയ്യുന്നത്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി നാം വരുത്തുന്ന അംഗസ്നാനം, വുദൂ അതിൻ്റെ ഭാഗമാണ്. അതേപോലെ വലിയ അശുദ്ധി, കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം സന്ദർഭത്തിൽ കുളിക്കുന്നത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിൻ്റെ ഭാഗമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബികൾ പറഞ്ഞു തരുന്നു, വഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖസ്സി ശാരിബ് വതഖലീമിൽ അൽഫാർ വനത്ഫിൽ ഇബ്തി വഹൽഖിൽ ആനതി അൻ ലാ നത്ത്.

0: തുറുക അക്സറമിൻ അർബഈന ലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സമയം നിർണയിച്ചു തരുമായിരുന്നു എന്ന്, അതായത് നഖം മുറിക്കുന്ന വിഷയത്തിൽ, മീശ വെട്ടുന്ന കാര്യത്തിൽ, കക്ഷത്തിലെ രോമങ്ങൾ നീക്കുന്ന വിഷയത്തിൽ, ഗുഹ്യസ്ഥാനങ്ങളിലെ രോമങ്ങൾ നീക്കുന്ന കാര്യത്തിലൊക്കെ 40 ദിവസത്തിൽ കൂടുതൽ അങ്ങനെ വിട്ടുകളയരുത് എന്ന്. അപ്പോൾ നഖം മുറിക്കാൻ, മീശ വെട്ടാൻ, ഇതേപോലെയുള്ള മുടികൾ നീക്കാനൊക്കെ മതപരമായി കൂടി നിർദ്ദേശമുള്ള ഒരു സമൂഹം വേറെയുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. വിശുദ്ധിയുടെ, ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. അതാണ് പറഞ്ഞത് അത്തഹൂറു ശത്രുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറയുമ്പോൾ, മാനസികവും ശാരീരികവുമായ, ആന്തരികവും ബാഹ്യവുമായ ഈ ശുദ്ധീകരണവുമെല്ലാം അതിൽ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു സംസ്കാരമായി പലരിലേക്കും പ്രചരിച്ച് വ്യാപിച്ചിരിക്കുകയാണ് നഖം നീട്ടി വളർത്തുക എന്നത്. ആ നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്കും വൃത്തികേടുകളും, അതിലൊക്കെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത എന്തെല്ലാം ജീവികളുണ്ടാകും അതിൽ, ചെറിയ ചെറിയ രോഗാണുക്കൾ. അത് ധാരാളക്കണക്കിന് നമ്മുടെ ശരീരത്തിലും അതേപോലെ തന്നെ നഖത്തിൻ്റെ അടിയിലും നമ്മൾ ഇടപെടുന്ന മേഖലയിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് അതെത്ര കണ്ട് പരിക്കുകൾ ഏൽപ്പിക്കും, ഹാനികരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. ഇങ്ങനെ ശാരീരികമായും മാനസികമായും ഒക്കെ ശുദ്ധി പാലിക്കണമെന്ന് പഠിപ്പിച്ചൊരു മതമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഓരോ നമസ്കാരവേളയിലും ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുളി നിർബന്ധമാകുന്ന സന്ദർഭങ്ങളിൽ കുളിക്കുവാനും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകി വൃത്തിയാക്കണം. വ ഐദീക്കും, നിങ്ങളുടെ കൈകളും, ഇലൽ മറാഫിഖി, മുട്ടുവരെയും, വംസഹു ബിറൂസിക്കും, വ അർജുലക്കും ഇലൽ കഅബൈനി, നിങ്ങളുടെ തല നിങ്ങൾ തടവണം. അതേപോലെ നിര്യാണി ഉൾപ്പെടെയുള്ള 2 കാലുകളും നിങ്ങൾ കഴുകി വൃത്തിയാക്കണം. ഇങ്ങനെയൊക്കെ ഉളുവിനെ സംബന്ധിച്ച്, അംഗസ്നാനത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ശരീരത്തിൻ്റെ ബാഹ്യമായ ഓരോ അവയവങ്ങളും കഴുകി വൃത്തിയാക്കുന്നൊരു പ്രത്യേക പ്രക്രിയ ഉളു എന്ന് പറയുന്നത്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ ചുരുങ്ങിയത് 5 തവണ ഉളു ചെയ്യുമ്പോൾ എത്ര കണ്ട് ശുദ്ധമായിരിക്കും അയാളുടെ ശരീരം. അതിൻ്റെ ആത്മീയമായ വശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായ ഒരു ശുദ്ധീകരണം കൂടി നടക്കുമ്പോൾ അയാളുടെ മനസ്സും ശുദ്ധിയാകും. ഇങ്ങനെ ശാരീരികവും അതേപോലെ മാനസികവും ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വരുത്തുന്ന ഒരു വിശ്വാസി അതിലൂടെ ധാരാളം നന്മകളും പുണ്യങ്ങളും നേടിയെടുക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. വുളു ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീഴുന്ന ഓരോ വെള്ളത്തുള്ളികളോടൊപ്പം അയാളുടെ ആ അവയവങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതിൻ്റെ ദോഷം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതേപോലെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം, അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ എങ്ങനെയൊക്കെ ആകണമെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക വിജ്ഞാനശാഖയാണ് കർമ്മശാസ്ത്രം അഥവാ ഫിഖ് എന്ന് പറയുന്നത്. മതപരമായ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആ വിശാലമായ പഠനങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ചർച്ച വരുന്നൊരു ഭാഗം കിതാബു ത്വഹാറ എന്നതാണ്, അഥവാ ശുദ്ധിയെ സംബന്ധിച്ചുള്ള അധ്യാപനം. വെള്ളത്തെ സംബന്ധിച്ച് തന്നെ ഏതെല്ലാം വെള്ളമാണ് നമുക്ക് ശുദ്ധിയായിട്ടുള്ളത്, ഏതെല്ലാം വെള്ളം കൊണ്ട് നമുക്ക് കുളിച്ചാൽ കുളി ശരിയാവുകയില്ല, വുളു ചെയ്താൽ വുളു ശരിയാവുകയില്ല എന്നിത്യാദി കാര്യങ്ങൾ വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഇറക്കിയ വെള്ളം മഴവെള്ളമായും അതേപോലെ തന്നെ പുഴയിലും കടലിലും കിണറിലുമൊക്കെയായി നമുക്ക് കിട്ടുന്ന വെള്ളം, അത്തഹൂറു ഹുവൽ മാ ഉൽ ബാഖി അല ഖിൽഖത്തിഹി, അതാണ് 1-ാമത്തെ ഇനമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുവാൻ പറ്റുന്നതുമായ വെള്ളം, പടച്ചവനിറക്കിയ സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്ന, അതിൽ വ്യത്യാസങ്ങൾ വരാത്ത വെള്ളം. അതായത് ആ വെള്ളത്തിൻ്റെ രുചിയിലോ നിറത്തിലോ മണത്തിലോ മാലിന്യങ്ങൾ കലർന്നുകൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചാൽ ആ വെള്ളം ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധിയുള്ള വെള്ളമല്ല, ശുദ്ധീകരിക്കുവാൻ പറ്റുന്നതല്ല. അത് അൽമാ ഉൻ നജിസ്, മലിനജലമാണ്, ശുദ്ധീകരിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അതിൽ കുളിച്ചാൽ കുളി ശരിയാവുകയില്ല, അതേപോലെ തന്നെ വുളു ചെയ്താൽ വുളു ശരിയാവുകയില്ല. ഇതേപോലെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച മറ്റൊരു സംഗതിയാണ് മനുഷ്യന്മാർ വൃത്തികേടുകളായി കാണുന്ന മതം മാലിന്യമെന്ന് പഠിപ്പിച്ച നജാസാത്തുകൾ അത് നീക്കിക്കളയുക എന്നതും ഇസ്ലാമിൻ്റെ ഭാഷയിൽ ശുദ്ധിയുടെ ഭാഗമാണ്. ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അഥവാ കാഷ്ടവും മൂത്രവും ഛർദ്ദിച്ച സംഗതികളുമൊക്കെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന ആരാധനയുടെ സ്ഥലങ്ങളിലോ നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നജസ്സാണ് എന്നർത്ഥം, മലിനമാണ് എന്നാണ്. അത് ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ എത്ര കണ്ട് ഭക്തിയോടുകൂടി ആരാധനകൾ നിർവഹിച്ചാലും ആ ആരാധനകൾ ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശുദ്ധിയോടുകൂടിയല്ലാത്ത നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നജസ് നീക്കുക എന്നത് ഇസ്ലാമികമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാലിന്യങ്ങൾ നീക്കി വൃത്തിയും വെടിപ്പുമുള്ളൊരു സാഹചര്യമായിരിക്കണം ഒരു വിശ്വാസി ഇടപഴകുന്ന മേഖലകളിലെല്ലാം ഉണ്ടാകേണ്ടത്. ചില നജസ്സുകളെ സംബന്ധിച്ചിടത്തോളം ആ വസ്തു തന്നെ മലിനമാണ്, നജസ്സായിരിക്കും. നായക്കാഷ്ടം പോലെ അതൊരിക്കലും കഴുകി വൃത്തിയാക്കാൻ എത്ര കഴുകിയാലും വൃത്തിയാകാൻ പോകുന്നതല്ല. അത്തരം സംഗതികൾ നമ്മൾ നമ്മുടെ പരിസരങ്ങളിലോ നമ്മൾ ഇടപെടുന്ന മേഖലകളിലോ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ രണ്ടാമത്തെ തരത്തിലുള്ള നജസ്സുകളുണ്ട്, മാലിന്യമുണ്ട്. നജാസത്തുൻ ത്വാരി അ, സ്വയം അശുദ്ധമല്ല, മറിച്ച് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അശുദ്ധമായത് എന്ന് പറഞ്ഞാൽ ഐ വഖഅത്ത് നജാസത്തുൻ അലാ മഹല്ലിൻ ത്വാഹിർ. ശുദ്ധമായ ഒരു പ്രതലത്തിൽ ഒരു മലിനമായ വസ്തു നജസ് വന്ന് വീണതുകൊണ്ട് ആ ഭാഗം മലിനമായി. ചിലപ്പോൾ വസ്ത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിലോ വിരിപ്പിലോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റൂമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലായിരിക്കാം. അത്തരം നജസ്സുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ നജസ് നമ്മൾ നീക്കിയ ശേഷം ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് അവിടെ കഴുകി വൃത്തിയാക്കണം. ഇനി കഴുകാൻ പറ്റാത്ത സ്ഥലങ്ങളും സാഹചര്യങ്ങളുമൊക്കെയാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കണം. ആ മാലിന്യം, അതിൻ്റെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ രുചി, ഇങ്ങനെയുള്ള അടയാളങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം ശുദ്ധിയാക്കാൻ. ചില ബ്ലാങ്കറ്റുകൾ, ചില കാർപ്പറ്റുകൾ ഒക്കെ പോലെയുള്ളത് നമുക്ക് സാധാരണ ഒരു തുണിയോ ഒരു ടവലോ പോലെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ ശുദ്ധമായ വെള്ളം തളിച്ച് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. അല്ലെങ്കിൽ നജസ് നീക്കിയിട്ട് ഉണക്കി നമുക്ക് അതിൻ്റെ നജസ്സിൽ നിന്ന് മുക്തമായ ശുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം ശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു കാര്യം മതപരമായ കടമ കൂടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ശരീരത്തിലും അതേപോലെ തന്നെ വസ്ത്രത്തിലും നമ്മളിടപെടുന്ന മേഖലകളിലുമൊക്കെ ശുദ്ധിയുണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. ചില സ്ഥലങ്ങളിൽ ചില ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ വസ്ത്രമാകട്ടെ അവരുടെ പരിസരങ്ങളാകട്ടെ യാതൊരു വൃത്തിയുമില്ലാതിരിക്കുമ്പോൾ നമുക്കവിടെ സമയം ചെലവഴിക്കാൻ ഒരു മനസ്സുണ്ടാവില്ല, ഒരു ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യന്മാർക്ക് അലോസരമുണ്ടാക്കുന്ന അത്തരം ദുർഗന്ധങ്ങൾ, അതേപോലെ തന്നെ മാലിന്യങ്ങളുടെ സാന്നിധ്യം, അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല മലക്കുകൾക്കു കൂടി പ്രയാസം സൃഷ്ടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇന്നൽ മലായിക്കത്ത തഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബ്നു ആദം. മനുഷ്യന്മാർക്ക് അരോചകമാകുന്ന, അലോസരമാകുന്ന കാര്യങ്ങൾ മലക്കുകൾക്കും അരോചകവും അലോസരവുമാകും. അതുകൊണ്ട് തന്നെ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യങ്ങൾ, അതേപോലെ മാലിന്യങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധിയുള്ളവനായിരിക്കണം, ആന്തരികമായും ബാഹ്യമായും മാനസികമായും ശാരീരികമായുമൊക്കെ. അങ്ങനെ ശുദ്ധിയും വൃത്തിയുമുള്ള ആളുകൾക്ക് സ്വാഭാവികമായും അവരുടെ കർമ്മങ്ങൾ ശുദ്ധിയായി നിലനിർത്താൻ സാധിക്കും. അതിന് പരിക്കേൽപ്പിക്കുന്ന, അതിനെ മലിനമാക്കുന്ന ദുഷിച്ച ചിന്തകളൊന്നും വരാതെ, അഥവാ ആളുകളെ കാണിക്കണമെന്ന ചിന്ത, ആളുകൾക്കിടയിൽ വലിയവനാണ് എന്ന് ധരിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ കർമ്മങ്ങളെ ദുഷിപ്പിക്കുന്ന മാലിന്യങ്ങളാണ്. അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കണം. അതേപോലെ താൻ ധരിക്കുന്ന വസ്ത്രം, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദഫറിൻ്റെ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള ശൈലിയിലാണ് പറഞ്ഞതെങ്കിലും വിശ്വാസികളായ നമുക്കൊക്കെ ബാധകമായ കാര്യമാണ് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, സ്വഭാവമെന്ന നമ്മുടെ വസ്ത്രം, നമ്മുടെ ഐഡൻറ്റിറ്റി ആകട്ടെ, പെരുമാറ്റങ്ങളും കർമ്മങ്ങളും ഒക്കെ ആകട്ടെ, ഇതൊക്കെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി നല്ലൊരു വൃത്തിയുടെയും ശുദ്ധിയുടെയും ആരുടെയും മനം കവരുന്ന ഒരു സ്വഭാവത്തിൻ്റെയും നന്മയുടെയും വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. അതാണ് മതം പഠിപ്പിച്ചത്. ശുദ്ധിയുടെ മതമായ ഇസ്ലാം കൃത്യമായി ആ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാം ശുദ്ധിയുടെ മതം. ഷമീർ മദീനിയുടെ സംസാരമായിരുന്നു ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ പ്രസംഗങ്ങളാണ്. ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്ന് നമുക്ക് നോക്കാം.
1: ഹനാൻ മുഹമ്മദ്.
0: ഹനാൻ മുഹമ്മദ്, പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഹൊസങ്കടി. ഹൊസങ്കടിയിലെ പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹനാൻ മുഹമ്മദ്. അപ്പോൾ നമുക്ക് ആ ഒരു കൂട്ടുകാരൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് ഇനി കേൾക്കുന്നത്.
2: Good morning everyone, my name is Hanan Muhammad. Today I am very happy to celebrate India's Independence Day on our country became free on 15th August. I love my India. Let us respect our national flag and always make our country proud. Jai Hind.
0: MashaAllah, Hanan Muhammad രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹനാൻ മുഹമ്മദിൻ്റെ നമ്മൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ആവണം ശരിക്കും. നമ്മൾ ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ പരമാവധി അതിലൊക്കെ പങ്കാളികളാവാൻ ശ്രദ്ധിക്കുക. ഇത് എല്ലാ കൂട്ടുകാർക്കും ഒരു മാതൃകയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഹൊസങ്കടിയിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഹനാൻ മുഹമ്മദിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കുന്നത് GHSS ചാല ഹയർ സെക്കൻഡറി സ്കൂളിലെ 11th ക്ലാസ് വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിനി ഫാത്തിമത്തുൽ തസ്ലീന നിസാർവിയുടെ ഒരു മലയാള പ്രസംഗമാണ്. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ എൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത മത്സരങ്ങളാണ് ശ്രോതാക്കൾ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുന്നത്. ഈ എപ്പിസോഡിൽ അടുത്ത പ്രസംഗം നമ്മൾ ഇൻഷാല്ലാ ഫാത്തിമത്തുൽ തസ്ലീനയുടെയാണ്. നമുക്കത് കേട്ട് തിരിച്ചെത്താം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ലഭിച്ച ഒരു സമ്മാനം മാത്രമല്ല, അനേക ധീരന്മാരുടെ ത്യാഗത്തിലൂടെ നാം നേടിയെടുത്ത അവകാശമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയ പോരാളി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ അനേക ധീരന്മാരുടെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നിരവധി പേർ സ്വാതന്ത്ര്യത്തിനായി പോരാടി. എന്നാൽ ഇവരിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന പോരാളിയാണ് ഭഗത് സിംഗ്. ചെറുപ്പത്തിൽ തന്നെ രാജ്യസ്നേഹം ഹൃദയത്തിൽ നിറച്ച ധീരനായ വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അനീതിക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. സ്വന്തം ജീവിതത്തെക്കാൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു. അനീതിക്കെതിരെ ശബ്ദമുയർത്താനും രാജ്യത്തിൻ്റെ അവകാശങ്ങൾക്കായി പോരാടാനും അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ധൈര്യവും ദേശസ്നേഹവും ത്യാഗ മനോഭാവവും എന്നും ഇന്നും നമ്മുടെ മനസ്സിൽ പ്രചോദിപ്പിക്കുന്നു. ഭഗത് സിംഗിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിൻ്റെ അഞ്ചലമായ ധൈര്യമാണ്. രാജ്യത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. തൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ഭഗത് സിംഗ് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്: നീതി കണ്ടാൽ മിണ്ടാതിരിക്കരുത്, ശരിയായ കാര്യത്തിനു വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളണം. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ചെറുതായിരുന്നെങ്കിലും അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ സൃഷ്ടിച്ചത് വലിയൊരു സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗം ഒരിക്കലും മറക്കാനാവില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ജീവിക്കുന്നു. നമുക്ക് പഠിക്കാനും സംസാരിക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടരാനും കഴിയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം കൊണ്ടാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും രാജ്യത്തെ കൂടെ നമ്മുടെ കടമകൾ നിറവേറ്റുകയും ചെയ്യേണ്ടതാണ്. ഭഗത് സിംഗിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്, രാജ്യസ്നേഹം വാക്കുകൾ മാത്രം ഒതുങ്ങരുത്, നമ്മുടെ പ്രവൃത്തികളിലും അത് പ്രകടമാകണം. അവസാനമായി, സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ച എല്ലാ ധീരൻ പോരാളികളോടും ഞാൻ ആദരവോടെ സ്മരിക്കുന്നു. അവരുടെ ത്യാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കട്ടെ, നമ്മുടെ ഇന്ത്യ എന്നും ഉയരട്ടെ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: നമുക്ക് ജി എച്ച് എസ് എസ് ചാലയിലെ ഫാത്തിമത്തുൽ തസ്ലീനയുടെ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത് അല്ലേ. ഫാത്തിമത്തുൽ തസ്ലീന ജി എച്ച് എസ് ചാല പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. പീസ് റേഡിയോയുടെ പ്രസംഗ മത്സരത്തിൻ്റെ ഭാഗമാവാൻ അവർക്ക് സാധിച്ചു. ഇൻഷാല്ലാ ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ പ്രത്യേകം നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിലെ അടുത്ത മത്സരാർത്ഥി അൽഫിത്ര സ്കൂൾ പെരുമ്പാവൂരിൽ നിന്നുള്ള അമ്മാർ ബിൻ തമീസാണ്. അമ്മാർ ബിൻ തമീസിൻ്റെ വളരെ ഒരു സ്പെഷ്യൽ ഒരു പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്, മലയാള പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
4: കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ അമ്മാർ ബിൻ തമീസ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇഷ്ടപ്പെട്ട പോരാളി മൗലാന അബുൽ കലാം ആസാദ്. ആസാദിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അദ്ദേഹത്തെ ഒരുപാട് ശാസിച്ചിരുന്നു. കുമ്പി പറഞ്ഞു, മഹാരത്തിന് പഠിക്കുന്നവ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്ന വലിയൊരു കാര്യം എന്താണെന്നറിയോ? അങ്ങ് നന്നായി പഠിക്കണം, നാടിന് ഉപകാരമുള്ളവനാവണം. ഞങ്ങൾ ചെറിയ കുട്ടിയാണ്, വലിയ കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്താലോ? നന്നായി പഠിച്ച് കൂട്ടുകാരെ സഹായിച്ച് അധ്വാനിച്ച് നാടിനെ സേവിച്ച് നല്ല കുട്ടികളാവാം. നല്ല കുട്ടികളാണ് നാളെ നല്ല ഇന്ത്യ ഉണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികാരെ, നന്നായി പഠിച്ച് നല്ലവരായി വളരാ, ഇന്ത്യയെ സേവിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
0: മഷാല്ലാ, അമ്മാർ ബിൻ തമീസിൻ്റെ അടിപൊളി ഒരു പ്രസംഗമാണ്, വളരെ ക്യൂട്ടായിട്ടൊരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അൽഫിത്ര സ്കൂൾ പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിയാണ് അമ്മാർ ബിൻ തമീസ്. ഇൻഷാല്ലാ അമ്മാർ ബിൻ തമീസ് ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ ഇനിയും പങ്കെടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു പ്രസംഗത്തിലേക്ക് പോവുകയാണ്. ജി ഒ എച്ച് എസ് എസ് പട്ടാമ്പിയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സുദൈസിൻ്റെ ഒരു മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ തൃണവൽഗണിച്ച വീരവിപ്ലവകാരി ഭഗത് സിംഗിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകൾ കണ്ടു വളർന്ന ഭഗത് സിംഗിന് രാജ്യത്തോടുള്ള സ്നേഹം രക്തത്തിൽ അറിഞ്ഞു ചേർന്നതായിരുന്നു. ഇന്ത്യ ബസിന്ദാബാദ്, അതായത് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ഉടനീളം അലയടിപ്പിച്ചത് അദ്ദേഹമാണ്. അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടാൻ മാതൃഭൂമിക്കായി അദ്ദേഹം തന്റെ സർവസ്വവും നൽകി വെറും 23 വയസ്സിൽ ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തവരിച്ച ആ ധീരദേശാഭിമാനി ഇന്നും കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. വിപ്ലവം എന്നാൽ ആക്രമമല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള ശബ്ദമാണ് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഭഗത് സിംഗിനെ ത്യാഗവും ധീരതയും നാം എന്നും സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ വിപ്ലവശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുകയും ചെയ്യാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ഇൻഖിലാബ് സിന്ദാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: മുഹമ്മദ് സുദൈസിന്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടതല്ലേ. GOHSS പട്ടാമ്പിയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി, UP വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സുദൈസ്. മുഹമ്മദ് സുദൈസ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിനെ കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് നമ്മോട് അവതരിപ്പിച്ചത്. ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ ഇനി അടുത്ത ധാരത പ്രസംഗമാണ് കേൾക്കുന്നത്.
1: സൈനബ് അബ്ദുൽ ഹമീദ്.
0: സൈനബ് അബ്ദുൽ ഹമീദ് മഞ്ചേശ്വരം നോബൽ ക്രിയേറ്റീവ് സ്കൂൾ ബന്ദിയോടിലെ UKG വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ പ്രസംഗമാണ് നമുക്ക് ഈ എപ്പിസോഡിൽ കേൾക്കാനുള്ളത്.
6: Respected teachers and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. Today I am going to speak on Independence Day. Wish you all a very happy Independence Day. Independence Day is celebrated on 15th August of every year. It is National Festival of India. On this day, Prime Minister hoists national flag on Red Fort. This day teaches us about the power of unity among India. Many great leaders like Mahatma Gandhi, Bhagat Singh and so on sacrificed their life during freedom struggle. Thank you, Jai Hind.
0: MashaAllah. സൈന അബ്ദുൽ ഹമീദിൻ്റെ അടിപൊളി ഒരു പ്രസംഗം കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇംഗ്ലീഷ് പ്രസംഗമാണ് കേട്ടത്. ഫ്രീഡം വിത്ത് പീസ്, സ്വാതന്ത്ര്യദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രസംഗ മത്സരത്തിലെ വിഷയം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്നതായിരുന്നു. ധാരാളം കൂട്ടുകാർ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ, അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നത് മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. നോബൽ ക്രിയേറ്റീവ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജ ഫിദ അല്ലേ, ഖദീജ ഫിദയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
7: Respected peace radio listener and my dear friends, I am Khadija Fida going to speak about Bhagat Singh. He was the greatest freedom fighter of India. He was very brave and loved his country very much. He fought against British rule. He gave his life for Indians' freedom. He became a hero for all Indians. We remember him as a great hero. Jai Hind, Jai Bharat. Thank you. Jazakallah khair.
0: മഷാല്ലാ, നമ്മൾ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗം കൂടി കേട്ട് കഴിഞ്ഞു. നോബൽ ക്രിയേറ്റീവ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജ ഫിദയുടെ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. കുട്ടികാരോട് അറിയിക്കാനുള്ളത്, ഇത്തരം അവസരങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള, വളരെ ചെറിയ കുട്ടികൾ വരെ, LKG UKG ഉള്ള കുട്ടികൾ, PreKG കുട്ടികളൊക്കെ ഈ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി, ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ നമുക്കിടയിൽ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു പ്രസംഗത്തിലേക്കാണ് ഇനി പോകുന്നത്. GTMO മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ ഗൂഡല്ലൂരിൽ നിന്നുള്ള ഫർഹാനയാണ് നമ്മോടൊപ്പം. ഇംഗ്ലീഷ് പ്രസംഗം തന്നെയാണ് ഫർഹാന അവതരിപ്പിക്കുന്നത്. ഫർഹാന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമുക്ക് ഫർഹാനയുടെ പ്രസംഗം കേട്ട് തിരിച്ചു വരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എ വെരി ഗുഡ് മോർണിംഗ് ടു എവറിവൺ. ഐ ആം ഫർഹാന. Today I am very happy to speak about my favorite freedom fighter, Netaji Subhash Chandra Bose. When we hear the word freedom, we remember the sacrifices of many brave men and women who fought for our country. Among them, Subhash Chandra Bose holds a very special place in my heart. Netaji was a man of courage, determination and patriotism. He strongly believed that India must be free from the British rule. He was ready to sacrifice everything for the freedom of our motherland. He formed an Indian National Army, also known as the Azad Hind Fauj, and inspired thousands of Indians to fight for freedom. His powerful words, "Give me bread and I will give you freedom," filled the hearts of Indians with courage and hope. Netaji did not choose an easy life. He gave up his successful career and dedicated his life to the nation. His determination teaches us that when we have a strong goal, we should never give up. For me, Netaji is not just a freedom fighter. He is a symbol of courage, sacrifice and true patriotism. Today we are living in a free India because of the sacrifices made by great freedom fighters like Netaji. So it is our responsibility to respect our freedom and work for the progress of our country. Let us remember the great words of Netaji. Jai Hind. I am proud to be an Indian. I love my country. and I will always respect the sacrifices of our freedom fighters. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh.
0: ഫർഹാന ജി ടി എം ഒ മാട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ ഗുഡല്ലൂരിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഫർഹാനയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കുന്നത് ഷിഹാബ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബന്ദിയോട് വിദ്യാർത്ഥിനി നൂറ, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നൂറ. അപ്പോൾ നൂറയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇനി കേൾക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രസംഗം കേട്ട് തിരിച്ചു വരാം.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും 79th സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികളെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ചരിത്രത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമായ നേതാജി സുഭാഷ് ചന്ദ്രൻ ബോസിനെ കുറിച്ച് ഞാൻ അല്പം സംസാരിക്കുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കിയ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പോരാളിയായ നേതാജി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ പോലും വെടിഞ്ഞ ധീരദേശ സ്നേഹി. ഗാന്ധിജിയുടെ അഹിംസ മാർഗത്തിനപ്പുറം സായുധ പോരാട്ടത്തിന്റെ തീ ചുലയാണ് ശരിയെന്ന് വിശ്വസിച്ച നേതാവ്. ബ്രിട്ടീഷരുടെ കയ്യിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ലക്ഷക്കണക്കിന് യുവാക്കളാണ് സമര രംഗത്തേക്ക് പിടിച്ചു കയറ്റിയത്. സ്വന്തമായി ആസാദ് ഹിന്ദു ഫൗജ് എന്ന സൈന്യം രൂപീകരിച്ചു. ജർമ്മനിയിലും ജപ്പാനിലും പോയി ബ്രിട്ടീഷ് രാജ്യത്തിനെതിരെ പടപൊരുത്തിയും രാജ്യത്തിന്റെ മോചനത്തിനായി ഇന്ത്യക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഒരേ പോലെ പോരാടിയ വിപ്ലവകാരിയായിരുന്നു നമ്മുടെ നേതാജി. നേതാജിയുടെ ഓർമ്മകൾ നമുക്ക് ദേശസ്നേഹത്തിന്റെ ഊർജം പകരുന്നു. നമ്മളും ഇന്ത്യക്ക് വേണ്ടി നല്ലത് ചെയ്ത് നല്ലവരായി എല്ലാവരും സഹോദരി സഹോദരങ്ങളെ പോലെ കണ്ട് സ്വതന്ത്രമായി ജീവിക്കാം. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് ഷിഹാബ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബന്ദിയോടിൽ നിന്നുള്ള നൂറ നമ്മോട് സംസാരിച്ചത്. അടുത്ത ഒരു മത്സരാർത്ഥിയിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തത് ആരായിരുന്നു മത്സരത്തിൽ നമുക്ക് മുന്നിലുള്ളത്? പട്ല ജി എച്ച് എസ് എസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി നുസുഹയാണ്. പട്ലയിലെ ഇസ്ലാഹിയ മദ്രസയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയാണ് നുസുഹ. അപ്പൊ നമുക്ക് നുസുഹയുടെ ഒരു മലയാള പ്രസംഗം കേൾക്കാം.
10: ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്നതാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ഭഗത് സിംഗ്. 1977 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബഗ്ഗയിൽ ഭഗത് സിംഗ് ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് രാജ്യത്തോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാകണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ശക്തമായിരുന്നു. ഭഗത് സിംഗ് വളരെ ധീരനും അറിവിനോട് താല്പര്യമുള്ളവനുമായിരുന്നു. രാജ്യത്തിന്റെ സ്വതന്ത്രത്തിനായി അദ്ദേഹം നിരവധി സമരങ്ങളിൽ പങ്കെടുത്തു. ബ്രിട്ടീഷുകാരുടെ അനീതിക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ യുവാക്കളുടെ പങ്ക് വളരെ പ്രധാനമാണെന്ന് ഭഗത് സിംഗ് വിശ്വസിച്ചു. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഭഗത് സിംഗിനോടൊപ്പം രാജഗുരുവും സുഖദേവനും സ്വാതന്ത്ര്യത്തിനായി പോരാടി. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖ്ദേവനെയും ബ്രിട്ടീഷ് ഭരണകൂടം വധിച്ചു. അന്ന് ഭഗത് സിംഗിന് വെറും 23 വയസ്സായിരുന്നു. ഭഗത് സിംഗിന്റെ ജീവിതം നമ്മെ ധൈര്യം, ദേശസ്നേഹം, ത്യാഗം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നിവ പഠിപ്പിക്കുന്നു. ഇന്ന് നാം സ്വതന്ത്രമായി ജീവിക്കുന്നത് അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിന്റെ ഫലമാണ്. അവരെ എന്നും ആദരിക്കുകയും അവരുടെ നല്ല ആശയങ്ങൾ ജീവിതത്തിൽ പിന്തുടരുകയും വേണം. ഭഗത് സിംഗിന്റെ ധൈര്യവും ദേശസ്നേഹവും എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ. നന്ദി. ജയ് ഹിന്ദ്.
0: മഷാല്ലാ. പട്ലയിൽ നിന്നുള്ള നുസഹയുടെ പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത്. ഇനി അടുത്ത ഒരു മലയാള പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുന്നത് CMHSS മണ്ണൂർ വളവ് സ്കൂളിൽ നിന്നുള്ള റെയ്ഹാനയാണ് നമ്മോടൊപ്പം ചേരുന്നത്. റെയ്ഹാന 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. റെയ്ഹാനയുടെ മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം.
11: സ്വാതന്ത്ര്യ സമരത്തിലെ എന്റെ പ്രിയപ്പെട്ട പോരാളി, ഇന്ന് ഓഗസ്റ്റ് 15 80-ാം സ്വാതന്ത്ര്യ ദിനം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃത നുകർന്ന മഹത്തായ സുദിനം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. ആ പുണ്യദിനം നാം ആഘോഷിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത്. പാരതന്ത്രം മാനികൾക്ക് വൃതിയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. അതെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ നക്ഷത്രം എന്നറിയപ്പെടുന്ന ബോസ്. ഒറീസയുടെ കട്ടക്കൽ 1897 ജനുവരി 23 അദ്ദേഹം ജനിച്ചത്. പിതാവ് ജാനകിനാഥ് ബോസ് ഒരു പ്രശസ്ത വക്കീലായിരുന്നു. അമ്മ പ്രഭാവതി വിദേശ മിഷണിമാർ നടത്തിയിരുന്ന ഒരു സ്കൂളിലായിരുന്നു അദ്ദേഹം തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. എന്നാൽ ഇവിടുത്തെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ രീതിയിൽ അദ്ദേഹം ഒട്ടും സന്തോഷവാനായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദന്റെ ഒരു പുസ്തകം അദ്ദേഹം വായിക്കാനിടയായി. ഇത് ബോസിനെ വല്ലാണ്ടെ സ്വാധീനിച്ചു. പിന്നീട് ബ്രിട്ടീഷ് പ്രൊഫസറിന്റെ ഇന്ത്യൻ ബിരുദ മനോഭാവത്തിൽ പ്രതിഷേധിച്ച് 3 ദിവസം നിരാഹാര സമരം അനുഷ്ഠിച്ചു. കോളേജിൽ നിന്ന് ഉയർന്ന മാർക്കുണ്ടായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി സിവിൽ സർവീസ് ഉപേക്ഷിച്ചു. എന്നാൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തവുമായി യോജിച്ചു പോകാൻ ബോസിന് കഴിഞ്ഞില്ല. അതിനാൽ തന്നെ കൽക്കട്ടയിൽ പോയി ചിത്രഞ്ജൻ ദാസ് എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. തുടർന്ന് ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. ജയിലിൽ നിന്ന് നിരാഹാര സമരം ആരംഭിച്ചു. 7 ദിവസത്തിനു ശേഷം ബ്രിട്ടീഷ് അധികാരികൾക്ക് അദ്ദേഹത്തെ മോചിപ്പിക്കേണ്ടി വന്നു. 1941 ബോസ് തന്റെ ബന്ധുവിന്റെ കൂടെ അധികാരികളുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു. അങ്ങനെ ജർമ്മൻ സർക്കാർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട പദ്ധതികൾ രൂപകൽപ്പന ചെയ്തു. കടുവയുടെ ചിത്രമുള്ള മൂവർണ കൊടി ദേശീയ പതാകയാക്കി. ടാഗോർ രചിച്ച ജനഗണമന അദ്ദേഹം ആദ്യമായി ദേശീയ ഗാനമായി കേന്ദ്രം അംഗീകരിച്ചു. ചില അഭിപ്രായ വ്യത്യാസം മൂലം ജർമ്മനി ഉപേക്ഷിച്ച് ജപ്പാനിലേക്ക് പോയി. 1943 ഒക്ടോബർ 21 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ഒരു യോഗം സിംഗപ്പൂരിൽ വെച്ച് കൂടി. ഇവിടെ വെച്ച് രാഷ്ട്രത്തലവനായി നേതാജി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം നിരവധി പ്രക്ഷോഭങ്ങൾ നയിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു എന്ന ദുരൂഹതയായ വാർത്ത പടർന്നു. അദ്ദേഹത്തിന്റെ മരണം ഇന്നും ദുരൂഹതയായി തുടരുന്നു. 2 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറക്കാനാവാത്ത പോരാളിയാണ്. 11 തവണ അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരികൾ ജയിലിലടച്ചു. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് നേതാജി ഉറക്കെ പറഞ്ഞു. ബ്രിട്ടീഷുകാരന്റെ കാവൽക്കൽ കിടന്ന് ജീവിക്കുന്നതല്ല സ്വാതന്ത്ര്യമല്ലെന്നും ഭാരതത്തിന് വേണ്ടത് പൂർണ്ണ സ്വരാജ്യ സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ട വ്യക്തിയായിരുന്നു നേതാജി. ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും വിപ്ലവമായി ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇവരെല്ലാം നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് നാം ഇന്നും അനുഭവിക്കുന്നത് എന്ന് ഓർക്കുക. ശുക്രൻ.
0: മഷാല്ലാ, റിഹാനയുടെ ഉജ്ജ്വലമായൊരു പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അടുത്ത ഒരു മത്സരവും അടുത്തൊരു പ്രസംഗവുമായി നമ്മളിലേക്ക് എത്തുന്നത്
1: ഹന ഫാത്തിമ ഇ എ.
0: കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഹന ഫാത്തിമയാണ്. ഹന ഫാത്തിമ ജി എച്ച് എസ് എസ് ചാവശ്ശേരിയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഹനയുടെ ഒരു പ്രസംഗം കൂടി നമുക്ക് കേൾക്കാം.
12: എന്റെ പേര് ഹന ഫാത്തിമ, ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന നിരവധി വീരനായകന്മാരുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ എൻ്റെ മനസ്സിൽ എന്നും വലിയൊരു പ്രചോദനമായി നിലകൊള്ളുന്നത് സുഭാഷ് ചന്ദ്രബോസ് എന്ന നേതാജിയാണ്. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുക എന്നത് ഏതൊരു മനുഷ്യന്റെയും ധർമ്മമാണ്. സ്വന്തം നാടിനെയും ജനങ്ങളെയും അടിച്ചമർത്തലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ നേതാജി കാണിച്ച ധൈര്യവും സമർപ്പണവും വീര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയ മാതൃകയാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയരിൽ ആവേശവും ആത്മവിശ്വാസവും നിറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേവലം വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സായുധ പോരാട്ടങ്ങളിലൂടെ മാത്രമേ ബ്രിട്ടീഷ് ഭരണകൂടത്തെ തോൽപ്പിക്കാനാകൂ എന്ന് ഉറച്ചു വിശ്വസിച്ച അദ്ദേഹം ആസാദ് ഹിന്ദ് ഫൗജ് എന്ന വലിയൊരു സൈന്യത്തിന് രൂപം നൽകി. ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് വേഷപ്രച്ഛന്നനായി രാജ്യം വിട്ട് വിദേശ മണ്ണിൽ ചെന്ന് ഭാരതീയരെ സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത ധൈര്യത്തിന്റെയും സംഘാടനാ മികവിന്റെയും തെളിവാണ്. ഡൽഹി ചലോ എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ഓരോ ഭാരതീയന്റെയും നെഞ്ചിൽ മാതൃരാജ്യത്തോടുള്ള സ്നേഹം ഇരട്ടിയാക്കി. ജാതിയുടെയോ മതത്തിന്റെയോ പ്രദേശത്തിന്റെയോ വേർതിരിവുകളില്ലാതെ ഏവരെയും ഒരേ മനസ്സോടെ ഒന്നിച്ചു നിർത്താൻ നേതാജിക്ക് കഴിഞ്ഞു. സൈന്യത്തിൽ എല്ലാവർക്കും ഒരേ അടുക്കളയിൽ ഉണ്ടാക്കിയ ഭക്ഷണവും ഒരേ പരിഗണനയുമാണ് നൽകിയത്. അത്ഭുതകരമായ മറ്റൊരു കാര്യം, അക്കാലത്ത് തന്നെ സ്ത്രീകൾക്കായി റാണി ജാൻസി റെജിമെന്റ് രൂപീകരിച്ച് നാടിന്റെ കാവൽ അവരെയും പങ്കാളികളാക്കി എന്നുള്ളതാണ്. സ്വന്തം സുഖ സൗകര്യങ്ങളും ഉയർന്ന സിവിൽ സർവീസ് ജോലിയും വേണ്ടെന്ന് വെച്ച് നാടിന്റെ മോചനത്തിനായി സർവസ്വം തിരിച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. സത്യസന്ധത, സാഹോദര്യം, ലക്ഷ്യബോധം, നിഷ്കടമായ ദേശസ്നേഹം എന്നീ മൂല്യങ്ങളാണ് നേതാജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ആ മഹാനായ പോരാളിയുടെ ജീവിതം നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും സ്വാർത്ഥതയില്ലാത്ത സഹജീവികളെ സ്നേഹിക്കാനും ഈ നല്ല സന്ദർഭത്തിൽ നമുക്ക് പ്രചോദനമാകട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ജി എച്ച് എസ് എസ് ചാവശ്ശേരിയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ഹന ഫാത്തിമയുടെ മനോഹരമായ ഒരു പ്രസംഗം ഇപ്പോൾ കേട്ടുകഴിഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കൂട്ടുകാരുടെ പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ഒരു പ്രസംഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തതായി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ജി യു പി എസ് സത്തിക്കോട് നിന്നുള്ള മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ഹഫ്സ അബ്ദുൽ റഹ്മാൻ. ഹഫ്സ അബ്ദുൽ റഹ്മാന്റെ ഒരു മലയാള പ്രസംഗം നമ്മൾ കേൾക്കും.
13: അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ പുണ്യദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യ ദിനം നേടിത്തരാൻ പോരാടിയ മഹത്ത വ്യക്തികളെ നാം ഓർക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടേത്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അഹിംസ, സത്യാഗ്രഹം എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. യുദ്ധം ചെയ്യാതെയും ചോര ഒഴുക്കാതെയും എങ്ങനെ വിജയം നേടണമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു. ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. ജാതിക്കും മതത്തിനും അതീതമായില്ല, അതീതമായി എല്ലാ ഭാരതീയതും ഒന്നാണമെന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു. ഗാന്ധിജിയുടെ ശക്തമായ ചിത്രമാണ് അനേകം ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിച്ചത്. അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ ഫലം കൂടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു ഈ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ ദിനത്തിൽ ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താം. അക്രമത്തിന്റെ വഴി വടിഞ്ഞ് സമാധാനത്തോടെയും ായും മുന്നോട്ട് പോകണമെന്ന് നമുക്ക് പ്രേരണ ചെയ്യാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനം ആശംസകൾ നേരുന്നു.
0: മഷാല്ലാ, ഹഫ്സ അബ്ദുൾ റഹ്മാൻ ജി യു പി എസ് സത്യകോടിൽ നിന്നുള്ള മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മനോഹരമായ ഒരു പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾ നമ്മുടെ മുന്നിൽ പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്നു. അടുത്തതായി ഐ ഇ എസ് ഇംഗ്ലീഷ് സ്കൂൾ തൃത്താലയിൽ നിന്നുള്ള മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അഫീഫ് ബിൻ ഉനൈസിന്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ വെടിഞ്ഞ ധീര വിപ്ലവകാരിയായ ഭഗത് സിംഗിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകൾ കണ്ടു വളർന്ന ഭഗത് സിംഗിന് രാജ്യത്തോടുള്ള സ്നേഹം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. ഇൻഖിലാബ് സിന്ദാബാദ്, അതായത് വിപ്ലവം ചെയ്യട്ടെ എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ഉടനീളം അലയടിപ്പിച്ചത് അദ്ദേഹമാണ്. അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടാൻ മാതൃഭൂമിക്കായി അദ്ദേഹം തന്റെ സർവവും നൽകി. വെറും 23 വയസ്സിൽ ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തെ വരിച്ച ആ ധീരദേശാഭിമാനി ഇന്നും കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. വിപ്ലവം എന്നാൽ അക്രമമല്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള ശബ്ദമാണ് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഭഗത് സിംഗിന്റെ ത്യാഗവും ധീരതയും നാം എന്നും സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ വിപ്ലവ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുകയും ചെയ്യാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്, ഇൻഖിലാബ് സിന്ദാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മഷാല്ലാ, അഫീഫ് ബിൻ ഉനൈസ് ഐ ഇ എസ് ഇംഗ്ലീഷ് സ്കൂൾ തൃത്താലയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു മലയാള പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തിൽ പീസ് റേഡിയോ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് നമ്മുടെ കൂടെ ഈ ഒരു എപ്പിസോഡിൽ ഉള്ളത്. ഇൻഷാല്ലാ അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ഇംഗ്ലീഷ് പ്രസംഗമാണ് കേൾക്കുന്നത്. ഹനി ആ പി കെയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. എ എം എൽ പി സ്കൂൾ അന്തിയൂർക്കുന്ന് പുളിക്കൽ അന്തിയൂർക്കുന്നിലുള്ള എ എം എൽ പി സ്കൂളിലെ 4 ക്ലാസ് വിദ്യാർത്ഥിനി ഹനി ആയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഇനി കേൾക്കുന്നത്.
15: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റെസ്പെക്ട് parents and my dear friends, happy Independence Day. Today is August 15, our Independence Day. I love my country, India. I am proud to be an Indian. We must respect our freedom fighters. Let's use work together for better India. Thank you. Jai Hind. Assalamu alaikum warahmatullahi wabarakatuh.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാഅല്ലാ, പുളിക്കൽ അന്തിയൂർക്കുന്ന് AMLP സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഹനീ പി കെയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ടു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോ നടത്തിയ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയത്തിലെ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അടുത്തതായിട്ട് നമുക്ക് കേൾക്കാനുള്ളത് ഒരു സ്പെഷ്യൽ സ്പീച്ചാണ്. ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിലെ LKG സ്റ്റുഡൻ്റായ മുഹമ്മദ് അമാൻ TP ഒരു ഇംഗ്ലീഷ് പ്രസംഗം തന്നെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഇൻഷാല്ലാ.
16: റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഓൾ ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് മുഹമ്മദ് അമാൻ. Good morning to everyone. Happy Independence Day. On 15th August 1947, our country became free from British rule. We thank all our brave freedom fighters for their great sacrifice. I love my country. Our flag has three beautiful colors: saffron, white, green. Ashoka Chakram in the middle stands for progress and truth. Let us love our country. Keep India free. Jai Hind. Thank you.
15: Mashallah.
0: മുഹമ്മദ് അമാൻ്റെ നല്ലൊരു ഇംഗ്ലീഷ് പ്രസംഗം അല്ലേ. LKG സ്റ്റുഡൻ്റ് ആണ് അവൻ്റെ. ആ ഒരു മുഹമ്മദ് അമാൻ്റെ ഒരു വയസ്സും കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ പ്രസംഗിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്രീഡം വിത്ത് പീസ് റേഡിയോ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾ നമ്മുടെ കൂടെ ഈ ഒരു എപ്പിസോഡിൽ പ്രസംഗവുമായി വരുന്നു. അടുത്തതായിട്ട് MIHSS പൊന്നാനിയിൽ നിന്നുള്ള 10th ക്ലാസ് വിദ്യാർത്ഥിനി ഐഷ റിയ PVയാണ്. ഐഷ റിയ PVയുടെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം തന്നെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഇൻഷാല്ലാ, അപ്പോൾ നമുക്ക് ആ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് തിരിച്ചു വരാം.
17: Assalamu alaikum. Respected my dear friends, I stand before you to speak about a topic that is close to every Indian's heart, the freedom fighters who sacrificed everything so that we could breathe the air of independent nation. Among the countless brave souls who fought for our motherland, my absolute favorite is Netaji Subhash Chandra Bose. Netaji was not just a leader, he was an emotion, a strong and patriotism, and the ultimate symbol of courage. While many leaders believed in peaceful negotiations, Netaji possessed an uncompromising determination. He believed that freedom was not something to be begged for, but something to be seized through action and strength. His life was a saga of unbelievable adventure and sacrifice. He was a brilliant mind who cleared with prestigious Indian civil service exam, yet the through and away comfortable life under British rule because his heart bled for his the countrymen. When the nation needed a revolutionary spark, he traveled across continents under extreme peril to organize the Indian National Army, the Azad Hind Fauj. He united thousands of men and women, regardless of their caste, creed, or religion, under the single identity of Indians. His iconic call to the nation, "Give me blood and I will you freedom," still stand shivers down in the spines. It was not just a slogan. It was a testament to his willingness to give everything for the motherland. His battle cry, Jai Hind, remains our national greeting this day, reminding us for our shared heritage and pride. What makes Netaji my favorite freedom fighter is the fearless attitude. He taught us never to compromise with injustice and to face adversity head on. He showed us that true leadership means walking ahead of your followers in the darkest hour. As they enjoy to the fruits of independence today, let us remember that our freedom was bought with the blood and sacrifice of heroes like Netaji. Let us honor his legacy, not just through our words, but by living as responsible, united and brave citizens of India. Jai Hind. Thank you for everyone.
0: മഷാല്ലാ, ആയിഷ റിയയുടെ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. ഇംഗ്ലീഷ് പ്രസംഗമാണ് കേട്ടത്. MIHSS പൊന്നാനിയിലെ 10th ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ റിയ പിവിയുടെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത്
18: ഫാത്തിമ മർവ എം.
0: ഫാത്തിമ മർവ എം GUPS പന്തല്ലൂരിൽ നിന്നല്ലേ, 6th ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഫാത്തിമ മർവയുടെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്.
19: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്നതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി ധീരന്മാർ പോരാടിയിട്ടുണ്ട്. അവരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പോരാളിയാണ് ഭഗത് സിംഗ്. 1907 September 28 പഞ്ചാബിലെ ബംഗ എന്ന ഗ്രാമത്തിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. ചെറുപ്പം മുതലേ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് ഭഗത് സിംഗ് വിശ്വസിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം ധീരമായി പോരാടി. ലാലാ ലജ്പത് റായിക്കെതിരായ ബ്രിട്ടീഷ് ആക്രമണവും അദ്ദേഹത്തിൻ്റെ ശക്തമായി സ്വാധീനിച്ചു. 1929 ഭഗത് സിംഗും കൂട്ടാളിയായ ബടുകേശ്വർ ദത്തും ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. എന്നാൽ അത് ആരെയും കൊല്ലാനല്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. തുടർന്ന് അദ്ദേഹം അറസ്റ്റിലായി. വളരെ ചെറുപ്പത്തിലെ തന്നെ ഭഗത് സിംഗ് രാജ്യത്തിനു വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ചു. 1931 March 23 ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖ്ദേവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അന്ന് അദ്ദേഹത്തിന് വെറും 23 വയസ്സായിരുന്നു. ഭഗത് സിംഗിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യവും രാജ്യസ്നേഹവും ത്യാഗവും ഒരിക്കലും മറക്കരുതെന്നാണ്. സ്വന്തം ജീവിതത്തെക്കാൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വില നൽകിയ ആ ധീര യുവാവ് ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രചോദനമാണ്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ത്യജിച്ച ഭഗത് സിംഗിനെയും മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളെയും എന്നും ഓർക്കാം. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.
18: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: മഷാല്ലാ, പീസ് റേഡിയോ ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പോരാളികൾ എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് നമ്മുടെ കൂടെ ഈ എപ്പിസോഡിലുള്ളത്. ഈ എപ്പിസോഡിലെ അവസാന മത്സരാർത്ഥിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. അവസാനം ഇന്ന് ആരുടെ പ്രസംഗമാണ്?
18: ആഫിയ എസ്.
0: ആഫിയ എസ്.

0: തന്റെ ജീവൻ പോലും ബലിയർപ്പിച്ച വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടിയുറച്ച ദേഹസ്നേഹം, ദേശസ്നേഹം ഒരു ഇന്ത്യക്കാരനും മാതൃകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി ജീവൻ ത്യജിച്ച ധീര രക്തസാക്ഷിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇത്, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലപാതകം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ അദ്ദേഹം പോരാടി. സൈമൺ കമ്മീഷണറെതിരായ പ്രതിഷേധത്തിനടിയിൽ ലാലാ ലജ്പത് റായ്ക്ക് മർദ്ദനേറ്റു. അതിനു പ്രതികാരമായി അദ്ദേഹം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കുന്നതിൽ പങ്കാളിയായി. പിന്നീട് കേന്ദ്ര അസംബ്ലിയിൽ ബോംബറിന് ഈ ഗുലാം സിന്ദാബാദ് ഇന്ന് മുദ്രാവാക്യം മുഴക്കി. ജയിലിൽ ക്രൂരമായ മർദ്ദനത്തെ അദ്ദേഹം ഇരയായി. അപ്പോഴും തന്റെ ആശയങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറിയില്ല. ഒടുവിൽ 1931 March 23 അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അതീർഭതയിലോർമ്മകൾ നമ്മുടെ മനസ്സിലെന്നും നിലനിൽക്കും. സ്വാതന്ത്ര്യത്തിലെ പ്രിയപ്പെട്ട പോരാളിയായി തുടരും. ജയ് ഹിന്ദ്, നന്ദി.
1: മഷാല്ലാ. അഫിയ എസ്, പെരുന്തേനി സ്ട്രീറ്റിലെ മദ്രസത്തുൽ സലഫിയയിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊച്ചുമുടിക്ക് വളരെ മനോഹരമായിട്ട് നല്ല ഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. ഫ്രീഡം വിത്ത് പീസ്, പീസ് റേഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗ മത്സരം, വിഷയം സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പോരാളി എന്ന വിഷയമായിരുന്നു. അതിൽ കൂട്ടുകാരയച്ചു തന്ന പ്രസംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. ഇൻഷാല്ലാ, തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരം അവസരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗപ്പെടുത്തണം എല്ലാ കൂട്ടുകാരും. ഈ ഒരു പ്രസംഗ മത്സരത്തിലൂടെ കേട്ട ആളുകൾക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ആളുകൾക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധാരാളം ധീര സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇൻഷാല്ലാ മറ്റൊരു ഇത്തരം പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിങ്ങളോട് ഇവിടെ ചോദിക്കുകയാണ്. ഞാൻ മൂസ പി, എൻ്റെ കൂടെ
2: ലംഹ
1: പെരിന്തൽമണ്ണ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: أعوذ بالله من الشيطان الرجيم.

0: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ 2 മണിക്കൂറിൻ്റെ ഒരു നീണ്ട മോർണിംഗ് ഷോ, ലൈവ് മോർണിംഗ് ഷോയ്ക്ക് ശേഷം നമ്മുടെ ഇതാ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വൈബാക്കണ്ടേ എന്ന് ചോദിച്ചാൽ വൈബാക്കണം, കളറാക്കണം. കളറാക്കാനും വൈബാക്കാനും നിങ്ങളുടെ കൂടെ ഇന്ന് വിടി അബ്ദുസ്സലാം കാരാപ്പറമ്പും കൂടെ ഞാൻ മുസ്തഫ മാസ്റ്ററുമാണ്.
1: അതെ, നമ്മൾ ഇൻസൈറ്റ് കൊണ്ടാണ് റേഡിയോ വൈബ്സിനെ വൈബാക്കി തുടങ്ങാറുള്ളത് അല്ലേ?
0: യെസ്.
1: അപ്പം ഇൻസൈറ്റിൽ ഇന്ന് ഇസ്ലാം വിമർശകർക്ക് മറുപടിയുണ്ടോ എന്നൊരു ടൈറ്റിലാണ് വളരെ ഗഹനമായൊരു സംസാരവുമായിട്ട് ഷംജാസ് കെ അബ്ബാസ് ചേരുകയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, വിലയിരുത്തുന്നതിനെക്കുറിച്ച്, തിരുത്തലിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. വിലയിരുത്തുക എന്നതിൻ്റെ അപകടത്തെക്കുറിച്ചും അതിൽ നമുക്കുണ്ടാവേണ്ട സൂക്ഷ്മതയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉൾക്കാഴ്ച പ്രവർത്തിക്കേണ്ട, നമ്മുടെ അകക്കണ്ണുകൾ പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇത് എന്നത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ പുതിയ കാലത്ത് വ്യത്യസ്തമായ വിലയിരുത്തലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആളുകളുടെ വളരെ ഇൻസ്റ്റൻ്റായ, വളരെ ചെറിയ സമയത്തുള്ള അവരുടെ ഇടപെടലുകൾ അത് വലിയ രീതിയിൽ ആളുകളെ വിലയിരുത്തപ്പെടാനുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മതവിഷയങ്ങളിൽ, ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട, പാലിക്കേണ്ട മര്യാദ എന്താണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയും ജിന്നുകളെയുമെല്ലാം സൃഷ്ടിക്കുന്ന ആ സന്ദർഭത്തെക്കുറിച്ചുള്ള ഖുർആനികമായ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരായത്ത് നമ്മളെ എല്ലാവരെയും ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം, ഈ ഒരു എളിമ, ഈ ഒരു വിനയം, ഓരോ കാര്യത്തിലും മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് മുൻപ് എൻ്റെ കാര്യത്തെക്കുറിച്ച്, എൻ്റെ അറിവിനെക്കുറിച്ച്, എൻ്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള തിരുത്തലുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമെന്നാണ് അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ചില സംഭവങ്ങൾ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കപ്പെടാറുള്ളത്. പണ്ഡിതന്മാരായ വ്യക്തികൾക്ക് പോലും ചില മാതൃകകൾ അവിടെ പിൻപറ്റാനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അറിവ് എന്നത് തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാലത്ത് ഇൻഫർമേഷൻ എന്നത് യാതൊരു തരത്തിലും യാതൊരു വിലയുമില്ലാതെ അത്രത്തോളം ഓൺലൈൻ റിസോഴ്സുകളും മെറ്റീരിയലുകളും എല്ലാം അവൈലബിൾ ആവുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പുതിയ കാലത്തെ നമ്മുടെ വിലയിരുത്തലുകളിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ വിലയിരുത്തലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ അറിവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ലഭിക്കുന്ന അറിവ്, നമുക്കുള്ള കാഴ്ചപ്പാടുകൾ, എൻ്റെ ചിന്താഗതി, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നത്, ഞാൻ മറ്റുള്ളവരെ എങ്ങനെ നോക്കിക്കാണു എന്നത്, അതൊരിക്കലും തെറ്റില്ല എന്ന ആത്മവിശ്വാസം, അതല്ലെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ എനിക്ക് ചില കാരണങ്ങളുണ്ട് എന്ന വളരെ വ്യക്തമായ ചിന്തകൾ, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മളെ ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് എത്തിക്കാറുള്ളത്. സഹോദരങ്ങളെ, ആദം അലൈഹി ഇസ്ലാമയെ പടച്ച അതേ സ്വർഗത്തിൽ നിന്നും അത് പുറത്താക്കപ്പെടാനുള്ള കാരണവും മറ്റുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ കഥകളിലുമെല്ലാം നമ്മൾ പഠിക്കുന്ന പാഠം കേവലം അഹങ്കാരത്തെക്കുറിച്ചുള്ള, കേവലം അഹന്തയെക്കുറിച്ചുള്ള, അതല്ലെങ്കിൽ കേവലം അശ്രദ്ധയെക്കുറിച്ചുള്ള ഒന്നുമുള്ള ചർച്ചകളല്ല. അതിനപ്പുറത്തേക്ക് അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നത് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നത് ഏറെ വലിയ ചോദ്യമാണ്. 3 വിധത്തിലുള്ള അറിവുകൾ ഒരിക്കലും ഒരു മനുഷ്യനും ഉപകാരപ്പെടുകയില്ല. അതിലേറ്റവും ആദ്യത്തേത് താൻ എന്തെല്ലാമോ അറിയുന്നയാളാണ് എന്ന ചിന്ത. എനിക്കെന്തെല്ലാമോ അറിയാമെന്നും എൻ്റെ ചിന്തകളിൽ കൃത്യമായി എനിക്ക് ധാരണയുണ്ട് എന്നും എനിക്കതിനെല്ലാം കൃത്യമായ റീസണുണ്ട് എന്നെല്ലാമുള്ള അബദ്ധമായ ചിന്തകൾ, ഇത് യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിൽ എപ്പോഴും നമുക്ക് നെഗറ്റീവുകളെക്കുറിച്ച്, നമുക്ക് മാറേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഏറെ അത്ഭുതകരമാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ വിലയിരുത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്, അറിവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിവ് തങ്ങളുടെ വലിയ സംഭവമാണ് ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെയും മറ്റുള്ളവരുടെ അറിവിനെക്കുറിച്ച് നമുക്ക് യാതൊന്നും കുറച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരാളുടെ അറിവിനെക്കുറിച്ച് നമുക്ക് ചില ധാരണകൾ ഉണ്ടാവാം. പലപ്പോഴും അവൻ അറിവില്ലാത്തവനാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, അധ്യാപകനായിക്കൊണ്ട് ഒരു ക്ലാസ് മുറിയിൽ പോകുന്ന വ്യക്തിക്കടക്കം ഈ വിഷയമുണ്ടല്ലോ. ഒരധ്യാപകൻ പോലും തൻ്റെ മുമ്പിലുള്ള കുട്ടികൾ അവർ തൻ്റെക്കാൾ അറിവ് കുറഞ്ഞവരാണ് എന്ന ധാരണയിൽ, തന്നേക്കാൾ അവർ താഴ്ന്ന പോസ്റ്റിലാണ് എന്ന കാരണത്താലെല്ലാം ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വ്യാപകമായി സംഭവിക്കാറുണ്ട്. അതും വലിയൊരു അപകടമാണ് എന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അറിവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്നത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും അത് മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷൻ സ്പീക്കറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ നടന്നു. എന്താണ് ആ സംഭവത്തിൻ്റെ ആധാരമെന്നത്? തനിക്ക് എന്തെല്ലാമോ അറിയാമെന്നും താൻ ആരോ ആണ് എന്നും തൻ്റെ സമയത്തിനാണ് വില എന്നും മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ ബോധേഡാവേണ്ട ആവശ്യമില്ല എന്നെല്ലാമുള്ള ചിന്തകൾ യഥാർത്ഥത്തിൽ എത്തിക്കുന്നത് ചില മനുഷ്യരുടെ വലിയ തകർച്ചയിലേക്കാണ്. അവിടെയെല്ലാം അവർക്ക് സംഭവിച്ചതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആളുകളെ അന്ധമായി വിലയിരുത്തി, അവരുടെ അറിവിനെക്കുറിച്ച് വിലയിരുത്തി, അവരുടെ ഇടപെടലുകളെക്കുറിച്ച് വിലയിരുത്തി, തങ്ങൾ എന്തും തനിക്ക് പറയാമെന്നും തൻ്റെ വിലയിരുത്തുകൾ എന്നും ശരിയായിരിക്കുമെന്നെല്ലാമുള്ള ചിന്തകൾ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങളാണിത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് നമ്മുടെയെല്ലാം വിലയിരുത്തലുകളിലെ മറ്റൊരു അബദ്ധമായി കടന്നു വരാനുള്ള സാധ്യത എന്നത് പലപ്പോഴും ഫ്രീക്വൻ്റായ കോൺവെർസേഷൻസ്, വളരെ പെട്ടെന്നുള്ള സംസാരങ്ങൾ. ഈ സംസാരങ്ങൾ പലപ്പോഴും നമ്മളെ അബദ്ധമായ തെറ്റായ ധാരണയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇപ്പോൾ പുതിയ കാലത്തെ ജെൻ ആൽഫ അല്ലെങ്കിൽ ജെൻ ജി എന്നെല്ലാം പറയുന്ന പുതിയ തലമുറയെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമ്മൾ 60, 40, 50, 30 വയസ്സിലെല്ലാം കണ്ടെത്തിയ, തിരിച്ചറിഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ മക്കൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിയുന്നു. അവർക്കിനി അത്തരത്തിലുള്ള ലൈഫ് സ്കില്ലുകൾ, അവർക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചു നൽകിയിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഞാൻ പറയുന്നത്, പുതിയ കാലത്തെ മക്കൾ, പുതിയ കാലത്തെ നമ്മുടെ തലമുറ ഇത്തരത്തിലുള്ള കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക്, പെട്ടെന്നുള്ള ചിന്തകളിലേക്ക്, അതിനെക്കുറിച്ചുള്ള വളരെ മൗഢ്യമായ ധാരണകളിലേക്കെല്ലാം പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും മുൻപുള്ള മുൻഗാമികളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവരൊരു കാര്യത്തെ വിലയിരുത്താനെടുത്ത സമയത്തെക്കുറിച്ചും അതിൻ്റെ ചിന്തകളെക്കുറിച്ചും എല്ലാമുള്ള പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന യഥാർത്ഥത്തിൽ വലിയ ആഴത്തിലുള്ള ചിന്തയിലൂടെയും അതിൽ തന്നെയും ഇസ്ലാം പഠിപ്പിച്ച ഇത്തരം മാതൃകളെല്ലാം പാലിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ അത്തരം ചിന്തകളിലേക്ക് പോയതെങ്കിൽ പുതിയ കാലത്ത് വളരെ പെട്ടെന്നുള്ള ഇത്തരം വിലയിരുത്തലുകൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, സഹാബാക്കളെക്കുറിച്ചുള്ള സഹോദരങ്ങളെ, പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ഓരോ ചിന്തകളിൽ നമുക്ക് ഈ ഒരു വിഷയം കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം കൂറുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫത്വകൾക്കപ്പുറത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റിടപെടലുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം നേടിയെടുത്ത അച്ചീവ്മെൻറ്റുകൾ തന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തനീയമാണ്. എന്നാൽ അദ്ദേഹത്തെ ഒരു പ്രസംഗപീഠത്തിലേക്ക്, ഒരു പോഡിയത്തിലേക്ക്, ഒരു സംസാരത്തിനുവേണ്ടി ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ ആ ക്ഷണിക്കുന്ന വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് പരിധിക്കപ്പുറത്തേക്ക് കുറച്ചധികം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചെല്ലാം വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ, ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ അങ്ങനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അവിടെ ആശംസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്ത ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു മാതൃകയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് അകറ്റാനും അത് മാറ്റി നിർത്തുവാനും സാധിക്കുകയുള്ളൂ. ഇനി ഇത് വ്യക്തികളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുക എന്നത്, മറ്റുള്ളവരെ വിലയിരുത്തുന്ന കണ്ണോടുകൂടി കാണുക എന്നതിൽ നമ്മൾ ഏറെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രാക്ടീസിങ്ങും നോൺ പ്രാക്ടീസിങ്ങും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങൾ അങ്ങനെയാണെന്നും തങ്ങൾ ഇങ്ങനെയാണെന്നും മതത്തിന് ഇത്തരം കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് വാദിച്ചുകൊണ്ട് ഒരു തലമുറ മറ്റൊരു രീതിയിൽ പോകുമ്പോൾ അവർ തമ്മിലുള്ള പരസ്പരമുള്ള വിലയിരുത്തലുകൾ കൃത്യമായും പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിലും നമുക്ക് കൃത്യമായും ഇത്തരം വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ പുതുതലമുറയ്ക്ക് കൈമാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിലയിരുത്തലുകളുമായി ബന്ധപ്പെട്ടും തിരുത്തലുമായി ബന്ധപ്പെട്ടുമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇൻഷാല്ലാ, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് തിരുത്തലുമായി ബന്ധപ്പെട്ട്, ഒരാളെ തിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, ഒരിക്കൽ നമ്മുടെ വായയിൽ നിന്നും കടന്നു വരാൻ പാടില്ലാത്ത വാക്കുകളെക്കുറിച്ചെല്ലാം ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാ, നല്ലൊരു നാം അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഷംജാസ് കെ അബ്ബാസ് സംസാരിച്ചിട്ടുള്ളത്. ഇസ്ലാം വിമർശകർക്ക് മറുപടിയുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
1: ഹാഷിം എറണാകുളം നല്ലൊരു പാട്ടുകാരനാണല്ലോ, അദ്ദേഹം റേഡിയോക്ക് വേണ്ടിയിട്ട് നൽകുന്ന അവരെ പാടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പാട്ട് കേട്ട് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകാം. ഇരുലോകനാഥ എന്ന് തുടങ്ങുന്ന സ്വരത്തിലേക്കാണ്.

0: യെസ് മാഷല്ലാ, സ്വരത്തിൽ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാൻ ഈ പിസറയുടെ അവസരം നൽകിയിരിക്കുകയാണ്. ഹാഷിം എറണാകുളത്തിൻ്റെ ഇരുലോകനാഥ എന്ന് പറയുന്ന ഈ സ്വരം ഖാനം വളരെ മനോഹരം എന്നതിലപ്പുറത്ത് നമ്മെ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഏതായിരുന്നാലും മാഷല്ലാ,
1: പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ വലിയ കൺസേൺ പാരൻസിന് ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് കുട്ടികളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ അറിവില്ലായ്മ ചിലപ്പോൾ അത് ഗുരുതരമാക്കിയേക്കാം പല വിഷയങ്ങളും. അപ്പം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഒരു ഇന്നത്തെ ഒരു ടോപ്പിക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളിലെ അമിതവണ്ണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീൻ, ഡോക്ടർ അസ്ഹർ എന്നിവർ നടത്തുന്ന സംസാരത്തിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നാം ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ കാണുന്ന പൊണ്ണത്തടി അഥവാ ഒബെസിറ്റി എന്ന വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് തിരൂർ സിറ്റി ഹോസ്പിറ്റൽ സീനിയർ പീഡിയാട്രിഷ്യനായ ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീൻ എൻ. ഡോക്ടർ, അസ്സലാമു അലൈക്കും.
3: വലൈക്കും അസ്സലാം.
2: നമുക്കറിയാം, പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ജീവിതത്തെ അധികമായി സ്വാധീനിച്ചപ്പോൾ എല്ലാം യന്ത്രവൽക്കരിക്കപ്പെടുകയാണ്. നമ്മുടെ നടത്തം എന്ന സാധാരണ ജീവിതശൈലിയിൽ നിന്ന് മാറി എല്ലായ്പ്പോഴും വാഹനങ്ങൾ ഉപയോഗിക്കുകയും അലക്കാനും എല്ലാ കാര്യത്തിനും യന്ത്രവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ അധ്വാനിക്കുന്ന ശീലം തന്നെ മാറിപ്പോകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്ത് ഇന്ന് പൊണ്ണത്തടി അഥവാ ഒബെസിറ്റി കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ മുതിർന്നവരിൽ മാത്രമല്ല, ഇന്ന് കുട്ടികളിൽ പോലും ഈ ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. ഡോക്ടർ, എത്രത്തോളം ഉണ്ട് നമ്മുടെ കുട്ടികളിലെ ഇതിൻ്റെ ഒരു ബേർഡൻ?
4: ആഗോളതലത്തിൽ തന്നെ ഇന്ന് അമിതവണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഡോക്ടർ അസർ പറഞ്ഞ പോലെ കുട്ടികളിലെ ഇന്ന് ഏകദേശം 2008 സെൻസസ് പ്രകാരം 1.4 ബില്യൺ, ഏകദേശം 140 കോടിയോളം കുട്ടികൾ ഇന്ന് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആ കണക്ക് ഏകദേശം 10 മില്യൺ, അതായത് 1 കോടിയോളം കുട്ടികൾ ഇന്ന് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണവും ആയി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
2: കുട്ടികളിൽ, ഡോക്ടർ, കുട്ടികളിലെ ഒബെസിറ്റി എങ്ങനെ തിരിച്ചറിയാം? എപ്പോഴാണ് ഒരു കുട്ടി ഒബെസ് ആണ് എന്ന്, പൊണ്ണത്തടിയനാണ് എന്ന് പറയുന്നത്?
4: അതിന് ലോകാരോഗ്യ സംഘടന ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന സൂചിക ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അളവുകോലാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയ്റ്റ്, കിലോഗ്രാം വെയ്റ്റിനെ മീറ്ററിലുള്ള കുട്ടിയുടെ ഉയരം കൊണ്ട്, മീറ്ററിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ. അത് 18 മുതൽ 23 വരെയാണെങ്കിൽ നോർമലാണെന്നും 23 മുതൽ 25 വരെയാണെങ്കിൽ അത് അമിതവണ്ണം ഉള്ളതായിട്ടും 25-ൻ്റെയും 28-ൻ്റെയും ഇടയിലുള്ളതിന് പൊണ്ണത്തടിയായും 28-ന് മുകളിലുള്ളതിന് സിവിയർ ഒബിയസ്, വളരെയധികം പൊണ്ണത്തടിയുള്ളതായിട്ടും ആണ് കണക്കാക്കപ്പെടുന്നത്. മറ്റു പല ഗ്രോത്ത് ചാർട്ടുകൾ, WHO, NCHS ചാർട്ട് അതുപോലെയുള്ള ചാർട്ടുകൾ ഉണ്ട്. ആ ചാർട്ട് 65 മുതൽ 95% വരെ നോർമലായും മോർ ദാൻ 95% പൊണ്ണത്തടിയുള്ളതായിട്ടും ആണ് ഈ ചാർട്ടിൽ രേഖപ്പെടുത്തുന്നത്.
2: പൊണ്ണത്തടിയുടെ മറ്റ് രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
4: സാധാരണഗതിയിൽ പൊണ്ണത്തടിയുള്ള കുട്ടികൾ പൊതുവെ അവരുടെ ഒരു ഒതുങ്ങിക്കൂടിയുള്ള ഒരു ഇതായിട്ടൊക്കെയാണ്, അധികം കളിക്കാതെ നടക്കുന്ന ഒരു രീതി, പൊതുവെ പഠിക്കാൻ ഒരു ഉന്മേഷക്കുറവ്, അതുപോലെ ചില കുട്ടികളിൽ വിഷാദമായുള്ള ഡിപ്രഷൻ പോലെ കാണും. ചില കുട്ടികൾക്ക് രോഗലക്ഷണമായി ഇടുപ്പലിലെ വേദന, മുട്ടുവേദന, ഉപ്പുറ്റിയിലെ നമ്മളെ കാലിൻ്റെ ഉപ്പുറ്റിയിലുള്ള വേദന, അങ്ങനെ വേദനയായിട്ട്, എല്ലുകളുടെ വേദനയായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ ഉറക്കത്തിലെ കൂർക്കം വലി, ഉറക്കത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസുകൾ അങ്ങനെ വരാറുണ്ട്. ചില കുട്ടികളിൽ തൊലിപ്പുറത്തുണ്ടാവുന്ന കളർ, കറുത്ത കളറായിട്ടുള്ള അക്കാന്താസസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന പോലെയുള്ള കറുത്ത കളറ്. പിന്നെ തീർച്ചയായും ഇത് ബ്ലഡ് പ്രഷർ ചില കുട്ടികളിൽ കൂടുതലായി കാണുന്നു, അതുപോലെയുള്ള കൊളസ്ട്രോള് കൂടുതൽ, അതുപോലെ പ്രമേഹം, അതൊക്കെ കാണാറുണ്ട്.
2: ഡോക്ടർ, എന്തെല്ലാമായിരിക്കാം ഇത്തരം ഒബെസിറ്റിയുടെ കാരണങ്ങൾ കുട്ടികളിൽ?
4: അമിതാഹാരം തന്നെയാണ് പ്രധാന കാരണം. അമിതാഹാരം, എണ്ണയിൽ പാകം ചെയ്ത് ആഹാരപദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുന്ന ഒരു രീതി, വ്യായാമരഹിതമായ ജീവിതശൈലി, വ്യായാമം കുറവും അതുപോലെ ഭക്ഷണം കൂടുതലുണ്ടാകുമ്പോൾ അത് തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ശരീരത്തിലെ എനർജി നഷ്ടപ്പെടാതെ വരുമ്പോൾ സ്വാഭാവികമായും ഇത് കാലറിയായി ഫാറ്റായിട്ട് ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ഒരിതാണ് പ്രധാനമായിട്ട് കാരണം. പിന്നെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് എല്ലാത്തിനും ഇന്ന് യാന്ത്രികവൽക്കരിത ജീവിതമായപ്പോൾ കുട്ടികളും അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് കുട്ടികളും മുതിർന്നവരടങ്ങുന്ന കുടുംബം അധിക സമയവും ടെലിവിഷൻ, അതുപോലെ മുതിർന്നവരാണെങ്കിൽ കമ്പ്യൂട്ടർ, അതുപോലെ സോഷ്യൽ മീഡിയാസ്, മൊബൈൽ ഫോണ്, വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് കളിക്കാൻ പുറത്തു പോയി കളിക്കുന്നതിനുള്ളതിനേക്കാൾ താല്പര്യം ഇൻഡോർ ആയിട്ടുള്ള പല ഗെയിമുകളിലാണ് കൂടുതലിന്ന് കുട്ടികൾക്ക് താല്പര്യം വന്നുകൊണ്ടിരിക്കുന്നത്.
2: എനിക്ക് തോന്നുന്നു ഇത്തരം കളികളുടെ കൂടെ തന്നെ ജങ്ക് ഫുഡുകൾ അറിയാതെ കൂടുതലായിട്ട് ചില അമ്മമാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടെലിവിഷൻ ഇട്ട് കൊടുക്കുന്ന പ്രവണത കൂടി കാണാറ്.
4: പിന്നീട് നമ്മൾ ഇതിന്റെ കാരണത്തെ പറ്റി പറയുമ്പോൾ അത് തന്നെയാണ് ഫാസ്റ്റ് ഫുഡ് വേണം പറയാം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലെങ്കിൽ ജങ്ക് ഫുഡ് സംസ്കാരം ആണ് അതിന് വേറൊരു പ്രധാനപ്പെട്ട കാരണം. ഈ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ ഇന്ന് ഇതൊരു ഒരു ഫാഷനായി സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ, ചില വീടുകളിലെല്ലാം ഒരു ദിവസമെങ്കിലും ഭക്ഷണം ഇല്ലാത്ത, ഫ്രീ ആയിട്ടുള്ളത് ഇരിക്കാനാണ് ഇന്ന് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ പോയിട്ട് ഈ കാലറി കൂടുതലുള്ള, അതായത് പോഷകമൂല്യം കുറവുള്ള, കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകളാണ് ഈ ഫാസ്റ്റ് ഫുഡിൽ കൂടുതലായി ലഭിക്കുക. പോഷകമൂല്യങ്ങൾ വളരെ കുറവും, പിന്നെ ഫാറ്റ്, അതുപോലെ കൊളസ്ട്രോൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഇത് കഴിക്കുക. അതേപോലെ ടി വി കാണുന്ന സമയങ്ങളിൽ സ്നാക്കിംഗ് ഇൻ ബിറ്റ്വീൻ വാച്ചിങ് ടി വി, അതൊരു ഒരു ഒരു ഒരു ട്രെൻഡാണ്. അത് എന്തെങ്കിലും കുറച്ചുകൊണ്ട് ടി വി കാണുക, എല്ലാം എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഒരു വിനോദമായിട്ടിന്ന് മാറിക്കൊണ്ട്, ഭക്ഷണം ഇന്ന് വിശപ്പിന് വേണ്ടിയല്ല ഒരു വിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ നമുക്കറിയാം കായികാധ്വാനം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കുട്ടികളിലെല്ലാം ഇന്ന് പിന്നെ സ്പോർട്സിന്, അതുപോലെ ഗെയിംസിന്, അതുപോലെയുള്ള താല്പര്യങ്ങളും അതിന് കൂടുതൽ പ്രാധാന്യം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാവാം പ്രധാനപ്പെട്ട കാരണങ്ങൾ.
2: ഒബെസിറ്റി മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, കുട്ടികളിൽ ഉണ്ടാകുന്ന വരും രേഖകൾ എന്തെല്ലാമാണ്?
4: ഈ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി കുട്ടികളെ ശാരീരികവും മാനസികവുമായ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈവൻ അകാല മരണം വരെ സംഭവിക്കാവുന്ന ഒരു പ്രത്യേക രോഗം തന്നെയാണ് ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത്. നമ്മളതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ചുകൂടാ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പൊണ്ണത്തടി മൂലം ഹാർട്ട് അറ്റാക്ക്, പൊണ്ണത്തടിയുള്ള കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെക്കാളും ഹാർട്ട് അറ്റാക്കും 10 മുതൽ 16 വർഷം വരെ നേരത്തെ മരണപ്പെടാനുള്ള ആയുർദൈർഘ്യം കുറയുന്നു എന്നുള്ള ഒരു കണക്കുകൾ ശാസ്ത്ര രംഗത്ത് ഗവേഷണം നടത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും പ്രധാനമായിട്ടുള്ള അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. ഇങ്ങനെ ഇത്തരം കുട്ടികളിൽ ഹൃദ്രോഗം വരാം, അതുപോലെ പ്രമേഹം, അതുപോലെ അമിത കൊളസ്ട്രോള്, കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ ക്രമാതീതമായി വർദ്ധിക്കുക, അതുപോലും ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെ തലച്ചോറിലെ പക്ഷാഘാതം സംഭവിക്കാം, അതുപോലെ രോഗങ്ങളുണ്ടാവാം. അതേപോലെ കുട്ടികളുടെ മാനസികമായിട്ട് അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു അപകർഷതാബോധം ഇത്തരം കുട്ടികളിൽ കാണാറുണ്ട്. അവർ പഠനത്തിൽ പുറകോട്ട് പോകാം, പഠന വൈകല്യങ്ങൾ അതിലൂടെ വരാം, അതുപോലെ മെക്കാനിക്കൽ ആയിട്ട് ഇതുപോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാൽമുട്ട് വേദന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലുകളിലുണ്ടാകുന്ന വേദനകൾ, ബലക്ഷയം, അതുപോലെ ഉറക്കത്തിൽ ബുദ്ധിമുട്ടുകൾ, ഉറക്കമില്ലായ്മ, അതുപോലെ കൂർക്കം വലികൾ, ഉറക്കം ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ്, ഇത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ലിവറിന് ബാധിക്കുന്ന രോഗങ്ങളാണ്, ഫാറ്റി ലിവർ. ഇപ്പം നമ്മൾ പലർക്കും കാണാം ലിവർ സിറോസിസ്, മദ്യപിക്കാത്ത ആളുകളിൽ പോലും ഇന്ന് ലിവർ സിറോസിസ് ഉണ്ട്, കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടും, എന്താ ലിവർ സിറോസ്, ക്യാൻസർ, ലിവർ ക്യാൻസർ ആയിട്ടൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ ഇരിക്കും ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലല്ലോ, ആൽക്കഹോളൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എങ്ങനെയാണ്? അപ്പം നമ്മൾ അങ്ങനത്തെ ആളുകളുടെ ഇത് നോക്കുമ്പോൾ ഒരു ഫാറ്റി ലിവറാണ് അതിനൊരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം.
5: തീർച്ചയായും കുട്ടികളിലെ ഭക്ഷണശീലം പോലും മുതിർന്ന, അതായത് യുവത്വത്തിലും പിന്നീടും ബാധിക്കാമെന്നാണ് ഡോക്ടർ സൂചിപ്പിച്ചത്. പക്ഷെ പലപ്പോഴും അമ്മമാർ ആഗ്രഹിക്കുന്നത് ഒരു ചബ്ബി ബോയ്, തടിച്ച ഒരു കുട്ടിയാണ്, അതിനുവേണ്ടി ടിൻ ഫുഡുകളും കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അത് ഇത്തരം ഒബസിറ്റിയുമായി ബന്ധമുണ്ട്.
4: തീർച്ചയായും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല കുട്ടി, ഏറ്റവും തടിച്ച കുട്ടി എന്ന ഒരു കൺസെപ്റ്റ് മിക്ക രക്ഷിതാക്കൾക്കുണ്ട്. അതായത് ആദ്യത്തെ ഒരു 10 വയസ്സിന് മുന്നിൽ നല്ലൊരു കുട്ടിയാണെങ്കിൽ, നന്നായി ഭക്ഷണം കഴിക്കുന്ന കുട്ടി, നല്ലൊരു ചബ്ബി ബേബി, അതിനോടാണ് ആളുകൾക്ക് എല്ലാവരും താല്പര്യം. പൊതുവെ മറ്റുള്ളവർക്ക് പോലും ക്യൂട്ട് ബേബി എന്ന സിസ്റ്റം, ഒരു ഒരു ഒരു കൺസെപ്റ്റ്, തടി കൂടുതലുള്ളവനാണ് നല്ലവൻ എന്നൊരു ഒരു തെറ്റായ ചിന്ത നമ്മളെ രക്ഷിതാക്കളും അതുപോലെ തന്നെ സമൂഹം മൊത്തത്തിലും അതിനെ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. കാരണം പലപ്പോഴും ആദ്യം ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ചബ്ബിയാക്കി അതിൻ്റെ പരിണിത ഫലമായി ഒബിയസായി മാറിയ കുട്ടികൾ എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
5: തീർച്ചയായും. മാത്രമല്ല മൈക്രോന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഇത്തരം കുട്ടികളിൽ കാണും. തടിച്ച കുട്ടികളിൽ എല്ലാം ഉണ്ട് എന്ന് അതിനർത്ഥമില്ല. തടിച്ചതുകൊണ്ട് മാത്രം എല്ലാ പോഷകാഹാരങ്ങളും ഉണ്ട് എന്നർത്ഥമില്ല. കാരണം മൈക്രോന്യൂട്രിയൻസ് പോലെയുള്ള എസെൻഷ്യൽ,
4: അതെ, മൈക്രോന്യൂട്രിയൻസ് അത് പറയുമ്പോഴാണ് മനസ്സ്, പോഷക മൂല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുണ്ട്. പോഷക മൂല്യം കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിൽ ന്യൂട്രിയൻസ് കാര്യമായി ഉണ്ടാവണം എന്നില്ല. വെറുതെ പിന്നെ ഫാറ്റും കാലറിയും മാത്രമുള്ള ഫുഡുകൾ കൊണ്ട് തന്നെ കുട്ടികളെ തടിക്കുക. അപ്പം അതുകൊണ്ട് മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവം കൊണ്ട് കുട്ടികളുടെ ശാരീരിക കായിക ക്ഷമതയും അതുപോലെ മാനസികമായിട്ട് ആവശ്യമുള്ള ബുദ്ധിപരമായ വികാസത്തിന് വേണ്ടിയുള്ള മൈക്രോന്യൂട്രിയൻസിൻ്റെ അഭാവമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടിയുടെ ഒരു വളർച്ചയ്ക്ക് തന്നെ ഇത് ഒരു ദോഷകരമായി ബാധിക്കുകയാണ് യഥാർത്ഥത്തിൽ.
5: ഡോക്ടർ, മെറ്റബോളിക് സിൻഡ്രം എന്ന ഒരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
4: അതെ, ഇന്ന് ഈ ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് മെറ്റബോളിക് സിൻഡ്രോം. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ, സിൻഡ്രോം എന്ന് പറയുന്നത് അതൊരു 3-4 ഘടകങ്ങൾ കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾ ഉണ്ടാവുകയാണ്. ഒരൊറ്റ കാരണം കൊണ്ട്, തെറ്റായ രീതിയിലുള്ള ഭക്ഷണക്രമം കൊണ്ട് കുട്ടികളിലോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഉണ്ടാകുന്ന മെറ്റബോളിക് സിൻഡ്രോമിൽ പ്രധാനമായും ഉണ്ടാകുന്നത് ചില രോഗങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മയാണ്. ഈ രോഗങ്ങളുടെ കൂട്ടായ്മയ്ക്കാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം. അതായത് പറയുകയാണെങ്കിൽ പ്രഷർ, ഇങ്ങനത്തെ ആളുകളിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുമ്പോൾ ഇവർ ഉപ്പ് അതുപോലെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് കൊളസ്ട്രോൾ കൂടുന്നു. കൊളസ്ട്രോൾ കൂടിയ ആളുകൾക്ക് പ്രമേഹം വരുന്നു. അതുപോലെ അമിതമായ കുടവയറ്, ഇങ്ങനെ ഒരു സെൻട്രൽ ഒബേസിറ്റി, അതായത് ശരീരത്തിന് ഒരു എന്താ പറയുക, ഒരു വയറ് മാത്രം വീർത്തിട്ടുള്ള ഒരു ഒബേസിറ്റി, അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാകുന്നു. ഇത് എല്ലാം കൂടി കൂടിയ ഈ ഗ്രൂപ്പിനെയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ ലിവർ, ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, ഷുഗറ്, പ്രമേഹം, പ്രഷർ, അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ഒരു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അകാല മരണം പെട്ടെന്ന് സംഭവിക്കാനുള്ള ഒരു ഒരു പ്രത്യേക ഒരു വാർണിംഗ് ഒരു സിൻഡ്രോമാണ് മെറ്റബോളിക് സിൻഡ്രോം.
5: ഡോക്ടർ, ഒബസിറ്റി മൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക.
4: മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചറിയാലോ ഡോക്ടറെ. ഇപ്പം നമ്മൾ ഒരാൾ നമ്മളോട് ചോദിക്കണം, വല്ലാത്ത അടിച്ചല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖമല്ല കിട്ടുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അപകർഷതാ ബോധം, ഒരു സദസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ സോ ആരെയും ചോദിക്കണം ആ തടി കുറച്ച് കൂടിയല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് അപ്പോഴും തന്നെ നമുക്ക് സ്വാഭാവിക കുട്ടികൾക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് ആലോചിക്കുക. അപകർഷതാ ബോധം തന്നെയാണ് തീർച്ചയായും ഇതിൻ്റെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ട് ഞാനൊരു തടിയനാണ് അല്ലെങ്കിൽ തടിച്ച കുട്ടിയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അവർ സാമൂഹിക രംഗങ്ങളിൽ നിന്ന് അവർ ഉൾവലിയുന്നു, അവർ പല മേഖലകളിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നു, അതുപോലെ കമ്മ്യൂണിക്കേഷൻ കുറയുന്നു, അതുപോലെ നന്നായി പെർഫോം ചെയ്തിരുന്ന കുട്ടികൾ മോശമാവുന്നു, പഠനത്തിൽ മോശമാവുന്നു, അതല്ലെങ്കിൽ പാഠ്യേതര കാര്യങ്ങളിൽ മോശമാകുന്നു, സ്വഭാവത്തിലും അവർ തരം ഒരു വളരെയധികം ടെമ്പറായിട്ടുള്ള ആളുകളായി മാറുന്നു. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, നിരാശ, വിഷമം, ദുഃഖം, വിഷാദം, അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ അവരെ എത്തിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
5: ഡോക്ടർ, തീർച്ചയായും പ്രേക്ഷകരിൽ നിന്നുണ്ടാവുന്ന ഒരു സംശയമായിരിക്കും, എൻ്റെ കുട്ടിക്ക് പൊണ്ണത്തടിയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വല്ല ലാബ് ടെസ്റ്റുകളും ചെയ്യേണ്ടതുണ്ടോ, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്?
4: ചില രോഗങ്ങൾ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാനത് അതാണ് ചില അസുഖങ്ങളുണ്ട് ഡോക്ടർ, ഡോക്ടർക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ ചില ജനിതക രോഗങ്ങളായിട്ടുള്ള പ്രാഡർവെല്ലി സിൻഡ്രോം, അതുപോലെ ചില ക്രോമസോം ഡിസീസുകൾ, ഭക്ഷണത്തിനോട് കൂടുതൽ ആഗ്രഹം തോന്നുന്ന ചില രോഗങ്ങളുണ്ട്. അപ്പോൾ ഈ രോഗങ്ങൾ, അതുപോലെ ഈ രോഗങ്ങൾ ആദ്യം നമ്മൾ അതാണോ രോഗമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം സ്ക്രീൻ ചെയ്യുക. പിന്നീട് നമ്മൾ ഇത് പൊണ്ണത്തടി ഉണ്ടോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് തന്നെയാണ് അതിൻ്റെ മെഷർമെൻറ്. ആ ബോഡി മാസ് ഇൻഡെക്സ് നോക്കി ഇത് ഏത് ലെവലിലാണ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഷുഗർ നോക്കാം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. സാധാരണ ഇതിൽ 110 താഴെയാണെങ്കിൽ, 110 മുകളിലാണെങ്കിൽ അതൊരു വാണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റീസ് ആവാം. കൊളസ്ട്രോൾ 150 മുകളിലായി, ടോട്ടൽ കൊളസ്ട്രോൾ 150 മുകളിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ പൊണ്ണത്തടി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ട്രൈഗ്ലിസറൈഡ് 100 മുകളിലായിട്ട് കാണുക. അതുപോലെ ലിവറിൻ്റെ ടെസ്റ്റുകളായിട്ടുള്ള SGOT SGPT നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ പറ്റും. SGOT SGPT 35-45 മുകളിലാവുമ്പോൾ നമുക്ക് അതായത് ഈ കുട്ടിക്ക് ഇങ്ങനെ മറ്റേ പൊണ്ണത്തടി വരാൻ സാധ്യതയുണ്ട്, അത് ലിവറിനെ ബാധിക്കുന്നു എന്നുള്ള ചില നമുക്ക് കിട്ടും.
5: തീർച്ചയായും. പിന്നീട് നമുക്ക് വരുന്നൊരു സംശയമാണ്, എന്താണ് ഇതിന് പ്രതിവിധി, ഇതിന് മെഡിസിൻ വല്ലതും ഉണ്ടോ, അല്ല ഭക്ഷണ നിയന്ത്രണം മാത്രമാണോ, എന്താണ് അതിൽ ചെയ്യേണ്ടത്?
4: തീർച്ചയായും ഇതിൻ്റെ മരുന്നുകളുണ്ട്, പക്ഷെ അതിനേക്കാളും പ്രധാനമായിട്ടും ഭക്ഷണ നിയന്ത്രണമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രതിവിധി. ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഒരു മൂന്ന് ഈ ഭക്ഷണത്തിന് ഒരു മൂന്ന് ഈ ട്രാഫിക് ലൈറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞ പോലെ മൂന്ന് രീതിയിൽ നമുക്ക് ഭക്ഷണത്തിനെ വിഭജിച്ചെടുക്കാം. ഒന്നായത് ഇപ്പോൾ ഗ്രീൻ യെല്ലോ റെഡ്, അതായത് നമ്മളൊരു ട്രാഫിക് സിഗ്നലിന് മൂന്ന് ലൈറ്റ് പോലെ ഭക്ഷണത്തിൽ ചിലത് യഥേഷ്ടം കഴിക്കാം, ഗ്രീൻ ആയിട്ടുള്ള ഫുഡ് യഥേഷ്ടം കഴിക്കുക, യെല്ലോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുക, റെഡായിട്ടുള്ളത് വളരെയധികം റെസ്ട്രിക്ട് ചെയ്യുക. അപ്പോൾ ഗ്രീൻ ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഗ്രീൻ തന്നെ, പച്ചക്കറികൾ, അതുപോലെ പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ലോ കാലറി ആയിട്ടുള്ള ഫുഡ്, ഹൈ ന്യൂട്രീറ്റീവ് വാല്യൂ, പോഷകമൂല്യങ്ങൾ കൂടുതലുള്ള, കാലറി കുറവും ഫാറ്റും കുറവുള്ള ഭക്ഷണങ്ങൾ യഥേഷ്ടം കഴിക്കുക, അത് ഇഷ്ടം പോലെ കഴിക്കുക. ഫോർ എക്സാമ്പിൾ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ ശരീരത്തിന് ഇതൊരു പ്രതിവിധിയാണ്, നല്ല ഒരു ആരോഗ്യമായിട്ട്. അതുപോലെ യെല്ലോ, മഞ്ഞ നിറത്തിൽ, മഞ്ഞ കളർ എന്ന് സൂചിപ്പിച്ചതിന് യെല്ലോ വാർണിംഗ് സൈൻ എന്ന് ഉദ്ദേശിച്ചത്, പിന്നെ കാലറി കുറച്ച്, ന്യൂട്രീറ്റ് വാല്യൂ പോഷകമൂല്യം കൂടുതലുണ്ട് പക്ഷേ കാലറി കൂടുതലുണ്ട്, അത്തരം ഭക്ഷണങ്ങൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചോറ്, കൂടുതലായിട്ട് ചോറ് കഴിക്കുക, അത് ഭക്ഷണം, ചോറ് ഒരു ഇതാണ്. അതുപോലെ തന്നെ പൊരിച്ച്, പിന്നെ നമ്മുടെ മീറ്റുകൾ, ഇറച്ചികൾ, അത് പിന്നെ അതുപോലെ തന്നെ ഫിഷ് പൊരിച്ച സാധനങ്ങൾ, ഇതൊക്കെ നമ്മളൊരു ലിമിറ്റ് ചെയ്യുന്നതല്ലാണ്. അപ്പം നിയന്ത്രണം, അതിലൊരു നിയന്ത്രണം, അതാണ് യെല്ലോ എന്ന് ഉദ്ദേശിച്ചത്. റെഡ് തീർച്ചയായും കഴിയുന്നത് ഉപേക്ഷിക്കുക, വൺസ് ഇൻ എ വൈൽ, ഏകദേശം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, ആണ്ടിൽ ഒരു പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ പോലെ കഴിക്കുക. അത് മെയിനായിട്ട് ബേക്കറി സാധനങ്ങൾ തന്നെയാണ്. ബേക്കറിയാണ് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. ഈ പൊണ്ണത്തടി തടയാൻ വേണ്ടി ബേക്കറി ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, ബേക്കറി ടിൻ ഫുഡ്, ബേക്കറി ഫുഡ്, അപ്പോൾ ബേക്കറി എന്ന് പറയുമ്പോൾ അത് പോഷക മൂല്യങ്ങൾ വളരെ കുറവാണ്, പക്ഷെ കാലറി വളരെ കൂടുതൽ. അതുപോലെ തന്നെ ശീതളപാനീയങ്ങൾ അത് വളരെയധികം കാരണം, കൊക്കക്കോള, പെപ്സി, അതുപോലെയുള്ള ജ്യൂസുകൾ, ഫ്രൂട്ട് പഞ്ച്, ഇതൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം പറഞ്ഞു, അതിൽ കായിക അധ്വാനം കൂട്ടുക. ഭക്ഷണം കുറക്കുന്നതോടുകൂടി തന്നെ അധ്വാനം കൂട്ടുക, അതായത് ഒരു മണിക്കൂറെങ്കിലും ദിവസം വ്യായാമം ചെയ്യാൻ ചിലവഴിക്കുക. ആഴ്ചയിൽ 5 ദിവസം ദിവസം 1 മണിക്കൂറായിട്ടെങ്കിലും കുട്ടികൾ വ്യായാമം, തീർച്ചയായും കുട്ടികളുടെ കളികൾ തന്നെ മതിയാവും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടുള്ള 1 അവർ ഫുട്ബോളോ ക്രിക്കറ്റോ, അല്ലെങ്കിൽ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, സൈക്ലിങ്, അതുപോലെ തന്നെ നീന്തൽ, ഇത്തരം നീന്തൽ സൈക്ലിംഗ് ഒക്കെ വളരെ നല്ല ഒരു വ്യായാമമാണ്. അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക കൂടി വേണം. അത് കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ നമ്മളതിനെ തടയാതിരിക്കാൻ ശ്രമിക്കും.
5: കുട്ടികളിലെ ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഡോക്ടർ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രയാസം, മറ്റുള്ളവരെ ഒക്കെ ഒരു നിയന്ത്രണം വെക്കുക എന്നുള്ള ഒരു പ്രയാസമായിരിക്കും, അതിലെന്തെങ്കിലും ഒരു പ്രതിവിധി?
4: ഡോക്ടർ പറഞ്ഞ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഭക്ഷണ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രം ഒരു ഭക്ഷണ നിയന്ത്രണം ഇല്ല, നമ്മൾ ഓൾ ഫാമിലി, കുടുംബം മൊത്തമായ ഒരു ഭക്ഷണ നിയന്ത്രണത്തിലേക്ക് വരണം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വെച്ച് ഇരുന്ന് കഴിക്കുക, ഡൈനിങ് ഹാളിൽ തന്നെ ഭക്ഷണം കഴിക്കുക, ടി വിൻ്റെ അടുത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, പിന്നെ കുട്ടികളെ പിന്നെ ടി വി ഓണാക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം വെച്ചിട്ട് കുട്ടികളെ ഇത് ചെയ്യാതിരിക്കുക, പിന്നെ കുട്ടികളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡായിട്ട് ഭക്ഷണം പ്രോമിസ് ചെയ്യാതിരിക്കുക. ഞാൻ നന്നായി പഠിച്ചു, അല്ലെങ്കിൽ നിന്ന് ചെയ്തു, അല്ലെങ്കിൽ നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇത് ചെയ്തു, ഞാൻ ഭക്ഷണം അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, അങ്ങനെ ഒരു റിവാർഡുകളും ഭക്ഷണ രൂപത്തിൽ കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരുമിച്ചുള്ള ഭക്ഷണം നമ്മൾ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുക, പിന്നെ ഈ പൊരിച്ച സാധനങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, ബേക്കറി ഐറ്റംസ് നമ്മൾ ഇത് ചെയ്യുക, പിന്നെ കുട്ടികളെ ഇതിൻ്റെ ദൂഷിത ഫലങ്ങളെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുക, അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും.
5: ഡോക്ടർ, നേരത്തെ മരുന്നുകളെ കുറിച്ച് സൂചിപ്പിച്ചു, ഒബെസിറ്റിക്കുള്ള ഏതെല്ലാമാണ്?
4: 18 വയസ്സിന് മുകളിൽ മാത്രമേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. ഈ സാധാരണ ഇതിൽ 2 തരം ടാബ്ലറ്റുകളാണ് ഉള്ളത്. ഒന്ന് സിബുട്രാമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, അത് വിശപ്പ് കുറയ്ക്കണേന്ന്. അതുപോലെ പിന്നെ ഓർലി സ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരു മരുന്നുണ്ട്. ഇത് രണ്ടും സാധാരണ ഗതിയിൽ വിശപ്പ് കുറച്ച് ദഹന പ്രക്രിയ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു.
5: ഡോക്ടർ, ഒബെസിറ്റി കുറയ്ക്കാനുള്ള നാഷണൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള പ്രോഗ്രാമുകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
4: നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ബോധവാന്മാരാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടുന്നത് പ്രോത്സാഹിപ്പിക്കുക, മുലയൂട്ടുന്നത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മുലയൂട്ടുന്നത് ഈ ഒബേസിറ്റി തടയാൻ വളരെയധികം ഉപകാരപ്രദമാണ്, ഡോക്ടർക്ക് അറിയാവുന്ന ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സിനെയും ഈസിലായിട്ട് അവൈലബിളാക്കി നല്ല രീതിയിൽ കീടനാശിനി ഉപയോഗിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നത് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഒരു വാക്കബിൾ കമ്മ്യൂണിറ്റീസ്, അതായത് നടക്കുന്ന ഒരു വിഭാഗം ആളുകളെ എല്ലാ കാര്യത്തിനും, ഇപ്പോൾ നമ്മളെല്ലാം ഇന്നിപ്പോൾ കാറും ലിഫ്റ്റും ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്, എസ്കലേറ്റർ, അതൊക്കെ മാറ്റി നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവസവും 1 മണിക്കൂറെങ്കിലും ഫിസിക്കൽ ശാരീരിക അധ്വാനം പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ വെയിറ്റ്, ബോഡി മാസ് ഇൻഡെക്സ്, അതൊക്കെ ഹെൽത്ത് സെൻറ്ററിലെല്ലാം അത് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തിന് ദോഷകരം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പരസ്യങ്ങൾ, അതിനൊക്കെ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയും അവരുടെ ഭക്ഷണ രീതിയെ പറ്റി ബോധവാന്മാരാക്കുക. പിന്നെ എന്താണെങ്കിലും മുലയൂട്ടി 6 മാസത്തിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് ഈ ബേബി ഫുഡ് ആയിട്ടുള്ള സീരിയൽസും വെജിറ്റബിൾസും, അതായത് പച്ചക്കറികളും ഫ്രൂട്ട്സും വെച്ചിട്ടുള്ള ധാന്യങ്ങളും വെച്ചിട്ടുള്ള ഇത് തുടങ്ങുക. പിന്നെ അതുപോലെ തന്നെ ടി വി വാച്ചിങ്ങിൻ്റെ ടൈം ഒരു ദിവസം 1/2 മണിക്കൂറാക്കി കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇതിനു വേണ്ടിയിട്ട് പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്യുന്നത്.
5: ഇന്നത്തെ ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നാം ചർച്ച ചെയ്തത് കുട്ടികളിൽ കാണുന്ന ഒബെസിറ്റി അഥവാ പൊണ്ണത്തടിയെക്കുറിച്ചാണ്. ഇതിനു വേണ്ടി നമുക്ക് സമയം നീക്കിവെച്ച ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീൻ, അദ്ദേഹത്തോട് പീസ് റേഡിയോയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി പീസ് റേഡിയോ ആരോഗ്യ വിചാരം. അസ്സലാമു
4: അലൈക്കും.
0: മാഷാല്ല, നമുക്കൊരു കാര്യത്തിൽ പേടിയും ബേജാറും ആശങ്കകളും ഒക്കെ ഉണ്ടാകാറുള്ളത് എപ്പാന്ന് ചോദിച്ചാൽ, നമുക്ക് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അവിടുന്നും ഇവിടുന്നും ഓരോന്ന് കേൾക്കുമ്പോഴാണ്. എന്നാൽ അത്തരത്തിൽ പലയിടത്തുനിന്നും പല രീതിയിലുള്ള കാര്യങ്ങൾ, ടോക്കുകൾ കേട്ട് നമ്മൾ പാനിക്കാവാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ കേട്ട കുട്ടികളിലെ അമിതവണ്ണം, അതിനെക്കുറിച്ചുള്ള ആശങ്കകളും പേടിയും ബേജാറൊക്കെ ഏകദേശം നമുക്ക് തീരുന്ന രൂപത്തിലാണ് ബഹുമാന്യരായ ഡോക്ടർ മുഹമ്മദ് ഷംസുദ്ദീനും ആൻഡ് ഡോക്ടർ അസ്ഹറും ഇന്ന് നമ്മോട് സംസാരിച്ചത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേ, ഈ യാത്ര തുടങ്ങി അന്ന് മുതൽ എൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് അതിൻ്റെ പിന്നാലെ പോരുന്ന ആളുകളുണ്ടാവും. റേഡിയോ ഒന്ന്, റേഡിയോ എന്ന വാഹനം എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതലുള്ള ആളുകളുണ്ടാവും. അതല്ല, അതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറി വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ, അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും കിട്ടേണ്ട വിഭവങ്ങൾ ഒന്നും ഒട്ടും കുറയാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ പഠനം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വിഭവമാണ്. അത് ഒരു പക്ഷേ ആ പ്രാർത്ഥന നമ്മൾ പ്രാക്ടിക്കലാക്കിയിട്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത് എത്രയോ തവണ പഠിപ്പിച്ചതാണ്, എത്രയോ കേട്ടതാണ് പ്രാക്ടി, പക്ഷേ ആ ഒരാളല്ല നമ്മുടെ മുമ്പിലുള്ളത്, വേറെയും കുറേ ആളുകളുണ്ട്. അപ്പം പുതുതായി വരുന്ന ആളുകൾക്ക് അവർക്കൊക്കെ പഠിക്കാനോ ആർക്കും എപ്പോഴും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനാ പഠനങ്ങൾ നമ്മളിങ്ങനെ തുടർന്നു പോകുന്നു. ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന എന്താന്നുള്ളതാണ്. അപ്പം ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനാ പഠനത്തിന് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളാണ്. ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവൻ കൈ കഴുകണം, അതുപോലെ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലാൻ മറന്നു കഴിഞ്ഞാൽ അവൻ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി എന്ന പ്രാർത്ഥന അവൻ ചൊല്ലണം എന്നൊക്കെ പഠിപ്പിക്കുകയുണ്ട്. അതുപോലെ തന്നെ രണ്ട് പ്രാർത്ഥനകൾ നാം പഠിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ തഅഇംനാ ഖൈറം മിൻഹു, അതുപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ സിദ്നാ മിൻഹു. ഈ രണ്ട് പ്രാർത്ഥനകളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഇത് രണ്ടും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട പ്രാർത്ഥനകളായിട്ടാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെക്കുറിച്ചാണ്. പലർക്കും അറിയാം അൽഹംദുലില്ല ചൊല്ലണം, അത് പലരും പാലിക്കുന്നുണ്ട്. എന്നാൽ ഈ അൽഹംദുലില്ലക്ക് പുറമെ മറ്റൊരു പ്രാർത്ഥന കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹില്ലദി അതഅമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദി അതഅമനി വഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം: എന്നിൽ നിന്നുള്ള യാതൊരു കഴിവും ചലനശേഷിയും കൂടാതെ ഇത് എന്നെ ഭക്ഷിപ്പിക്കുകയും ഇത് എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്ത അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതിയും എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അൽഹംദുലില്ലാഹില്ലദി അതഅമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. പ്രാർത്ഥന ആവർത്തിക്കാം: അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അതഅമനി അതഅമനി അൽഹംദുലില്ലാഹില്ലദി അതഅമനി ഹാദ അൽഹംദുലില്ലാഹില്ലദി അതഅമനി ഹാദ അൽഹംദുലില്ലാഹില്ലദി അതഅമനി ഹാദ വറസഖനീഹി വറസഖനീഹി വറസഖനീഹി വറസഖനീഹി അൽഹംദുലില്ലാഹില്ലദി അതഅമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ മിൻ ഗൈരി ഹൗലി മിന്നി, മിൻ ഗൈരി ഹൗലി മിന്നി, മിൻ ഗൈരി ഹൗലി മിന്നി. വലാ കുവ മിൻ ഗൈരി ഹൗലി മിന്നി വലാ കുവ. الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة. ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് പ്രാവർത്തികമാക്കുക, ഇത് ചൊല്ലുക എന്നത് അള്ളാഹുവിനെ നന്ദി കാണിക്കൽ കൂടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറയുടെ 172-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശുദ്ധമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക എന്നതാണ് ആ ആയത്തിലുള്ളത്. അതുകൊണ്ട് ആ ഒരു ഭക്ഷണത്തിനുള്ള നന്ദി കാണിക്കലാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: മാഷാല്ലാ, ഈ ഒരു സമയത്ത് ഞാൻ ശ്രോതാക്കളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മളിങ്ങനെ കുറേ ദിവസമായിട്ട് പ്രാർത്ഥനാ പഠനത്തിൻ്റെ സെഷനിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാകും. എത്ര പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു സമയത്ത് ഒന്ന് കമൻ്റ് ചെയ്യണം എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം അബ്ദുള്ള മഹ്സിന് കൊണ്ടുവരെ അവതരിപ്പിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്.
1: പീസ് റേഡിയോ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട പ്രോഗ്രാമുകൾ മാത്രം കേട്ട് അത് മാത്രം കേൾക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ റിവൈൻഡിൽ നിന്ന് സെലക്ട് ചെയ്ത് ചിലത് മാത്രം കേൾക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോ ഒക്കെ വന്നതിന് ശേഷം കുറേ ആളുകൾ ഒന്നുകൂടി ജനകീയമായിട്ട് മൊത്തം പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കേട്ടു പോകുന്ന ആളുകളുണ്ടാവും. അപ്പോഴൊക്കെ പലർക്കൊരു ശൂന്യത ഉണ്ടാവുക, അറിയാതെ പോകുന്ന ഒരു ബ്ലാങ്കായിട്ട് പോകുന്ന കാര്യം, കുട്ടികൾക്ക് ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്നുള്ളതായിരിക്കും. കുട്ടികൾക്കും ഇതിൽ ഒരുപാട് പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമുകൾ വൈകുന്നേരത്തെ 5-6 മണി വരെയുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾ കൂടിയുള്ളതാണ്, മാക്സിമം അതിൽ പങ്കെടുപ്പിക്കുക. അതുപോലെ ഈ മദ്രസയുമായി ബന്ധപ്പെട്ടത് കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. പിന്നെ സ്റ്റാർ ക്വസ്റ്റ്, ഓരോ ഒക്കേഷനുമായി ബന്ധപ്പെട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പാട്ട്, പ്രസംഗം, അങ്ങനെയുള്ളത്. കുട്ടികൾക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റിയിട്ടുള്ള, കുട്ടികളുടെ സ്ഥാനത്ത് ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പൂമരത്തണലിൽ,
0: പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൗഫീഖ് അസ്ലമാണ്. കൂട്ടുകാരെ, നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പൂമരത്തണലിൻ്റെ ചുവട്ടിൽ വളരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്ത്. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. എന്താണ് പൂമരത്തണൽ? നാം ഒരു യാത്ര ചെയ്ത് ക്ഷീണിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ തണൽ കണ്ടാൽ നമ്മൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ തണൽ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല ആശ്വാസമായിരിക്കും, അല്ലേ? നല്ല തണലും കാറ്റും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ സുഖത്തിന് അല്പം അധികം സുഖം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഈമാനികമായ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് കൂട്ടുകാരുടെ മുമ്പിലേക്ക് പൂമരത്തണലിൽ വലിയ നന്മകളുമായി വന്നെത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈയൊരു പൂമരത്തണലിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമാണ് ദേഷ്യം എന്നുള്ളത്. കൂട്ടുകാരെ, എന്താണ് ദേഷ്യം? നിങ്ങളൊക്കെ ദേഷ്യപ്പെടാറുണ്ടോ? ഉണ്ടല്ലേ, എല്ലാവരും ദേഷ്യപ്പെടാറുണ്ടാകും. ദേഷ്യം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്നാൽ ഒരിക്കലും തന്നെ നമ്മുടെ ദേഷ്യം അത് നമ്മുടെ കൂട്ടുകാരോടാകട്ടെ, നമ്മുടെ ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, നമ്മുടെ ഇത്താത്തമാരോടാകട്ടെ, ഇക്കാക്കമാരോടാകട്ടെ, ആരോടും തന്നെ നമ്മൾ അമിതമായി നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ദേഷ്യം കാണിക്കാൻ പാടില്ല. എന്താണ് ദേഷ്യമെന്ന് പറഞ്ഞാൽ ആർക്കാണ് പറയാൻ പറ്റുക? ദേഷ്യം എന്നാൽ എന്താണ്? ഞാൻ പറഞ്ഞു തരാം. അതായത്, ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് മറ്റുള്ളവരോടുള്ള ഒരു പ്രതികാര രീതിയാണ് ദേഷ്യം, അല്ലേ? നിങ്ങളൊക്കെ ദേഷ്യപ്പെടാറുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അവരോട് നമ്മൾ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ആ പ്രതികാരം തീർക്കുക എന്നുള്ളത്. എന്നാൽ ആ ദേഷ്യത്തിന് അല്പം മൂർച്ച കൂടുമ്പോൾ ആക്രമണ രൂപത്തിലേക്ക് ആ ദേഷ്യം എത്തിച്ചേരും. അത് വലിയ അപകടങ്ങളുണ്ടാക്കും. നിങ്ങളൊക്കെ ക്ലാസ്സിലൊരു പക്ഷേ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വക്കാണങ്ങൾ തിരക്ക് കൂടുന്ന സമയത്ത് ഒരു പക്ഷേ ക്ഷമയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത കുട്ടികൾ ദേഷ്യം മൂത്ത് അവനെ അടിക്കാനും അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പേന കൊണ്ട് അവനെ കുത്താനോ അല്ലെങ്കിൽ ഒരു പക്ഷെ അവനോട് എക്കാലത്തേക്കുമുള്ള ഒരു ദേഷ്യം തീർക്കുകയല്ല, മറിച്ച് ഒരു 5 മിനിറ്റ് സമയത്തെ ഒരു ദേഷ്യമാണ് കുട്ടികൾ കാണിക്കുന്നത്. ഒരു പക്ഷെ അങ്ങനെ അവൻ പേന കൊണ്ടൊക്കെ ഒന്ന് അവനെ അടിക്കുന്ന കുത്തുന്ന സമയത്ത് അതെങ്ങാനും അവൻ്റെ കണ്ണിലൊക്കെ തട്ടിപ്പോയാൽ അത് വലിയ വലിയ അപകടമായിത്തീരും, ഇല്ലേ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടമായിത്തീരും, അല്ലേ കൂട്ടുകാരെ? കാരണം അവൻ്റെ കണ്ണിൽ തട്ടി കണ്ണ് പൊട്ടിപ്പോയാൽ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും അത് മാഞ്ഞു പോകില്ല. ഒരു ചെറിയ സമയത്തെ ഒരു ദേഷ്യം കൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ കൂട്ടുകാരനോട് കാണിച്ച ആ ഒരു പ്രതികാരം കാലാകാലം അവൻ ഒരു കണ്ണ് പൊട്ടനായി അല്ലെങ്കിൽ കണ്ണ് കാണാത്തവനായി കണ്ണിന് വലിയ പരിക്ക് പറ്റി ജീവിക്കേണ്ട അവസ്ഥ വരും, ഇല്ലേ? എത്ര വലുതായാലും പ്രായമായാലും നമ്മൾ പിന്നീട് അവനെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമുണ്ടാവില്ല. അന്ന് ഞാൻ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അവനോടുള്ള ഒരു ദേഷ്യം ഞാൻ പ്രകടിപ്പിച്ചതാണല്ലോ, അതുകൊണ്ടാണല്ലോ അവൻ്റെ കണ്ണ് പൊട്ടിപ്പോയത് എന്ന് നമുക്ക് ഓർമ്മ വരികയും നമുക്കത് വലിയ മനസ്സിന് പ്രയാസമുണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും തന്നെ നമ്മൾ ദേഷ്യം അമിതമാകരുത്. ചെറിയ ദേഷ്യമൊക്കെ സ്വഭാവം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ നമ്മുടെ പെരുമാറ്റം കണ്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ വരണം. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. സ്നേഹത്തോടുള്ള പെരുമാറ്റം, ക്ഷമ, വിട്ടുവീഴ്ച, ഒരുപാട് സംഭവങ്ങൾ കൂട്ടുകാർക്ക് അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തെ പറ്റി കണ്ട്, നബിയുടെ ക്ഷമയും, അങ്ങേയറ്റം ദേഷ്യപ്പെടേണ്ട സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായി വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് ആളുകളോട് പെരുമാറിയത് കാരണത്താൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എത്ര നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും ഒരിക്കലും തന്നെ നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ വായിൽ വരുന്ന എല്ലാം വിളിച്ചു പറയുന്നൊരു സ്വഭാവം, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ ചില കുട്ടികൾ കാണാം, ക്ലാസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഉപ്പയെ ചീത്ത വിളിക്കും. ഒരു പക്ഷേ അവൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? അവന് സങ്കടമാകും. നമുക്കതറിയില്ല. ഒരിക്കലും തന്നെ ആ നിലക്ക് നമ്മൾ നമ്മുടെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു രീതി നമുക്ക് ദേഷ്യം വരുമ്പോൾ ഉണ്ടാകരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ക്ഷമിക്കുക, വിട്ടുവീഴ്ച കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും അവൻ്റെ നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ അടുക്കൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടാകും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, സാരമില്ല, അത് സാരല്ല, അറിയാതെ പറ്റിപ്പോയതല്ലേ. ആ നിലക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ വിട്ടുവീഴ്ച കാണിച്ചാൽ ദേഷ്യം ഒതുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ദേഷ്യം ഒതുക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില കുട്ടികളൊക്കെ മനസ്സിലാക്കിയാൽ എന്താ അറിയോ, ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും അടിപിടി കൂടുമ്പം പിന്നെ നമ്മളത് ദേഷ്യപ്പെട്ട് അവനെ നിലത്തിട്ട് അടിച്ചു കടി

ഇന്ന സമയത്ത് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അവന് വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദേഷ്യം എന്നുള്ള നമ്മുടെ ശക്തിയല്ല. മനസ്സിലായ കുട്ടികൾക്ക്, ഒരിക്കലും ദേഷ്യം എന്നുള്ളത് നല്ല ദേഷ്യം പിടിക്കാന്നുള്ള ശക്തിയല്ല, മറിച്ച് നമ്മുടെ ദുർബലതയാണ്, നമ്മുടെ പരാജയമാണ്. വേഗം ദേഷ്യം പിടിച്ച് തെറിയൊക്കെ വിളിച്ചിട്ട് പിന്നെ ഏതെങ്കിലും മൃഗങ്ങളെ പേരൊക്കെ വിളിച്ചാണ് ചൂടായി അവനോട് പ്രതികാരം ചെയ്താൽ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ വിജയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളവൻ്റെ മുമ്പിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ദേഷ്യം വരുമ്പോൾ പിന്നീട് നമ്മൾ പറഞ്ഞതോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരിക്കലും കാര്യം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം പറഞ്ഞില്ലേ, നമ്മൾ ഒരു കുട്ടിയുടെ മുഖത്തടിച്ച് അല്ലെങ്കിൽ പേന കൊണ്ട് അവനെ പിന്നെ മുഖത്ത് കുത്തി അവൻ്റെ കണ്ണിൽ അത് കൊണ്ട് പൊട്ടിപ്പോയാൽ, കണ്ണ് പൊട്ടിപ്പോയാൽ പിന്നീട് നമ്മൾ അതോർത്ത് എത്ര സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല നമുക്ക് മാനസികമായിട്ട് നമ്മുടെ ആരോഗ്യം, മാനസികമായ ആരോഗ്യം ഇല്ലാതാവുകയും ചെയ്യും അല്ലേ. നിങ്ങൾ ആലോചിക്കും, കാരണം ക്ഷമിച്ചു കഴിഞ്ഞ് നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാകും അല്ലേ കുട്ടികളെ, നല്ല ധൈര്യം ഉണ്ടാകും. മറിച്ച് നമ്മൾ എന്താണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മനസ്സിൻ്റെ ആ ശക്തി നഷ്ടപ്പെടുകയും, മാത്രവുമല്ല നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ അകന്നു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു കുട്ടി എല്ലാ വിഷയങ്ങൾക്കും പിന്നെ ഫുൾ A+ വാങ്ങിയൊരു കുട്ടി, നല്ല പഠിക്കുന്ന മിടുക്കനായ ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് നല്ല ദേഷ്യമുള്ള കുട്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് തൻ്റെ കൂട്ടുകാരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കൂട്ടുകാർക്ക് ഒരിക്കലും തന്നെ നമ്മെ ഇഷ്ടമാവില്ല എന്നുള്ളതാണ് അല്ലേ. നമ്മെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവും കുട്ടികളെ, നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ ഒരിക്കലും ഇഷ്ടമുണ്ടാകില്ല, അങ്ങേറ്റം ദേഷ്യപ്പെടുന്ന അതോടൊപ്പം തന്നെ ചീത്ത വിളിക്കുന്ന കുട്ടികളെ ആരും കൂട്ടുകാരായി സ്വീകരിക്കുകയില്ല. അതോടൊപ്പം തന്നെ അധ്യാപകരാണ് തന്നെ, അധ്യാപകൻ നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ചീത്ത പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടികൾ, ചീത്ത വാക്കുകൾ വിളിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെയും അധ്യാപകർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മൾ ദേഷ്യം നിയന്ത്രിക്കുക. ദേഷ്യം എല്ലാവർക്കും ഉണ്ടാകും. ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് പേർ വളരെ ശക്തമായിട്ടിങ്ങനെ ദേഷ്യപ്പെട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളുടെ ദേഷ്യം അല്പം കൂടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വയഹ്മുറു വജ്ഹഹു വതൻതഫിഹു ഔദാജഹു, അതായത് അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കവിളൊക്കെ തുടിച്ചിട്ടുണ്ട്, മുഖക്കാണ് ചീർത്ത് മുഖം ചുമന്ന് ഭയങ്കരമായ ദേഷ്യത്തിലാണ്, പൊട്ടിത്തെറിക്കാൻ വേണ്ടി പാകത്തിന് നിൽക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്കൊരു വാക്കറിയാം, അത് നീ പറഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ ദേഷ്യം നിനക്ക് ഒതുക്കാമായിരുന്നു. എന്താ കൂട്ടുകാരെ ആ വാക്കൊന്ന് പറഞ്ഞു നോക്കൂ, ആർക്കറിയാം? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. അതെ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു വാക്കാണെന്ത്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം. ദേഷ്യം പിശാചിൽ നിന്നാണ്, പിശാചാണ് നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്നതും അതിലൂടെ എത്ര വലിയ അക്രമങ്ങൾ ചെയ്യുന്നതും പിശാചിൻ്റെ പണിയാണ് അല്ലേ. ആദ്യത്തെ അടി അടിക്കേണ്ടി വരുള്ളൂ, പിന്നീട് അവനെ നിരന്തരമായി അടിച്ച് മലർത്തിയടിച്ച് അവനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ പിന്നീട് അങ്ങ് ചെയ്തോളൂ. ഒന്നാമത്തെ അടി പിശാചി നമ്മളെ അടിപ്പിക്കും, പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. കൂട്ടുകാർ കണ്ടിട്ടില്ലേ ചില കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് തവണ വെട്ടി വെട്ടി നുറുക്കി കൊല്ലുന്ന അവസ്ഥ.
ഒരു മനുഷ്യനെ ഒറ്റ വെട്ടിന് കൊല്ലാൻ സാധിക്കും, പക്ഷേ

0: അവന്റെ മുഖത്ത് 20ഉം 50ഉം വെട്ടുകൾ വെട്ടിക്കൊല്ലാൻ കാരണം എന്താണ്? അവന്റെ ദേഷ്യം തീർക്കുകയാണ് അവന്. ഒരു വെട്ട് വെട്ടി വീണ്ടും നിരന്തരമായിട്ട് അവനെ വെട്ടിക്കൊല്ലുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നമ്മൾ ദേഷ്യം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ പൂമരത്തണലിൽ ഇവിടെ അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ. പലപ്പോഴും പല ആളുകൾക്കും ദേഷ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ടാകും. ആ ദേഷ്യം നിയന്ത്രിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം. ഒന്ന്, നമ്മൾ ക്ഷമിക്കുക. അത് സാരല്ല, ഒരു തെറ്റുപറ്റിപ്പോയതല്ലേ. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനായിട്ടായിരിക്കും അവന് സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഉണ്ടായൊരു ദേഷ്യമാകും. സാരല്ല, ക്ഷമിക്കുക, വിട്ടുവീഴ്ച കൊടുക്കുക, അവന് മാപ്പ് കൊടുക്കുക. ഒന്നാമത്തെ മാർഗം അതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടാൻ തോന്നുകയില്ല. രണ്ടാമത്തേത്, നമ്മൾ കഴിവുണ്ടായിട്ട് ക്ഷമിക്കണം. നമുക്കവനെ തല്ലാനും അവനെ പിന്നെ അടിച്ചമർത്താനുള്ള ശക്തി നമുക്കുണ്ട്. ആ സമയത്താണ് ക്ഷമിക്കേണ്ടത്. അല്ലാതെ പിന്നെ എനിക്കവനോടൊന്നും നേടാൻ കഴിയില്ല, കാരണം ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യും, വയറ് നിറയെ അടി ഇങ്ങോട്ട് കിട്ടും, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അല്ലേ? ഒരിക്കലും അങ്ങനെയല്ല കൂട്ടുകാരെ. നമുക്ക് അങ്ങോട്ട് തിരിച്ച് ആ അവനടിക്കാനും എല്ലാത്തിനും ശക്തിയുണ്ട്. ആ സമയത്താണ് ക്ഷമിക്കേണ്ടത് നമ്മൾ. മൂന്നാമതായി പറഞ്ഞതാണ് മിണ്ടാതിരിക്കുക. നമ്മുടെ കൂട്ടുകാരൻ നമ്മോട് അങ്ങനെ ചിലപ്പം ചില സമയത്ത് നന്നായി ചീത്ത പറയും, തെറി വിളിക്കുന്നുണ്ടാകും. ആ സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്യുക? ഒന്നും മിണ്ടണ്ട. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മിണ്ടാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ആ കൂട്ടുകാരനും അവൻ്റെ ദേഷ്യം പോകും. ദേഷ്യം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റൊക്കെ ഉണ്ടാകുള്ളൂ, 5-10 മിനിറ്റൊക്കെ. അത് കഴിഞ്ഞാൽ അത് തീർന്നു. പിന്നീട് അവർ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വരുന്നു, ഒരുമിച്ചിരിക്കുന്നു, കൂട്ടുകാരാകുന്നു, കളിക്കുന്നു, പഠിക്കുന്നു, ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നിലക്ക് നമ്മൾ ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ് ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളത്. അത് നാം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും, പരസ്പരമുള്ള ബന്ധങ്ങൾ ഇല്ലാതാകും, മാനസികമായ ശക്തി നമുക്ക് നഷ്ടപ്പെടും, കൂട്ടുകാർ നമ്മിൽ നിന്നും അകന്നുപോകും, വലിയ അപകടങ്ങൾ ഒരുപക്ഷെ മരണത്തിലേക്ക് വരെത്തുന്ന രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ദേഷ്യം കാരണമായി തീരുമെന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടികളായി മാറുക. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല നല്ല സ്വഭാവങ്ങൾ ശീലമാക്കുക. ദേഷ്യം നിയന്ത്രിക്കുക, ക്ഷമിക്കുക, വിട്ടുവീഴ്ച കൊടുക്കുക, സ്നേഹിക്കുക തുടങ്ങിയ നല്ല ഗുണങ്ങൾ നമ്മൾ ചെറിയ കുട്ടികളിൽ തന്നെ ഈ പ്രായത്തിൽ നമ്മൾ വളർത്തിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ വീണ്ടും കാണാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ എന്ന വിഷയത്തിൽ കൂട്ടുകാരോട് സംസാരിക്കുന്ന പൂമരത്തണലിലെ ഒരു സംസാരമാണ് തൗഫീഖ് അസ്ലം അദ്ദേഹം നടത്തിയത്. നമ്മളത് കേട്ടുകഴിഞ്ഞു.

0: മുസ്തഫ മാഷേ,
1: ഉം
0: ചില പ്രോഗ്രാമുകളിൽ ചിലത് നേരിട്ട് സംസാരിക്കും,
1: യെസ്
0: ചിലത് ഒരു റിപ്പോർട്ട് സ്പീച്ച് പോലെ ആയിരിക്കും, ചിലതുണ്ടാവുക, ചിലത് സംഭാഷണം പോലെ ആയിരിക്കും, ചിലത് ചില ശബ്ദാഖ്യാനമായിരിക്കാം, നുറുങ്ങുകൾ അങ്ങനെയാണ് നമ്മൾ കേൾക്കാറുള്ളത്.
1: യെസ് ഒരു സംശയമില്ല. നമുക്ക് ചിലതൊക്കെ പിന്നെ വായിക്കാൻ എല്ലാതും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് വായനക്ക് തുല്യമായിട്ട് കേൾവി വരില്ലെങ്കിലും നമുക്ക് വായിക്കാൻ സാധിക്കാത്ത, സമയം കിട്ടാത്ത പലതും നമ്മുടെ ഏത് യാത്രയിലും നമുക്കൊരു പുസ്തകം വായിച്ചതിൻ്റെ പ്രതീതി കിട്ടുന്ന ശബ്ദാവിഷ്കാരത്തിലൂടെ കേൾക്കാൻ കഴിയുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ നുറുങ്ങുകളിൽ നടുറോട്ടിലെ കാരുണ്യം എന്ന ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് സിദ്ദീഖ് സലാഹി നിലമ്പൂർ ശബ്ദം നൽകിയ ഒരു കേൾവി ആണുള്ളത്. അത് കേട്ടുവരാം.
2: നേരം പുലരുന്നതേയുള്ളൂ. റോഡിൽ പ്രഭാത സവാരിക്കാരുടെ തിരക്കുണ്ട്. പിന്നെ ഇടയ്ക്കിടെ കടന്നുപോകുന്ന വാഹനങ്ങളും. ഞങ്ങൾ രാത്രി ഉറക്കമൊഴിച്ചുള്ള ഡ്യൂട്ടി തീർന്ന ആശ്വാസത്തിൽ വാഹനത്തിൽ ഓഫീസിലേക്ക് മടങ്ങുകയാണ്. പിന്നീട് വീട്ടിലെത്തി ഉറക്കക്കുടിശ്ശിക തീർത്തിട്ട് വേണം നോർമലാകാൻ. വാഹനം കടന്നുപോയപ്പോൾ റോഡിൽ ഒരു ഓട്ടോറിക്ഷ സ്ഥാനം തെറ്റി നിൽക്കുന്നത് കണ്ണിൽപ്പെട്ടു. ഓട്ടോ ഡ്രൈവർ റോഡിലിറങ്ങി നിന്ന് കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് കൈനീട്ടി സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആരും പരിഗണിക്കുന്നില്ല. ഓട്ടോ കരികിൽ ആരോ വീണുകിടക്കുന്നുണ്ട്. ഞാൻ ഡ്രൈവറോട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട് വാഹനത്തിൽ നിന്നിറങ്ങി പിന്നിലേക്കോടി. ഓട്ടോ കരികിൽ ഒരു സ്ത്രീ വീണുകിടക്കുന്നു. ബോധമില്ല. തല പൊട്ടി ചോരയൊലിക്കുന്നു. വാഹനത്തിൽ കയറ്റാൻ ഡ്രൈവർക്ക് തനിച്ച് സാധിക്കുന്നില്ല. ഞാൻ കൂടി സഹായിച്ച് ആ സ്ത്രീയെ ഓട്ടോയിൽ കിടത്തി. താൻ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന വഴിയാണ് ഈ സ്ത്രീ വീണുകിടക്കുന്നത് കണ്ടതെന്നും, താൻ കുറ്റവാളിയാകുമോ എന്ന പേടിയുണ്ടെങ്കിലും സഹായിക്കാതെ പോകാൻ മനസ്സ് അനുവദിക്കാത്തതിനാലാണ് ഇവിടെ നിന്ന് സഹായം ചോദിച്ചതെന്നും നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി പറഞ്ഞും അയാൾ ഓട്ടോ ഓടിച്ചുപോയി. കുറച്ചപ്പുറത്തെ ഒരു വീടിന്റെ ഗേറ്റിനു സമീപം ചില ആൺപെൺ രൂപങ്ങൾ എത്തിനോക്കുന്നുണ്ട്. എന്നാൽ ഒരു കൈ സഹായത്തിനുള്ള വിമുഖതയാലോ മറ്റോ അവർ ഗേറ്റിനു വെളിയിൽ വന്നില്ല. എന്റെ കൂടെയുണ്ടായിരുന്നവർ സഹായത്തിനെത്താതെ ദൂരെ കാഴ്ചക്കാരായി നോക്കി നിന്നത് മനസ്സിനെ വേദനിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. ഒരിക്കൽ ഞാൻ മോട്ടോർ സൈക്കിളിൽ ഓഫീസിലേക്ക് പോകുകയാണ്. ഒരു കയറ്റം കഴിഞ്ഞ് ഇറക്കവും വളവും മുന്നിൽ. തലേദിവസം പെയ്ത മഴയിൽ ഒലിച്ചുവന്ന ചരൽ റോഡിൽ ചിതറിക്കിടക്കുന്നു. എനിക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ബൈക്ക് തെന്നി ഇടതുവശത്തേക്ക് മറിഞ്ഞു. ഞാൻ വലതുഭാഗത്ത് റോഡിന്റെ നടുവിലേക്കും. തലയും വലത് കൈകാലുകളും ഇടത് കൈയും കുത്തിയാണ് വീണത്. ഹെൽമറ്റ് തലയെ രക്ഷപ്പെടുത്തി, അല്ലാഹുവിന് സ്തുതി. മൂന്ന് വാരിയെല്ലുകളും കോളർ എല്ലും പൊട്ടി. കൈകാൽ മുട്ടുകളിൽ വലിയ മുറിവുകൾ. ആളുകൾ ഓടിക്കൂടി. പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുടിക്കാൻ വെള്ളം തന്നു. ആ സമയം അതുവഴി വന്ന ഒരാൾ അയാളുടെ കാറിൽ എന്നെ ആശുപത്രിയിലെത്തിച്ചു. വീഴ്ചയിൽ കീറിയ വസ്ത്രം മാറ്റാൻ വസ്ത്രം വാങ്ങിത്തന്ന്, എക്സ്റേ എടുക്കാനും മരുന്ന് വാങ്ങാനും മറ്റും കൂടെ നിന്ന് അഡ്മിറ്റ് ചെയ്ത ശേഷം എന്നെ റൂമിൽ എത്തിച്ച് വീട്ടിൽ നിന്നും ആളെത്തിയ ശേഷമാണ് അദ്ദേഹം കൂട്ടുകാരും മടങ്ങിയത്. അപകടങ്ങൾ കാണുമ്പോൾ സഹായിക്കാൻ ശ്രമിക്കാതെ മൊബൈലിൽ ഫോട്ടോ എടുക്കാനും ഫേസ്ബുക്കിൽ ലൈവായി രംഗം കാണിക്കാനും പരാക്രമം കാണിക്കുന്നവർ ചിന്തിക്കുക. നമുക്ക് അപകടം പിണഞ്ഞ് റോഡിൽ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാൻ വരാതെ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയുമോ? നാം അത് ഇഷ്ടപ്പെടുമോ? വേദനയ്ക്കിടയിലും ഞാൻ ആശ്വസിച്ചു, ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിന്നോട് കാരുണ്യം കാണിക്കും എന്ന നബിവചനം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു.
0: നടുറോട്ടിലെ കാരുണ്യം, ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനക്ക് സിദ്ദീഖ് സുലാഹിയുടെ ശബ്ദമാണ് നുറുങ്ങുകളിലൂടെ നമ്മൾ കേട്ടത്. പീസ് റേഡിയോ, റേഡിയോ വൈബ്സിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളിനി ഒരു പഠനാർഹമായ വിഷയത്തിലേക്കാണ് കാതോർക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കേൾവി. അസ്മാഉൽ ഹുസ്ന അൽ ഗനി എന്ന അള്ളാഹുവിൻ്റെ ധന്യൻ എന്ന നാമത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ബഹുമാന്യനായ അബ്ദുറൌഫ് അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അറിയുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അള്ളാഹു ധന്യനാണ്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ പരിപൂർണതയെ ഇതിൽ അറിയിക്കുന്നു. അള്ളാഹു പരാശ്രയമുക്തനാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നതും ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ. ആ അള്ളാഹുവിൻ്റെ ധന്യതയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ധന്യതയിൽ നിന്ന് ഔദാര്യമായി നൽകുന്നു. യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹു ആകട്ടെ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. അതാണ് അൽ ഗനീ എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സംവിധാനിച്ചു, അവരോട് നിസ്കാരം പറഞ്ഞു, നിസ്കരിക്കണമെന്ന് പറഞ്ഞു, നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഗനീയൻ. ഇത് അള്ളാഹുവിന് എന്തെങ്കിലും പ്രതാപം ഉയരാനോ അല്ലെങ്കിൽ അള്ളാഹുവിന് എന്തെങ്കിലും ധന്യത ലഭിക്കാനോ കുറച്ച് സമ്പത്ത് കൂടാനോ ഒന്നുമല്ല പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്താലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാൻ പോകുന്നില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ നിഷേധിച്ചു, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, അള്ളാഹുവിൻ്റെ പവിത്രമായ ആ കഅബാലയത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും അള്ളാഹുവിൻ്റെ ധന്യതയ്ക്കോ അള്ളാഹുവിൻ്റെ പവിത്രതയ്ക്കോ അള്ളാഹുവിൻ്റെ ഇജ്ജത്തിനോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു ഗനിയാണ്. ആ ഗനിയിൽ നിന്നാണ്, ആ ഗനയിൽ നിന്നാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത്. അത് വിശ്വസിച്ചവനും നൽകുന്നു, അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും നൽകുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനും അള്ളാഹു അവൻ്റെ ഗനയിൽ നിന്ന് സമ്പത്ത് നൽകുന്നു. അപ്പോൾ അള്ളാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. അൽ ഗനി, പരമമായ സമ്പത്ത് അള്ളാഹുവിന് മാത്രമാണ്. അവൻ്റെ ആ സമ്പത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവൻ്റെ സമ്പത്ത് നൽകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തആല വറബ്ബുകൽ ഗനിയു ദുർ റഹ്മ, അള്ളാഹു ഗനിയാണ്, സമ്പത്തുള്ളവനാണ്, അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയാൻ കാരണം, ഇന്ന് ചില ആളുകൾ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് കാരുണ്യത്തോടുകൂടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കുന്നില്ല, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം നടിക്കുന്നു, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ മറക്കുന്നു, തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പാവപ്പെട്ട അയൽവാസികളെയും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു, കാരുണ്യമില്ലാത്ത ആളായി മാറുന്നു. സമ്പത്ത് കിട്ടിയാൽ ചില ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വറബ്ബുകൽ ഗനിയുദുർ റഹ്മ, അള്ളാഹു ഗനിയാണ്, സമ്പത്തുടയവനാണ്, അതോടൊപ്പം അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്ത് നൽകുന്നു. ഈ ലോകത്ത് സംവിധാനിച്ച എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും ആസ്വദിക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു ഗനിയുൻ അനിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്തുടയവനാണ്, ധന്യനാണ്, പരിപൂർണമായ ധന്യനാണ്. ഒരാളുടെയും ഒരാവശ്യവും അള്ളാഹുവിന് ഇല്ല എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലോകത്തുള്ള ഏതേത് സമ്പന്നനെ എടുത്തു നോക്കിയാലും അവരുടെ ഒരാളുടെയും ആവശ്യമില്ല അള്ളാഹുവിന്. അതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം, മറ്റേത് സൃഷ്ടിയാകട്ടെ, ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യരാകട്ടെ മറ്റേത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം അള്ളാഹു ഗനിയാണ്, ധന്യനാണ്, ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഗനിയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അൽ ഗനി എന്ന നാമത്തോടുകൂടി ചേർത്ത് പറഞ്ഞത് അൽ ഹമീദ് എന്നതാണ്. സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ, സമ്പത്തുടയവനാണ്, അതോടൊപ്പം ആ സമ്പത്തുകൊണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ, പെട്ടെന്നൊരു സമയത്ത് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മോശപ്പെട്ടതിന് ഉപയോഗിക്കും, ആ സമ്പത്ത് ധൂർത്തിൽ ഉപയോഗിക്കും, ആ സമ്പത്ത് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആ സമ്പത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കും. ഇങ്ങനെ മോശപ്പെട്ടതിലേക്കും ധൂർത്തിലേക്കും മ്ലേച്ഛതകളിലേക്കും ചിലപ്പോൾ സമ്പത്ത് അധികരിക്കുമ്പോൾ ആളുകൾ വിനിയോഗിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സമ്പത്ത് അൽ ഹമീദ്, സ്തുത്യർഹമായ മാർഗത്തിൽ മാത്രമാണ് വിനിയോഗിക്കുന്നത്. അവൻ ആ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി കഷണ്ടിയൻ, കഷണ്ടി നിറഞ്ഞവൻ. രണ്ടാമത്തെ വ്യക്തി വെള്ളപ്പാണ്ടുള്ള വ്യക്തിയൻ. മൂന്നാമത്തെ വ്യക്തി അന്ധനൻ. ഈ മൂന്ന് പേർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അൽ ഗനിയായ അള്ളാഹു അവൻ്റെ ഗിനയിൽ നിന്ന് അല്പം സമ്പത്ത് കൊടുത്തു, അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തു. എന്നിട്ട് പരീക്ഷിക്കാൻ ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ആ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കുന്നു, കഷണ്ടിയുള്ള ആൾക്ക് ആ കഷണ്ടി മാറ്റിക്കൊടുക്കുന്നു, നല്ല സമൃദ്ധമായ മുടി തലമുടി നൽകുന്നു. അതോടൊപ്പം അന്ധനായ വ്യക്തിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതോടൊപ്പം വെള്ളപ്പാണ്ടുള്ള വ്യക്തിക്ക് ഒട്ടകം ധാരാളമായി നൽകുന്നു, അവൻ്റെ ഗിനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നു. അതോടൊപ്പം കഷണ്ടിയുള്ള വ്യക്തിക്ക് അള്ളാഹു പശുക്കളെ നൽകുന്നു, അന്ധനായ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആടുകൾ നൽകുന്നു. അങ്ങനെ അതിൽ നിന്ന് വലിയ സമ്പത്ത് അവർ നേടിയെടുക്കുന്നു, ധാരാളമായി കൊണ്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം, മലക്കുകൾ, ഒരു മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ യാത്രക്കാരനായി കൊണ്ടുവന്ന് ഓരോരുത്തരോടും സഹായം ചോദിക്കുന്ന രൂപത്തിൽ പരീക്ഷിക്കുന്നു. അതിൽ ആദ്യം കഷണ്ടിയുടെ അടുത്ത്, കഷണ്ടി ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കാണ്, എനിക്ക് നിങ്ങളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എനിക്ക് നൽകണം, കാരണം എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മറ്റൊന്നും വിഭവമായി കൊണ്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയും, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, എൻ്റെ വാപ്പയുടെയും അവിടെ നിന്ന് മുമ്പുള്ള തലമുറകൾ കൈമാറിക്കൊണ്ടു വന്നതാണ്, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചയക്കും. ഈ മലക്ക്, മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന മലക്ക് അടുത്ത് ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്ന വ്യക്തിയിലേക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതേ മറുപടി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സമൃദ്ധിയിലാണ് എന്ന്, പക്ഷേ ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങളുടെ കാക്ക കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയുമൊക്കെ സമ്പാദിച്ച ഒരു സമ്പത്താണ് ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ സമ്പത്തിനെ തിരിച്ചെടുക്കും. അവർ പഴയ അവസ്ഥയിലേക്കെത്തും, ദരിദ്രനായിക്കൊണ്ടും വെള്ളപ്പാണ്ടുള്ളവനും കഷണ്ടിയായുള്ളവനുമായിക്കൊണ്ട് അവരെ രണ്ടുപേരെയും മാറ്റും. മൂന്നാമത് അന്ധനായിരുന്ന വ്യക്തിയിലേക്ക് ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ചെല്ലും, എന്നിട്ട് ഇതേ കാര്യം പറയും, യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവരിലേക്ക് അയക്കും. ആ സമയത്ത് അന്ധനായ വ്യക്തി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ബാക്കിയാക്കുന്നതല്ല, കാരണം ഞാൻ അന്ധനായിരുന്നു, എനിക്ക് അള്ളാഹു കാഴ്ച നൽകി, എനിക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഇത്രയും അധികം ആടുകളെ നൽകി, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ എന്ന് പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു ആ ഒരു അന്ധനായ വ്യക്തി, പിന്നീട് കണ്ണുകാഴ്ച അള്ളാഹു നൽകിയ വ്യക്തി. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമ്പത്ത് നൽകുന്നവനും അള്ളാഹുവാൻ, അൽ ഗനീ അള്ളാഹുവാൻ, ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അള്ളാഹുവാൻ. അതാണ് അൽ ഗനീ എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഉള്ള, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയെന്ന് അറിയപ്പെട്ട ഖാറൂൻ, നമുക്കറിയാം അല്ലേ, ഖാറൂണിൻ്റെ സമ്പത്തിനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് ഖാറൂണിൻ്റെ ഖജനാവ് അതിൻ്റെ താക്കോലുകൾ കൊണ്ട് നടക്കാൻ തന്നെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ അവൻ അഹങ്കരിച്ചു. അള്ളാഹു കൊടുത്ത സമ്പത്തിൽ, ഗനിയായ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ അവൻ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെയും അവൻ്റെ സമ്പത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അൽ ഗനിയായ അള്ളാഹു, അവൻ സമ്പത്ത് നൽകാനും കഴിവുള്ളവനാണ്, സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. ഒരാളെ ധന്യനാക്കാനും അള്ളാഹുവിന് കഴിയും, ഒരാളെ അവൻ്റെ ധന്യതയിൽ നിന്ന് പിടിച്ചു മാറ്റാനും അള്ളാഹുവിന് സാധിക്കും എന്നതാണ് ഇതിൽ നിന്നെല്ലാം, ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹു ഗനിയാണ് എന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില നാമങ്ങളിലേക്കും ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, വല്ലാഹു ഗനിയുൻ ഹമീദ്, സ്തുത്യർഹനായ സമ്പന്നൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഗനിയുൻ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ എന്നാണ്. അപ്പോൾ വിവേകമുള്ള സമ്പന്നൻ എന്ന അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക് നന്മകൾ ചെയ്യാനും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ പെട്ടെന്ന് പിടികൂടാനും കഴിവുള്ളവനാണ്, ഗനിയാണ്. പക്ഷേ എന്നിരുന്നാലും അള്ളാഹു ഗനിയാണ്, ഹലീമാണ്, വിവേകത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് പിടികൂടാതെ ആളുകൾക്ക് അവസരം നൽകുന്നു തൗബയ്ക്ക്, അതുപോലെ തന്നെ മാറാൻ, മാറി ചിന്തിക്കാൻ, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരാൻ. ഗനിയുൻ ഹലീം, വിവേകമുള്ള ധന്യനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഗനിയുൻ കരീം, മാന്യനായ ധനികൻ എന്നും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് മാന്യമായി സമ്പത്ത് വിനിയോഗിക്കുന്ന, മാന്യതയിൽ മാത്രം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യവാനാണ് എന്നത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച്. ഈ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിൻ്റെയും മേലാധികാരി, എല്ലാ സമ്പത്തിൻ്റെയും ഏറ്റവും വലിയ ധനികൻ അത് അള്ളാഹു മാത്രമാണ്, അവനാണ് സമ്പത്ത് നൽകുന്നവൻ, ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, സമ്പത്ത് നൽകാനും സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിയുള്ളവൻ അള്ളാഹു മാത്രമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, അതിൽ റബ്ബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നാലാമത്തത്, സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഔദാര്യമുള്ളവനായി നമ്മൾ മാറണം, പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കണം, സമ്പത്ത് വിനിയോഗിക്കണം, അത് കുടുംബത്തിലും വിനിയോഗിക്കണം, സ്വന്തം വീട്ടിൽ പോലും വിനിയോഗിക്കുമ്പോൾ ഔദാര്യവാനായിക്കൊണ്ട്, പിടിച്ചു വയ്ക്കുന്നവനായിക്കൊണ്ട് ഉപയോഗിക്കരുത്, മറിച്ച് ഔദാര്യവാനായിക്കൊണ്ട്, വിട്ടുവീഴ്ച നൽകുന്നവനായിക്കൊണ്ട് നമ്മൾ സമ്പത്തിനെ വിനിയോഗിക്കണം. നമ്മുടെ സ്വഭാവവും അങ്ങനെ ആക്കി തീർക്കണം, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഔദാര്യവാനായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ഈ അൽ ഗനി എന്ന നാമം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതും പരിവർത്തിപ്പിക്കേണ്ടതുമായ ഭാഗങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക, അള്ളാഹു സുബ്ഹാനഹു വതാലയെ കൂടുതൽ അടുത്തറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ ലിസ്റ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ആ സമ്പത്തൊക്കെ അവർ ഓരോരുത്തരുടെയും മരണത്തോടു കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായി മാറുന്ന ഒരു സാഹചര്യം ഈ ലോകത്തുണ്ട്. എന്നാൽ അള്ളാഹിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഖജനാവിൻ്റെ താക്കോലുകൾ തൻ്റെ അധീനതയിൽ വെച്ച അള്ളാഹുവിൻ്റെ ധന്യതയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരവസരമാണ് അസ്മാൽ ഹുസനയിൽ നിന്ന് നമുക്ക് സാധ്യമാകുന്നത് സാധിച്ചത് അദ്റൗഫ് അലീക്കുമിയാണ്.

0: നമുക്കെപ്പോഴും ഒരു കഥ കേട്ട് തിരിച്ചു വരാമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. കുട്ടികളോടൊക്കെ നമ്മൾ പറയും, കഥ ഇഷ്ടമാണോ, കഥ കേൾക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ എത്രത്തോളം അത് കേൾപ്പിക്കുന്നുണ്ട്, കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. എന്നാൽ നമ്മൾ മുടങ്ങാതെ നമ്മൾ കുട്ടികൾക്ക് കേൾപ്പിക്കേണ്ട, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമായി അവരുടെ മനസ്സുകളിൽ ഒരു കഥയിലൂടെ ചില ആശയങ്ങളെ പ്രവേശിപ്പിക്കാനുള്ളൊരു അവസരമാണ് പീസ് റേഡിയോ കഥ പറയാൻ പ്രോഗ്രാമിലൂടെ നിൽക്കുന്നത്. ഇന്നത്തെ കഥ പറയലിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. മിടുക്കിയായ പെങ്ങൾ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന ഭാഗത്തിൻ്റെ 28-ാമത്തെ ഒരു ഭാഗമാണ് ഇന്നത്തെ കഥയിൽ നാം കേൾക്കുന്നത്.
1: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 28. മിടുക്കിയായ പെങ്ങൾ. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഉമ്മ വെട്ടിത്തന്ന വത്തക്കയുമായി സെൽവദൃഢിയിൽ നടന്നു. ഇക്കാക്ക ഇപ്പോൾ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടാവുമെന്ന് അവൾ കരുതി. എവിടുക്ക മോളെ തിരക്കിട്ട് പോണത്? എതിർഭാഗത്തൂടെ നടന്നു വരികയായിരുന്ന സൈനവത്താത്ത ചോദിച്ചു. ഇക്കാക്ക നാരങ്ങവെള്ളത്തിന്റെ കച്ചവടം തുടങ്ങിയിക്കുന്നു. ഇന്നു മുതൽക്ക് വത്തക്കയും വെക്കാൻ വിചാരിച്ചിക്കണ്. എന്നാൽ അതൊന്ന് കാണണല്ലോ. സൈനവത്താത്ത സെൽവയുടെ കൂടെ തിരിച്ചു നടന്നു. വത്തക്ക അവർ വാങ്ങിപ്പിടിച്ചു. അകലെ പടർന്നു പന്തലിച്ച ചീനിമരത്തിന്റെ ചുവട്ടിൽ ഒരു കൊച്ചുകടയിൽ അജ്മൽ നിൽക്കുന്നത് അവർ കണ്ടു. സൈനബത്താത്തയും സെൽവയും വന്നപ്പോൾ അജ്മൽ സ്റ്റൂൾ ഇട്ടു കൊടുത്തു. ആകെ 3 സ്റ്റൂൾ, വലിപ്പമില്ലാത്തൊരു മേശ, ഒരു ട്രേയിൽ 4 ഗ്ലാസ്, വൃത്തിയുള്ള ബക്കറ്റിൽ നാരങ്ങവെള്ളം മൂടിവെച്ചിരിക്കുന്നു. മേശക്ക് ചുവട്ടിൽ മറ്റൊരു ബക്കറ്റിൽ ശുദ്ധജലം. മേശമേൽ പടല കഷ്ണിച്ച മൈസൂർ പഴം. ബൈക്ക് യാത്രക്കാരും കാൽനട യാത്രക്കാരും ദാഹം മാറ്റിപ്പോകുന്നു. സൈനവത്താത്ത മനസ്സിൽ പറഞ്ഞു, സാമർഥ്യമുള്ള കുട്ടി. അവർ രണ്ട് പഴമെടുത്ത് ഒന്ന് സെൽവക്കു കൊടുത്തു, ഒന്ന് അവരും തിന്നു. 1 രൂപയെടുത്ത് നീട്ടിയപ്പോൾ അജ്മൽ വാങ്ങാൻ വിസമ്മതിച്ചു. അത് പറ്റൂല, ഈ പൈസ മോ വാങ്ങണം. ഞാൻ പഴയെടുത്ത് തിന്നത് ഒരു ചെറിയ കച്ചവടം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ. അജ്മൽ നോട്ടു വാങ്ങി ബാറ്ററിയുടെ കാലിപ്പെട്ടിയിലിട്ടു. പെട്ടി നനയാതിരിക്കാൻ ഒരു വലിയ കേസുകൊണ്ട് അത് പൊതിഞ്ഞത് സൈനബത്താത്ത ശ്രദ്ധിച്ചു. എങ്ങനെയുണ്ട് കച്ചവടം? അൽഹംദുലില്ലാ, ഇന്നലെ 450 റുപ്യ ലാഭം കിട്ടി. ആദ്യ ദിവസം 100 പിന്നെ കൂടിക്കൂടി വരിക. പടച്ചോ മോൻ്റെ കച്ചവടം നന്നാക്കി തരട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ട് സൈനബത്താത്ത യാത്ര പറഞ്ഞു. സെൽവ മേശമിൽ വത്തയ്ക്ക നിരത്തിവെച്ച് കച്ചവടത്തിൽ സഹായിച്ചു. അജ്മൽ ഒരു ഗ്ലാസ് നാരങ്ങവെള്ളമെടുത്ത് അവൾക്ക് നീട്ടി. എടീ, നല്ല ലാഭമുള്ള ഏർപ്പാടാ. ഇങ്ങനെ 2 കച്ചവടം ചെയ്താൽ സിമെന്റ് പണിക്കാർക്കുള്ള കൂലിയും കസേര വാങ്ങാനുള്ള പൈസയും കിട്ടും. ഈ കുറച്ചുകൂടി നേരത്തെ വരണം. വെയിലിന് ശക്തി കൂടു വരുന്നതിനനുസരിച്ച് നാരങ്ങവെള്ളത്തിന് ചെലവും കൂടും. ആയിക്കോട്ടെ, ഞാൻ നേരത്തെ എത്താൻ നോക്കാം. എനിക്ക് വേറൊരു ഐഡിയ തോന്നിക്കാക്ക. ഈ പഴം കുത്തിക്കലക്കി കുറച്ച് അവിലും പഞ്ചാരയിട്ട് വേറൊരു പാത്രത്തിലാക്ക. നാ അങ്ങനെയും കിട്ടും കുറെ ലാഭം. കുഞ്ഞുപെങ്ങളുടെ അഭിപ്രായം അജ്മലിന് ഇഷ്ടപ്പെട്ടു. വലിയ അധ്വാനമില്ലാതെ പണമുണ്ടാക്കാവുന്ന കാര്യമാണ്. അവൻ പെട്ടിയിൽ നിന്ന് 100 സെൽവയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ 1 അവിലും 1 പഞ്ചാരയും വാങ്ങിവാ. വീട്ടു പോയിട്ട് ഒരു അലൂമിനിയ പാത്രവും പഴമുടയ്ക്കാൻ പറ്റിയ ഉടകോലോ അതല്ലെങ്കിൽ ഒരു കൈലോ കൊണ്ടുവാ. പഴഞ്ചൂസ് ഇപ്പൊ തന്നെ ശരിയാക്കാം. സെൽവ ഉത്സാഹത്തോടെ വീട്ടിലേക്ക് നടന്നു. അജ്മലിന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവളുടെ ഉത്സാഹത്തെ ഓർത്തുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു, മിടുക്കിയായ പെങ്ങൾ.
0: മാഷാല്ലാ, അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ മിടുക്കിയായ പെങ്ങൾ എന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ കഥയിൽ നാം കേട്ടുകഴിഞ്ഞത്. വീട്ടി കരാപ്പറമ്പാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്ത്യനേഷ്യക്കൊന്ന് പോയാലോ?
2: ഇന്ത്യനേഷ്യയിലേക്ക് നമുക്ക് കാതുകൊണ്ട് പോവാം അല്ലേ, പിന്നെ അകക്കണ്ണുകൊണ്ടും പോവാം.
0: യെസ്,
2: അതിന് പറ്റുന്നതാണ് ദൃശ്യം.
0: യെസ്, ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്.
2: സഞ്ജീവിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദം. യാത്ര ദ്വീപുകളാൽ സമ്പന്നം, ഇന്തോനേഷ്യ, ജാക്കാർത്ത, ബാലി എന്നീ പ്രദേശത്തെ വിവരണങ്ങളാണ് നമ്മൾ ഈ ശബ്ദത്തിലൂടെ കേൾക്കുന്നത്.
3: ദ്വീപുകളാൽ സമ്പന്നം ഇന്തോനേഷ്യ, രചന സഞ്ജീവ്. 2012 മെയ്യിൽ മലേഷ്യ സിംഗപ്പൂർ യാത്രയ്ക്ക് ശേഷം അതേ വർഷം ഒക്ടോബറിലാണ് ഞങ്ങൾ ഇന്തോനേഷ്യയിലേക്ക് പോയത്. ജൂലൈ മാസമായപ്പോൾ മുതൽ ഉത്സാഹവും കൗതുകവും കാരണം ആ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ തുടങ്ങി. ജക്കാർത്തയും പിന്നെ പ്രസിദ്ധമായ ദ്വീപായ ബാലിയും വിനോദസഞ്ചാരത്തിനായി ലക്ഷ്യമിട്ടു. സ്ഥലം നിശ്ചയിച്ചാൽ പിന്നെയുള്ള ചോദ്യം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അതിനായി അന്വേഷണം തുടങ്ങിയപ്പോൾ സർവീസുകളിൽ എയർ ഏഷ്യ തന്നെയാണ് പൊതുവിൽ മികച്ചതും ലാഭകരവുമെന്ന് മനസ്സിലായി. മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലലംപൂർ വഴിയാണ് ജക്കാർത്തയിൽ എത്തിച്ചേരുന്നത്. 2012 ജക്കാർത്തയിലേക്ക് ഒറ്റ ടിക്കറ്റ് വെച്ച് പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിന് 2 ടിക്കറ്റ് വേണം. ഒരെണ്ണം മലേഷ്യയിലേക്കുള്ളതും അവിടുന്ന് ജക്കാർത്തയിലേക്കുള്ളതും. ഈ 2 ടിക്കറ്റ് യാത്രയ്ക്ക് മലേഷ്യൻ വിസ വേണം. ഞങ്ങൾക്ക് 1 വർഷം പ്രാബല്യമുള്ള മലേഷ്യൻ വിസ മെയ് മാസത്തിൽ അവിടെ പോയതുകൊണ്ടുണ്ടായിരുന്നു. 2012 കാലഘട്ടത്തിൽ ഈ വിസ വേണമെന്നുള്ളത് നിർബന്ധമുള്ള ഘടകമായിരുന്നു. എന്നാൽ ഇപ്പോൾ മലേഷ്യ വഴി ജക്കാർത്തയിലേക്ക് പോകുമ്പോൾ മലേഷ്യൻ വിസയും കൂടെ എടുക്കേണ്ട ആവശ്യമില്ല. 3 ദിവസം ജക്കാർത്തയിൽ നിന്നിട്ട് അതിനുശേഷം ബാലിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു. അതുപോലെ ജക്കാർത്തയിൽ നിന്നും മലേഷ്യ വഴി തിരിച്ചു കൊച്ചിയിലേക്ക്. എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. പോകാനുള്ള ദിവസം അടുക്കുംതോറും ഒരുപാട് കാര്യങ്ങൾ ഇന്റർനെറ്റിൽ തിരഞ്ഞുകൊണ്ടേയിരുന്നു. ബാലിയിൽ എവിടെ പോകണമെന്നും ജക്കാർത്തയിൽ എവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നുമൊക്കെ നോക്കി. ഇതിനുശേഷം ബാലിയിൽ ഹോട്ടൽ അന്വേഷിച്ച് ബുക്ക് ചെയ്തു. യാത്രയ്ക്കായി ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ പൊതുഗതാഗതത്തെ തന്നെയാണ് ഞങ്ങൾ അവലംബിക്കാറ്. അങ്ങനെ യാത്ര തുടങ്ങി. 24 ഒക്ടോബർ കൊച്ചിയിലേക്ക്. അവിടുന്ന് ക്വാലലംപൂർ വഴി ജക്കാർത്ത വിമാനത്താവളത്തിലും. അവിടെ ചെന്നിട്ടാണ് ഇന്ത്യക്കാരായുള്ളവർക്കും മറ്റ് ചില രാജ്യക്കാർക്കും വിസ ഓൺ അറൈവൽ എടുക്കേണ്ടത്. അതിന് $35 കൊടുക്കേണ്ടിയിരുന്നത്. ഞങ്ങൾ ഇന്തോനേഷ്യൻ വിസയൊക്കെ എടുത്ത് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇന്തോനേഷ്യയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിന് സൗജന്യ എയർപോർട്ട് പിക്കപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചുറ്റുവട്ടമൊക്കെ നിരീക്ഷിച്ചു. അല്പനേരം നിന്നപ്പോൾ പുകവലിയുടെ മണം ദുസ്സഹമായി തോന്നി. എന്നാൽ വന്ന് വിളിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെ കാണാനേയില്ല. അരമണിക്കൂറായി. ഒടുവിൽ ഗതികെട്ട് അവിടെ നിന്ന ഒരു സെക്യൂരിറ്റിയോട് ഫോൺ ചോദിച്ചു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അധികം അറിയില്ലായിരുന്നു. അല്പം ബുദ്ധിമുട്ടിക്കൊണ്ട് ഞാൻ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി. ഹോട്ടലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ വണ്ടി പുറപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. എന്നാൽ അത് കേട്ട് പ്രതീക്ഷയോടെ കാത്തുനിന്ന ഞങ്ങളെ ആകെ നിരാശപ്പെടുത്തി 2 മണിക്കൂറോളം കഴിഞ്ഞാണ് ഹോട്ടലിലെ വണ്ടി എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര തുടങ്ങി. വിശാലമായ ഹൈവേയാണ്, തിരക്കൊന്നുമില്ല. എന്നാൽ പട്ടണപ്രദേശത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ തിരക്കോടു തിരക്ക്. വണ്ടികളുടെ ദീർഘനിരയിൽ പെട്ടുപോയി. ആ രാജ്യത്ത് ഒരുപാട് ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 2-വീലർ ടാക്സി അവിടെ സഞ്ചാരികളുടെ പ്രധാന ഗതാഗത ഉപാധിയാണ്. അതുകൊണ്ടുതന്നെ ഞെരുങ്ങിയ വിധത്തിലായിരുന്നു വണ്ടികളുടെ ഗമനവും. ഇത് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി എന്തുകൊണ്ടാണ് ഈ ഹോട്ടലിലെ വണ്ടി വരാൻ വൈകിയതെന്ന്. അതുവരെ ഉണ്ടായിരുന്ന ഒരു മിഥ്യാധാരണയായിരുന്നു ഇന്ത്യയിൽ മാത്രമേയുള്ളൂ ഇത്ര ഭീകരമായ ഗതാഗത കുരുക്ക് എന്നത്. എന്നാൽ ഈ സാഹചര്യം കണ്ടപ്പോൾ തിരുത്തേണ്ടി വന്നു. അവിടെ കണ്ട മറ്റൊരു സവിശേഷത, ബസ്സുകൾക്കായി പ്രത്യേക പാത തന്നെയുണ്ട്. ബസ് ബേ എന്നാണ് അതിന് പറയുന്നത്. ബസ് ബേ ചില സ്ഥലങ്ങളിൽ മാത്രം പൊതുവഴിയോട് ചേരുന്നുണ്ട്. പൊക്കമുള്ള തിട്ടയാണ് ബസ് സ്റ്റോപ്പായി ഉള്ളത്. ടിക്കറ്റ് സൗകര്യം ബസ്സിനകത്തല്ല, പുറത്തെ സ്റ്റോപ്പിൽ തന്നെയാണ്. അങ്ങനെയൊരു ക്രമം ആദ്യമായാണ് ഞാൻ കാണുന്നത്. AC ബസ്സാണ്, പൊക്കത്തിലാണ് വാതിൽ. മൊത്തത്തിൽ ബസ് യാത്രയുടെ സജ്ജീകരണം വളരെ വ്യത്യസ്തമായി തോന്നി. ഒടുവിൽ വൈകിയാണെങ്കിലും ഹോട്ടലിലെത്തി. അവിടുത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ മാനേജർ വന്ന് ക്ഷമ ചോദിച്ചു. ആ രാജ്യത്തിൽ കൂടുതലും ഇസ്ലാം മത വിശ്വാസികളാണ്. ഹോട്ടൽ ഗ്രീൻ ബാംബു റെസിഡൻസ്. പേരിനെ അന്വർത്ഥമാക്കും വിധം പരിസരം മുളകളാൽ ഭംഗിയേകിയിരിക്കുന്നു. പൊതുവഴിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകത്തേക്കാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇത്രയും ദൂരം നടന്നേ പറ്റൂ. അല്ലെങ്കിൽ ഹോട്ടലിൽ തന്നെ 1 മണിക്കൂർ ഇടവിട്ട് ഷട്ടിൽ സർവീസ് ലഭ്യമാണ്. ഹോട്ടൽ കാണാൻ വളരെ മനോഹരമാണ്. തൂക്കുവനം പോലെ ചെയ്തിരിക്കുന്ന ചെടികളും മുന്നിലത്തെ കുളവും അതിലെ മീൻകൂട്ടങ്ങളുമൊക്കെ ഞങ്ങളുടെ കുട്ടികളെ വല്ലാതെ ആകർഷിച്ചു. ആ കാഴ്ചകൾ കണ്ട് വിസ്മയിച്ചിരുന്നപ്പോഴാണ് ഭക്ഷണത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. വിമാനത്തിലെ ലഘുഭക്ഷണം അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. പോരാത്തതിന് 2 മണിക്കൂർ നീണ്ട കാത്തിരിപ്പും. ചെന്നു നോക്കിയപ്പോൾ ആ ഹോട്ടലിൽ തന്നെ ഭക്ഷണവും ലഭിക്കുമെന്ന് മനസ്സിലായി. എന്തുണ്ട് കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ അതുതന്നെ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കാനായി പോയി. അവിടുത്തെ പ്രത്യേക ഭക്ഷണമായ സീ ഫുഡ് ഫ്രൈഡ് റൈസ് കഴിച്ചു തുടങ്ങി. കടൽ ജീവജാലങ്ങൾ സുലഭമായ ഒരു ദ്വീപായതുകൊണ്ടാകാം അവിടുത്തെ സീ ഫുഡ് ഫ്രൈഡ് റൈസിൽ ഇഷ്ടംപോലെ കടൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. 3-ഉം 5-ഉം വയസ്സുള്ള ഞങ്ങളുടെ കുട്ടികൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു പ്ലേറ്റ് കൂടി ഓർഡർ ചെയ്തു. അതിസ്വാദിഷ്ടമായിരുന്നു ആ ഭക്ഷണം. കഴിച്ചു കഴിഞ്ഞു കിട്ടിയ ബില്ലിൽ കണ്ട തുക ഞങ്ങളെ ആദ്യം ഒന്ന് ഞെട്ടിപ്പിച്ചു. 1,00,000 ഇന്തോനേഷ്യൻ രൂപ. നിരക്കനുസരിച്ച് ഇവിടത്തെ 1 രൂപ അവിടുത്തെ 190 രൂപയായിരുന്നു. എന്നാൽ സാധനങ്ങൾക്ക് ഇന്ത്യയുടെ സമാന വില തന്നെയായിരുന്നു. അത് ഏകദേശം 600 ഇന്ത്യൻ രൂപ മാത്രമായിരുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് US ഡോളറാണ് കൊണ്ടുവന്നത്. അത് ഇന്തോനേഷ്യൻ രൂപയിലേക്ക് മാറ്റാനുള്ള കടകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ക്ഷീണമായതുകൊണ്ടുതന്നെ അന്നത്തെ ദിവസം സായാന്റെ നടത്തത്തിൽ ചുറ്റുപ്രദേശം മാത്രം കണ്ടു നിർത്തി. അവിടെ പോകും വരെ ഉണ്ടായിരുന്ന ധാരണ ഇന്തോനേഷ്യ ഇത്രയധികം കരവിസ്തൃതിയില്ലാത്ത രാജ്യമാണെന്നായിരുന്നു. എന്നാൽ കരവിസ്തൃതിയിൽ ലോകത്തിലെ തന്നെ 14-ാം സ്ഥാനത്തും കരയും കടലും കൂടെ ചേർന്ന ഭൂവിസ്തൃതിയിൽ 7-ാം സ്ഥാനത്തുമാണ് ആ രാജ്യം. അത്രയും ദ്വീപുസമൂഹങ്ങളുടെ കൂട്ടമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള രാജ്യമാണ്. ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ടുതന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒട്ടും തന്നെ ബാധിച്ചില്ല. മഴക്കാല ആരംഭമാണ് നവംബർ മാസം. അത് ഏപ്രിൽ വരെ അങ്ങനെ നീണ്ടുപോകും. അതിനുശേഷം മാത്രമേ ചൂടുകാലം തുടങ്ങൂ. അത് ഒക്ടോബർ വരേക്കും നീണ്ടുനിൽക്കും. ഈ രാജ്യം പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന സജീവ അഗ്നിപർവ്വത നിരയിൽ പെടുന്നവയാണ്. വാർത്താമാധ്യമങ്ങളിൽ ഭൂചലനവും സുനാമിയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാരണം വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ. ഇവിടത്തെ പല ദ്വീപുകളിലും മനുഷ്യവാസം തന്നെയില്ല. ഈ രാജ്യം 17,504 ദ്വീപുസമൂഹവുമായി നിലകൊണ്ടുപോകുന്നു. എന്നാൽ ഇതിൽ 16,056 ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽപ്പെടുന്നുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ളത് ജാവയിലാണ്. അതിലെ ഏറ്റവും പ്രസിദ്ധ നഗരവും തലസ്ഥാനവുമാണ് ജക്കാർത്ത. ഈ രാജ്യം ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ലോകത്തിൽ തന്നെ 4-ാം സ്ഥാനത്താണ്. ജാവ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദ്വീപായി കരുതപ്പെടുന്നു. അതുപോലെ തന്നെ സുമാത്രയും. എന്നാൽ ബാലി എന്നത് സഞ്ചാരപ്രിയരുടെ സ്വർഗമായി നിലകൊള്ളുന്ന ദ്വീപാണ്. രാഗുനാൾ മൃഗശാല. ആദ്യത്തെ ദിവസം ഞങ്ങൾ ജക്കാർത്ത മൃഗശാലയിലാണ് പോയത്. ആ നഗരത്തിന്റെ ഒരു പ്രധാന ആകർഷണമായിരുന്നു ഈ രാഗുനാൾ മൃഗശാല. ഞങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സിംഗപ്പൂർ മൃഗശാല കണ്ടിട്ടുള്ളതുകൊണ്ട് ഈ മൃഗശാല കാണാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ കുട്ടികളുടെ താല്പര്യവും കൗതുകവും കണ്ടപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഞങ്ങളെയെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു 1966 തുടങ്ങിയ 350 ഏക്കർ സ്ഥലത്തെ ഈ മൃഗശാല. ഇവിടെ അനേകം വംശനാശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളും സംരക്ഷിച്ചില്ലെങ്കിൽ വംശനാശവിധേയ പട്ടികയിൽപ്പെടാവുന്ന ഇനങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ഈ നഗരത്തെ പഠിക്കുക എന്നത് ഒരു ലക്ഷ്യമായിരുന്നു. അതിനും കൂടെ ഉതകും വിധമാണ് മൃഗശാല തിരഞ്ഞെടുത്തത്. ട്രാം സൗകര്യം ആ മൃഗശാലയിൽ അക്കാലത്തു തന്നെ ഉണ്ടായിരുന്നു. ചുറ്റും കറങ്ങിക്കാണാൻ ഇതേ ട്രാം നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ വർഷങ്ങൾക്കു ശേഷമാണ് വന്നതെന്ന് ഓർക്കണം. മെർദേക്ക സ്ക്വയർ. മൃഗശാല കണ്ടുകഴിഞ്ഞ് ജക്കാർത്തയുടെ മധ്യത്തിലുള്ള മെർദേക്ക സ്ക്വയറിലേക്കാണ് പോയത്. ഇവിടെ യുദ്ധസ്മാരകമായി വലിയൊരു സ്തൂപമുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമാണിത്. ഇത്തരം സ്ക്വയറുകൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വദേശികളുടെയും സഞ്ചാരികളുടെയും വൈകുന്നേരങ്ങളിലെ വിശ്രമസ്ഥലം ഇത്തരം സ്ക്വയറുകളാണ്. ബിനാനുസന്ദാര സർവകലാശാല. ഒരു ജിജ്ഞാസയായിരുന്നു നമ്മുടെ രാജ്യം വിട്ട് വേറെയൊരു രാജ്യത്തെ സർവകലാശാല കാണുക എന്നത്. അതും വികസിതമല്ലാത്ത ഒരു രാജ്യത്തിലെ. എന്നാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു അവിടുത്തെ സംവിധാനങ്ങൾ. ഈ സർവകലാശാല ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ ഒന്നായിരുന്നു. അതിവിശാലമായ ക്യാമ്പസിൽ സകലവിധ സൗകര്യങ്ങളും ലഭ്യമാവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു. വികസിത രാജ്യങ്ങളിലേതുപോലുള്ള മാളുകൾ സർവകലാശാലയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അവിടെ നിന്ന് തന്നെ വസ്ത്രങ്ങളും ഭക്ഷണവും പലവിധമായ ആവശ്യ വസ്തുക്കളും വിദ്യാർത്ഥികൾക്ക് വാങ്ങാം. ആ പരിസരമൊക്കെ നല്ലവണ്ണം സൂക്ഷിക്കുന്നവരുമാണ് അവിടുത്തെ മേൽ നടത്തിപ്പുകാർ. ആ കലാലയത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് ടൈലും മാർബിളുമൊക്കെ പാകി അതിമനോഹരമായ ഫ്രീ സ്പേസുകളും അവിടെ പൊക്കം കുറഞ്ഞ അനേകം സോഫകളും ഉണ്ടെന്നുള്ളതാണ്. അതിനോടൊപ്പം നിലത്തോട് ചേർന്ന് തന്നെ പ്ലഗ് പോയിന്റുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ മൊത്തമായി വൈഫൈ സൗകര്യവുമുണ്ട്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥമായി അവരുടെ സൗകര്യാർത്ഥം ലാപ്ടോപ്പും ഫോണും ഉപയോഗിച്ച് പഠിക്കുകയും അവരവരുടെ ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാം. എല്ലാ ക്ലാസുകളും സ്മാർട്ട് ക്ലാസുകൾ തന്നെയായിരുന്നു. ഞങ്ങൾ ആ കലാലയാങ്കണത്തിൽ എത്തുമ്പോൾ ഏകദേശം ഉച്ചയായിരുന്നു. കോണിപ്പടിയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തെ കലാലയങ്ങളിൽ ഉച്ചസമയത്ത് കണ്ടുവരുന്നതുപോലെ അവിടുത്തെ കുട്ടികൾ ചില കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ചില പ്രതിനിധികൾ അതിനിടയിൽ ഫണ്ട് സമാഹരണത്തിനൊരു ബക്കറ്റൊക്കെയായി ഞങ്ങളുടെ സമക്ഷം വന്നെങ്കിലും വിദേശികളാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൗതുകമാണുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. പ്രത്യേകിച്ച് ഈ വിദേശയാത്രകളിൽ ഞങ്ങളുടെ ഭക്ഷണം എന്നത് രാവിലെയും രാത്രിയും നല്ലവണ്ണവും ഉച്ചയ്ക്ക് ലഘുവായി മാത്രം പലഹാരങ്ങളിൽ ഒതുക്കുകയുമാണ് ഉണ്ടാവുക. ഉച്ചഭക്ഷണം ലാഭിക്കുന്നത് വഴി ഇരുട്ടുന്നതിന് മുൻപ് പരമാവധി സ്ഥലങ്ങൾ കൂടുതൽ സമയമെടുത്ത് കണ്ടുതീർക്കാം. അങ്ങനെ വൈകുന്നേരം വീണ്ടും സീ ഫുഡ് ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങി. 1000 ഐലൻഡ്. മൂന്നാം ദിവസത്തെ ഞങ്ങളുടെ തീരുമാനം ജക്കാർത്തക്കരികിൽ ഏകദേശം വടക്കോട്ട് ജാവ കടലിലായും ജക്കാർത്ത ഉൾക്കടലിനിടയിലും സ്ഥിതി ചെയ്യുന്ന തൗസൻ ഐലൻഡിലേക്ക് പോകാനായിരുന്നു. പേരുപോലെയല്ല, ആ നിരയിൽ 342 ദ്വീപുകൾ മാത്രമേയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ദ്വീപു സമൂഹമായതുകൊണ്ടുതന്നെ ഇവിടങ്ങളിൽ ഐലൻഡ് യാത്രകൾ ഒരുപാടുണ്ട്. അങ്ങനൊരു സവാരി നടത്തണമെന്ന ആഗ്രഹത്തോടെ ഗൂഗിളിൽ തിരഞ്ഞപ്പോഴാണ് ഈ തൗസൻ ഐലൻഡ് തെളിഞ്ഞത്. ഈ ദ്വീപു സമൂഹം കേപ്പുലൗൺ സെറിബു രാജ പ്രാതിനിധ്യപരമായ സ്ഥലമാണ്. ഈ യാത്ര ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടൊന്നുമല്ല പോയത്. ടൂർ പാക്കേജ് നോക്കിയപ്പോൾ നല്ല ചെലവ് വരും. എന്നാൽ അന്വേഷിച്ചു പോയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് അപ്പുറത്ത് കടക്കാൻ പാകത്തിനുള്ള കടത്തുവള്ളങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇക്കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇതിന് സാധാരണ പൊതുഗതാഗത സംവിധാനത്തിന്റെ ചിലവ് മാത്രമേ വരികയുള്ളൂ എന്ന് കണ്ടു. പക്ഷേ ഈ വള്ളങ്ങളിലേക്ക് കയറാനുള്ള സ്ഥലം അന്വേഷിച്ചു. അല്പം ബുദ്ധിമുട്ടി. കാരണം ആ കടൽ കടവിൽ ചുറ്റും നോക്കിയാൽ മുഴുവനും വള്ളങ്ങളാണ്. അതിന്റെ ഏറെയും ടൂർ പാക്കേജ് എടുക്കുന്നവർക്കുള്ളതാണ്. ഒടുവിൽ നീണ്ട അരമണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ പൊതുഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ പുറപ്പെടുന്ന കടവ് കണ്ടെത്തി. അവിടെ ഞങ്ങൾ തൗസൻഡ്സ് ഐലൻഡിലേക്ക് പുറപ്പെടുന്ന ഒരു വലിയ ബോട്ടിൽ കയറിയിരുന്നു. ഏകദേശം രാവിലെ കയറിയാൽ ഉച്ചയ്ക്കെത്താവുന്ന വിധമാണ് ഇത്തരം വള്ളങ്ങളുടെ ഗമനം. ഈ വള്ളങ്ങളിൽ ആദ്യം കയറിയപ്പോൾ മക്കൾക്കൊക്കെ വളരെ ആവേശമായിരുന്നു. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതൊക്കെ കെട്ടടങ്ങി. അല്പാൽപമായി ഉറങ്ങാനും തുടങ്ങി. ഞങ്ങൾക്കും മടുപ്പ് തോന്നി. എങ്ങനെയെങ്കിലും ആ ദ്വീപിൽ എത്തിയാൽ മതി എന്ന തരത്തിലായി. ഏകദേശം 3 മണിയോടടുപ്പിച്ചാണ് ദ്വീപിൽ എത്തിയത്. വള്ളത്തിൽ നിന്നിറങ്ങുമ്പോൾ സാവധാനം ആ ചെറുദ്വീപ് മൊത്തം കണ്ടു. ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചുവരാമെന്ന തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അടുത്ത ബോട്ട് എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇനി ഇന്ന് ഇവിടെ നിന്ന് ബോട്ടുകൾ ഒന്നുമില്ലെന്ന്. ബാക്കി യാത്രക്കാരെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു ദിവസത്തെ താമസത്തിനു പാകമായി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ ഓടിപ്പോയി സൈക്കിൾ വാടകയ്ക്കെടുത്ത് ദ്വീപിനു ചുറ്റും ഓടിച്ചു നടക്കുന്നത് കണ്ടു. ഞങ്ങൾക്കാകെ സങ്കടമായി. ഇത്ര ദൂരം കഷ്ടപ്പെട്ടു വന്നിട്ട് ഇവിടെയൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. നിസ്സഹായരായി ആ വള്ളത്തിലേക്ക് തിരിച്ചു കയറിയപ്പോൾ അയാൾ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഈ വള്ളം മറ്റു യാത്രക്കാരെയുമായി മടങ്ങുകയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അത് കേട്ടപാടെ ഞങ്ങൾ പെട്ടെന്ന് ബോട്ടിൽ നിന്നിറങ്ങി ദ്വീപ് മൊത്തം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. ഓർമ്മയ്ക്കായി ഏതാനും ഫോട്ടോകളുമെടുത്തു. തിരിച്ച് ബോട്ടിൽ വന്ന് കയറി. നേരം ഇരുട്ടിയതിനു ശേഷമാണ് ആ വള്ളം ജക്കാർത്തയിൽ മടങ്ങിയെത്തിയത്. പിന്നെ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. കെബുൻ റായ ബോഗർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഞങ്ങളുടെ 4-ാം ദിനത്തിൽ പോകാനുദ്ദേശിച്ചത് ഒരു വലിയ സസ്യോദ്യാനത്തിലേക്കാണ്. കെബുൻ റായ ബോഗർ എന്ന സസ്യോദ്യാനം ഇന്തോനേഷ്യയിൽ നല്ല പ്രശസ്തി നേടിയതാണ്. ചെടികളുടെ വ്യത്യസ്തതയിലും വിസ്തൃതമായ ഹരിതാഭയിലും സസ്യോദ്യാനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനും മൈസൂരിലെ വൃന്ദാവൻ ഗാർഡനുമൊക്കെയാണ് മനസ്സിൽ തെളിയുക. പക്ഷേ ആ പ്രതീക്ഷയിലാണ് പോകുന്നതെങ്കിൽ ഈ ഉദ്യാനം മറ്റൊരു വർണ്ണപ്രപഞ്ചമാണ്. ഏക്കറുകണക്കിന് ചെടികളും മരങ്ങളും ചെറു അരുവികളും ഒക്കെയായി ശരിക്കും കഥയിലും കാർട്ടൂണിലും ഒക്കെ കാണുന്ന മനോഹരമായ ഒരു കാട്ടിലെത്തിയ പ്രതീതി. രാവിലെ മുതൽ നടന്നു തുടങ്ങിയാൽ വൈകുന്നേരം വരെ അലഞ്ഞുതിരിയാൻ തക്കവണ്ണം വിസ്തൃതിയുണ്ട്. അതിൽ തന്നെ ഓരോ ഭാഗത്തും അതിനു ചുറ്റുമുള്ള ചെടികളും മരങ്ങളും സമാനമായ ഇനത്തിലും നിറത്തിലും അടുക്കി വച്ചിരിക്കുന്നു. കാണാൻ വളരെ മനോഹരവും മനസ്സിനെ പ്രകൃതിയിൽ ലയിപ്പിക്കുന്ന സൗന്ദര്യവും അതിലുണ്ടെന്ന് തോന്നിപ്പിച്ചു. അതിവിസ്തൃതമായ ഈ പ്രദേശം അവർ എത്ര വൃത്തിയായി സംരക്ഷിച്ചു പോരുന്നു എന്നത് ഞങ്ങളെ അതിശയിപ്പിച്ചു. ജക്കാർത്ത മാളുകൾ. അതിനുശേഷം ഞങ്ങൾ സന്ദർശിച്ചത് ജക്കാർത്തയിലെ മാളുകളാണ്. വലിപ്പത്തിലും വിസ്തൃതിയിലും പ്രസിദ്ധമായ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാം കിട്ടുന്ന മാളുകൾ. നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ ഒരു വികസ്വര രാജ്യമായിട്ട് പോലും ഇന്തോനേഷ്യയിൽ 2012 തന്നെ അമ്പരചുംബികളായ നിരവധി മാളുകൾ ഞങ്ങൾ കാണുവാൻ ഇടയായി. അവിടുത്തെ അനേകം തദ്ദേശീയരെക്കൊണ്ട് ഈ മാളുകളിൽ നല്ല തിരക്കുമുണ്ട്. ഈ വികസ്വര രാജ്യത്തെ അനേകം സമ്പന്നർ മാളുകളിൽ വിഹരിക്കുന്നുണ്ടായിരുന്നു. കുടുംബമായി വരുന്നവരോടൊപ്പം കുട്ടികളെ നോക്കാൻ ഒന്നിലധികം ജോലിക്കാരെയും കാണാമായിരുന്നു. ഇത് ഇന്ത്യയെപ്പോലെ തന്നെ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം അവിടെയും കൂടുതലാണെന്നും അനേകം ദരിദ്രർ ഉള്ളപ്പോൾ തന്നെ ഇത്തരം സമ്പന്നരും അധികം അവിടെയുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി.
0: മഷാല്ലാ, നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ഓരോന്നും വളരെ സുന്ദരമാണ്, അവിടുത്തെ വിശേഷങ്ങളും വർത്തമാനങ്ങളുമൊക്കെ. ഏതായാലും നമുക്ക് വാജിബായിട്ടുള്ളൊരു കാര്യമല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യാത്രകളും ഓരോ സ്ഥലങ്ങൾ കാണാന്നുള്ളതും. അപ്പോൾ നമുക്ക് ഏതായിരുന്നാലും ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് നമുക്ക് ചില സ്ഥലങ്ങൾ ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് യഥാർത്ഥത്തിൽ യാത്രകൾ നമുക്ക് ഏറെ ഉപകാരപ്രദമാകാറുള്ളത്. ഇന്ന് നമ്മൾ കേട്ടത് ദ്വീപുകളാൽ സമ്പന്നമായ ഇന്തോനേഷ്യയുടെ വിശേഷങ്ങളായിരുന്നു. സഞ്ജീവ് എന്ന് പറയുന്ന ആളുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്.
2: പീസ് റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മൾ ഇനി കേൾക്കുന്നത് സ്നേഹക്കൂടാണ്. സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ അബ്ദുറഹ്മാൻ ചുങ്കത്ര എന്നിവർ ചേർന്ന് സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ സംസാരിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. മനസ്സിന് സമാധാനം നൽകിക്കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പ്രതീക്ഷയുള്ള ഒരു ജീവിതത്തിലേക്ക് വഴി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവും ഞാനും എപ്പോഴും പ്രശ്നമാണ്. നിസ്സാര കാര്യത്തിനും വലിയ തർക്കങ്ങളാണ്. വീട്ടിലൊരു സമാധാനമില്ല. എന്ത് പ്രശ്നം ഉണ്ടായേക്കാതെ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവരിതിൽ പറയണ കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ച് ഗൗരവത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഉമ്മയും നാത്തൂനുമാണ് അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇവരാണ് വീട്ടിലെല്ലാ ജോലികളും എടുക്കുന്നത്. പക്ഷേ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അവരുടെ അനുവാദം വേണം. ഇതിലുള്ളൊരു വാചകം ഇങ്ങനെയാണ്: ചിലപ്പോൾ വയറിൽ ഷാൾ മുറുക്കി കെട്ടിവെക്കും, പേടിയാണ് കഴിക്കാൻ. എന്താണോ കഴിച്ചത് അത് പിന്നീട് ഛർദ്ദിക്കുന്നതുവരെ പറയും. ഭർത്താവിന് സ്വയം തീരുമാനമില്ല. പിന്നെ അവർ പറഞ്ഞ അടുത്തൊരു പ്രശ്നം, ഈ ഇവരുടെ ഭർത്താവ് അവരുടെ കിടപ്പറ വിവരങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നുണ്ട്. പങ്കുവച്ച വിവരം ഇവരറിഞ്ഞത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ആളുകളുടെ മുമ്പിൽ വെച്ചും ചീത്ത പറയുന്നു. വിശന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വീട്ടിലുണ്ട്. ഇങ്ങനെ ഇത് ഈ വയറ്റിൽ ഷാൾ കെട്ടിവെക്കുന്നു എന്നുള്ളത് ഇവർ രണ്ട് തവണ എഴുതിയതായിട്ട്, കുറേ കാലമായി അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം അവരെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭർത്താവ് വിളിച്ചാൽ പോകാതെ നിന്നാൽ എനിക്ക് ശിക്ഷ കിട്ടുമോ? ഞാൻ എന്തു ചെയ്യും?
5: നമ്മൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നടക്കുമ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് വിവാഹം ഭയമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വലിയൊരു ശതമാനം കുട്ടികൾ വിവാഹം ഭയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഭയം എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഭർത്തൃ വീട്ടിലെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഇത്തരത്തിലുള്ള ചില ഭയങ്ങളിൽ നിന്നാണ് അതൊക്കെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത്, നിങ്ങളൊന്നും പേടിക്കണ്ട, കാരണം നിങ്ങളെ സംതൃപ്തിയോടുകൂടെ സ്വീകരിച്ച നല്ല കരുത്തുള്ള ഗഡ്സുള്ള ഒരു ഭർത്താവാണ് നിങ്ങളുടേതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വീട്ടിലുണ്ടാകുന്ന നാത്തൂൻ അമ്മായിമ്മ പീഡനങ്ങൾക്കുള്ള ശരിയായ പരിഹാരമെന്ന് പറഞ്ഞാൽ, താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ വളരെ ധൈര്യപൂർവം സംരക്ഷിക്കുവാനും അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനും, അത് മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കാതെ, അവരെ അവഗണിക്കാതെ, അവരെ അനാദരിക്കാതെ വളരെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാണ് ഇവളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ, ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് നിർബന്ധമായും കൊടുക്കേണ്ട ഒന്നാണ് ഭക്ഷണം. അതിന് അവൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. പിന്നെന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്വസ്ഥമായ താമസം, അതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട അടിസ്ഥാനപരമായ അവകാശമാണ്, അതവൾക്ക് അവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി അവിടെ ജീവിച്ചു പോകുക എന്നുള്ളത് എങ്ങനെ സാധ്യമാകും? ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ്, അവളെ പീഡിപ്പിക്കുകയും ഇതിനെ ഈ പീഡനങ്ങളെല്ലാം നടത്തുന്ന വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം അത്തരത്തിലൊരു ഉണർന്ന് പ്രവർത്തിക്കലിന് തയ്യാറായേക്കും. കാരണം ഇവരിപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ അവൻ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, അവരോട് പറയേണ്ടത്, എനിക്ക് വരാൻ ഒരു പ്രശ്നമില്ല, എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ്, ഞാൻ വരാം. പക്ഷേ എനിക്കെന്താണ്, വിശക്കുന്നതിന് ഭക്ഷണം വേണ്ടേ? എനിക്കവിടെ ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണ്ടേ? അതിന് എന്ന് നിങ്ങളെനിക്ക് ഉറപ്പ് തരുന്നു, അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതിലെന്ത് തെറ്റാണുള്ളത്? അതിലെന്ത് ശിക്ഷയാണുള്ളത്? വരില്ലെന്ന് ഭർത്താവ് വിളിച്ചാൽ വരില്ലെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. അതായത്, നേർക്ക് ഭക്ഷണം കിട്ടാത്ത, സംരക്ഷിക്കപ്പെടാത്ത ഒരു വീട്ടിൽ എന്താണ്, ഇവിടെ തന്നെ നീ നിൽക്കണം എന്ന് നിർബന്ധപൂർവ്വം പറയുകയും വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഭർത്താവ് വിളിച്ചാൽ പോകണമെന്ന് വെച്ചാൽ പോകാതിരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർ പറയേണ്ടത് ഞാൻ വരും, ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും വരും. അതിന് എന്ത് ചെയ്യണം? എനിക്ക് മാന്യമായ താമസം, സുരക്ഷിതത്വം, ഭക്ഷണം ഇത് കിട്ടണം. അപ്പോൾ അത് കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും, അത് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഞാൻ ഇല്ലോടത്ത് വരാം, ഇവിടെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് പങ്ക്.

0: സ്വപ്നമാണ് 2 ദിവസം മുമ്പ് കണ്ടത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, കൂടെ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്ത പിടച്ചിലാണ്. അദ്ദേഹത്തോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ സ്വപ്നങ്ങൾ കുറിച്ച് ആളുകൾക്ക് കുറേ കഥകളും പഴങ്കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ സ്വപ്നത്തെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. സ്വപ്നം എന്നുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭീതിജനകമായ സ്വപ്നങ്ങൾ കാണും. ഉദാഹരണം, നിങ്ങളൊരു രോഗിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിച്ചു, അങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തീരെ സ്വപ്നം കാണാത്തവരും കാണാം. അതേമാതിരി മാനസിക അസ്വാസ്ഥ്യങ്ങൾ, നമുക്കെന്തോ ഭീതിയുണ്ട്, ഭയമുണ്ട്, അങ്ങനത്തെ ഒരു പശ്ചാത്തലം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ സ്വപ്നമായി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതെപ്പോഴും നമ്മളെ ഭയപ്പെടുന്ന സ്വപ്നങ്ങളാവും. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ സ്വപ്നങ്ങളായി രൂപപ്പെടുമ്പോഴും അത് നമുക്ക് അസ്വസ്ഥത സൃഷ്ടിക്കും. ഇതിന് നേരെ വിപരീതമുണ്ട്. നമ്മൾ വളരെ ഫ്രഷായി നിൽക്കുന്ന സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ വളരെ സന്തോഷമുള്ള സ്വപ്നങ്ങൾ കാണാം. അതേപോലെ നമ്മുടെ മനസ്സ് വളരെ ഉന്മേഷത്തിലും സമാധാനത്തിലും സന്തോഷത്തിലൊക്കെയുള്ള ഒരു യാത്രാവേളകളോ ഒക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല സ്വപ്നങ്ങൾ കാണാം. അപ്പോൾ സ്വപ്നങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മാനസിക ശാരീരിക അവസ്ഥകൾക്കൊരു പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഈ അസ്വസ്ഥതകളില്ലാത്തപ്പോൾ മാറും. നല്ല അവസ്ഥയാണെങ്കിൽ നല്ല സ്വപ്നങ്ങൾ കാണും. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചിന് നമ്മൾ ഈ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങളൊക്കെ പിശാചിൻ്റെ അടുക്കുന്നതെന്ന് നബി ഇസ്ലാസ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും അതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട, കാരണം അത് പിശാചിൻ്റെ അടുക്കുന്നതാണ്. പിശാജ് സത്യസന്ധനല്ലോ. പിശാജ് നമുക്ക് ഗുണകരമായിട്ടല്ലോ വേണം. പിശാജ് നമുക്ക് എന്തെങ്കിലും അപകടകരമായൊരു സംഗതിയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്ന് നമ്മളെ രക്ഷപ്പെടുത്താനൊരു സാധ്യതയും ഇല്ലല്ലോ. അപ്പോൾ ഭർത്താവ് മരിക്കുന്ന സ്വപ്നം കാണുമ്പോൾ, ഭർത്താവ് മരിക്കും എന്നുള്ളൊരു പേടിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ മുഴുവൻ അസ്വസ്ഥമാക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിശാജ് എന്ത് ചെയ്യും? ചീത്ത സ്വപ്നം. അവിടെ ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും പേടിക്കേണ്ട, കാരണം അത് പിശാജ് എന്നുള്ളതാണ്. പിശാജ് എന്നുള്ളൊരു സ്വപ്നത്തെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ചോ വ്യാഖ്യാനത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഇനി നല്ല സ്വപ്നങ്ങൾ കണ്ടു, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ല സ്വപ്നം അത് നമുക്കൊരു സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഓലുവൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക? കയ്യിലൂതി ആയത്തുൽ കുർസിയും മുഅവിദാത്തൊക്കെ ഓതി എന്ത് ചെയ്യുക? പ്രാർത്ഥന ചൊല്ലിയിട്ട്. ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചാൽ ശുദ്ധ പ്രകൃതിയിൽ, അതായത് ഒരാൾ അപ്പ് ജനിച്ചൊരു കുഞ്ഞ് മരിക്കണ പോലുള്ള മരണമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചെല്ല് നോക്കുമ്പോൾ സ്വാഭാവികമായി മലക്കിൻ്റെ കാവലുണ്ടായിരിക്കും, നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും, ഭയപ്പെടാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും.
0: ഇതൊരു ഭർത്താവിൻ്റെ ചോദ്യമാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ ഫസ്ഖ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അവർ 3 മാസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം പ്രവാസിയായിരുന്നു. പിന്നെ ഇപ്പോൾ തിരിച്ചു വന്ന് പ്രവാസത്തിലേക്ക് വന്ന ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേറെ വിവാഹം കഴിക്കാനൊന്നും കഴിയണില്ല. പിന്നെ അവളുടെ ഓർമ്മകൾ മനസ്സൊന്നും മായണില്ല. എന്നാൽ അവൾ എന്ത് ചെയ്തു? വേറെ വിവാഹം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നു. വീട്ടുകാർക്ക് ആലോചനകൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ മാനസികമായൊരു താല്പര്യം വരുന്നില്ല. അവൾ പോയതിന് ശേഷം പിന്നെ കുടുംബക്കാരോടുള്ള കോണ്ടാക്റ്റ് അടക്കം ഇല്ലാതായിട്ടുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ തരണം ചെയ്യാൻ നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു.
1: അതായത് പിന്നെ ഈ ഒരു വിഷയം ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കാരണം നമ്മൾ ഒരു ആണും പെണ്ണും തമ്മിൽ പരമാവധി ഒരു ബന്ധം, ഒരു അന്യരായ ആളുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായി പോകുന്നതിനെ ഇസ്ലാം വളരെ ശക്തമായ ഒരു സംഗതിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ തന്മയത്വത്തോടെ സംസാരിക്കരുത്, ഒരാണും പെണ്ണും ഒറ്റയ്ക്കാവരുത് എന്ന് പറഞ്ഞാൽ മനസ്സ് അടുക്കുന്നതോടുകൂടെ ആ അടുപ്പത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. അതുകൊണ്ടിപ്പോൾ നമ്മളൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ, നമ്മളൊരു പെണ്ണിനെ ആണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ? എന്തെങ്കിലും ഒരു തടസ്സം ആ ഇഷ്ടത്തെ ഇല്ലാതാക്കാനോ അതൊരു ദേഷ്യമോ വെറുപ്പോ ആയി മാറാൻ ഒരു സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് ഒന്നായി ജീവിക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടാവും. ഇപ്പം നമ്മൾ വിവാഹിതരായ ആളുകൾ വേറെ ഏതെങ്കിലും സ്ത്രീയോട് സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ വേറെ പുരുഷന്മാരോട് സംസാരിക്കുക, അതേമാതിരി മുമ്പ് കാലത്ത് നമുക്ക് പരിചയമുള്ളവരുള്ള ബന്ധങ്ങൾ രണ്ടാമത് നമ്മൾ പുതുക്കുക, അതേമാതിരി ഒരു പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് ബന്ധുക്കൾ തടസ്സപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, ഇതൊരു അപൂർണതയിൽ നിൽക്കും. ഈ അപൂർണതയാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എന്ത് ചെയ്തു? അയാൾക്ക് അയാളുടെ കൂടെ

0: ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായി. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ ആ സ്ത്രീ ജീവിതത്തിലേക്ക് വരണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യഘട്ട വിവാഹം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഇയാൾ വേണ്ടത്ര ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ടായിരിക്കുമോ അവർ ഈ അവിടെ ഒഴിവാക്കിയെന്നല്ലേ മനസ്സിലാകുന്നത്?
1: അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ചോദ്യത്തിൽ പറയണില്ല.
0: സ്ത്രീ അവരെ ഒഴിവാക്കിയ പോലെ അല്ലേ പറഞ്ഞത്?
1: അതാണ് പറഞ്ഞത്. അവൾ ഫസ്റ്റ്
0: ആ സ്ത്രീ അവരെ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായും അവർക്ക് ഇവരെ ഭർത്താവായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാണാതിരുന്നത് കൊണ്ടായിരിക്കണം. അപ്പോൾ അത് പലപ്പോഴും പല പുരുഷന്മാർക്ക് പറഞ്ഞ അബദ്ധമാണ്. ഇത് നമ്മൾ കല്യാണം കഴിച്ചാൽ അവളോടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എന്താ പറയുക, ഒരു സ്ത്രീ വളരെയധികം വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു എല്ലാ പുരുഷന്മാർക്കുള്ള പോലെ സ്ത്രീകൾക്കും ഉണ്ടാവും. അപ്പോൾ അവർ കുറേ ഒക്കെ സഹിക്കും. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ പിന്നെ അവർ അത് വേണ്ടെന്ന് തീരുമാനിക്കും. ആ തീരുമാനം പിന്നെ മാറ്റിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവസാന ഘട്ടത്തിലെ ഒരു സ്ത്രീ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ഒരു ഡൈവേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഹുലയിനോ ഒക്കെ ഒരു തീരുമാനം ഒരു സ്ത്രീ എടുക്കുന്നത് അവസാന നിമിഷത്തിലായിരിക്കും. കാരണം അവർക്കൊരു ഡൈവേഴ്സ് ഒരു അപമാനമായിട്ടാണ് പല ആളുകളും കാണുന്നത്. പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണം പല പല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ചു പോയി അയാളെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവും, അയാളെ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു സ്ത്രീ അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ തിരിച്ചു വരൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏതായിരുന്നാലും എന്താ വെച്ചാൽ അവൾ വേറെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായി എന്ത് ചെയ്യാം, ഇനി അവൾ എനിക്കില്ലാന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വേറെ വിവാഹത്തിന് തയ്യാറാവുക. തീർച്ചയായും വേറെ സ്ത്രീയെ പരിചയപ്പെട്ട് അവർ വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇതില്ലാതായി പോകും. ഇനി ഒരു വിവാഹം കഴിച്ചിട്ടും അദ്ദേഹത്തിന് എന്താണ് പഴയത് മറക്കാൻ പറ്റുന്നില്ല, പുതിയ ആളെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ആ സമയത്തൊരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമായാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായും അയാൾക്കൊരു ഒരു പുതിയ കുടുംബ ജീവിതത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഇതിൽ വിവാഹം ഒരു 25 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ഉപ്പാക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ കടങ്ങളുണ്ട്. ഇപ്പോൾ നാട്ടിലില്ലാത്ത സാഹചര്യമാണ്. ഈ അവസ്ഥയിൽ വിവാഹാലോചനയുമായി പോകാതിരിക്കുന്നതല്ലേ നല്ലത്? ഒരുപാട് ആദർശമുള്ള ഫാമിലി പോലും നഷ്ടപ്പെടും എന്ന പേടിയുമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ? സൂക്ഷ്മത പാലിക്കാൻ ഒരുപാട് പ്രയാസമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
0: ലേഡിയാണോ പുരുഷനാണോ സ്ത്രീയാണോ?
1: കുറേ ആലോചനകൾ വരുന്നുണ്ട്. അത് അങ്ങനെ ഇതിൽ വ്യക്തതല്ല ചോദ്യത്തിൽ. ഞാൻ സ്ത്രീയാണെന്നാണ് വിചാരിച്ചത്. 25 വയസ്സ് കഴിഞ്ഞു ഇല്ല, സ്ത്രീയാണെന്ന് പറയണില്ല.
0: എനിക്കതൊരു പുരുഷനാവാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു വിവാഹം വന്നാൽ വിവാഹത്തിന് ഇതൊന്നും തടസ്സമാവില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ വേണം. ഇപ്പോൾ പിന്നെ വാപ്പ കുറേ കടങ്ങളുണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണതാണ്. ചോദ്യം കേൾക്കുമ്പോൾ
1: പുരുഷനായിരിക്കും,
0: വ്യക്തതല്ല. അപ്പോൾ അത് നമ്മൾ പറയാനുള്ളത് എന്തുള്ളു വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ എന്താ അറിയോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ദീനീ ചുറ്റുപാടനുസരിച്ചിട്ട് ഒരാൾക്ക് വിവാഹം കഴിക്കേണ്ട ഏറ്റവും അനിവാര്യമായ സമയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. കാരണം സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം. അപ്പോൾ അയാൾക്ക് ഒരു ആത്മനിയന്ത്രണം സാധ്യമല്ലാതെ വരുന്നു എന്ന് അതിന് സൂചന പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിക്കണം, ഒരു കാരണം കൊണ്ടത് നീട്ടിവെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിലിത്രേ ഉള്ളൂ, അദ്ദേഹത്തിന് എന്താണ് ഒരു മഹർ കൊടുക്കാൻ കഴിയണം, അത്രേ ഉള്ളൂ. ഒരു നിക്കാഹ് നടത്താനുള്ള ഒരു സാഹചര്യം അത് അയാൾക്ക് ഇപ്പോൾ സാധ്യമാവുകയാണെങ്കിൽ അയാൾ വിവാഹം കഴിക്കന്നെയാണ് വേണ്ടതെന്ന് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊന്നും സ്വാഭാവികമായും ഇപ്പോൾ ഒരാൾക്കൊരു വിവാഹം കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ എനിക്കൊരു വീടുണ്ടായിട്ട് ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് ചിന്തിക്കാലോ. കാരണം വിവാഹം കഴിച്ചാൽ ഒരു വീട് വേണ്ടേ?
1: അതെ.
0: അങ്ങനെ ഒരാൾ അങ്ങനെ ഓരോന്ന് വിചാരിച്ചാൽ എന്താണ്, എനിക്ക് വല്ല കുട്ടികളുണ്ടായാൽ അവരെ കെട്ടിക്കാനുള്ളൊരു സൗകര്യമൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന കാര്യം. യോഗനികം അല്ലാഹുവിൻ ഫളലിഹി, അല്ലാഹു എന്ത് വിവാഹം കഴിഞ്ഞാൽ അല്ലാഹു ഐശ്വര്യം നൽകും. അതുകൊണ്ട് ഒരു മഹറും ഒരു നിക്കാഹും നടത്താനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അയാൾ വിവാഹം കഴിക്കണം. അത് അകലുള്ള ബസർ, കണ്ണിനെ സൂക്ഷിക്കാനും ഉയർസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും അതാണ് സഹായകമാകുക. ഇനി യഥാർത്ഥത്തിൽ ഇത്തരം പുരുഷന്മാരെ സഹായിക്കാം നമ്മൾ. ശരിക്കും സക്കാത്തിൽ നിന്നോ അല്ലാതെ സ്പോൺസർഷിപ്പൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നടത്തുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുക്കലുണ്ട്. ശരി, ഒരു ആവശ്യമില്ല. അത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കൊന്നും ആവശ്യമില്ലല്ലോ. ഒരു ആൺകുട്ടി എല്ലാം കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് വസ്ത്രവും എല്ലാം അവൻ നൽകും. അപ്പോൾ ഈ പുരുഷന്മാർക്ക് മഹർ വാങ്ങാനും വീട്ടിൽ തൽക്കാലം ഒരു താമസിക്കാനും റൂം സൗകര്യപ്പെടുത്താനും ഒരു ചെറിയ വലിയ മത്ത് കൊടുക്കാനൊക്കെ സഹായിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സഹായമാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, അങ്ങനെ വല്ല സഹായം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലളിതമായി കഴിച്ചിട്ടോ ഒരു വിവാഹത്തിലേക്ക് പോകുക തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അതായത് ഈ ബാപ്പാൻ്റെ കടങ്ങൾ ഫുള്ള് വീട്ടിട്ട് വിവാഹത്തിലേക്ക് കടക്കലൊന്നും ഒരിക്കലും ശരിയല്ല. ഇത് ഒരു കുറച്ച് ദീർഘമായൊരു ചോദ്യമാണ്. ഇതിൽ ഒരു യത്തീമായ ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. അവരുടെ കുറേ കാലം അവർ യത്തീംഖാനയിൽ കഴിഞ്ഞു, പിന്നെ ബാപ്പി ഇമ്മയില്ല. വിവാഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹത്തിലേക്ക് കടന്നത്. ഭർത്താവിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ബാപ്പി ഇമ്മയില്ലാത്തപ്പം ഒരു ഭർത്താവിന് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഒരു 6 മാസം മാത്രമാണ് സന്തോഷത്തോടുകൂടി കഴിഞ്ഞത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു, വീട്ടിലേക്ക് പോകാൻ പോലും താല്പര്യമില്ലാത്ത അത്ര അധികം ഇഷ്ടമായിരുന്നു എന്നാണ്. പക്ഷേ വീട്ടിൽ പിന്നീട് വലിയ വഴക്കുകളായി. അദ്ദേഹം ഭാര്യ എപ്പോഴാണോ ശാരീരികമായ ആവശ്യമുള്ളത് അപ്പം മാത്രം വരും, അല്ലാത്തപ്പോൾ വേറെ സ്ഥലത്ത് പോയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കുറേ കാലം തുടർന്നു, അങ്ങനെ എനിക്ക് മടുത്തു, സംസാരത്തിനൊന്നും കിട്ടാതായപ്പോൾ ഇവർ പറയണത് എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാനൊരാളുമായി കോണ്ടാക്റ്റ് ഉണ്ടായി, ചാറ്റിംഗ് ഉണ്ടായി. ചാറ്റിങ്ങിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഭർത്താവ് അറിഞ്ഞു, പ്രശ്നമായി. ഇത് പറ്റിയതാണ്, തെറ്റാണെന്നൊക്കെ ഞാൻ അംഗീകരിച്ചു, തൗബ ചെയ്തു, ഇനി ആവർത്തിക്കില്ല എന്ന് ഭർത്താവിനോട് ശരിക്ക് പറഞ്ഞു. പക്ഷേ ഈ എപ്പോഴും ഇപ്പോൾ അതിനെപ്പറ്റി എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതൊരു സംസാരം ഉണ്ടായാലും അവസാനം അതിലേക്കെത്തും. 10-15 കൊല്ലമായി. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ വെച്ചിട്ടൊക്കെ അത് പറയുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശാരീരികമായും മാനസികമായൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. പഴയ പോലുള്ളൊരു ജീവിതം എനിക്കിന് സാധ്യമാകൂലേ എന്ന് പേടിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നാണ്?
0: സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, അധികാരങ്ങളും കഴിവുകളും ഉള്ള ആളുകൾ ദുർബലരെ എന്തു ചെയ്യാണ് ചൂഷണം ചെയ്യുക, അവരെ മർദ്ദിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം വിവാഹം കഴിച്ചു വന്നൊരു പെൺകുട്ടി, അനാഥയായ ഒരു പെൺകുട്ടി, അവളുടെ സമ്പൂർണ്ണ സംരക്ഷകനായി തീരേണ്ട ഒരു ഭർത്താവ്, തികച്ചു നിരുത്തരവാദപരമായി പെരുമാറുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പ്രത്യേകിച്ചും എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരം ചില സാഹചര്യങ്ങളിൽ ഇവർ ചെയ്ത് പിന്നെ ഒരു അവിഹിതമായ ഒരു കോണ്ടാക്ട്സ് വന്നു എന്നുള്ളത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. ശരി, അതിപ്പോൾ ഇയാൾ ഇനി എത്ര മോശമാണെങ്കിലും എന്തില്ല, അതിലേക്ക് പോകുന്നതിന് ന്യായമല്ല. അങ്ങനെ ഹറാമുകൾക്ക് ന്യായമുണ്ടെങ്കിൽ ഇവിടെ ഏത് ഹറാമും ഇവരൊക്കെ ചെയ്യാൻ പറ്റും. മദ്യപാനികൾ പറയുന്നവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ മദ്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആർക്കും എന്ത് പറയും? അപ്പോൾ അതുകൊണ്ട് ഈ ന്യായം ഒരിക്കലും ന്യായമല്ല, അതൊരു അപാകത തന്നെയാണ്. പക്ഷേ സത്യം എന്താ വെച്ചാൽ, തികച്ചും നിരുത്തരവാദപരമായി പെരുമാറിയുന്ന ഒരു ഭർത്താവ് ആ കാരണമായി തന്നെ ഇവരെ പരിഗണിക്കാതെ സ്നേഹിക്കാതെ പെരുമാറിയുന്ന ഒരു ഭർത്താവിന് ഇപ്പോൾ ഇവരോട് ഒരു പറയാനൊരു കാരണം കിട്ടിയെന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഇവളൊക്കെ ഈ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ജീവിതം തിരിച്ചു കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചും കൂടെയൊക്കെ നിന്ന് ക്ഷമിച്ച് പരമാവധി സ്നേഹത്തോടെ പെരുമാറി നോക്കുക, അപ്പോൾ അയാളുടെ മനസ്സ് മാറുമെന്ന് വിചാരിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുക, അള്ളാഹുവോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ആ തെറ്റിന്ന് മടങ്ങുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ല ഒരു നിലക്കും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല, കൂടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ഒക്കെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വഴികൾ എന്ത് ചെയ്യാൻ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പശ്ചാത്തലം അനുസരിച്ചുകൊണ്ട് അയാളിൽ തന്നെ ഒരു പ്രതീക്ഷ അർപ്പിക്കുകയും പരമാവധി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തോട് നല്ല നിലക്ക് പെരുമാറിക്കൊണ്ട് ആ ഒരു ആ പഴയ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പൊതുവെ പറയാനുള്ളത്.
1: കുട്ടിയെക്കുറിച്ചുള്ള, മകനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. കൗമാരക്കാരനായ ഒരു മകനാണ്, വാശിയും തർക്കവുമുണ്ട്, പള്ളിയിലേക്ക് പോകാൻ മടിയാണ്, നിസ്കരിക്കും എന്നാൽ ജമാഅത്തിന് പോകില്ല, വല്ലപ്പോഴും ജമാഅത്തിൽ പങ്കെടുക്കും, നിസ്കാരത്തിൻ്റെ പേരിൽ അവനെ അടിച്ചാൽ വാശിയും തർക്കവും അവന് കൂടുതലാണ്, ജ്യേഷ്ഠന്മാരെല്ലാം കഴിയുന്നത്ര നമസ്കാരത്തിൻ്റെ പേരിൽ അടിക്കും, വാതിൽ അടച്ചുപൂട്ടിയിരിക്കുക, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങുക, തീരെ നിസ്കരിക്കുകയില്ല, ഇതൊക്കെയാണ് അടിച്ചാലുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു മോനെ നന്നാക്കിയെടുക്കണമെന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ?
0: ഇവൻ എന്താ നിസ്കരിക്കാത്തത് എന്നതാണ് അടിസ്ഥാനപരമായി അതിൻ്റെ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും പാടെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് പിന്നെ വാശി പിടിച്ച് ഞാൻ എന്താണ് നിസ്കരിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവനെ നിസ്കാരമില്ലാത്തതാക്കുന്ന ഒരു തെർബിയത്താണ് സത്യത്തിൽ ഇവനെ കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ല, അവനെന്താണ് നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അറിയാത്തതാണെങ്കിൽ അതവന് ബോധ്യപ്പെടാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇനി അതല്ല, ഇതിനൊന്നും വലിയ കഥല്ല, ഇതൊന്നും ദീനൊന്നും വലിയ അടിസ്ഥാനമല്ല എന്നൊരു യുക്തി ചിന്തയോ അല്ലെങ്കിൽ ഒരു നിർമ്മതവാദമോ ഒക്കെയാണ് അവനെ സ്വീകരിച്ചതെങ്കിൽ ആ ആശയം തിരുത്തപ്പെടാതെ അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവൻ നിസ്കരിക്കാത്തത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? വളരെ കൃത്യമായി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ഇവരിവനെ നിസ്കരിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളുടെ രീതിയാണോ അവനെ നിസ്കാരക്കാരനാക്കിയെങ്കിൽ ആ പെരുമാറ്റ രീതികളിൽ മാറ്റം വരാത്തിടത്തോളം കാലം അവൻ നമസ്കാരത്തിലേക്ക് എന്തില്ല, തിരിച്ചു വരില്ല. ഇനി ജീവിതത്തിൽ ഒരു ദീനിയായ ഒരു ഉത്ബോധനത്തിനും ഒരു നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടാനുമുള്ളൊരു അവസരമില്ലാഞ്ഞിട്ടാണെങ്കിൽ ആ അവസരം ജീവിതത്തിൽ വരുന്നത് വരെ അവൻ നമസ്കരിക്കില്ല. ഇനി എന്തെങ്കിലും മതവിരുദ്ധമായ ധാരണകളിലാണ് അവൻ നമസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ അത് ബുദ്ധിപരമായും യുക്തിപരമായും അവന് വിശ്വാസമുള്ള ഒരറിവുള്ള വ്യക്തിയിൽ നിന്നും അത് ബോധ്യപ്പെടാതെ ഉണ്ടാവില്ല. അപ്പോൾ നിസ്കരിക്കാതിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ മാർഗം. അല്ലാതെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളി കൊണ്ടുപോയി വായിലടച്ചിട്ടോ ഒന്നും ഒരാൾ അങ്ങനെ നിസ്കരിക്കുന്നതുകൊണ്ട് ആ നിസ്കാരം കൊണ്ടും പ്രത്യേകിച്ച് എന്തില്ല, പ്രയോജനം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇതിൽ ഒരു ചെറിയ 3 വയസ്സായ മകളെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. വളരെ അക്രമാസക്തയാണ്. സാധാരണ മൃദുവും ദയയുമുള്ളവരാണ് ഉള്ളവളാണ്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്നാൽ അവൾക്ക് നിയന്ത്രണം സാധ്യമാവുകയില്ല. എങ്ങനെ ആയാലും അത് ശരിയാവില്ല. കുട്ടിയെ ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കേണ്ടി വരുമോ?
0: നമുക്ക് കുട്ടീനെ കാണും, കുട്ടീൻ്റെ പെരുമാറ്റങ്ങളും പൂർണ്ണമായും അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ഇത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം, 3 വയസ്സാണല്ലോ, ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ പ്രായമാകുമ്പോൾ കുട്ടി ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി കാണിക്കുന്ന ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവരെങ്കിലും ഈ പിന്നെ ഇവരുടെ ഉമ്മയുടെ അനുജത്തിമാരോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയോ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് എന്ത് ദിവസം ഒരു 2-3 ദിവസം എന്ത് ചെയ്യുക, ഒരു വിരുന്ന് പോലെ ഉമ്മയില്ലാതെ ഒന്ന് നിർത്തി നോക്കുക, അങ്ങനെ നിൽക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ സത്യത്തിൽ ഉമ്മയുമായി കണക്റ്റഡാണ് ഈ വാശിയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു രോഗസംബന്ധമായിട്ട് ഒരു സൈക്യാട്രിക് ആയിട്ട് ഒരു പീഡിയാട്രിഷനൊക്കെ കാണിക്കേണ്ട ഒരു പീഡിയാട്രിക് സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട കാര്യമാണെങ്കിൽ അത് എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും ഈ പ്രശ്നങ്ങൾ. അത് നേരിച്ച് പലപ്പോഴും കുട്ടികളുടെ സ്വഭാവപരമായ വാശി പ്രശ്നങ്ങളൊക്കെ ഉമ്മയുമായി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആണെങ്കിൽ എന്താണ്, ഉമ്മ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക, കുട്ടി മാറ്റി നിർത്തല്ല. സ്വാഭാവികമായിട്ടില്ലെങ്കിൽ ഉമ്മ കിട്ടില്ല, 3 ദിവസത്ത് പോയി ഇല്ലെങ്കിൽ 2 ദിവസത്തേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു കുട്ടി സ്വാഭാവികമായിട്ട് വല്യമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇളയമാൻ്റെ അടുത്തോ ആരത്തെങ്കിലും ഒക്കെ കുട്ടീൻ്റെ ഇഷ്ടപ്രകാരം തന്നെ, 3 വയസ്സല്ലേ, സന്തോഷത്തോടു കൂടെ തന്നെ കുട്ടി എന്ത് ചെയ്യാണ് ഒന്ന് അപ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് ആ പെരുമാറ്റങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉമ്മ വരുത്തിയാൽ മാറാവുന്ന സംഗതികളേ ഉള്ളൂ. പിന്നെ ഒന്ന് ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ എന്നൊന്ന് നിരീക്ഷിക്കുക, പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഒരു ആളെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് വിരോധമൊന്നുമില്ല. നമ്മൾ പക്ഷെ ഒരു മെഡിസിനിലേക്കൊക്കെ പോകുമ്പോൾ 1-2-3 അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് സൈക്യാട്രിക് മെഡിസിൻസൊക്കെ കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് കൊടുക്കായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: പൊതുവായൊരു ചോദ്യമാണിത് വന്നിട്ടുള്ളത്. മതബോധം തീരെയില്ലാത്ത, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തെറി പറയുകയും അടിക്കുകയും നിസാര കാര്യത്തിന് പോലും ചീത്ത പറയുകയും ചെയ്യുന്ന ഭർത്താവിൻ്റെ കുരുത്തവും പൊരുത്തവും ഭാര്യയ്ക്ക് ആവശ്യമുണ്ടോ?
0: അതെ, നമ്മളിപ്പോൾ ഇതിൽ കുറേ വശങ്ങളുണ്ട്. ഒന്ന്, ഭർത്താവായി നിലനിൽക്കുന്നുവെങ്കിൽ ഭർത്താവിനോടുള്ള കടമകൾ എന്ത് ചെയ്യണം, പരമാവധി നിർവഹിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ പെരുമാറ്റ കാര്യങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നത് ഒരു പാരൻസ് എന്നുള്ള നിലക്കുള്ള അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നതിന് നമുക്ക് തടസ്സമല്ലല്ലോ, നമ്മളത് ചെയ്യണം. അതുപോലെയാണ് ഭർത്താവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്യാണ്, ഭർത്താവിനുള്ള കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇവരെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഒരു നിലക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായും അയാളെ കൂടെ നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മളൊരാളെ കൂടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അയാളുടെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ ഒരു നിലക്കും പരിഗണന കൊടുക്കാതെ എപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടും ആക്രമിച്ചിട്ടും കൂടെ നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു ഭാര്യ വിട്ടു നിൽക്കുന്നതിൽ അയാൾ അയാളുടെ പൊരുത്തം കിട്ടാത്തതിൽ എന്ത് പ്രശ്നമാണുള്ളത്? അത് പ്രശ്നമല്ലല്ലോ. നേരെ മറിച്ച് ഒരു സ്മൂത്തായ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാണ്, ഭർത്താവിനെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ഭർത്താവിൻ്റെ തൃപ്തി എന്നൊക്കെ പറയണത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് പരമാവധി ഇതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്നേ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം പറ്റും.
1: ഇതിൽ കുറച്ചൊരു ദീർഘമായ മറ്റൊരു ചോദ്യം ഉള്ളത്, ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് എപ്പോഴും എന്തിനും കുറ്റങ്ങൾ കണ്ടെത്തലാണ് പണി. ജോലി ചെയ്താലും അതിൻ്റെ കുറ്റങ്ങൾ പറയും. അവർ എന്നോട് മിണ്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മാക്ക് അസുഖം വന്ന സമയത്ത് ബെഡ് റെസ്റ്റിലായപ്പോൾ ഞാൻ സഹായിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഭർത്താവിൻ്റെ ഉപ്പ തിരിച്ചു വന്നാൽ ഉമ്മ കുറ്റപ്പെടുത്തി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇവരുടെ ഉപ്പ മരണപ്പെട്ടു, അതിൽ നിന്ന് ഈ പെണ്ണിൻ്റെ ഉപ്പ മരണപ്പെട്ടു, അതിൻ്റെ ഒരു ടെൻഷനും സംഗതിയൊന്നും മാറി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും അവരുടെ ഈ ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങളായി ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളുണ്ട്, അപ്പോൾ ഈ ചെറിയ മകനാണ് ഇവൻ. അപ്പോൾ വീട് മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം ഇവർക്കുണ്ടോ എന്നാണ്. മനസമാധാനത്തോടുകൂടി ഞാൻ ജീവിച്ചിട്ടേ ഇല്ല എന്നാണ് ഇവർ അതിൽ പറയണത്. പെൺമക്കളോടും അവരുടെ മക്കളോടുമൊക്കെ സംസാരിക്കും. പുറത്തുനിന്നും കുടുംബക്കാരോ അയൽവാസികളോ വന്നാൽ അവരുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തി മാത്രമേ സംസാരിക്കുകയുള്ളൂ.
0: അതായത് നമുക്കിപ്പോൾ ഈ ഒരു സ്ത്രീയുടെ സങ്കടം നമ്മൾ കേൾക്കുമ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ.
1: അതെ,
0: ആ എന്താ ഇവരുടെ ഭർത്താവിന് തോന്നാത്തതെന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരവസ്ഥ. കാരണം ഇങ്ങനത്തെ ഈ ഭർത്താക്കന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വളരെ വേദന തോന്നുന്നത്. കാരണം ഇവരൊക്കെ ഒരു ഭർത്താവ് മരിച്ചു പോയിട്ട് ഭർത്തൃ വീട്ടിൽ കഴിയേണ്ടി വരുന്നൊരു സ്ത്രീയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, ഇത് ഒരു ഭർത്താവ് ഉണ്ടായിട്ടും ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ എത്രയെത്ര സ്ത്രീകളാണ് നരകയാതെ അനുഭവിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, കഠിനമായിട്ട് അവരെ നോക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുക, വീട്ടിലെല്ലാ ജോലികളും ചെയ്യുക, എന്നിട്ട് ഈ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും എപ്പോഴും കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, രാവിലെ ഏതിലേലും പോവുക, എന്നിട്ട് ഈ പെൺകുട്ടി എല്ലാ പണിയെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ഇവർ വരിക, എന്നിട്ട് ഒരു ദിവസത്തെ മുഴുവൻ ചീത്തയും എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ് തീർത്തിട്ട് ഒരു കടന്നുറങ്ങാൻ പോവുക, ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ പുറത്തു പോയി താമസിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ എന്തപ്പോൾ പറ്റായി? പക്ഷെ അതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ് ആ വിഷയം തീരുമാനിക്കുന്നത്. എനിക്ക് തോന്നും ഇങ്ങനത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അവരെന്താ വെച്ചാൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഒരു പോത്തുപോലെ ഈ വീട്ടിലത്തെ പണികളൊക്കെ എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യണോ? അങ്ങനെ അതാണ് ഇപ്പം അതെന്തേലും ഞാൻ പറഞ്ഞ അനുസരണക്കേട് കാണിക്കണമെന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഇങ്ങോട്ടൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിലും നമ്മുടെ കടമക്കുള്ളത് ചെയ്താൽ പോരെ, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് സേവനം ചെയ്ത് നമ്മൾ എന്തിനാണ് ഇടങ്ങേറാവുന്നത്? ഞാൻ കുറച്ചൊക്കെ ഇവരും എന്ത് ചെയ്യണം, സാധാരണ പെൺകുട്ടികൾ അവരെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിട്ട് അമ്മായിമ്മനെ എങ്ങനെയെങ്കിലും ഈ ചീത്ത വേണം അമ്മായിമ്മനെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതിന് ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ ഇവരെ എന്ത് ചെയ്യും, ഈ ഒരു ഭയം ഉണ്ടല്ലോ ഇവർക്ക്, അത് വെച്ചിട്ട് ഇവരെ ചൂഷണം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക അറിയോ, ഒരു വീട്ടിൽ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക, അവിടെ നിൽക്കുക, മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇവൾ ജോലി ചെയ്ത് വരണമെങ്കിൽ ഇവിടെ നല്ലവണ്ണം നിൽക്കണം എന്നുള്ളൊരു കിട്ടും. ഇതിപ്പോൾ എത്ര കണ്ട് പീഡിപ്പിക്കുന്നുവോ ആ പീഡനങ്ങളിൽ ഒരു കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടി ഇന്നെടുക്കുന്നതിന് 100 ഇരട്ടിയാണ് നാളെ പണിയെടുത്ത് കൊടുക്കണം. ഈ ജോലി ചെയ്ത് ഈ അമ്മായിമ്മനെയും അമ്മോശനെയും നാത്തൂമാരെയും സംതൃപ്തിപ്പെടുത്താം എന്ന് വിശ്വസിച്ചിട്ട് ഈ സമാധാനം ഏതായാലും ഇല്ല, പിന്നെ ജോലി ചെയ്ത് എന്ത് ചെയ്യാണ് ക്ഷീണിക്കുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്താണ്, ഞാൻ പറഞ്ഞു ഇവരെ ദ്രോഹിക്കണം എന്നല്ല പറഞ്ഞത്, നമ്മളങ്ങനെ ചത്ത് പണിയെടുക്കാനും പോകേണ്ടത്, നമ്മൾ മിനിമം ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, എടുത്ത പണിക്ക് കുറ്റം പറയുന്ന ആളുകൾ അയാളത്തെ ശരിയാവില്ല പറഞ്ഞാൽ പോരെ. ഇന്ന് നമ്മൾ തുടച്ചു നോക്ക് വൃത്തിയായിട്ട് വരുന്നതാണ്, അപ്പോൾ തുടച്ച് ശരിയായിട്ടില്ല, കുറ്റം കൊടുക്കണില്ല, എന്താകുമ്പോൾ ഞാൻ തുടച്ചാൽ ശരിയാവില്ല, എന്തപ്പോ എന്ത് മറുപടി പറയുക, എന്തപ്പോ അവർ ചെയ്യുക? നമ്മൾ ഇവര് ഒരാളുടെ ദുർബലതയെ ഇങ്ങനെ ചൂഷണം ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിയോടുകൂടെ പെൺകുട്ടികൾ പെരുമാറണം. അതിൻ്റെ അർത്ഥം അമ്മായിമ്മനെ പീഡിപ്പിക്കണം, അമ്മായിമ്മക്ക് എതിരാകണമെന്നൊന്നും ഇതിനർത്ഥമല്ല. നമ്മൾക്കിത് വായിക്കുമ്പോൾ ഈ സങ്കടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ അമ്മായിമ്മമാർ തങ്ങളുടെ മരുമക്കളോട് നല്ലതൊക്കെ പെരുമാറിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ മാനസിക രോഗികളായി പോയേക്കാം എന്ന് ഞാൻ ഏതൊരു പ്രഭാഷണത്തിൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യമെടുത്തിട്ട് ഒരാൾ പറയണമെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അയാൾ അതിൽ ഇപ്പോൾ എഴുതിയിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മരുമക്കൾക്കൊക്കെ എന്ത് ചെയ്യാണ് ഭയങ്കര സപ്പോർട്ട് കൊടുത്ത് അവരൊക്കെ എന്ത് ചെയ്യാണ് പീസ് റേഡിയോൻ്റെ ആളുകളാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് ആളുകൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യണത്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ചോദ്യം ചോദിക്കണതൊന്നും ഇവരാരും കേൾക്കണില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ 10-30 കൊല്ലമൊക്കെ ഒരു വീട്ടിൽ ഭക്ഷണം കിട്ടാതെ സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന 100 സ്ത്രീകളാണ് ഇപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ അയച്ചിരുന്നത്. ഇവർക്കൊക്കെ ഒരു മാന്യമായ സംരക്ഷണം ലഭിക്കണം എന്ന് ആര് പറയും? അതിനെപ്പറ്റി ഈ അമ്മായിമാരോട് ആര് ഉപദേശങ്ങൾ പറയും? അത് പറയുമ്പോൾ അമ്മായിമാരെ കെട്ടിട്ട് എന്ത് ചെയ്യണം, മരുമക്കൾ നാട് വിട്ടു പോകണം എന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുനരുവട്ടത്തിൽ അമ്മായിമ്മമാരോട് ഏത് സാഹചര്യങ്ങളിലും ആ വീട്ടിൽ ക്ഷമിച്ച് സഹിച്ച് നിന്ന് പോകണം എന്തുകൊണ്ട് എന്നതിന് 4 വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പുനരുവട്ടം ചെയ്തു. അത് നമ്മൾ അവരോട് പറയുന്നുണ്ട്, ആ വശം നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അമ്മായിമ്മമാർക്ക് എന്തും ചെയ്യാം, അതൊക്കെ സഹിച്ച് മരുമകൾ നിൽക്കണമെന്നാണോ അതിൻ്റെ വ്യാഖ്യാനം? അതല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് എന്താ വെച്ചാൽ, കുറച്ചൊക്കെ ഇവരും എന്ത് ചെയ്യണം, തല്ലാനും കൊല്ലാനും ചീത്ത പറയാനൊന്നും പോകുന്നില്ലെങ്കിലും എന്താണ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ജോലിക്ക് കുറ്റം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനും എനിക്ക് തോന്നുക ഇതൊക്കെ ഒരു ബുദ്ധിയാണെന്ന് തോന്നുന്നു. നമ്മൾ നല്ലതായിട്ട് വീട് വൃത്തിയാക്കിയിട്ട് ഇതെന്ത് പിന്നെ തുടക്കലാണ്, ഇതെന്ത് പ്രശ്നമാണെന്ന് വെച്ചാൽ പിറ്റേന്ന് തുടക്കണ്ട, അവിടെ കിടക്കട്ടെ, അമ്മായിമൊക്കെ ഒറ്റ അമ്മായി തുടക്കട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് അവർ വീട് വൃത്തിയാക്കട്ടെ. എല്ലാവരും ഉപയോഗിക്കുന്ന വീടല്ലേ, ഭക്ഷണം പാചകം ചെയ്ത് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യുക, കറി വെച്ച് ശരിയല്ലെങ്കിൽ അത് ഇനി അടുത്ത ദിവസം ചോറ് വെച്ചാൽ മതി, കറി വെക്കണ്ട, കറി അവർക്ക് ഇഷ്ടമുള്ള കറി അവരുണ്ടാക്കട്ടെ. ഇങ്ങനെയൊക്കെ ചില തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവരൊക്കെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യേണ്ടി വരും, കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.
1: മൊലിവി, ഒരു പെട്ടെന്നുണ്ടായ ഒരു മരണം, കുടുംബത്തിൻ്റെ ഒരു നാഥൻ്റെ മരണം, ആ കുടുംബത്തിലെ ഉമ്മക്ക് ഉപ്പക്ക് അതുപോലെ അവരുടെ മക്കൾക്ക് സഹപ്രവർത്തകർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ആഘാതം, ആ ഒരു അത്തരമൊരു പ്രയാസകരമായ ഒരു സാഹചര്യം എല്ലാവരും അനുഭവിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാവരോടുമുള്ള ഒരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു മരണം സംഭവിക്കുന്നത് ഒരു ഒരു ഉംറ യാത്രയൊക്കെ കഴിഞ്ഞ് ഒക്കെ മടങ്ങി വന്ന് അടുത്ത ദിവസത്തിൽ തന്നെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തൊരു സാഹചര്യത്തിൽ കുടുംബത്തിന് അതുപോലെ സഹപ്രവർത്തകർക്കൊക്കെ സമാധാനം ലഭിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു.
0: അത് നമ്മൾ സംബന്ധിച്ചിടത്തോളം മരണം തന്നെ അന്ന് നിശ്ചയിക്കുന്ന ഒരു അവധിയാണ്. ലയസ്തഹറും സാഹത്തിനും വലായസ്തക, മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് എഴുതപ്പെടുന്ന ഒരു ഡേറ്റാണ്. അതിന് നമ്മുടെ മരണം എന്തായിരിക്കും, സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരാൾ മരിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മരണം പ്രതീക്ഷിക്കണം. എപ്പോഴും നമ്മൾ നമ്മുടെ ഭാര്യ മരിക്കും, നമ്മുടെ ഭർത്താവ് മരിക്കും, മക്കൾ മരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം രോഗങ്ങൾ, അപകടങ്ങൾ, ധാരാളം സംഗതികളുണ്ടല്ലോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ മരിക്കില്ലെന്നും എന്നും കൂടെ ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു മരണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ മരണം ഒരു വിധിയാണെന്നും മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരു മരണത്തിനൊരാഘാതമുണ്ട്. നമ്മൾ അതിപ്പോൾ സൊഫീ എന്ന് പറയലോ ഹദീസിൽ, ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന് പറയും. ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരണപ്പെട്ടാൽ അതിന് പകരം സ്വർഗം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടത് മകളാവാം, വാപ്പയാകാം, ഭർത്താവാകാം. അപ്പോൾ ഒരു പ്രിയപ്പെട്ട ആളുടെ മരണമെന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആഘാതമുണ്ടാക്കുന്നതിൻ്റെ മരണം. കാരണം വേറെല്ലതിനൊക്കെ നമുക്കൊരു ഉത്തരമുണ്ട്, മറ്റിതിന് ഉത്തരമല്ല, നാളെ മുതൽ ഇയാളില്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത തിരിച്ചറിവാണത്. അപ്പോൾ അതുകൊണ്ട് അത് ചിന്തിക്കുമ്പോൾ എന്തില്ല അറിയോ, അറ്റമില്ലാത്തൊരു സംഗതിയാണത്. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ, ഭർത്താവില്ലാത്ത ഒരു ജീവിതം, ഒരൊറ്റപ്പെടൽ, ഏകാന്തത, ആ ശൂന്യത, അതിനൊന്നും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതാണ് അതെന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഒരു മകൻ മരിക്കുക, മകൾ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു മരണം സംഭവിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വർഗം കിട്ടാനുള്ള ഒരു മുസീബത്താണ്, ഒരു വലിയ ദുരന്തമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പറ്റും. പിന്നെ ഏതൊരു മരണത്തിനും എന്തുണ്ടറിയോ, ഏതൊരു മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ച് തന്നെ എന്താ വെച്ചാൽ നമുക്കൊരു ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുഃഖം നീങ്ങും, മനസ്സിലായി, കുറച്ച് കഴിയുമ്പോൾ. നമ്മൾ മരണം വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഏതൊരു അവസ്ഥയിലേക്കാണ്? മൂന്നാമത്തെ ദിവസം നമ്മൾ തഴ്സ്യത്തിന് ചെല്ലുമ്പോൾ അവരങ്ങനെയല്ലല്ലോ. 3 കൊണ്ട് അവർത്തൊരു ചേഞ്ചായി, ഏ മനസ്സിലെ ഓ മരിച്ചന്ന് പറയും സ്വാഭാവികമായിട്ടും. ഇങ്ങനെ രോഗിയാണെങ്കിലും ഇങ്ങനെ അവശനാണെങ്കിലും അയാൾ ഈ മൂലയിൽ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്, ഒരു കൂട്ടാണ് എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടാവും. മൂന്നാമത്തെ നമ്മൾ തഴസ്യത്തിൽ ചെല്ലുമ്പോൾ അവരെന്താ പറയുക അറിയൂ, ഇങ്ങനത്തെ ഈ കടത്തം കിടക്കണേക്കാളും നല്ലത് പോവുകയായിരുന്നു നല്ലത്. അത് ഉൾക്കൊണ്ട് വരികയാണ് മനസ്സിലെ. പിന്നെ അവർ പറയും എന്താണ്, എന്താണിപ്പോൾ 5 നേരം നിസ്കരിച്ച ആളല്ലേ, എല്ലാ ഭക്തനും പള്ളിയിൽ പോയി ആളല്ലേ, അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ അടുക്കലല്ലേ നമ്മളെക്കാളും സുഖക്കാരൻ ചിലപ്പോൾ അവിടെ ഖബറിൽ. അപ്പോൾ നമ്മൾ സമാധാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ എപ്പോഴും നമ്മളെന്താണ്, ഒരു നിശ്ചിതമായൊരു ഡ്യൂറേഷൻ, ഒരു ദുഃഖത്തിൻ്റെ സമയമുണ്ട്. ആ സമയം ഉണ്ടാകുന്ന ദുഃഖം കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. മരിച്ച അന്നത്തെ ദിവസത്തോലെ ആവില്ല മൂന്നാമത്തെ ദിവസം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പിന്നെ ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് വേണം, ആളുകളുടെ സാന്നിധ്യം ഭയങ്കരമായി ധൈര്യം നൽകും ബന്ധുക്കൾ. അപ്പോൾ ഇവരെ ഒറ്റപ്പെട്ട് ജീവിക്കാതിരിക്കാനായിരിക്കും. അപ്പോൾ വാപ്പ മരിച്ചാൽ എന്ത് ചെയ്യുക, കല്യാണം കഴിച്ച് പോയ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഒരു 15 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ എന്ത് ചെയ്യുക, അവിടെ വന്ന് താമസിക്കുക. ഏ നമ്മളിവിടെ തന്നെ ഉണ്ട്, നിങ്ങളൊരു പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ വിളിച്ചാൽ നമ്മളിവിടെ ഉണ്ടാവും, ഇനിയിപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുന്നത്, അപ്പോഴേ ഞങ്ങൾ പോവുള്ളൂ, അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഇനി ഞാൻ പോവുകയാണെങ്കിൽ മറ്റുള്ളൂ വന്ന് നിൽക്കും എന്ന് പറയുന്ന ഒരു ബന്ധുക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ. ഇത് പലപ്പോഴും ബന്ധുക്കളാണ് ഈ ദുഃഖങ്ങളെ പരിഗണിക്കാത്ത ആൾക്കാർ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ എന്ത് ചെയ്യും, ഗൾഫിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും ഒരു വരവ്, എന്നിട്ട് വീടിനൊന്ന് അറിയും മനസ്സിലെ. ഒരു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നിച്ചാണ് പോവും, അവർക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എന്താ ഒരു ആത്മധൈര്യം, അതാണ് ഇസ്ലാം കാണുന്നത്. ആ മരിച്ചുകൊടുത്ത ആളുകൾ കൂടുതൽ കൂടണമെന്നും ജനാസിൻ്റെ കൂടെ പോകണമെന്നും തഹസിയത്ത് നടത്തുന്നൊക്കെ പറയുന്നതിന് മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യാണ്, വല്ലാത്ത സമാധാനം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചില സംഗതികൾ, ഇങ്ങനത്തെ പോസിറ്റീവായ ചില ചിന്തകൾ, പരലോകത്ത് ചില വിചാരങ്ങൾ, ഇതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആലോചന, ഇതൊരു വിധിയാണെന്ന വിശ്വാസം, അതേപോലെ തന്നെ ബന്ധുക്കളുടെ സാന്നിധ്യം, ഇതിൻ്റെയൊക്കെ കുറവിനനുസരിച്ച് ദുഃഖം കനപ്പെടും. ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും, അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരും. ഇങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ ഇതൊക്കെ ഈ സാമൂഹിക സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലും മാത്രമേ നമുക്കൊരു ദുഃഖത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ.
1: നമ്മുടെ ഇന്നത്തെ സമയം അവസാനിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്ന് ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് അവരുടെ പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, നിങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് പരിഹാരങ്ങൾ കേൾക്കാനും തേടാനും തയ്യാറാകേണ്ടതുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റത്തിന് കാരണമാകും സ്നേഹക്കൂടി എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് എവിടെയാണ് ചോദിക്കേണ്ടത്, ആരോടാണ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്നേഹക്കൂടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഓരോ പീസ് റേഡിയോ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ചുറ്റുപാടും ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊരു ഒരു എന്താ പറയുക, കുളിർ തന്നലായി മാറേണ്ട ഒന്ന് തന്നെയാണ് സ്നേഹക്കൂട് എന്നത് കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കുക. ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമുമായിരുന്നു. റേഡിയോ ഓഫീസിൽ അടുത്തതായി ഒരു ഇടവേള.
3: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
4: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ വൈബ്സ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
5: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അൽ ഉസൂൽ പ്രോഗ്രാമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. മഅറൂഫ് എന്ന വിഷയത്തിൽ ബഹുമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുകയാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും 3 രീതിയിലുള്ള ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ എത്തുക. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. മറ്റൊന്ന്, പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ആളുകളിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. അതല്ലെങ്കിൽ താബിഈകളിൽ നിന്ന് ആരിലേക്കെങ്കിലും ചേർത്തപ്പെട്ടു വരുന്നവ. ഇതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നതിന് ഹദീസുകളെന്നും സ്വഹാബിയിലേക്കോ താബിഈയിലേക്കോ ചേർത്തപ്പെട്ടു വന്നതിന് അസറുകളെന്നുമാണ് സാധാരണയായി പ്രയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്തു, അവിടുന്ന് ഒരു കാര്യം അംഗീകരിച്ചു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരാറുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫൂ എന്ന് നമ്മൾ പറയുന്നത്. റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അർത്ഥം. മർഫുഅ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. റഫ എന്നതിന്റെ മഫ്ഊലായി, ഇസ്മു മഫ്ഊലായി അൽ മർഫുഅ എന്ന പദം ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. വള എന്നതിന്റെ വിപരീതമാണ് റഫ എന്നുള്ളത്. ഇതിന് ഈ പേര് കിട്ടിയത് കാന്നഹു സുമ്യ വിദാലിക ലിനിസ്ബത്തിഹി ഇല സാഹിബിൽ മഖാമിർ റഫ് വഹുവ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അതിന് മർഫുഅ് എന്ന് പേര് ലഭിച്ചത് എന്ന് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ ഒരു ഹദീസ് മർഫുആണ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഹദ്ദിസുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു, മാ ഉലീഫ ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഔ ഖൽഖിൻ ഔ ഖുൽഖിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാ ഉലീഫ ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവിടുത്തെ വാക്കുകളോ അവിടുത്തെ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ ഇതിലേതെങ്കിലും ഒന്നിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ആ ഹദീസിൽ പ്രവാചകന്റെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത്തരം ഹദീസുകൾക്കാണ് മർഫുആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാകാം, പ്രവർത്തനങ്ങളാകാം, വിശേഷണങ്ങളാകാം. വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകൻ നേർക്കുനേരെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങളാകാം, പ്രവാചകന്റെ അല്ലാതെയുള്ള നിർദ്ദേശങ്ങളാകാം, പൊതുവെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങളാവാം, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഇരുത്തം, ഉറക്കം, ഭക്ഷണം എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകാം, ശാരീരിക വിശേഷണങ്ങൾ ഉണ്ടാകാം, ഏതായിരുന്നാലും അതൊക്കെ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നതാണോ എന്നത് പരിശോധിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ നമ്മൾ മർഫുആയ ഹദീസുകൾ എന്നാണ് പറയുക. ഇത് ചിലപ്പോൾ ചേർത്തി പറയുന്ന വ്യക്തി സഹാബിയായിരിക്കാം, അതല്ലെങ്കിൽ താബിയായിരിക്കാം. ചിലപ്പോൾ ഇസ്നാദ് അതിൻ്റെ സനദുകൾ കോർവയൊത്തതാകാം, മുത്തസിലാകാം, അതല്ലെങ്കിൽ മുറിഞ്ഞതാകാം. അതൊന്നും ഈ മർഫുഅിൽ പരിഗണിക്കപ്പെടുന്നില്ല. അഥവാ സനദ് മുറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ ഹദീസ് മർഫുആണ്. അങ്ങനെ വരുമ്പോൾ മൗസൂലായ, മുർസലായ, മുത്തസിലായ, മുൻഖത്തിആയ ഹദീസുകളൊക്കെ അതിലുൾപ്പെടും. മൗസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ടുള്ള, ചേർത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അല്ലെങ്കിൽ സഹാബിയെ വിട്ടുപോയ താബിഈ നേരിട്ടുദ്ധരിക്കുന്ന ഹദീസുകൾ, സനദ് മുറിഞ്ഞത്, അതുപോലെ തന്നെ സനദ് മുറിയാത്തത്, സഹാബിയെ വിട്ടത്, സഹാബിയെ വിടാത്തത്, ഇങ്ങനെയുള്ള സനദിൽ മുറിവുകൾ ഉണ്ടെങ്കിലും ശരി അത് പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മർഫുആയിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ഈ ഒരു നിർവചനത്തിൽ നിന്ന് നാല് തരത്തിലുള്ള മർഫുഅകളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അൽ മർഫുഉൽ ഖൗലിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള, വാക്കുകൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ, അങ്ങനെയുള്ള മർഫുആയ ഹദീസുകൾ. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ എന്ന് തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നിയത്തുമായി ബന്ധപ്പെട്ട വളരെ സുപ്രസിദ്ധമായ ഈ ഹദീസ്, ഇത് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ ഇനം അൽ മർഫുഉൽ ഫിഅലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായിട്ടുള്ള പ്രവർത്തനം ഒരു സഹാബി വിശദീകരിക്കുന്ന രീതിയിലുള്ള ഹദീസുകൾ, അഥവാ പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, പ്രവാചകൻ സുജൂദിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് സുജൂദുകൾ നിർവഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 അവയവങ്ങൾ സുജൂദിൽ നിരത്തുവച്ചിരുന്നു, ഇങ്ങനെ ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ അത്തഹിയാത്തിലും സുജൂദിലും റുക്കുഅയിലുമൊക്കെ നിർവഹിച്ചിരുന്നു എന്നിങ്ങനെ പ്രവാചകൻ അനുഷ്ഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. മൂന്നാമത്തേത് അൽ മർഫുഉ തഖ്രീരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുകയും എന്നാൽ പ്രവാചകൻ അതിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫു അത്തഖരീരി എന്ന് പറയുക. പ്രവാചകന്റെ സഹാബത്തിൽ ചില ആളുകൾ ഉടുമ്പിന്റെ മാംസം ഭക്ഷിച്ചു, പക്ഷെ പ്രവാചകൻ അത് വിരോധിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, അവർക്ക് അനുവാദം നൽകി. അത് പ്രവാചകന്റെ ഒരു അനുവാദമായിരുന്നു, അത് ജായിസാണ്, ഹലാലാണ് എന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. അപ്രകാരം ഒരു അടിമ സ്ത്രീയോട് ഐനല്ലാ എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, പ്രവാചകൻ ആ വിരൽ ചൂണ്ടിയതിനെ അംഗീകരിച്ചു. ഈ രീതിയിലുള്ള ഹദീസുകൾ. നാലാമത് അൽ മർഫുഉൽ വസ്ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവ. അത് സൃഷ്ടിപരമാകാം, അതല്ല സ്വഭാവ സവിശേഷ ഗുണങ്ങൾ ഉള്ളതാവാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബിമാർ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു നാസി ഖുൽഖ, പ്രവാചകൻ സ്വഭാവത്തിൽ ഏറ്റവും നല്ല ആളായിരുന്നു. ഇനി ഖൽഖൻ എന്ന് വായിച്ചാൽ സൃഷ്ടിപരമായും ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതിനാണ് മർഫുഉ വസ്ഫി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി മർഫുആയ ഹദീസുകൾ തന്നെ രണ്ട് തരം ആക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. സ്വരീഹായ മർഫുഉ, ഗൈറു സ്വരീഹായ മർഫുഉ. സ്വരീഹായ മർഫുഉ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ മർഫുആയത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചെയ്തു, അംഗീകരിച്ചു എന്നു നേർക്കുനേരെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന വാക്കുകൾ ഉദാഹരണമായി, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം അഖുൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന നേർക്കുനേരെ തന്നെ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിക്കുക, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗൈറു സ്വരീഹ്, നേർക്കുനേരെയല്ലാതെ പറയുന്ന സ്വരീഹ അല്ലാത്ത മർഫുഉകൾ, അഥവാ ഒരു സഹാബി അഥവാ പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുള്ളത്, വഹുവ ഖൗലു സഹാബി ഔ ഫിഅലുഹു അല്ലദീ ലൈസ മിൻ ഖബീലി മാ യുംകിനുൽ ഖൗൽ അവ ഫിഅൽ ബിഹി മിൻ ഖബ്ലി റഅയ് വൽ ഇജ്തിഹാദ്. ഒരു സഹാബി ഒരു കാര്യം പറയുന്നു, ആ കാര്യം ആ സഹാബിക്ക് തൻ്റെ സ്വന്തം ഇജ്തിഹാദ് കൊണ്ടോ ഗവേഷണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം അഭിപ്രായമായോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്വഹാബി പറയുകയോ അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും മർഫുഇന്റെ ഗണത്തിൽ തന്നെയാണ് പെടുക, പക്ഷെ അത് സ്വരീഹല്ല. ഏതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രം ഒരു സഹാബി പറയുന്നു, സഹാബിക്ക് ഒന്നുകിൽ അത് പ്രവാചകനിൽ നിന്ന് കിട്ടിയതാകാം, അതല്ലെങ്കിൽ അഹ്ലി കിതാബിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാകാം, പക്ഷെ ഒരു ഗവേഷണത്തിനോ അതുപോലെ സ്വന്തം അഭിപ്രായങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു മേഖലയായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടല്ലാതെ ആ സ്വഹാബി അത് പറയുകയില്ല എന്നുള്ള വിശ്വാസം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക. സഹാബിമാർ ഉദൂലുകളാണ്, കളവ് പറയാത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോയിട്ട് മറ്റുള്ളവരുടെ പേരിൽ പോലും കളവ് പറയാൻ മടിക്കുന്നവരും കളവ് പറയാത്തവരുമാണ് പ്രവാചകന്റെ സഹാബത്തെന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ കേട്ടു എന്ന് പറയാതെ സ്വന്തം ഗവേഷണത്തിനും പഠനത്തിനും അഭിപ്രായങ്ങൾക്കുമൊന്നും സാധ്യതയില്ലാത്തൊരു വിഷയം ഒരു സ്വഹാബി പറഞ്ഞാൽ അങ്ങനെയുള്ളതിനാണ് സ്വരീഹല്ലാത്ത മർഫുഉ എന്ന് പറയുക. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന അന്ത്യനാളിൻ്റെ ഭയാനകതകളെക്കുറിച്ചും അന്ത്യനാളിൻ്റെ രീതികളെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സ്വഹാബി വിശദീകരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ പ്രത്യേകമായ ശിക്ഷയുണ്ട് എന്നൊക്കെ സഹാബിമാർ പറയുക, അത്തരം ഹദീസുകൾക്കാണ് മർഫു ഗൈറു സ്വരിഹ്, സ്വരിഹ് അല്ലാത്ത മർഫു എന്ന് പറയുക. മർഫുൻ ഹുക്മിയൻ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. അങ്ങനെയും പണ്ഡിതന്മാർ, അഥവാ ഹുക്മൻ മർഫുവാണ്, ഇത്തരം ഹദീസുകൾ മർഫുവിൻ്റെ ഹുക്മാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ മർഫുവാണ്. അത് നാല് തരത്തിലുണ്ടാകാം. അപ്രകാരം തന്നെ രണ്ട് രീതികളിൽ മർഫു സ്വരീഹെന്നും ഗൈറു സ്വരീഹെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. മർഫുവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് ഗ്രഹിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേർന്നത് വി ടി കാരാപ്പറമ്പിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എ പി കാട്.
3: يا من يرى مد البعوض جناحها
4: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റി നിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ്. ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്. ഓണാഘോഷവും ചർച്ചകളും ഭാഗം ഒന്ന്. സ്പോട്ട്ലൈറ്റിൽ നടത്തിയ ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ, ടി കെ അഷ്റഫ്, അംജദ് മദനി എന്നിവർ സംസാരിക്കുന്നു.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: വ്യാപകമായി ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഓണം. ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ആവേശങ്ങൾ, അത് കെട്ടടങ്ങാതെ സോഷ്യൽ മീഡിയയിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം അത് മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളാണ് ഈ ഓണം വിജയിപ്പിച്ചത് എന്നുള്ള രൂപത്തിലാണ് പുതിയ പരാമർശങ്ങൾ. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തുകൊണ്ട് ഇപ്പോഴാണ് ഒരു മതേതര കേരളം യഥാർത്ഥത്തിൽ പിറന്നത് എന്നൊക്കെയുള്ള ചില കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആഘോഷങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തേണ്ടത്?
3: അല്ല, ഇങ്ങനെ ഈ മതേതര കേരളം ഇപ്പോഴാണ് പറഞ്ഞ പിന്നെ ഉണ്ടായത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഈ മതേതര കേരളം എന്നത്? ഈ പറയുന്ന ആളുകൾക്ക് എന്താ പോലും മനസ്സിലാക്കിയ മതേതരത്വം എന്ന് നമുക്കറിയില്ല. അല്ലേ, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ ഇതിൽ. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിരാസ, ഞാൻ ഇന്ത്യത്തെ പറയുന്നത് മതനിരാസമല്ല, മതലയനമല്ല, മതനിരപേക്ഷതയാണ്. അതായത് പിന്നെ അവനവൻ്റെ മതം അനുസരിച്ചാണ് അവനവൻ ജീവിക്കുക, മറ്റുള്ളവരോട് നല്ല സഹവർത്തിത്വത്തോട് പെരുമാറുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ, മതനിരപേക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചൊരു മതത്തിൽ നിൽക്കാൻ പാടില്ല. എല്ലാവരും അവരുടെ മതത്തിൻ്റെ അസ്തിത്വം വിട്ടിട്ട് എല്ലാവരും എല്ലാതും ചെയ്യുക, കൂടി കലരണം. എന്നിട്ട് എല്ലാ മതവും ഇങ്ങനെ ആകെ മതത്തിൻ്റെ വ്യക്തിത്വ അസ്തിത്വമൊക്കെ പണയം വെച്ച് ഒരു സങ്കര ഇനം സമൂഹം അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിനെയാണ് മതേതരം. ഏയ്, അതാണ് മതേതര കേരളം, അതാണ് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന രീതിയിൽ വലിയ തോതിൽ, അത് പ്രത്യേകിച്ച് നമ്മളെ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ട്രെൻഡാണ്. ശരിക്കും മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം ഈ പ്രധാനപ്പെട്ട മതങ്ങളിൽ അങ്ങനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾ കുറവാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. അവർക്കൊക്കെ എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം ഞാൻ എല്ലാ മതവും അത് കൂടി ഒരുമിച്ച് എൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും, പണ്ട് അക്ബർ ഉണ്ടാക്കിയ ദീനിലാഹി ഉണ്ടല്ലോ, ആ ദീനിലാഹി ടൈപ്പിലൊരു സാധനം കേരളത്തിൽ വന്നാൽ മതി എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതല്ല ഞാൻ എൻ്റെ മതത്തിൽ നിൽക്കും എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഭയങ്കര കുഴപ്പക്കാരനും പ്രശ്നക്കാരനും പോ തീവ്രവാദിയും ഒക്കെ ആയി മാറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ചെയ്യുന്നുണ്ട്, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഏതായാലും പിന്നെ അംജിത് ചോദിച്ച ഈ ആഘോഷത്തിൻ്റെ പ്രാവശ്യത്തെ ഒരു സംഗതി, അതിങ്ങനെ ഈ പിന്നെ ഓൺലൈനിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തോന്നി എന്താ വെച്ചാൽ ഇതിന് വേറൊന്ന് രണ്ട് തലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ ഒന്നാമത്തത് പിന്നെ ഈ ആഘോഷങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇപ്പം ഉണ്ടായി വരുന്ന ആഘോഷ തോരണ്ടല്ലോ, അത് ഓണത്തിൻ്റെ കാലത്ത് മാത്രമല്ല മൊത്തത്തിൽ, അതിനെക്കുറിച്ച് നമ്മളൊരു ആലോചന ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരു പിന്നെ കുടുംബ വിഷയം ചർച്ച ചെയ്യുന്ന സമയമാണ്, ഒരു സഹോദരിയുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് പിന്നെ അവരെ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഫീസ് കൊടുക്കണം, അവർക്ക് അവരുടെ ഡ്രസ്സ് മരുന്ന് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ അവർക്ക് ഒപ്പിച്ച് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. അപ്പോൾ ഞാനവരോട് ചോദിച്ചു കുട്ടികൾക്ക് ഫീസ് എത്ര വരും, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. എന്തായാലും ചിലവ് വരും, ഒരു മാസത്തിൽ എത്ര ചിലവ്. അപ്പോൾ അവർ പറഞ്ഞു ഫീസ് ഇത്ര ഇത്രയൊക്കെയാണ് വരിക, യാത്രക്ക് ഇത്ര വരും. പിന്നെപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ കുറച്ചായിട്ട് എനിക്ക് തീരെ താങ്ങാൻ കഴിയാത്തത് ഈ വിദ്യാലയങ്ങളിൽ ഇഷ്ടം പോലെ ആഘോഷ പരിപാടികളാണ്, അതിനൊക്കെ ഡ്രസ്സ് എടുക്കണം, അതിനൊക്കെ പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളും എടുക്കണം. കാരണം അവരെ ബെഞ്ചുമിരിക്കുന്ന അവരുടെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരും അതുപോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒന്ന് ഒരു ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഒരു സംഗതി വരും, അത് കഴിഞ്ഞുകൊണ്ട് അതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടായി കൊടുക്കും. പിന്നെ പിന്നെ മറ്റേ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ സംഗതി വരും. അതുകൊണ്ട് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ നാളെ ലോകകപ്പ് മത്സരം വന്നു, അന്ന് എല്ലാവരും ഒരേ പിന്നെ ജേഴ്സി ഇടണം, അപ്പോൾ ആ ജേഴ്സി വാങ്ങണം. അതൊക്കെ ഒരു ദിവസത്തിനും രണ്ട് ദിവസത്തിനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് കഴിയുമ്പോഴേക്കിന് ഒരു ഓണം വരിക, അപ്പോൾ ഓണത്തിന് സെറ്റ് മുണ്ട് വേണം, സെറ്റ് സാരി വേണം, അതിന് പ്രത്യേക സംഗീതം ആ സാധനങ്ങൾ വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി സെൻഡ് ഓഫ് വരും, അപ്പോൾ ആ സെൻഡ് ഓഫിൻ്റെ അന്ന് സംഗതികൾ വേണം. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ആ പപ്പു പിന്നെ സംഗതി ആ നിലക്കുള്ള വേഷവും കാര്യങ്ങളും ഉണ്ടാക്കിയുള്ള ഇതാണ്. പിന്നെ പെരുന്നാൾക്ക് അതിൻ്റെ അതും ഇപ്പോൾ ഈ രൂപത്തിൽ വേറെ രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒരു ആഘോഷമില്ലാത്ത ദിവസം ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതിനൊക്കെ അത് ഈ ഫീസിൻ്റെയൊക്കെ എത്രയും ഇരട്ടി കാശാണ് അതിന് കൊടുക്കേണ്ടി വരുന്നത്. അത് ചെറിയൊരു ക്വാളിറ്റിയിലുള്ളതൊന്നും പോരാ കുട്ടികൾക്ക്, എന്നിട്ട് അതിൻ്റെ പേരിൽ പിന്നെ വീട്ടിലൊന്നും കച്ചറയാണ്, എനിക്കില്ല, കിട്ടിയില്ല, വാങ്ങിയില്ല. അപ്പോൾ ശരിക്കും എനിക്ക് അപ്പോൾ ഒരു പറയുന്നത് വെച്ചാൽ, ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം സന്തോഷമൊക്കെ നാട്ടിലുണ്ടാകാനാണ്. പക്ഷേ നമ്മളെ വീട്ടിലെപ്പോഴും ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സമ്മർദ്ദങ്ങളാണ്. ഉള്ള സമാധാനം വേണ്ടി കുട്ടി കുറേ പ്രഷർ അടിക്കുക, എനിക്ക് തരില്ലാണ്, കുട്ടി കരഞ്ഞു പോവുക, ഇങ്ങനത്തെ ഒരു സാമൂഹ്യ സമ്മർദ്ദം ഈ വീടുകളിൽ ഉണ്ടാക്കുന്നതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന എലമെൻ്റ് എന്താണെന്നുള്ള ചർച്ച ചെയ്യേണ്ടത്. ഞാനതാ പറയുന്നത്, അതായത് അത് അത് ചർച്ച ചെയ്യണം നമ്മൾ. അത് വേറൊന്നുമല്ല, കമ്പോളമാണ്. അത് കമ്പോളം ത്രസിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധിരാക്ഷസന്മാരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രമാണ്. അത് അവർ ഇപ്പോൾ എത്ര ഡ്രസ്സ് ചിലവായി ഓരോ സമയത്ത്, ഒരു ഇപ്പോൾ

0: ിലധികം രൂപ എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കമ്പോളങ്ങളിൽ കറങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരിതാലോചിച്ച് നോക്കി നിങ്ങൾ, അപ്പോൾ ഇത് ശരിക്കും ആളുകളുടെ കാശ് പോക്കറ്റടിക്കുന്ന ഒരു ഭാഗം അത് നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന്, ഈ പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ ഈ വിഷയമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇതൊക്കെ അവസാനം ഡി ജെ പാർട്ടിയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഈ ഡി ജെ പാർട്ടിക്ക് പ്രത്യേക വാഹനമുണ്ട്, പ്രത്യേക സംവിധാനമുണ്ട്. അവർ പിന്നെ കടയിൽ നിന്ന് തുറന്നിരിക്കണേ, ഞാൻ അടുത്ത പരിപാടി, ഞാൻ അടുത്ത്. അപ്പോൾ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കണവർ ഇതുവരെ അറിയണില്ലല്ലോ. എടാ അതിനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കി അത് ഒരു കോളേജിലെടുത്തും, അത് റീൽസാക്കും, അത് റീൽസാക്കിയിട്ട് അത് പ്രചരിപ്പിക്കും. അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ കോളേജിലെടുത്തും, മറ്റേ സ്കൂളെടുത്തും. അപ്പോൾ മറ്റേ സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ കൂടുമ്പോൾ ആ സ്കൂളിനെ നടത്തിയാൽ നമ്മളെ സ്കൂൾ അപ്പോൾ അടുത്ത പ്രാവശ്യം അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നടത്തിയില്ലേ ശരിയാവില്ല. മറ്റേ കട എൻ്റെ സാധനം വിറ്റ് പോകണില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ല. എല്ലാവരും ഈ ഒരു ട്രെൻഡിക്ക് ഇങ്ങോട്ട് മൊത്തം കൂടും. അപ്പോൾ ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ പിന്നെ വണ്ടി ഒന്നും തന്നെ ഉണ്ടാവുള്ളൂ. അവൻ്റെ ആ ഓൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ വെക്കേണ്ടി വരിക. അതേപോലെ വാടക കിട്ടുന്ന ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഡേറ്റ് നോക്കിയിട്ടാണ് ഈ ഡേറ്റ് വെക്കാൻ. അപ്പോൾ അതിന് ഡിമാൻഡ് കൂടുമ്പോൾ വേറെ ആളുകൾ തുടങ്ങും. ഇങ്ങനെ ഇതുമ ഒരു കച്ചവട പരിപാടി നന്നായിട്ടുണ്ട്. പിന്നെ മീഡിയ, മീഡിയക്കും തന്നെ ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടത്. 24 മണിക്കൂർ ആളുകളെ അത് വർക്ക് ചെയ്യണം. ഇതൊക്കെ ഇതിന് ഓരോ സാധനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ക്യാമറ നോക്കി അത് ആ വർഷം മുന്നോട്ട് പോകും. അതിൽ കുറച്ച് പരസ്യം കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ നല്ലോണമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാണും. പിന്നെ യഥാർത്ഥ മതവിശ്വാസികൾ ശരിക്കും അസ്വസ്ഥരാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. അത് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ശരിക്കും ആത്മാർത്ഥമായി മതം അനുസരിച്ച് കൊണ്ട് അവനവൻ്റെ മതത്തിലുണ്ടല്ലോ ഒരു ഇഖ്ലാസ് എന്ന് പറയുമല്ലോ, അതിങ്ങനെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയല്ല, അതൊക്കെ ഒരു സത്യമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനൊരു ഭവ്യതയും ബഹുമാനമൊക്കെ വെച്ച് അവർക്കിപ്പോൾ അത് ആഘോഷിക്കാൻ കിട്ടണില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. അതാ അതാ കൊണ്ടുപോയി, ഞങ്ങൾ ഓണം കൊണ്ട്, അതാ ഞങ്ങൾ ക്രിസ്മസും കൊണ്ടുപോയി, ഞങ്ങൾ ആ പൂപ്പനെയും കൊണ്ടുപോയി, അതാ ഇത് പോയി. പിന്നെ ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം നാളെ ഒരാളിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഈ ഓണത്തിൻ്റെ ഭാഗം, ഓണത്തിൻ്റെ പരിപാടി ഒന്നും ഇപ്പോൾ ഇല്ല, അപ്പോൾ വേറെ എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നത്? അയാള് വളരെ ഇതായിട്ട് പറയാണ്, ഇതൊന്നും നമ്മളെ കാലത്തില്ലാത്ത പരിപാടി. ഇപ്പോൾ ശരിക്ക് ഓണം എന്താ, പെരുന്നാൾ എന്താ, ക്രിസ്മസ് എന്താ, ഒന്നും ഒരു വേർതിരിച്ച് മനസ്സിലാവില്ല. ഒക്കെ അവസാനം വിഷയം കണ്ട് ഈ പരിപാടികൾ കുറേ നടക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് പിന്നെ അവർ വളരെ ഭവ്യതയോടുകൂടി കുറേച്ചെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അവരുടെ വിശ്വാസം കാര്യവെച്ച്. അതൊന്നും അല്ലാത്ത കോലത്തിൽ ഇങ്ങോട്ട് അടിത്ത് മറുത്ത് ഉള്ള രീതിയിൽ. ഞാൻ പറയുന്നത് ഒന്ന്, ആഘോഷങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളൊക്കെ അതാത് മതങ്ങൾക്ക് എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. അതിപ്പോൾ കയറിങ്ങാണ്ട് വല്ലാതെ മേയാൻ പോരാതെ മുസ്ലിം പെൺകുട്ടികളോടും കൂടി ഞാൻ പറയുന്നത്. പിന്നെന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഈ തൊര പ്രത്യേക ആഘോഷങ്ങളോടുള്ളൊരു പ്രത്യേക ഇഷ്ടമൊന്നുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, 2-3 കാര്യത്തിനുള്ളിൽ ഇവർക്ക് ഇഷ്ടമുണ്ട് പുതിയ തലമുറക്ക്. ഒന്ന്, ഒരു മിംഗ്ലിംഗ് ഡാൻസ്, ഒരു തുള്ളൽ സംസ്കാരം. അപ്പോൾ അത് എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ തുള്ളും, അവിടെയൊക്കെ തുള്ളും. ഇപ്പം ഇനിയിപ്പോൾ ഞാൻ റമദാൻ മാസം വരികയാണ്, അപ്പം എന്നാൽ റമദാൻ മാസത്തിൽ തുടങ്ങിക്കണ ട്രെൻഡ്. അതായത് രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ഇപ്പോൾ
1: ചായപ്പൊടിയും.
0: അപ്പോൾ അവിടെ ഒരു ഒരു തുള്ളൽ വെച്ചാൽ നടക്കും. എന്നിട്ട് അതേ ആൾക്കാരെന്നെ തുള്ളൽ കഴിഞ്ഞുകൊണ്ട് പിന്നെ തറാവിസ്കരിക്കാനും പോകും. അപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടിക്കും കൊണ്ടു, അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതേ വേഷവും സാധനങ്ങളൊക്കെ ഇട്ടുകാനുണ്ട്, പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കണ ഫോട്ടോ, ജുമസ്കരിക്കണ ഫോട്ടോ ആരോട്ടിയും. അപ്പോൾ ഇവർ ജുമയക്കും ഉണ്ട്, ഇതിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞ ഈ തുള്ളൽ സംസ്കാരം, വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ഈ റീൽസിൻ്റെ പ്രകടന പറയുക. അതായത് എല്ലാവരും ഇങ്ങനെ ഷോക്കേസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഗതികൾ വരുമ്പോഴാണ് എന്ത്, അതിന് പറ്റുന്ന റീൽസിന് വേണ്ടിയാണ് ഇതൊക്കെ. അത് റീൽസിനാണ്,
1: അതിന് വേണ്ടി മാത്രം
0: അതാണ്. പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ലഹരി. ഇപ്പം ഇതിൽ തന്നെ ലഹരി ഉപയോഗിച്ച ഒരു സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്തല്ലോ. ഇതിനോടൊപ്പം ഈ ലഹരി ആൺപെൺ ബന്ധം കൂടിക്കലരൽ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആസ്വാദനം, അതിന് അതിന് സന്ദർഭം ബോധപൂർവം അന്വേഷിച്ച് നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഓണത്തെ കിട്ടും, ക്രിസ്മസിനെ കിട്ടും, പെരുന്നാളിനെ കിട്ടും, അതേപോലെ സെൻഡ് ഓഫിനെ കിട്ടും, പലതിനെയും കിട്ടും. അപ്പോൾ ബേസ് എന്തല്ല, ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ വിശ്വാസവും ആചാരവും സംസ്കാരവും അവിടെ ഒന്നല്ല അവിടുത്തെ വിഷയം, മറിച്ച് എന്താണ്, എന്തോ ആഘോഷിക്കുക എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു ഇസ്ലാമികമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, പിന്നെ ഇസ്ലാമിക വിശ്വാസത്തോട് ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങി എന്നാണല്ലോ പറഞ്ഞത്.
1: അവിടെ മുസ്ലിം പെൺകുട്ടികൾ എന്നുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ എയറിലാക്കാൻ ആൾക്കാർ കാത്തിരിക്കുകയാണ്, മുസ്ലിം പെൺകുട്ടികളെ തൊട്ട സ്ഥിതിക്ക്.
0: അതായിക്കോട്ടെ, അല്ല ഞാൻ പറയുന്നത് അവരെ ഞാൻ കുറ്റം പറയല്ല ചെയ്യുന്നത്, അവർ ശരിക്കും ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസവും കാര്യം മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, അവർക്ക് ഒന്നാമത് മതപരമായതിൻ്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന തലമുറയല്ല. ഇതിൻ്റെ ഗൗരവം

0: അറിയില്ല. ഇപ്പോൾ ഒരു ഇസ്ലാമികമായിട്ട് ഇപ്പോൾ മിംഗ്ലിങ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം, ഇപ്പം ഞാനീ പറഞ്ഞത് ഏതെങ്കിലും മതസംഘടനക്ക് അഭിപ്രായത്തെ ഉണ്ടെങ്കിലും പറയണം എന്ന് എനിക്ക് പറയുള്ളൂ. ആണും പെണ്ണും പരസ്പരം മിംഗിൾ ചെയ്യുക എന്നുള്ളത്, പരസ്പരം സ്പർശിക്കുക എന്നുള്ളത് ഇസ്ലാമികമായി തെറ്റാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ, നേരെ തിരിച്ചല്ലേ. അതേപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവർക്ക് പ്രത്യേക പിന്നെ ഇന്ന ഭാഗങ്ങൾ മറക്കണം എന്നുണ്ട്, അത് മറക്കാവുന്ന തെറ്റല്ലേ. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഗൗരവം പഠിച്ചൊരു തലമുറയല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഒന്നാമത് ഈ പാഠശാലകളിൽ നിന്നൊക്കെ ഒരു പേരിനെന്തോ പഠിച്ചു പോയി എന്നല്ലാതെ പിന്നെ ഇതിനെപ്പറ്റിയുള്ള വിവരവും കാര്യങ്ങളൊന്നും ഇതില്ല, യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നത് അവരെ നമ്മൾ ശത്രുപക്ഷത്ത് നിർത്താതെ അവരെ പ്രകോപിപ്പിച്ച് നിങ്ങളൊക്കെ ഇസ്ലാമിന് പുറത്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിന് പകരം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധവൽക്കരിക്കുക, ഇതിൻ്റെ ശരിക്കുള്ള ശരിയും തെറ്റും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു ഉപഭോഗ സംസ്കാരവും ഈ ഒരു പിന്നെ ജീവിതം അടിച്ചു പൊളിച്ചുള്ള പോക്കുണ്ടല്ലോ, അത് ഒരു നല്ല പര്യവസാനമല്ല ഉണ്ടാവുക എന്നുള്ളത് അവരെ ശരിക്കും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് ഓണാഘോഷവും ചർച്ചകളും ഭാഗം 1. അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ടി കെ അഷ്റഫ്, അംജദ് മദനി എന്നിവരായിരുന്നു വോയിസ് ഓഫ് പീസിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതി പദം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, വിമർശനങ്ങളിൽ തളരാത്ത പണ്ഡിതൻ. അവതരണം മൂസ സലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വിശ്വാസികളും പ്രബോധകരും മത പഠിതാക്കളും എന്ന നിലക്ക് വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട, പൂർവികരായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള വൈജ്ഞാനിക പരിവർത്തനങ്ങൾ, വിപ്ലവകരമായ പ്രബോധന പ്രവർത്തനങ്ങൾ, തനിക്ക് ലഭിച്ചതായ അറിവുകൊണ്ട് സമൂഹത്തിന് നൽകിയിട്ടുള്ള വൈജ്ഞാനിക സംഭാവനകൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേൾക്കാനും അറിയാനും നമുക്ക് സാധിച്ചു. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എതിർപ്പുകളും ഷെയ്ഖിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ നിലപാടുകളെ ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥകൾ, ദീനിനു വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള വൈജ്ഞാനിക സംഭാവനകളെ കണ്ണു തുറന്ന് കാണാത്തവരും മനസ്സുകൊണ്ട് സ്വീകരിക്കപ്പെടാത്തതുമായ അവസ്ഥകൾ, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ഇമാമിൻ്റെ പ്രവർത്തനങ്ങളെ തളർത്താനും ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനിടയിലൊക്കെ ആ പണ്ഡിത ജീവിതം, പ്രബോധന ജീവിതം തിളങ്ങി നിൽക്കുന്നു, ജ്വലിച്ചു നിൽക്കുന്നു എന്നത് ആത്മാർത്ഥതയോടെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചു, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രമാണ്. ഇമാമിൻ്റെ ജീവിതത്തിൻ്റെ ചുരുക്കം പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത്, അദ്ദേഹം കാമ ലിയുൽഹാരി ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിലകൊണ്ടു എന്നാണ്. ദീനിനു വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനെ ജീവിതമാക്കുക, ഒന്നൊഴിയാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക, അതിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന അവ്യക്തതകളെ, സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുക, ശാരീരികമായും വൈജ്ഞാനികമായും മാനസികമായുമൊക്കെ ദീനിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ലഭിച്ച കഴിവുകൊണ്ട് ദീനിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇമാമടക്കമുള്ള ഒട്ടേറെ പണ്ഡിതന്മാർക്ക് നേരെ അറിവില്ലാത്തവർ, മതത്തോട് കൂറും സ്നേഹവും ഇല്ലാത്തവർ, മതനിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാത്തവർ ഇപ്പോഴും ആക്ഷേപങ്ങളും അസഭ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളെ തിരുത്താനും അത് ശരിയല്ല എന്ന് തുറന്നു പറയാനുമുള്ള നമ്മുടേതായ ഒരു പ്രവൃത്തി, ഒരു മെസ്സേജിലൂടെ, ഒരു സന്ദേശത്തിലൂടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആർക്കാണോ അറിയുക അവരോട് ചോദിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ തിരുത്തുക. ഇങ്ങനെ ഒരു ശ്രദ്ധ എത്ര ശതമാനം നമ്മിൽ ഉണ്ടായിട്ടുണ്ട്? ഇത് ആത്മാർത്ഥമായി പരിശോധിക്കണം. വൈർഷാദിന്നാസിലാ തൗഹീദില്ല, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങൾക്കൊരു വഴി കാണിച്ചു കൊടുത്തു ഇമാം. നോക്കൂ നിങ്ങൾ, ലോകത്ത് പണ്ഡിതന്മാർ നിർവഹിച്ച വലിയ ഒരു ദൗത്യമാണല്ലോ അത്. ആ ദൗത്യ നിർവഹണം ഏറ്റെടുത്ത് ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലാ അതിൽ പ്രധാനിയാണ്. പക്ഷേ അന്നത്തെ ഷിയാക്കൾ, സൂഫികൾ, അദ്ദേഹം ജൂതന്റെ പണിയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തെ ഇകഴ്ത്താനും നിന്ദിക്കാനുമൊക്കെയാണ് അവർ ശ്രമിച്ചത്. മതത്തിനു വേണ്ടി, അതിൻ്റെ പ്രചാരണത്തിനു വേണ്ടി, അതിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇമാം ചെയ്ത പണിയുടെ ഒരു ശതമാനം പോലും വിമർശിക്കപ്പെടുന്നവർ ചെയ്തിട്ടില്ല. അവർക്ക് ഇസ്ലാം ദീൻ എന്ന് പറയാനുള്ള യോഗ്യത പോലുമില്ല, അത്രത്തോളം ദീനിൽ നിന്ന് അകറ്റപ്പെട്ട വിഭാഗമാണവർ. അവരാണ് അഹ്ലുസുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് നേരെ ശബ്ദിക്കുന്നത്. എന്ത് യോഗ്യതയാണ്, എന്തർഹതയാണ്! പിന്നീട് ആ മാർഗം തുടർന്നുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള വരുന്നത്. അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് വഹാബിയ എന്ന പേര് ശത്രുക്കൾ പ്രയോഗിച്ചു തുടങ്ങിയത്. ഒരു പ്രത്യേക ലക്ഷ്യമായിരുന്നു ശത്രുക്കൾക്ക് അതിലൂടെ ഉണ്ടായിരുന്നത്. അതിൻ്റെയും മുമ്പിലുണ്ടായിരുന്നത് ഷിയായിക്കളും സൂഫികളുമൊക്കെ തന്നെയാണ്. ഇമാമിന് നേരെ ശക്തമായ ഇളക്കം അവർ ഉണ്ടാക്കി. എന്താണ് കാരണം? മുന്നിൽ കാണുന്നതിനെയെല്ലാം ആരാധിക്കപ്പെടുന്ന, അതിനോട് പ്രാർത്ഥിക്കപ്പെടുന്ന കടുത്ത ശിർക്ക് നിലനിന്നിരുന്നൊരു കാലം. വിശുദ്ധ ഖുർആനെപ്പറ്റി ബോധമില്ല, ഹദീസുകളെക്കുറിച്ചുള്ള അറിവില്ല, അന്ധമായ അനുകരണങ്ങളും സൂഫി ചിന്താഗതികളും കടുത്ത ഇസ്ലാം വിമർശനവും, അതിനെയെല്ലാം പ്രാമാണികമായി നേരിട്ടു ഇമാം. സൂഫിയാക്കളെ പിഴുതെറിഞ്ഞു, ഷിയായിസത്തെ മുറിച്ചുമാറ്റി, ആ നിലക്കുള്ള പ്രവൃത്തികൾ ഇമാം ചെയ്തു. അതുകൊണ്ടാണ് ഇന്നത്തെ ഷിയാക്കൾക്ക്, ഇന്നത്തെ സൂഫികൾക്ക് ഇമാമിനോട് ഇത്ര ദേഷ്യം. നമ്മുടെ നാട്ടിലുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ ഇമാമിൻ്റെ പേര് പോലും മര്യാദക്ക് പഠിക്കാത്തവരാണ്. ഇമാം എഴുതിയ ഗ്രന്ഥങ്ങൾ, അതിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അതെന്താണെന്ന് പോലും വായിക്കാത്തവരാണ്. ഷിയായിസമെന്ന ഭ്രാന്ത് തലക്ക് പിടിച്ചിട്ട് അഹ്ലുസുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് നേരെ ശബ്ദിക്കുന്നു. ആ പണ്ഡിതന്മാരെ അനാവശ്യങ്ങൾ കൊണ്ട്, അസഭ്യങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നു. എന്തേ കാരണം? അവർ തൗഹീദിലേക്ക് വിളിച്ചു എന്നുള്ളതാ. ഷിർക്കിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ നോക്കി എന്നതാണ് കാരണം. ഖുറാഫത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ നോക്കി എന്നതാണ് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ സ്വാബി, ഒരു പുതിയ മതം കൊണ്ടുവന്നവൻ എന്ന വിമർശനം അന്നുന്നയിക്കപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ രൂപത്തിലാണ് അവർ അതിനെ കണ്ടത്. അതിനോട് സമമാകുന്ന ഒരു പ്രയോഗമായിരുന്നു വഹാബിയ എന്ന പ്രയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുമോ എന്ന പേടിയുള്ളതുകൊണ്ടാണ് ഇമാമിന്റെ പേരിലുള്ള വഹാബിലേക്ക് ചേർത്ത് പറഞ്ഞത്. അപ്പോ വഹാബി എന്നത് അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ പാർട്ടി, അള്ളാഹുവിന്റെ ആളുകൾ എന്ന അർത്ഥത്തിലേക്കാണ് അത് മാറ്റപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇമാമിന്റെ മാർഗത്തെ പിൻപറ്റി തൗഹീദിനു വേണ്ടി ജീവിക്കുന്നവർ, അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇമാമിന്റെ ജീവിതത്തിന് നേരെയുണ്ടായ വിമർശനങ്ങളെ വലിയ രൂപത്തിൽ തന്നെ പണ്ഡിതലോകം നേരിട്ടു എന്നതുകൂടി നാം മനസ്സിലാക്കണം. ആ വിമർശനങ്ങളെ അതുപോലെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന അവസ്ഥയല്ല ഉണ്ടായത്. ആവശ്യമായ മറുപടികൾ അദ്ദേഹത്തിന് ശേഷമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇമാമിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇമാമിന്റെ ജീവിതത്തിന് നേരെ, പ്രബോധനത്തിന് നേരെ അദ്ദേഹം ദീനിന് കൊടുത്ത സേവനങ്ങൾക്ക് നേരെ അജ്ഞത മൂലം, വിവേകമില്ലാത്തതുകൊണ്ട് സ്വന്തത്തിൻ്റെ നില എന്താണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ കൃത്യമായി തന്നെ പണ്ഡിതലോകം കൈകാര്യം ചെയ്തു പോന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏതാനും ഗ്രന്ഥങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കുകയാണ്. മിസ്ബാഹുൽ ളലാം ഫിർ റദ്ദി, ഇമാമിന്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട കളവുകൾക്കുള്ള മറുപടി എന്ന പേരിൽ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഉല്ലാ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതൊക്കെയാണ് ഇത്തരം വിമർശനങ്ങളെ പ്രാമാണികമായി നമുക്ക് നേരിടാനുള്ള സഹായങ്ങൾ. അതുപോലെ തന്നെ മആരിജുൽ ഖബൂൽ, അഷെയ്ഖ് അൽ ഹുസൈൻ ഇബ്നു മഹ്ദി അദ്ദേഹത്തിന്റെ മആരിജുൽ ഖബൂൽ എന്ന ഗ്രന്ഥം, അതുപോലെ ഗായത്തുൽ അമാനി ഫിർ റദ്ദി അലൻ നബ്ഹാനി, ഇമാമിനെതിരെ സൂഫിയാക്കളിൽപ്പെട്ട നബ്ഹാനി അദ്ദേഹം ഉന്നയിച്ചതായ, പറഞ്ഞു പരത്തിയതായ ശുബഹാത്തുകൾ, ആ ശുബഹാത്തുകൾക്കുള്ള ദുഷ്പ്രചാരണങ്ങൾക്കുള്ള മറുപടി. അഷെയ്ഖ് മുഹമ്മദ് ശുക്രി അൽ ആലൂസി അദ്ദേഹത്തിൻ്റെതാണ് ആ ഗ്രന്ഥം. അതുപോലെ തന്നെ ഇമാമിന് നേരെ ശക്തമായി പുറപ്പെട്ട ആളായിരുന്നു സൈനി ദഹ്ലാൻ, ഷിയാ സൂഫി അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. ഇന്ന് നമ്മുടെ നാടുകളിലുള്ള പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ ഏറ്റവും കൂടുതലായി വലിയ ഇമാമായി കൊണ്ടു നടക്കുന്ന ആളാണ് ദഹ്ലാൻ. ആരാണ്? ദീനല്ല അയാൾക്കുണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ദുർവ്യാഖ്യാനിച്ച് ശിർക്കിലേക്കും പുത്തനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് സൈനി ദഹ്ലാൻ. ആ ദഹ്ലാൻ ഒരുപാട് വസാവിസുകൾ, ശുബഹാത്തുകൾ, ശുക്കൂക്കുകൾ, സംശയങ്ങളും അവ്യക്തതകളും പൈശാചികമായിട്ടുള്ള കുരന്ത്രങ്ങളും ആളുകൾക്കിടയിൽ പരത്തിയ ആളാണ്. അതിന് കൃത്യമായ മറുപടി പ്രഗത്ഭനായ അഷെയ്ഖ് മുഹമ്മദ് ബഷീർ സഹ്സവാനി അൽ ഹിന്ദി, അറിയപ്പെട്ട പ്രഗത്ഭനായ അഹ്ലു സുന്നയുടെ പണ്ഡിതനാണ്, അദ്ദേഹം കൊടുത്തു. സുയാനത്തുൽ ഇൻസാൻ അൻ വസ്വസത്തി അഷെയ്ഖ് ദഹ്ലാൻ, ദഹ്ലാൻ ഉണ്ടാക്കിയ വസ്വാസിൽ നിന്ന് ജനങ്ങൾക്കൊരു കാവൽ, ജനങ്ങൾക്കൊരു സംരക്ഷണം, അതാണ് ആ കിതാബിന് നൽകപ്പെട്ട പേര്. ഇങ്ങനെ ഇമാമിൻ്റെ കാലശേഷം വന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തിന് നേരെയുണ്ടായ വിമർശനങ്ങളെ ഏറ്റെടുക്കുകയും ഓരോന്നിനും കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു എന്നത് ഇമാമിൻ്റെ ജീവിതം അത്രത്തോളം മഹത്തരമായിരുന്നു, ദീനിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും. അതിൻ്റെ വക്താക്കൾ ആ തൊഴിലുമായി അവർ മുന്നോട്ടു പോകും. അവരുടെ നിലനിൽപ്പ് തന്നെ അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരെ ക്രൂശിച്ചുകൊണ്ടാണ്, എതിർത്തുകൊണ്ടാണ്. അല്ലാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാം കൽപ്പിച്ച ഒരു സ്ഥാനം അതുപോലും കൊടുക്കാത്തവർക്ക് പണ്ഡിതന്മാരെ ഒരു വിലയും ഉണ്ടാവുകയില്ല. അല്ലാഹുവിൻ്റെ വിഷയത്തിലുള്ള വിശ്വാസത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിലപാടുകളെ മാനിക്കാതെ അതിരുവിട്ട് സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളാണിക്കൂട്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിരു കവിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണിക്കൂട്ടർ. വിശുദ്ധ ഖുർആനിലുള്ള സത്യത്തെ മൂടിവെച്ച് ജീവിക്കുന്നവരാണിക്കൂട്ടർ. അത്തരം ആളുകൾക്ക് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അതിൻ്റെ താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇമാമിൻ്റെ ജീവിതത്തിലെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒട്ടേറെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും അറിയാനുമുണ്ട്. അതിലേക്കെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളെയും അതിൻ്റെ ഗൗരവത്തിൽ, പ്രാധാന്യത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിമർശനങ്ങളിൽ തളരാത്ത പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അവതരണം മൂസ സലാഹി കാര.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമുഅയുടെ മഹത്വം വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 203-ാമത്തെ അധ്യായം ബാബ് സുന്നത്തിൽ ജുമുഅ, ജുമുഅയുടെ സുന്നത്തിൻ്റെ അധ്യായമാണ്. ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജുമുഅക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായ ഈയൊരു അധ്യായത്തിൽ, നേരത്തെ ജുമുഅയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തുകളെ വിശദീകരിച്ചെടുത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ്, കാന യുസല്ലി ഖബ്ല അദ്-ളുഹ്രി റകഅത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന് മുമ്പ് രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു, വ ബഅദഹ റകഅത്തൈൻ, ളുഹറിന് ശേഷവും രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു, വ ബഅദൽ മഗ്രിബി റകഅത്തൈൻ ഫി ബൈതിഹി, മഗ്രിബിന് ശേഷം അവിടുത്തെ വീട്ടിൽ വെച്ച് രണ്ട് റക്അത്ത് നമസ്കരിക്കും, വ ബഅദൽ ഇശാഇ റകഅത്തൈൻ, ഇശാഇന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കും, وكان لا يصلي بعد الجمعه حتى ينصرف فيصلي ركعتين في بيته. ജുമഅക്ക് ശേഷം പിരിഞ്ഞു പോകുന്നത് വരെ നമസ്കരിക്കാറില്ല, പിന്നീട് രണ്ട് റക്അത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കും എന്നുള്ളതാണ്. ഹത്ത യൻസരിഫ, പിരിഞ്ഞു പോകുന്നത് വരെ എന്ന് പറഞ്ഞാൽ, അന്ന ഹുനാക ഫാസുലൻ ബൈനൽ ജുമഅ വന്നാഫില, ജുമഅ നമസ്കാരത്തിനും സുന്നത്ത് നമസ്കാരത്തിനും ഇടയ്ക്കുള്ള ഒരു വേർതിരിവ്, ഒരു ഗ്യാപ്പ് നൽകാറുണ്ട്. ഫല യുഅതഖിദു ഫിൽ ജുമഅത്തി അന്നഹ അർബഉ റക്അത്തിൻ, ജുമാ 4 റക്കാത്ത് നമസ്കരിച്ചു എന്ന് ആളുകൾ വിശ്വസിക്കരുത്, ധരിക്കരുത്, അങ്ങനെ മനസ്സിലാക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ജുമാ കഴിഞ്ഞ് അതിൽ നിന്ന് പിരിഞ്ഞ് പിന്നീടാണ് രണ്ട് റക്കാത്ത് നമസ്കരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ല ഷറഹ് മുസ്ലിമിൽ നൽകിയതായി കാണാം. വഫീ റിവായത്തിൻ, ഒരു റിപ്പോർട്ടിൽ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ബഅദഹ റക്അത്തൈൻ, ജുമുഅ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഫി ഹാദിഹിൽ അഹാദീസ് ഇസ്തിഹ്ബാബു സുന്നത്തിൽ ജുമുഅ ബഅദഹ, ആ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജുമുഅക്ക് ശേഷമുള്ള സുന്നത്ത് മുസ്തഹബ്ബാണ്. വൽ ഹസ്സു അലൈഹ, അതുകൊണ്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. വ അന്ന അഖല്ലഹ റക്അത്താനി, അതിലേറ്റവും കുറവ് രണ്ട് റക്അത്താണ്. വ അക്മലുഹ അർബ, അതിൽ പൂർണ്ണമായത് 4 റക്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കുകൊണ്ട് ഉണർത്തി, ഇദാ സല്ല അഹദുക്കും ബഅദൽ ജുമുഅത്തി ഫലിയുസല്ലി ബഅദഹ അർബ, ആരെങ്കിലും ജുമുഅക്ക് ശേഷം നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ ജുമുഅക്ക് ശേഷം 4 റക്അത്ത് നമസ്കരിക്കട്ടെ. വലൈസ ഫീഹി തഖയീദുൽ അർബഇ ബിൽ ബൈത്ത്, ഇവിടെ വീട്ടിൽ വെച്ച് 4 റക്അത്ത് മുഖയ്യദായി നമസ്കരിക്കണമെന്നതല്ല. വേറെയും ഹദീസുകൾ സ്വഹീഹൈനിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐച്ഛികമായ നമസ്കാരത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഫക്കാന ലാ യുസല്ലി ബഅദൽ ജുമഅത്തി ഹത്താ യൻസരിഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് വരെ നമസ്കരിക്കാറില്ല, എന്നിട്ട് ഫയുസല്ലി റകഅത്തൈനി ഫി ബൈതിഹി, വീട്ടിൽ വെച്ച് രണ്ട് റക്അത്ത് നമസ്കരിക്കും എന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു, ഇദാ സല്ലൽ ജുമുഅത്ത, ജുമാ നമസ്കരിച്ചാൽ, ദഖല മൻസിലഹു, അവിടുത്തെ വീട്ടിലേക്ക് പ്രവേശിക്കും, ഫസല്ല റകഅതൈനി, രണ്ട് റക്അത്ത് നമസ്കരിക്കും. വ അമറ മൻ സല്ലാഹ അൻ യുസല്ലിയ ബഅദഹ അർബഅൻ, എന്നാൽ അത് നമസ്കരിക്കുവാൻ കൽപ്പിച്ചവരോട്, അതായത് സ്വഹാബത്തിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് 4 റക്അത്ത് നമസ്കരിക്കട്ടെ എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഉസ്താദായിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നത്, ഇൻ സല്ലാ ഫിൽ മസ്ജിദി സല്ലാ അർബഅൻ, മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കുക, വ ഇൻ സല്ലാ ഫി ബൈതിഹി സല്ലാ റക്അതൈനി, വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ സ്വഹാബത്ത് അത് റിപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇസ്ലാമിലെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു തന്നതും കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് ഒരു ഹദീസിലുള്ളത്. മറ്റൊന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅൽ പ്രവൃത്തിയാണുള്ളത്. അത് രണ്ടുകൂടി ജംഅ് ചെയ്തുകൊണ്ട് അതിനെ അറിയിച്ചു തന്നത് ഇപ്രകാരമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, വഅലാ ഹാദ തദുല്ലുൽ അഹാദീസ്, ഈ ഒരു കാര്യങ്ങൾ ഹദീസുകൾ അറിയിച്ചു തരുന്നത് ഇതിൻ്റെ മേൽ, ഈ പറയപ്പെട്ട വിഷയത്തിൽ ഹദീസുകൾ അറിയിച്ചു തരുന്നത്. وقد ذكر ابو داوود عن ابن عمر انه اذا صلى في المسجد صلى اربعا واذا صلى في بيته صلى ركعتين. മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാലെന്നും അതേപോലെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്അത്തും എന്നതാണ് അപ്രകാരം വന്നിട്ടുള്ളത് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പണ്ഡിതന്മാർ അതിനെ ഹദീസുകളെ ജംഅ് ചെയ്യുന്നതും അതിനെ മനസ്സിലാക്കുന്നതും അത് വിശദീകരിച്ചു തരുന്നതും കാര്യങ്ങൾ വളരെ വ്യക്തമാകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിൽ ആ വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. വ്യത്യസ്തമായ ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് അവർക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവേണ്ടതില്ല. കാര്യങ്ങൾ വ്യക്തമാണ്. വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് റക്അത്തും മസ്ജിദിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ നാല് റക്അത്തും എന്നതാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം ഇതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹൽ ഉനാക്ക സുന്നത്തുൽ ജുമാ, ജുമാക്ക് സുന്നത്ത് നമസ്കാരമുണ്ടോ, ജുമാക്ക് മുമ്പായി സുന്നത്ത് നമസ്കാരമുണ്ടോ എന്നതാണ്. ചില പള്ളികളിലൊക്കെ ചില മുഅദ്ദിന്മാർ പറയാറുണ്ട്, ജുമാക്ക് വേണ്ടി അദാൻ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുൽ ജുമാ ഇർഹമുക്കുമുള്ളാഹ്, ജുമായുടെ സുന്നത്ത് നമസ്കരിക്കൂ എന്നുള്ള രൂപത്തിൽ പല പള്ളികളിലും അങ്ങനെ നിർവഹിച്ചു കാണാം. എന്താണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത്, ഹാദ ഗലത്, ഇത് തെറ്റാണ്. ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഹാദൽ മുഅദ്ദിനുല്ലദീ യഖൂലു ഹാകദാ ഗലത്, മുഅദ്ദിൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ശരിയല്ല. ബിദ്അത്തുൻ ലാ അസ്ല ലഹ, അത് ബിദ്അത്താണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ജുമാക്ക് ജുമായുടെ സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വൽ ജുമഅത്തു ലൈസ ലഹ റാതിബത്തുൻ ഖബ്ലഹ, ജുമാക്ക് മുമ്പുള്ള ഒരു റാതിബത്ത് നമസ്കാരം ഇല്ല. ബൽ യുസല്ലി മാ യസറല്ലാഹ്, യുസല്ലി റകഅതൈൻ ഔ അർബഅ റകഅത്ത് ബി തസ്ലീമതൈൻ ഔ സിത്ത് റകഅത്ത് ബി സലാസി തസ്ലീമാത്ത്, രണ്ട് റക്കാത്തോ നാല് റക്കാത്തോ ആറ് റക്കാത്തോ എത്രയും ഓരോ രണ്ട് റക്കാത്ത് കഴിയുമ്പോൾ സലാം വീട്ടിക്കൊണ്ട് അതിൽ കൂടുതലോ. വയുസല്ലി മാ ഖുദ്ദിറ ലഹു ഇദാ വസല മസ്ജിദ്, പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് എത്തിയാൽ തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിക്കുക, കണക്കാക്കപ്പെട്ടത് അൽഹംദുലില്ലാ, എത്രയാണോ അയാൾ ഉദ്ദേശിക്കുന്നത്. വലൈസ ഹുനാക ഹദ്ദുൻ മഹദൂദുൻ ഖബ്ല സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നമസ്കാരത്തിന് മുമ്പ് നിർണയിക്കപ്പെട്ടതായ ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടതായ നമസ്കാരമില്ല. വലൌ സല്ല ബിമിഅത്ത് റകഅത്തിൻ ഖബ്ല അൻ യദ്ഖുല ലിമാം, ഇമാമു വരുന്നതിന് മുമ്പ് അയാൾ നൂറ് റക്അത്ത് നമസ്കരിച്ചാലും തെറ്റില്ല. യുസല്ലിമു മിൻ കുല്ലി റക്അത്തിൻ, എല്ലാ രണ്ട് റക്അത്ത് കഴിയുമ്പോഴും സലാം വിട്ടാം. അപ്പോൾ സഹോദരങ്ങളെ, അമ്മാ ബഅദഹ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നു, എന്നാൽ ജുമുഅ നമസ്കാരത്തിന് ശേഷം ഫൽ അഫ്ളു അർബഉ റകഅത്തിൻ, ഏറ്റവും ശ്രേഷ്ഠമായത് നാല് റക്അത്ത് നമസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അപ്രകാരമുണ്ട്, ഹദീസ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അത് വീട്ടിൽ വെച്ച് മസ്ജിദിൽ വെച്ചുമൊക്കെ ആവാം, വീട്ടിൽ വെച്ചാണ് ഏറ്റവും അഫ്ളായിട്ടുള്ളത്. ആ രൂപത്തിലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അതിനെക്കുറിച്ച് അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നാം കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ജുമുഅ നമസ്കാരം അത് ഏറെ ശ്രേഷ്ഠമുള്ളതാണ്. ജുമുഅക്ക് വേണ്ടി ഹാളിറാവുക എന്നത് ഏറെ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു സൂറത്തിന് പേര് നൽകിക്കൊണ്ട് ആ സൂറത്തിൽ പ്രത്യേകമായി ജുമുഅയിൽ വിശ്വാസികളെല്ലാം സംഗമിക്കുന്നതായ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഉത്ബോധനം ശ്രമിക്കുവാനും അപ്രകാരം തന്നെ ജുമുഅ നമസ്കാരത്തിൽ അതിന് സാക്ഷികളാകുവാനും വേണ്ടി അവർ എത്തിച്ചേരേണ്ടതുണ്ട്. മറ്റു ദുനിയാവിൻ്റെതായ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചതിന് ശേഷം കച്ചവടം ഹറാമാണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജുമാക്ക് വേണ്ടിയുള്ള ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഇതാ നൂദിയ ലിസ്വലാ എന്ന് പറഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങളുടെ കച്ചവടങ്ങൾ ഒഴിവാക്കി ക്രയവിക്രയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജുമാക്ക് ഹാളിറാവണമെന്ന് വിശ്വാസികളോടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ആ ജുമയുടെ ആദാബുകളെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് കുളിച്ച് ജുമാക്ക് വേണ്ടി പ്രത്യേകമായി ഏറ്റവും ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം ജുമാ ദിവസത്തിൽ ധരിക്കാനുള്ള വസ്ത്രം ഒക്കെ ഉണ്ടായിരുന്നു. വെള്ള വസ്ത്രമാണെങ്കിൽ ഹൈർ, അതല്ലാത്ത നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തർ സുഗന്ധം പൂശി, അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ട് തനിക്ക് രേഖപ്പെടുത്തപ്പെട്ടത് നമസ്കരിക്കുകയും മറ്റു അദ്കാറുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ദിക്റുകളും വായിക്കൊണ്ട് ഖുർആൻ പാരായണവുമായി കൊണ്ട് മസ്ജിദിൽ കഴിച്ചു കൂട്ടുക പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ് സൂറത്തുൽ കഹ്ഫ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമഅത്തി ഔ ലൈലത്തുൽ ജുമഅത്തി കാന ലഹു അദാ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅത്തൈൻ, അത് അയാൾക്ക് രണ്ട് ജുമഅകൾക്കിടയിലുള്ള പ്രകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതായ ഒരു സമയം ജുമാ ദിവസത്തിലുണ്ട് എന്നത് പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും, ഖുത്ബ വളരെ ശാന്തമായിരുന്നു കൊണ്ട് യാതൊരുവിധ ലഘു അനാവശ്യങ്ങളും ചെയ്യാതെ സംസാരിക്കാതെ ഇമാം മിമ്പറിൽ കയറിയാൽ, ഖുത്ബ നിർവഹിക്കാൻ കയറിയാൽ അത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയെക്കുറിച്ചും മറ്റും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതായ ഹദീസുകളും അതുപോലെ തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലുമെല്ലാം ഇതിൻ്റെ മസലകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വളരെ ചുരുക്കി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജുമാഅക്ക് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ജുമാഅക്ക് മുമ്പ് പ്രത്യേകം റാത്തിബത് സുന്നത്തില്ല, എന്നാൽ നമുക്ക് നാഫിലത്തായ ഐച്ഛികമായ നമസ്കാരം ഇമാമ് വരുന്നതുവരെ എത്രയും നമസ്കരിക്കാവുന്നതാണ്, അത് ശറഅക്കപ്പെട്ടതാണ് എന്നതും, അതേപോലെ ജുമാഅക്ക് ശേഷം മസ്ജിദിൽ വെച്ചാണെങ്കിൽ നാല് റക്കായത്ത് നമസ്കരിച്ചു, അതേപോലെ വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട് റക്കായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, അപ്രകാരം അത് കൽപ്പിക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു സുന്നത്തും, ചെറുതോ വലുതുമായ സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അവിടുന്ന് ചെയ്തു, സ്വഹാബത്ത് അപ്രകാരം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. ഇങ്ങനെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുകയും അത് പിൻപറ്റുകയും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകളിൽ മുന്നേറാൻ, നന്മകളിൽ പരിശ്രമിക്കാൻ, സുന്നത്തിനെ മുറുകെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമഅയുടെ മഹത്വം വിശദീകരിക്കുന്ന ഹദീസാണ് വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പാട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കണം എൻ്റെ. അപ്പം നമുക്ക് അപ്പോൾ അത് കുറച്ച് കുറച്ചല്ല നമ്മൾ പാട്ട് കേട്ടെ,
5: ഫുള്ള്
4: ഫുള്ള് കേൾക്കാം.
5: യെസ്.

0: മഷാല്ലാ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സ്വരം പതിവിലും ഒരു പുതുമയുള്ള ഒരു പാട്ടിനാണ് നമ്മൾ സ്വരത്തിലൂടെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഗാനം ആലപിച്ചിട്ടുള്ളത് അനസ് ആനക്കരയാണ്. വരികൾ എഴുതിയത് പീസ് റേഡിയോ സി ഒ ആയിട്ടുള്ള പ്രൊഫസർ ഹാരിസ് മോലയുടെ വരികളാണ്. പേടി എന്തിന് നമ്മളെ പോറ്റുന്ന റബ്ബവനില്ലേ എന്ന വരികൾ.
1: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നീരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്, മുസ്ലിമിന്റെ സാമൂഹിക സാന്നിധ്യം. ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഷമീർ മദീനി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിച്ച് മതപരമായ മൂല്യങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പല ആളുകളും ഇസ്ലാമിനോടുള്ള അന്ധമായ വിരോധം കൊണ്ടോ ശത്രുത കൊണ്ടോ ഒക്കെ ആയിരിക്കാം അവരെ മോശമായി കാണുന്ന, അവർ നാടിനും സമൂഹത്തിനുമൊക്കെ എന്തോ വലിയ അപകടവും അപരാധവുമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, തൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിമായിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഒരു അയൽവാസി യഥാർത്ഥ മതത്തിൻ്റെ നിയമശാസനകൾ അനുധാവനം ചെയ്യുന്ന ഒരു മുസൽമാനായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവരൊരിക്കലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വെറുക്കുകയില്ല. ഒന്നുകിൽ അവർ കാണുന്ന ഇസ്ലാമിനെയും മുസ്ലിമിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടോ ആണ് അവർ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. നേരമറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന ഒരാളാണ് തൻ്റെ കൂട്ടുകാരൻ, തൻ്റെ സഹപ്രവർത്തകൻ, തൻ്റെ അയൽവാസി എന്നുണ്ടെങ്കിൽ, തീർച്ചയായും അയാൾക്ക് യഥാർത്ഥ ഇസ്ലാമിനെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കും. അതുമല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും സമീപനങ്ങളുമാണ് ഒരാൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, അതിലൂടെ പലരും ചിലപ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും. അതിനൊരിക്കലും ഇസ്ലാം കുറ്റക്കാരല്ല. അതിൻ്റെ അപരാധി ഇസ്ലാമെന്ന് പേര് പറഞ്ഞ് നടക്കുന്ന, ഇസ്ലാമിൻ്റെ നിയമങ്ങളും ശാസനകളും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്ത ആ മനുഷ്യന്മാരാണ്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് പഠിപ്പിച്ചത് നല്ല ഒരു ഉപമയിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ളറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കഷജറത്തിൻ ത്വയ്യിബ. നല്ല വചനത്തെ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിച്ച, ആ ആശയം സ്വീകരിച്ച മനുഷ്യനെ ഉപമിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപമ, അവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ് എന്ന്. അസ്ലുഹ സാബിത്തുൻ വഫർഉഹ ഫിസ്സമാ. അതിൻ്റെ താഴ്വേര് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. കാറ്റിലും കോളിലും മറിഞ്ഞു വീഴാത്ത, കടപുഴുക്കി എറിയാൻ അല്ലെങ്കിൽ വീഴ്ത്താൻ കഴിയാത്ത നല്ല ശക്തമായ വേരുറപ്പുള്ള മരം. അതേപോലെ തന്നെ അതിൻ്റെ ശാഖോപശാഖകൾ, ശിഖരങ്ങൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യന്മാർക്കുമൊക്കെ തണലൊരുക്കുന്ന വലിയ ഒരു വൃക്ഷം. തുഅ്തി ഉകുലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ. സദാസമയത്തും അതിൻ്റെ ഫലം, അതിൻ്റെ കായ്കനികൾ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷം. ഏതെങ്കിലും ഒരു പ്രത്യേക സീസൺ എന്നില്ല, സദാസമയവും അതിൻ്റെ കായ്കനികൾ, അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു മരം. ആ മരത്തിൻ്റെ തണൽ കൊള്ളാൻ, ആ മരത്തിൽ നിന്ന് കായ്കനികൾ ഭക്ഷിക്കാൻ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമൊക്കെ വരുന്ന ആ നല്ലൊരു മരം. ഇതുപോലെയാണ് നല്ലൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഉപമ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ തൻ്റെ നാട്ടിലും പരിസരത്തും ഉണ്ടാവുക എന്നത് താനുമായി ഇടപെടുന്ന മേഖലയിൽ അങ്ങനെയുള്ള ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ഥലക്കച്ചവടം നടത്തുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പറയും അവിടെയുള്ള മാർക്കറ്റിൽ നിന്ന് കൂടുതലായി വില പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രോപ്പർട്ടി വിൽക്കാൻ വരുന്ന ആളോട് എന്താണ് ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു വില നിങ്ങൾ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അയൽവാസി മുസ്ലിമാണ് എന്ന്. അവ നിങ്ങളുടെ വീട്ടിൽ പട്ടിണി കിടന്നാൽ അയൽവാസി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയില്ല, മുസ്ലിം നിങ്ങൾക്കും ആ ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി ഉണ്ടാവും. നിങ്ങൾ രോഗിയായി വിഷമിക്കുന്നുണ്ട് എങ്കിൽ, അതേപോലെ ഏതെങ്കിലും തരത്തിൽ ആപത്തുകളോ അപകടങ്ങളോ നിങ്ങൾക്ക് പറ്റിയാൽ മതപരമായൊരു ബാധ്യത എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുവാൻ മുന്നിലുണ്ടാകുന്ന ഒരു അയൽവാസി നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത് വലിയ അഭിമാനമാണ്. അതെന്തുകൊണ്ടും കിട്ടാത്ത ഒരു ആനുകൂല്യമെന്ന രീതിയിൽ അതിന് വില ഏറ്റിപ്പറയുന്ന, വില പേശുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണല്ലോ ഒരു വിശ്വാസി ജീവിതം പഠിക്കുന്നതും പകർത്തുന്നതും. നിഷിദ്ധങ്ങളോ അതല്ലെങ്കിൽ ചൂഷണങ്ങളോ ചതിയോ വഞ്ചനയോ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതം അത്തരം തിന്മകളുടെ, അന്യായങ്ങളുടെ മാർഗത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച ഒരു മതം, ആ മതത്തിൻ്റെ ഒരു വക്താവ് എങ്ങനെയാണ് തനിക്ക് ഭീഷണിയും അപകടകാരിയുമാണ് എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അയാളെ തെറ്റിദ്ധരിച്ചു, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു. ഇസ്ലാമിൻ്റെ ആശയം എന്താണ്, ആദർശം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ പ്രൊപ്പഗണ്ടയിൽ നിന്ന്, ആരോപണങ്ങളിൽ നിന്ന്, പ്രചരണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മനസ്സിലാക്കിയതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധമാണ്, അപരാധമാണ്. നേരെ മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരാളെ ചതിക്കുവാൻ, പറ്റിക്കുവാൻ, കബളിപ്പിക്കുവാൻ, ആക്രമിക്കുവാൻ, ഉപദ്രവിക്കാൻ ഒന്നും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ല അൻഖലിബു ഇലാ അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ, പുറത്തുപോയി ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി പുറത്തുപോയി തിരിച്ചു